0: പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഒരു മെച്ചം ഇതായിരിക്കും നമ്മൾ അറക്കണം. കാരണം നമുക്കിത് സാമ്പത്തിക സഹായം ഒന്നുമില്ല, നമുക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ് ഒന്നുമില്ല. നമ്മൾ PhD പാർട്ടും അല്ലാതെ നമ്മളൊരു പാർട്ട് ടൈം ആയിക്കൊണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലായിക്കൊണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ട് മനസ്സിലായിക്കൊണ്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തു WWF-ന്. ഏകദേശം 102 പ്രപ്പോസൽ ആൾ ഇന്ത്യ വന്നു. 27 പേരെ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഇൻ്റർവ്യൂ, രാവിലെ കുറച്ചൊക്കെ ChatGPT നോക്കി ഉണ്ടാക്കിയ പ്രസൻറ്റേഷനിലാണ് പോയി പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു പുതിയ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യ ആദ്യമേ ഉണ്ട്, പക്ഷേ ഇതൊരു സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ അതും ഈ ആപ്പ് മലയാളത്തിൽ കൂടെ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അഥവാ സാധാരണക്കാർ കൂടെ പറ്റുന്ന രീതിയിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തുള്ളത്, അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം അങ്ങനെ 11 പ്രൊജക്റ്റുകളാണ് സെലക്ട് ആയത്. അതിൻ്റെ ഫൈനലാണ് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ ഹൈദരാബാദ് നടന്നത്. നിയോഫൈറ്റ് എന്ന് പറയുന്നത് അധിനിവേശ സസ്യങ്ങളെ ഒരു ഒരു ലിംഗ്വിസ്റ്റിക് ആയിക്കൊണ്ട് നമ്മളൊരു സാഹിത്യപരമായിട്ടൊക്കെ പറയുന്ന ഒരു വേർഡാണ് നിയോഫൈറ്റ്. ഐഡി എന്ന് നമ്മൾ ഐഡന്റിഫിക്കേഷൻ്റെ ഒരു ഷോർട്ടായിട്ട് കൊടുത്തതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സിംഗപ്പൂർ ഡേയ്സി, നമ്മുടെ റോഡ് സൈഡിലെ കാണുന്ന സൂര്യകാന്തിനെ പോലെ ചെറുത് എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞു കൊടുത്താൽ. അതിൻ്റെ ഒരു ഐക്കണാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിലവിൽ.
1: നിലവിൽ അത് ആർക്കും നേരെ നിയോഫൈറ്റ്
0: നിയോഫൈറ്റ് ഐഡി എന്ന് കൊടുത്താൽ കിട്ടും. അത് പിന്നെ അതിൻ്റെ സാധ്യത ഞാൻ എൻ്റെ ഗൈഡിനെ അറിയിച്ചു, ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ഇതുണ്ടെന്ന് ഒരാൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തന്നു. അത് പിന്നെ നമ്മൾ ഈ വർഷത്തെ 32nd കേരള സയൻസ് കോൺഗ്രസ്സിൽ പി രാജ മിനിസ്റ്റർ, അന്നത്തെ പി രാജ മിനിസ്റ്ററാണ് അത് റിലീസ് ചെയ്യുന്നത്.
1: ശരി, അതെ. ഇതല്ലതിന്റെ മുന്നേ വേറൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: അതെ, അന്ന് അതിന് സയന്റിഫിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കുള്ള ഔഷധി എൻഡോമെന്റ് അവാർഡ് കൂടെ ആ സയൻസ് കോൺഗ്രസ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടുകയുണ്ടായി.
1: ഇപ്പോ മൊത്തം ഈ ഒരു ഇതിൽ അവാർഡ് ഇപ്പം പ്രധാനപ്പെട്ട രണ്ട് അവാർഡുകൾ.
0: അപ്പോൾ അത് റിലീസ് ചെയ്ത് അവിടെയായിരുന്നു. അപ്പോൾ അന്ന് ഞാനത് പ്രസൻറ്റ് ചെയ്തു സയൻറ്റിഫിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ശാസ്ത്ര സാമൂഹിക പ്രതിബദ്ധത, ആ ഒരു വിഷയത്തിൽ നമുക്കത് അവാർഡ് കിട്ടി. പിന്നെ അതിന് ശേഷമാണ് ഈ ഫെബ്രുവരിയിൽ ഈ ഒരു കോൺഫറൻസ് നടന്നത് ഹൈദരാബാദ് വെച്ചിട്ട്. ഇൻ്റർനാഷണൽ യങ് ബയോളജി കോൺഫറൻസിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഈ പറയുന്ന ഈ സെലക്ട് ചെയ്ത 10-11 പേരെ വിളിച്ചു. അതിൽ 7 പേര് മാത്രം പ്രൊജക്റ്റ് ആ സമയത്ത് കംപ്ലീറ്റ് ആയിരുന്നുള്ളൂ. അപ്പോൾ 7 പേരെ കോൺടെസ്റ്റിൽ 3 പേർക്ക് ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയത്. അപ്പോൾ അവരൊരു, അപ്പോൾ ഇതുവരെ നമുക്ക് സാമ്പത്തികമായ സഹായം ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കാരണമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഇനി കുറച്ചുകൂടി നമുക്ക് ആക്യുറസി കൂട്ടേണ്ടതുണ്ട്. കാരണം അത് നമുക്കറിയാം, മനുഷ്യന്മാരെ കണ്ടുപിടിക്കുന്ന പോലെ ഒരിക്കലും ക്യാമറ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രാക്ഷസക്കൊന്ന, നമ്മുടെ കണിക്കൊന്ന, ഇത് രണ്ടും മഞ്ഞയാണ്. ഇങ്ങനെ അതിൻ്റെ കുടുംബത്തിൽ തന്നെ 6-7 പേര് ഇൻവേഴ്സി പ്ലാന്റ്. അപ്പോൾ എന്നാലും ഈ ഫോണിന് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട്
1: അപ്ഡേറ്റ്
0: ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല, WWF-ന് അവാർഡ് കിട്ടിയത് കൂടി അവർ 1,00,000 രൂപ നമുക്ക് ഇതിനൊരു സപ്പോർട്ടായി തീരുന്നുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഏകദേശം ഇപ്പം നിലവിൽ നമ്മുടെ ആപ്പ് ഏകദേശം തമിഴ്, കന്നഡ, അതുപോലെ തെലുങ്ക്, ഗുജറാത്തി, മറാത്തി, ഹിന്ദി ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്.
1: ആണോ? തുടക്കം മലയാളത്തിലായിരുന്നു.
0: മലയാളത്തിലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം നിലവിൽ 96 സ്പീഷീസുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു, കാരണം പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശം മൊത്തം ഒരു കാലാവസ്ഥ ഒരുപോലെ ആയിരിക്കും, മിക്കവാറും ഒരുപോലെയുള്ള ചെടികളായിരിക്കും അതിനുമേ സ്വഭാവം കാണിക്കുന്ന ചെടികൾ. അപ്പോൾ നമ്മൾ അത് മൊത്തം കൂടിക്കൊണ്ട് ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മളൊരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ പശ്ചിമഘട്ടം, പിന്നെ ഇന്ത്യ മൊത്തം. കാരണം ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഐഡന്റിഫൈ ചെയ്യുന്ന ടൂള് ലോകത്ത് പലതുണ്ട്, പക്ഷെ സാധാരണക്കാരന് പറ്റുന്ന രീതിയിലാവണം, സാധാരണക്കാരന് മനസ്സിലാവണം. കാരണം നമ്മൾ കുറെ ഗവേഷണം നടത്തി അതിൻ്റെ ഗ്യാപ്പ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, കർഷകർ അല്ലെങ്കിൽ ആദിവാസികൾ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, പ്രകൃതിയുമായിട്ട് ചേർന്ന് നടക്കുന്ന ആളുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വനം പരിസ്ഥിതി ഉദ്യോഗസ്ഥർ, അതും അവർക്കും ഇതെല്ലാം ഏത് സ്പീഷീസ് മനസ്സിലാവണമെന്ന് നിർബന്ധമല്ല.
1: പിന്നെ അതുപോലെ നമ്മൾ ഇതൊരു ബോധവൽക്കരണം നടത്തുമ്പോൾ അവർക്ക് മുമ്പിൽ നമുക്കൊരു സൊല്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും.
0: അപ്പം ഞാൻ പലപ്പോഴും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 18 പല സ്ഥലങ്ങളിൽ പോയിട്ട് ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട്. ഈ ഒരു WWF-ൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏകദേശം 10-700 ആളുകളുമായിട്ട് നമ്മൾ സ്ക്രൂട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അധിനിവേശ ജീവികളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്താ സൊല്യൂഷൻ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്ത്, ഇത് റിമൂവ് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കണം ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആപ്പിൽ ഈ പറയുന്ന 90 കൂടുതലുമുള്ള അധിനിവേശ സസ്യങ്ങളെ കുറിച്ചുള്ള പേര്, അവരുടെ ഫോട്ടോ, അവരുടെ ഇല എങ്ങനെയായിരിക്കും, തണ്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയായിരിക്കും, പൂവ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സയൻറ്റിഫിക്കേഷൻ മാത്രമല്ല, അവർക്ക് റെഫർ ചെയ്യാൻ കൂടെ അത് എന്തെങ്കിലും പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. മലയാളത്തിലെ പേരെന്ത്, ഇംഗ്ലീഷിലെ പേരെന്ത് എന്നുള്ള സംഭവങ്ങൾ വരെ നമ്മൾ
1: കുറേ മുന്നേയുള്ള അധിനിവേശ സസ്യങ്ങളാണ് മലയാളത്തിൽ തന്നെ കുറേ പേരുകൾ.
0: പലതിനും പേരുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു
1: ധൃതരാഷ്ട്ര പച്ച,
0: ധൃതരാഷ്ട്ര പച്ച പലതിനുണ്ട്. പുതുതായി വന്നതിന് മാത്രമാണ് നമ്മൾ പേര് ഇല്ലാത്തുള്ളൂ. പല ആദിവാസി മേഖലകളിലൊക്കെ അവരുടെ ഈ എന്താ പറയുക ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔഷധസ്യങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
1: പിന്നെ അതുപോലെ ഈ ആപ്പ് അത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അതിനതിൻ്റെതായ ഇതുണ്ടല്ലോ, അതിൻ്റെ ടീം വർക്ക് അതിൽ വേണ്ടി വരില്ലേ? സാർ എങ്ങനെയാണത്, അതിനെ എങ്ങനെയാണ്?
0: ഇപ്പൊ നിലവിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്ന് നമുക്ക് ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ ഇടാനും നമുക്ക് എന്തുണ്ട് ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഒരു ടീമിൻ്റെ നമ്മുടെ ഒരു ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സാധ്യത, കാരണം ഈ സാധ്യത നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അവാർഡിൻ്റെ ചെറിയൊരു തുക നമുക്ക് കിട്ടുന്നുണ്ട്, അത് വെച്ച് നമുക്ക് രണ്ട് മൂന്ന് വർഷം എന്ത് ചെയ്യാൻ പറ്റും,
1: മുന്നോട്ട്
0: കൊണ്ടുപോകാൻ പറ്റും.
1: പിന്നീട് വേറെ എന്തെങ്കിലും ഇതുപോലെ ഇനി വീണ്ടും സാമ്പത്തിക സഹായത്തിന് എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പറ്റും?
0: നമുക്കത് ആ സമയത്ത് നമുക്ക് നോക്കാൻ ഉദ്ദേശം. അപ്പോൾ ഞാനും PhD ഇൻഷാല്ലാ തീരുമല്ലോ, അപ്പോൾ നമുക്കൊരു സഹായം പോലെ രീതിയിൽ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. പലരോടും സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വലിയ വലിയ ആപ്പുകളുണ്ട്. വലിയ വലിയ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികളുടെ ഫോട്ടോ ഇട്ട് കൊടുത്താലും ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെയും അമേരിക്കയിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വലിയ ഫണ്ട് കൂടി ചെയ്യുന്നതാണ്. നമുക്കിതൊരു ഫണ്ടും ഇല്ലാതെ എൻ്റെ ഒരു ബയോളജി നോളജും സെമിലസിൻ്റെ ഒരു ടെക്നിക്കൽ നോളജും കൂട്ടി എൻ്റെ സാറിൻ്റെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായത്തോടെ പിന്തുണ കൂടി നമ്മളത് ചെയ്തു എന്നുള്ളത് അൽഹംദുലില്ലാ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ സെന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കൊന്നൻ്റെ കുടുംബത്തിൽ ഏകദേശം 6 ചെടികൾ ഈ 90 ഇൻവേസീവാണ്. അതുപോലെ തന്നെ ഈ വള്ളിവർഗത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപോലെ കാണുക ഈ വയലറ്റ് കളറൊക്കെ റോഡ്സിലെ കാണുന്ന അത് തന്നെ 9 ഇൻവേസീവ് പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ ഫോണിന് ഓരോ സ്പീഷീസ് ലെവലിൽ അതിൻ്റെ ഫെയർ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പരമാവധി അത് ഒപ്റ്റിമൈസ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു ഒരു ഒരു സ്പീഷീസിന് 90 സ്പീഷീസുകൾ ഒരു ആപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഏകദേശം 66,000 ഇമേജസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 66,000 ഇമേജസ്. പക്ഷേ ഈ വലിയ വലിയ ആപ്പുകളിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു സ്പീഷീസിന് തന്നെ 2,000 ഇമേജസൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് അത്രയും ആളുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ ഇതേ ഓരോ ഇമേജും. നമുക്ക് അതിനെ മെഷീൻ ലേണിംഗ് ഈ മെഷീനെ പഠിപ്പിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് അതിൻ്റെ ഐഡൻറ്റിഫൈ ക്യാരക്ടർ, 10 10 നമ്മൾ അതിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ 66,000 ഇമേജസ് നമ്മൾ ഇതിന് വേണ്ടി ഉണ്ടാക്കി എന്നുള്ളതാണ്.
1: ശരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മെഷീൻ ലേണിംഗിൻ്റെ മോഡൽ ഈ ഒരു
0: ഈ രീതിയിലാണ്. അത് നമ്മൾ ആദ്യം അതിനെ പഠിപ്പിക്കണം ഈ ഈ കളറുള്ളത് ഇത് ഈ ഒരു ഷേപ്പ് ഉള്ളത് ഈ സ്പീഷീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പഠിപ്പിക്കണം. അങ്ങനെയാണ് മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ അതിനെ പഠിപ്പിക്കും, പിന്നെ അവർ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് ഈ സ്പീഷീസ് ആണ് ഈ ചെടി എന്ന്
1: പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജിയോ സ്പേഷ്യൽ പറഞ്ഞിട്ടുള്ളത്
0: അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യുന്ന ഉദ്ദേശിച്ചത് ഈ ചെടി എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് നമ്മൾ ലൊക്കേഷൻ ഉണ്ടാക്കി ഇത് ഐഡൻറ്റിഫൈ ചെയ്താൽ കറക്റ്റ് എന്ത് ചെയ്യും നമുക്ക് ഡാറ്റാബേസിലേക്ക് ഈ സ്ഥലത്ത് ഈ ചെടി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൃത്യമായി കൊണ്ട് തന്നെ പറ്റും പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ചെടികൾ കുറച്ചൊരു വെള്ളപ്പൂലുള്ള അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഒരു 10 ഇപ്പോൾ നമ്മൾ ചാലറിവാൻ എടുത്ത് നോക്കുക, 10 കാണുന്നുള്ളൂ വിചാരിക്കും ഒരു ചെടി, നമുക്കതിൻ്റെ ഡാറ്റ കിട്ടി എന്ന് വിചാരിക്കും, 10 ഉപയോഗിച്ച് ഡാറ്റ കിട്ടി. അപ്പോൾ നമുക്കെന്ത് അസ്മിലേക്ക് എത്താൻ പറ്റും, വെള്ളത്തിൻ്റെ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇത് എത്താൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം ഹാബിറ്റ സ്യൂട്ടബിലിറ്റി മോഡൽ എന്ന് പറയും. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെന്തായാലും മതി, ആ സ്ഥലങ്ങളിൽ ഇതുണ്ടോ വരാതിരിക്കാനുള്ള സംഭവങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ജിയോ സ്പേഷ്യൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിൻ്റെ ലൊക്കേഷൻ കൂടെ നമ്മൾ അതിൽ മാർക്ക് ചെയ്യുമെന്നുള്ളതാണ്.
1: ഈ ഒരു ഇത് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ശേഷം പുരസ്കാരത്തിന് ശേഷം ആപ്പിൽ പിന്നെ കൂടുതൽ അപ്ഡേഷൻസ് അതോ എങ്ങനെ?
0: ഇപ്പം നിലവിൽ ലാംഗ്വേജുകൾ നമ്മൾ കൂട്ടി എന്നുള്ളതാണ്. ആദ്യം മലയാളത്തിൽ ബൈലിംഗൽ ആയിരുന്നു, മലയാളത്തിൽ ഇംഗ്ലീഷ്. നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കുന്ന സമയത്തും ബൈലിംഗൽ എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അവാർഡ് കിട്ടിയ ശേഷം നമ്മൾ അത് കുറച്ചുകൂടി ലാംഗ്വേജിലേക്ക് കൂട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏകദേശം
1: ഗവൺമെൻറ്റിൽ ടൈപ്പ് ആകാൻ പറ്റുന്ന സാധ്യതകളുണ്ടോ അതിൽ?
0: ആ ഗവൺമെൻറ് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ആവുന്ന, കാരണം ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥാപനം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ടൈപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ആക്യുറസി കൂട്ടണം, അഥവാ ഏത് ഫോട്ടോ അഥവാ ക്ലിയർ ഉള്ള ഫോട്ടോ ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ എടുത്താലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കൂട്ടണം. അപ്പോൾ ആക്യുറസി കൂട്ടണം. 90 ഇമേജസ് ആണുള്ളത്, 90 സ്പീഷീസ് ആണുള്ളത്, അത് കൂട്ടണം. മൂന്നാമതായിക്കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് കൂടെ ആൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അഥവാ ബയോളജി എന്തോന്ന് അറിയാത്ത അല്ലെങ്കിൽ ഇതിന്റെ ഇംഗ്ലീഷ് വശങ്ങളൊന്നും അറിയാത്ത ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന സാധാരണ ഒരാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റണം.
1: അപ്പൊ ഇവിടെ ബൈലിംഗ്വൽ പറയുമ്പോഴേ നമ്മുടെ നാട്ടിന്റെ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതി ഇവിടുത്തെ അധിനിവേശ സസ്യങ്ങളായിരിക്കുമല്ലോ മറ്റു സ്റ്റേറ്റിൽ പോകുമ്പോൾ.
0: അത് നമ്മളൊരു പശ്ചിമഘട്ടം പോകുന്ന മിക്കവാറും സ്ഥലങ്ങളെക്കുറിച്ച് ക്ലൈമറ്റ് സെയിം ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറ്റണം. അപ്പൊ അവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടം ഏകദേശമൊക്കെ തെലുങ്കാനയിലാകുമ്പോൾ കുറച്ച് ചെറിയ സ്പീഷീസ് കൂടുതലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രൊസോപ്പിസ് ജൂൾഡിഫോറ നമ്മുടെ തമിഴ്നാട് പോയാൽ കാണുന്നത്, അത് കേരളത്തിൽ കാണുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവില്ല. പക്ഷെ തമിഴ്നാട് പോയിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പ അറിയില്ല അത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവരുടെ ഡെയിലി ലൈഫിൽ അവരുടെ ഭാഗമാണ് അത്. അപ്പൊ ഓരോ സ്ഥലത്ത് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഹിമാലയത്തിൽ പോയാൽ വേറെ ചെടികളാണ് അവിടെ അധിനിവേശ സ്വഭാവം കാണിക്കുന്നത്. കേരളത്തിൽ കാണിക്കാത്ത ചിലത് ഊട്ടിയിൽ കാണിക്കുന്നത്. കാരണം ഊട്ടി തണുപ്പുള്ള പ്രദേശമാണ്. ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതെല്ലാം കൂട്ടണം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആളുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് തന്നെ ഈ 66,000 ഇമേജസ് നമുക്ക് അനോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ക്ഷണിക്കാനുണ്ടായത്. കേരളത്തിലുള്ള കോളേജുകളിൽ നിന്ന് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഒരു 12 കുട്ടികൾക്ക് നമ്മൾ ക്ഷണിച്ചു. അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുത്തു. അപ്പോൾ അവരാണ് ഈ 66 ഇമേജസ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു 400 ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ. അപ്പോൾ അത് ജമീൽ ഹസൻ നമുക്കതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ഉപകാരം എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അത്രയും നമുക്ക് സപ്പോർട്ട് ടെക്നിക്കൽ സപ്പോർട്ട് മൊത്തം അതായത് അതിന് വെബ്സൈറ്റ് ഉണ്ട് neophyte.id.in എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് കിട്ടും. അതെല്ലാം ജമീൽ ഹസനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെ നമുക്കത് നമ്മുടെ ഒരു വ്യക്തി ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് പക്ഷേ ഫ്യൂച്ചറും റെഡി ആയിരിക്കും. കാരണം നമ്മൾ ഉദ്ദേശ ലെവലിലേക്ക് അത് എത്തിപ്പെടാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫുൾ ടൈം PhD സ്കോളറാണെങ്കിൽ തന്നെയും നമ്മുടെ വൈകുന്നേര സമയങ്ങളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തുകയും ജമീലിൻ്റെ വീക്കെൻഡുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്.
1: നമ്മുടെ നാട്ടിലേക്കുള്ള വരവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ചെടികളൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ പലത് വേറെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ?
0: ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പലതും പുറത്തു പോയിട്ട് ഇതായിട്ടുണ്ട്. ഇപ്പം മുള തന്നെ പല സ്ഥലങ്ങളിൽ നമ്മളെ കാണുന്ന മുള പല സ്ഥലങ്ങളിൽ അതിനെ സ്വഭാവം കാണിച്ചിട്ടുണ്ട്.
1: അപ്പം അവിടെ അതിൻ്റെ ഒരു വേറെ ലെവലാണോ?
0: വേറെ ലെവല്. നമ്മളവിടെ കാണുന്ന രീതിയിൽ അവർ അതിൻ്റെ വളർച്ച പെട്ടെന്ന് വളരും.
1: ആണോ?
0: മുള തന്നെ പൊതുവേ പെട്ടെന്ന് വളരും. പക്ഷെ അതിലേറെ ഒരു ഗ്രൗത്ത് അവർ കാണിക്കും. പിന്നെ മഹാഗണി പുറത്ത് ചില സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പല ചെടികൾ കാണിക്കുന്നു. പിന്നെ പുൽവർഗ്ഗങ്ങൾ നമ്മുടെ കാണുന്ന തനതായി ഇവിടെ കാണുന്ന പല പുൽവർഗ്ഗങ്ങളും പുറം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ അവര് ഇതുപോലെ അതിനെ കണ്ട് അതിനെ
0: ചെയ്യുന്നുണ്ട്.
1: ശരി. അപ്പൊ ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ
0: തിരിച്ചങ്ങോട്ടും പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ഭൂമിയതിരേഖ അങ്ങനെ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് നമുക്കുണ്ട്. ഭൂമിയതിരേഖയിലുള്ള ക്ലൈമറ്റ്. അപ്പോൾ അതൊരു സെയിം ആയിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തത്തിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാടത്തെ പെട്ടെന്ന് ആഫ്രിക്കയ്ക്കും സൗത്ത് അമേരിക്കയിലേക്ക് എത്തും. സൗത്ത് അമേരിക്കത്തെ ആഫ്രിക്ക തിരിച്ചിങ്ങോട്ട് എത്തും. പക്ഷേ അമേരിക്കയത്തെ അഥവാ USA അത്ര വരണം. കാരണം ക്ലൈമറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. യൂറോപ്പിലത്തെ അത്ര വരണമെന്നില്ല. പക്ഷേ നമ്മുടെ ഹിമാലയത്തിൽ കാണുന്ന ഒരു ചെടി യൂറോപ്പിൽ ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇംപേഷ്യൻസിൽ വരുന്ന നമ്മുടെ നാട്ടിൽ അതിൻ്റെ കറക്റ്റ്
1: യൂറോപ്പിൽ പ്രശ്നമായിട്ടുണ്ട്.
0: യൂറോപ്പിൽ മെയിൻ പ്രശ്നം അതാണ്. നമ്മുടെ നാട്ടിൽ ഇത്ര വലിപ്പേ കാണുള്ളൂ. യൂറോപ്പിൽ നമ്മളേറെ വലിപ്പുണ്ടാവും.
1: ശരി.
0: നമ്മുടെ നാട്ടിൽ ഹിമാലയത്തിൽ കാണുന്ന ഒരു ഇംപേഷ്യൻസിൽ വരുന്ന ഒരു ചെടിയാണ്.
1: ഓ,
0: അത് യൂറോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്. നല്ല ഈ അവിടെ പുഴയോരങ്ങൾ പുഴേൻ്റെ സൈഡിൽ മൊത്തം അവിടുത്തെ മെയിൻ ഫസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെടി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കൂടുതലപ്പെട്ട ഒന്നായിരിക്കും ഇത്. ഇംപേഷ്യസ് ഗ്രാനുലർ ഫ്ലോറ.
1: ശരി.
0: അത് ഇത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഹിമാലയത്തിൽ കാണുന്നതാണ്. അവിടെയാണ്
1: നമ്മുടെ നാട്ടിൽ അത് പ്രശ്നമല്ല.
0: നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല.
1: ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത ക്ലൈമറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വേറെ പിന്നെ
0: നമ്മളിവിടെ അത്ര ഒരു വലിയ വ്യത്യാസം വന്നിട്ടില്ല.
1: വന്നിട്ടില്ലല്ലോ.
0: ഇല്ലല്ല. അതെന്ന് വെച്ചാൽ ചിലതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചൊക്കെ ചിലതൊക്കെ അഡാപ്റ്റോ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ പണ്ട് കാലത്തുള്ള ചെടി തന്നെ ഇതാവണമെന്നില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഒരു ആൾ മരിക്കും. സാധാരണ ഒരു ഏജ് ആവുന്ന ആൾ 10-20 വയസ്സാവും മരിക്കും. ഒരു 70 വയസ്സായുള്ള ആരോഗ്യത്തിലേക്ക് ഒരു 30 വയസ്സായ ആൾ മാറുകയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ. പെട്ടെന്ന് സംഭവിക്കും. അതാണ് അധിനിവേശ ജീവികളുടെ ഒരു സ്വഭാവം. കാരണം ഒരു 10 കൊണ്ട് ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഇവരിങ്ങനെ ചിലപ്പോൾ ഒരു ചൂടിനൊക്കെ ഇവർ മാറുന്നുണ്ട് വിചാരിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാക്ഷസൊക്കെ വന്ന ഏത് വേനൽക്കാലത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഇല ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സാധാരണ കേസ് നമ്മുടെ മരങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു 5-50 കൊണ്ട് കാര്യത്തിലേക്ക് എത്തും. പക്ഷെ ഇവർ പെട്ടെന്ന് അഡാപ്റ്റായി. അവരെ സംബന്ധിച്ച് എന്താണ്, അവർ സർവൈവായി. ജൈവവൈവിധ്യത്തിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അത് പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പം നമ്മുടെ വനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ്, പലതും തേക്കിൻകാടായിരുന്നു ബ്രിട്ടീഷുകാർ വെച്ച വനങ്ങളല്ല, തേക്കിൻകാടുകളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സെന്ന രാശകോന്നൻ്റെ കാടുകളാണ്. പിന്നെ പൊതുവേ എല്ലാവർക്കുള്ള ധാരണ എന്താ വെച്ചാൽ, നമ്മളെ നാടിൻ്റെ എത്ര ശതമാനം കാടാണ്, ആ കാട് എന്ന് പറയുന്നത് കാടിൻ്റെ വ്യാപ്തി കൂടിയിട്ടുണ്ടെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വരാറുണ്ട്. ആ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ 70% കൂടുതൽ പച്ച കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് 70% കൂടുതൽ പച്ച കാണുന്നുണ്ടെങ്കിൽ അത് കാടായിട്ടാണ് പരിഗണിക്കുക. റബ്ബർ തോട്ടമൊക്കെ കാടായിട്ടാണ് പരിഗണിക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ കാട് കൂടിയെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പച്ച കൂടിയെന്ന് വിചാരിച്ച എന്താണോ നിർബന്ധമല്ല, പ്രകൃതിക്ക് നല്ലതാണോന്ന് നിർബന്ധമില്ല.
1: അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണ പ്രക്രിയ വർദ്ധിപ്പിക്കാൻ ഇതിൽ എന്താണ് നിങ്ങൾ ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്?
0: നിലവിൽ ഈ ഒരു ആപ്പ് സത്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയും അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഗവേഷണം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടിയാണ് ഈ ഒരു ആപ്പ് ഉണ്ടായത്. കാരണം ഒരു യൂണിവേഴ്സിറ്റി പ്ലാൻ്റെ ഒരു ജൈവാധിനിവേശത്തിൻ്റെ ആ ഒരു അറിവും അതുപോലെ തന്നെ സാധനക്കാരൻ യൂസ് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇത് കുറക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇപ്പം നിലവിൽ PhD 2 വർഷം കൂടി കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ തീരും. അപ്പോൾ ഒരു ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇലത്തണ്ട് എന്നാണ് അതിൻ്റെ പേര്. അതിന് ഫുൾ ഫോം ഉണ്ട്, എക്കോളജിക്കൽ ലോക്കൽ ആക്ഷൻ ഫോർ ട്രോപ്പിക്കൽ ഹാബിറ്റേറ്റ് ആൻഡ് നേറ്റീവ് ഡൈവേഴ്സിറ്റി. അഥവാ നമ്മൾ ട്രോപ്പിക്കൽ ഹാബിറ്റേറ്റ്, നമ്മുടെ ഭൂമധ്യരേഖയിലുള്ള നമ്മുടെ പരിസ്ഥിതിയും അതുപോലെ നേറ്റീവ് ഡൈവേഴ്സിറ്റി, ഇവിടുത്തെ തനതായിട്ടുള്ള വൈവിധ്യം കൂടി നിലനിർത്താനുള്ള എക്കോളജിക്കൽ ലോക്കൽ ആക്ഷൻ സാധാരണക്കാരും അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാരും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന ചില അവയർനെസ് പ്രോഗ്രാമുകളാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റികളുണ്ട്, നമുക്ക് 10,000 കൂടുതലുള്ള ആളുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പും കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. മാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നുമായി ബന്ധപ്പെട്ടുള്ള കുറേ പോസ്റ്ററുകൾ ഇറങ്ങും. പക്ഷെ അതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പം മലയാളത്തിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഏതിലും പ്രകൃതി റിലേറ്റഡ് ആയിട്ട് ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളൊക്കെ സെലിബ്രേഷൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫാക്ട് ഷീറ്റ് ഇറക്കുമ്പോൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ ഇറക്കും. അത് പരമാവധി ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളത്തിലാകുമ്പോൾ നമ്മുടെ കുടുംബ ഗ്രൂപ്പിലൂടെ കാര്യങ്ങൾ വരെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു കമ്മ്യൂണിറ്റി കാര്യങ്ങളുണ്ട്. അപ്പോൾ PhD കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു രീതിയിലെ കുറച്ചുകൂടിയും ഒരു ഓഫ്ലൈനും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും താഴെകടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ്, സാധാരണക്കാർക്കാണ്. അല്ലാതെ മുകളിൽ നിന്ന് ഗവൺമെൻറ് മാത്രമോ അല്ലെങ്കിൽ വനവകുപ്പ് മാത്രമോ വിചാരിച്ചത് കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് പോകുന്ന കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പല സ്ഥലങ്ങളും നമ്മൾ സംസാരിക്കാൻ അവയർനെസ് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇത് മനസ്സിലാക്കുന്നതോടു കൂടി എല്ലാവരും അത് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഏതാ പറഞ്ഞ പോലെ നമ്മൾ പ്രകൃതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ വന്യമൃഗ ശല്യം മാത്രമേ പറയുന്നുള്ളൂ, അവിടെ മണ്ണിടിഞ്ഞ് പോയി ഇത്രയും ആളുകൾ മരിച്ച പ്രശ്നം പറയുന്നില്ല. ഇത് രണ്ടിനും കാരണം ഒന്നാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്തു, ഈ പ്രശ്നം അവിടെ എന്ത് ചെയ്തു, നമ്മൾ പ്രശ്നമാക്കുന്ന പ്രശ്നം, അതായത് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല സംഭവം മാറി നമ്മളിത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, വെറുതെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്.
1: യെസ്, ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയത്താണ് നമ്മളുള്ളത്, സമയം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഇനിയും ഒരു റിസർച്ച് സ്കോളർ എന്ന അർത്ഥത്തിൽ സാറ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിനെ എങ്ങനെ ഒരു റിസർച്ച് സ്കോളർ എങ്ങനെ സമൂഹത്തിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും മനോഹരമായൊരു ഒരു ഉദാഹരണമായിരുന്നു ആ ദേശീയ പുരസ്കാരത്തിലൂടെയും തുടർന്നും ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ആവട്ടെ, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന രൂപത്തിലാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഇതുവരെ പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ ഇത്രയും നേരം സംസാരിച്ചതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് ഇതുപോലെ മറ്റു സന്ദർഭത്തിൽ സവിശേഷത്തിൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. നിയോഫൈറ്റ് ആപ്പ് ഏതു സാധാരണക്കാരനും സഹായകമാകും. IT സംബന്ധമായ വിശകലനവുമായി നമുക്കൊപ്പം ചേർന്നത് അബ്ദുസ്സലാം VT, ഒപ്പം അലീം യൂസുഫ് എൻ എന്നിവർ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ്
0: മടക്കവും.
2: سيد الاستغفار
0: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അള്ളാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. രാത്രിയുടെ ഇരുണ്ട മറ നീക്കി അല്ലാഹു വീണ്ടും ഒരു പ്രഭാതം നമ്മിലേക്ക് തുറന്നിരിക്കുന്നു. കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ പിഴവുകളും വീഴ്ചകളും തിരുത്തി നിരാശപ്പെടാതെ പോവുക. കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നുവെന്ന് ഈ സൂര്യോദയം നമ്മെ

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് സഹൽ അരിപ്രയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്. ഇന്ന് 2026 ജൂലൈ 18 ശനി,
1: ഹിജ്റ വർഷം 1448, സഫർ 3,
0: കൊല്ലവർഷം 1201, കർക്കിടകം 2. സാൽമഷെ, നമ്മൾ എല്ലാ കുറേ ഇപ്പോൾ കുറച്ചായി നമ്മൾ നേരിട്ട് അല്ലേ, അല്ലെങ്കിൽ മുഖാമുഖം ഇരുന്നിട്ട് കുറച്ച് ദിവസമായി.
1: അതെ അതെ അതെ, അല്പണ്ടായിരുന്നു.
0: അതെ അതെ അതെ.
1: എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ അൽഹംദുലില്ലാ ശുഭനമസ്കാരം കഴിഞ്ഞ് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ദിക്റുകളൊക്കെ ചൊല്ലി നമ്മുടെ റേഡിയോ ഈ മോർണിംഗ് ലൈവിനൊപ്പം ഉണ്ടായിരിക്കും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ തന്നെ. നമ്മളെത്തുന്നതിന് മുമ്പേ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരാൻ സന്നദ്ധത അറിയിച്ചവരായി കാണുന്നുണ്ട്. ജാസ്മിൻ കെ പുള്ളിപ്പാടം, റുഖ്സാന എം, മിനാമറിയം വണ്ടൂര്, സുലേഖ തിരുവാലി, നഫീസ പി എ താമരശ്ശേരി, ആളുകളൊക്കെ നമ്മളെ കൂടെ ചേർന്നിട്ടുണ്ട്.
0: അപ്പോൾ
1: സാധാരണയായിട്ടേ നമ്മളിവരോടൊരു ഒരു ആമുഖം എന്നുള്ള നിലക്ക് ഓലൊന്ന് ഒരു മോട്ടീവ് ആക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാറുണ്ട്.
0: ഓക്കെ, എന്താണ് ഇന്ന് ചോദിക്കാനുള്ളത് വെച്ചാൽ നമുക്ക് ചോദിക്കാല്ലേ, ചോദിക്കുമ്പോൾ അറിയട്ടല്ലേ. യെസ്, ഓക്കെ. നമ്മള് തൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരുപാട് വ്യത്യസ്തരായ അനുഭവങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കാൻ വിചാരിക്കുന്നത്, നമ്മുടെ ഭാഗത്ത് ന്യായമില്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും പിന്നീട് ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി നമുക്ക് തോന്നിയ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, അങ്ങനെ വല്ല കുറ്റബോധങ്ങളൊക്കെ ഉണ്ടായിട്ട് അത്തരം ആളുകളോട് മാപ്പ് പറയാൻ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ നമ്മൾ കാട്ടിയ ആ ഒരു താഴ്മയുടെ ഒരു മനസ്സ്, അത്തരം അനുഭവമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് നല്ല അനുഭവങ്ങൾ മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലേ. ഇൻഷാല്ലാ,
1: ആയിക്കോട്ടെ. ഇന്നത്തെ ചോദ്യം അങ്ങനെ ആവട്ടെ അല്ലേ.
0: യെസ്,
1: ഇൻഷാല്ലാ. എന്തായാലും പിന്നെ ഇന്നലെ രാത്രി എൻ്റെ നാട്ടിലൊക്കെ പെട്ടെന്നൊരു മഴ പെയ്തു. നമസ്കാരത്തെ സമയം,
0: അതെ അതെ, പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ.
1: എല്ലാ ആളടുത്തും ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ ഇന്ന് രാവിലെ അൽഹംദുലില്ല നല്ലൊരു കാലാവസ്ഥയിലാണ് നമ്മള് പുറപ്പെട്ട്. എന്തായാലും സമയത്ത് വഴിയിൽ വെച്ച് പിന്നെ സുബിജമായത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അൽഹംദുലില്ല ഈ ഒരു മോർണിംഗ് ലൈവിനൊപ്പം എത്താൻ നമുക്കും നമ്മുടെ ശ്രോതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് സമയബന്ധിതമായി തന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു അല്ലേ.
0: ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ഒരു എൻട്രി അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു തുടക്കം തീർച്ചയായിട്ടും നമ്മുടെ മധുരം ഖുർആനിലൂടെയാണ്.
1: അതെ.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാ മധുരം ഖുർആനാണ് നമ്മൾ കേട്ടത്. സൂറത്തുർ റഅദിലെ ആയത്തിൻ്റെ പാരായണമാണ് ശ്രവിച്ചത്. ഇവിടെ പാരായണം നടത്തിയ ഈ ആയത്ത് പലപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തട്ടിച്ച് നോക്കേണ്ട ഒരായത്ത് കൂടിയാണ്. അതായത് സത്യവിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് മനസ്സിന് ആശ്വാസവും സമാധാനവും ശാന്തിയും കണ്ടെത്തുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് അലാ ബിദിക്കില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയൂ എന്നുള്ള വലിയ ചിന്ത നൽകുന്ന പരിശുദ്ധ ഖുർആനിലൊരു വചനത്തിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ആ പാരായണം കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു അക്കാരിയുടെ ഖിറാഅത്ത് എല്ലാവരെയും മനസ്സിനെ ആകർഷിക്കുന്ന നിലക്കുള്ള ഒരു പാരായണമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ആയത്തിലെ ഒരു പാഠമെന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ തോന്നുന്നത്, ശരിക്കും ഈ ദുനിയാവിൽ എല്ലാവരും പ്രയാസത്തോടുകൂടി ജീവിക്കുന്നൊരവസ്ഥ ഉണ്ട്. ഈ ദുനിയാവ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ടെൻഷനും ഫീലിങ്ങും അതുപോലെ തന്നെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടും വിഷമങ്ങളും നിറഞ്ഞ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിക്കും ഒരു പ്രയാസത്തിൻ്റെ ലോകമാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമായി അള്ളാഹുവിൻ്റെ വഹിപ്രകാരം പഠിപ്പിച്ചതനുസരിച്ച് നോക്കുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പൂർണ്ണമായും ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് എന്നുള്ളത് ഈ ദുനിയാവിൽ ഭൗതിക ലോകത്തില്ല എന്നുള്ളത് തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ജീവിക്കുന്നതും. ആ നിലക്ക് അവൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവനത് ക്ഷമിച്ചും സഹിച്ചും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശേഷി അത് വിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അജബല്ലി അംരിൽ മുഅ്മിനി എന്ന് പറയുന്ന വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതം തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പം അവനെന്ത് ചെയ്യുന്നു, ക്ഷമിക്കുന്നു, അതവന് ഖൈറാണ്, പുണ്യമാണ്. അതുപോലെ തന്നെ സന്തോഷമുണ്ടാകുമ്പം അള്ളാഹുവിനോട് സൃഷ്ടാവിനെ ഓർത്ത് നന്ദി കാണിക്കുന്നു, അതും അവന് ഗുണകരമാണ് എന്ന് പഠിപ്പിച്ചു. ഇനി ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ തരണം ചെയ്യാനുള്ള ശേഷി അവനുണ്ടാകണമെങ്കിൽ ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അവൻ്റെ ജീവിതത്തിൽ മുഴുക്കെ അവൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ നിലക്കുള്ള ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് അതിനെ തരണം ചെയ്ത് ജീവിക്കാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അല്ലാതെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ശ്രദ്ധയും ഓർമ്മയും സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവും ആ സൃഷ്ടാവിനെ ഓർക്കാതെയുള്ള ജീവിതവുമാണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയാതെ അതിനെ സഹനശേഷിയോടെ പിന്നെ ഓവർകം ചെയ്യാൻ കഴിയാതെ അയാൾ ആത്മഹുതിയിലേക്കും മറ്റുള്ള പല അവസ്ഥകളിലേക്കും എത്തുന്നൊരു സാഹചര്യം അത്തരം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും എന്ത് തന്നെ വിഷമങ്ങൾ ഉണ്ടായാലും ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ പതിവാക്കി അവരെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായും ആത്മാർത്ഥമായും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് എല്ലാം തരണം ചെയ്യാൻ കഴിയുന്നു. ആ നിലക്ക് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും കണ്ടെത്താൻ കഴിയൂ എന്നുള്ള വലിയൊരു പാഠമാണ് ഈ ഇന്നത്തെ ബദറും ഖുർആനിൽ പാരായണം ചെയ്ത ആയത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. അള്ളാഹു സുബ്ഹാനഹു തആല രൂപത്തിൽ ഹൃദയങ്ങളെ റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിർവൃതി അടഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ആമീൻ.
2: അല്ലൽ പെരുത്തു പാപി അലയുന്നു ഞാൻ ഇലാഹി.
1: ഓക്കെ, നമ്മുടെ മധുരം ഖുർആനാണ് നമ്മൾ കേട്ടു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരുമ്പോൾ സക്കീന ഉദരംപോയിൽ, അതുപോലെ സഫൂറ ആറങ്ങാടി, അതുപോലെ ജമീല വി പി കാളികാവ്, ഇവരൊക്കെ അങ്ങനെ കമൻറ്റുകൾ പറയുന്നുണ്ട്. ജമീല വി പിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. റബ്ബിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് എന്ന് ഇന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു റീപ്ലൈ ആയിരിക്കുന്നു.
0: സക്കീന ഉദരമ്പയിലും അതുപോലെ തന്നെ ഈ ഖുർആൻ പാരായണം വളരെ ആകർഷണീയമായിരുന്നു എന്നുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: യെസ്.
0: ആ പിന്നെ നമ്മൾ ആ അമുഖമായി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിന് ചില ഉത്തരങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരം കണ്ടു കാണുന്നുണ്ടോ? റിയാദിൽ നിന്നാണ് അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വന്തം ഭാര്യയെ തന്നെ ചെയ്യാത്ത കാര്യത്തിന് കുറ്റപ്പെടുത്തുകയും പിന്നീട് സത്യാവസ്ഥ ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്തി അവളോട് മാപ്പ് പറയുകയും പൊരുത്തപ്പെടുകയും ചെയ്തു. അള്ളാഹു പുറത്ത് തെരുമാറാവട്ടെ.
1: ആമീൻ. അപ്പം അതാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനത്തെ വിഷയം അധികമായിട്ടുണ്ടാകുക എന്തായാലും കൂടുതൽ ആൾക്കാരോട് ആണല്ലോ.
0: അതെ അതെ അതെ.
1: അപ്പം ആ ഒരു സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ.
0: അതെ അതെ. ജമീല വി കെ പൂനൂര്, മധുരം ഖുർആൻ വളരെ മനോഹരം, രാവിലെ കിട്ടുന്ന നല്ലൊരു കുളിർമ തന്നെ ആണ് ഈ മധുരം ഖുർആൻ. കുളിർമ തന്നെയാണ് ഈ മധുരം ഖുർആൻ. അൽഹംദുലില്ലാഹ്.
1: യെസ്. അതുപോലെ സബീന പാലങ്കോണം അല്ലേ, ആറ്റിങ്ങലാണ് അവർ സലാം പറഞ്ഞിട്ടുണ്ട്. റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, അതുപോലെ
0: ഷുഹൈബ എം വളപട്ടണം,
1: സമീറ കെ എം താനൂര് രണ്ടത്താൻ
0: പടിഞ്ഞാട്ടുമുറി, ഉമ്മുകുൾ സുചിറമംഗലം, ഈ മധുരം ഖുർആൻ ഇന്നലെ പാരായണം ചെയ്തിരുന്നു മാഷാല്ലാ, വീണ്ടും കേൾക്കാൻ സാധിച്ചു അൽഹംദുലില്ലാഹ്.
1: യെസ്. ഷഹന വാടാനപ്പള്ളി, നസീമ എച്ച് കൊടുവായൂര്, സലീന ഒതുക്കുങ്ങൽ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മനോഹരമായ ഖുർആൻ പാരായണം, മനസ്സിനെ ഒന്ന് ആകർഷിച്ചു പോയി. പാരായണം കേൾക്കുമ്പോൾ തന്നെ അള്ളാഹു ഖുർആൻ പഠിക്കാൻ പാരായണം ആകർഷിച്ചു പോയി. അള്ളാഹു ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്നുള്ള.
1: ആമീൻ. നസറുല്ലാഹി സലാഹി പറയാണ്, അസ്സലാമു അലൈക്കും, മുക്കം സ്റ്റുഡിയോയിൽ നിന്ന് മടങ്ങുകയാണ്, പി ആർ കുടുംബങ്ങളോട് സലാം. ഓക്കെ.
0: അങ്ങനെ ആയിഷ, ഇംതിയാസ് തിരുവമ്പാടി, റയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ, സാജിദ കാലിക്കറ്റ്, ഉമ്മു ഫറഹീൻ കരിപ്പൂൾ,
1: ആയിഷ, അതുപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി, റയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ, സാജിദ കാലിക്കറ്റ്, ഉമ്മു ഫറഹീൻ നിങ്ങൾ പറഞ്ഞു അല്ലേ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, നഫീസ പി എ താമരശ്ശേരി. അവർ പറയുന്നത് അങ്ങനെയൊരു സംഭവം, അങ്ങനെയൊരു മാപ്പ് പറയേണ്ട സംഭവം ഉണ്ടായത് ഓർമ്മയിലില്ല, ഉണ്ടോ എന്ന് അറിയില്ല, അള്ളാഹു ആലം.
0: സമീജ പാറൽ, ഉമ്മുകുൽസു ചിറമംഗലം, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഉമ്മുകുൽസു ചിറമംഗലം പറയുന്നത്.
1: യെസ്.
0: സീനത്ത് പാലക്കാട്
1: ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, ഇങ്ങോട്ട് ചിലപ്പോൾ
0: അനീതി
1: കാണിച്ച ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ
0: ആദ്യം എനിക്ക് ഈ അവസ്ഥ എനിക്ക് എപ്പോഴും ഉണ്ട്. എന്തായാലും അത് നമുക്കുള്ള ഒരു സൂചനകളായിരിക്കും അല്ലേ.
1: യെസ് യെസ്.
0: എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില സംഗതികൾ ഉണ്ടാവും എന്നുള്ളതാണ്, സ്വാഭാവിക മനുഷ്യന്മാരാണല്ലോ.
1: സാധാരണ എന്താ അറിയോ, നമ്മളെ ഇങ്ങോട്ട് നമ്മളെ എന്തെങ്കിലും വിഷമിപ്പിച്ചതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് വിഷമമായതിനെ കുറിച്ച് നമുക്കൊരു വിഷമം ഉണ്ടാവില്ല.
0: അതെ അതെ അതെ. അത് നമ്മളറിയില്ല,
1: അറിയില്ല,
0: നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ.
1: അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലേ.
0: അതെ അതെ.
1: അങ്ങനെ സക്കീല എടപ്പാള്, സീനത്ത് സി ടി ചുള്ളിയോട്, ഖദീജ സാലി കൊപ്പം, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സഹൽ പി ഇടപ്പലം, നിങ്ങളുടെ പേരിൽ ഒരാളുണ്ട്. ജൽസി സി ടി പി അലിയാശ്ശേരിയോ, റാഷിദ വെള്ളാങ്കല്ലൂർ, സീനത്ത് ചങ്ങരംകുളം, സഫിയ സമദ് മാംഗ്ലൂർ, ഉമൈറ തൃശ്ശൂർ വള്ള, അങ്ങനെ കുറേ ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും നമുക്ക് ഒരുമിച്ച് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
0: ആളുകൾ ഒരുപാടേ, നമ്മളെ കൂടെ തന്നെ ഞങ്ങളൊക്കെ റെഡിയാണ്, പ്രസന്റ് അറിയിച്ച പോലെയാണ്. കണ്ടമാര ആളുകൾ കയറിയിട്ടുണ്ട്. ഷംസാദ് തലശ്ശേരി, ഫൈസ് ഫാസില, എ ജി പോത്തങ്കണ്ടം, മൊയ്തീൻകുട്ടി വേങ്ങര, ഷക്കീല എടപ്പാൾ, ഇങ്ങനെ ധാരാളം ആളുകൾ. ഖദീജ സാലിഹ് കൊപ്പം, സീനത്ത് സി ടി ചുള്ളിയോട്, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, അങ്ങനെ വഹീദ, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂര്, നബീസത്ത് കൊല്ലം, അഞ്ചലം, എന്താണ് അഞ്ചലംമുടി.
1: യെസ്. എന്നാ പിന്നെ സൽമാശേ,
0: നമ്മളെ സമയം കറക്റ്റിലൂടെയാണ് അല്ലേ.
1: എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് അല്ലേ പുലരിവട്ടത്തിലേക്കാണ് പ്രവേശിക്കുക.
0: അതെ അതെ.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ. പുലരിവട്ടം. പുലരിവട്ടം.
1: വായിക്കുന്നവനാണ് സമയമില്ലാത്തത് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു ആലിമ്രാനിലെ ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ കാണാൻ പറ്റും. ഏകദേശം 100 ആയത്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവിടെ ഈ ഉഹദിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു ബദർ യുദ്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വലക്കത് നസറക്കും അള്ളാഹു ബി ബദരിൻ വ അന്തും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലക്കും തശ്കുറൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാൻ 123-ാമത്തെ ആയത്തായിട്ട് അള്ളാഹു പറഞ്ഞു. അപ്പോൾ അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഉഹദിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ബദറിനെ കൂടെ പരാമർശിച്ചതിൻ്റെ ഹിക്കമത്ത്, അതിൻ്റെ യുക്തി എന്താണ്, അല്ലെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ബദർ എന്നുള്ളത് ഒരു ജല തടാകത്തിൻ്റെ തീരമാണൊരു ഇതാണ്. അന്നത്തെ അറബികൾ പൊതുവെ തമ്പടിച്ചിരുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ്. ശത്രു സംഘം ഒരു കച്ചവടം നടത്തി, ആ കച്ചവടം കിട്ടുന്ന തുക കൊണ്ട് എന്ത് ചെയ്യാണ്, മുസ്ലിങ്ങളെ മദീനയിൽ നിന്ന് നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി അവർ ധനം സമ്പാദിക്കാൻ വേണ്ടി പോയതാണ്.
5: ജമേഗിയ

0: ഓക്കെ, നമ്മുടെ പുലരിവട്ടം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നു. ഇൻഷാല്ല നമുക്ക് വീണ്ടും പുലരിവട്ടത്തിലേക്ക് പോകാം. ഇൻഷാല്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത്
1: പീസ് ടൈമിലേക്ക് പോകാം. അതെ, പീസ് ടൈമിൽ നമ്മൾ സാധാരണ പീസ് ടൈമിൽ നമ്മുടെ ഫീഡ്ബാക്ക് വഴി വന്ന നമ്മുടെ ശ്രോതാക്കളുടെ തന്നെ പരിപാടികളെക്കുറിച്ചുള്ള ഏറ്റവും പ്രസക്തമായ തിരഞ്ഞെടുത്ത അഭിപ്രായങ്ങളാണ് പങ്കുവെക്കാറുള്ളത്. ഇന്നത്തെ പീസ് ടൈമിൽ പങ്കുവെക്കുന്നത്, ചില പരിപാടികൾ അവസാനിക്കുമ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. നന്മയുടെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്ഥിരം കൂട്ടുകാരനാണ് പീസ് റേഡിയോ.
0: ഓക്കെ,
1: നല്ലൊരു മെസ്സേജാണ്.

0: സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പം അത് വല്ലാത്തൊരു കമന്റാണ്. അൽഹംദുലില്ല, അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അല്ലാഹുവിനെ കൊടുക്കുമാറാവട്ടെ.
1: ആമീൻ. നമ്മളേതായാലും വീണ്ടും പുലരുവട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ തീർന്നു, അത് ചെറിയൊരു വിഷയമായിരുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മൾ പുലരുവട്ടത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്ത്. എനിക്ക് തിരക്കാണ്, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ സമയമില്ല എന്നാ എല്ലാവരും പറയും. അപ്പം നമ്മളൊരു ആഴ്ചക്കിറങ്ങുന്ന നമ്മുടെ നിർബന്ധം ഒരാൾ ചേരാൻ വേണ്ടി പറഞ്ഞാൽ വെറുതെ പൈസ തരാമെന്നല്ല, അത് വന്നാൽ വായിക്കാൻ എവിടെ സമയം ചോദിക്കും. പക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അതായത്, വിദ്യാർത്ഥികൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രമുഖനായൊരു വ്യക്തി, അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ആളാണ്, അദ്ദേഹം വായനാനുഭവങ്ങൾ വെച്ച് കുട്ടിയോട് പറഞ്ഞു, നന്നായി വായിക്കുന്ന ആളെപ്പോഴും ബിസി ആയിരിക്കും, തിരക്കായിരിക്കും. നിങ്ങൾ നന്നായി വായിക്കുന്ന ഒരാളാണോ, നിങ്ങളുടെ ജീവിതം ഏറ്റവും തിരക്ക് പിടിച്ചതായിരിക്കും എന്ന് പറഞ്ഞാൽ, എല്ലാ നിർമ്മാണാത്മകമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നതിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വായനക്കുണ്ട്. വായനയും പഠനങ്ങളും അറിവുകളും ഇല്ലാത്തവൻ നിഷ്ക്രിയനായിരിക്കും. നമുക്കൊരു മോട്ടിവേഷനും ഒരു പ്രചോദനവും ഉണ്ടാവില്ല, ഒരു പ്രേരണ ഉണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിൽ പരിപാടികൾ ഉണ്ടാവില്ല, പദ്ധതികൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വായിക്കുക, അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വായനക്ക് മറ്റുള്ള അറിവ് നേടുന്ന വഴികളെക്കാളുമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്, അപ്പം തീരു നമ്മളെ മനസ്സിലാക്കാനുള്ള വേഗത അനുസരിച്ചായിരിക്കണമെന്നില്ല അയാളുടെ പ്രഭാഷണം. ഒരുപക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു സമയവും സാവകാശവും ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടിക്കോളുന്നില്ല. എന്നാൽ വായനാണ് നമ്മളെ വായിക്കണേ, നമ്മൾക്ക് സാവകാശത്തിൽ വായിക്കാം, ഒരു വരി വീണ്ടും ആവർത്തിച്ച് വായിക്കാം, മുഷിപ്പില്ലെങ്കിൽ നിർത്താം, വീണ്ടും വായിക്കാം. നമ്മുടെ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് അറിവിനെ സ്വീകരിക്കുവാനുള്ള നല്ലൊരു വഴിയാണ് വായന എന്ന് പറഞ്ഞത്. പിന്നെ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, കാരണം ആ വരികൾ നമ്മൾ നോക്കി വായിക്കല്ലേ, നമുക്ക് വേറൊന്നും ചിന്തിക്കാനും ആലോചിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അതിൽ തന്നെ ആത്മാർത്ഥമായി മനസ്സ് കൊടുത്ത് നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുള്ളതാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം, കാരണം വായന കൊണ്ട് കിട്ടുന്ന കുറേ ഗുണങ്ങളും കാര്യങ്ങളുമുണ്ട്. ഒന്ന്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നുള്ളത് ഈമാനാണ്. എപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന എന്തൊരു അറിവുകളാണെങ്കിലും ആ അറിവുകളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും വിശ്വാസത്തെ ദൃഢീകരിക്കാനുമുള്ളതാണ് എല്ലാ അറിവും. അപ്പോൾ നമ്മൾ അറിവ് നമ്മുടെ ഈമാനിനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ, ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും എന്ത് ചെയ്യുന്നറിയോ, വളരും. അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ അതിൻ്റെ പവർ, ശക്തി നൽകാൻ ആ വായനക്ക് കഴിയും. കാരണം നമ്മളിലേക്ക് അറിവ് പ്രവഹിക്കുമ്പോൾ ആ അറിവിനെ കൊണ്ടുണ്ടാകുന്ന ചിന്തകളും ആലോചനകളും നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുകയും ചെയ്യും. നമ്മൾ അള്ളാഹിനെക്കുറിച്ച് അറിയുമ്പോഴും നമ്മൾ ഈമാൻ വർദ്ധിക്കല്ലേ, പരലോകത്തെക്കുറിച്ച് നമ്മൾ ഈമാൻ വർദ്ധിക്കണം, എന്ത് കിട്ടുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ശക്തിപ്പെടുത്തുന്നതിൽ വായനക്ക് വളരെ വലിയ പങ്ക്. പിന്നെ വായന ഒരു ആസ്വാദനമാണ്, ഭയങ്കരമായൊരു ആസ്വാദനമാണ്. നമ്മളിങ്ങനെ വായിച്ച് ഇരിക്കുമ്പോൾ ആ വായനയുടെ ആശയത്തോടു കൂടെ മുഴുകി ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊന്നും അറിയില്ല, ചിലപ്പോൾ മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്യും, വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ മുഷിപ്പും പിന്നെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ജീവിതത്തിൽ ഭയങ്കര ഒരു വിശ്രമവും ആസ്വാദനവും നൽകുന്നതാണ്. മാത്രമല്ല നമ്മളതിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ആശയത്തിൻ്റെ ഒരു സന്തോഷം കൂടെ നമുക്ക് നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുമ്പോൾ ഭയങ്കരമായൊരു ആസ്വാദനം വായന കൊണ്ട് നമുക്ക് കിട്ടും. പിന്നെ അതിലുപരി എന്താണ്, ജീവിതത്തിൽ ഒരു പക്വത ഉണ്ടല്ലോ നമുക്ക്, വെറുതെ നമ്മൾ അബദ്ധങ്ങളിൽ പോയി പെടാതിരിക്കാൻ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ പക്വമായി നമുക്ക് ചിന്തിക്കാനൊക്കെ പറ്റും. കാരണം തരും, ധാരാളം അനുഭവങ്ങൾ നമ്മൾ വായിച്ചു പോകും. ഇപ്പോൾ ഒരാളൊരാളുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഒരു 200 പേജ് ഉണ്ടെങ്കിൽ ആ 200 പേജ് നമുക്ക് വായിക്കുവാൻ ഒരു പക്ഷേ നമ്മൾ 2 ദിവസം എടുത്താൽ, 2 ദിവസം കൊണ്ട് നമ്മൾ അറിയുന്നത് 60 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളാണ്. അതായത് 60 കൊല്ലം കൊണ്ട് അയാൾ അനുഭവിച്ച ജീവിതത്തിലെ അയാളുടെ നിലപാടുകൾ, അയാളുടെ വിജയങ്ങൾ, പരാജയങ്ങൾ എല്ലാം, അതായത് നമ്മുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയേണ്ട വിജയ പരാജയങ്ങൾ, മറ്റൊരാളുടെ ജീവിത പരാജയങ്ങളെക്കുറിച്ച് കേട്ട് നമ്മൾ ആ അനുഭവത്തിൽ നിന്നും നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാനാണ് സാധിക്കുന്നത്. ഒരു സ്ത്രീ അവളുടെ കുടുംബ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്ത്രീ എന്ത് ചിന്തിക്കുന്നു നമ്മളറിയും. ഒരു കുട്ടി അവൻ്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, എഴുതുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചിന്തിക്കുന്നു നമ്മൾ പറയും. പ്രായമായ ഒരാളുടെ അനുഭവങ്ങൾ എഴുതുകയാണെങ്കിൽ പ്രായമായ ആൾ എന്ത് ചിന്തിക്കുന്നു നമുക്കറിയാൻ പറ്റും. നമുക്ക് നമ്മളെ പറ്റി മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ, വേറൊരാളെ പറ്റി അറിയാൻ പറ്റില്ല. നമുക്ക് ലോകത്തുള്ള എന്തൊരു

0: കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരാനും കാഴ്ചപ്പാട് തരാനും വായനയ്ക്ക് പറ്റുന്നുള്ളതാണ്. വായന നമ്മൾ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഒരു പുസ്തകം തന്നെ പല ആവർത്തി വായിക്കുമ്പോഴും പല ആശയങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക, ലഭിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അധികം നമ്മൾ വായിക്കേണ്ടത് ഖുർആനാണ്. ഖുർആന്റെ പേരന്റെ വായന എന്നാണ്. ഖറാ എന്നുള്ളതിൻ്റെ ഒരു ധാതുവാണ് ഏത്, ഖുർആൻ വായന എന്ന് പറയും. ഖറാ എന്ന് പറഞ്ഞാൽ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു അർത്ഥം നമ്മൾ എന്ത് തല പാരായണം ചെയ്തു എന്നാണ്. മറ്റൊരർത്ഥം നമ്മൾ ഒരുമിച്ച് കൂട്ടിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അധികം അറിവുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് വായന. പല നിലക്കുള്ള വായന ഉണ്ട്. രാവിലെ നമുക്ക് പത്രം വായിക്കാം, അതേപോലെ തന്നെ നല്ല ജനറൽ ആയിട്ടുള്ള ബുക്സ് ഉണ്ട്, നമുക്കത് വായിക്കാം. നമ്മുടെ സദാചാരത്തിന് യോജിക്കുന്ന നിലക്കുള്ള കഥകളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, പ്രയോജനങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാം. അതോടൊപ്പം ഇസ്ലാമികമായ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ പല പുസ്തകങ്ങളും നോക്കി എഴുതി ക്രോഡീകരിച്ച് തന്ന പുസ്തകങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വിസ്ഡം ബുക്സൊക്കെ ധാരാളം നല്ല നല്ല പുസ്തകങ്ങൾ. ഒരു പുസ്തകവും നമ്മൾ ഒന്നും സെലക്ട് ചെയ്യാതെ വാങ്ങി വായിക്കാൻ പറ്റുന്ന അത്രയും അറിവും അർത്ഥവും ഉള്ളതാണ്. അതാണ് തഫ്സീറുകളും പരിഭാഷകളും നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ്. നല്ലത് വായിക്കാനും നല്ലത് അറിയാനും നല്ലത് ചിന്തിക്കുവാനും നല്ലവരായി ജീവിക്കാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. ഇപ്പോൾ നാം കേട്ടത് പുനരിവട്ടമാണ്. വായിക്കുന്നവനാണ് സമയമില്ലാത്തത് എന്ന വിഷയത്തിൽ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരമാണ് നമ്മൾ ശ്രവിച്ചത്. എന്തായാലും
2: മനുഷ്യ

0: മാഷാല്ലാ, നമ്മളെ ഓരോ പ്രോഗ്രാമുകളും ഇങ്ങനെ അതിൻ്റെ സമയത്ത് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത പ്രോഗ്രാമുകൾക്ക് ഇങ്ങനെ കട്ടക്ക് വെയിറ്റിങ്ങിലാണ് നമ്മുടെ ശ്രോതാക്കൾ. സംശയമൊന്നുമില്ല നമുക്ക്. സൽമാഷേ, ഇനി നമ്മൾ പോകേണ്ടത് തീർച്ചയായും നമ്മുടെ മോർണിംഗ് ലൈവ് കിസിലേക്കാണ്. കാരണം ഒരു കറക്റ്റ് സമയത്തിലാണ് നമ്മൾ പോണത്.
1: അതെ, അതിൻ്റെ സമയത്തിൽ ആ ശ്രോതാക്കളും തന്നെ നമ്മളോടൊപ്പം തന്നെ വെയിറ്റ് ചെയ്ത് അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണം. കാരണം ഇതിനു വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ശ്രോതാക്കൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈവ് കിസിന് സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അറിയിക്കുകയാണ്. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ, അതിൽ ലൈവ് കിസ് എന്നത് സെലക്ട് ചെയ്ത് പേരിൻ്റെ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഉത്തരങ്ങൾ എ ബി സി ഡി ഇങ്ങനെ ആൽഫബറ്റ് മാത്രം ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. പിന്നെ മറ്റൊന്ന് പേരിൻ്റെ കൂടെ സ്ഥലം. ഏകദേശം ഇപ്പോൾ എല്ലാവരും എഴുതുന്നുണ്ട്, എന്നാലും ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് മാത്രം എഴുതരുത്, പേരിൻ്റെ കൂടെ നിങ്ങളുടെ സ്ഥലവും കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രോതാക്കൾ ഇത് എന്നും ചെയ്യുന്ന ശ്രോതാക്കൾക്ക് ഈ പറയുന്നതൊക്കെ ഒരു ബോറാണ് എങ്കിലും പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ളത് അറിയിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ
0: ഓർമ്മിപ്പിക്കണം. ഏതായിരുന്നാലും നമുക്ക് അധികം വൈകാതെ നമ്മുടെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇന്നത്തെ ചോദ്യം ഇതാണ്. പ്രവർത്തനങ്ങൾ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന പ്രസിദ്ധമായൊരു ഹദീസ് ഇത് നിവേദനം ചെയ്തത് ആര് എന്നതാണ് ചോദ്യം.
1: ഇന്നത്തെ ചോദ്യം സാധാരണ വളരെ ഈസിയാണെന്നുള്ള ഉത്തരം ഒന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. പ്രവർത്തനങ്ങൾ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രസിദ്ധമായ ഹദീസ് നിവേദനം ചെയ്തത് ആരാണ് എന്നതാണ് ചോദ്യം. നാല് ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ആയിഷ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു.
0: ഓക്കെ, ചോദ്യം ആവർത്തിക്കുന്നു. പ്രവർത്തനങ്ങൾ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന പ്രസിദ്ധമായ ഈ ഹദീസ് നിവേദനം ചെയ്തതാരി എന്നാണ്. ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ആയിഷ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആൻഡ് ഓപ്ഷൻ ഡി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു.
1: ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ആ ഒരു ഹദീസിന്റെ നിവേദകനെ ചോദിക്കുക എന്നുള്ളതേ അതാരും ശ്രദ്ധിക്കൂല. അതിന്റെ അറബി ചോദിച്ചാൽ ചിലപ്പോ കുറച്ചൊക്കെ ആൾക്കാരും പറയും.
0: അതല്ല, അതാരും റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാലും ചിലപ്പോ പറയും ബുഖാരി ആണോ മുസ്ലിം ആണോ.
1: അതും ചിലപ്പോ ചില ആൾക്കാര്. എന്തായാലും ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. പക്ഷെ നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരി അല്ലാന്നുള്ള നിലക്കായിരിക്കും.
0: അങ്ങനെ നമുക്ക് വിചാരിക്കലേ.
1: അതെ, കാരണം അവരൊക്കെ എഴുതിയെടുക്കുന്ന എല്ലാം കുറിച്ചെടുക്കുന്ന ഇതിനെ വൈജ്ഞാനികമായി കാണുന്ന ചിലരുടെ ഡയറി പൂർത്തിയായി അടുത്ത ഡയറി ഉപയോഗിക്കുന്ന അങ്ങനെ പല നിലക്കുള്ള ശ്രോതാക്കൾ നമ്മുടെ ശ്രോതാക്കളെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.
0: അപ്പൊ അത് അതിന്റെ ഇടയിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു എനിക്കൊരു കാര്യം ശ്രോതാക്കളോടൊന്ന് ചോദിക്കാൻ വേണ്ടി തോന്നുകയാണ്. അപ്പൊ നമ്മള് രാവിലെ പല കാര്യങ്ങളും ചോദിക്കലുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ കമന്റ് ചെയ്യണം. അതായത് ഇങ്ങനെയുള്ള ഈ മോർണിംഗ് ലൈവ് ക്വിസിലൂടെ ലഭിക്കുന്ന ചോദ്യങ്ങളെ എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഓപ്ഷനുകളും ഒക്കെ എഴുതിയെടുത്ത് ശരി ഉത്തരങ്ങളൊക്കെ രേഖപ്പെടുത്തി വീട്ടിൽ എപ്പോഴെങ്കിലും മക്കൾക്കിടയിൽ അങ്ങനെയുള്ള ഒരു മത്സരം നടത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം. അതായത് വ്യത്യസ്തമായ ഒരു പ്രവർത്തനം കൂടിയാണ്, ചെയ്യാത്തവർക്കൊരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ നമ്മൾ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ഇത്തരം ചോദ്യങ്ങൾ ശേഖരിച്ച് വെച്ച് കുട്ടികൾക്കിടയിൽ ഒരു സമ്മാനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു മത്സരം നടത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പ്രതികരിക്കും.

0: ഓക്കെ, നമുക്ക് ശ്രോതാക്കളിലേക്ക് പോകണം സൽമാഷേ.
1: അതെ, അവരെ നമ്മൾ മറക്കാൻ പാടില്ല എന്തായാലും.
0: അതെ, അമീറുട്ടി എടത്തനാട്ടുകാർ പറയുന്നത് വായനയിലൂടെ അറിവ് നേടി ആ അറിവിനെ കർമ്മപദത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഉത്തമ ജീവിത രീതി. അക്ഷരങ്ങളുടെ ലോകത്തിലൂടെ വിജ്ഞാനത്തിൻ്റെ വിശാലമായ ചക്രവാളങ്ങൾ കീഴടക്കാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു.
1: സുബൈദ ഇസ്മായിൽ മടിക്കേരി എല്ലാ വികസിനെ പറ്റി ഇത്ര എഴുതിയതുമായി ബന്ധപ്പെട്ട പറയണ കറക്കി കുത്തി അയച്ചിരിക്കുന്നു, ശരിയാകുമോ എന്ന് നോക്കാം.
0: യെസ് യെസ്, ജമീല വി കെയും അത് തന്നെയാണ് പറയുന്നത്.
1: എന്തായാലും നിവേദകൻ റിപ്പോർട്ട് ചെയ്ത സുഹാബി അമീർ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ ടെക്സ്റ്റൊക്കെ അയച്ചുകൊണ്ടുണ്ട്. അതിന് ടൈപ്പ് ചെയ്ത് ഒക്കെ ശരിയായിട്ടുണ്ടാവുകയല്ലേ, എന്തായാലും ഉത്തരങ്ങൾ കാത്തിരിക്കാം.
0: ഇൻഷാ അല്ലാ. സുബൈദ ഇസ്മായിൽ അല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ അതെ. അതേപോലെ തന്നെ ഷഹന വാടാനപ്പള്ളി പറയണത് ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമായിരുന്നു എന്നാണ്. അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്ത ആളുകളും ഉണ്ട് അല്ലേ.
1: അസ്സലാമു അലൈക്കും, പുലരിവട്ടം കേട്ടോ. അൽഹംദുലില്ലാ, ഇന്നും നല്ലൊരു സന്ദേശമാണ് തന്നത്. നമ്മൾ വായിക്കുക, വായിച്ച് വളരുക, കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക. അൽഹംദുലില്ലാ, അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ.
0: യെസ്, അതുപോലെ മറ്റൊരാൾ നമ്മുടെ നാദിറ ഇടി മുഴിക്കൽ വല്ലാത്തൊരു കടുകട്ടി ചോദ്യം എന്നാണ് പറയുന്നത്. ആശയക്കുഴപ്പമായി ഇന്നത്തെ ക്വിസ് എന്നാണ് സക്കീന ഉദരുംബോയിൽ പ്രതികരിക്കുന്നത്.
1: പിന്നെ വന്ന ചോദ്യം പ്രയാസപ്പെടുത്തി അൽഹംദുലില്ലാ. എന്തായാലും ഒരു അറിവാണല്ലോ കിട്ടുന്നത്, അറിവുകൾ സമ്പാദിക്കുക എന്നുള്ള ആ രൂപത്തിൽ മെസ്സേജ് അയച്ച ശ്രോതാക്കളും ഉണ്ട്.
0: യെസ്, അതുപോലെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മൾ രാവിലെ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരികൾക്കും ഇടയിൽ ഒരു പ്രയാസമുണ്ടായി. വളരെയധികം സങ്കടമായിരുന്നു ആ സമയത്ത്. അവരോട് ഞാൻ മാപ്പ് പറഞ്ഞു. ഞാനും അവരും ഒരുപോലെ ചെയ്ത ഒരു തെറ്റായിരുന്നു, പക്ഷെ ഞാൻ മാത്രമായിരുന്നു അവരുടെ ഇടയിൽ തെറ്റുകാരി. വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ പീസ് റേഡിയോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അതിനുശേഷം ഒരു ഉംറ ചെയ്യാൻ പറ്റി. ഇന്നും എൻ്റെ പ്രിയ കൂട്ടുകാരികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നാളെ സ്വർഗത്തിൽ ഒരുമിക്കണേയെന്ന്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അല്ലാ എനിക്ക് തന്ന പ്രിയ കൂട്ടുകാരിയാണ് പീസ് റേഡിയോ.
1: അതെ, മുഹമ്മദ് ഉസ്മാൻ കടമ്പാളിപ്പുറം. ഇന്നത്തെ പുലിവെട്ടത്തിൽ നിന്ന് ലഭിച്ച ഊർജ്ജത്തിൽ നിന്ന് പീസ് റേഡിയോ പ്രേക്ഷകർ നേർപ്പദം വായിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന നേർപ്പദം ക്വിസ് മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുക. പരീക്ഷയുടെ ലിങ്ക് വാട്സപ്പിൽ ലഭിക്കുമെന്നുള്ള മെസ്സേജാണ്. ശ്രോതാവ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ്.
0: ഷുഹൈബ എം വളപ്പട്ടണം പറയുന്നത്, അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, വളരെ നല്ലൊരു സന്ദേശമാണ് ഹാരിസ് മലി പുലരിവിട്ടത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ വായിച്ച് വളരുക, അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. വായിക്കാൻ ഉള്ള ഒരു പ്രചോദനമാണ് ഇന്നത്തെ പുലരിവട്ടം എന്നതും, പ്രത്യേകിച്ച് നമ്മൾ നേർപ്പദം വായിക്കണം എന്നുള്ളതും കൂടി നമ്മൾ ഇതിന് വായിച്ചെടുക്കണം. നമ്മളെ വീട്ടിലൊക്കെ സ്റ്റാപ്പ് ഇത് പൊട്ടിക്കാത്ത
1: റാപ്പ്
0: പൊട്ടിക്കാത്ത ഒരു നേർപ്പദം ഉണ്ടാവാൻ പാടില്ല.
1: അല്ല, റാപ്പ് പൊട്ടിച്ചോളും, പിന്നെ അങ്ങനെ വിചാരിക്കരുത്. എന്തായാലും റാപ്പ് പൊട്ടിച്ചതിൽ ഓരോ കുട്ടികൾക്കും ഓരോരുത്തർക്കും ഓരോ പങ്കതി ഉണ്ട്. അത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു തുടങ്ങിയാലേ ബാക്കി വായിക്കണം എന്നുള്ളൊരു ചിന്ത വരുള്ളൂ അല്ലെ, സ്വാഭാവികമായിട്ടും.
0: അതായത് വീക്കിലി ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ, വായിക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് കുട്ടികൾക്കൊക്കെ ഒരു വായനാശീലം ഉണ്ടാക്കാനേ നല്ലതാണ്. കാരണം ആഴ്ചയിൽ എന്തെങ്കിലും ഒന്ന് വായിക്കുന്നുണ്ട് എന്ന് അവർക്ക് സ്വയം സമാധാനിക്കാനും കൂടെ ഉള്ള അവസരമാണ്.
1: കെ വി കെബീർ പാലക്കാട് അയച്ച മെസ്സേജ് ഉണ്ട്. അസ്സലാമു അലൈക്കും, ഉഷാറായി. ഇത് കേൾക്കുമ്പോൾ, അഥവാ വായനയെ പറ്റി പറഞ്ഞല്ലോ, അപ്പോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഓർമ്മ വരുന്നത്. നല്ലവണ്ണം വായിക്കാറുണ്ട്,
0: അതൊരു
1: വായനാപ്രിയനാണ്. വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എന്തായാലും നമ്മളും ആ നിലയ്ക്കൊരു വായനാശീലം പൊതുവെ ഇന്നത്തെ കാലത്ത് കുറവാണ് അല്ലേ. ഈ വായന ഒക്കെ ഈ സ്ക്രീനിൽ നോക്കി അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിച്ച് ജസ്റ്റ് അവിടെ ഇങ്ങനെ എന്തോ പേസ്റ്റ് ചെയ്ത് അയക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ഒരു വായന, ഇനി മൊബൈലിൽ വരെ ഒരു വായന ശരിക്ക് ഇല്ലാത്തൊരു കാലഘട്ടമാണ്.
0: ശരിക്കും ജീവിതത്തിലൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിലേ, ഒരു കൊല്ലത്തിൽ ഇത്ര പുസ്തകം വായിക്കണം എന്നൊരു നീയത്തുണ്ടെങ്കിൽ തീർച്ചയായും ഭയങ്കര ഒരു അറിവായിരിക്കും അത്. കാരണം വായനയുടെ ഒരു അറിവ് വേറെ തന്നെയാണ്. അത് നമ്മളിനി വേറെ എന്ത് കേട്ടിട്ടും കാര്യമൊന്നുമില്ല അല്ലേ. യെസ്, മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം പറയാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ നിന്ന് ലഭിച്ച ഊർജത്തിൽ നിന്ന് പീസ് റേഡിയോ
1: അത് വായിച്ചു.
0: യെസ്, അപ്പൊ
1: പേര് ഉദരമ്പയിലെ എൻ്റെ മോൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് വായന. എത്ര വായിച്ചാലും പിന്നെയും പിന്നെയും അവൾ ഇരുന്ന് വായിക്കും, ഒരു മടുപ്പുമില്ല അവൾക്ക്. അപ്പോൾ അൽഹംദുലില്ലാഹ് കേൾക്കുമ്പോൾ വളരെ സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ വായിക്കുന്ന മക്കൾ ഇന്ന് ഉണ്ടെന്ന് പറയുമ്പോഴേ അത് വല്ലാത്തൊരു സന്തോഷം.
0: നമ്മുടെ റേഡിയോയില് ഉള്ള ഒരാളുടെ കുട്ടി, നമ്മളിവിടെ ആങ്കർ ആയിട്ട് ഒക്കെ വരലുണ്ട്.
1: അതെ അതെ അതെ.
0: അവള് ഫുള്ള് വായനയുള്ള ഒരാളാന്നാ പറഞ്ഞെ.
1: അത് ശരി.
0: നമ്മളെ ലംആ ബിൻ ശിഹാബ്.
1: അതെ അതെ അതെ.
0: അവള് പിന്നെ ഇപ്പൊ ഫുൾ ടൈം വായനയാണ്.
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ കുട്ടികളൊക്കെ നമുക്കൊരു പ്രചോദനം കൂടിയാണ് അല്ലേ.
1: എന്തായാലും വായന കൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാല് പിന്നെ അങ്ങനെ വായിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ നടത്തുമ്പോഴും വല്ല രചന, പ്രത്യേകിച്ച് രചനാ മത്സരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവരറിയാതെ ചില കഴിവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. നന്നായി ഇങ്ങനെ വായിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ചിലപ്പോൾ രചനകൾക്ക് രചനാ മത്സരം കൂടാനുള്ള കഴിവുണ്ടാവും, പക്ഷെ പോയിന്റുകളൊന്നും ഓർമ്മിട്ടൂല. ഈ വായിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ആ നിലക്കുള്ള അറിവുകൾ
0: അതിന് വരും.
1: അതേമാതിരി ക്വിസ് മത്സരങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ ഈ വായിക്കുന്ന ആളുകൾക്കാണ് അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഒരു പ്രത്യേകം പൊസിഷൻ കിട്ടുക. മറ്റുള്ള ചിന്ത കിട്ടൂല, കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ട്, ആ സമയത്തൊരു നോട്ടുണ്ടാവും, അതുകൊണ്ട് കാര്യമില്ല.
0: അതായത് ചില കാര്യങ്ങൾ എല്ലാവർക്കും പറയാവുന്നതും ഉണ്ടാവും, ചിലത് ചിന്തിക്കാത്ത കാര്യങ്ങൾ പ്രസന്റ്, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും.
1: ഒരു കണ്ടിന്യൂസ് റീഡിംഗ് ഉള്ള ആൾക്കാർക്കാണ് ആ പൊസിഷനിൽ അത്തരം സംഗതികളിലൊക്കെ എന്ത് ചെയ്യാം, മുൻപന്തിയിലെത്താൻ കഴിയാന്നുള്ളതാണ്.
0: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് പ്രിയ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ വായിച്ചു.
1: ഒരാളാഴ്ചയുണ്ടോ ജമീല വി കെ പൂനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അനുഭവം കുറേ ഉണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല, കുറെ ക്വസ്റ്റ്യൻ മാർക്കാണ്.
0: യെസ്.
1: അപ്പൊ അത്രമാത്രം സംഭവങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട് നടത്തും.
0: അതെ,
1: നമുക്ക് ഇതിലേക്ക് ഷെഡ്യൂളിലേക്ക് മടങ്ങാം അല്ലേ.
0: ഇൻഷാല്ലാ ഇന്ന് ഇനി നമുക്ക് 1 മിനിറ്റ് ടോക്ക് ആണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൃഷ്ടാവായ നാഥൻ്റെ മുമ്പിൽ ശിരസ് കുനിക്കുക അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സന്ദർഭമാണ്. അതിമഹത്തായ ആരാധനാരൂപമാണ് സുജൂദ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സുജൂദ് ചെയ്യുന്നവരെയാണ് റബ്ബിന് ഏറെ ഇഷ്ടമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലെ സഹവാസം ആവശ്യപ്പെട്ട അനുയായിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി സുജൂദ് അധികരിപ്പിക്കാനാണ്. വസ്ജുദ് വഖ്തരിബ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. സുജൂദിലൂടെ നീ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നർത്ഥം. നാഥനിലേക്ക് കൂടുതൽ സാമീപ്യം നേടാൻ സഹായകമാകുന്ന ആരാധനയുടെ ഭാഗമാണ് സുജൂദ്. ശരീരത്തിലെ 7 അവയവ ഭാഗങ്ങൾ മണ്ണിൻ്റെ പ്രതലത്തിൽ വെച്ച്, മുഖം മണ്ണിൻ്റെ പ്രതലത്തിൽ വെച്ച് വിനയത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നാം എത്തുന്ന നിമിഷം സുജൂദ് വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അമീൻ. 1 മിനിറ്റ് ടോക്കാണ് കേട്ടത്. സുജൂദ് വിനയത്തിൻ്റെ പാരമ്യം എന്ന വിഷയത്തിലുള്ള അബ്ദുറഷീദ് കുട്ടുംബൂരിൻ്റെ സംസാരമാണ് ശ്രവിച്ചത്. നമുക്കറിയാം 1924 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് 1 മിനിറ്റിനുള്ളിലുള്ള പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന 1 മിനിറ്റ് ടോക്ക്. അത് നമ്മളെന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അത് ഫോർവേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിന് ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വിസ്ലം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിൽ എപ്പോഴും ഇതുവരെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത, പ്രക്ഷേപണം ചെയ്ത സംഗതികളൊക്കെ കേൾക്കാൻ സാധ്യമാണ്. രാവിലെ 5:24 പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിലും ഈ നിങ്ങൾക്ക് നേർവഴി കേൾക്കാൻ സാധ്യമാണ് എന്നുകൂടി ഇതിനോടൊപ്പം പങ്കുവെക്കണം.
0: യെസ്, ഈ ഷുഹൈബ വളപട്ടണം പറയുന്നത്, ഞാൻ അറിയാത്ത ചോദ്യങ്ങൾ കേട്ടാൽ എഴുതി വെക്കാറുണ്ട്. ചങ്ങാതിമാരുടെ ഗ്രൂപ്പിൽ ചോദിക്കുകയും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ്.
1: നല്ലൊരു ഓരോരോ മെത്തേഡാണല്ലേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അത് അല്ലേ നാത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഈ എന്താണ് ഫീഡ്ബാക്ക് അയക്കാന്ന് ശ്രോതാക്കൾ ചിന്തിച്ചിരിക്കരുത്. അതിനുള്ള പോകും വഴിയും കൂടിയാണ് നമ്മൾ ആ സമയത്ത് അങ്ങനെ ഒരു സംഗതി
0: അല്ലേ
1: അങ്ങനത്തെ കാര്യങ്ങൾ അടുക്കളക്ക് നിർദ്ദേശിക്കുന്നതും. ഇങ്ങനെ ഇതിലൊക്കെ എന്ത് ചെയ്യണം, പിന്നെ ഒഴിവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ ആ ചോദ്യങ്ങൾക്ക് റിപ്ലൈ ചെയ്യട്ടെ അല്ലേ. ഇത് നല്ലൊരു മാർഗ്ഗമാണ്. മറ്റുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ സഫിയൊക്കെ തിരുവനങ്ങാടി അയച്ചത്, 1 മിനിറ്റ് കൊണ്ട് ഒരു വലിയ അറിവാണ് കിട്ടുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട്, സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള, നമ്മൾ ഇങ്ങനെ പറയുന്നു ഇതാരൊക്കെ ചെയ്യുക അതൊന്നും നമുക്കറിയില്ലല്ലോ, പക്ഷെ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു മാതൃക ആയിട്ടുള്ള മെസ്സേജുകളാണ് ഇപ്പൊ രണ്ട് മെസ്സേജുകളും കണ്ടത്.
0: അതെ, സാജിദ പറയുന്നുണ്ട് അസ്സലാം വലൈക്കും, ക്വിസ് ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് വേണ്ടത്. ചില ദിവസങ്ങളിലുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം പോലെ തോന്നും. എന്താ വെച്ചാലേ, ഈ മോർണിംഗ് ലൈവിൽ അഥവാ മോർണിംഗ് ഷോയിൽ അധികം പങ്കെടുക്കുന്നത് നമുക്കറിയാം, ഒരു 90% ഏകദേശം ഒരു പ്രായം ചെന്ന അല്ലെങ്കിൽ മിഡിൽ അല്ലേ ഏജിലുള്ള ആള്, വളരെ ചെറുപ്പം കുട്ടികളായിട്ടുള്ള ആളുകൾ അത്ര അങ്ങോട്ട് എത്താറില്ല.
1: അതായത് ടെലിവിസിലേക്ക് വന്നവർക്ക് വേറൊരു അവസ്ഥ ഇതിലേക്കൊന്നും വരുന്നില്ല. അപ്പോ ആ മെസ്സേജിൽ വേറൊരു കാര്യമുണ്ട്, പിന്നെ പഠിക്കാനുള്ളൊരു കൊതി ആഗ്രഹം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയാത്തതാണ് വേണ്ടത് എന്നുള്ളൊരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളില്.
0: അപ്പൊ
1: അത് ഇൻഷാല്ലാ പരിഗണനയും.
0: ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചോദ്യം എഴുതി വെക്കാറില്ല, കാണാതെ പഠിച്ച് കുട്ടികളോടും മക്കളോടും ചോദ്യം ചോദിക്കാറുണ്ടെന്നാണ് ഉമ്മുകുൽസു ചിറമംഗലം പറയുന്നത്.
1: സീനത്ത് പി ചാരിയൻ തൊട്ടു താഴെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇതുവരെ മത്സരം നടത്തിയില്ല, എന്നാൽ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ മത്സരം നടത്തിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ അനിയത്തി കിസിനെ ചോദ്യവും ഉത്തരവും എഴുതിയെടുത്ത് വെക്കാറുണ്ട്. അപ്പോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പൊ ആ നീയത്ത് സാധിക്കട്ടെ അല്ലെ. അസ്മാബി പെരുന്നമണ പറയ എഴുതാറുണ്ട്, മിക്കതും ഹദീസ് പറയും കുടുംബത്തിൽ ഒരു മത്സരം വെച്ചിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു പ്രചോദനം കൂടി ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കണം അല്ലെ.
1: അസ്മാബി പെരുന്നമണ അല്ലേ.
0: യെസ്. ഇമ്രാൻ എൻവി കുമരനെല്ലൂരും അഷറഫ് പരപ്പനങ്ങാടിയും മിസ്രിയ കുഞ്ഞത്തൂർ അല്ലെ. ഓക്കെ, ആ പുതിയ അറിവ് കിട്ടി എന്ന് പറയുന്നു. സലാം പറയുന്നു
1: ജമീല വി പി കാളിയാവേ. ഒരു പ്രാർത്ഥിക്കണ മെസ്സേജ് കൂടിയിട്ട് നമുക്ക് തോന്നുന്നു, എനിക്ക് കൈക്ക് വിറയുള്ളത് കൊണ്ടൊരു വിഷയങ്ങൾ എഴുതി വെക്കാറില്ല, എല്ലാം ഹൃദയത്തിലുള്ളൊരു ഓർമ്മയിൽ നിന്നും എഴുതുന്നു എന്നാലും അൽഹംദുലില്ല. അപ്പോൾ പിന്നെ നമുക്ക് കഴിയുന്ന ആൾക്കാരത് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇസ്ലാമിക് ക്വിസോ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ഫാമിലി സംഘമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റും. ഇവിടെ പിന്നെ കഴിയാത്ത ആളുകൾ അതിനെപ്പറ്റി എഴുതി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള മനസ്സാണ് അവിടെ കാണുന്നത്. എന്തായാലും അള്ളാഹു ആ ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുകയും ആശ്വാസം നൽകുകയും ചെയ്യുമാറ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം.
0: സമീറ കെ എം താനൂര് എന്താണ് പടിഞ്ഞാറ്റ്, എനിക്ക് ലൈവ് കിസ് ഈസി ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്.
1: അബ്ദുൽ ഹമീദ് സിക്കാഴിയൂര്, മാഷാല്ലാ, ഇന്നും നല്ല അറിവാണ് പകർന്നു തന്നത്. വായന മരിക്കുന്ന ഇന്ന് ഇതുപോലെയുള്ള അറിവ് പകർന്നു തരുന്ന ഉസ്താദിന് ദീർഘായുസ് മഅഫിയത്ത് നൽകിയാൽ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മെസ്സേജ്. മുനീർ ഷംനാട് ഒരു ആശങ്ക, കുറച്ച് വൈകിപ്പോയി, കിസിന്റെ ചോദ്യം കേട്ടില്ല, ഒന്ന് പറയാമോ എന്ന്.
0: ഇനിയിപ്പോ
1: അതിന്റെ ശരി ഉത്തരം പറയുമ്പോ വായിക്കുമല്ലോ, അല്ലാ ഇനി പറഞ്ഞിട്ട് അയാൾക്ക് ഉത്തരം അയക്കാനും കഴിയില്ലല്ലോ അല്ലേ.
0: അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ ഈ ഒരു സമയം നമുക്ക് എന്താണ് ശ്രോതാക്കളോട് പല കാര്യങ്ങളും പങ്കുവെക്കുന്ന ഒരു സമയം കൂടിയാണ്
1: ഇൻഷാല്ലാ. ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ലൈവില് നമ്മുടെ ശ്രോതാക്കളുമായി
0: യെസ്
1: പങ്കുവെക്കുന്നത് നമ്മളൊരു അനുഭവമോ കഥയോ ചരിത്രമോ ഒക്കെ പങ്കുവെക്കാറുണ്ട്. ഇന്ന് ശ്രോതാക്കളോടായിട്ട് പറയുന്നത് ഒരു കുട്ടി സ്കൂൾ പ്രൈമറി തലത്തിൽ, ആ പ്രൈമറി തലത്തിൽ എന്ന് പറയുമ്പോൾ ശരിക്കും 1 മുതൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി അടക്കം അല്ലേ, ഒരു പ്രൈമറിൻ്റെ ഭാഗമാണല്ലോ, അത് മുതൽ 7-ാം ക്ലാസ് വരെ പോകും. ഇതെടുത്ത് പറയാണ് LP തലത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ചെയ്ത കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇത് പിന്നെ ആ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് കൈമേ നമ്മളെ കൈത്തണ്ടല്ലേ, കൈത്തണ്ട, ആ കൈത്തണ്ടൻ്റെ ഇവിടെ ഇങ്ങനെ ബ്ലേഡോ കത്രികയോ മറ്റെന്തോ ഉപയോഗിച്ച് 4 വര വരഞ്ഞിരിക്കുന്നുണ്ട്, 2 കൈയിലും വരച്ചിട്ടുണ്ട്. അപ്പം 2 കൈയിലും ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. രണ്ട് ആ കുട്ടി പറഞ്ഞ വാചകങ്ങളാണ് വളരെ ഗൗരവം. അങ്ങനെ 4 വര അങ്ങനെ വരച്ചിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കളോട് പറഞ്ഞത്, ഇത് ആ ടീച്ചറെ പേര് ഞാൻ പറയുന്നില്ല, ഇത് ഇന്ന ടീച്ചറ് എൻ്റെ ടീച്ചറ് ചെയ്തതാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതോടൊപ്പം അത് മാത്രമല്ല, ആ കുട്ടി മറ്റൊരു വാചകം പറഞ്ഞത് ഇത് അത്ഭുത, ആ കുട്ടിയുടെ സംസാരവും ആ കുട്ടി പറഞ്ഞ വാചകവും കുട്ടിയുടെ ചെയ്തിയും ഫുള്ളായിട്ട് അറിഞ്ഞപ്പം വലിയ അത്ഭുതം തോന്നുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം ആ കുട്ടി പറഞ്ഞത് ഇന്ന ടീച്ചർ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി 7 ദിവസം സ്കൂളില്ല. ഇതൊന്നും പറയുന്നത് ഒരു പ്ലസ് ടു തലത്തിലോ ഹൈസ്കൂൾ തലത്തിലോ ഉള്ള കുട്ടിയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പ്രൈമറി എന്ന് പറയുമ്പോൾ LP തലത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഈ സംഭവം. ഇപ്പോൾ ഒരാഴ്ചക്കിടെ സംഭവിച്ച ഒരു സംഭവമാണ്. പൊതുവെ എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ പറയാനും ഒരു ഇല്ലാത്തൊരു സംഗതി വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് പറയാനും ഈ പ്രൈമറി തലത്തിലുള്ള ഇത്തരം ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക്, ആൺകുട്ടിയാണെങ്കിലും സമം തന്നെയാണ്, എന്നാലും പെൺകുട്ടികൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആ നിലക്കൊന്നും വല്ലാതെ പറയാറില്ലല്ലോ, അതും പ്രൈമറി തലത്തിലാവുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം പ്രവണത കുട്ടികൾ വരുന്നത് എന്നും അങ്ങനെയൊക്കെ ഒരു കുട്ടി പറയൂ എന്ന് ഞാനത് കേട്ടപ്പോൾ ഫസ്റ്റ് ചിന്തിച്ചു. പിന്നെ ആ കുട്ടിയെ കണ്ടു, ആ സംഭവം പിന്നെ അനുഭവിച്ചു, അത് അറിഞ്ഞപ്പോൾ സംഗതി ഉള്ളത് തന്നെയാണ്. അപ്പം ഞാനവിടെ ഫസ്റ്റ് പ്രയോഗിച്ച പറഞ്ഞൊരു വാചകം, ഒരു റിപ്ലൈ കൊടുത്ത എന്താ വെച്ചാൽ, ഞാൻ പിന്നെ ഈ ഫീൽഡിൽ നിന്ന് മാറുന്നത് ശരിയാവില്ല, കാരണം ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പല കുട്ടികളും പലതും പറഞ്ഞാൽ, ഇപ്പോൾ പൊതുവെ അധ്യാപകരെന്താണ് പെട്ടെന്ന് ഒരു കെണിയിലകപ്പെടുത്താൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു ടൂൾസാണ് അധ്യാപകൻ എന്ന സംഭവം, ഒരു സിമ്പിളും മാറ്ററാണ്. ബാക്കി എല്ലാവർക്കും എന്തും പറയാം, പക്ഷെ അധ്യാപകർ എന്ത് ചെയ്യണം, അവിടെ ഒരു ബലിയാടാകുന്ന അവസ്ഥയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിലേക്ക് പോകാൻ നല്ലതെന്നുള്ളൊരു രൂപത്തിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സംഭവമാണ്, ഒരാഴ്ചക്കിടെ സംഭവിച്ച സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് പലതും ഷെയർ ചെയ്യാവുന്നതാണ്.
0: പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതും ജീവിതത്തിൽ പറയാറുണ്ട്, ചെയ്യാറുണ്ട്, മുതിർന്ന ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ എത്ര സത്യസന്ധരായിരുന്നാലും ചില സമയത്ത് ഒരു സ്വാർത്ഥത കടന്നു വരുമ്പോൾ, അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത്, ഒന്നെങ്കിൽ 3 കാരണങ്ങളാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതിലൊന്ന്, ഈ സ്വന്തം വീട്ടിൽ നിന്ന് മുതിർന്ന ആളുകൾ അവരുടെ സംസാരത്തിൽ ഒരിക്കലും ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ടും പറയുന്നത് ചിലപ്പോൾ സ്വന്തം വാപ്പിമ്മിക്കാവാം, അല്ലെങ്കിൽ അവരെ മൂത്ത കുട്ടികൾക്കാവാം, അവർ ചിലപ്പോൾ വാപ്പാരോടുമാരോടും പറയുന്നതൊക്കെ കേട്ടിട്ടൊക്കെ ഇവർക്ക് കിട്ടാം. ഒന്ന് അങ്ങനെയാണ്. 2, ഇപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ അടുത്തടുത്ത് വീടുകളുണ്ടാകുമ്പോൾ ആ വീട്ടിലെ ഉള്ള സമപ്രായക്കാരായ കുട്ടികളുണ്ടാവും, അവർ തമ്മിൽ ഇങ്ങനെ കൂടുമ്പോഴും കളിക്കുമ്പോഴും ഓരോരുത്തർ ഷെയർ ചെയ്യും, ഞാൻ നാളെ സ്കൂളിൽ പോകണില്ല, ഞാൻ എൻ്റെ വല്യപ്പ മരിച്ചു എന്ന് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഷെയറിങ്ങുകളിൽ നിന്ന് കിട്ടും. 3, എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഈ പിന്നെ വീഡിയോസുകൾ, അതായത് കുട്ടികൾക്ക് പിന്നെ പ്രചോദനം ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഉള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന് കൂടുതൽ ചാൻസ് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇതൊരു അപകടമാണ്, കാരണം ഒന്ന് പ്രായം, ചെറിയൊരു പ്രായത്തിൽ അങ്ങനെയുള്ള കളവുകൾ പറയാനുള്ള ഒരു തോന്നലുണ്ടാവുക, അതും ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയുക, അത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഇതൊക്കെ റോങ് ആയിട്ടുള്ളൊരു പോക്കാണ്. അപ്പോൾ നമ്മൾ ആശങ്കകൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, അപ്പോൾ ഒരു പരിഹാരങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തണം എന്നുള്ളത്.
1: എൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, ശരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിങ്ങനെ ഉണ്ടാക്കൊന്നുമില്ല, ആ പ്രായം അങ്ങനെയുള്ളൂ. പക്ഷെ ഇവർക്കത് ഇവരത് പിന്നെ ഒപ്പിയെടുക്കുന്നത് ശരിക്കും പാരൻസ് ഇതിൽ വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഒരു കളക്ഷൻ്റെ ഒരാൾ വന്നു, ഒരു യാചകനോ, അപ്പോൾ വരുമ്പോൾ അവൾ പിന്നെ കുട്ടീനെ പറഞ്ഞ ഇവിടെയാണ്, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞ ആള്, ഇങ്ങനെയുള്ള ചില സംസാരത്തിലൂടെ കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടിനോട് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അവിടെ പറഞ്ഞു കൊടുക്കണില്ല, ഒന്നും കുട്ടി കുട്ടീനോട് പറഞ്ഞു കൊടുക്കണില്ല. കുട്ടി ശരിക്കും എന്തുണ്ട് കുട്ടിയുടെ ലൈഫിലേക്ക്, ആ ഒരു നൈപുണ്യം എന്ന് പറയാൻ പറ്റില്ല, ആ ദുസ്വഭാവം ശരിക്കും എടുത്ത് ഒപ്പിയെടുക്കണം. അതേപോലെ തന്നെ ഇതൊരു അന്യ സംസ്ഥാന പിന്നെ ഉള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിവിടെ ഈ പറഞ്ഞ പോലെ ക്വാർട്ടേഴ്സുകളിലൊക്കെയാണ് കാര്യമായിട്ട് അടുത്തടുത്ത് വീടുള്ള ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നത്. പലപ്പോഴും ചിലപ്പോൾ രക്ഷിതാവും മാതാവും പിതാവും ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ആ നിലക്കുള്ള അവസ്ഥയിലുള്ള മറ്റു പല കൂട്ടുകെട്ടിൽ നിന്നും എന്ത് ചെയ്യും, ഈ നിലക്കുള്ള ദുഷ്പ്രവണതകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞൊരു സംഗതി വളരെ പ്രധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ആ തൊപ്പിയുടെ യൂട്യൂബ് ചാനലിൽ സർക്കാർ എന്ത് ചെയ്ത് ഇടപെട്ട്, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല, ഇത്രയും കാലം എത്ര മില്യൺ ടി കെ അഷ്റഫ് സാബിൻ്റെ ആ പിന്നെ സ്പോട്ട്ലൈറ്റ് തോന്നുന്ന സംസാരത്തിൽ എത്ര ആ മില്യൺ കണക്ക് പറയുന്നുണ്ട്, എത്ര മില്യൺ ആളുകൾ അത് കണ്ടു കഴിഞ്ഞു, ഇത്രയും കുട്ടികൾ പോലെ ഒരു വർഷത്തിലധികമായി ആ വളാഞ്ചേരി വന്നപ്പോ ടീനേജ് പ്രായത്തിൽ ഒത്തുകൂടി ആ സംഭവം
0: പോകാതെ വന്ന
1: ഇത്രയും സംഭവം, ഇത്രയും വൾഗറായ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴാണ് എന്ത് ചെയ്തത്, അതിന് ആ ചാനലിന് പൂട്ടു വീണത്. അപ്പൊ അവർ ഇത്രയും സമയം എന്തുകൊണ്ടത് ഒഴിവാക്കിയില്ല എന്നുള്ളൊരു ചോദിച്ചാൽ അവിടെ നിൽക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചാനലുകൾ ഇനിയും കുറെ സംഗതികളുണ്ട്, ഇത്രയും ചാനലുകൾ മലയാളത്തിലല്ലാതെ. എന്നാൽ പല കുട്ടികളും കണ്ടെന്ത് ചെയ്യും, അതിന് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു പാഠം എന്നുള്ള സാധനം ആ ചാനലുകളിലില്ല,
0: ഒരു ഗുണമില്ല.
1: ഇപ്പോഴും നിലനിൽക്കുന്ന അങ്ങനത്തെ ചാനലുകൾ, അതൊക്കെ കുട്ടികൾ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഇത്തരം കളവുകളും മോശമായ സംസാരങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്ന രീതിയിലുള്ള കുട്ടികൾ പഠിക്കും. അപ്പൊ ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ബാക്കി ഇനി പാരന്റ്സ് കമന്റ് ചെയ്തോട്ടെ.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാല് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വീടുകളിലും ചെറിയ മക്കളുണ്ട്, അപ്പൊ അവരുടെ സംസാരങ്ങളും ഇതൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മളും അവരോടൊപ്പം സംസാരിച്ചുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി
1: കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ പലപ്പോഴും എല്ലാത്തിലും ഒരു വിഷയമാണത്. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഭാര്യമാരാണ് ഉമ്മമാരാണ് കൊടുക്കുക, അതൊക്കെ കൊടുക്കും. കുട്ടി എന്താണോ തപ്പണത്, ആ റീൽസിൽ എന്താ കാണുന്നത്, എന്താണ് കുട്ടി മൊബൈലിലൂടെ കേൾക്കുന്നത്, ഇതൊന്നും നമ്മൾ തിരിഞ്ഞു വെക്കുന്നില്ല. കാരണം അവർ പണിത്തിരക്കുന്ന ഒഴിവാവാനാണ് ഈ മൊബൈൽ കൊടുക്കുന്നത്. അതിലൂടെയൊക്കെ എന്ത് ചെയ്യും, ഈ സംഭവങ്ങൾ പകരും. അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
0: നമ്മൾ എപ്പോഴും ഈ മൊബൈൽ ഫോണ് കൊടുക്കുന്നതിനെ കുറിച്ച് പ്രതികരിക്കുമ്പോഴേ രക്ഷിതാക്കൾ പറയും, പിന്നെ എന്താ ചെയ്യാം, അതൊരു ചോദ്യമാണല്ലോ. അതായത് പിന്നെ എങ്ങനെ വരെ ഈ അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണ് വാങ്ങി വെക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പകരം സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമ്മളെ സൊസൈറ്റിയിൽ നമുക്ക് ഒന്നും വേണ്ട, നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന പിന്നെ ആമസോൺ പോലെയുള്ള ആപ്പുകളിലൊക്കെ കയറിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ട് തന്നെ എന്നാൽ കളിയിലൂടെ കൊണ്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്.
1: തീർച്ചയായിട്ടും
0: അതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ചെറിയ കുട്ടികളുടെ നേർപ്രദം വായിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അതിനുള്ള ഒരു പ്രായമായിട്ടില്ല, അങ്ങനെ വായിച്ച് ചിന്തിക്കാവുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ആഴ്ചയിൽ വരുന്നുണ്ട്, അടുത്ത് വായിച്ചോടെ നമ്മൾ വായിക്കാത്തതിന് നമ്മൾ കുട്ടികളോട് വായിക്കാത്തതിന് കുറ്റപ്പെടുത്തുന്നത്
1: പോലെ. പിന്നെ അവിടെ മൊബൈൽ നോക്കിയിരിക്കുകയാണ് കുട്ടികൾ, കുറാൻ പോതടാ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവം.
0: തീർച്ചയായിട്ടും
1: വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്.
0: ഇൻഷാല്ലാ, ബാക്കി ഇനി ശ്രോതാക്കൾ പ്രതികരിക്കട്ടെ.
1: അതെ അതെ,
0: ഇൻഷാല്ലാ. ഫീഡ്ബാക്കിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
1: നമുക്കൊരു പ്രോഗ്രാമിലൂടെ അതിന് ശേഷം പോകാൻ തോന്നുന്നു.
0: തീർച്ചയായിട്ടും നമുക്കിനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്.

0: ഇപ്പോൾ നാം കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. 19-ാം അധ്യായം സൂറ മറിയമിലെ 65-68 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നാം കേട്ടത്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അത് തുടങ്ങി 2417 ദിവസമായി. സൽമാഷേ, വർഷങ്ങളാണ് അല്ലേ? അപ്പോൾ ഒരു മിനിറ്റ് അല്ലേ നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അത്രയല്ലേ ഉള്ളൂ?
0: അതെ, ഒരു മിനിറ്റ് ഏകദേശം അങ്ങനെ തന്നെ വരുള്ളൂ. മാത്രമല്ല ഖുർആനിലെ 1, 2, 3 ആയത്തുകളൊക്കെ അതിൻ്റെ ആ വീഡിയോയിൽ അതിൻ്റെ മലയാള അർത്ഥവും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത് സ്റ്റാറ്റസ് വെക്കുകയും അത് മറ്റുള്ള സർക്കിളിലേക്ക് ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഒരു പക്ഷേ നമ്മളറിയാതെ പലരും ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ അർത്ഥം മാത്രം കണ്ടിട്ടൊക്കെ മനസ്സ് നന്നായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് വഴി വെച്ചേക്കാം എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താറ്.
1: ശരിക്കും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ? അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേർവഴി 5 മിനിറ്റ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു വലിയ അറിവുകൾ കിട്ടുന്നുണ്ട്. പിന്നെ വഴിവിളക്കിൽ നമുക്ക് ഹദീസുകളാണെങ്കിലും ആയത്തുകളാണെങ്കിലും നല്ല ആശയങ്ങൾ, പിന്നെ ഖുറാനുമായിട്ടൊരു ബന്ധം നമുക്ക് ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ജീവിതം, ഒരു ദിവസത്തെ ജീവിതം നമുക്ക് ഈ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് ഒരുപാട് അറിവും കിട്ടുന്നു. പ്ലസ് നമുക്കൊരു എന്തോ ഒരു
0: നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാനും, അതെ അതെ
1: അല്ലേ,
0: സഞ്ചരിക്കാനുള്ള സംഭവം ഒരു ഈ 4 ആണ് പ്രത്യേകിച്ചും.
1: തീർച്ചയായിട്ടും
0: സ്ഥിരം ഒരു സംവിധാനമല്ലേ.
1: അതെ അതെ.
0: അപ്പൊ സ്ഥിരം ശരിക്ക് എന്നും കേൾക്കുന്നവർക്ക്, എന്നും അതിങ്ങനെ ശ്രദ്ധിക്കുന്നവർക്ക് എന്ത് ചെയ്യും, ആ ഒരു 4 ഇതിലുള്ള ഒരു അറിവും ആ ഒരു വഴിയിൽ പോകാനുള്ള ഒരു പടച്ചുറപ്പിന്റെ ഒരു ബർക്കത്ത് ജീവിതത്തിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്.
1: ഇപ്പൊ നമ്മളിവിടെ 2417 ദിവസമായി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, അത്രയും ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്നുള്ളത് ഒരു അത്ഭുതല്ലേ.
0: അതെ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോവില്ല. അതിന്റെ പിന്നിൽ ആ വീഡിയോ ഉണ്ടാക്കാൻ, ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് ഇന്ന ആയത്ത് കൊടുക്കാമെന്നതിനൊക്കെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കുക. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ.
1: ആമീൻ. ഏതായിരുന്നാലും ഇൻഷാല്ലാ നമ്മൾ വീണ്ടും നമ്മളെ ശ്രോതാക്കളിലേക്കൊന്ന് വരണമെന്ന് തോന്നുന്നു. മംഗ്ലീഷിൽ കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സ്പെർട്ട് നിങ്ങളാണ്. അത് നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം.
0: എക്സ്പെർട്ട് എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുക, ഇംഗ്ലീഷ് അറിയില്ലാന്നല്ലോ. അസ്സലാമു അലൈക്കും. ഞാൻ ഇജാബയിൽ അഥവാ അല്ലി ജാബയിലായിരിക്കുമല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആൻസർ എപ്പോഴാണ് കിട്ടാൻ, എന്താണ് SHJ എന്നാണ്, അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഉള്ളപ്പോ ആണ് ചോദിച്ചത്, സംശയമുള്ളപ്പോഴാണ് ചോദിച്ചതെന്ന് വെക്കാം. ഇപ്പോ കേരളത്തിലാണ്, ഫീഡ്ബാക്കിൽ റെഫറൻസ് വന്നിട്ടുണ്ട്. നാട്ടിൽ വന്നപ്പോൾ മെസ്സേജ് ലൈവ് മിസ് ആകെയുണ്ടായി. ഇപ്പോൾ അഗെയിൻ തുടങ്ങി. എന്തായാലും ഈ അലിജാബിൽ ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് അവർക്ക് റിമൈൻഡ് കൊടുക്കും. അവരെ എന്താണോ അവരുടെ മറുപടി, സംശയത്തിന് മറുപടി പറയുന്നത്, അതിൻ്റെ മുമ്പ് റിമൈൻഡ് കൊടുക്കും. വേറെ മെസ്സേജായിട്ട് അറിയിപ്പ്, 2-3 ഘട്ടമുള്ള അറിയിപ്പ് കൊടുക്കും. എന്നിട്ടാണ് സംപ്രേഷണം ചെയ്യുക. ആ നിലക്കാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയിക്കണം.
1: അപ്പോൾ മംഗ്ലീഷിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ,
0: പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി ഈ കിസൊക്കെ എഴുതി വെക്കുന്നവരുണ്ടോന്നൊക്കെ ചോദിച്ചില്ലേ, മംഗ്ലീഷിലെ ആ സംഭവമാണ്. ഞാൻ നോട്ട്ബുക്ക് ടേബിൾമേ റെഡി ആക്കി വെക്കും. എൻ്റെ അറബി പഠിക്കാൻ വരുന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അൽഹംദുലില്ല, അറബി ക്യാമ്പിൽ പോയപ്പോൾ ആ മക്കൾ 3 പ്രാവശ്യം
1: പേരെ കൊണ്ടുവന്ന്
0: അങ്ങനെ
1: കാട്ടി.
0: എന്തായാലും നോട്ട്ബുക്കൊക്കെ എഴുതി വെച്ചുകൊണ്ടേ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടെന്നുള്ളൊരാശയാണ് അതിൽ ആ സഹോദരി മെസ്സേജ് അയച്ചിട്ടുള്ളത്. അത് ശ്രോതാക്കൾ ശ്രദ്ധിക്കാം, മംഗ്ലീഷിലായതുകൊണ്ടാണ് ഈ നിലക്കിങ്ങനെ ഒരു തപ്പൽ വാഹനയിൽ വന്നതെന്നുള്ളതാണ്. കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും ചിലപ്പം.
1: എന്നാലും നമ്മൾ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്,
0: നിർബന്ധങ്ങൾ
1: മനസ്സിലാക്കണം.
0: അതെ അതെ അതെ,
1: ഇൻഷാല്ലാ. പിന്നെ നമ്മുടെ ഷഹനാസ് അരീക്കാട്, എൻ്റെ ക്ലാസ്സിലെ കുട്ടി ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കണ്ടിട്ട് മറ്റൊരാളെ കുറിച്ച് അപവാദം പറഞ്ഞ് പോലീസ് കേസാക്കി. അതിനുശേഷം അവൾ ഒരുപാട് ചോദ്യം ചോദിച്ചപ്പോഴാണ് അതൊരു ഇമാജ് ചെയ്ത് പറഞ്ഞതാണ് എന്ന് മനസ്സിലായത്. അതിൻ്റെ പേരിൽ വിഷമിച്ച ഒരാളാണ്.
0: എന്താണ് വളരെ ഗൗരവമുള്ള ഈ കുട്ടികൾ ചെയ്യുന്ന ചില സംഗതിക്ക് എന്ത് ചെയ്യാണ്, മറ്റുള്ളവർ വെറുതെ കിടന്ന് കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ശരിക്കും പാരൻസ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് അല്ലേ.
1: ഇതിപ്പോ ഇതിപ്പോ വായിച്ച മെസ്സേജ് പറഞ്ഞാലേ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രല്ല കേട്ടോ, ഇത് വലിയ വിഷയമാണ്. അതായത് കുട്ടി ഇങ്ങനെ കണ്ടിട്ട് കുട്ടി എന്ത് ചെയ്യാണ്, ഒരു രണ്ടാൾക്കാർ കാണുമ്പോൾ ആ ഓല അങ്ങനെ കേൾക്കാരം എന്ന് വിചാരിച്ചിട്ട് അവരെ കുറിച്ചൊരു പിന്നെ കേസൊക്കെ അല്ല കഥയൊക്കെ
0: മെനഞ്ഞുണ്ടാക്കിട്ട് അതേമാതിരി ചെയ്യാണ് ഫീൽഡിൽ, അതാണ് പ്രശ്നം.
1: അതെ അതെ അതെ. അതിലിപ്പോ ഇനിയിപ്പോ ഇത് നമ്മൾ പറയാതിരിക്കാൻ കഴിയും. ഇത് പറഞ്ഞപ്പോ ഞാൻ പറയണേ, ചില ഈ ഒരു 9-ാം ക്ലാസ് പ്ലസ് ടു അല്ലെങ്കിൽ ഒരു 8-10 പ്ലസ് 2 വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇത്തരം അശ്ലീലതകളൊക്കെ കാണും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇവര് ഞാൻ കണ്ടൊരു സംഗതി എന്താ വെച്ചാൽ, മക്കളുള്ള ആൾക്കാരാണോ എല്ലാവരും അറിയേണ്ട ഒരു കേസും കൂടെയാണ്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവരിങ്ങനെ സ്കാൻ ചെയ്യും, അതൊരു വലിയ പ്രശ്നമാണത്. കാരണം
0: വല്ലാത്ത മാനസിക രോഗത്തിന്റെ ഭാഗം.
1: ആ തീർച്ചയായും അത് അവരെ തന്നെ സ്വയം വിഷാദങ്ങളിലേക്ക് കൊണ്ടുപോകും. അതായത് ഒരു പിന്നെ ആരെ കണ്ടാലും അവർ അങ്ങനെയുള്ളൊരു സ്കാനിങ്ങിലൂടെയാണ് അവർ റീഡ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ ഉമ്മയും പെങ്ങളും ഒന്നും അവർക്ക് വ്യത്യസ്തം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അശ്ലീലതയിലേക്കുള്ള പിന്നെ എത്തി നോക്കൽ എത്രത്തോളം നമ്മളൊക്കെ മക്കളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സംശയത്തോടു കൂടി ചെയ്യണമെന്നല്ല, അവർ പ്രായം ചെല്ലുമ്പോൾ
0: ശ്രദ്ധ വേണം. ലേക്കിസിന്റെ ഓപ്ഷൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. എന്താണ് ഹിജാബ് അബ്ദുൽസലാം അരീക്കാടാണ്. ഇവിടെ ടെക്നിക്കൽ എങ്കിൽ അത് ശരിയാക്കാനുള്ള മാർഗ്ഗമൊന്നുമില്ല, അതാ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ.
1: നേർപഥത്തിൽ വായിച്ചത് ഒരു കുട്ടിയോട് ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് മൊബൈൽ ഫോണായാൽ മതി എന്നായിരുന്നു. കാരണം മാതാപിതാക്കൾ പരിഗണിക്കുന്നത് മൊബൈലിനെയാണ്. ഇത് നമ്മൾ മുമ്പ് ഒരുപാട് നാദറയുടെ മുക്കിലാണ് ഈ ഇത് ചെയ്ത് എഴുതിയിട്ടുള്ളത്. നമ്മളൊരുപാട് തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒരു ദിവസം പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊരു അനുഭവത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: സെലീന തോട്ടശ്ശേരി ചോദ്യവും ഉത്തരവും എഴുതി വെക്കാറുണ്ട്. വൺ മിനിറ്റ് ടോക്ക് എങ്ങനെയാണ് സ്റ്റാറ്റസ് വെക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന ശ്രോതാവിൻ്റെ ചോദ്യം. ബഷീർ ഓക്കെ എന്നാണ് മൂവാറ്റുപുഴ. അതാ ലിങ്ക് കോപ്പി ചെയ്ത് കൊണ്ട് നമ്മളെ സ്റ്റാറ്റസിൽ ആ ടെക്സ്റ്റ് ആളെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അത്
1: നമ്മളിപ്പോൾ വൺ മിനിറ്റ് ടോക്ക് ഇങ്ങനെ കാണുമ്പോഴേ ഷെയർ എന്നുള്ളൊരു ഇങ്ങനെ വളഞ്ഞിട്ടൊരു ആരും ഉണ്ടാവുമല്ലോ, ആ സാധനം നേരെ വാട്സപ്പിലേക്ക് കൊണ്ടുപോയിട്ട് മൈ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അത് പോയി. അത്രയേ ഉള്ളൂല്ലോ. ഇൻഷാല്ലാ നമുക്കേ സൽമാഷി നമ്മള് ഇപ്പൊ ഇങ്ങനെ
0: നമ്മള് വാട്സപ്പിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്, ഫേസ്ബുക്കൊക്കെ ആണെങ്കിൽ ഫോർവേഡ് ചെയ്താൽ മതി.
1: അത്രേ ഉള്ളൂ ഏതിക്കും ഷെയർ ചെയ്യാന്നുള്ള. ഇൻഷാല്ലാ നമുക്ക് മോർണിംഗ് ഷോയിൽ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കേണ്ട സമയമാണ്, നമ്മൾ കാത്തിരിക്കുന്ന തിരുമൊഴികളിലേക്ക്.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ബഹുമാനനായ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നത് റുക്കുഇലും സുജൂദിലും നബി കൂടുതൽ പ്രാർത്ഥിച്ചത് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള സംസാരമാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത് മാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം منذ نزل عليه إذا جاء نصر الله والفتح يصلي صلاة إلا دعا أو قال فيها سبحانك ربي وبحمدك اللهم اغفر لي പ്രിയ സുഹൃത്തുക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നാം പലതവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഒക്കെ നമുക്കറിയാം. അവരെക്കുറിച്ച് മാതാവ് ഉമ്മു റുമാൻ ബിന്ത് ആമിർ എന്നിവരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള വലിയ പണ്ഡിതയായ വ്യക്തിയായിരുന്നുവല്ലോ അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. നബിയോടൊപ്പം ഉഹദ് യുദ്ധവേളയിൽ പോലും മറ്റ് സഹായങ്ങൾക്കായി അവർ പുറപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷവും അവരുടെ ജീവിതകാലം മുഴുവൻ പ്രധാനമായും ഇസ്ലാമിക പ്രബോധനത്തിനും ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിലുമായിരുന്നു അവർ താല്പര്യം കാണിച്ചിരുന്നത്. മിക്ക സ്വഹാബികളുടെയും സംശയ നിവാരണ കേന്ദ്രമായിരുന്നു മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് കാണാം. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട്. ഹിജറ 57-ലോ 58-ലോ ആണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്, മാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടേയില്ല. മുൻദു നസല അലൈഹി ഇദാ ജാ നസറുല്ലാഹി വൽ ഫതഹ്, അദ്ദേഹത്തിന് ഇദാ ജാ നസറുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്ത് അവതരിച്ച കാലം മുതൽ, അവതരിച്ച സമയം മുതൽ നബിയെ ഞാൻ കണ്ടിട്ടില്ല. യുസല്ലി സ്വലാത്തൻ, ഒരു നമസ്കാരം നബി നമസ്കരിക്കുന്നു, ഇല്ലാദ പ്രാർത്ഥിക്കാതെ കണ്ട്, ഔ കാലഫിഹ, അല്ലെങ്കിൽ ആ നമസ്കാരത്തിൽ നബി ഇങ്ങനെ പറയാതെ നമസ്കരിച്ചിട്ടില്ല. എന്താ പറഞ്ഞിരുന്നത്? സുബ്ഹാനക റബ്ബി വബിഹംദിക അല്ലാഹുമ്മ ഗഫർലി, സുബ്ഹാനക റബ്ബി വബിഹംദിക് അല്ലാഹുമ്മ ഗഫർലി എന്ന് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറില്ല എന്നു മുതൽ. ഇദാ ജാ നസറുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്തുൻ നസ്ർ അവതരിച്ചതു മുതൽ എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിൽ ചില റിപ്പോർട്ട് പ്രകാരം അയ്യാമുത്തശ്രീഖിൻ്റെ ദിവസത്തിൽ ആണ്, അതായത് ഹജ്ജിൻ്റെ അവസാന സമയത്ത്, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ വേളയിലൊക്കെയാണ്. ആ സന്ദർഭത്തിലാണ് ഇദാജ നസറുല്ലാ എന്ന വചനം ആ സൂറത്ത് അവതരിച്ചത് എന്നത് പ്രസിദ്ധമാണ്. ആ സൂറത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ചില കൽപ്പനകളുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കണം, അവനോട് പാപമോചനത്തിന് അപേക്ഷിക്കണം എന്നൊക്കെ അതിൽ കൽപ്പനയുണ്ടല്ലോ. ആ കൽപ്പന പ്രാവർത്തികമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ, പ്രത്യേകിച്ചും റുക്കുഇലും സുജൂദിലുമൊക്കെ ഇത് പറയാറുണ്ട് എന്നാണ് ഈ പ്രാർത്ഥന. തസ്ബീഹും തഹ്മീദും ഉൾക്കൊള്ളുന്ന, ഇസ്തിഗ്ഫാറും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരത്തിലും റുക്കുഇലും സുജൂദിലും നിർവഹിച്ചിരുന്നു എന്ന് പ്രത്യേകമായി വേറെ പറഞ്ഞിട്ടുണ്ട്. യുക്സിറു അൻ യഖൂല ഫി റുക്കുഇഹി വസുജൂദിഹി എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റുക്കുഇലും സുജൂദിലും കൂടുതലായി പറയാറുണ്ട് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗഫർലി എന്ന മറ്റൊരു രൂപം ഈ ആയത്തിന്റെ വിശദീകരണം എന്ന നിലക്ക്. നമ്മൾ ഇപ്പോൾ വായിച്ച ഹദീസിൽ സുബ്ഹാനക റബ്ബി വബിഹംദിക് അല്ലാഹുമ്മ ഗഫർലി എന്നാണ്. സുബ്ഹാനക റബ്ബി വബിഹംദിക്, ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് എന്നാണുള്ളത്. അപ്പോൾ രണ്ട് രൂപത്തിലും അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സുബ്ഹാനക റബ്ബി വബിഹംദിക അല്ലാഹുമ്മ ഗഫർലി എന്നാണ് സഹീഹ് മുസ്ലിമിലെ ഇവിടുത്തെ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ സഹീഹ് മുസ്ലിമിൽ തന്നെ അതല്ലാത്ത വന്നിട്ടുണ്ട്, സഹീഹ് ബുഖാരിയിലും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫർലി എന്ന് വന്നതായി നാം വായിക്കുന്നു. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി എന്നും ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം പറയാറുണ്ട് എന്നും സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു റിപ്പോർട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി, തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും തൗബയുമെല്ലാം ചേർന്ന് വരുന്ന സുന്ദരമായ പ്രാർത്ഥന വചനമാണത്. അപ്പോൾ സുജൂദിലും റുക്കുഇലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പ്രാർത്ഥിച്ച ഈ തസ്ബീഹിന്റെ തഹ്മീദിന്റെ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ആത്മാർത്ഥമായി തന്നെ നമ്മളും കൂടുതലായി നിർവഹിക്കേണ്ടതുണ്ട്. സുബ്ഹാനക റബ്ബി വബിഹംദിക എന്ന് പറയുമ്പോൾ, അള്ളാഹുവേ നീ എനിക്ക് നൽകിയ ഈ മാർഗദർശനം നിന്റെ തൗഫീഖ് കൊണ്ടാണ് എനിക്ക് ലഭിച്ചത്, നിന്റെ ഔദാര്യം കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ പ്രകീർത്തിക്കുകയാണ്, നിന്നോടുള്ള നന്ദി ഹംദിലൂടെ ഞാൻ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയം. നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞാനിതാ നിന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നു, നീ പരിശുദ്ധനാണ് എന്നൊക്കെയാണ് ആ വചനത്തിൻ്റെ അർത്ഥം. എല്ലാ കുറവുകളിൽ നിന്നും മുക്തനാണ് റഹ്മാനെ നീ, അതുകൊണ്ടാണ് സുബ്ഹാനക് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതോടൊപ്പം വസ്തഗ്ഫിർഹു എന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ അതും ഈ ആ പ്രാർത്ഥനയുടെ അവസാനം അള്ളാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ ദിക്ര അവസാനിപ്പിക്കുന്നത്. സുബ്ഹാനക റബ്ബി വബിഹംദിക അള്ളാഹു മഗ്ഫിർലി, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അള്ളാഹു മഗ്ഫിർലി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി എനിക്ക് അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്നുകൂടി സുജൂദിലും റുക്കുഅയിലും പ്രത്യേകം ഈ വചനത്തിലൂടെ പറയാറുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗ്ഫാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അത് റബ്ബിനുള്ള ഒരു ശുക്രായി നന്ദി പ്രകടനമായിട്ടാണ് നാം കാണേണ്ടത്. അവൻ്റെ റഹ്മത്തും ഫളലും അവൻ്റെ കാരുണ്യവും ഔദാര്യവും ചോദിക്കലാണ് അവിടെ ഇസ്തിഗ്ഫാർ കൊണ്ട് നാം തിരിച്ചറിയേണ്ടത്. പാപങ്ങൾ ചെയ്ത് അതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ഉമ്മത്തിനെ തൗബയും ഇസ്തിഗ്ഫാറും പഠിപ്പിക്കുക എന്നതുകൂടിയാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനം ആവർത്തിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറുമൊന്നും മറക്കാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഇവിടെ കാണുന്നു. മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ടേയിരുന്നു നാം എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നമ്മളും ഇത് പതിവാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതുവരെ നാം കേട്ടത് തിരുമൊഴികളാണ്. ഇന്നത്തെ തിരുമൊഴിയിൽ റുക്കുഅയിലും സുജൂദിലും നബി കൂടുതൽ പ്രാർത്ഥിച്ചത് എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലിയാണ് ക്ലാസ് എടുത്തത്. ധാരാളം മെസ്സേജുകൾ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ചില മെസ്സേജുകൾ വായിക്കാം. ഫസീല മുണ്ടക്കൽ, അസ്സലാമു അലൈക്കും. ഫ്രനസ്കാരത്തിൽ ഈ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ പീസ് റേഡിയോയിൽ നിന്നൊരുപാട് പ്രാർത്ഥന എഴുതി വെക്കാറുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ഖൈർ പ്രദാനം ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനയുള്ള സൂറത്ത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ, അഥവാ തിരുമൊഴിയിൽ വന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് കേട്ട് ശ്രോതാക്കൾ അതിൻ്റെ കൂടെ തന്നെ മെസ്സേജും അയക്കാൻ ശ്രദ്ധിച്ചു, വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി പീസ് റേഡിയോ പ്രവർത്തിക്കണമെങ്കിൽ എത്ര കരങ്ങൾ പ്രവർത്തിക്കണം, എത്ര ബ്രെയിനുകൾ, എത്ര ചിന്തകൾ, ഇതിൻ്റെ പിന്നിൽ എത്ര അധ്വാനങ്ങൾ. വലിയൊരു സംഭവം തന്നെ. അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനാ മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. മുഹമ്മദ് ഷെരീഫ് തെളങ്കര ഷാർജയിൽ നിന്ന് UAE നിന്ന് നമ്മോടൊപ്പമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഷാദിയ രോഗാവസ്ഥയിൽ ചെറിയ പ്രയാസം നേരിടുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു ശ്രോതാവാണ്. എന്തായാലും ആ രോഗാവസ്ഥയിൽ നിന്നും ആ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആ നിലയ്ക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം അല്ലേ. ഒരു സഹോദരൻ അവനെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ ഉത്തരം കിട്ടുമെന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മെസ്സേജുകൾ പിന്നീട് വായിക്കാമെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പങ്കുവെക്കാം. ഒന്ന്, ചില മെസ്സേജുകൾ കൂടി വായിക്കാൻ ആഗ്രഹിക്കണം. പിന്നെ ഇന്നത്തെ പുനരിവട്ടം, വൺ മിനിറ്റ് ടോക്ക്, തിരുമൊഴി, ഇതൊക്കെ വളരെ അർത്ഥവത്തായ മെസ്സേജ് തന്ന പീസ് റേഡിയോക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ എന്നാണ്. റുഹ്സാനയം. മാഷാല്ലാ, ഇന്നും കെ വി സാർ നല്ലൊരു ഹദീസ് പറഞ്ഞു തന്നത് ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ നമുക്കൊരു പ്രചോദനമാവട്ടെ. കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള മെസ്സേജാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. എന്നും വ്യത്യസ്തങ്ങളായ ഒരുപാട് ഹദീസുകൾ പഠിപ്പിച്ചു തരുന്ന കെ ബി ഉസ്താദിനെയും പി ആർ ഫാമിലിയെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സഫിയ അടപ്പാൾ. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും. അനുഭവം കേട്ടപ്പോൾ വിഷമമാണ് അനുഭവപ്പെട്ടത്. ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. തീർച്ചയായും നമ്മൾ മക്കളെ സൂക്ഷിക്കുക, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. ചെറുപ്പത്തിലേ അവരിൽ നിന്ന് ഇത്തരം നന്മകൾ നന്മകൾക്കുള്ള ശീലിപ്പിക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, അവർക്ക് മാതൃകയാകാൻ ശ്രദ്ധിക്കുക എന്നുള്ള സഫിയാക്കിയ തിരുവനങ്ങാടിയുടെ മെസ്സേജാണ്. ഇങ്ങനെ ധാരാളം മെസ്സേജുകൾ നമ്മുടെ ശ്രോതാക്കൾ വ്യത്യസ്ത പ്രോഗ്രാമിനെക്കുറിച്ച് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ക്വിസുകൾ ആദ്യം എഴുതി വെക്കാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ കുറേ ആയി എഴുതിയിട്ടില്ല. ഇനി വീണ്ടും എഴുതണം, പേരക്കുട്ടികൾക്ക് ഉപകാരമാകുമല്ലോ എന്ന മെസ്സേജാണ്.
1: റുക്സാനയുടെ മെസ്സേജ് വായിച്ചു.
3: യെസ്,
1: നമ്മളെ ഹമീദ് സി കെ അടിയൂരിന്ന് ഹമീദ് കയും മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ?
3: ആ, അത് വായിച്ചു.
1: യെസ്, ഓക്കെ. നമുക്ക്
3: നമുക്കേ മെസ്സേജുകളിലേക്ക് പിന്നെ പോകാം, ഒരു പ്രോഗ്രാമിലേക്ക് പിന്നെ പോവല്ലേ.
1: നമുക്കറിയാം പീസ് റേഡിയോയിൽ നൂറിലധികം പ്രോഗ്രാമുകളും നൂറിലധികം അവതാരകരും കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്നൊരു പീസ് റേഡിയോ ഫാമിലിയാണ് നമ്മുടെ. അപ്പം നമ്മൾ ഈ ഒരു മോർണിംഗ് ഷോയിൻ്റെ സമയത്ത് കേൾക്കാത്ത ഒട്ടനവധി പ്രോഗ്രാമുകൾ നമുക്ക് മുമ്പിലുണ്ട്. അത്തരം ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നത്. വഴികാട്ടി എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം നമുക്കറിയാം വെള്ളിയാഴ്ച 3:50 പിന്നെ 24 റിവൈൻഡിലുമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ സാധിക്കുക. ജോലി, പഠനം എന്നിവ സംബന്ധിച്ചും വ്യത്യസ്ത കരിയർ സംബന്ധമായ വിഷയങ്ങളിലും ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം, ഒരു ബോധവൽക്കരണം നൽകുക എന്നുള്ളത് കൂടിയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അതുപോലെ കരിയർ ഗൈഡൻസ് മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യത്യസ്ത ആളുകളൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്
3: കോളേജ് അധ്യാപകനാകാം ECI എന്ന ഒരു മാറ്ററിൽ ഡോക്ടർ ഷിയാസ് സൊലാഹി, അബ്ദുള്ള സുഹേർ ചുങ്കത്ര എന്നിവരുടെ ഡിസ്കഷൻ കേൾക്കാം.
4: ഫിസ് റേഡിയോ ശ്രോതാക്കൾക്ക് വഴികാട്ടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഷിയാസ് സൊലാഹിയോടൊപ്പമുള്ള നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്തു. അറബി ഭാഷ പഠിച്ചവർക്കുള്ള ജോലി സാധ്യതകൾ LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ നമ്മൾ ചർച്ച ചെയ്തു. അതെല്ലാവരും കേട്ട് ഉൾക്കൊണ്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ളത് ഷിയാസ് സൊലാഹിയാണ്. അദ്ദേഹം രചയിതാവും പല രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. കോളേജിയേറ്റ് പരീക്ഷയിൽ 3rd ജേതാവായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഷിയാസ് സൊലാഹിയെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യണം.
5: അസ്സലാമു
4: അലൈക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ, ജോലി സാധ്യതകൾ, അതിന് എങ്ങനെ മുന്നൊരുക്കങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കോളേജിയേറ്റ് തലത്തിലേക്കാണ് ഇനി പോകേണ്ടത് നമ്മൾ. അപ്പോൾ താങ്കൾക്ക് അതിൽ ഒരു അനുഭവമുണ്ട്, അതിലുള്ള പ്രിപ്പറേഷൻ്റെ റാങ്ക് ഇതിലൊക്കെ താങ്കൾ വന്നിട്ടുണ്ട്. യോഗ്യതകളെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു കോളേജിയേറ്റ് പഠനത്തിൽ, അതിൻ്റെ ജോലി കണ്ടുപിടിക്കുന്നതിൽ, അതിൻ്റെ ജോലിയിൽ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്?
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ. കോളേജിയേറ്റ് നമുക്കറിയാം നമ്മുടെ ടീച്ചിങ് മേഖലയിലെ ഏറ്റവും ഉയർന്ന ഒരു തസ്തികയാണ്. നമ്മുടെ എല്ലാവരുടെ ഒരു ഈ മേഖലയിൽ പഠിക്കുന്നൊരു സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനാവുക എന്നുള്ളത്. അധ്യാപനം ആഗ്രഹിക്കുന്നവരൊക്കെ സ്വപ്നം കാണുന്നൊരു മേഖലയാണ്. കോളേജിയേറ്റിൻ്റെ എക്സാമിൻ്റെ രീതി, ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള പരീക്ഷയെക്കുറിച്ച് എങ്ങനെ ഒരുങ്ങണം എന്നുള്ള വിഷയം നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഈ കോളേജിയേറ്റിൻ്റെ എക്സാമിൻ്റെ രീതി എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ്. അതിൽ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ല, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഉള്ളത്. ഞങ്ങൾ ഒരുങ്ങിയ സമയത്ത് അതുവരെ ഒബ്ജക്റ്റീവ് ആയിരുന്നു, തൊട്ട് മുമ്പ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. പിന്നീട് അത് സർക്കാർ മാറ്റി, കാരണം ലാംഗ്വേജുകളൊക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിലൂടെ യോഗ്യത കണ്ടെത്താൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വന്ന് ഒബ്ജക്റ്റീവിലേക്ക് മാറ്റി. വീണ്ടും ഒബ്ജക്റ്റീവ് എന്താക്കി, നമ്മുടെ PSC വെബ്സൈറ്റിൽ ഇതിൻ്റെ സിലബസ് ഔട്ട് ചെയ്തു. ഇപ്പോൾ സിലബസ് നോക്കുമ്പോൾ ഒരു 10 മൊഡ്യൂളാണ് സിലബസിലുള്ളത്. ഈ 10 മൊഡ്യൂളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരു അക്കാദമിക് തലത്തിൽ പഠിക്കേണ്ടതുണ്ടോ അതെല്ലാ മേഖലയും പഠിക്കണം എന്നുള്ളതാണ് മനസ്സിലാവുക. അതിലൊന്ന് നെഹ്വാണ്. നെഹ്വ് എന്ന് പറഞ്ഞാൽ നെഹ്വിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു മൊഡ്യൂൾ ഉൾക്കൊള്ളുന്നത്. മറ്റൊന്ന് കണ്ടംപററി അറബ് വേൾഡാണ്. അത് നമ്മുടെ മുഴുവൻ 22 അറബ് രാജ്യങ്ങളെ പറ്റി അവിടെയുള്ള എല്ലാ മേഖലകളും, സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖല, അതിൻ്റെ ചരിത്രം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ പഠിക്കണം. മറ്റൊരു മൊഡ്യൂൾ ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജാഹിലിയ കാലഘട്ടം മുതൽ മോഡേൺ ലിറ്ററേച്ചർ വരെയുള്ള അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞിരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ വേറൊരു മൊഡ്യൂളാണ്. ബലാഗ ആറൂത് നഖദ് വേറൊരു മൊഡ്യൂളാണ്. റിവായ ഖിസ്സ എന്നീ ഭാഗങ്ങൾ വേറൊരു മൊഡ്യൂളാണ്. മസ്റഹിയ, അതേപോലെ ഷിഇർ വേറൊന്ന്, സ്വിഹാഫ, അതോടൊപ്പം ഹിസ്റ്ററി ഓഫ് ഇസ്ലാം, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഒരു സ്വിഹാഫയുടെ ഭാഗമായിട്ട് അവർ അറബ് ഫിലിമുകൾ കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിൽ അറബി ഭാഷയുടെ വളർച്ചയും അതിൻ്റെ പുരോഗതിയും അറിയിക്കുന്ന ഏതൊക്കെ മേഖല ഉണ്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം. പിന്നെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ബുക്ക്ലെറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്പേസ് ലിമിറ്റഡ് ആണ്. നമുക്കൊരു വിഷയത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടും കാര്യമില്ല. അവർ തന്ന ആ സ്പേസിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുമായി കോൺടാക്ട് ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലുള്ള അധ്യാപകരുമായിട്ടും പ്രൊഫസർമാരുമായിട്ടും കോൺടാക്ട് ചെയ്തു, എങ്ങനെയായിരിക്കാം ഇതിൻ്റെ പരീക്ഷ വാല്യുവേഷൻ രീതി. നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങൾ അറിയണമല്ലോ. അങ്ങനെ ഞാനന്ന് ചോദിച്ചറിഞ്ഞതിൽ എനിക്ക് ബോധ്യപ്പെട്ട സംഗതി അവർ പറഞ്ഞത്, അത് എത്രത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അവർ പറഞ്ഞൊരു ഒരു അറിവ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺ സ്ക്രീൻ വാല്യുവേഷനാണ് നടക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ PSC എന്ത് ചെയ്യും, മുഴുവൻ കാൻഡിഡേറ്റ്സിൻ്റെയും ആൻസർ ഷീറ്റ് ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. ഇപ്പം ഞങ്ങളന്ന് 600 ചില്ലാൻ ആളുകളാണ് പരീക്ഷ എഴുതിയത്, സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷനാണ് കോളേജിയേറ്റ്. അപ്പോൾ എല്ലാവരും ആൻസർ പേപ്പറും അപ്ലോഡ് ചെയ്യുന്നു, ഈ ബുക്ക്ലെറ്റ് അപ്ലോഡ് ചെയ്യുന്നു, സ്കാൻ ചെയ്തിട്ട്, എന്നിട്ട് വാല്യുവേഷൻ നടത്തുന്ന ആൾക്ക് ഒരു ക്വസ്റ്റ്യനാണ് ഒരു ആൾ വാല്യൂ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ 600 ചില്ലാൻ ആളുകളുടെയും ഒന്നാമത്തെ ചോദ്യം ഒരാളാണ് വാല്യൂ ചെയ്യാം. അങ്ങനെ ഒരാളല്ല, അതുപോലെ സമാനമായ വേറൊരാൾ വേറൊരു ഭാഗത്തുനിന്നും വാല്യേഷൻ നടത്തും. എന്നിട്ട് നമ്മൾ രണ്ടു പേരുടെയും ആവറേജ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മാർക്ക് കണക്കാക്കുക. അത് വാല്യൂ ചെയ്യുന്ന സമയത്താവട്ടെ വാല്യൂ പോയിന്റ്സ് അവിടെ സിസ്റ്റത്തിൽ കാണും. അവർ മാനുവലല്ല ചെയ്യണത്, അവർ കൊടുക്കുന്ന PSCയിലേക്ക് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ആളുകൾ കൊടുത്ത വാല്യൂ പോയിന്റ്സ് ഈ ആൻസറിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയിന്റ് വരും. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ തത്തവൂർ ഷിയറിൽ അറബി ഫി കേരള അന്നൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. ഇത് എഴുതാനാകെ 7-8 ലൈന് മാത്രമേ സ്പേസ് ഉള്ളത്. ഇത് വിശാലമായൊരു വിഷയമാണ്. ഈ കേരളത്തിൽ അറബി ഭാഷയിലെ അറബി കവിതക്കുണ്ടായ വളർച്ചകൾ, അതോരോ കാലഘട്ടത്തിലുണ്ടായവ, അതിലോരോ പ്രഗത്ഭരായ കവികൾ, അവരുടെ ഓരോ നമൂദജ് ഉദാഹരണങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ

0: ട്രെൻഡുകൾ ഉൾക്കൊള്ളിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ടോപ്പിക്കിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 7-8 പോയിന്റാണെങ്കിൽ ആ പോയിന്റ് അത് നീട്ടി എഴുതാതെ, എന്നാൽ ആ വരിയുടെ മുകളിൽ ഒരു വരി എഴുതാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും രണ്ട് ലൈൻ തമ്മിൽ. അപ്പം നമുക്ക് തോന്നുന്നു കുറേ എഴുതാൻ, ചെറുതാക്കി രണ്ട് ലൈനാക്കി എഴുതാൻ പറ്റില്ല. അത് ഈ സ്ക്രീൻ സ്കാൻ ചെയ്യുമ്പോൾ അത് എന്താവും, ഇൻവാലിഡ് ആയി പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എഴുതുമ്പോൾ അവിടെ നമുക്ക് സൗകര്യം എന്താ വെച്ചാൽ പോയിന്റ്സ് നന്നായി പഠിച്ചാൽ മതി. ശരിക്കും സൗകര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് കുറെ പഠിക്കല ഉള്ളത്. ഓരോ വിഷയത്തെ പറ്റിയും മിനിമം ഒരു 15 പോയിന്റെങ്കിൽ നമുക്ക് അറിയെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ കൂടുതൽ ആലോചിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല, ഒരു മണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കോളേജിയേറ്റ് എക്സാമിന് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ഈ സിലബസ് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി മനസ്സിലെത്തി വായിച്ച് അതിൽ ഓരോ മൊഡ്യൂളിലെ ഓരോ ടോപ്പിക്കും വളരെ കൃത്യമായ ഒരു 15-20 പോയിന്റ് നമുക്കറിയെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അറിഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നേടണം.
1: പഠനത്തിന്റെ ഒരു സീക്രട്ട് ഇവിടെ പ്രേക്ഷകർക്ക് മുമ്പിൽ വെളിവായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഞാനൊക്കെ സിലബസ് വായിക്കൽ തുടങ്ങി, അതിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങൾ പഠിക്കൽ തുടങ്ങി. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് അധ്യാപകരോട്, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരോട് ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച, ഇത് നമുക്ക് ഒരു LP പരീക്ഷയാണെങ്കിൽ പോലും LP ജോലി കയറി അധ്യാപകരോട് ഈ വിഷയം ചർച്ച ചെയ്യാം. മുമ്പ് റാങ്ക് ലിസ്റ്റിൽ വന്നവർ ഇവരോടൊക്കെ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ പ്രേക്ഷകരും ഇത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ ഒരു വിഷയം ഉൾക്കൊള്ളുക എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അടിയിൽ കയറിയിട്ട് പറയാൻ. വേറൊരു കാര്യം, പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതി കൂട്ടും. നമ്മളൊരു SA ടൈപ്പൊക്കെ വന്നാൽ ഒരു 5 പേജ് നിർബന്ധമായിട്ടും നമ്മൾ എഴുതാറുണ്ട്. അന്നൊക്കെ പേപ്പർ തൂക്കി നോക്കി മാർക്ക് ഇടുക എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അതിൽ നിന്ന് വളരെ കടഞ്ഞെടുത്ത പോയിന്റുകൾ ആക്കി പഠിക്കാൻ നമ്മൾ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ.
0: തീർച്ചയായും
1: തുടരാം.
0: അതിൽ അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ചില വിഷയം നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കും. ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. നമ്മളൊരു PG കാലത്ത് പഠിച്ച ആ ഒരു കാലത്ത് കടന്നു പോകാത്ത പല വിഷയം, ഇപ്പം നക്കത് എന്നുള്ളൊരു ഒരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ കൊടുക്കും. ഒരു മൊഡ്യൂളിൽ തന്നെ ഒരു 10-20 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അതിൽ ചില വിഷയങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും നാക്കിദിൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കും. ഇപ്പം നക്കത് എന്നൊക്കെ പറയുമ്പോൾ, നിരൂപണം എന്ന് പറയുമ്പോൾ, അത് ശരിക്ക് അറബി ഭാഷയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയല്ല. നിരൂപണം എന്നുള്ളത് മുഴുവൻ ഭാഷകളിലും ഒരേ സ്ട്രക്ചറും രീതിയാണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ ഭാഷയിൽ വന്ന സംഗതി, അതേ സംഗതി എന്ത് ചെയ്യും, അറബിയിലും അപ്ലൈ ചെയ്യുന്നു, മറ്റു ഭാഷയിൽ മലയാള സാഹിത്യങ്ങളിൽ അപ്ലൈ ചെയ്യുന്നു. അതിലേക്ക് പിന്നെ ആ ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ചില സാഹിത്യകാരന്മാർ ആ വിഷയങ്ങളിൽ ഉണ്ടായിത്തീരുന്നു. അങ്ങനെയൊക്കെയാണ് ചില ഭാഗങ്ങളിലേക്ക് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ചോദിച്ച സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചില പ്രതിസന്ധി ഞാൻ നേരിട്ടു. ഇത് നെറ്റിൽ നോക്കുമ്പോൾ വൈഡായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും കോറ് കിട്ടണം. അവിടെയും ഞാൻ സ്വീകരിച്ചൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ അധ്യാപകരുമായിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പലരും നമുക്കതിൽ ആ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചു തരും. ചിലപ്പോൾ അവർ ബിസി ആകുമ്പോൾ പറയും ഇന്ന പുസ്തകം ഒന്ന് വായിച്ചാൽ അതിലൊരു വെളിച്ചം കിട്ടും. അപ്പോൾ നമുക്ക് സൗകര്യമാണ്. ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല, നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ക്രിസ്പായിട്ട് കിട്ടാൻ പല AI ടൂളുകൾ വരെ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഒരുങ്ങി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഈ മൊഡ്യൂളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടൂല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു അവസാന 5 മിനിറ്റ് സമയം ഒന്ന് ബാക്കിയുണ്ടായിട്ടുണ്ട്. പക്ഷേ ചില വിഷയങ്ങൾ അറിയില്ലെങ്കിൽ നമ്മൾ എഴുതുമല്ലോ. പരീക്ഷയ്ക്ക് നമ്മളെല്ലാം എല്ലാം എഴുതിയിട്ടും 5 മിനിറ്റ് ബാക്കി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊന്ന് ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്തു, എല്ലാ ക്വസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചു. അവിടെ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആളുകൾ ക്വസ്റ്റിനോട് നീതി കാണിച്ചിട്ടുണ്ട്. എല്ലാ മൊഡ്യൂളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആനുപാതികമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒന്നാമത്തെ ചോദ്യം നെഹ്വിലെ ജുംല മുഫീദ് എന്താന്നായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റിന് ഒരു 5-6 ക്വസ്റ്റിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒന്നും ക്വസ്റ്റിനില്ല കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, തുടക്കത്തിൽ 3 മാർക്കിൻ്റെ ഒരു 10 ചോദിച്ചിട്ടുണ്ട്, 30 മാർക്കിനുണ്ട്. പിന്നീട് ഫുള്ള് SA ടൈപ്പാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് മുഴുവൻ ഇതുള്ളൂ. അങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റ് ക്വസ്റ്റിനാണ് കോളേജിയേറ്റിൻ്റെ PSC വേണ്ടിയിട്ട് PSC ഈ ലാസ്റ്റ് നടത്തിയ പരീക്ഷയുടെ രൂപം. ഇനി വരും പരീക്ഷകളും ഇതേ രീതി ഫോളോ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്, മാറ്റം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അത് 2027 കൂടിയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. പക്ഷേ PSCയുടെ നോട്ടിഫിക്കേഷൻ പീരീഡ് നോക്കുകയാണെങ്കിൽ ഈ അടുത്ത ഒരു തവണ എന്ത് ചെയ്യും, കേൾക്കുന്നത് വരുന്ന ഫെബ്രുവരി മാർച്ചോട് കൂടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പല റാങ്ക്.

0: അവസാനിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ അറബിയും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത കാണുന്നുണ്ട്. മുമ്പ് വന്നത് അങ്ങനെയായിരുന്നു, റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടായിരിക്കുകയാണ്, മറ്റു വിഷയങ്ങൾ തീർന്നപ്പോൾ അതിന്റെ കൂട്ടത്തിലാണ് എന്ത് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് യോഗ്യതയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ഏറ്റവും നല്ല സമയമാണ് എന്നാണ് നമ്മുടെ ഇത് കേൾക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്.
1: അപ്പോൾ അതിൻ്റെ യോഗ്യതകളുള്ളവർ പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഒരു ചോദ്യം ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്?
0: ഇതിൽ നെറ്റ് ഉണ്ടായാൽ കോളേജിയേറ്റ് ബി എസ് സിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. അപ്പം നെറ്റ് എന്ന് പറയുമ്പോൾ യു ജി സി നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. രണ്ട് തവണയാണ് വർഷത്തിൽ സാധാരണഗതിയിൽ യു ജി സി നെറ്റ് എക്സാം നടത്താറുള്ളത്. നെറ്റ് എഴുതാനുള്ള യോഗ്യത പറയുന്നത് പി ജി ആണ്. അപ്പോൾ പി ജി രണ്ടാം വർഷ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് സെമസ്റ്റർ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്കും നെറ്റ് എക്സാമിന് അപേക്ഷിക്കാം. രണ്ട് പേപ്പറാണ് നെറ്റ് എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഒരു സൗകര്യം നെഗറ്റീവ് മാർക്കില്ല, മറ്റു പി എസ് സികളിലൊക്കെ ആണെങ്കിൽ എന്തുണ്ട്.
2: ഇതുവരെ വഴികാട്ടി എന്നുള്ള പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുന്ന അവസ്ഥയിൽ കോളേജ് അധ്യാപകനാവാം ഇ സി ഐ എന്നുള്ള പരിപാടിയാണ് നാം ശ്രവിച്ചത്. ഡോക്ടർ ഷിയാസ് സൊലാഹി, അബ്ദുള്ള സുഹേർ ചുങ്കത്ര എന്നിവരാണ് ഇതിൽ പങ്കെടുത്തത്. ഇതുപോലെ കേൾക്കാൻ ഉതകുന്ന, നമ്മൾ അറിയേണ്ട കരിയറുമായി ബന്ധപ്പെട്ടും മറ്റുമുള്ള ധാരാളം ചർച്ചകളും പ്രസൻറ്റേഷനുകളുമാണ് വഴികാട്ടി എന്ന ഈ ഒരു പങ്കതിയിൽ നടക്കുന്നത് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കുക. നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് സുമാഷേ.
3: യെസ്, ഓക്കെ.
2: ഒരുപാട് മെസ്സേജ് നമ്മൾ വായിച്ചു, കുറെ താഴേക്കാണ് ചിലത് വായിക്കാൻ വിട്ടുപോയതുണ്ടോയെന്ന് സംശയമുണ്ട്. കഴിഞ്ഞ വർഷം കുടുംബസംഗമം നടന്നപ്പോൾ എഴുതി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് സമ്മാനം കൊടുക്കുകയും ചെയ്തു. അൽഹംദുലില്ല, വളരെ മാതൃകാപരമാണ്. സീനത്ത് ചങ്കരംകുളം ആണ് ആ മെസ്സേജ് അയച്ചു, അത് പ്രായോഗികമാക്കി എന്നുള്ളതാണ് മെസ്സേജ്.
3: പിന്നെ ഒരാൾ പറയണേ, എൻ്റെ പേരക്കുട്ടി ലാസ്റ്റ് വീക്കിൽ എന്നെ കണ്ടപ്പോൾ പറയാണ്, ഉമ്മ എനിക്ക് ഇംഗ്ലീഷ് തീരെ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, കുട്ടിക്ക് നല്ല പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയും. കുട്ടി എന്നെ വിടാതെ പിന്നെയും പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. കുട്ടിക്ക് എന്തോ അപകർഷതാബോധമുണ്ടെന്ന് തോന്നി. അതിൻ്റെ പോംവഴി അവൾ തന്നെ പറഞ്ഞു തന്നു. മൊബൈൽ കൊടുത്തിട്ട് ഇംഗ്ലീഷ് സ്റ്റോറീസ് കാണുക. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടി മൊബൈൽ കണ്ടിട്ട് ഇംഗ്ലീഷ് നന്നാക്കുന്നുണ്ട്. 5 വയസ്സായ മോളാണ്. വീട്ടിൽ വൺസ് ഇൻ വീക്ക് 15 മിനിറ്റ് ആണ് കൊടുക്കാറ്. ആ ആഴ്ചയിൽ 15 മിനിറ്റ് കുട്ടിക്ക് കൊടുക്കാറുള്ളൂ എന്നുള്ള മൊബൈലിനെ കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു ഒരു ടിപ്സ് ഒരു രക്ഷിതാവ് പറയാണ്.
2: അതെ അതെ അതെ. അതായത് കുട്ടികൾക്ക് മൊബൈൽ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല.
3: യെസ്,
2: കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ കുട്ടി എന്ത് ചെയ്യണം അവിടെ പിക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കും ഒരു ആദ്യം രക്ഷിതാക്കൾക്കും ഒരു ചിന്ത വേണം. ആ നിലക്ക് കുട്ടികൾക്കൊരു ചില ആപ്ലിക്കേഷൻസും ചില വീഡിയോസൊക്കെ ഉപകാരപ്രദമായതുണ്ടെങ്കിൽ കേൾപ്പിച്ചാൽ എന്ത് ചെയ്യും, അത് അതിലൂടെ കുട്ടികൾ തിരുമയിലേക്ക് എത്തില്ല, മാത്രമല്ല ഒരുപാട് ബെനിഫിറ്റ് ഉപകാരങ്ങൾ അത് കുട്ടിയും ചെയ്യും.
3: ടൈമിങ്ങും വേണം അല്ലേ? ഒരു അലാറം വെച്ച് കൊടുത്താൽ ഒരു 15 മിനിറ്റിന് അലാറം സെറ്റ് ചെയ്യാം.
2: അതെ അതെ.
3: എന്നിട്ടാണ് കൊടുത്താൽ അലാറം അടിക്കുമ്പോൾ നമുക്ക് ഫോൺ മേടിച്ച് വെക്കാലോ.
2: ആ അതെ.
3: ഓക്കെ. പിന്നെ
2: അസ്സലാമു അലൈക്കും. നിസ്കാരം നോമ്പ് ഹജ്ജ് എന്ന് പറയുന്നതിന് മുമ്പ് വായനയെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്. വായന ഇവിടെ ഗൗരവം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. റുഹ്സാന എം അയച്ച മെസ്സേജാണ്.
3: ആലിയ ഷർബിന ബിൻത് അയ്യൂബ് ഇരിട്ടി. പീസ് റേഡിയോ വണ്ടർഫുൾ ഈസ് വണ്ടർഫുൾ മീഡിയ ഇൻ ദ വേൾഡ്. ലോകത്തന്നെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് എന്നുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി. അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയല്ല. അപ്പോ കമന്റുകൾ ഇനിയും വായിക്കാനുണ്ട്. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ എന്ന് പൊതുവായിട്ടുള്ള ഒരു പ്രാർത്ഥനയുമായി കൊണ്ട് നമ്മുടെ സഫി എളപ്പാള് വന്നിരിക്കുകയാണ്. എന്നും വ്യത്യസ്തങ്ങളായ ഓരോ ഹദീസുകൾ പഠിപ്പിച്ചു തന്ന കെ വി ഉസ്താദിനും പി ആർ ഫാമിലിക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം നമ്മളെ ഫസീലാം ഉണ്ടെങ്കിൽ എന്താ പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും. ഫള നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ പീസ് റേഡിയോയിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥന എഴുതി വെക്കാറുണ്ട്. അപ്പോൾ സൽമാഷ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ്. ചില ആളുകൾ ചോദ്യങ്ങൾ എഴുതി വെക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ വരുന്നത് എഴുതിയെടുക്കുന്ന ഒരു രീതിയിലുള്ള ആളുകളുണ്ട്.
2: അതെ അതെ. നമുക്ക് ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്റർ വായിച്ചാലോ.
3: ഓക്കെ.
2: 2597 വഴിവിളക്കാണ് ഇന്നത്തേത്. നമ്മൾ സാധാരണ പറയാനുള്ള പോലെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, അതുപോലെ തന്നെ ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, ഡഗലോഗ് ഈ ഭാഷകളിലേക്കൊക്കെ ഈ വഴിവിളക്ക് പോസ്റ്റർ ചെയ്ത് വ്യത്യസ്ത ഭാഷകളിൽ എത്തിക്കുന്നത് നമുക്കൊക്കെ അത് ഫോർവേഡ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെയാണ്. പല ഭാഷകളിലുള്ള ആളുകളും നമ്മുടെയൊക്കെ നാടുകളിലും വിദേശങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആദ്യം ആകെ ഒരു ഭാഷ, ഒന്ന് രണ്ട് ഭാഷ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ പിന്നെ ചേർത്ത് അങ്ങനെ കൂട്ടി കൂട്ടി വന്നതാണ്. എന്തായാലും ഇന്നത്തെ വഴിവിളക്ക് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി എന്നുള്ളതാണ്. അറിവന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിക്കുന്നവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വചനം ഇമാം മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും ഇന്നത്തെ വഴിവിളക്കിൽ ശ്രോതാക്കൾക്ക് വലിയൊരു സന്തോഷം കൂടിയാണ് അല്ലേ. ശരിക്കും പീസ് റേഡിയോടൊപ്പം സഞ്ചരിക്കുന്നത് അവർ ആത്മാർത്ഥമായി അവരുടെ ഇഖ്ലാസോടുകൂടി ആവുമ്പോൾ അത് അറിവന്വേഷിച്ചുള്ള ഒരു വഴി തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു മനസ്സിലൊക്കെ തുരീഖൻ എൽത്തമിസ് ഫിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ജന്ന എന്നുള്ള അറിവന്വേഷിക്കുന്ന സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതിൻ്റെ പരിധിയിൽ അവർ വരും. അള്ളാഹു ആ നിലക്ക് ഉള്ള മനസ്സ് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
3: നമുക്ക് റേഡിയോയുടെ അപ്ഡേറ്റ്സുകളൊന്ന് ശ്രോതാക്കളെ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്.
2: തീർച്ചയായും.
3: നമുക്കറിയാം ഇപ്പോൾ നിലവിൽ നമ്മൾ 500 മൊഡ്യൂളിനെ കുറിച്ച് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുണ്ട്. അതിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ അതിങ്ങനെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പിന്നെ ഏതെങ്കിലും പഠിതാക്കൾ അതിലേക്ക് ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം നമ്മുടെ പി സി റേഡിയോ കോഴ്സ് ഓപ്ഷനിലൂടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് അത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കുട്ടികളെ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്ത വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സാണ് ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ്.
2: അതിന് തുടക്കം കുറിക്കാനിരിക്കുകയാണ്. ഈ അടുത്താണ് അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞത്. അപ്പോ
3: ഓപ്ഷൻ വന്നിട്ടില്ല.
2: അതെ അതെ അതെ. പലപ്പോഴും എന്താ വെച്ചാല് ആളുകൾക്ക് ഇതിനുള്ളൊരു ചിലപ്പോ ഇതിനാരും ശ്രമിക്കൂല. അതിനൊരു ഓപ്പൺ ആയിട്ടൊരു ഫിസിക്കലി ഒരു ഹാളിൽ പോയി എല്ലാ പാരൻസും ഒത്തുചേർന്ന് അത് പാരൻസിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ശ്രദ്ധിക്കൂല, അങ്ങനെ ആരും ചെല്ലൂല. അപ്പോൾ ഇത് ഓൾ ഈ പീസ് റേഡിയോ റേഡിയോ വഴിയാകുമ്പോൾ എന്ത് ചെയ്യാം, അവനവന് ഇഷ്ടമുള്ള സമയത്ത് വേണമെങ്കിൽ കേട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് ആ നിലക്ക് ആർക്കും എന്ത് ചെയ്യാം, ഇതിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഇത് ആ കോഴ്സായിട്ട് രജിസ്റ്റർ ചെയ്ത് എൻറോൾ ചെയ്ത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അതൊരു കോഴ്സ് പോലെ നമുക്കതിൽ ഏതൊരു രക്ഷിതാവും ശരിക്കും ചേരണം. അപ്പോൾ നമുക്ക് നമ്മുടേതായ വ്യക്തി വ്യത്യാസങ്ങൾ അതിൽ ഉണ്ടാവും
3: എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഈ മദ്രസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ, ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ.
2: അതെ അതെ.
3: ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഒരു ആരംഭം ഏകദേശം 24 പിസ് റേഡിയോ ആപ്പിലെ കോഴ്സസിലൂടെ നമുക്കത് എൻറോൾ ചെയ്യാൻ സാധിക്കുക. 75,000 സ്കോളർഷിപ്പുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളേക്ക് ഒരുക്കിയിട്ടുണ്ട്.
2: അതെ. പിന്നെ അതായത് എൻറോൾമെൻ്റ് ആരംഭിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാ ശ്രോതാക്കളും ചെയ്തിട്ടുണ്ടാവും, അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ താഴെ ഹോം പേജിൽ കോഴ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഈ കോഴ്സുകൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഓപ്പണാണ്, റെഡിയാണ്. അപ്പോൾ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അറബി ഭാഷാ പഠനം, അതിൻ്റെ 2-ാമത്തെ മൊഡ്യൂൾ ആണ്. സലീം സുലൈമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2-ാമത്തെ മൊഡ്യൂൾ 25 മുതൽ ആരംഭിക്കണം. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണ്. ശരിക്കും അറബി ഭാഷ വായിക്കാനും അത് മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഖുർആനും ഹദീസും ശരിക്കും എന്തേ ഉള്ളൂ, ശരിക്കും ക്യാച്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇനി അറബി ഭാഷ അതിൻ്റെ ഒരു ബേസാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ അതിൻ്റെ കവാടം തുറന്നിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ സമയമായിട്ടിങ്ങനെ കുറേ മെസ്സേജും കുറേ ഇങ്ങനെ പറഞ്ഞും ഒക്കെ കേട്ട് പോവാണ്. അപ്പോൾ ഇപ്പൊരു ഒരു ഒരു ഒരു ബോറുണ്ട് അല്ലേ,
3: ചെറിയ ബ്രേക്ക് നമുക്ക് വേണമല്ലേ, ഈ സംസാരത്തിന് ചെറിയ ബ്രേക്ക് വേണം.
2: അപ്പൊ ഒരു റിലാക്സേഷൻ, ശരിക്കും ഒരു പാട്ടിന്റെ സമയം അതിപ്പോ വേണം ശരിക്കും.
3: അതെ,
2: നമുക്ക് സ്വരത്തിലേക്ക് പോകാം, സ്വരം കേൾക്കാം
3: ഇൻഷാ അല്ലാ.

0: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരമാണ്. അബവാ ഇൻ ദേശത്ത് എന്ന് തുടങ്ങുന്ന ഈ പാട്ട് അവതരിപ്പിച്ചത് ഇൻസാഫ് ഒറ്റപ്പാലമാണ്.
1: യെസ്,
0: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സാധാരണ സ്വരം കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഉണ്ടാകാറുണ്ട്.
1: അതെ അതെ അതെ. എന്തായാലും ഷുഹൈബയും വള പട്ടണം സ്വരം സൂപ്പർ മാഷാല്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള അനാഥ ബാലൻ്റെ സങ്കടകരമായ അർത്ഥവത്തായ ഗാനം കേട്ടപ്പോൾ വിഷമം തോന്നി. നല്ല ഈണത്തിൽ പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നാണ്.
0: അൽഹംദുലില്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇന്നത്തെ വൈവിളക്ക് സ്വരം സൂപ്പർ ഒന്നൊന്നിന് മെച്ചെന്നാണ് ആമിന കാരക്കുന്ന് മാളികപ്പുറം പറയുന്നത്.
1: അതെ അതെ അതെ. പാടിയത് ആരാണെന്ന് പറയാമോ എന്നൊരു ചോദ്യമുണ്ട്. ഇൻസാഫ് ഒറ്റപ്പാലം അല്ലേ?
0: യെസ്.
1: ആ, നമ്മൾ പറയാൻ വിട്ടുപോയത് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തും.
0: ബാശേരി അബു തലശ്ശേരി, ബാറക്കല്ലാഹു ഫീക്കും, അടിപൊളി സോങ് എന്നാണ് പറയുന്നത്.
1: ഈ ബാശേരിയും തലശ്ശേരിയും എന്തൊരു പ്രാസമുള്ള പോലെ അല്ലേ? കാഫിയേ അതിൽ ഒരു സജീവേണ്ടതുണ്ട്. ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് കിടക്കും, ഇങ്ങനെ ഓർമ്മ വരലുണ്ട്. സഫിയടപ്പോൾ സ്വരം ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സ്വരം ആയിട്ടില്ലേ എന്ന്. അതിൻ്റെ മുമ്പായിരിക്കും കിസിൻ്റെ ഉത്തരം പറഞ്ഞോ എന്നാണ്. അതിപ്പോൾ പറയണം കേട്ടോ നമ്മൾ അല്ലേ,
0: പറയണം
1: ശരി ഉത്തരം ഏതാന്ന് പറഞ്ഞു കൊടുക്കുക. ചോദ്യം ഇതായിരുന്നു, പ്രവർത്തനങ്ങൾ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന ഹദീസിൻ്റെ മലയാള ഭാഗമാണ്. ഈ ഹദീസ് ആരാണ് നിവേദനം ചെയ്തത് എന്നാണ്. ഓപ്ഷൻസ് അതായിരുന്നു അബൂബക്കർ, ആയിഷ, അബു ഹുറൈറ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഇവരായിരുന്നു എ ബി സി ഡി ഓപ്ഷൻ. അതിൽ ശരി ഉത്തരം ആണ് പറഞ്ഞുകൂടെ നിങ്ങൾ?
0: ഓക്കെ, ശരി ഉത്തരം ആലോചിക്കാനൊന്നുമില്ല, ഓപ്ഷൻ ഡി ആണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു.
1: അപ്പോൾ ശരി ഉത്തരം പറഞ്ഞു, ഇനി ശരി ഉത്തരം പറഞ്ഞത് കേട്ടില്ല.
0: യെസ് യെസ്. നമ്മളേ ഈ നമ്മളെ പീസ് ടൈമിൽ ശ്രോതാവ് പറഞ്ഞതുപോലെ നമ്മളെ സമയം പോണത് നമ്മൾ അറിയുന്നില്ല അല്ലേ?
1: ഇപ്പോൾ
0: സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ് 40 സെക്കൻഡ്. ഇൻഷാല്ലാ നമ്മൾ സൽമാഷേ, നമുക്ക് ഒരുപാട് പിന്നെ പ്രോഗ്രാമുകൾ, ഇനി പ്രോഗ്രാമുകളായിട്ട് കുറവാണെങ്കിലും നമുക്ക് വളരെ സുപ്രദമായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു ആളുകളുടെ ചിന്തയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട വളരെ സുപ്രധാനമായൊരു സംഭവം.
1: യെസ്.
0: കഴിഞ്ഞൊരു ദിവസം നമ്മൾ മനസ്സിനൊക്കെ വേദനിപ്പിക്കുന്ന ഒരു പിക്ചർ ആണ് നമ്മളെ മനസ്സിലുള്ളത് അല്ലേ?
1: തീർച്ചയായും. അതായത് പൊതുവേ നമ്മുടെയൊക്കെ പ്രദേശത്തും നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിലും നമ്മുടെ സറൗണ്ടിങ്ങിലും ഒരു പക്ഷേ നാം ഉൾപ്പെടെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പൊതുവായ ഒരു അഭിപ്രായങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ വാർഡ് മെമ്പർ ഇടപെട്ട്, നമ്മുടെ അയൽപ്പക്കക്കാർ ഇടപെട്ട്, നമ്മുടെ ഒരു 4-5 വീട്, ആ വീട്ടിലേക്ക് എന്തില്ല, വണ്ടി എത്താത്ത ഒരു ചുറ്റുപാടാണ്. ഒരു 3 അടി വഴി അല്ലെങ്കിൽ 2 അടി വഴി ആ നിലക്കാണ് ആ വീട്ടിലുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 4-5 വീടിൻ്റെ ഉള്ളിലാണ് പെട്ടിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അപ്പുറത്തുള്ള വീടുകളൊക്കെ ഉണ്ട്, അയൽപ്പക്കത്തുള്ള വീട്, അവർക്കൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ അടക്കം എന്തുണ്ട്, ഒരു തൊടിയുണ്ട്. അഥവാ ഏക്കറക്കണക്കിന് സ്ഥലം ആ തൊടിയിലുണ്ട്, അതിന് കറക്റ്റ് ചുറ്റുമതിലുണ്ട്. അദ്ദേഹത്തിന് സാമ്പത്തികമായി യാതൊരു പ്രയാസങ്ങളൊന്നും ഇല്ലതാനും. പക്ഷേ അദ്ദേഹം എന്തു ചെയ്യും, വേണമെങ്കിൽ അവിടെ വീട് പണി ഉണ്ടാക്കാം, വീടുണ്ടാക്കാം, അതിനുവേണ്ടി മതിൽ വേണമെങ്കിൽ പൊളിക്കാം, പൊളിച്ചിട്ട് അതേമാതിരി കെട്ടിക്കൊടുത്താൽ മതി. പക്ഷേ ഒരു ആ സ്ഥലം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അത്യാവശ്യമായ സാഹചര്യമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ അല്പം കൊടുക്കാം, അതൊരു പ്രശ്നമൊന്നുമില്ല. ക്യാഷ് കൊടുത്താൽ തന്നെ പക്ഷേ അദ്ദേഹം കൊടുക്കില്ല. ക്യാഷ് കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യൂല, അതിൽ നിന്നൊരു വഴിയും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇന്ന് പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും ഇപ്പം ഞാനാണ് എൻ്റെ വീട്ടിലേക്കാണ് വഴിയുള്ള വ്യക്തി എന്ന് വിചാരിച്ചോളി, സപ്പോസ്. അപ്പം ഞാൻ ശരിക്ക് ചിന്തിക്കേണ്ടത്, ഇപ്പോൾ വിശ്വാസിയായിട്ട് പ്രത്യേകിച്ചും ഇനി അല്ലെങ്കിലുള്ള മനുഷ്യന്മാരൊക്കെ ചിന്തിക്കേണ്ടത് എന്താ, എനിക്ക് അൽഹംദുലില്ലാഹ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അവരിപ്പോൾ ആ കുട്ടികളൊക്കെ ബാഗും ഇതൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പോലെ വീട്ടിൽ ഒരു സൈക്കിൾ പോലും മര്യാദക്ക് ഉരുട്ടിക്കൊണ്ടാവാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അവർക്കും അവരുടെ കാലാകാലമുള്ള ഒരു അവസ്ഥയുള്ളത് അല്ലേ. അപ്പോൾ ഒരു തുണ്ട് വഴി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ശരിക്കും ഈ വാർഡ് മെമ്പർ മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ വഴിയിലൂടെ ഉടമസ്ഥനായ ആൾ സമ്മതിക്കാതെ വല്ലതും നടക്കൂ, ഒന്നും നടക്കൂല. എത്ര ക്യാഷ് കൊടുത്താലും ഞാൻ ഒന്നും അതിന് തയ്യാറല്ല എന്ന് മുറിച്ച് പറഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞില്ലേ. അപ്പം അങ്ങനെ പിന്നെ ഒരു പിക്ചർ എന്ത് ചെയ്യാണ്, ആ കുട്ടി ചെറിയ എൽ പി സ്കൂളിലുള്ള മക്കളാണ്, വലിയ മക്കൾ പോയാലും സംഗതി ഒന്നു തന്നെയാണ്, പക്ഷെ എന്തായാലും ചെറിയ മക്കളിങ്ങനെ ആ ബാഗ് തൂട്ടി ബാഗ് തൂക്കി മര്യാദക്കൊന്ന് വീതിയിൽ നടന്നു പോകാൻ ഉള്ള സ്ഥലമല്ല. ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞുകാണ്ട് ചെരിഞ്ഞുകാണ്ട് ഇങ്ങനെ അടങ്ങാറായി കൂട് പോകുമ്പോൾ അതിൻ്റെ പ്രയാസം ശരിക്കും നമുക്ക് അനുഭവപ്പെടണം. ഇതോടുകൂടെ ചേർത്ത് വെച്ച് പറയേണ്ട കാര്യം, ഒരു ഇഞ്ച് കറക്റ്റ് അവനവൻ്റെ ഒരു ആധാരത്തിൽ അതിർത്തി ഉണ്ടാവും, അതിരുണ്ടാവും. അത് കറക്റ്റ് ശരിക്കും എന്ത് ചെയ്യാണ്, ആ അതിരിലൊരു കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കറക്റ്റാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അതെന്ത് ചെയ്യാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനും മറ്റൊക്കെ പോകുമ്പോൾ അതിങ്ങനെ മൺവെട്ടിയോണ്ട് കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി മറ്റുള്ളവൻ്റെ അതിൽ നിന്ന് മാന്തിയെടുക്കുന്ന ഒരവസ്ഥയും മറ്റൊരു ആ പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അങ്ങനെ മാന്തിയെടുത്ത് മറ്റുള്ളവരുടെ മൂന്നടി അല്ലെങ്കിൽ നാലടി ഇല്ലാതായ സംഭവങ്ങൾ മറുവശത്ത് വേറെയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ശരിക്കും നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ശരിക്കും ഇളക്കി മറിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. നമുക്ക് രണ്ടാക്കും ചേർന്ന് ചില കാര്യങ്ങൾ കൂടി പങ്കുവെച്ച് ബാക്കി ശ്രോതാക്കൾക്ക് വിടാമെന്ന് തോന്നുന്നു അല്ലേ.
0: അതായതേ ആ കുട്ടികളിങ്ങനെ ഞെരുങ്ങിയിട്ട് പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നെന്താറിയോ, ഈ ആളുകളെ അവര് പിന്നെ മറ്റുള്ള ആളുകൾ കൊണ്ടുപോയിട്ട് കിടത്തും ഒരു സ്ഥലത്ത്, അവിടെ കുറച്ച് ഞെരുക്കങ്ങൾ എന്തായാലും അനുഭവിക്കും, അവിടെ എനിക്ക് കുറച്ച് വീതി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കിടത്തം അവർക്കൊക്കെ വരാണ്ടെന്നുള്ള ആലോചിച്ചാൽ വളരെ നന്നാവും അല്ലേ. ഈ മനുഷ്യന്മാരുടെ ഒരു പിടിവാശിയാണത്. എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രം പോലും നമുക്ക് നമ്മൾ യാത്രയാക്കുമ്പോൾ നമുക്ക് ആരും തരുന്നില്ല. പിന്നീട് നമ്മൾ നമ്മളെ ശരീരമായിട്ട് ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കാൻ അങ്ങനെയുള്ള സംഭവം അല്ലല്ലോ വടി എന്ന് പറഞ്ഞാൽ. അപ്പം അതിനെങ്ങനെ കൂട്ടിപ്പിടിച്ച് അതിനോട് വലിയൊരു പിന്നെ വാശി എന്തൊക്കെ പിടിച്ച്, ഞാനിതൊരു അനുഭവിച്ച ഒരാളാട്ടോ. ഞാനെൻ്റെ ഞങ്ങളെ ലൈഫിൽ ഈ ഒരു പ്രയാസം അനുഭവിച്ചിട്ട് ഒരു ഞങ്ങൾ ആ നാടിനെ മോശമാക്കി പറയുന്നില്ല, ഒക്കെ ചില വ്യക്തികളുടെ സ്വഭാവം. അപ്പോൾ ഒരു നാടിന്ന് നാട്ടിന്ന് അവിടെ വീടും എല്ലാം വിറ്റിട്ട് പോയ ആളുകളാണ്. അപ്പം നമുക്ക് അതിൻ്റെ വേദനകളറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇപ്പോഴത്തെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നമുക്ക് കറക്റ്റ് ഒരു സ്ഥലം കിട്ടിയൊരു സ്ഥലത്ത് പിന്നെ ഇതേപോലെ നമ്മളെ വീട് കഴിഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് വീട് അവർക്ക് ഇങ്ങനെ ഒരു കോഴി ഫാമും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് മതിലടക്കം ഉള്ള ഞങ്ങളുടെ മുറ്റം രണ്ടടിക്ക് നീളത്തിൽ അത് വിട്ടുകൊടുത്ത ആളുകളാണ് ഞങ്ങൾ. അതിന് ഞങ്ങളെ മനസ്സിൽ ഉണ്ട്, കാരണം നമ്മൾ ഇങ്ങനെ പ്രയാസം അനുഭവിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഇവിടെ നമ്മളെ അടുത്തുകൂടെ അങ്ങനെ പ്രയാസം ഒരാൾക്കുണ്ടാവും. പിന്നെ ആ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് പഞ്ചായത്ത് റോഡായി കോൺക്രീറ്റ് ചെയ്ത് നല്ല അടിപൊളി റോഡാക്കിയത്,
1: കഷ്ടപ്പെട്ട് ജീവിച്ചവനെ അത് അറിയൂന്നുള്ള അതെനിക്ക് ബോധ്യപ്പെടാണ്.
0: തീർച്ചയായും
1: ശരിക്കും ഇത് പറഞ്ഞപ്പോ എനിക്കും ചിലത് ആടിയാണ്. പിന്നെ ഞങ്ങള് ഞാൻ നേരത്തെ എനിക്ക് സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇമാജിൻ ചെയ്ത് പറഞ്ഞുവെങ്കിലും ഞങ്ങൾ ഉൾപ്പെടുന്ന 5 വീട്ടുകാർക്കാണ് അവിടെ വഴി ഇല്ലാത്തത്, ബൈക്ക് പോലും വീട്ടിലേക്ക് എത്താത്ത സാഹചര്യം. അങ്ങനെ ഞാനത് അങ്ങനെ പറഞ്ഞു, ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു പ്ലോട്ടുണ്ട്, അയാൾ നല്ല സമ്പന്നനാണ്. പക്ഷേ പിന്നീട് അയാളുടെ ഒരുപാട് വർഷമായി എൻ്റെ അയൽവാസിയായ മറ്റൊരു സമ്പന്നൻ, ആ സമ്പന്നനായ വ്യക്തിയുടെ വീട്ടിലേക്കും വഴിയില്ല. പക്ഷേ അയാൾ എത്ര പൈസയും കൊടുക്കാൻ സന്നദ്ധനാണ്, സന്നദ്ധത അയാൾക്കുണ്ട്. നമ്മളൊന്നും കൊടുക്കാത്തതിന് അയാൾ എത്ര പൈസ ക്യാഷ് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ 5 വീടിനും വേണ്ടി. പക്ഷേ ഈ ആൾ ഈ തൊടിയുടെ വടംവന്തിയല്ല, സ്ഥലം കൊടുക്കാൻ തയ്യാറാവണില്ല. വർഷങ്ങൾ പിന്നാലെ നടന്നു, അയാളോട് വ്യക്തിപരമായിട്ടല്ല അല്ലാത്ത രൂപത്തിലൊക്കെ ചില ആൾക്കാരല്ല, ചില ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ അതിനെ അങ്ങനെ MLA കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ബന്ധപ്പെട്ട് പല ചുറ്റി വളഞ്ഞു നോക്കി. പിന്നീട് ഈ ഇപ്പം അലഹമില്ല ആ 5 വീട്ടിലേക്കും വഴി വന്നു. എപ്പോഴും വെച്ചാൽ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, പിന്നെ ഒരു മോള് മരിച്ചു. അങ്ങനെ പിന്നെ ആ സമയത്ത് ആരോ ഒരാളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴാണ് ഇവിടെ പറഞ്ഞല്ലോ ഈ ഖബറിൽ കിടക്കുന്നൊരവസ്ഥ, ചലനം മറ്റിങ്ങനെ കിടക്കുമ്പോൾ സംഗതി ഒന്നും ഉണ്ടാവില്ല. ഇത്രയും ആൾക്കാർക്ക് മനസ്സിൽ വല്ലാത്തൊരു തണുപ്പും കുളിരും, അപ്പോൾ അലഹമില്ല ഇനി എൻ്റെ ഈ ബൈക്ക് കൊണ്ട് പോവാലോ, എൻ്റെ ഒരു കാർ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവാലോ, എൻ്റെ ഉമ്മ വയ്യാതെ സ്ട്രോക്ക് ബാധിച്ച് കിടന്നാൽ ഉമ്മാനെ കാറിലിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവാലോ, വല്ലാത്തൊരു സംഭവമാണ് അത് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ആ ഒരു അത്രയും ആളുകൾക്ക് നീ വലിയ ആശ്വാസം കിട്ടണം. ആ ആശ്വാസം കൊടുത്ത സംഗതിക്ക് വേറൊന്നും പകരാവൂല. ഈ ചിന്ത അയാൾക്ക് ഇത്രയും സമയമെടുത്തു ആ ചിന്ത അയാൾക്ക് വരാൻ. ഇപ്പം അൽഹംദുലില്ലാ അഞ്ച് വീട്ടിലും വണ്ടികളെത്തും, വണ്ടികളെത്തും എന്നാൽ എല്ലാ വണ്ടികളെത്തും.
0: ഏ
1: അപ്പോൾ ശരിക്കും വെറുതെ കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷെ ഒരു വിശാലമായ മനസ്കത. ഇനി മൂന്നടി വഴിയാണ് ഇപ്പുറത്തൊരു വീട്, ഞാനവിടെ വലിയൊരു മതിൽ പൊന്തിച്ച് കെട്ടുകയാണ്, ഇവിടെയും വലിയൊരു മതിൽ, ആ ഒരു സ്പേസിൽ വലിയൊരു മതിൽ ഇവിടെയും പൊക്കിയാൽ എന്തായിരിക്കും അവളെ അവസ്ഥ? അവിടെ ഒരു ബൈക്ക് ഉരുട്ടിക്കൊണ്ട് അവളെ ഗ്യാപ്പ് ശരിക്കും ഉണ്ടാവും, പക്ഷെ മതിൽ ഒന്നായിട്ട് രണ്ട് ഭാഗത്ത് ഒരേമാതിരി പൊക്കിയാൽ ആ പൊക്കൽ ശരിക്കും മനസ്സിൻ്റെ അവിടെ വലിയൊരു ചൈന മതിൽ പൊക്കുന്നതിന് തുല്യമാണ്. മറ ആവശ്യം തന്നെയാണ്, പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ശരിക്കും കണ്ടറിയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടല്ലോ.
0: എന്താ വെച്ചാലേ, നമ്മൾ പഠിച്ചവന് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും പിന്നെ ഒരുമിച്ച് ചിലപ്പോൾ തന്നോളുന്നില്ലല്ലോ.
1: അതെ അതെ.
0: അപ്പോൾ ഈ മനസ്സിന് വിശാലത എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്.
1: അതെ അതെ, തീർച്ചയായും.
0: അത് ഇല്ലാത്തവർക്ക്
1: ഇൻഷിറാഹു സദർ അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പിന്നെ എന്താണ് മൂസ നബി അവരൊക്കെ പ്രാർത്ഥിച്ചു റബ്ബി ഇശ്റഹ്ലി സദ്രി.
0: അതെ, തീർച്ചയായിട്ടും. അതെ, അതിലേക്ക് ഞാൻ വരികയായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ സംഭവം അതാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സും ഇല്ലെങ്കിൽ നമുക്ക് പലതും പഠിച്ചവനും വിട്ടു തരില്ല. നമ്മൾ മൈ യസറാല മുഅസ്സിരിൻ യസറല്ലാഹു ഫിദ്ദു അല്ലേ, നമ്മൾ ആ ഒരു ഹദീസിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് അള്ളാഹ്ക്ക് കീഴടങ്ങി ജീവിക്കുന്ന ഒരാളെന്നുള്ളവർക്ക് ഒരിക്കലും അതെന്തായാലും ചെയ്യാൻ കഴിയില്ല. അതിലും അപ്പുറത്ത് മാനുഷികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു വിഷയം കുട്ടികൾ പോണ കാണുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമ്മളെ ഭാവിയിലൊന്നും നമ്മളെ മക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. നമ്മളെ ഭാഗത്ത് നമ്മൾ വിട്ടുകൊടുക്കാൻ എന്തായാലും ശ്രമങ്ങൾ പരമാവധി ഫ്രീ ആയിട്ട് തന്നെ വിട്ടുകൊടുത്ത് എന്താ പ്രശ്നം, അത് പുണ്യല്ലേ.
1: അല്ല, ഉള്ളവന് ഒരു കുഴപ്പമില്ല.
0: അതെ അതെ,
1: ഇല്ലാത്തവർ ഇതിന്റെ കൂടെ മറ്റൊരു വർഷം ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്ന സംഗതി മാത്രമാണ് ഇപ്പം പറഞ്ഞത്, വേറെ ചില സംഗതികളുണ്ട്. അതായത് ഇപ്പോൾ ഒരു അനന്തരാവകാശ ഓഹരിയാണ്, അതിൽ എന്താ പറയുക, സാമർത്ഥ്യ എന്താ പറയുക, സാമർത്ഥ്യമുള്ളവൻ കൈയൂക്കുള്ളവൻ കാര്യക്കാണെന്ന് പറഞ്ഞ പോലെ, ഇപ്പം നാലഞ്ച് മക്കളുണ്ട്, ആ മക്കൾക്ക് പിന്നെ അനന്തരാവകാശം കൊടുക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്യണം, ചിലപ്പോൾ വാപ്പിമ്മി മരിച്ചിട്ടുണ്ടാവും, മൂത്താൾ ശരിക്കും എന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരേമാതിരി ചിന്തിക്കലിനെ വേണം. അവിടെ നിർബന്ധമാണ്, വളരെ കണിശമായി എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കണം. പിന്നീട് എന്ത് ചെയ്യാം, അവന് സൗകര്യക്കുറവുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യാം, പെങ്ങടുത്തു നിന്ന് വാങ്ങി അതിനനുബന്ധമായ ചർച്ച അത് വേറെ നടത്താം. പക്ഷെ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യും വേണം. അവിടെ ഒരാളും ഇങ്ങനെ ബാലൻസ്ഡായി ഓന് സാമർത്ഥ്യം കാണിച്ച് ഒന്നായിട്ട് കൊടുക്കുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാവാനും പാടില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ചില സംഭവങ്ങളാണ്.
0: അതൊക്കെ പ്രശ്നമാണ് ശരിക്കും. ആ വഴി വിട്ടിട്ട് ശരിക്കും ഒരു എട്ടടിയോ പത്തടിയോ വിട്ടിട്ട് തന്നെ നമ്മള് ആ പിന്നെ സ്ഥലങ്ങളൊക്കെ ഒരുക്കണം. എന്നാലും ആ സ്ഥലം അവർക്കും ഭാവിയിൽ ഉപകാരപ്പെടും. സാധാരണ ഈ കല്യാണം കഴിച്ച പെങ്ങന്മാരൊന്നും അവിടെ വന്ന് വീടായിട്ടില്ലല്ലോ. പക്ഷെ അത് വിൽക്കണമെങ്കിൽ പോലും അതിലേക്ക് വഴിയുണ്ട് എന്ന് അറിയുമ്പോഴാണ് അവർക്ക് ഒരു മൂല്യം കിട്ടതിന്. അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ കുടുംബപരമായിട്ടും അയൽപക്കബന്ധമായിട്ടും ഈ വഴിയുടെ വിഷയത്തിൽ ഇന്നും വർഷങ്ങളോളം തെറ്റി നിൽക്കുന്ന ആളുകൾ വരെ നമുക്കിടയിലുണ്ട്.
1: ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോൾ ഞാനാണ് അഞ്ച് മക്കൾ, ഞാനൊരു മോനാന്ന് ചോദിച്ചു, എൻ്റെ സ്ഥലം എനിക്കുള്ള പ്ലോട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ കാണുകയാണ്, അവിടെ റോഡുണ്ട്, വണ്ടി പോകുന്നുണ്ട്, വണ്ടി നേരെ എന്ത് ചെയ്യാം, കുറച്ച് മണ്ണിട്ട് അവിടെ ഫൗണ്ടേഷൻ വെച്ചാൽ വണ്ടി നേരെ അവൾക്ക് കയറ്റാം. പക്ഷെ ഇപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, അതിക്ക് വണ്ടി എന്ത് ചെയ്യൂല, എങ്ങനെ ചുറ്റി പറഞ്ഞാൽ വണ്ടി എത്തൂല. അപ്പോൾ ശരിക്കും ഞാനാകുന്ന വ്യക്തി ചിന്തിക്കണം, ഇതും ആ സ്ഥലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് എന്ത് ചെയ്യണം, ഒരു എട്ടടി വഴിയെങ്കിലും ഒരു വണ്ടി അസുഖമായി കഴിഞ്ഞാൽ ഒരു വണ്ടി പോകാനുള്ള സ്പേസ് എങ്കിലും ഞാൻ വിട്ടു കൊടുക്കണം എന്ന് എന്ത് ചെയ്യണം, ആ അനന്തരസ്വത്ത് ഓരി വെക്കുമ്പം ശരിക്ക് ചിന്ത വരണം. അത് വരുന്നില്ല എങ്കിൽ ശരിക്കും എന്താണ് അവിടെ സെൽഫിഷ് എന്താണ് സാമർത്ഥ്യം എന്താണ് സ്വാർത്ഥത മെന്റാലിറ്റിയാണ്, അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അത്തരം വിഷയങ്ങളിൽ ആ നിലക്ക് ചിന്തിക്കും വേണം. അവിടെയൊക്കെ വിശാലമായ മനസ്ക തന്നെ അവിടെ വരുന്നത്.
0: തീർച്ചയായിട്ടും അതില് വളരെ സൂക്ഷ്മമായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. നമ്മളെ സമയം, അതായത് ഇപ്പം അങ്ങനെ നമ്മൾ കുറേ സ്വത്തുകൾ ബാക്കിയാക്കണേക്കാട്ടി നല്ലത് അവർക്ക് ജീവിക്കാനുള്ള കുറച്ചൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി ഫീസ് ബില്ലില്ല ചിലവഴിച്ചാൽ അതുണ്ടാവും. ബാക്കി വർക്ക് കച്ചറോടിങ്ങാണ്ട് തല്ലി പിരിയാനുള്ള ഒരനന്തരമായിട്ട് ബാക്കി ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ ശരിയായ രൂപത്തിൽ ചിന്തിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ഇല്ലാത്തവരെ അവർക്ക് പിന്നെ അവരോടുള്ള ഒരു അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യ നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഭൂമിയിലോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഭാഗമായിട്ടെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ
1: കഴിയണം. ബാക്കി ശ്രോതാക്കൾ ഒരുപാടുണ്ടാവും, അവര് പങ്കുവെക്കട്ടെ.
0: ഓക്കെ, നമുക്കേ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള പ്രോഗ്രാമിലേക്ക് പെട്ടെന്ന് പോയി വന്നാലോ.
1: യെസ്,
2: എന്റെ ഉമ്മാക്ക് മറവി രോഗമാണ്, ഒന്നും അറിയില്ല, ആരെയും തിരിച്ചറിയില്ല. 10 വർഷം കഴിഞ്ഞു. ആദ്യം 2 വർഷം നോമ്പ് നോൽക്കാത്തത് അരി ഫിദിയ കൊടുത്തു. പിന്നീട് ഇങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പലരും പറഞ്ഞതുകൊണ്ട് കൊടുത്തിട്ടില്ല. ഫിദിയ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
3: അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരമടക്കമുള്ള എല്ലാ ബാധ്യതകളും, മതപരമായിട്ടുള്ള ഇബാദത്തുകൾ, അതേപോലെ തന്നെ മറ്റുള്ള ബാധ്യതകൾ, ഈ ബാധ്യതകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് ബുദ്ധിയും വിവേകവും കഴിവുമുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ്. ബുദ്ധി നിലനിൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദീനിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ദീനിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതില്ല. അപ്പോൾ ബുദ്ധി പിന്നീട് നഷ്ടപ്പെട്ടതാണെങ്കിലും ശരി, നേരത്തെ തന്നെ ബുദ്ധി ഇല്ലാത്ത ആളുകളാണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ ബാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ സാമ്പത്തികമായ ബാധ്യത അവർക്കുമുണ്ടാകും. ഉദാഹരണമായിട്ട്, ഒരു മനുഷ്യൻ ബുദ്ധിയില്ലാത്ത ആളാണ്, അയാളുടെ സ്വത്ത്, സമ്പത്ത്, ആ സമ്പത്ത് സക്കാത്ത് കൊടുക്കാവുന്നതിനേക്കാൾ അധികമുണ്ട് അയാളുടെ പേരിലുള്ള സ്വത്ത് എങ്കിൽ അതിൽ നിന്ന് സക്കാത്ത് നൽകുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് കൊടുത്തുകൊണ്ടായിരിക്കണം ഓരോ വർഷവും കൊണ്ടുപോകേണ്ടത്. അതല്ലാത്ത ഇതുപോലുള്ള ബാധ്യതകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ നോമ്പ് ബാധ്യതയില്ലാത്തതുകൊണ്ട് അവർക്ക് ഫിദിയും നൽകേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു ആലം.
1: മാഷാല്ലാ, ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന പങ്കതിയാണ് കേട്ടത്. മറവി രോഗം ബാധിച്ച ഉമ്മയുടെ നോമ്പിന് പകരം ഫിദിയ കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുവന്ന ഭാഗമാണ് ശ്രവിച്ചത്. ഹംസ മദീനയുടെ മറുപടിയാണ് അതിൽ കേട്ടത്. അലിജബ എല്ലാ ദിവസവും 2:10 വൈകുന്നേരം 7:15 ശ്രവിക്കാവുന്നതാണ്. കൂടുതല ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ, രാത്രി 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാം. എല്ലാവരുടെ ചോദ്യങ്ങൾക്കും ഉള്ള ഫോൺ വിളി എടുത്തുകൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വഴി എപ്പോഴും എന്ത് ചെയ്യാം, പ്രോഗ്രാമിൽ അൽ ഇജാബ എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയങ്ങൾ ടെക്സ്റ്റായിട്ടും വോയിസ് ആയിട്ടും അയക്കാവുന്നതാണ്. ടെക്സ്റ്റായിട്ട് തന്നെ അയക്കാൻ ശ്രദ്ധിച്ചാൽ വളരെ നന്നാകും. ആ കാര്യങ്ങളൊക്കെ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക.
0: ഇൻഷാല്ലാ. സൽമാശ, നമ്മളിനി നമ്മുടെ വിജയികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഉത്തരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു.
1: അതെ അതെ അതെ.
0: അപ്പം നമുക്ക് 13 തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളെയാണ് നമുക്ക് ഇനി മോണി ലൈവ് കിസിൽ അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്ത ആളുകളുടെ പേരാണ് ഇനി വായിക്കാൻ പോകുന്നത്. വായിക്കല്ലേ?
1: തീർച്ചയായും വായിച്ചു.
0: ഫൗസിയ സലീം തൊടുപുഴ,
1: അനസ് വി കെ മേപ്പാടി,
0: റഫീന മട്ടന്നൂർ കണ്ണൂർ,
1: ഷുഹൈബായി മലപട്ടണം,
0: റുക്സാന അയ്യം,
1: ഖദീജ കുന്നംകുളം,
0: ഷബാന,
1: ഇംതിയാസ് തിരുവമ്പാടി,
0: റംല കൊണ്ടോട്ടി,
1: സജന എടത്തനാട്ടുകര,
0: മുഹമ്മദ് അസ്ലം ഷാർജ,
1: അസ്ന കടമ്പഴിപ്പുറം,
0: റാബിയ മീത്തൽ മങ്ങാട്.
1: ഒന്നുകൂടി വായിക്കണോ?
0: ഒന്നുകൂടി വായിക്കും.
1: ഫൗസിയ സലീം തൊടുപുഴ,
0: അനസ് വി കെ മേപ്പാടി,
1: റഫീന മട്ടന്നൂർ കണ്ണൂർ,
0: ഷുഹൈബായി മലപട്ടണം,
1: റുക്സാന അയ്യം,
0: ഖദീജ കുന്നംകുളം,
1: സബാന,
0: ഇംതിയാസ് തിരുവമ്പാടി,
1: റംല കൊണ്ടോട്ടി,
0: സജന എടത്തനാട്ടുകര,
1: മുഹമ്മദ് അസ്ലം ഗോർഫുഖാൻ ഷാർജ,
0: അസ്ന കടമ്പഴിപ്പുറം,
1: റാബിയ മീത്തൽ മങ്ങാട് കാസർഗോഡ്.
0: മാഷാല്ലാ.
1: രണ്ടുപേർക്ക് ഫൈൻ അടണ്ടുണ്ട്, അവർ സ്ഥലം എഴുതിയിട്ടില്ല.
0: ഡൊണേറ്റ് ബട്ടൺ ഉടൻ നക്കിക്കോളൂ, ഫൈൻ അടച്ചോളൂ.
1: ആ നിലക്ക് ചെയ്യുക. PCD ഡൊണേഷൻ എന്നുള്ളത് എന്ത് ചെയ്യാ, സംവിധാനം ഉണ്ടല്ലോ, അതാണ് ചെയ്യുക. അപ്പൊ ഒരു പുണ്യം കിട്ടുകയും ചെയ്യും അല്ലേ?
0: അതെ അതെ, ഓർമ്മയുണ്ടാവും.
1: അത് നല്ല സംവിധാനമാണ്.
0: ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ഇന്നത്തെ മോർണിംഗ് ഷോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. സമയം നേരത്തെ ശ്രോതാവ് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നാണ് നമ്മുടെ സമയം നമ്മളിൽ നിന്ന് അകന്നു പോയത്. ഏതായിരുന്നാലും ഒത്തിരി വിജ്ഞാനങ്ങളും അനുഭവങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള 2 മണിക്കൂർ സമയമാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. തീർച്ചയായും ഇത് കഴിഞ്ഞാലും നമുക്ക് റേഡിയോ കൂടെ ചേരാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. റേഡിയോ വൈബ്സ് അല്ലേ,
1: സഫിയടെ പാളേ മാഷാല്ല വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പൊതുവെ അറിയിച്ചിട്ടുണ്ട്. സീനത്ത് പാലക്കാടും തദൈവ അതുപോലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും ബാക്കിയുള്ള സ്ഥലം തീരെ സാമർത്ഥ്യമില്ലാത്തവർക്ക് അവിടേക്ക് വഴിയും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഈ ഭാഗത്ത് അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു വഴിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് പലപ്പോഴും വിശ്വാസിയായ സൊസൈറ്റിയിലെ ഇടക്ക് ഇത് ഉണ്ടാവുന്നുണ്ടെന്നുള്ള വലിയൊരു ഖേദകരമായ അവസ്ഥയാണ്. മോചനം നേടേണ്ടത് അവരാണ്. അവസാനിപ്പിക്കുകയാണ്, നമ്മൾ എൻഡിങ്ങിൽ എത്തി നിൽക്കുകയാണ്. ഇൻഷാല്ലാ അള്ളാഹു ഇതുവരെ നാം ഇരുന്ന ഈ ഒരു ഇരുത്തവും ഈ മോർണിംഗ് ലൈവ് ഷോക്കൊപ്പം സഞ്ചരിച്ച ശ്രോതാക്കളുടെ കേൾവിയും ശ്രദ്ധയും എല്ലാം സ്വാലിഹാമിലെ സ്വീകരിക്കുമാറാവട്ടെ. പെരിന്തമണ്ണ പി സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ചേർന്നത് ഞാൻ സഹൽ അലിപ്ര, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി എപ്പിക്കാട്. അവസാനിപ്പിക്കുന്നു, അള്ളാഹു ഖൈറായി സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.
1: മോർണിംഗ് ലൈവ് ഷോയുടെ നിറമാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. മോർണിംഗ് വൈബ്സ് ഇന്ന് 18-ാം തീയതി ശനിയാഴ്ച, ശനിയുടെ പകലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും, മറ്റു ചിലർ മദ്രസയിൽ നിന്ന് വരുന്ന സാഹചര്യം, സ്കൂളില്ലാത്തവർ ട്യൂഷന് വേണ്ടിയുള്ള ഒരുക്കം. എന്തായിരുന്നാലും വീട്ടിലെ ഉമ്മാക്ക് ഒരുക്കങ്ങൾക്കുള്ള ആ ഒരു തിരക്ക് പിടിച്ച സമയം തന്നെയാണ്. ഈ ഒരു സമയത്തും പിസ് റേഡിയോയുടെ കൂടെ ചേരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ വൈബ്സിൻ്റെ പ്രധാന പരിപാടികളിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ്, ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അശ്ലീലമായ വീഡിയോകളും ചിത്രങ്ങളും ചാറ്റുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നാമതായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഒന്നാമതായും ഏറ്റവും ഗൗരവകരമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട തിരിച്ചറിവ് എന്നുള്ളത്, തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള അറിവ് ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം ചെയ്യുന്ന കാര്യം അതൊരു തെറ്റാണ് എന്ന്. ഈ തെറ്റുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ, പിന്നെ സ്വന്തം ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മക്കളുമായിട്ടുള്ള ഇടപെടലുകളിലും ഒക്കെ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നും ശേഷം നാളെ മരണശേഷം പരലോകം എന്നൊരു ജീവിതം വരാനുണ്ട് എന്നും, ആ പരലോകത്ത് നഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുമെന്നുമുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. പരലോകത്തെ വിജയം തന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. ആ വിജയത്തിന് വേണ്ടി തീർച്ചയായും ഇവിടെ ചില സാക്രിഫൈസുകൾ, ചില ത്യാഗങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. ആ ത്യാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഒരു പിന്നെ വൈകല്യ മനസ്സിലുള്ള ആളുകൾ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്, അത്തരം വൈകല്യങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ത്യാഗം എന്നത് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്നത് തന്നെയാണ്. ആ തീരുമാനമെടുക്കാൻ നമ്മൾ വൈകും തോറും വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് പരലോകം എന്നൊരു ലോകമുണ്ട് എന്ന ചിന്തയും മരണം ഏത് നിമിഷവും നമുക്ക് കടന്നു വരാമെന്നും, ഒരുപക്ഷെ ഇത്തരം വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നമ്മളൊക്കെ മരണം കടന്നു വരുന്നത്, ആ ചിന്ത ഇത് കാണുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ മദ്യം പോലെ, ലഹരി പോലെ, അല്ലെങ്കിൽ പുകയിലെ പോലെ ജീവിതത്തിൽ ഒരു നിലയ്ക്കും ഉപകാരമില്ലാത്ത ഒരു സംഗതി തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ യാതൊരു ഉപകാരം നമുക്ക് ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല പരലോകത്ത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്കറിയാം പിന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ പലപ്പോഴും നന്മയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഫത്തഖുല്ലാഹ മസ്തത്വഅത്തും, നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കൂ എന്നാണ് നന്മയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നാൽ തിന്മകളെപ്പറ്റിയോ, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി തിന്മ വെടിയൂ എന്നുള്ളതല്ല, തിന്മയിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് അല്ലെ. വലാ തഖ്റബു സിന, നിങ്ങൾ സിനയിലേക്ക് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തിന്മകളെ അത്തരത്തിൽ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നന്മയിലേക്ക് കൂടുതൽ അടുക്കുവാനും പരമാവധി അത് ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ടുള്ള ചിന്ത ഇത് തന്നെയാണ്. രണ്ടാമതായിക്കൊണ്ട് ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് കരകയറാനുള്ള മാർഗം എന്നുള്ളത്, അത്തരം സാഹചര്യങ്ങളെ, ഒരുപക്ഷെ വളരെ മോശപ്പെട്ട കൂട്ടുകെട്ടായിരിക്കാം ഒരു സാഹചര്യം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫോൺ തന്നെ, സ്മാർട്ട് ഫോൺ തന്നെ, ഒരുപക്ഷെ ഉമ്മയും ഉപ്പയൊക്കെ ഗിഫ്റ്റ് തന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആരോ എപ്പോഴോ സ്വന്തമായി സമ്പാദിച്ചുണ്ടാക്കിയതോ അല്ലാത്തതോ ആയ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ളത്. ഈ ഫോൺ എന്നുള്ള, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടാണെങ്കിൽ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ഇത് എത്തിപ്പെടാനുള്ള എന്തെല്ലാമാണോ നമ്മുടെ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാഹചര്യത്തെ പൂർണ്ണമായി മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു പക്ഷേ പുറത്തു നിന്ന് ഒരാൾക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞോളന്നില്ല, നമ്മുടെ സാഹചര്യത്തെ നമുക്ക് തന്നെയാണ് അറിയുക. ആ സാഹചര്യത്തെ മാറ്റി നിർത്താനും നമുക്ക് ബോധപൂർവ്വം സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ഇഹലോക ജീവിതത്തിലും പരലോകത്തും വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് തീർച്ചയായ ഒരു പ്രയാസത്തിൽ, ഒരു രോഗത്തിലാണ് നമ്മളുള്ളത്. ആ രോഗാവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രോഗാവസ്ഥയെ ചികിത്സിക്കുക എന്നുള്ളതാണ് പരിഹാരം. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ പറഞ്ഞിരുന്നുണ്ട് അന്യപുരുഷന്മാരോട്, സ്ത്രീകളോട് പറയാണ്, അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുഴയരുത്, കാരണം മനസ്സിൽ രോഗമുള്ളവൻ നിന്നെ ആഗ്രഹിച്ചു പോകുന്നു എന്നുള്ളതാണ്. മനസ്സിൽ രോഗമുള്ള ഒരു കൂട്ടം പുരുഷന്മാരുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ രോഗമുള്ള പുരുഷന്മാരിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ, അത്തരത്തിലുള്ള വൈകൃതങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ അവർ കാരണം ഒരു പുരുഷന് ഒരു പ്രയാസം ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ബോധപൂർവ്വം ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് കാഴ്ചയെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. റോഡ് സൈഡിലൂടെ അങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ കാറിലോ ബൈക്കിലോ യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണെങ്കിൽ, അല്ലെങ്കിൽ ബസ്സിൽ വിൻഡോ സീറ്റ് ഇരിക്കുമ്പോഴാണെങ്കിൽ പല രൂപത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും കാണേണ്ടി വരും. അതിൽ നഗ്നമായ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോയും ഫ്ലെക്സൊക്കെ കാണേണ്ടി വരും. അത്തരം കാഴ്ചകൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഇതെനിക്ക് കാണാൻ പാടില്ലാത്തതാണ് എന്നുള്ള ചിന്ത ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൽ നിന്ന് കണ്ണെടുക്കാനും തിരിച്ച് തൻ്റെ നന്മയാർന്ന കാഴ്ചകൾ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് തിരിച്ച് ശ്രദ്ധയെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ എവിടെയാണോ ലൈംഗികമായ ഒരു ആസ്വാദനം ലഭിക്കുന്നത് അവിടെ അങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുന്നൊരവസ്ഥ ഒരു നിലയ്ക്കും നമുക്ക് ഉണ്ടായിക്കൂടാ. കാഴ്ചയെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുപാടധികം വിഷയങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ളത്. കാഴ്ചയാണ് യഥാർത്ഥത്തിൻ്റെയൊക്കെ ഒരു വാതിൽ, ഒരു താക്കോൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാഴ്ചകളാണ്. ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തനിക്ക് കാണാൻ പാടില്ലാത്ത ഇത്തരം കാഴ്ചകളെ ഒരു നിലയ്ക്കും കാണുകയില്ല എന്നത്, അത് വളരെ നിസ്സാരമായി കാണുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും കാണുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കി, പിന്നെ സ്വഹാബത്തിൻ്റെയൊക്കെ കാലത്ത്, പ്രവാചകൻ സ്വഹാബിൻ്റെയും സ്വഹാബത്തിൻ്റെയൊക്കെ കാലത്ത് അവർക്കന്ന് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് വലിയ ത്യാഗങ്ങൾ അവർ അനുഭവിച്ചിരുന്നു അല്ലേ. പല യുദ്ധങ്ങളിൽ നമ്മൾ പല സ്വഹാബത്തും മരണപ്പെട്ട വിവരം നമ്മൾ കേട്ടിരുന്നു, ഷഹീദായ വിവരം കേട്ടിരുന്നു, കൈകാലുകൾ ഛേദിക്കപ്പെട്ട വാർത്തകൾ നമ്മൾ പിന്നെ പല ചരിത്രങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇത്രയധികം പ്രയാസങ്ങൾ അവർക്ക് അന്നത്തെ കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഇവിടെ ജീവിക്കാൻ എന്തൊക്കെ പ്രയാസം നമുക്ക് അനുഭവിക്കാനുള്ളത്? എവിടെയെങ്കിലും യുദ്ധം നമുക്കുന്നുണ്ടോ? ഏതെങ്കിലും യുദ്ധങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് ഷഹീദാവേണ്ട ആവശ്യകത നമുക്കുന്നുണ്ടോ? ഒരു നിലയ്ക്ക് നമുക്കില്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ സ്വൈര്യമായ, സ്വസ്ഥമായ, സമാധാനപൂർണ്ണമായ, പരലോക വിജയത്തിന് ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ താഴ്ത്തുക എന്ന വലിയൊരു കർമ്മമായിരിക്കാം. ഞാൻ അങ്ങനെ കുറച്ച് കാണുകയല്ല, കണ്ണുകൾ താഴ്ത്തുക എന്നത് ഒരു വലിയ പിന്നെ പ്രശ്നം തന്നെയാണ്, ഒരു വലിയ കടമ്പ തന്നെയാണ്. എവിടെയാണോ നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളുള്ളത് അവിടെ കണ്ണിനെ താഴ്ത്താൻ നമുക്ക് ബോധപൂർവ്വം സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രവാചകനും സ്വഹാബത്തൊക്കെ അന്ന് ചെയ്തിരുന്ന കർമ്മത്തിൻ്റെ ഒരു പ്രായോഗിക രൂപമായിരിക്കാം ഇന്ന് നമുക്ക് നമ്മുടെ കാഴ്ചകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവയെ ബോധപൂർവ്വം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായിക്കൊണ്ട് തനിച്ചാവാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴാണ് കൂടുതൽ ആളുകളും ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒറ്റയ്ക്കാവാനുള്ള സാഹചര്യം പലതും പലർക്കും പലതാണ്. ഒരുപക്ഷെ രാത്രിയിൽ പിന്നെ ഒറ്റയ്ക്കൊരു റൂമിൽ കിടക്കുക എന്നതായിരിക്കാം ഒരു വലിയ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് അവർക്കുള്ള പരിഹാരം എന്നുള്ള റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വീട്ടിൽ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ പോയി കൂടെ പോയി കിടക്കാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് പോയി കിടക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ ഉപേക്ഷിച്ച് പലപ്പോഴും ഒറ്റയ്ക്കാവുന്ന സാഹചര്യത്തിൽ പോകുമ്പോഴാണ് ഇത്തരം തിന്മകളിലേക്ക് അവർ പെട്ടുപോകുന്നത്. അതുകൊണ്ട് ആ സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഒഴിവ് സമയമാണ് മറ്റൊരു വിഷയം. ഒഴിവ് സമയം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ഇത്തരം വേണ്ട വൃത്തികളിലേക്ക് എത്തപ്പെടുന്നത്. അത് സ്വന്തം മൊബൈൽ ഫോണിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ മറ്റ് പ്രായോഗിക രൂപത്തിലേക്കാണെങ്കിലൊക്കെ ഒഴിവ് സമയം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഇത്തരം തിന്മകളിലേക്ക് പോകുന്നത്. ഒഴിവ് സമയത്തെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ദഅവ പ്രവർത്തനം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കിയ ഒരു ദീനും ഇതിൻ്റെ ഒരു ആസ്വാദനവും ഇത് നമുക്കറിയുന്ന നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പീസ് റേഡിയോ എന്നൊരു സംവിധാനമാണ്. പീസ് റേഡിയോയിലൂടെ നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരുപാട് ധർമ്മങ്ങളുണ്ട്, ഒരുപാട് കർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ വിസ്ഡം എന്ന ഈ ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ വിവിധ പ്രായത്തിലുള്ള ആളുകൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെ ദഅവത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുവാൻ വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ് ഒരു പരിഹാരം. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും പാലിയേറ്റീവ് പോലുള്ള നമുക്ക് മനസ്സിന് തന്നെ ഒരുപാട് കുളിർമ ലഭിക്കുന്ന അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നന്മയിൽ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ചിട്ടയായിട്ടുള്ള ജീവിതക്രമമാണ്. ഒരുപക്ഷെ പലർക്കും ഇല്ലാതാവുന്ന ഇത്തരം ദുശ്ശീലങ്ങൾ ജീവിതത്തിലുള്ള ആളുകൾക്ക് ഇല്ലാതിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ചിട്ട എന്നുള്ളത്. ജീവിതത്തിൽ യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു ഫ്ലോ അനുസരിച്ച് അങ്ങനെ പോകുന്നൊരു അവസ്ഥയായിരിക്കും അവർക്കൊക്കെ ഉണ്ടാവുക. അവർ ശ്രദ്ധിക്കേണ്ടത് നാല് കാര്യങ്ങളാണ്. ഒന്നാമതായിക്കൊണ്ട് സുബ്ഹ് നമസ്കാരത്തിന് ജമാഅത്തായിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുമെന്ന് ഇന്ന് മുതലാണ് തീരുമാനിച്ച് ഉറപ്പിക്കുക. നമസ്കാരത്തിന് സുബ്ഹിക്ക് പള്ളിയിൽ ജമാഅത്തിനുണ്ടാവുമെന്നും ഒന്നാമത്തെ തക്ബീറോട് ചൊല്ലുമ്പോൾ ഞാൻ ഇമാമിൻ്റെ തൊട്ട് പിന്നിൽ, ഒരുപക്ഷെ അവിടെ ഇഖാമത്തിന് മുമ്പ് തന്നെ ഞാൻ എത്തുമെന്നും ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഇതിന് പ്രായോഗികമായി ചെയ്യാനുള്ള പരിഹാരം സുബ്ഹിക്ക് മുമ്പ് കുറച്ച് നേരത്തെ തന്നെ അലാറം വെച്ച് എഴുന്നേൽക്കാനും ജമാഅത്തിന് മുമ്പ് അവിടെ എത്താൻ പിന്നെ ഉമ്മയോടോ ഉപ്പയോടോ വീട്ടിൽ എവിടെയാണോ കിടക്കുന്നത് അവിടെ അവരോട് ഓർമ്മിപ്പിക്കാനും പറയുകയാണ് വേണ്ടത്. വാതിലിൻ്റെ ലോക്ക് ഓഫ് പിന്നെ മാറ്റിവെച്ച് ഏത് നിമിഷവും ഉമ്മയ്ക്ക് ഉപ്പയ്ക്കൊക്കെ വരാവുന്ന രൂപത്തിൽ അവിടെ കിടക്കുക. അങ്ങനെ രാവിലെ സുബ്ഹിക്ക് എല്ലാവരും എഴുന്നേൽക്കുന്ന ഒന്നിച്ച് പള്ളിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ജമാഅത്തിന് അത് ഏറ്റവും ഗൗരവമായിട്ട് ആലോചിക്കുക. സുബ്ഹ് ജമാഅത്തിന് നമ്മളൊക്കെ പള്ളിയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അദ്കാർ സുബ്ഹാണ്. രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ നമുക്ക് ഒരുപാടധികം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനുണ്ട്. വളരെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ആ സമയം മാറ്റിവെക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഒരു ഉറക്കച്ചടവൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവാം. പക്ഷേ സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് ശേഷം പിന്നെ കുറച്ചുനേരം നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ ശേഷം നമുക്ക് അദ്കാർ സുബാഹ് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുകയാണെങ്കിൽ ആ സമയം എല്ലാവർക്കും കിട്ടും. ഒരുപക്ഷെ എല്ലാവർക്കും ഉള്ള ഭൂമിയിലെ എത്ര തന്നെ തിരക്ക് പിടിച്ച മനുഷ്യനാണെങ്കിലും അവർക്കൊക്കെ ആ സമയമുണ്ട്. ആ സമയത്ത് ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഇത്തരത്തിലുള്ള ദിക്കറുകൾ ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ആ ദിക്കറുകളൊക്കെ നമുക്ക് വളരെ നമ്മുടെ ഫോണിൽ തന്നെ കിട്ടും. നമ്മുടെ ഫോണിനെ മറ്റൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. പല ആപ്പുകളും ഇസ്ലാമികമായിട്ടുള്ള ദീനീപരമായിട്ടുള്ള പല ആപ്പുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അവിടെ നമ്മൾ സമീൽ എന്ന് പറയുന്ന ആപ്പിൽ, സമീൽ ആപ്പിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അദ്കാർ എന്നൊരു ഓപ്ഷനിൽ കാണാൻ കഴിയും. അവിടെ സുബാഹ് അദ്കാർ സുബാഹ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാവിലെ സുബൈക്ക് ശേഷം ചൊല്ലേണ്ട രാവിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാൻ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിൽ തന്നെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുന്ന ഈ ഒരു പ്രാർത്ഥന, ഇത് ദിവസവും രാവിലെയും വൈകുന്നേരം നമുക്ക് 100 തവണ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഒരുപാടധികം പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന, ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പോലും നമുക്ക് മോചനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു നമുക്ക് പഠിച്ചിരുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒരുപക്ഷെ ഇതൊരു 100 തവണ ചൊല്ലാൻ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് എടുക്കുകയുള്ളൂ. ആ സമയം നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ ഈ ഒരു പരിഹാരമില്ലാത്ത ആളുകൾ, അവർക്ക് സുന്നത്ത് നോമ്പ് നോൽക്കാം. സുന്നത്ത് നോമ്പ് നമുക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകമായിട്ട് നോക്കാം, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് നോൽക്കാം. നോമ്പ് എന്നുള്ളത് ഒരു പരിചയമാണ് അല്ലേ, അസൗമ ജുന്ന, നോമ്പ് എന്ന് നമുക്കൊരു പരിചയമാണ്. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു രക്ഷയായിട്ടുള്ള ഒരു കവചമാണ്, ഒരു പരിചയമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാനും അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. ഖുർആനായിട്ട് കൂടുതൽ സമയം മാറ്റിവെക്കാൻ, ഒരു നിശ്ചിത സമയം ഖുർആൻ പാരായണം ചെയ്യുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഖുർആനിലൂടെ നമ്മൾ കൂടുതൽ ആഴത്തിലിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിശ്ചിത സമയം എന്നും എല്ലാ രാവിലെയും വൈകുന്നേരമൊക്കെ ഖുർആൻ പോകുന്ന ആളാണെങ്കിൽ ഇത്തരം തിന്മകൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഇല്ലാതാവും എന്നുള്ളതാണ്. ഇനി ഇതൊന്നും ചെയ്തിട്ടും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വളരെ ബോധപൂർവമായ ഒരു തീരുമാനമെടുക്കുക. ഇൻഷാല്ലാ ഇനിയുള്ള 21 ദിവസം, അതിലൊരു 30 ദിവസം, ഒരു 40 ദിവസം ഞാൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കും എന്നൊരു തീരുമാനം മനസ്സിലെടുക്കുക. എങ്കിൽ ആ 20 ദിവസത്തിന് വേണ്ടിയുള്ള ഒരു ടാർജറ്റ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ 20 വേണ്ടിയിട്ടുള്ള ഷെഡ്യൂളായിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാവുക. പലപ്പോഴും 21-day ചലഞ്ച് എന്നുള്ള പല പഠനങ്ങളും പറയുന്നുണ്ട്. 21 എന്നുണ്ട്, 30 എന്നുണ്ട്, 40 എന്നുണ്ട്. ഇങ്ങനെ ഒരു നിശ്ചിത സമയം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു പിന്നെ ഒരു തീരുമാനം മനസ്സിലെടുക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇതിനൊരു പരിഹാരമാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നോമ്പ്, റമദാനിലെ നോമ്പ് 30 ദിവസം നോമ്പ്, 30 ദിവസം ഇതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ വികാര വിചാരങ്ങളെയും അന്നപാനീയങ്ങളൊക്കെ മാറ്റിവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ഒരു ഊർജ്ജം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചാലഞ്ചാണ് യഥാർത്ഥത്തിൽ നമുക്കവിടെ പ്രായോഗികമായി കാണാൻ കഴിയുന്നത്. അതുപോലെ നോമ്പുകൾ നോൽക്കാനും ഒരു കൃത്യമായ ചാലഞ്ച് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും ഒരു 20-day, 21-day എന്നൊക്കെ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ തന്നെ ബോധപൂർവ്വം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാരം. മറ്റൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് നോട്ടത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ കേൾവികളെ, നമ്മുടെ സംസാരങ്ങളെ നമ്മുടെ കാഴ്ചയിൽ ഏറ്റവും പ്രധാനമാണ്. ആ കാഴ്ചയെ കൃത്യമായി നന്മയിൽ മാത്രമേ നമ്മുടെ കാഴ്ച നമ്മുടെ കണ്ണുകൾ പോകുന്നുള്ളൂ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗാർഡിയൻസായ ആളുകൾ എല്ലാവരുടെയും ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്. മക്കളെ വളർത്തുമ്പോൾ അവർക്ക് സ്വന്തം മൊബൈൽ ഫോണുകൾ നൽകുമ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൂടി കൂടെ പകുത്തുവെച്ച് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ നൽകാം നിശ്ചയ സമയത്ത് നമ്മുടെ സാന്നിധ്യത്തിൽ ഒക്കെ അവർക്ക് ഉപയോഗിക്കാൻ നൽകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാത്രികളിൽ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മളൊന്നും കൺവെട്ടത്ത് എത്താത്ത സമയത്ത് അവരെന്താണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവരുടെ ശ്രദ്ധ അതിൽ ബോധപൂർവ്വം ഉണ്ടാവേണ്ടതുണ്ട്. അവരെന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത് എന്ന് അറിയാൻ മാതാപിതാക്കൾ കൃത്യമായ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അവർക്ക് അത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അതിനുള്ള പ്രായോഗികമായ പരിഹാരങ്ങൾ മാതാപിതാക്കൾ കൂടി ചേർന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി ഒരു നിലയ്ക്കും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് നമുക്ക് മൊബൈൽ ഫോണുകൾ ചെയ്യാൻ പറ്റുന്ന പല പരിഹാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ മൊബൈൽ ഫോണിലെ ഇന്റർനെറ്റ് ആയിരിക്കാം പ്രശ്നം. മൊബൈൽ ഫ്ലൈറ്റ് മോഡൊക്കെ ഓണാക്കി വെക്കാം, അല്ലെങ്കിൽ നെറ്റ് റീചാർജ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു സാധാ ഫോൺ എടുക്കാം, സ്മാർട്ട് ഫോൺ അല്ലാത്തൊരു സാധാ ഫോൺ കോളിംഗ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോൺ എടുക്കാം. ഇങ്ങനെ എന്തെല്ലാം പല ആപ്പുകളും പല ഇത്തരം കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന പല ആപ്പുകളും നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെ ആപ്പാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒക്കെ നമുക്ക് അതിൻ്റെ പ്രായോഗികമായ മാർഗ്ഗങ്ങൾ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞിരുന്നത് ഈ രൂപത്തിൽ പരിഹാരങ്ങൾ നിരവധി നമ്മുടെ മുമ്പിലുണ്ട്. അത് ഏതാണ് നമുക്ക് അനുഗുണമായിട്ടുള്ളത്, നമ്മുടെ സാഹചര്യവും നമ്മുടെ എല്ലാ പിന്നെ ഇത്തരത്തിൽ എത്തിപ്പെടാനുള്ള പിന്നെ പല പഴുതുകളും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തന്നെയാണ് പരിഹാരങ്ങളിലേക്ക് എത്തേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ എക്സ്റ്റേണൽ ആയിക്കൊണ്ട് ഒരാൾക്ക് ഇതിൽ ഇടപെടാൻ ഒരു കൗൺസിലർക്കോ മറ്റോ ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിനും അപ്പുറം ഒരു കൗൺസിലർ ഒരു കാര്യം പറഞ്ഞിരുന്നതും അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഈ കാര്യം തീരുമാനമെടുക്കുന്നതിനും ഒക്കെ അപ്പുറം സ്വയം തീരുമാനിച്ച് നമ്മുടെ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാവി ജീവിതത്തിൽ, എനിക്ക് എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും ഒന്നും യാതൊരു ഉപകാരവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണുകയില്ല, ഞാൻ കേൾക്കുകയില്ല, എന്റെ അതിനുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അശ്ലീലമായ കാഴ്ചകൾ കാണുന്നതും കേൾക്കുന്നതും അത് ആസ്വദിക്കുന്നതുമായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നത് മാത്രമാണ് പരിഹാരം. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത ഒരു കാഴ്ച എന്നുള്ളത് നമ്മുടെ ഉമ്മയുടെ മുഖമാണ്, നമ്മുടെ മക്കളുടെ മുഖമാണ്. അത്തരത്തിലുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഇതുകൊണ്ട് ജീവിതത്തിൽ യാതൊരു ഗുണവുമില്ല എന്നതും ജീവിതത്തെ ഒരുപക്ഷെ നിസ്സാരമായി ഇപ്പോൾ കാണുന്ന ഒരു ചെറിയ കർമ്മമായിരിക്കാം നാളെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു അത്തരത്തിലെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റി നമ്മുടെ ജീവിതം അവന് കീഴൊതുങ്ങിയിട്ടുള്ള സ്വർഗ്ഗപ്രവേശനത്തിന് അനുഗുണമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ജീവിതമാക്കി മാറ്റി തരുമാറാകട്ടെ. വാഹർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ, നിങ്ങൾ അശ്ലീല വീഡിയോകൾ കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം എന്ന ടൈറ്റിലിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ കാതോർത്തത്. അവതരിപ്പിച്ചത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
1: മാഷാല്ലാ, ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്.
0: അതെ
1: അല്ലെ അൻസാരി?
0: അതെ അതെ.
1: ഒറ്റപ്പാലം പത്തിരിപ്പാല സ്വദേശിയാണ് അദ്ദേഹം. MBBS ഡോക്ടറാണ്. ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുന്നു, മംഗലാപുരത്തും മറ്റുമാണെന്ന് തോന്നുന്നു.
0: അതെ.
1: ഏതായിരുന്നാലും വളരെ ഹൃദ്യമായൊരു വിഷയം തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ ഇൻസൈറ്റിലൂടെ നമുക്ക് പകർന്നു തന്നത്. നമുക്കിനി ഒരു മനോഹരമായ ഗാനത്തിന് കാതോർക്കാം. വരുന്നു സ്വരം.

0: ഇല്ലാത്ത മുഅ്മിനേക്കാൾ ശ്രേഷ്ഠവാനാണ്.
1: അതെ.
0: ശ്രവിക്കാം ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ കാതോർക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരോഗ്യ വിചാരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജമീൽ സേട്ട്. സേട്ട് ഹോമിയോപ്പതി ക്ലിനിക്കിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ് അദ്ദേഹം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അമിതവണ്ണം, കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഭാരം എങ്ങനെ കണക്കാക്കാം?
3: പല രീതികളിൽ ശരിക്കും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ എത്ര ഹൈറ്റുള്ളൊരു വ്യക്തിക്ക് എത്ര വെയിറ്റ് വേണം. പൊതുവേ പറയാറ് ഒരു 175 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ 75 കിലോ വരെ ആകാം എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ തെറ്റാണെന്നാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ലൊരു ജിമ്മിൽ പോയി നല്ലൊരു മസിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തു വന്നാലും നല്ലൊരു വെയിറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അവരെ തടിയണെന്നോ അല്ലെങ്കിൽ പൊണ്ണത്തടിയോ എന്നോ ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ അവിടെ വെയിറ്റ് അല്ല ശരിക്കും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറുന്നത്. എത്ര ശതമാനം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ട് അതാണ് ശരിക്കും നോക്കേണ്ടത്. ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് ഫാറ്റ് പെർസെൻറ്റേജ് എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. വെയിറ്റിനെ മാത്രം നമ്മൾ അനുസരിച്ച് ഒരാളെ തടിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നതല്ല. ഇപ്പം നമ്മുടെ ഒരു ഹെൽത്തി ബോഡി ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പണ്ട് പറയാറുണ്ട് സൈസ് 0 എന്ന് പറയുന്നത് ശരിക്കും ആണുങ്ങൾക്ക് വേണമെങ്കിൽ 0% ഫാറ്റ് വരെ ആകാം. പക്ഷെ ഒരു പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു 15 മുതൽ 20% വരെ കൊഴുപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ശരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്. ഇപ്പം എത്ര ശതമാനം കൊഴുപ്പ് എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ ഒരു ഹെൽത്തി ബോഡി എന്ന് പറയാൻ പറ്റുള്ളൂ. ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 ആയിരിക്കണം, 0 വരെ പോകാം. പക്ഷെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു 15 മുതൽ 20% വരെ കൊഴുപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഹെൽത്തി ബോഡി എന്ന് പറയാൻ പറ്റുന്നുള്ളൂ.
2: എപ്പോഴാണ് അമിതവണ്ണം എന്ന് പറയുക?
3: അത് ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും. ഈ ഇതിനേക്കാളും കൂടുതൽ ശതമാനം കൊഴുപ്പുണ്ടെങ്കിൽ അത് അമിതവണ്ണം എന്ന് പറയാം. അതുപോലെ ഞാൻ പറയുന്നത് ഒരു വ്യക്തി ഈ ഒരു അമിതവണ്ണം എന്ന് പറയുന്നത് ശരിക്കും ഒരു അസുഖമുള്ള അസുഖമല്ല. ഇതൊരു നമ്മുടെ ഒരു ശരീരത്തിന് പറ്റിയ നമ്മുടെ ഭക്ഷണ രീതികളിലോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവുകളോ അത് കാരണം ഉണ്ടാകുന്ന ഒരു ലൈഫ് മോഡിഫിക്കേഷൻ മാത്രമാണ് ഇതൊരു അമിതവണ്ണം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ഒരു അസുഖമായി കണക്കാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഒരു ഈ ശതമാനത്തിനേക്കാളും കൂടുതൽ നമുക്ക് കൊഴുപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കതൊരു അമിതവണ്ണം എന്ന് വേണമെങ്കിൽ പറയാം.
2: അമിതവണ്ണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: അമിതവണ്ണത്തിന് പല കാരണങ്ങൾ വരാം. ശരിക്കും നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മൾ ചിലവർ കാണാറുണ്ട് ഒന്നും കഴിക്കുന്നില്ല പക്ഷെ തടി വെക്കുന്നുണ്ടാകും. ചിലവരുണ്ട് നല്ലോണം കഴിക്കുന്നു പക്ഷെ തടി വെക്കുന്നില്ല. അപ്പം ശരിക്കും ഇവിടെ ഒരു ജനറ്റിക് ഫാക്ടർ ഇവിടെ ഭയങ്കരമായിട്ടൊരു ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ഒരു പറയാറുണ്ട് നമ്മുടെ പാരമ്പര്യമായി കിട്ടിയൊരു തടി എന്ന് പറയുന്ന പോലെ ശരിക്കും നമുക്കൊരു ഹെറിഡിറ്ററിയാണ് ഇതിൻ്റെ മെയിൻ ഫാക്ടർ. ഇപ്പോൾ നമ്മുടെ ഹെറിഡിറ്ററി എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പേഴ്സൻ്റെ ഒരു BMR എന്ന് പറയും, ബേസൽ മെറ്റബോളിക് റേറ്റ്. ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് നമ്മുടെ കുറവാണെങ്കിൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന എനർജി എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും അത് കൂടുതലായി മാറാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും, അത് ഫാറ്റായിട്ടോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. അവിടെയാണ് ശരിക്കും ഒരു നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഫാറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ശരിക്കും നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്നിക്കേഴ്സ് മുട്ടായി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു 250 കലോറിയാണ് ഒരു സ്നിക്കേഴ്സ് മുട്ടായി എന്ന് പറയുന്നത്. ഒരു 3 കോഴിമുട്ട കഴിച്ചാൽ ആകെ കിട്ടുന്ന ഒരു കലോറി 225 കലോറി മാത്രമാണ്. അപ്പോൾ ശരിക്കും ഈ സ്നിക്കേഴ്സ് നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്ന എന്താണ്, വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കൂ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു സാധനമായിരുന്നു ശരിക്കും ഈ സ്നിക്കേഴ്സോ അല്ലെങ്കിൽ മുട്ടായിയോ ചോക്ലേറ്റ്സ് ഒക്കെ വരുന്നത്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്തവർക്ക് കഴിക്കേണ്ട ഒരു സാധനമായിരുന്നു ഈ ചോക്ലേറ്റ്സ്. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താണ്, നല്ലൊരു ബിരിയാണിയും കഴിച്ച് ബിരിയാണിയുടെ പുറമേ നമ്മളൊരു മുട്ടായിയും കൂടെ കഴിക്കും. അവിടെ ശരിക്കും ഒരു എക്സ്ട്രാ കലോറി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. ഈ കലോറി നമ്മുടെ ബോഡി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു നമ്മുടെ ഒരു ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാമെന്ന രീതിയിൽ അത് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. ആ സ്റ്റോറേജാണ് ഫാറ്റ് എന്ന നിലയിൽ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. ഈ ഫാറ്റ് കൂടുമ്പോൾ മാത്രമാണ് നമ്മളൊരു അമിതവണ്ണത്തിലേക്കോ ഒബേസിറ്റിയിലേക്കോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു രീതി, നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയോ

0: എങ്കിൽ നമ്മളെ ഈ ഭക്ഷണം കഴിച്ചത് ചെലവാക്കുന്ന രീതിയിലോ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് കൊണ്ടാണിരിക്കും തടി കൂടുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണം കൂടുതൽ കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല, അത് ചെലവാക്കി തീർത്താൽ പ്രശ്നമില്ല. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ചെലവാക്കുന്നുമില്ല എന്നൊരവസ്ഥ വരുവാണെങ്കിൽ അത് എന്തു വന്നാലും ഒരു തടി കൂടാനോ അല്ലെ അമിത വണ്ണത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതാണ് മെയിനായിട്ടുള്ള റീസൺ, ഒരു കാരണം വരുന്നത് തടി കൂടാനായിട്ട്.
1: ഭക്ഷണ നിയന്ത്രണമില്ലാതെ വ്യായാമം കൊണ്ട് മാത്രം ഭാരം കുറക്കാൻ പറ്റുമോ?
0: ഭക്ഷണ രീതി അല്ലാണ്ട് വ്യായാമത്തിൽ മാത്രം തടി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അത്രത്തോളം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. ഇപ്പം നമ്മൾ കാണാറുണ്ട് പല ആൾക്കാരും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത്, ഇപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചത് നിങ്ങൾ ചിലവാക്കുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പൊതുവെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിലോ എന്തെങ്കിലും എക്സസൈസിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും, നമ്മൾ അതിനനുസരിച്ച് ഭക്ഷണവും കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ഭക്ഷണം കൂട്ടുന്നു, അതേപോലെ എക്സസൈസും ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് കുറയുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സസൈസ് അങ്ങ് നിർത്തും. ഈ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വിശപ്പ് ഒരിക്കലും കുറയുന്നുമില്ല. ഇത് കുറയാത്തൊരവസ്ഥ വരുമ്പോൾ ഭക്ഷണം നല്ലോണം കഴിക്കുന്നുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുമില്ല, അവിടെ നമ്മൾ തടി കൂടുന്നത് പിന്നെയും കാണാറുണ്ട്. ചിലവർ പറയാറുണ്ട് ജിമ്മിൽ പോയാൽ തടി വെക്കും എന്നുള്ള കാര്യം. അത് ഈ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും ജിമ്മിൽ പോയാൽ തടി വെക്കും എന്ന് പറയാൻ കാരണം. ജിമ്മ് പോയതുകൊണ്ടല്ല തടി വെക്കുന്നത്, ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുന്നു, ആ വിശപ്പ് നമ്മൾ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നത് കൂടി കുറച്ച് കഴിയുമ്പോൾ ജിമ്മ് നിർത്തുമ്പോഴാണ് ശരിക്കും തടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോവുകയോ അല്ലെങ്കിൽ എന്ത് എക്സസൈസ് ചെയ്യുകയോ ചെയ്ത് നമ്മൾ ഭക്ഷണം ഒരു ക്രമമായി കഴിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ മുമ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എക്സസൈസ് കൂട്ടി, എന്നാൽ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും കൂട്ടിക്കഴിഞ്ഞാൽ തടി കുറയാൻ ചാൻസസ് വളരെ കുറവാണ്.
1: ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് ഇതിന് പ്രത്യേക ചികിത്സ വല്ലതും ഉണ്ടോ?
0: ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ലിമിൻ ഹോമിയോപ്പതി എന്ന പേരിൽ ഞാനൊരു ക്ലിനിക് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡയറ്റ്, മെഡിസിൻ, എക്സസൈസ് എന്നൊരു മൂന്നും കൂടി ഒരു കോമ്പിനേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നിങ്ങൾ എക്സസൈസ് മാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഡയറ്റ് മാത്രം കൊണ്ടോ മരുന്ന് മാത്രം കൊണ്ടോ നിങ്ങൾക്ക് തടി ഒരിക്കലും കുറയ്ക്കാൻ സാധിക്കുന്നതല്ല. ഇതിന് മൂന്നും കൂടി ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ശരിക്കും നല്ലൊരു റിസൾട്ട്സ് ഉണ്ടാവത്തുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡയറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ കീറ്റോജനിക് ഡയറ്റാണ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യാൻ കൊടുക്കാറ്. അതിന് കൂടെ നല്ല രീതിയിൽ എക്സസൈസും കൂടെ മെഡിസിൻസ്. ഈ മെഡിസിൻസ് എവിടെ ഉപകാരപ്പെടുന്നു എന്ന് വെച്ചാൽ, ഈ ബോഡിയിലെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു എമൽസിഫയർ ആയിട്ട് ശരിക്കും നമുക്ക് നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നു മെഡിസിൻസ്. അതേപോലെ നമ്മുടെ ബോഡിയിലെ ഈ തടി കുറയുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്സ് അല്ലെങ്കിൽ ലൂസ് സ്കിൻസ്, അതാണ് എപ്പോഴും നമ്മൾ തടി കുറയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മേജർ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ മേജർ നെഗറ്റീവ് സൈഡ് നമ്മൾ കാണാറ് ഈ ലൂസ് സ്കിൻസ് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ആണ്. ഈ കാര്യത്തിനെ നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ച് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ തന്നെ തടി കുറച്ച് ഒരു നല്ലൊരു ശരീരം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്.
1: കൊഴുപ്പ് മാത്രം കഴിച്ച് ഭാരം കുറക്കാമെന്ന് ഇപ്പോൾ കേൾക്കുന്നു, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്?
0: അതാണ് ഞാൻ പറഞ്ഞത്, കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞത് ശരിക്കും ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് എന്നുള്ള രീതിയിലാണ്. ഈ ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ 65% എനർജി കിട്ടുന്നത് ഫാറ്റിൽ നിന്നായിരിക്കും. നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എസെൻഷ്യൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഫാറ്റ്സ് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയും നമ്മൾ എസെൻഷ്യൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് കേട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ശരിക്കും കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം ശരിക്കും നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമായി മാറുന്നില്ല. പക്ഷെ അതിൻ്റെ പകരം പ്രോട്ടീനോ അല്ലെങ്കിൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിന് വേണമെങ്കിൽ എനർജി സോഴ്സിന് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജത്തിൽ നിന്ന് മാറി ഈ ഫാറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് കീറ്റോജനിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 65% നമ്മുടെ എനർജി ഫാറ്റിൽ നിന്നായിരിക്കും. ഇപ്പം ഞാൻ പൊതുവേ പറയുന്നത് ഒരു രീതിയുണ്ട്, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇഷ്ടിക തരികയാണ്, കുറച്ച് കരിങ്കല്ലും തരികയാണ്, ഏതിനും ഒന്ന് പൊട്ടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇഷ്ടിക മാത്രമേ പൊട്ടിക്കത്തുള്ളൂ. കാരണം വളരെ ഈസിയാണ് അത് പൊട്ടിക്കാൻ. എന്നിട്ട് നിങ്ങൾ കരിങ്കൽ ഒരിക്കലും കളയത്തില്ല, നിങ്ങൾ എടുത്തു വെക്കും, നാളെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട്. എന്ന് പറയുന്നത് പോലെയാണ് ബോഡിയിലും സംഭവിക്കുന്നത്. നിങ്ങളൊരു ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ഫാറ്റ് റിച്ച് ഡയറ്റിൻ്റെ കൂടെ ഒരു ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിലെ അരി മാത്രമാണ് ബോഡി ഉപയോഗിക്കുന്നത്. എന്നിട്ട് ബോഡി അതിൻ്റെ ഫാറ്റോ അല്ലെങ്കിൽ എണ്ണമഴമോ എല്ലാം ബോഡി എടുത്തു വെക്കുന്നു നാളെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഇത്രയും വർഷം നമ്മൾ ജീവിച്ച ഇത്രയും വർഷം ഒരിക്കൽ പോലും നമുക്ക് ഈ ഫാറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഈ കരിങ്കല്ല് പൊട്ടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പം ഈ കരിങ്കല്ല് പൊട്ടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ടിക തരാണ്ടിരിക്കണം അല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ അന്നജം ഒഴിവാക്കി ഹൈ ഫാറ്റ് ഡയറ്റിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബോഡി ഈ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ്. എന്ന് ആ ഒരവസ്ഥ വരുമ്പോൾ ഫസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ബോഡിയിലെ കൊഴുപ്പ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മുമ്പത്തെക്കാളും വളരെ സുഖമായ ഒരു രീതിയിലായിരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ലീനിയൻ എനർജി എന്ന് പറയാറുണ്ട്. ഒരേ ഒരുപോലെ എനർജി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആ രീതിയിലൊരു ബോഡി നമ്മുടെ ഫാറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു എനർജി സോഴ്സിലേക്ക് മാറും. ഇപ്പം നോക്കും, നമ്മുടെ പഴയ സ്റ്റോക്ക് കുറേ ബാക്കി ഇരിപ്പുണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ കുറേ കൊഴുപ്പ് ഇരിപ്പുണ്ട്. ഇത് പതുക്കെ പതുക്കെ ഉപയോഗിച്ച് തുടങ്ങും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ കൊഴുപ്പും അല്ലെങ്കിൽ നമ്മുടെ അമിതവണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും ഈ ഹൈ ഫാറ്റ് ഡയറ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്തോളം ഏറ്റവും എഫക്റ്റീവായിട്ട് തടി കുറയ്ക്കാൻ പറ്റുന്നത് ഈ ഹൈ ഫാറ്റ് ഡയറ്റ് തന്നെയാണ്.
1: ഒരിക്കൽ ഭാരം കുറച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും കൂടാൻ സാധ്യതയില്ലേ?
0: ഭാരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഭാരം കുറയാം. ബോഡിയുടെ മസിൽസ് പോയാലും ഭാരം കുറയാം, അതേപോലെ ബോഡിയിലെ ഫാറ്റ് പോയാലും ഭാരം കുറയാം. ഈ മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ മസിൽസ്. ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റോറേജാണ്, നമ്മുടെ ഒരു സമ്പാദ്യമാണ്. നമ്മുടെ ഒരു വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ നമ്മളത് ശരിയാക്കും അല്ലേ. അത് കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ നമ്മൾ ശരിയാക്കും. ഈ ശരിയാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നാക്കി വെക്കാനേ ശ്രമിക്കത്തുള്ളൂ, പഴയതിനേക്കാളും കുറച്ചും കൂടെ നന്നാക്കാൻ ശ്രമിക്കും. അത് പറയുന്ന പോലെ തന്നെയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസ് പോയതുകൊണ്ടാണ് നമ്മുടെ ഭാരം കുറഞ്ഞതെങ്കിൽ അത് എന്ത് വന്നാലും തിരിച്ചു വന്നിരിക്കും. വരുമ്പോൾ അത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് തന്നെ വരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം എന്ന് പറഞ്ഞ് കുറേ രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഭാരം കുറയ്ക്കാൻ എന്ന്. 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം. എവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തിരിച്ചു വരുമ്പോൾ, അതായത് 12-ാമത്തെ ദിവസം, അത് 12 കിലോ ആയിട്ട് നിന്ന് തിരിച്ച് കൂടാറുണ്ട്. വളരെ പെട്ടെന്ന് പഴയതിനെ കുറഞ്ഞതിനേക്കാളും കൂടുതൽ തിരിച്ചു വരാറുണ്ട്. അത് ശരിക്കും മസിൽ ലോസ് ആയതുകൊണ്ടാണ് ആ ഒരു തിരിച്ചു വരവ്. പക്ഷെ നമ്മുടെ ഈ ഫാറ്റ് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ അത് നമ്മുടെ സമ്പാദ്യമാണ് അല്ലേ. അപ്പോൾ സമ്പാദ്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ കടം വാങ്ങിച്ച് നമ്മൾ ഒരിക്കലും സമ്പാദ്യം തിരിച്ചു നിറയ്ക്കത്തില്ല അല്ലേ. എന്ന് എക്സ്ട്രാ സമ്പാദിക്കുന്നു അന്ന് മാത്രം തിരിച്ചു വരും. എന്ന് പറയുന്ന പോലെ ഫാറ്റ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം നമ്മൾ എക്സ്ട്രാ എന്ന് കഴിക്കുന്നു അന്ന് തിരിച്ചു വരും. തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ അതിനുശേഷം ഈ തടി കുറച്ചതിന് ശേഷം നമ്മൾ ഒരു രീതി, നമ്മുടെ ഒരു ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഭക്ഷണ രീതികളെല്ലാത്തിലും ഒരു ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വരാണ്ടിരിക്കാൻ കുറേ രീതിയിൽ സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കാലം നമുക്ക് ആ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് കൂടുതൽ അടിമകളാവുന്നത് വരെ നമുക്കവിടെ വെയ്റ്റ് ലോസ് എന്ത് വന്നാലും ഉണ്ടാകും.
1: ഈ ചികിത്സാ രീതിയിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്?
0: ഈ ചികിത്സാ രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരു 122 കിലോ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഇത് കൂടുതൽ കാലങ്ങൾ മുമ്പത്തെ കഥയൊന്നുമല്ല, ഒരു 1.5 വർഷം മുമ്പ് വരെ ഞാൻ 122 കിലോ ആണ്. അവിടെ നമ്മൾ എല്ലാ നെറ്റിലും ഇൻ്റർനെറ്റിലും എല്ലായിടത്തും നമ്മൾ തപ്പി പല രീതിയിലുള്ള ഡയറ്റുകളും എല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും. എല്ലാവരെയും പോലെ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. അവിടെ അവസാനം നമ്മുടെ ഒരു സ്വന്തം ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 42 കിലോ 6 മാസം സമയം കൊണ്ട് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു. എവിടെ ഞാനിപ്പോൾ ഒരു 80 കിലോ വരെ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ എവിടെ ഞാൻ പേഷ്യൻസ് എന്ന് പറയാറുള്ളത്, ഇതൊരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരു മെൻറ്ററിങ് സിസ്റ്റമാണ്. കാരണം വെച്ചാൽ അവർ അനുഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ്. ഈ ഒരു ഡയറ്റിൽ ഫസ്റ്റ് വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമ്മളുണ്ടായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരു കീറ്റോ, നമ്മൾ എത്രയും കാലം നമ്മൾ ഫാറ്റ് നമ്മൾ ഒഴിവാക്കി പേടിച്ച് ഒഴിവാക്കിയ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എവിടെ കൊഴുപ്പ് കൂടുതൽ കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം പുതിയൊരു രീതിയിലേക്കുള്ള എനർജി സോഴ്സിലേക്ക് തപ്പിപ്പോവുകയാണ്. അപ്പോൾ ശരിക്കും ബോഡി തന്നെ എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ബോഡിയിലുണ്ടാവും. ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നതൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ മെഡിസിൻസ് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കീറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മനുഷ്യ എല്ലാവരും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു കൊളസ്ട്രോൾ കൂടൂലേ എന്ന് ആദ്യത്തെ ചോദ്യം വരുന്നത് തന്നെ കൊളസ്ട്രോൾ കൂടുതലോ എന്ന് മാത്രമായിരിക്കും. അവിടെ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഒരിക്കലും ആവിയായി പോകുന്നതല്ല. നമ്മുടെ ബോഡിയിലെ കൊഴുപ്പ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വിഘടിക്കുന്നത് ഈ കൊളസ്ട്രോൾസ് ആയിട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ നമ്മുടെ കുറച്ചൊന്ന് കൊളസ്ട്രോൾ കൂടും. ഈ കൊളസ്ട്രോൾ കൂടുന്നത് തന്നെ നമ്മുടെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ LDL രണ്ട് കാര്യങ്ങൾ, ട്രൈഗ്ലിസറൈഡും LDL ആണ് നമ്മൾ ഏറ്റവും ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇന്നത്തെ ട്രൈഗ്ലിസറൈഡ് നല്ലോണം കുറയും, പക്ഷേ LDL മാത്രമാണ് കൂടാറ്. കാരണം വെച്ചാൽ ഈ LDL ബോഡിയിൽ ഫാറ്റിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അത് ലിവറിൽ പോയി മാത്രമേ അത് പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ശരിക്കും നമുക്ക് കൊളസ്ട്രോൾ ലെവൽസ് ഒന്ന് കൂടാറുണ്ട്. പക്ഷേ അത് പിന്നീട് ലോങ് റണ്ണിൽ ഈ ബോഡി ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുറയാറുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾസ് എല്ലാം ഈ ഡയറ്റ് തന്നെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അവസ്ഥ എല്ലാം എൻ്റെ നിന്ന് കടന്നു പോയതുകൊണ്ട് എനിക്ക് പേഷ്യൻസിന് കുറച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും അവർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി.
1: LCHF ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ LCHF അല്ലെങ്കിൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് അല്ലേ, അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കിഡ്നി പേഷ്യൻസിന് ഈ ഡയറ്റ് കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ കിഡ്നിയിൽ കൂടുതൽ ലോഡ് വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടാവും. അതേപോലെ നമുക്ക് ഈ ക്രോണിക് ആൽക്കഹോളിക്സും അതേപോലെ ആൽക്കഹോൾ കാരണം ലിവറിനുണ്ടായ കംപ്ലയിൻസ് ഉണ്ടായവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഡയറ്റ് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് എന്ന അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ പറയാറുണ്ട് പേഷ്യൻസ് അത് നമുക്ക് ഡയബറ്റീസ് ഓൾമോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെഡിസിൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ മെഡിസിൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഈ അപസ്മാരം, ഈ ഡയറ്റ് ശരിക്കും കണ്ടുപിടിച്ചത് അമിതവണ്ണം കുറയ്ക്കാം എന്നുള്ള രീതിയിലല്ല. ഈ ഡയറ്റ് കണ്ടുപിടിച്ചത് നമ്മുടെ ഈ അപസ്മാരമുള്ളവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ഈ ഗ്ലൂക്കോസ് ആണ് മെയിൻലി അപസ്മാരത്തിന് ഉണ്ടാക്കുന്ന ട്രിഗറിങ് ഫാക്ടർ. അപ്പം ഈ ഗ്ലൂക്കോസ് ഒഴിവാക്കി ഈ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ അപസ്മാരം കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് തടി കുറഞ്ഞ് വന്നപ്പോഴാണ് പിന്നീട് ഇതൊരു ഒബേസിറ്റി ട്രീറ്റ്മെൻറ്റ് ഡയറ്റ് എന്ന ലെവലിലേക്ക് മാറാൻ കാരണം. അപ്പം അങ്ങനത്തുള്ള പേഷ്യൻസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു ഡയറ്റ് തന്നെയാണിത്. പിന്നെ അതേപോലെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്, നമ്മുടെ ലിവറിലുള്ള കൊഴുപ്പ്, ഫാറ്റി ലിവർ, നമ്മുടെ ഈ ഞാൻ പറയാറുണ്ട് ഇന്ത്യയിലെ എല്ലാ മിക്ക ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ടാകും, ഗ്രേഡ് വണ്ണെങ്കിലും എല്ലാവർക്കും ഉണ്ട്. ഈ ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ തുടങ്ങുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു 6 മാസത്തിന് ശേഷം ഞാൻ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഫാറ്റ് ലിവർ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടുത്തെ ഫാറ്റ് വരെ ബോഡി യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ബോഡി എനർജി സോഴ്സ് ആയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റി ലിവർ വരെ നമുക്ക് ഈ ഡയറ്റ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്.
1: സ്ലിമ്മിംഗ് ഹോമിയോപ്പതിയിൽ ഹോമിയോപ്പതിയുടെ ഭാഗം എത്രത്തോളം നിർണായകമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം.
0: ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലിൽ ഞാൻ പറയാറുണ്ട് നമ്മുടെ ഒരു ഹോമിയോപ്പതി എന്ന മെഡിസിന് ഒരിക്കലും സൈഡ് എഫക്ട്സ് ഇല്ല, പക്ഷേ കുറേ സൈഡ് ബെനിഫിറ്റ്സ് ഉള്ള മെഡിസിൻസാണ് ഹോമിയോപ്പതി. എവിടെ നമ്മൾ ശ്രമിക്കുന്നത്, ഈ ഒരു അമിതവണ്ണം എന്ന രീതിയിൽ പേഷ്യൻ്റ് വരുമ്പോൾ ഇവർക്ക് അമിതവണ്ണം മാത്രമായിരിക്കില്ല, പല ഇതിൻ്റെ പുറകിൽ പല കാരണങ്ങളും ഉണ്ടാകാം. PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് കംപ്ലയിൻറ്റ് എന്ന രീതിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഇവരുടെ പുറകിലുണ്ടാകാം. ആ അസുഖങ്ങളെ നമ്മൾ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. എവിടെ ഒരു അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ തടി അല്ലെ വെയിറ്റ് മാത്രം കുറച്ച് കൊടുക്കാമെന്നല്ല, അവർക്കുണ്ടായിരുന്ന അസുഖങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ അസുഖങ്ങളും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ഹോമിയോപ്പതി കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം അതാണ് സൈഡ് ബെനിഫിറ്റ്സ് എന്ന് പറയാൻ കാരണം. ഇപ്പം ഇവർ ചിലപ്പം വരുമ്പോൾ അവർക്ക് ഈ ഒരു അമിതവണ്ണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസുഖങ്ങളായിരിക്കില്ല, പക്ഷേ ചിലപ്പം അലർജി ആയിരിക്കും. ഈ അലർജി ഹോമിയോപ്പതിയിൽ വളരെ നല്ല എഫക്റ്റീവാണ്. അപ്പം അതും നമ്മളിൻ്റെ കൂടെ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പം എന്ന് പറയുന്നത് പോലെ എല്ലാ അസുഖങ്ങളും ഇതിൻ്റെ പുറകേനുണ്ടാവുന്ന അല്ലെങ്കിൽ ആ വ്യക്തി ആ സമയത്ത് അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവിടെ ശരിക്കും ഹോമിയോപ്പതി വളരെ ഇമ്പോർട്ടൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സ്ട്രെച്ച് മാർക്സ് അല്ലെങ്കിൽ ലൂസ് സ്കിൻസ്, ഏറ്റവും പേഷ്യൻസ് വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട് ഈ സാധനം. അപ്പം അത് നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ, ഈ കൊളസ്ട്രോൾ കൂടുന്നു എന്ന് പറയുമ്പോൾ, ഇനീഷ്യൽ കൂടുമ്പോൾ, അതിനൊക്കെ നമുക്ക് ഹോമിയോപ്പതി വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ കീറ്റോ ഫ്ലൂ, ഈ ആദ്യഘട്ടത്തിൽ ഈ കീറ്റോ ഡയറ്റിൽ വരുമ്പോൾ ഒരു നോസിയ ഫീലിംഗ് അല്ലെങ്കിൽ വോമിറ്റിംഗ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്ക് ഹോമിയോപ്പതി മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഈ രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട്സ് കിട്ടാൻ പറ്റുന്നതാണ്.
1: ഈ കിറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഹൈ ഫാറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്നതിൽ വല്ല ലിമിറ്റും ഉണ്ടോ?
0: ഞാനിവിടെ പറയാറൊരു പേഴ്സണലൈസ് കിറ്റോ ഡയറ്റ് എന്ന രീതിയിലാണ്. ഓരോ വ്യക്തിക്ക് എത്ര ബി എം ആർ ഉണ്ടാവും, ഈ ബി എം ആർ നമ്മൾ കാൽക്കുലേഷനാണ്, ഒരു ഹൈറ്റും വെയ്റ്റും വേസ്റ്റും അങ്ങനെ എല്ലാം കുറേ മെഷർമെൻറ്റ്സ് എടുത്തിട്ടൊരു ഒരു കണക്കുണ്ട്. എത്ര കലോറി ഒരു ദിവസം കഴിച്ചിരിക്കണം, ഈ കഴിച്ചില്ലെങ്കിൽ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവാം. അപ്പോൾ ഈ കണക്കിൽ നമ്മൾ കഴിച്ചിരിക്കണം, ഈ എത്ര കലോറി എന്നുണ്ടാവും. ഓരോ വ്യക്തിക്ക് ആ കലോറിയുടെ കാൽക്കുലേഷൻ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ ഈ കലോറിയിൽ 65% മാത്രമായിരിക്കണം കൊഴുപ്പിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ 3 നേരം നിങ്ങൾ ഇറച്ചി കഴിക്കുകയോ അല്ലെങ്കിൽ ഹൈ ഫാറ്റ് കഴിക്കുകയോ എന്നുള്ള രീതിയിലല്ല ശരിക്കും. ഇതിനൊരു കണക്കുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു നല്ലൊരു ഈ കാൽക്കുലേഷനിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് ഒരു നമുക്ക് നല്ല രീതിയിൽ അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പറയുന്നുണ്ട്, ഈ ഡയറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാനും സാധിക്കും, കുറയ്ക്കാനും സാധിക്കും. ഇതെല്ലാം ഒരു കാൽക്കുലേഷനിലാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എല്ലാ ബാക്ക് ഹിസ്റ്ററീസും അതേപോലെ എല്ലാ മെഷർമെൻസും എല്ലാം എടുത്ത് നിങ്ങളുടെ മാത്രമായിട്ടൊരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഉണ്ട്, ആ ഡയറ്റ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങളൊരു ഇൻ്റർനെറ്റിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. ഈ പല ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട് കീറ്റോ ഡയറ്റ് നെഗറ്റീവ് എഫക്ട്സ് എന്നുണ്ട്. ഈ നെഗറ്റീവ് എഫക്ട്സ് നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോഴാണ് വരുന്നത്. ഒരു കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിച്ചിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അതേപോലെ പല രീതി നമ്മൾ പറയാറുണ്ട് നാരങ്ങ വെള്ളം കുടിച്ചിരിക്കണം, 2 ഗ്ലാസ്സെങ്കിലും നാരങ്ങ വെള്ളം ദിവസം കുടിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശരിക്കും പല റീസൺസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഈ നാരങ്ങ വെള്ളം നിങ്ങളുടെ കിഡ്നി സ്റ്റോൺസ് അതേപോലെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ സഹായിക്കുന്നതാണ്. അത് പറയുന്നു കുറേ കാര്യങ്ങൾ ഈ ഡയറ്റിൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ബ്ലൈൻഡായിട്ട് ഇൻ്റർനെറ്റിൽ നോക്കി ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് അല്ല കീറ്റോ ഡയറ്റ്. അതിനൊരു സൂപ്പർവിഷൻ വേണം, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഈ ഡയറ്റിന് പ്രോപ്പറായിട്ട് അറിയുന്നൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഒരു കീഴിൽ മാത്രമേ ഈ ഡയറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഒരു നമ്മൾ കൂടുതൽ കാലം ഈ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 മുതൽ 6 മാസം സമയം മാത്രം മതി ഈ ഡയറ്റിൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടാൻ. ഈ 6 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട്സ് കിട്ടിയിരിക്കണം. കൂടുതൽ കാലം ചെയ്തിരിക്കേണ്ട ആവശ്യവും ഈ ഡയറ്റിൽ ഞാൻ കാണുന്നില്ല. ചെയ്തതുകൊണ്ട് പ്രശ്നമുണ്ട് എന്നല്ല, പക്ഷേ നമുക്കത് മാക്സിമം ടൈം ലിമിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ട്സ് ഭാവിയിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കൂടുതൽ കഴിക്കുന്നില്ല, ഫ്രൂട്ട്സൊക്കെ നല്ല ഈ ഡയറ്റിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ വിറ്റാമിൻസിനൊക്കെ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 to 6 മന്ത്സിനുള്ളിൽ തന്നെ ഈ ഡയറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം.
1: കിറ്റോ ഡയറ്റിനൊരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ?
0: പ്രായപരിധി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് 18 വയസ്സിന് ശേഷം മാത്രമേ ഈ ഡയറ്റ് ചെയ്യാൻ പാടുള്ളൂ. 18 വയസ്സിന് താഴെ ഗ്രോയിങ് ഏജാണ്. ഈ ഗ്രോയിങ് ഏജിൽ എല്ലാ ന്യൂട്രീഷൻസും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഡയറ്റ് കീറ്റോ ഡയറ്റ് എന്നല്ല, ഒരു ഡയറ്റും നമ്മൾ 18 വയസ്സിന് താഴെ ചെയ്യാൻ പാടില്ല. അത് പറയുന്ന പോലെ നമ്മൾ എത്രത്തോളം മുതിർന്നവർക്കും വേണമെങ്കിൽ ഈ ഡയറ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അണ്ടസ് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ കിഡ്നി കംപ്ലയിൻറ്റോ ലിവർ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കൂടുതൽ ഹാർട്ട് കംപ്ലയിൻ്റ് ഉള്ളവർ ചെയ്യരുത്. അല്ലാത്ത രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഹെൽത്തി പേഴ്സണിന് ആർക്ക് വേണമെങ്കിലും 18 വയസ്സിന് മുകളിലാണെങ്കിൽ ചെയ്യാൻ. അതേപോലെ ഗർഭിണികൾ ചെയ്യാൻ പാടില്ല, ഗർഭിണികൾ ഒരു ഡയറ്റും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടെ അവരുടെ വയറ്റിലുണ്ടാകുന്ന ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും കിട്ടിക്കൊണ്ടിരിക്കണം. അവിടെ നമ്മൾ ഡയറ്റോ തടിയോ അല്ല നോക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് മുലയൂട്ടുന്ന ഒരു അമ്മ ഒരിക്കലും ഈ ഡയറ്റ് ചെയ്യാൻ, ഈ ഡയറ്റ് എന്നല്ല ഒരു ഡയറ്റും ചെയ്യാൻ പാടില്ല. അവിടെ കുട്ടിക്ക് കിട്ടേണ്ട പാല് കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ ഡയറ്റ് ഒഴിവാക്കി എടുക്കണം എന്നല്ലാണ്ട് ബാക്കി ആർക്കും ഈ ഡയറ്റ് ചെയ്യാം. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഡയറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
3: മഷാല്ലാ, നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. ഇനി ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിന് നേതൃത്വം നൽകുന്നു സഫീർ അലഹക്കമി. ഭക്ഷണം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അല മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥന പഠനം ശ്രോതാക്കളെ, ഭക്ഷണമെന്നുള്ളത് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം അതിനെ നന്ദി കാണിക്കാൻ പല ആളുകളും മറന്നു പോകാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത്, മുസ്ലിമിനോട് പഠിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കാൻ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുകയാണെങ്കിൽ ആ കഴിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഒരു ദിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മളൊരാൾക്ക് ഭക്ഷണ സാധനം നൽകി, അതല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷിക്കാനായ ഭക്ഷണം നൽകി, അവനത് കഴിച്ചു, അവൻ്റെ വിശപ്പ് മാറി അല്ലെങ്കിൽ അവൻ്റെ ദാഹം മാറി. ഒരു പക്ഷേ നമ്മളൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ യാത്രക്കിടയിൽ നമ്മുടെ ബോട്ടിൽ നിന്നും കുടിക്കാൻ വെള്ളം നൽകിയതായിരിക്കാം, അതല്ലെങ്കിൽ അതിഥി വന്ന് അവർക്ക് നമ്മൾ ഭക്ഷണം ഒരുക്കിയതായിരിക്കാം. എങ്ങനെയായിരുന്നാലും നമ്മൾ ആർക്കാണോ ഭക്ഷണം നൽകുന്നത്, ആ സമയത്ത് അവർക്ക് ഭക്ഷണ സാധനം അല്ലെങ്കിൽ ഭക്ഷണ വസ്തു നൽകിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഇപ്രകാരം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. നമ്മൾക്ക് പലപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ്, ഒരുപാട് പ്രാർത്ഥനകളിൽ ദിക്കറുകളിൽ ഈ ഒരു ഭാഗം കടന്നു വരുന്നുണ്ട്. വ അത്വഇംനാ, അവിടെ ശ്രദ്ധിക്കേണ്ടത് അത്വഇംനാ, ത്വാഇന് സുക്കൂനാണ്, അത്വഇം എന്നിടത്ത് മീമിനും സുക്കൂനാണ്. അത്വഇംനാ, അത്വഇമന എന്നോ അല്ലെങ്കിൽ അത്വഇമന എന്നോ ഒന്നും ത്വാഇന് ഫത്ഹട്ട് കൊണ്ടോ മീമിന് ഫത്ഹട്ട് കൊണ്ടോ ഒന്നും നമ്മൾ പറയരുത്. അത്വഇംനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്വഇംനാ. അവിടെ ത്വാ ആണ്, താ അല്ല, പുള്ളിയുള്ള താ അല്ല, മറിച്ച് ത്വാ, ത്വാഹ എന്ന് പറയുന്ന അവിടെയുള്ള ത്വാ ആണ്. അത്വഇംനാ വ അത്വഇംനാ ഖൈറം മിൻഹു. ഖൈറൻ, റായിന് ഫത്ഹുള്ള തൻവീനാണ് ഖൈറൻ മിൻഹു. അപ്പോൾ പ്രാർത്ഥന വളരെ ലഘുവായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്വഇംനാ ഖൈറം മിൻഹു. അവിടെ അല്ലാഹുമ്മ ബാരിക് എന്നിടത്തും കാഫിന് സുക്കൂനാണ്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താണ് അർത്ഥം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹുവേ ഈ കാര്യത്തിൽ അഥവാ നൽകിയ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കച്ച് അനുഗ്രഹം നൽകണേ ചൊരിയണേ. വ അത്വഇംനാ ഖൈറം മിൻഹു, അല്ലാഹുവേ ഇതിനേക്കാൾ ഞാനിപ്പോൾ ഈ സഹോദരന് നൽകിയ ഭക്ഷണം, ഭക്ഷിപ്പിച്ച ഭക്ഷണം അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹുവേ നീ എനിക്ക് പരലോകത്ത് ഭക്ഷിപ്പിക്കണേ നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വളരെ സുന്ദരമായ അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ്, വളരെ ലളിതമായൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരിക്കൽ കൂടി പറയാം, എല്ലാവരും ഒന്നേറ്റു ചൊല്ലുക: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്വഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്വഇംനാ ഖൈറം മിൻഹു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
2: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഭക്ഷണം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ സഫീർ അൽഹിക്കമി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: ഇനി ഒരല്പനേരം നമുക്ക് നമ്മുടെ കുട്ടികളിലൂടെ കടന്നു വരാം. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്.
5: അതെ,
3: നമ്മുടെ സ്വപ്നമാണ്.
5: അതെ,
3: നമ്മുടെ വികാരമാണ്.
5: അതെ,
3: നമ്മുടെ പ്രതീക്ഷകളാണ്. അതിലുപരി നമ്മുടെ പ്രാർത്ഥനകളാണ്. അവരെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ച് അവരുടെ ശൈശവം, ബാല്യം, യൗവനം, അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജീവിതയാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പരീക്ഷണങ്ങളിൽ നിന്ന് എന്ന ഒരു കാലിക പ്രസക്തമായ വിഷയത്തെ അധികരിച്ച് അദ്ദേഹം സംവദിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പൂമരത്തണലിലെ പ്രിയ നിറഞ്ഞ എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? വളരെ പ്രയാസം നിറഞ്ഞ, വളരെ ദുഃഖകരമായ, സങ്കടകരമായ ഒരു പ്രയാസഘട്ടത്തിലൂടെയാണ് സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കേരളവും നാടും പരിസരവും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കൂട്ടുകാർ, പെരുന്നാളെല്ലാം ആഘോഷിച്ചിട്ടുണ്ടാകും. പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും അതിൻ്റേതായ ഓരോ സന്തോഷ പരിപാടികളിലും ഇടപെട്ടിട്ടുണ്ടാകും. പള്ളികളിൽ, മുസല്ലകളിൽ, ഈദ്ഗാഹുകളിൽ നമസ്കരിക്കുവാനും ഈദ് ഖുതുബകൾ കേൾക്കുവാനും നമ്മൾ ഓരോരുത്തരും പോയി. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന. കൂട്ടുകാരെ, വളരെയധികം സങ്കടകരമെന്നൊരു കാര്യം ആദ്യം കൂട്ടുകാരുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്താനായി ഞാൻ ആഗ്രഹിക്കാൻ. കൂട്ടുകാർക്കറിയാമല്ലോ, നമ്മുടെ ഈ പ്രദേശവും പരിസരവും കേരളത്തിൻ്റെ വടക്കു പ്രദേശങ്ങളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഓരോ ആളുകൾ പ്രവേശിക്കാത്ത, അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശമായ സ്ഥലങ്ങൾ എല്ലാം, അവിടെയുള്ള ആളുകൾ കൂടുതൽ പേരും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ വന്ന് പേമാരി ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുകയും അതുപോലെ തന്നെ ആ മഴ അള്ളാഹു സുബ്ഹാനഹു വതആല പല ആളുകളിലും പരീക്ഷണമാക്കുകയും നമ്മൾ പരീക്ഷണമാക്കി മാറ്റുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. അള്ളാഹുവിനോട് കൂട്ടുകാർ, നമ്മുടെ കുഞ്ഞു മനസ്സുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അള്ളാഹുവേ ഞങ്ങളെ നീ പരീക്ഷണങ്ങളിൽ പതറാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാ എന്ന് പ്രാർത്ഥിക്കാൻ കൂട്ടുകാരായ നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, ഒരു വാർത്ത ഞാൻ കാണാനിടയായി. ഒരു വാർത്ത കണ്ടത് ഇപ്രകാരമാണ്. ഒരാള് ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സമയത്ത്, ഈ മഴയൊക്കെ ഉണ്ടായ സമയത്ത്, കൂട്ടുകാരെ, ഒരാള് ഒരു ഒരു കുറച്ചു പറ്റം ആളുകൾ ഒരാളെ തിരയുകയാണ്. ഈ വീടിടിഞ്ഞു വീണിട്ട് ഒരാളെ കാണാനില്ല, അങ്ങനെ ഒരാളെ തിരയുകയാണ്. അങ്ങനെ തിരയുന്നതിൻ്റെ ഇടയിൽ ഒരു മരം അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ കാലുകൾ, വേരുകൾ ഇങ്ങനെ കാലുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യക്കാലിങ്ങനെ കണ്ടു. കൂട്ടുകാരെ, ആ കാലു കണ്ടിട്ട് ആ രക്ഷാപ്രവർത്തകരായി എത്തിയിട്ടുള്ള ആളുകൾ അവിടെ ഓടി ചെല്ലുകയും ആ കാലിങ്ങനെ എടുത്തപ്പോൾ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഒരു മനുഷ്യ ശരീരം തന്നെ അവിടെ നിന്ന് വന്ന ഒരു കാഴ്ച കാണാനിടയുണ്ടായിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മളിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കുഞ്ഞു മനസ്സെന്ന നിലയ്ക്ക് നമ്മളൊരിത്തിൽ കൂട്ടുകാരെ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെന്ന നമ്മളെ അള്ളാഹു ഏത് വിധത്തിലാണ് മരണപ്പെടുത്തുക എന്നത് പറയാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ ഒരു മനുഷ്യന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തന്നെ അറിയില്ലെന്നല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞങ്ങനല്ലേ, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ എവിടെ വെച്ച് മനുഷ്യൻ മരിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താണ്, എവിടെയായിരുന്നാലും നമ്മൾ മരണം നമ്മളെ കണ്ടുമുട്ടുന്നതാണ്. ഐനമാ തകൂനു യുദിരികുമുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദാ, നിങ്ങൾ എവിടെയായിരുന്നാലും കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കോട്ടയ്ക്കകത്തുണ്ടായിരുന്നാലും ശരി, അവിടെ വന്നും മരണം നിങ്ങളെ എന്തു ചെയ്യുന്നതാണ്, പിടികൂടുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരെ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, കൂട്ടുകാർക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നാൽ ആ പരീക്ഷണത്തിന് നമ്മളെല്ലാവരും വിധേയരാകും. ഇനി കൂട്ടുകാർ നമ്മളറിയാനുള്ള കാര്യം, ഈ മരണപ്പെട്ടവരും അതുപോലെ ഈ വെള്ളം കയറി വീടുകളില്ലാതായവരും വീടുകൾ ഇല്ലാതാകാതെ വെള്ളം പോലും കയറാതിരുന്നവരും അതുപോലെ തന്നെ ഒന്നുകൊണ്ടും ഒരു പ്രയാസവും ഈ മഴയുടെയും ഈ പ്രളയത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു പ്രയാസവും ഉണ്ടാകാതെ ഇരിക്കുന്നവരും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കാനുള്ളത് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നമ്മളിൽ വന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് സുഹൃത്തുക്കളെ. ഇത് ഈ പരീക്ഷണത്തെ നമ്മൾ എങ്ങനെയാണ് കൂട്ടുകാരെ നേരിടേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ്? നമ്മളിപ്പോൾ എല്ലാവരും കൂട്ടുകാരെല്ലാവരും മനസ്സിൽ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഓ, അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയാണ് കേട്ടോ, ഇങ്ങനെയെല്ലാം ചെയ്ത് ശിക്ഷിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പരീക്ഷിക്കുകയാണ്, അള്ളാഹു ഇങ്ങനെയെല്ലാം പ്രയാസം നൽകുമ്പോഴും നമ്മൾ ഓരോരുത്തരും ആ പ്രയാസത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ, ഈമാനോടുകൂടി പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു ജീവിതവും മരണവും നൽകിയത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എത്രേ അത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തു മുൽക്കിലൂടെ. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിലൂടെ, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആര് എന്നറിയാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് നൽകിയതാണ് എന്ത് ജീവിതവും മരണവുമെന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുമ്പേ ആ മരിച്ചു പോകുന്നതിന് മുമ്പ് കൂട്ടുകാർ നമ്മൾ ഓരോരുത്തരും ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആ സൂചനകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പണിയെടുത്ത് അതിനുവേണ്ടി അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇവിടെ ഇനി കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത്, ഈ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു, ഇനി നമ്മൾ എന്തു ചെയ്യണം? അള്ളാഹുവിനോട് മാത്രം ദുആയിരക്കണം, പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കുഞ്ഞു കരങ്ങൾ അള്ളാഹുവിനോട് നീട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ട്, വിശ്വാസം.

കൂട്ടുകാരെ, വിഷമം, പ്രയാസം, ദുഃഖം എല്ലാം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പതറാതെ അടിയുറച്ചു നിൽക്കണം. എന്നിട്ട് നമുക്കെല്ലാവർക്കും

0: ആ നോക്കു കൂട്ടുകാരെ, ആ പാട്ടിങ്ങനെ പാടുമ്പോ തന്നെ എന്തൊരു ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിങ്ങനെ പാടുമ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറയുമ്പോൾ എത്ര ആശ്വാസമാണുള്ളത് ഹൃദയങ്ങളിലുള്ളിൽ. ഹൃദയങ്ങളുടെ ഉള്ളിനുള്ളിൽ എന്താശ്വാസമുണ്ടാകുന്നു, എത്ര സമാധാനമാകുന്നു, എത്ര സാന്ത്വനമാകുന്നു. നമ്മുടെ ഹൃദയങ്ങളുടെ സ്പന്ദനം അതിൻ്റെ ഇടിപ്പിനൊരാശ്വാസമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കപ്പെടുമ്പോൾ അല്ലേ നമ്മൾ പെരുന്നാളിനൊക്കെ തക്ബീർ പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ തക്ബീറൊക്കെ പറഞ്ഞപ്പോൾ എന്താശ്വാസമാണ്, അല്ലാഹു അക്ബർ അല്ലാഹുവാണ് വലിയവൻ. നമ്മൾ വീണ്ടും പറയും, ഒരു പ്രാവശ്യം പറഞ്ഞാണോ, അല്ല വീണ്ടും പറഞ്ഞു, അല്ലാഹു അക്ബർ അവനാണ് വലിയവൻ, ലോകത്തിൻ്റെ രക്ഷിതാവായവൻ അവൻ മാത്രമാണ്. ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാലോ കൂട്ടുകാർക്കും, അല്ലാഹു അഹദാണെന്നും ഏകനാണെന്നും അല്ലേ കുറേ പാട്ടുകളും കഥകളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നെല്ലാം അല്ലേ. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും അഴകേറുമിരുലോകം, അഹദിൻ്റെ കഴിവാണ്. അല്ലേ നമ്മൾ കേട്ടിട്ടില്ലേ പാട്ട്, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ. അല്ലാഹു ഏകനാണെന്നും ഈ ലോകം ഇതിനുള്ളതെല്ലാം ഈ ഇഹലോകവും പരലോകവും എല്ലാം പടച്ചത് അല്ലാഹു മാത്രമാണെന്ന് കേട്ടിട്ടില്ലേ കൂട്ടുകാരെ. നമ്മൾ ഓരോരുത്തരും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ഇങ്ങനെ, അപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ മനുഷ്യനെ എല്ലാം ഇങ്ങനെ പരീക്ഷിക്കുവാൻ സാധിക്കുന്നവൻ അല്ലാഹു ആണ് എങ്കിൽ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഈ പരീക്ഷണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനും കഴിവുള്ളവൻ ആരുമാത്രമാണ്? ആരുമാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ് അല്ലേ. ആ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഇരുകരങ്ങളും ഉയർത്തണം റബ്ബിലേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ടും, അല്ലാഹുവേ ഞങ്ങൾ പ്രയാസത്തിലാണല്ലാ, അല്ലാഹുവേ നിന്റെ പ്രയാസം, അല്ലാഹുവേ നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ല എന്നിങ്ങനെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ നിന്റെ അനുഗ്രഹമായ മഴ നീ അല്ലാഹുവേ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു നൽകിയതുപോലെ മറ്റു മഴയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തെ നീ എത്തിക്കണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയം കൈവരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയം കൈവരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് അള്ളാഹുവെ എന്നെ പ്രയാസത്തിലാണ്, അള്ളാഹുവെ എന്നെ പ്രയാസപ്പെടുത്തില്ല അല്ലാ എന്നിങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ ശരിയാവോ? നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ പ്രാർത്ഥനകളെ അള്ളാഹുവിനെ അള്ളാഹു നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു എന്ന് അള്ളാഹുവിനോട് അങ്ങോട്ട് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളും കൂടെ കൂടെ ചേർത്ത് ഇങ്ങനെ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം എന്ത് ചെയ്യും? അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി നൽകിയാൻ ഗ്രഹിക്കുമാറാകട്ടെ കൂട്ടുകാരെ. അപ്പോൾ ഈ പ്രയാസവേളയിലും പ്രതിസന്ധി വേളയിലും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരൊറ്റ പാഠം എന്താണ്? നമ്മുടെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് നൽകി വിളിച്ചോതി നൽകുന്ന പാഠം എന്താണ് കൂട്ടുകാരെ? ഈത് പ്രയാസങ്ങളിലും ഏത് പ്രയാസങ്ങളിലും വിളിക്കാൻ പ്രാർത്ഥിക്കാൻ ഉത്തരം തരാൻ കഴിവുള്ളവൻ അത് ലോകകഴിച്ച നാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയാണെന്നും ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാഠം, നമുക്ക് ഈ പ്രയാസങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. ഇനി കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ പ്രയാസത്തിനനുഭവിച്ചിട്ട് കുറേ ആളുകൾ ഇങ്ങനെ പ്രയാസത്തിലാണ് അല്ലേ, അവരുടെ വീടുകളെല്ലാം വൃത്തികേടായും ചെളിയും മണ്ണുമായി, അങ്ങനെ കുറേ ആളുകൾ വീടെല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കുറേ ആളുകൾ, അതുപോലെ തന്നെ ഭക്ഷണമൊന്നുമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇല്ലേ കൂട്ടുകാരെ, നമ്മുടെ ചുറ്റുമുണ്ടല്ലേ, ഇല്ലേ? ആ ഉള്ള ആളുകളെ സഹായിക്കാനാണ് ഇനി നമ്മൾ തയ്യാറാകേണ്ടത്. റബ്ബിനോട് പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാകേണ്ടത് കൂട്ടുകാരെ, ആ അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട ആളുകളെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, സഹായസ്ഥങ്ങൾ നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് നമ്മൾ കഴിക്കുന്നതിൻ്റെ പാതി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് പോലെ അവരെയും ഭക്ഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വസ്ത്രമില്ലാത്തവർക്ക് നമ്മൾ ഉടുക്കുന്നത് പോലെ അവരെ കൊണ്ട് ഉടുക്കിപ്പിക്കുവാൻ നമ്മുടെ വസ്ത്രങ്ങൾ അവർക്ക് നമ്മൾ ദാനം ചെയ്യണം. പെരുന്നാളിൻ്റെ ദിനരാത്രങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും നാലും വസ്ത്രമെടുത്തവർ ഒരു വസ്ത്രം മാത്രം ഉപയോഗിച്ച് ബാക്കി ഒന്നും രണ്ടും മൂന്നും എല്ലാം നമ്മുടെ പ്രയാസത്തിൽപ്പെട്ട, ദുരിതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ആ വസ്ത്രങ്ങളെ മാറ്റിവെക്കണം. എത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ ലോകത്ത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണമെന്നും, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിക്കുന്നത്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നും, ലോകഎഴുത്തനാഥനായ പടച്ച റബ്ബ് നമ്മളോട് കരുണ കാണിക്കുമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും ആ പ്രവാചകനെ പോലെ, ആ പ്രവാചകന്റെ ജീവിതത്തെ പോലെ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ പാവപ്പെട്ടവരെ, ഈ പ്രയാസത്തിൽപ്പെട്ടവരെ എല്ലാവരും അല്ലേ, ഭക്ഷണം കഴിച്ചവർക്കുണ്ടാകാം, കഴിക്കാത്തവരുണ്ടാകാം, വസ്ത്രമെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയ ആളുകളുണ്ടാകാം, ഭക്ഷണങ്ങളെല്ലാം വെള്ളത്തിലും മറ്റും മണ്ണിടിച്ചിലുകളിലും ഉരുൾപൊട്ടലുകളിലും എല്ലാം വന്ന് സംഭവിച്ചു പോയവരുണ്ടാകാം. പക്ഷേ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന, വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ട ഉമ്മയും വാപ്പയും ഈ മലവെള്ളപ്പാച്ചലിലും ഈ മഴവെള്ളപ്പാച്ചലിലും അതുപോലെ ഈ ഉരുൾപൊട്ടലുകളിലും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, ഉമ്മയില്ലാ സഹോദരങ്ങളുണ്ടാകാം, ഉപ്പയില്ലാ സഹോദരങ്ങളുണ്ടാകാം. കൂട്ടുകാരെ, ഈ പ്രളയത്തിൽപ്പെട്ട, ഈ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് നമുക്കെന്തു ചെയ്യാൻ സാധിക്കും, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു എന്നത് നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരെ ഒരു ചോദ്യചിഹ്നമാക്കി ഇന്ന് ഉമ്മയോട് ഇന്ന് ഉപ്പയോട് പറയണം. വാപ്പ, നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറായില്ലല്ലോ, അവർക്ക് ഒരു സഹായഹസ്തം പോലും നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായില്ലോ, നമ്മളെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും വാപ്പാ എന്ന് നമ്മൾ വാപ്പയോടും ഉമ്മയോട് നല്ല കുട്ടികളായി, സ്നേഹവും കാരുണ്യവും വാത്സല്യവുമുള്ള കുട്ടികളായി ചോദിക്കാൻ നമ്മൾ തയ്യാറാകുക, എന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള സഹായഹസ്തങ്ങൾ നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. പീസ് റേഡിയോ അതിനുള്ള അവസരം തന്നെ ഒരുക്കുന്നുണ്ട്, സഹായ ഹസ്തങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ പ്രയാസത്തിൽപ്പെട്ട ആളുകൾക്കും. അപ്പോൾ ഈ പീസ് റേഡിയോ സംവിധാനം വഴിയും നിങ്ങൾക്ക് സഹായിക്കാം, അല്ലാതെയും സഹായിക്കാം, ഏത് രീതിയിലും നിങ്ങൾക്ക് സഹായിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം ഈ പാവപ്പെട്ടവരെ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കാം, പ്രയാസങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കാം എന്ന ഒരു ക്യാപ്ഷനോടുകൂടി നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ ജീവിതത്തിൽ മുൻനിർത്തിക്കൊണ്ട് എല്ലാ പ്രയാസങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാക്കി ഈ പാവപ്പെട്ടവരെ, ഈ സഹായികളെ, സഹായം ആവശ്യമുള്ളവർക്ക് സഹായവും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായി, നല്ല കുട്ടികളായി. പൂമരത്തണലിൻ്റെ ശ്രോതാക്കളെല്ലാം നല്ല കുട്ടികളാണ് എന്ന ഒരു ലക്ഷ്യബോധത്തോടുകൂടി, ആ ഒരു ലക്ഷ്യത്തോടുകൂടി വളർന്നു വളരാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. മാതാപിതാക്കൾ അതിന് അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുക, അവരെ കൊണ്ട് സഹായങ്ങൾ ചെയ്യിപ്പിക്കാൻ എല്ലാ മാതാപിതാക്കളും തയ്യാറാകുക. അവരോട് പറയണം, മക്കളെ ഇന്ന സഹായം നിങ്ങൾ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ഓരോരുത്തരും പറയണം. മക്കളെ കൊണ്ട്, മക്കളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടായാലും സാധനങ്ങൾ കൊടുത്തിട്ടായാലും ആ പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ അവരെ നിങ്ങൾ അതിന് പ്രാപ്തരാക്കിയെടുക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയും അള്ളാഹു സ്വാലിഹായ മക്കളാക്കി വളർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടുകാർ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു കാര്യത്തിൽ ഇടപെടുകുമെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടും ഈ പ്രാവശ്യത്തെ എപ്പിസോഡിന് തൽക്കാലം വിട വാങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാന തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പരീക്ഷണങ്ങളിൽ നിന്ന് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അൽ ഫഹദ് പൂന്തുറ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ചെറിയ വാക്കുകളിൽ ഒരായിരം ആശയങ്ങൾ പകർന്നു തരുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെപ്പറ്റി ഹദീസുകളിൽ കാണാം, ലം യകുൻ യസ്റുദുൽ ഹദീസ കാന യുഹദ്ദിസു ഹദീസ ലോ അദ്ദഹുൽ ആദ്ദു ലഅഹ്സാഹു. അദ്ദേഹം വെറുതെ കുറേ ചറബറ വർത്താനം പറയുന്ന ആളല്ല,
5: അല്ല
4: വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ വാക്കുകൾ എണ്ണാൻ ഒരാൾ ശ്രമിച്ചാൽ അയാൾക്കത് കഴിയുമെന്നാണ്. അപ്പോൾ ചെറിയ വാക്കുകൾ വിശാലമായ അർത്ഥങ്ങൾ. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് നസറുള്ള സലാഹി.
6: പീസ് റേഡിയോ നുറുങ്ങുകൾ, കഴിഞ്ഞതെല്ലാം മറക്കുക. ഒരു നവജീവോദയത്തിനുള്ള ആഹ്വാനമാണ് ഈ ഗ്രന്ഥത്തിൽ ഉടനീളം കേൾക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിൻ്റെ മംഗളധ്വനി. കഴിഞ്ഞതെല്ലാം മറക്കുക, ഒരു പുതിയ തുടക്കം കുറിക്കുക, ഇതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചൈനയിലെ ഉന്നത നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പ്രസ്താവിക്കുകയുണ്ടായി. ഇത് ഒരു ജീവിത തത്വശാസ്ത്രമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നിരവധി കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്യാഹിതം ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ സംബന്ധിച്ച വിലപ്പെട്ട രേഖകളും ഉപകരണങ്ങളും അഗ്നിക്കിരകയായി. $20,00,000 നഷ്ടം വരുത്തിവെച്ച ആ ദുരന്തം കണ്ടുകൊണ്ട് എഡിസൺ നിശ്ചലനായി നോക്കി നിൽക്കുകയായിരുന്നു. ഈ സംഭവത്തെപ്പറ്റി കേട്ട് ഓടിയെത്തിയ മകനോട് എഡിസൺ പറഞ്ഞു, മകനെ, ഓടിപ്പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരൂ. ഇതുപോലൊരു കാഴ്ച ജീവിതകാലത്ത് ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പിറ്റേ ദിവസം രാവിലെ തന്റെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരിക്കപ്പെടാത്ത ഗവേഷണ പഠനങ്ങൾ സംബന്ധിച്ച രേഖകളുടെയും ചാമ്പൽ കുനകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ 67-കാരനായ എഡിസൺ ഇപ്രകാരം പറഞ്ഞു, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വലിയ വിലയുണ്ട്. എല്ലാ പിശകുകളും തെറ്റായ ചിന്തകളും കത്തിപ്പോയി. ദൈവത്തിന് നന്ദി, ഇനി പുതുതായി എല്ലാം തുടങ്ങാമല്ലോ. പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാം വിലകൽപ്പിച്ചിരിക്കുന്ന പലതും വെന്ത് വെണ്ണീറായിത്തീർന്നിരിക്കുന്നത് കാണാം. ദുരന്തങ്ങളുടെയും തകർന്ന സ്വപ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ചാമ്പൽ കുനകളിൽ കാലുകുത്തി നിൽക്കുന്നവരായിരിക്കാം നമ്മിൽ പലരും. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള അവസരങ്ങളായി നാം അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ കണക്കാക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റും, പ്രതീക്ഷകൾ തകരും. തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങളുടെ വെണ്ണീർ മാത്രമേ പലപ്പോഴും കാണുകയുള്ളൂ. എന്നാൽ ഇവയെല്ലാം ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള ആഹ്വാനമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കുവാൻ കഴിയൂ. നനച്ചിരിക്കാത്ത വേളകളിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങൾ ദൈവത്തിൻ്റെ വരദാനങ്ങളായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, കഴിഞ്ഞതെല്ലാം മറക്കുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ നസറുള്ളാ സ്വലാഹി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
4: നാമങ്ങൾ ഒരു ആളുകളെയും തിരിച്ചറിയാനുള്ളതാണ്. അവരുടെ പേരുകളിലൂടെ, നാമങ്ങളിലൂടെ അവരെക്കാലത്തും തിരിച്ചറിയപ്പെടുന്നു, ഓർക്കപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പരിചയപ്പെടുത്തിയ നാമങ്ങൾ അവനെ തിരിച്ചറിയുവാനും ആ നാമങ്ങളിലെ വൈശിഷ്ട്യമായ വിശേഷണങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉപകരിക്കുന്നതാണ്. പഠിക്കാം. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ അൽ മുജീബ് എന്ന റബ്ബിൻ്റെ നാമത്തെ സംബന്ധിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മദീനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും ആശയും പ്രതീക്ഷയും ഒക്കെയായിട്ടുള്ളത്. ആ പടച്ചറബിനെ ശരിയായ വിധത്തിൽ അറിയുമ്പോൾ നമ്മളനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നത് അവിതർക്കിതമാണ്. അതുകൊണ്ടുതന്നെ അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്കേറെ പ്രയോജനകരമായ പ്രാപ്തമാക്കുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെ സംബന്ധിച്ചുള്ള അറിവും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള ബോധവും. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര ഒരു വിശ്വാസി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഒരു നാമമാണ് അൽ മുജീബ്, അഥവാ ഉത്തരം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലദീ യുജീബു ദുആ ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകൾ പടച്ചറബിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്നവനാണ്. ഇജാബത്തുൽ മുജീബ് ബിൽ അത്താ, ചിലപ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യുന്നത് അവൻ ചോദിച്ച അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞതുപോലെ, ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് ഏറ്റവും അടുത്തവനും ഉത്തരം ചെയ്യുന്നവനുമാണ്. സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, ആഗ്രഹങ്ങൾ എത്രയുണ്ടെങ്കിലും, സങ്കടങ്ങളും പ്രയാസങ്ങളും അനവധിയാണെങ്കിലും, എന്തും പറയാൻ നമുക്ക് ഒരു ആശ്രയമുണ്ട്, അത്താണിയുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരുക്കമായിട്ടുള്ള അള്ളാഹു ആ പ്രാർത്ഥനകൾക്ക്, ആവശ്യങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനായ അള്ളാഹു നമ്മുടെ ഏത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കെൽപ്പുറ്റവനാണവൻ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലഖും, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങളെന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താകട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാകട്ടെ, അത് പടച്ചറബിനോട് പറഞ്ഞ് ചോദിച്ച് വാങ്ങാൻ നമുക്കാകണം. അള്ളാഹു അതിനാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ദുആ ചെയ്യൂ. കഴിവുറ്റ, കെൽപ്പുറ്റ, എല്ലാം തരാൻ സന്നദ്ധനായ അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, യദുല്ലാഹി മൽ ആ ലാ തഗൈലുഹ നഫഖ, അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞതാണ്, പടച്ചറബിൻ്റെ ഖജനാവ് ഒരിക്കലും ശൂന്യമല്ല. കയ്യിലുള്ളത് ചെലവഴിക്കുന്നതിലൂടെ കുറഞ്ഞു പോവുകയോ തീർന്നു പോവുകയോ ഇല്ല. സഹാ ഉല്ലൈലി വൻ നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അത്യധികം ധാരാളമായി ഉദാരത ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ആകാശഭൂമികൾ സൃഷ്ടിച്ചതു മുതൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ പടച്ചറബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ്റെ കൈകളിലുള്ളത് തീർന്നു പോകുന്നില്ല. ചോദിച്ചത് തരാൻ കെൽപ്പുള്ള, തരാൻ ഒരുക്കമുള്ള അള്ളാഹു. അങ്ങനെ ഒരു റബ്ബുണ്ടായിട്ടും ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ഒക്കെ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മളേക്കാൾ ദുർബലരായ എത്രയോ ആളുകളോട് നമ്മൾ കെഞ്ചി കേണ് താഴ്ന്നു പറയാറുണ്ട്. അവർക്കാർക്കും നമ്മളെ കാര്യമായൊന്ന് രക്ഷിക്കുവാനോ സഹായിക്കുവാനോ സാധിക്കുകയില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. എന്നാൽ എല്ലാം കേൾക്കാനൊരുക്കമുള്ള, എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള, കെൽപ്പുള്ള ആ പടച്ചറബിനെ അവൻ്റെ വാതിൽക്കൽ മുട്ടാൻ, അവനിലേക്ക് കൈകൾ നീട്ടാൻ നമുക്കാകുന്നില്ല എങ്കിൽ നമുക്കാണ് അപജയം സംഭവിച്ചത്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദആൻ, സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കൂ പ്രവാചകരെ, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട്. അവരുടെ എല്ലാം കണ്ടുകൊണ്ട്, അവരുടെ എല്ലാം കേട്ടുകൊണ്ട്, അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെയുണ്ട് ഞാൻ.

കൊടുക്കുകയും ചെയ്യുന്നവനായി അല്ലാഹുവല്ലാതെ മറ്റാരുണ്ട് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമായതാണ്. അല്ലാഹുവിനോടാകുമ്പോൾ ആ ചോദ്യത്തിന് അർഹതയുണ്ട്, ന്യായമുണ്ട്. അവിശ്വാസികൾക്ക് പോലും അത്തരം ഘട്ടങ്ങളിൽ അല്ലാഹു സഹായം ചെയ്തിട്ടുണ്ട്. ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ, വൈദ റഖിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യുന്ന ബഹുദൈവാരാധകരായ ആളുകൾ അവരുടെ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് അപകടത്തിൽ പെട്ടുപോകും എന്ന ആ നിർണായക ഘട്ടത്തിൽ ഭയാശങ്കയോടുകൂടി അവിശ്വാസികൾ പോലും വിളിച്ചു ചോദിക്കും പടച്ചറബിനോട്. അവർ അതുവരെയും പ്രാർത്ഥിച്ച, ആരാധിച്ച, നേർച്ച വഴിപാടുകൾ സമർപ്പിച്ച അവരുടെ ദേവന്മാരെയും ദേവികളെയും കുലദൈവങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് അവർ പടച്ചറബിനെ വിളിച്ചു തേടും. അങ്ങനെ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിക്കഴിഞ്ഞാൽ ഫൈദാഹും യുഷരിക്കൂൻ, കരയിലേക്ക് വന്നാൽ അവർ വീണ്ടും പഴയ രീതിയിലേക്ക് പെട്ടുപോകുന്നു എന്നാണ് ഖുർആൻ അവരെ പറ്റി ആക്ഷേപിച്ച് പറഞ്ഞത്. അതേപോലെ ഇബ്ലീസ്, ആ ഇബ്ലീസ് പടച്ചവനോട് ചോദിച്ചു, അതിനും അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഖാല റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, സൂറത്തു നഹൽ 16:36-38 ആയത്തുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകാവസാനം വരെ ആയുസ് നീട്ടി കൊടുക്കണം എന്ന് റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ, ഇന്നക്ക മിനൽ മുൻളരീൻ, നിനക്ക് അവഗണന സാവകാശം നൽകപ്പെട്ടിട്ടുണ്ട് എന്നല്ലാഹു പറയാൻ. അപ്പോ അവിശ്വാസികളെപ്പോലെ, ബഹുദൈവാരാധകരെപ്പോലെ അല്ല, പിശാചിനെ പോലെയല്ല, ഇബ്ലീസിനെ പോലെയല്ല നമ്മൾ. അല്ലാഹുവിലേക്ക് പരമാവധി അടുത്ത് നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്ത് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ഒക്കെയുള്ള നമ്മൾ, വീഴ്ചകളോ കുറവുകളോ സ്വാഭാവികമാണ് സംഭവിച്ചാൽ തന്നെയും, പടച്ചറബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തിയാൽ അവൻ കൈകൾ തട്ടിമാറ്റുകയില്ല. അവൻ അൽ മുജീബ്, പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്നവനാണ്, ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കാത്തവനാണ്. അപ്പോൾ ദുആ ചെയ്യേണ്ടത് അങ്ങനെയുള്ള പടച്ചറബിനോടായിരിക്കണം. നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത്. പടച്ചറബിനോട് മാത്രമായിരിക്കണം അത് പറയേണ്ടത്. അവന് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്തുവാനും നമുക്ക് കാര്യങ്ങൾ നിർവഹിച്ചു തരുവാനും കഴിയൂ. അല്ലാഹു ഉത്തരം ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ തന്നെ എത്ര കാണാം. നമ്മുടെ പരിസരങ്ങളിൽ തന്നെ എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. മക്കളില്ലാതെ സങ്കടപ്പെട്ട് വിഷമിച്ച എത്രയോ ആളുകൾക്ക് പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോൾ അല്ലാഹു സന്താനങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു തരുന്ന രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം അതിന് സാക്ഷ്യമല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം അവർ ദാമ്പത്യ ജീവിതം നയിച്ച് ശരീരത്തിന് ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിൻ്റെ അവശത എത്തിയിട്ടും അള്ളാഹുവിനോട് പ്രതീക്ഷയോടുകൂടി ചോദിക്കുന്നു, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, അള്ളാഹുവെ ന്യൂനതകളില്ലാത്ത നല്ല ഒരു സന്താനത്തെ നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുത്ത ആ ഉത്തരമാണ് വാസ്തവത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കളാണ്. അപ്രകാരം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് യഹ്യ എന്ന ഒരു പ്രവാചകനെ പുത്രനായി നൽകി. ഇതേപോലെ യഅക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരരായ രണ്ട് മക്കളെ നഷ്ടപ്പെടുന്ന രംഗം, ചരിത്രം വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ട് ആ പടച്ചറബിനോട് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് യഅക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ദുആ, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടങ്ങളും ആവലാതികളും വേവലാതികളുമൊക്കെ ഞാൻ അല്ലാഹുവിനോട് ഏറ്റുപറയുകയാണ്. ആ പടച്ചറബ് ദുആ കേട്ടു, ഉത്തരം ചെയ്തു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലങ്ങൾക്ക് ശേഷം വളരെയധികം ഉന്നതമായ അവസ്ഥയിൽ തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരൻ ബിന്യാമീൻ, അദ്ദേഹവും വളരെ നല്ല രൂപത്തിൽ തിരിച്ചു വരികയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു

0: സ്ലാം ഖുർആൻ പറഞ്ഞ മറ്റൊരു പ്രവാചകനാണ്. അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെട്ട രംഗം ഖുർആൻ പറയുന്നുണ്ട്. നീണ്ട കുറേ വർഷങ്ങൾ, പതിറ്റാണ്ടുകളോളം രോഗിയായി കുറേയധികം പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ കടന്നുപോയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യുന്നു. റബ്ബി അന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അള്ളാഹുവേ, എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ്. ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി പടച്ചറബിനെ വിളിച്ച് തേടിയപ്പോൾ ആ ദുആക്ക് തേട്ടത്തിന് ഉത്തരം ചെയ്തവനാണ് അൽ മുജീബ്. ആ പടച്ചറബ് ഇന്നുമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ അവൻ സന്നദ്ധനാണ്, ഒരുക്കമാണ്. ഉത്തരം ചെയ്യൽ ഒരുപക്ഷെ പല വിധത്തിലുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ചിലപ്പോൾ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ തരലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും ദുരന്തങ്ങളും അപകടങ്ങളും നമ്മുടെ ദുആ നിമിത്തം അല്ലാഹു തട്ടിമാറ്റിലായിരിക്കും. അതുമല്ലെങ്കിൽ പരലോകത്തേക്ക് പുണ്യമായി, പരലോകത്ത് നന്മയായി ആ പ്രാർത്ഥന അല്ലാഹു പുണ്യങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു മാറ്റിവെക്കുമെന്നാണ്, സൂക്ഷിച്ചു വെക്കുമെന്ന്. ഒരു വിശ്വാസി പടച്ചറബിനോട് തേടുന്ന തേട്ടം, അത് കേവലം ഒരു ദുർബലൻ്റെ തേട്ടമോ ചോദ്യമോ അല്ല. ശക്തനും കാരുണ്യവാനുമായ പടച്ചറബിനോട് നടത്തുന്ന ചോദ്യം, തേട്ടം, അതൊരു ഇബാദത്താണ്. അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പടച്ചറബിനോട് ചോദിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അതേപോലെ ആ ചോദ്യങ്ങളിൽ ചിലതിന് ചില പ്രത്യേക പരിഗണനകളുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. അതും നമ്മൾ സൂക്ഷിക്കണം. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. മൂന്ന് പ്രാർത്ഥനകൾ തീർച്ചയായും ഉത്തരം ചെയ്യപ്പെടുന്നതാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഒന്ന് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്, ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്, ഒന്ന് മറ്റൊന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്, വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം മർദ്ദിതൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളൊക്കെ പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അവ അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും നമുക്ക് എതിരിൽ വരുന്ന പ്രാർത്ഥനകളായി നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയോ, ഒരു മർദ്ദിതൻ്റെ പ്രാർത്ഥനയോ, ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥനയോ, ഒരു നോമ്പുകാരൻ്റെ പ്രാർത്ഥനയോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്തു സ്വാഫാത്തിൽ 75-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വലഖദ് നാദാനാ നൂഹുൻ ഫലനിഅമൽ മുജീബൂൻ. നമ്മെ നൂഹ് അലൈഹിസ്സലാം വിളിച്ചു, ദുആ ചെയ്തു, ഫലനിഅമൽ മുജീബൂൻ, അപ്പോൾ നാം എത്ര നല്ല ഉത്തരം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ചോദിക്കാൻ മടിക്കേണ്ടതില്ല. ഏത് സങ്കടവും ഏത് ആവശ്യവും നമുക്ക് പറയാം. ദൃഢബോധ്യത്തോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ചോദിക്കണം. പോയാലൊരു ചോദ്യം കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിയിലാകരുത്. ഉദുഉല്ലാഹ തബാറക വ തആല വ അൻതും മൂഖിനൂന ബിൽ ഇസ്തിജാബ. ഉത്തരം കിട്ടുമെന്ന ദൃഢപ്രതീക്ഷയോടുകൂടി, വിശ്വാസത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് തേടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ ദുആ ചെയ്യുമ്പോൾ ധൃതി കൂട്ടരുത്. ഞാൻ എത്ര നാളായി പറയുന്നു, ചോദിക്കുന്നു, പടച്ചറബ്ബെൻ്റെ നേരെ കണ്ണു തുറക്കുന്നില്ല, തരുന്നില്ല എന്ന രീതിയിൽ മടുപ്പും നിരാശയും ഉണ്ടാകരുത്. ചോദിച്ചുകൊണ്ടേയിരിക്കണം. ദുആ കൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നഷ്ടമില്ല, ലാഭങ്ങൾ മാത്രമാണ്. അതൊരു ഇബാദത്താണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉത്തരം ചെയ്യാൻ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം, അത് നീക്കണം. ഹറാമുകൾ തിന്ന്, ഹറാമുകൾ കുടിച്ച്, ഹറാമുകൾ ഉടുത്ത്, ഹറാമിൽ മുഴുകിയ നിഷിദ്ധങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരിഗണിക്കാതെ തോന്നിയതുപോലെയുള്ള ജീവിതം നയിച്ച ഒരാൾ നടത്തുന്ന പ്രാർത്ഥന ചിലപ്പോൾ ആ തടസ്സങ്ങൾ കൊണ്ട് അള്ളാഹു ഉത്തരം ചെയ്യാതെ പോയേക്കും. അപ്പോൾ ഉത്തരം ചെയ്യുന്ന അൽ മുജീബ് പടച്ച റബ്ബിനെ നാം തിരിച്ചറിയണം. മുജീബായ അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പറയാനും അതിലൂടെ പരിഹാരം കണ്ടെത്തുവാനും സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമം ഗുണവിശേഷണമായ അൽ മുജീബ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ ഷമീർ മദീനി നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
2: അപ്പം ഇന്നലെ എൻ്റെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് വന്നിട്ട് എന്നോട് പറയാണ്, ഉപ്പാ എന്നോട് ടീച്ചർ ഒരു കഥ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ കഥ രചിക്കാനാണോ പഠിക്കേണ്ടത്, പറയാനാണോ പഠിക്കേണ്ടത്? അതൊന്നും അവൾക്ക് അറിയാനായിട്ടില്ല. എന്നാലും പറഞ്ഞു, ടീച്ചർ എന്നോട് നല്ലൊരു കഥ പറയാനാണ് പറഞ്ഞത്. കഥ എപ്പോഴും ആളുകളെ ഏറ്റവും നല്ല ഒരു മാനസിക സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു ഇമ്പമാർന്ന മനസ്സിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് തന്നെയാണ് കഥ. പീസ് റേഡിയോ അതിൻ്റെ പ്രോഗ്രാമുകളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് കഥ പറയാം. നമ്മളിനി ചെല്ലുന്നത് കഥ പറയാം സെഷനിലേക്കാണ്. അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. മനോഹരമായ ഒരു കഥയാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ബഹുമാന്യനായ ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു കഥ നിങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കപ്പെടുന്നു.
3: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൻ്റെ കഥകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് വളരെ രസകരമായൊരു കഥ കേട്ടാലോ. കഥയുടെ പേരെന്താണെന്നോ? മനസ്സിൻ്റെ സൗന്ദര്യം. എടാ ബിലാലേ, ആ ബോളൊന്നും ഇങ്ങനെ എടുത്തുകൊണ്ടുവാ. കൂട്ടുകാരുടെ ഉറക്കെയുള്ള വിളി കേട്ട് ബിലാൽ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. കൂട്ടുകാരുടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ അവനൊന്ന് മയങ്ങിപ്പോയി. അടുത്ത് ചെറിയൊരു കുറ്റിക്കാടുണ്ട്, അതിലേക്ക് ബോൾ പോയാൽ കണ്ടെത്തുന്ന ജോലി അവൻ്റേതാണ്. അവൻ ഓടിച്ചെന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പന്ത് തപ്പിയെടുത്തു കൊടുത്തു. എടാ, ഇനി ഞാനും ഒന്ന് ബോൾ എറിഞ്ഞോട്ടെ? ബിലാൽ ഫഹദിനോട് ചോദിച്ചു. അവനാണ് കൂട്ടത്തിലെ നേതാവ്. ഏയ്, വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്ന് കണ്ടാ മതി, അവൻ അല്പം പുച്ഛത്തോടെ പറഞ്ഞു. ഇത് കേട്ട ബിലാൽ കുറച്ചപ്പുറത്തുള്ളൊരു മരച്ചുവട്ടിലേക്ക് സങ്കടത്തോടെ നടന്നു. അവൻ്റെ കണ്ണിൽ നിന്നും അവനറിയാതെ തന്നെ കണ്ണുനീര് പൊഴിയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെയാണ്, ഞാനൊന്ന് ഇവർക്കിങ്ങനെ പന്തെടുത്തു കൊടുക്കുന്നൊരു പണിക്കാരൻ, അവൻ സങ്കടത്തോടെ ഓർത്തു. തൻ്റെ വില കുറഞ്ഞ വസ്ത്രവും ഇരുനിറവും നോക്കി കൂട്ടുകാർ എപ്പോഴും കളിയാക്കും. അവരൊക്കെ വലിയ പണക്കാരുടെ മക്കളാണ്. കൂലിപ്പണിക്കാരനും രോഗിയുമായ എൻ്റെ ഉപ്പാക്കൊരിക്കലും എനിക്ക് നല്ലൊരു ഡ്രസ്സോ ചെരുപ്പോ ഇതുവരെ വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം വിസ്ഡം സ്റ്റുഡൻസ് വിതരണം ചെയ്ത ഏത് കിസ്വയിൽ നിന്ന് ലഭിച്ച 2 ജോഡി ഷർട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അത് തന്നെ ധരിക്കുന്നതിനാൽ അതൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നീ ഫ്രീ ആയി കിട്ടിയ ഷർട്ടല്ലേ ഇടുന്നത്? നോക്ക്, എനിക്ക് ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വില കൂടിയ ഷർട്ടും ഷൂവൊക്കെ ഉണ്ടെന്ന് ഇടക്ക് ഫഹദ് ഇങ്ങനെ ബിലാലിനെ കളിയാക്കി പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ അവൻ എന്തൊരു വിഷമാന്നു. ഇളം കാറ്റേറ്റ് മരച്ചുവട്ടിൽ ഇങ്ങനെ ഓരോന്നോർത്തിരിക്കവേയാണ് ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ കേട്ടത്. എന്റെ തല പൊട്ടിയേ, ഓടി വരണേ! ഫഹദിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. ബിലാൽ കളിസ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ഫഹദ് അതാ ചോരയിൽ കുളിച്ചു കിടക്കണ്. ആരോ ബോളെറിഞ്ഞപ്പോൾ തലയിൽ കൊണ്ട് വീണതാണ്. തല കല്ലിൽ തട്ടിയാണ് വീണത്. ചോര കണ്ടയുടൻ ബാക്കിയുള്ളവരെല്ലാം പേടിച്ചു ഓടിയിരിക്കുകയാണ്. ബിലാൽ ഫഹദിന്റെ അടുത്തിരുന്ന് അവൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചു. ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വേഗം തൻ്റെ ഷർട്ട് അയച്ചുകൊണ്ട് അതുകൊണ്ട് ഫഹദിന്റെ തലയിലൊന്ന് മുറുക്കെ കെട്ടി. ബിലാലേ, ഞാനിപ്പം മരിക്കും, വേഗം ആരെങ്കിലും വിളിച്ച് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, ഫഹദ് വിളിച്ചു പറഞ്ഞു. ഫഹദ് കുറച്ചപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓടിപ്പോയി വിവരം പറഞ്ഞു. അവർ ഫഹദിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. താമസിയാതെ ഫഹദിന് ആശുപത്രിയിലെത്തിച്ചു. ആ വാഹനത്തിൽ ബിലാലും കയറി കേട്ടോ. തലയിൽ മുറിവ് കെട്ടിവെച്ചതുകൊണ്ട് അധികം ബ്ലഡൊന്നും നഷ്ടമായില്ല. അല്ലെങ്കിൽ ബ്ലഡ് പോയി പ്രശ്നമായേനെ, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ. ഫഹദ് നന്ദിയോടെ ബിലാലിനെ നോക്കി. അവൻ്റെ മനസ്സിൽ ബിലാലിനെ പരിഹസിച്ച് പറഞ്ഞതെല്ലാം ഒരു വേള മിന്നി മറഞ്ഞു. അവസാനം ഒരു പ്രയാസമുണ്ടായപ്പോൾ സഹായിക്കും അവനേ ഉണ്ടായതുള്ളൂ. ബിലാലേ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഇനി മുതൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ നീയടാ, ബിലാലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഫഹദ് പറഞ്ഞു. അതൊന്നും സാരമില്ല ഫഹദേ, ആരെയും വസ്ത്രം നോക്കിയും തൊലിയുടെ നിറം നോക്കിയും നമ്മൾ വിലയിരുത്താതിരുന്നാൽ മതി, ഹൃദയമല്ലേ നന്നാവേണ്ടത്? അത് കേട്ട് ബിലാൽ ഇങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും അല്ലേ? ഇങ്ങനെ കളിയാക്കലെ കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ടാവില്ലേ? പക്ഷേ നമുക്ക് ബിലാലിൽ നിന്നുള്ള വലിയൊരു പാഠം നമുക്കതിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശത്രുക്കൾ പോലും നമുക്ക് മിത്രമാവുന്നത് നമ്മുടെ നല്ല സ്വഭാവം കൊണ്ടാണല്ലേ. അപ്പോൾ നമുക്കങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാവണം, ഉണ്ടോ ഇല്ലയെന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കാം കേട്ടോ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാം. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മുടെ കൂടെ ചേർന്നത്.
2: പിസ്റേഡിയോ എന്നും എക്കാലത്തും ജനലക്ഷങ്ങളുടെ, പ്രേക്ഷക ഹൃദയങ്ങളുടെ അനിവാര്യ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്.
1: തീർച്ചയായും
2: ജനങ്ങൾക്ക് ആവശ്യമായ പല സംഗതികളും, അതിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ, പ്രൊഫഷണൽ സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പകർന്നു നൽകിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ജനക്ഷേമം പരിപാടിയിലാണ്. ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മുനീർ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ലാഭകരമാകുന്ന കൃഷിരീതികൾ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടി നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ കൂടെ പങ്കെടുത്തത് അബ്ദുൽ മുനീർ സാഹിബിൻ്റെ കൂടെ പങ്കെടുത്തത് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടിയും ടെക്നിക്കൽ ടീം അംഗം മുഹമ്മദ് ഷിബിലും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മളൊരു ജീവിതയാത്രയായിരുന്നു ജനക്ഷേമം പരിപാടിയിൽ. അബ്ദുൽ മുനീർ നമ്മുടെ കൂടെ അതിഥിയായി അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അവസാനത്തെ ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ ഒരു സംരംഭൻ, ഒരു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൃഷി ചെയ്ത് വിളവെടുപ്പിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാനുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഹൃദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. ഇതിലൊരു ശ്രോതാവ് എന്ന അർത്ഥത്തിൽ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ആവണം എന്നുണ്ട്. അങ്ങനെയാണല്ലോ മനുഷ്യനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊരു താല്പര്യം. അപ്പോൾ വീട്ടിലാവട്ടെ, സൗകര്യങ്ങൾ ചില ആളുകൾക്ക് ഉണ്ട്, പക്ഷേ അതിനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സ്ഥലമല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനെന്താന്ന് അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. അവർക്ക് ഒഴിവുണ്ട്, ഒഴിവ് സമയമുണ്ട്, എല്ലാം ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തുന്ന നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളത് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ വാല്യു അഡിഷൻ കാര്യങ്ങളും അതുപോലെ ട്രിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം.
4: ഞാൻ പിന്നെ എനിക്കൊരു കൃഷിഭവനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സംരംഭങ്ങൾ തുടങ്ങുമ്പം കൃഷിഭവന്, പിന്നെ വ്യവസായ വകുപ്പ് ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് സഹായങ്ങളും ഒക്കെ കിട്ടും. മെഷീനറികൾ വാങ്ങാനുള്ള സബ്സിഡികളുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മെഷീനറി വാങ്ങുകയാണെങ്കിൽ ഇപ്പം 35% സബ്സിഡി നമുക്ക് സർക്കാർ തരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ DPR ഉണ്ടാക്കി കഴിഞ്ഞാൽ വ്യവസായ വകുപ്പിനോട് ബന്ധപ്പെട്ട ആ ഒരു DPR ഉണ്ടാക്കി തരും, ഫണ്ട് പാസ്സാക്കി തരും, എല്ലാം ചെയ്യും. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്കിലും 35% സബ്സിഡി നമുക്ക് കിട്ടും. അതിന് പുറമെ എനിക്കിപ്പോൾ ഒരു കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞ സംഘം, അത് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടാണ്. 5-6 പേര് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലേ സംഭവമാണ് ഞങ്ങളെ. ഞങ്ങൾക്ക് പിന്നെ സർക്കാർ പിന്നെ സഹായങ്ങൾ തരുന്നുണ്ട്, അതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, മെഷീനറികൾ വാങ്ങാനുള്ള പൈസ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേമിൻ്റെ പേര്, ഇത് ഞങ്ങളെ ഈ കൃഷിക്കൂട്ടത്തിൻ്റെ പേര് ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്നാണ്. അപ്പോൾ ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്ന ആ പേരിൽ തന്നെയാണ് ആ പ്രോഡക്റ്റും വിൽപ്പന നടത്തുന്നത് ഞങ്ങൾ.
3: പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുമ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് അതിലുണ്ടെന്ന് അറിഞ്ഞു?
4: അപ്പോൾ ഒന്ന് കൂവപ്പൊടി,
3: നേരത്തെ പറഞ്ഞു
4: ഈ കൂവക്ക് സംസ്ഥാന സർക്കാറിൻ്റെ ഒരു സംരംഭം കർഷകർ സഹായിക്കാൻ വേണ്ടിയ പരിപാടി എന്താ വെച്ചാൽ ഒരു ബ്രാൻഡിങ് ചെയ്തു. ഒരു പ്രോഡക്റ്റ് സർക്കാരിൻ്റെ ഒരു ബ്രാൻഡ്, സർക്കാർ അങ്ങേറെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കേരള അഗ്രോ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ചെയ്തു. ആ ബ്രാൻഡിങ്ങിൽ നമ്മൾ അപ്രൂവൽ എടുക്കുക. നമ്മളൊരു പ്രോഡക്റ്റിന് അല്ല 1-5 പ്രോഡക്റ്റ് നമുക്ക് അതിൽ അപ്രൂവൽ എടുക്കാം, അതിൽ ബ്രാൻഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാം. അതത് ചെയ്യണമെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ആദ്യം ന്യൂട്രിയൻ അനാലിസിസ് ടെസ്റ്റ് നടത്തണം. അത് നടത്തണമെങ്കിൽ 6,000 രൂപയോളം ചിലവുണ്ട്. അതിന് നമുക്ക് സർക്കാർ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ 100% എക്സ്പെൻസ് സർക്കാരാണ് മുടക്കിയത്. എൻ്റെ കൂവപ്പൊടി ഇപ്പം കേരള ഗ്രോ ബ്രാൻഡിങ്ങിലേക്ക് എത്തി. കേരള ഗ്രോ ബാങ്കിലെത്തിയ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം സാധനം. പിന്നെ നമുക്ക് ആമസോണിലൂടെ വിൽക്കുമ്പോഴൊക്കെ നമ്മൾ മാർക്കറ്റ് റേറ്റ് കൂടും. കേരള ഗ്രോ ബാൻഡിങ് പറഞ്ഞാൽ അതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ മുനീർ ഉണ്ടാക്കിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാങ്ങാൻ ആളുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് കേരള ഗ്രോ ബാൻഡിങ്ങിലെ സാധനം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ISI എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രാൻഡിങ് ആണത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പിന്നെ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പം തന്നെ കേരള ഗ്രോ ബാൻഡിങ്ങിലെ ഉൽപ്പന്നങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഓണച്ചന്തയിൽ കേരള ഗ്രോൻ്റെ ഈ ഓണം കേരള ഗ്രോയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. കേരള ഈ ബ്രാൻഡിങ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു കോർണർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനില്ല, എന്തൊരു അങ്ങനെ ഒറ്റടിക്കാട് വായിലിട്ട് കൊടുക്കാൻ നടക്കില്ലല്ലോ, പതുക്കെ പതുക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം സർക്കാരിന് നിർബന്ധമുണ്ട്. ആ ക്വാളിറ്റിക്ക് വേണ്ടിയാണ് ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്
3: സംസ്ഥാന സർക്കാരിന്.
4: സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഒരുപാട് ഫണ്ടുകളുണ്ട് ഓരോന്നിനും. അതുപോലെ ഇപ്പം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൃഷി കംപ്ലീറ്റ് ഞാൻ ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യുന്നത്. ഞാൻ ആ ഇറിഗേഷൻ സംവിധാനങ്ങൾ മാത്രമല്ല, എനിക്ക് കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും എനിക്ക് പിന്നെ ഇതില്ല, പിന്നെ ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ സോളാർ പമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ സോളാർ പമ്പ് എനിക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആളുകൾക്ക് ആവശ്യമുള്ളൊക്കെ ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ഇത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ നെല്ല് നെല്ല് നട്ട് നോക്കുമ്പോൾ പാടത്ത് വെള്ളമല്ല. അപ്പം ഞാൻ പമ്പും പാനലും ഉണ്ട് വെച്ച് അവിടെ ഓണാക്കിയിട്ട് പോകുന്നത്, ഇതുവരെ ഓഫാക്കിയില്ല. അത് മുപ്പര അങ്ങനെ ഓണാക്കിക്കോളും, വൈകുന്നേരം ആകുമ്പോൾ ഓഫ് ആവും ചെയ്യും. അത് ആംബിയർ കുറയുമ്പോൾ വെയിൽ കുറയുമ്പോൾ ഓഫ് ആവും ചെയ്തോളും. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ. അപ്പോൾ ആ ഒരു റിസ്ക് ഇല്ല വല്ലാതെ. ഡ്രിപ്പ് ഇറിഗേഷനിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, സോളാർ പമ്പാണ് ഉപയോഗിക്കുന്നത് പല സ്ഥലത്തും. മൂന്നാല് സ്ഥലത്തുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഇലക്ട്രിക് ഉപയോഗിക്കുന്നുള്ളൂ.
3: ശരി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്
4: എന്റെ പ്രൊഡക്റ്റുകൾ
3: പ്രൊഡക്റ്റുകളെക്കുറിച്ച്.
4: അപ്പോൾ ഒന്ന് കൂവപ്പൊടി ഉണ്ട്, പിന്നെ എന്റെ പപ്പായ ഞാൻ പല സ്ഥലത്തേക്കും ഞാൻ കൊടുക്കുമ്പോൾ ഓർമ്മ കൊടുക്കുമ്പോൾ പിന്നെ സ്റ്റിക്കർ ഒടിച്ചാ കൊടുക്കുക. എന്റെ ഗ്രീൻ ഫ്രഷ് നില ലോഗോ അല്ല സ്റ്റിക്കർ ഒട്ടിച്ചാ കൊടുക്കാറ്. അപ്പൊ നമുക്കൊരു ആഡാണല്ലോ, നമുക്ക് എന്റെ ബ്രാൻഡിന്റെ ആഡുമായി നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും.
3: അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിലോ ഈ അടുത്തൊക്കെ നമ്മുടെ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുനീർഖാൻ്റെ ഈ ഒരു പിന്നെ ഗ്രീൻ ഫ്രഷിൻ്റെ സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത്?
4: എൻ്റെ ഉൽപ്പന്നങ്ങൾ പിന്നുള്ളത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് മഞ്ഞൾ കൃഷി ചെയ്തതിന് കുറച്ച് നാടൻ മഞ്ഞൾ ആളുകളെടുത്തുനിന്ന് നാടൻ കൃഷിക്കാരെടുത്തുനിന്ന് വാങ്ങിയിട്ട് പൊടിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ ഉള്ളത് കുന്നമ്പായ ചിപ്സ്, കുന്നമ്പായ പൊടി, പിന്നെ ഞാൻ പറഞ്ഞ അരി. ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ എപ്പം എൻ്റെ അടുത്ത് ഉള്ളത്.
3: ഇത് കിട്ടാൻ എന്താ?
4: ഇത് കിട്ടാൻ കുന്നമംഗലം ടാക്സി സ്റ്റാൻഡിൻ്റെ അകത്ത് കേരള ഗ്രൗണ്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഞങ്ങളുടെ കുന്നംഗലം FPO അണ്ടറിലാണ് അത് നടക്കുന്നത്. അവിടെ എൻ്റെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. അവിടെ പോയാൽ കിട്ടും സാധനം. ഞാൻ ഇറക്കിയ ഇപ്പം സ്റ്റോക്കില്ല പപ്പായ അച്ചാറ്. ഈ പപ്പായ അച്ചാർ ഇറക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ പപ്പായ നട്ടപ്പം അത് കുറേ വെയിറ്റ് കൊണ്ട് പപ്പായ മുറിഞ്ഞു വീണു. അപ്പോൾ അത് നോമ്പിനായിരുന്നു. അപ്പോൾ ഇത് ആർക്കും വേണ്ട സാധനം, വെറുതെ ഒരു കിൻഡല് പപ്പായക്കൊരു മരത്തുമ്പോൾ ഉണ്ടായി ആ സമയത്ത് വെറുതെ നശിച്ചു പോകും, ആർക്കും വേണ്ടല്ലോ സാധനം. അപ്പം എനിക്ക് തന്നെ ഭയങ്കര സങ്കടം.
3: ഒരു മരത്തുമ്പോൾ
4: കിൻഡൽ അധികമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര ഫോട്ടോ, എൻ്റെ മൊബൈലിൽ ഫോട്ടോസ് ഉണ്ട് ആ പാടത്ത് നട്ടായി. നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു സാധനം.
3: എന്നിട്ട് പിന്നെ ഇതൊക്കെ എന്ത് ചെയ്തു?
4: അത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറഞ്ഞു ഞാൻ. പിന്നെ നശിച്ചു പോയത് ആ പപ്പായൊക്കെ വയലു നിലത്ത് വീണിട്ട്.
3: പക്ഷെ അതിന് അപ്പം അത്രയും എക്സ്പെൻസ് ഒരുപാട് വന്നിട്ട് പോയി.
4: അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 20-ലധികം മരം മുറിഞ്ഞു കൊണ്ടിട്ടുണ്ട്. 300 മരം നട്ടിരുന്നേന്. അങ്ങനെ ഞാൻ എന്താ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് പപ്പായ അച്ചാറിട്ടൂടാ നിൽക്കുക ഇങ്ങനെ തോന്നി. മാത്രമല്ല ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, അച്ചാറ് മാത്രം വിൽക്കുന്ന പിന്നെ ഷോപ്പുകളും പപ്പായ ഓൺലി അച്ചാറില്ല, മിക്സഡാണ് കാണുന്നത്.
3: മിക്സഡാണ്
4: ഞാൻ കാണുന്നത്. ലുലുലു പോയിക്കും അവിടെയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഒന്ന് ഉണ്ടാക്കിയാലും, അങ്ങനെ സാമ്പിൾ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ലത്. ഞാനത് ഉണ്ടാക്കിയിട്ട് നമ്മളെ കുന്നമംഗലം ഞങ്ങളെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫിന് കൊടുത്തു, നമ്മളെ കൃഷിമാനിലെ കൊടുത്തു, പരിചയക്കാർക്കൊക്കെ സാമ്പിൾ കൊടുത്തു. അതുപോലെ കാരണത്തിൽ കുഴപ്പമില്ല സാധനത്ത് മാർക്കറ്റിൽ ഇറക്കണം നിങ്ങൾ നിർബന്ധമായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാർക്കറ്റിൽ ഇറക്കി. മാർക്കറ്റ് മീൻസ് പുറത്ത് ഷോപ്പുകളിൽ ഞാൻ കൊടുക്കാൻ തുടങ്ങിയില്ല. എനിക്ക് അതിൻ്റെ താല്പര്യമില്ല, കാരണം മറ്റുള്ള ലോക്കൽ ബ്രാൻഡിനോട് നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ എൻ്റെ ഇതിലുണ്ടായ ഓർഗാനിക് പപ്പായ. ഞാൻ വാങ്ങിയ പിന്നെ അച്ചാർപ്പൊടി ഞാൻ വീട്ടിൽ വെച്ചാൽ ഇത് കാശ്മീരി മുളക് മാത്രം നമ്മൾ വാങ്ങിയിട്ട് പിന്നെ മറ്റുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ അതിൽ പിന്നെ വെള്ളം ആഡ് ചെയ്യാതെ പിന്നെ എണ്ണയും കുറച്ച് വിനെഗറിന് പകരം എസൻസ് ആണ് കുറച്ച് എസൻസ് ഒഴിക്കുകയാണ്. ആ രീതിയിൽ ഉണ്ടാക്കിയത്. അപ്പം സ്വാഭാവികമായിട്ടും അതിന് കോസ്റ്റ്ലി ആയിരിക്കും അത്. അപ്പോൾ 100 രൂപയ്ക്ക് അല്ല 50 രൂപയ്ക്ക് അര ലിറ്റർ കൊടുക്കണോൻ്റെ അടുത്ത് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ 200 ബോട്ടിലാകുമ്പോൾ 60 രൂപ 50 രൂപ നമ്മൾ എക്സ്പെൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പുകൾക്ക് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലെറ്റിലും എൻ്റെ സാധനം വെച്ചിരുന്നു ഞാൻ. ഇപ്പൊ ഉണ്ടാക്കിയത് തീർന്നിട്ട് പുതിയ ഉണ്ടാക്കണം.
3: ഇത് സീസൺ അനുസരിച്ച് കിട്ടുന്നത് ഏതൊക്കെയാണ്? ഇപ്പൊ ഈ സമയത്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
4: ഇപ്പൊ ഈ മഞ്ഞൾപ്പൊടിയും കൂവപ്പൊടിയും ഒക്കെ സ്റ്റോക്ക് ഉണ്ട്, അവിടെ ഉണ്ട് സാധനം.
3: പപ്പായന്റെ സീസൺ വരുന്നത്?
4: സീസൺ നേരത്തെ പറഞ്ഞല്ലോ, സീസൺ എന്നൊരു പ്രത്യേക കണക്കൊന്നുമില്ല. ഏത് സമയത്ത് നമുക്ക് പപ്പായ ഉണ്ടാക്കാം. മഴക്കാലത്ത് പപ്പായ ഉണ്ടാക്കുമ്പോൾ പപ്പായന്റെ ടേസ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ ചില രോഗങ്ങളൊക്കെ ഇങ്ങനെ പപ്പായ വന്നൊരു കറവലിക്കുക, അങ്ങനെ സംഗതികളൊക്കെ ഉണ്ട്. ഇത് എല്ലാത്തിനും കൂടി നമ്മൾ മരുന്ന് കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ അത് തിന്നാൻ പറ്റാതാവും, നേരത്തെ പറഞ്ഞ പോലെ പല ഇതിലേക്ക്. അതോടൊപ്പം ഞാൻ പപ്പായ പൊതുവെ വേനൽ സീസണിലേക്ക് വിളവെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
3: അതിനനുസരിച്ചുള്ള
4: ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തിന ഒരു അച്ചാർ, പിന്നെ വാഴപ്പിണ്ടി അച്ചാർ ഞാൻ അന്ന് അവിടുന്ന് കണ്ടപ്പോൾ വാഴപ്പിണ്ടി അച്ചാർ ഉണ്ടാക്കിയിരുന്നു. വാഴപ്പിണ്ടി അച്ചാറൊക്കെ അധിക ദിവസം വെക്കുമ്പോൾ ടേസ്റ്റ് മാറുന്നുണ്ട്.
3: ഇതിനൊക്കെ നിങ്ങളെ കൂടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ നിങ്ങൾ ഒറ്റക്കാണോ?
4: അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വീട്ടിൽ നിന്ന് വൈഫും കുട്ടികളൊക്കെ ഒന്ന് കൂടി തരും. ആ പാക്കിങ്ങിന് സ്റ്റിക്കർ ഒട്ടിക്കാൻ അതിനൊക്കെ ഓല് കൂടി തരും. കൃഷി കാര്യങ്ങൾ കോൽക്ക് പോയിണ്ടാവില്ല. ഞാനും എന്റെ ബംഗാളികളും ചെയ്യുന്നതാണ്. ബംഗാളികൾ ഞാൻ ചെയ്യുന്നത് ഉളിക്കുന്ന പണിക്ക് പപ്പായ ഹാർവെസ്റ്റിംഗ് ഒക്കെ പിന്നെ ഞാൻ തന്നെ ചെയ്യും.
3: ഇതില് അറിയേണ്ടത് വെച്ചാല് പിന്നെ നെൽകൃഷിക്കാരും പറഞ്ഞു, നമ്മളെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അതല്ലാതെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വേറെ കൃഷികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലും ചുറ്റുപാടത്തൊക്കെ, അങ്ങനെ ഉണ്ടോ?
4: അത് നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ടെറസിന്റെ മുകളിൽ ഞാൻ പിന്നെ അപ്പൊ ഇവിടെ ഗ്രീൻ വാലിലെ കുട്ടികൾ ചെയ്ത് നല്ല രസമുണ്ട്. അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് ചെയ്ത്, ഒന്നുകൂടി ഭംഗി ആക്കാൻ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ വന്നപ്പോ അത് അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ ആർക്കും പിന്നെ ഒരു സെന്റ് ലോനുമാണ്, മുറ്റത്ത് നാല് മുളക് തൈയും തക്കാളി തൈയും നട്ടുണ്ടെങ്കിൽ
3: തുടക്കത്തിൽ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എന്റെ വീട്ടിൽ ഒരു സ്ഥലം ഇല്ല എന്ന്
4: പറയുന്ന രണ്ടോ മൂന്നോ മുളകിന്റെ തൈ നട്ടുണ്ടെങ്കിൽ അത് മതി, നമ്മളെ ആവശ്യം മുളകായി നിന്ന് കിട്ടും സുഖമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭയപ്പെടുന്നു, എന്റെ ഒരുപാട് ഗ്രൂപ്പുകൾ അഞ്ചാറോ ഗ്രൂപ്പുകളുണ്ട്. അതിൽ തിരുവനന്തപുരത്തില്ല അവിടെ ജില്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. അവരെന്നോട് പറഞ്ഞു, മുനീർക്ക ഞാൻ വെണ്ട എങ്ങനെ നട്ടിട്ടും എനിക്ക് വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ 100 ഗ്രാം ഹൈബ്രിഡ് വിത്ത് കൊറിയർ അയച്ചു കൊടുത്തു. ചേച്ചി നിങ്ങൾ ഇത് നിങ്ങൾ വെണ്ട കൃഷി ചെയ്തിട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നു പറഞ്ഞു. അപ്പോൾ അത് ആദ്യം നട്ടു. അതിന് ചോദിച്ചാൽ പറഞ്ഞു ആകെ സൺഡേയാണ് കിട്ടുപോയി, അന്ന് ഒരുപാട് പണികളുണ്ടാവുമല്ലോ. അപ്പോൾ കൃഷി ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ രാത്രി ടോർച്ച് അടിച്ചിട്ടൊക്കെ നനക്കലൊക്കെ അത്രയും ഇതിലാണ് ചെയ്യുന്നത്. മുറ്റത്ത് ഇങ്ങനെ ഗ്രോ ബാഗിൽ ചെയ്താണ്. അപ്പോൾ ആദ്യം ഉണ്ടായത് കുറച്ച് വിളവ് മോശമായി പറഞ്ഞു. രണ്ടാമത്തെ ബാച്ച് അടിപൊളിയായി എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷത്തോടെ ഫോട്ടോ അയച്ചു തന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മലപ്പുറം ജില്ലയിലെ മറ്റാണ് ഒരു തത്ത, ഞാൻ കപ്പക്കമ്പ് കൊടുത്തിരുന്നു. മീറ്റിനൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു മഞ്ഞ കപ്പ ഉണ്ടായിരുന്നിട്ട് എൻ്റെ അടുത്ത്, എന്താ പറയുക, നേന്ത്രകൂളാന്ന് നമ്മളോട് പറയാം, ഏത്തക്കപ്പ. ഏത്തക്കപ്പൻ്റെ കമ്പ് ഏകദേശം കേരളത്തിലെ 400 ആളുകൾക്ക് ഞാൻ കൊറിയറായിട്ടും മീറ്റിന് പോയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ കൊറിയർ ആയിട്ട് ആക്കുമ്പോൾ ഞാൻ കൊറിയർ ചാർജ് 50 രൂപ വാങ്ങിയിട്ട് 3 കഷ്ണം അയച്ചു കൊടുത്ത് പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ താത്തക്ക് അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ, എൻ്റെ ഇത് ഞാൻ എടുത്തു ഒന്ന് എൻ്റെ അമ്മച്ചിക്കും കൊടുത്തു, ഒന്ന് തൊട്ടടുത്ത ബാലകൃഷ്ണേട്ടനും കൊടുത്തിട്ടുണ്ട് കയറി. അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടപ്പം. പിന്നെ അവരത് വിളവെടുത്തതിന് ശേഷം ഉണ്ടായ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ കുറച്ചുകൂടി സന്തോഷമാകാണ്. അപ്പോൾ പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ചോദിച്ചു എന്തായി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാടാക്ക് കൊടുത്തു നിങ്ങൾ കൊടുത്ത പോലെ, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്റെ വീട്ടിലെ മുന്തിരി അടുത്താണ് ഈ മാസം. ഞാൻ
3: മുന്തിരി
4: വീട്ടില് മുന്തിരി ഉണ്ട്, വീട്ടില് ഒരു മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ടിട്ട് ഞാൻ മുന്തിരി കൃഷി ഉണ്ട്.
3: ആ മുന്തിരിക്ക് അങ്ങനെ മുന്തിരി കൃഷിയിലേക്ക് എത്താൻ ഒരു കാരണമുണ്ടല്ലോ.
4: ആ അതെന്താന്ന് വെച്ചാല് എന്റെ വീട്ടില് തെങ്ങുണ്ട്, അത് വാപ്പ നട്ട തെങ്ങാണ്. വാപ്പക്ക് പാളയം മാർക്കറ്റിൽ നിന്ന് അവിടെ അല്ല ഒരു രാമകൃഷ്ണേട്ടൻ മറ്റേ പേര് പറഞ്ഞ ഒരാൾ കൊടുത്ത ഒരു തേങ്ങയായിരുന്നു. ആ തേങ്ങക്ക് ചകിരി വളരെ കുറവാണ്, നല്ലോണം തേങ്ങയുണ്ടാവും. വാപ്പ അതിന്റെ പോലീസ് അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയായിരുന്നു, എന്നിട്ട് എന്ന് വാപ്പ അതിന്റെ മറ്റൊന്ന് ഈ കുളിക്കലൊക്കെ ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വെള്ളം കിട്ടുവാണെങ്കിൽ കുളിക്കും, കിണറിന്റെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ തെങ്ങ് വലുതായി. ഇപ്പോ ഞങ്ങളെ പാർട്ടീഷൻ ചെയ്തപ്പോൾ എന്റെ മുറ്റത്താണ് തെങ്ങുള്ളത്. ഞങ്ങൾ വീട് വന്നപ്പോൾ ഞങ്ങൾ 3 ആളും ഒരൊറ്റ കോമ്പൗണ്ടിലാണ് വീട് ഉണ്ടാക്കിയത്. അപ്പൊ എന്റെ മുറ്റത്തായി തെങ്ങുള്ളത്. അപ്പൊ ഈ തെങ്ങുമ്പിൽ നല്ലോ തേങ്ങയുണ്ട്. അപ്പൊ അത് ഞാനും എന്റെ സുഹൃത്തും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൂടെ തേങ്ങ വീണു. അപ്പൊ ഇത് ഇപ്പൊ കുട്ടികളെ മേലെയൊക്കെ ഉകല്ലോ എന്ന് ആലോചിച്ചു. ഞാൻ വിചാരിച്ചു പന്തലിട്ട് നേരിച്ചു, മൊത്തം മുറ്റത്ത് മൊത്തത്തിൽ പന്തലിട്ട് നല്ല ഫ്രെയിം അടിച്ച് നെറ്റടിച്ച് പന്തലിട്ട് ആ പന്തലിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും നടായിരിച്ചാട്ടെ. ഒരു ദിവസം ഞാൻ മുന്തിന്റെ തൈ, ഒരു 10 രൂപയുടെ തൈ ഉണ്ടെന്ന് വാങ്ങി മുറ്റത്ത് നട്ടു. അത് അതിമിലേക്ക് കയറി. അപ്പൊ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല പയറുവള്ളിയൊക്കെ പടന്ന മാതിരി അതിന്റെ മേലെ മുന്തിരി വള്ളിയുണ്ട്, താഴെ കായുണ്ടാവും. ഈ കഴിഞ്ഞ വർഷം ഞാൻ 8 കിലോ മുന്തിരി ഞാൻ അതിന് പറിച്ചു. ഞാൻ ഞങ്ങളെ ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ ഇട്ടിരുന്നു നല്ല മുന്തിരി,
3: 8 കിലോ മുന്തിരി,
4: റോസ് മുന്തിരി. ഇപ്രാവശ്യം ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ വേറൊരു മുന്തിരിയും കൂടി അതിൽ നട്ടിട്ടുണ്ട്. ഒരു കംബോഡിയൻ മുന്തിരിയാണ് ഒരു മുന്തിരിയുണ്ട്, വലിയ തേനച്ചകൂട് പോലത്തെ ഒരു മുന്തിരി, കായുണ്ടായിട്ടില്ല, അതും ആ പന്തലിലേക്ക് കയറിയിട്ടുണ്ട്.
3: മാഷാല്ലാ. അപ്പോ അങ്ങനെയുള്ള കൃഷികൾ ഒരു ഭാഗത്തുണ്ട്, പിന്നെ പുറമെ ഇതുപോലെ ഒരു ഉൽപ്പന്ന അടിസ്ഥാനത്തിൽ നടത്തുന്ന സംവിധാനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗവൺമെന്റ് തലത്തിലുള്ള സബ്സിഡികൾ, സഹായങ്ങൾ, അതിന്റെ കുറച്ചുകൂടി വിവരണങ്ങളൊന്ന് ആഡ് ചെയ്യാൻ പറ്റും. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന സഹായങ്ങളൊക്കെ എങ്ങനെയാണ്?
4: ഒരുപാട് സഹായങ്ങളുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കിപ്പോ വാഴകൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഓൾറെഡി സബ്സിഡി ഉണ്ട്, ഒരു സെന്റിനത്തെ 100 rupees മാറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ പഞ്ചായത്തിന്റെ ഓരോ കൃഷിഭവന്റെ ഫണ്ടിന്റെ അനുസരിച്ചാണ് ഉണ്ടാവുക. കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എമൗണ്ട് കുറഞ്ഞ, കൂടുതൽ ഏരിയ ചെയ്യുന്ന പഞ്ചായത്തുകൾക്ക് ചിലപ്പോൾ കുറഞ്ഞേക്കാം, അങ്ങനെ ഉണ്ടാവും. ചില ഏരിയ പഞ്ചായത്തുകൾ കുറവ്, കൃഷിഭവന്റെ പരിധിയിൽ കൃഷി കുറവായിരിക്കും, അപ്പോൾ കൂടുതൽ കിട്ടിയെന്നേക്കും. പിന്നെ വാഴയ്ക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് നല്ല സബ്സിഡി ഉണ്ട്. ഇപ്പം തെങ്ങിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന്, അതിനൊക്കെ സബ്സിഡി ഉണ്ട്. തെങ്ങ് കൃഷിന്റെ ഇന്നലെ ഇപ്പം ഞാൻ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഇപ്പം അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, എല്ലാ കൃഷിക്കും സബ്സിഡി, ഡ്രിപ്പ് ഇറിഗേഷൻ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങിനാകുമ്പോൾ കൂടുതലുണ്ട്. തെങ്ങിൻ്റെ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഞ്ചായത്തുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ നല്ല 3-4 ഐറ്റം സബ്സിഡികളുണ്ട് എന്നോട് ഇന്നലെ ഞാൻ എക്സിയേറ്റ് സംസാരിച്ചു, എന്നോട് പറഞ്ഞിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ്. അതിലൊക്കെ നമ്മളിത് അറിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ കൃഷിഭവനുമായിട്ട്
3: ബന്ധപ്പെടണം. അതാണ്
4: കൃഷിഭവനിലെ ആൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരൂല. നമ്മളാകെ അവിടെ പോകുന്നത് എന്തെങ്കിലും ഫ്രീ തൈ കൊടുക്കണ്ടേ പറഞ്ഞു പോകും, ഒരു 5-6 തൈ ഇടും, അതിന് ഓട്ടോറിക്ഷ വിളിച്ച് പോകും, ഓട്ടോറിക്ഷൻ്റെ പൈസ കണക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് വാങ്ങിക്കൊണ്ടുവരും, അത് അവിടെ കൊണ്ടുപോയിച്ച് പരന്നിട്ട് ഉണങ്ങും, അതാ നടുവില. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നട്ടിട്ട് അതിൻ്റെ ചിലവ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പയറ് നട്ടിട്ട് അതിന് കായുണ്ടായി കാണുമ്പോൾ, അതിൻ്റെ വളർച്ച കാണുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെ.
3: അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ജോലികളിൽ ഒന്ന് കൃഷിയാണ്.
4: ഇപ്പൊ എന്റെ ഒരു കൃഷി, ഞാനിപ്പോ വാഴകൃഷിയിലേക്ക് ഞാൻ വല്ലാതെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് വാഴ വെച്ചു, അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് എനിക്ക് നഷ്ടം പോന്നു, കാരണം ഒടിഞ്ഞു പോയി കംപ്ലീറ്റ്. അത് നല്ലൊരു കാറ്റടിച്ചു, അങ്ങനത്തെ ഒരു നല്ലൊരു ആ കാറ്റിനെ പ്രതീക്ഷിച്ച് കെട്ടാനും കഴിയില്ല, അമ്മ എനിക്ക് കെട്ടായിരുന്നു, ഏതായാലും ഒടിഞ്ഞു പോയി. അതിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 140 എണ്ണ വെച്ച്, ഈ പ്രാവശ്യം 500 ഉണ്ട്, 3 variety ആയിട്ട്. അപ്പോൾ ഞാലിപ്പൂവൻ എൻ്റെ അമ്മാവൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ ചുള്ളിക്കാപറമ്പിൽ, കഴുങ്ങിൻ്റെ ഇടയിലെ സ്ഥലം, അതിൽ വെച്ചിട്ടുണ്ട് 150 ഞാലിപ്പൂവൻ. അതിലൊരു 100 വാഴ അത്യാവശ്യം കഴുങ്ങിൻ്റെ ഇടയിൽ, മറ്റേ മരത്തിൻ്റെ ഷെയ്ഡുണ്ടായിട്ട് വളർച്ച കുറവുണ്ട്. ഇതിൻ്റെ വളർച്ച ഞാൻ ഇന്നും അവിടെ പോയി ഇങ്ങനെ നോക്കിക്കും കുറേ നേരം, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറയാം കാണുമ്പോൾ, അതിൻ്റെ വളർച്ച കാണുമ്പോൾ. അത് ഞാൻ ആകെ കൊടുത്തത് 50 grams ഫാക്ടംബോസ് കൊടുത്തിന്, പിന്നെ കൊടുത്തത് 2 times കോഴിവളം കൊടുത്തിന്. ഞാലിപ്പൂവിനെ വല്ലാത്ത ശ്രദ്ധ ഒന്നും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കന്നുകൾ വരുമ്പോൾ, വാഴയ്ക്ക് ശരിക്കും നമ്മൾ കന്നുകൾ വരുമ്പോൾ ഒക്കെ മുറിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ കൊല വരുമ്പോൾ, കൊല അണ്ണിതാട്ട ഇങ്ങനെ കുറേ തൂങ്ങാൻ നിൽക്കരുത്, അണ്ണിയാട്ട അപ്പനെ മുറിച്ചാടണം. അത് അതിനെ വളർത്താനും കൂടി ഈ വാഴക്ക വലുതാവാനുള്ള വളം കൂടി കൊടുക്കുക, അതിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇങ്ങനെ കന്നുകൾ മുറിച്ചു കൊടുക്കുക, ഏകദേശം മൂത്ത് വരുമ്പോഴേ നമ്മൾ ഇത് കന്ന് നിർത്താൻ പാടുള്ളൂ. നേതാക്കെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു അങ്ങനെയുണ്ട്. അപ്പോൾ നല്ല വളർച്ച, എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ വേണം എപ്പോൾ ഒന്ന് വന്നൊക്കെ കാണാൻ പറ്റും, അവിടെ ഒരു ഹാപ്പിനെസ് ആണ് കാണും. അതിൻ്റെ അടുത്ത് കുറച്ച് പപ്പായ ഉണ്ട്, ആ പറമ്പ് തന്നെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അത് പിന്നെ കുറച്ച് 150 റോബസ്റ്റ് വെച്ചിട്ടുണ്ട്, വീടിൻ്റെ താഴെ പറമ്പിൽ 200 നേത്ര വെച്ചിട്ടുണ്ട്.
3: ഇതിലൊക്കെ പിന്നെ ഇപ്പം കൃഷിൻ്റെ ഓരോ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും ഇടയുണ്ടോ?
4: എനിക്ക് എൻ്റെ കൃഷിക്കൂട്ടത്തിന് മെഷീനറികൾ വാങ്ങാൻ സഹായം തന്നിട്ടുണ്ട്. ഇനി പുതിയൊരു പ്രൊജക്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവരും കാണുന്നത്, അതുപോലെ ഡ്രൈ വെജിറ്റബിൾസ്. അപ്പൊ എല്ലാരും, ഞാൻ നേരത്തെ പറഞ്ഞു സംതിങ് വെറൈറ്റി
3: ആയിരിക്കും,
4: അതുകൊണ്ട് ഞാൻ ഡ്രൈ വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസും ഉണക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാം, ഈവൻ തക്കാളി പോലും. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഞാൻ നാളെ ഒരു മെഷീനറി എക്സ്പോ ഉണ്ടായിരുന്നു കോഴിക്കോട്, അല്ല ഇവിടെ എറണാകുളത്ത് കാണാൻ പോയിരുന്നേന്. അതിൽ അതിൻ്റെ മെഷീനറികൾ കണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്, ഇതൊക്കെ കൂടെ ആകുമ്പോൾ സൗകര്യക്കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഷെഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഞാനൊരു പ്രൊജക്റ്റ് കൊടുത്തപ്പം എനിക്ക് 35% സബ്സിഡിയുള്ള സ്കീം അവർ തരാൻ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ഓക്കെ പറഞ്ഞില്ല. വ്യവസായ വകുപ്പ് നമ്മൾ പറയേണ്ട ആവശ്യം പോലെ എല്ലാം ചെയ്തു തരും, നമുക്ക് എത്രയും സപ്പോർട്ടിംഗ് ആണ് നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് കേന്ദ്ര പദ്ധതികളാണത്, MSME. ഇതിനൊക്കെ നമ്മൾ എന്തൊരു ചെയ്യുമ്പോഴും പിന്നെ ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കണം, പിന്നെ എം എസ് എം ഇ രജിസ്ട്രേഷൻ ഉണ്ട്, ഉദ്യം രജിസ്ട്രേഷൻ, ഇങ്ങനെ കുറേ രജിസ്ട്രേഷൻ. അതൊക്കെ നമുക്കൊരു പഞ്ചായത്ത്, നമ്മളെ പഞ്ചായത്തിൽ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നവർ സഹായിക്കാൻ വ്യവസായ വകുപ്പിൻ്റെ ഒരു ജീവനക്കാരുണ്ടാവും. അവർ ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ട് നമ്മളെ പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും വരുള്ളൂ. ആ ആൾക്ക് രണ്ടോ മൂന്നോ പഞ്ചായത്തിൻ്റെ ചാർജ് ഉണ്ടാവും. അങ്ങനെയാണ് ബ്ലോക്കിൽ ഒരാളുണ്ടാവും, ആ അയാളെ കീഴിൽ രണ്ടോ മൂന്നോ ആളുണ്ട്. അപ്പോൾ അവർ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും ഇതിന്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരില്ല, നമ്മൾ
3: അങ്ങോട്ട് പോയി കണ്ടെത്തണം.
4: നമുക്ക് മാർക്കറ്റിങ്ങിനുള്ള സഹായങ്ങൾ, ഐഡിയകൾ അവർ പറഞ്ഞു തരും. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു കോഴിക്കോട് ഒരു ക്ലാസ് ഉണ്ട് എക്സ്പോർട്ടിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വേണം, അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചതിൻ്റെ. പിന്നെ വേറൊരു വാഴപ്പ ഞാൻ ചെയ്യാൻ പോകുന്നത്, പിന്നെ എല്ലാവരും ചെയ്യാറില്ല, എന്നോടിപ്പോൾ ഒന്നിനോട് ആൾ പറഞ്ഞ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ മാർക്കറ്റിങ് ജീ നാൻ എന്നൊരു വാഴ ഉണ്ട്, ഗ്രാൻഡ് നാൻ. അതായത് നമ്മളെ മഞ്ഞ റോബസ്റ്റ്, ഗൾഫിലൊക്കെ കാണുന്ന റോബസ്റ്റ് ഇല്ലേ, പടല ചെത്തിയ റോബസ്റ്റ് വരുന്നത് ആ സാധനമാണ്. അത് ടേസ്റ്റ് കുറവാണ്, മാർക്കറ്റിംഗ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഞാൻ 250 തൈ നടാൻ തീരുമാനിച്ചിരുന്നു. ആ വാഴ പിന്നെ നല്ല ഹൈറ്റ് ഉണ്ടാവില്ല തീരെ, പക്ഷെ കൊല ഭയങ്കര കൊല ഉണ്ടായി. നല്ലോണം നോക്കിയാൽ ഒരു 60-70 കിലോ വരെ എത്തുന്നുണ്ട് ആ വാഴ എന്ന് പറഞ്ഞു, അതിന്റെ കൊല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മാർക്കറ്റ് ഉണ്ട്, വാങ്ങാൻ ആളുണ്ടാവില്ല, നാട്ടിലെ ആൾക്കാർ വാങ്ങൂല. പിന്നെ നമ്മൾ പടല ചെത്തിയിട്ട്, എന്നോട് ഒരാൾ പറഞ്ഞത് പടല ചെത്തിയിട്ട് പഴുപ്പിച്ചിട്ട് പെട്ടിയിലാക്കി കൊടുക്കണം, അങ്ങനെ ആവുമ്പോ ഷോപ്പർ
3: വാങ്ങും. പക്ഷേ മധുരത്തിന്റെ ഇതിൽ ഈ പച്ച റോബസ്റ്റും മഞ്ഞയും തമ്മിൽ, മഞ്ഞല്ലേ മധുരം ഉള്ളത്,
4: ചിലർക്ക് പറയും ഇതാണ് ഇഷ്ടം, ചിലർക്ക് ഇതാണ് ഇഷ്ടം. അപ്പൊ എന്നോട് ഒന്ന് രണ്ട് കർഷകർ പറഞ്ഞു മാർക്കറ്റ്, എനിക്ക് തോന്നുന്നു അതായിരിക്കും, വലിയ കൊല ആരും വാങ്ങൂല, 60 kilo അല്ല 50 kilo വാഴക്കൊല വാങ്ങി ഓന വിറ്റീരൂലോ, അതുകൊണ്ടായിരിക്കാം മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ എന്താ എക്സ്പോർട്ടിങ്ങിന് താനൊക്കെ പറ്റും, എക്സ്പോർട്ടിങ് ടീം വാങ്ങും. പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ സൈസ് ഇതിൻ്റെ, അവർ അതിൻ്റെ ഡയമീറ്ററാണ് നോക്കുക. നമ്മളിപ്പോൾ പിന്നെ ഒരേ വണ്ണത്തിലെ കായാണ് പട്ടയത്തിൽ, അങ്ങനെ ആകുമ്പോൾ അവരെടുക്കും, അത്യാവശ്യം നല്ല വിലയും തരും നമുക്ക് ആ സാധനത്തിൽ. അപ്പൊ അത് ആലോചിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നോക്കുക. നമ്മളൊരു പഠിക്കാൻ വേണ്ടി ഏതായാലും അന്ന് അന്ന് ഗ്രീൻവാലി കുട്ടികൾ വന്നു കണ്ട് ആ പാടത്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് പിന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ SHM എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ഒരു സ്കീമുണ്ട്, അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു നിങ്ങൾക്ക് സബ്സിഡി തരാം, ഡ്രിപ്പ് ഇറിഗേഷനിൽ വാഴക്കന്ന് വാങ്ങുന്നതിന് സബ്സിഡി ഉണ്ട്, ലേബർ സബ്സിഡി ഉണ്ട്, ഡ്രിപ്പിന് ഒക്കെ തരാൻ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നോക്കാം നമ്മളൊന്ന് പരീക്ഷണം. അതും എല്ലാവരും ധൈര്യം കാണിക്കാത്തൊരു കൃഷിയാണ് ഇത്. അത് 250 ആയൊക്കെ അറിയുമ്പോൾ ചിലവാകാം, ചിലപ്പോൾ നശിക്കും, ഒരു പരീക്ഷണം ഒന്ന് നോക്കാന്ന് വെച്ചാൽ. അത് ഓരോരുത്തരും ഇത് എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി, പച്ചക്കറികൾ നമ്മളെ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറച്ചൊക്കെ പരാജയം ഉണ്ടാവും, മുളക് കുരുടിപ്പുണ്ടാവും, വെണ്ട കായുണ്ടായാലും. നമ്മൾ നടക്കാൻ പഠിച്ചത് എത്ര വട്ടം വീണിട്ടാ അല്ലേ, ഒരുപാട് വട്ടം വീണിട്ട് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ ഒരു സ്ഥലമില്ലാന്നല്ല ഒരു കാരണമല്ല. ഒരു ഗ്രോ ബാഗ്, ഒരു 5-6 ഗ്രോ ബാഗ് ഉണ്ടാകും മുറ്റത്തവിടെ വെച്ചാൽ മതി, ചെടിച്ചട്ടി ഒന്ന് മാറ്റിവെക്കുക, ചെടി നടണ്ടെന്നല്ല പറയുന്നത്, അതിൻ്റെ ഇടയിൽ ഇത് ഉണ്ടാക്കിയാൽ മതി, നമ്മളെ ആവശ്യങ്ങൾക്കൊരു സാധനം ഉണ്ടാവും. അതുകൊണ്ട് കറിവേപ്പ്, നമ്മൾ വാങ്ങുന്ന കറിവേപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിഷടിച്ച് വരുന്ന തമിഴ്നാട്ടിൽ വരുന്ന സാധനം, ആ സാധനം ഒഴിവാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും കറിവേപ്പ് നമ്മൾ വെക്കണം. മറ്റൊരു കാര്യം എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മളെ വീട്ടിലെ കുട്ടികളെ, കുട്ടികൾ കൃഷിയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ഓർക്ക് കൃഷി എന്താണെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ പല കുട്ടികളും വിദേശത്തൊക്കെ ആണുള്ളത്. ഓല് വന്ന സമയത്തെങ്കിൽ ഓരോടൊന്ന് പറഞ്ഞു കൊടുക്കും, ഓൽക്ക് നെല്ലെന്താണ്, അരി എന്താണ്, ഒന്നും ഓൽക്ക് അറിയില്ല. അവർക്കൊന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികളെ ശരിക്കും ഇൻവോൾവ് ആക്കുക കൃഷിയിലേക്ക്. നമ്മൾ ഞാനിപ്പോൾ നെല്ലിടുമ്പോൾ എൻ്റെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നെല്ലിടുമൊക്കെ കാണിച്ചു കൊടുത്തു, ഇനി കൊയ്ത്ത് ശരിക്കും പോലെ കാണിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. മകളെ കുട്ടികളൊക്കെ, എൻ്റെ മോളെ കുട്ടികളെ ഞാൻ എല്ലാത്തിൽ ഇൻവോൾവ് ആക്കാറ്. മോളെ മോനെ ഉഷാറാണ്, മോനെ ഒരു നിയന്ത്രമായ ടിഷ്യൂ കൾച്ചർക്ക് അന്ന് മോനോട് വെപ്പിച്ചിരുന്നേന്, വെപ്പിച്ചു അത് വിളവ് പഠിപ്പിച്ചു ചെയ്തു പറഞ്ഞോണ്ട് ഞാൻ. ഇപ്പൊ ആ വായ ഉണ്ടായിട്ട് കന്ന് പിരിച്ചു വെച്ചില്ല, ആ കന്നിൽ ഇപ്പൊ 3 kilo ആയിട്ടുണ്ട്. 3 kilo ആയിട്ട് 1 kilo ഇന്നലെ പൊയ്ത്തു, കൊല വെട്ടിയിട്ടില്ല, അതിങ്ങനെ പൊതിഞ്ഞേക്കല, വിട്ടൂല. ഇങ്ങോട്ട് ഓലോണ്ട് ഞങ്ങളെ കൈമ്പ് ഇങ്ങനെ ഇരിഞ്ഞിരുന്നു. മോളെ ചെറിയ മോള് 2-3 ദിവസം മോള് ഇന്നലെ ഇരിഞ്ഞിരുന്ന ഫോട്ടോ ഞങ്ങളെ ഗ്രൂപ്പിൽ കിട്ടിയിരുന്നേന്. അപ്പൊ നമുക്കൊരു അതിന്റെ ഒരു ഹാപ്പിനെസ് വേറെയാണ്. നമ്മൾ നട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി തിന്നുന്നതും അങ്ങാടിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഹാപ്പിനെസ് നമുക്ക് വേറെ തന്നെ. ഒരു പയറുണ്ടായിട്ട് അതിമേൽ ചിലപ്പോൾ ഒരു പയറ് തൈ ഉണ്ടാക്കാൻ 20 rupees അല്ല, ആ ഒരു പയറിന് തിന്നുമ്പോൾ വേറെ ഒരു സംതൃപ്തിയാണ്, ഹാപ്പിനെസ് ആണ് അതിൽ ഏറ്റവും വലിയ ലാഭം. എന്നോട് പലരും കൃഷിയിൽ ലാഭം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്, ഹാപ്പിനെസ് ആണ് ഏറ്റവും വലിയ ലാഭം എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ സാമ്പത്തിക ലാഭം മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ
3: അല്ലേ. ഒരു നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ പിന്നെ നെൽകൃഷിയുടെ വിത്തുകൾ, നിങ്ങൾ ശരിക്കും ഏത് ടൈപ്പ് വിത്ത്, പല ടൈപ്പ് വിത്ത്?
4: ഞാൻ സാധാരണ നമ്മളെ വീട്ടിലുണ്ടായ നെല്ലിന്റെ വിത്ത് തന്നെയാണ് എടുക്കുന്നത്.
3: ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ ഉപ്പ കൃഷി ചെയ്യുന്നുണ്ട് നെല്ല്, പക്ഷെ വിത്തിന് പുറത്ത് പാലക്കാടൊക്കെ പോയിട്ട് വിത്ത് എടുക്കുക.
4: അങ്ങനെ എടുക്കുന്നവരുണ്ട്, ചിലരൊക്കെ ഉണ്ട്, എന്റെ സുഹൃത്ത് അങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
3: അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന വെച്ചാല് ആ നെല്ലിന്റെ വിത്ത് എടുത്താൽ കൂടുതൽ വിളവ് ഉണ്ടാവൂല എന്നുള്ളതിലാണ് വേറെ വിത്തായിട്ട്
4: പ്രശ്നം വരുന്നത്. ഹൈബ്രിഡ് ഐറ്റംസുകൾക്കാണ് ഇപ്പൊ നമ്മളൊരു കക്കിരി മത്തനൊക്കെ ഹൈബ്രിഡ് ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ പപ്പായ, പപ്പായ തൈ ഞാന് അംഗീകൃത നഴ്സറികളിൽ നിന്ന് മാത്രമാണ് തയ്യാൻ വാങ്ങുന്നത്. തൃശ്ശൂരിലെ ഒരു നഴ്സറിക്ക് ഇറക്കിത്തരാണ് തൈ. ഞാന് അതിന് കുരുവെടുത്തായിട്ട് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്റെ പറമ്പ് നിറച്ച് കർമ്മ തൈ ഉണ്ട്, പപ്പായ തൈ ഉണ്ട്. അപ്പോ കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ട് മുളച്ചപ്പോ ഒരു 8-10 മരം ഞാൻ അവിടെ നിർത്തിയിരുന്നു. വെള്ളപ്പൊക്കം വന്നിട്ട് പോകത്തൊക്കെ തൈ ഉണ്ടായിരുന്നു. അതിൽ ഒന്നുമേല് നല്ലോണം കായുണ്ട്, മറ്റൊക്കെ 1-2 കാ. പക്ഷെ ആ ഉണ്ടായ കായ ഉരുണ്ടിട്ടാണ് വന്നത്. അത് ശരിക്ക് പപ്പായ ഉരുണ്ട പപ്പായ അല്ല, തേങ്ങ പൊളിച്ചാൽ ഉരുണ്ട ഉണ്ടല്ലോ. അങ്ങനത്തെ ഉരുണ്ട പപ്പായും നല്ല വെയിറ്റും ഉണ്ട്, ഉള്ളിൽ മഞ്ഞയുണ്ട്. അങ്ങനെ അങ്ങനെ വരുന്നത്. അപ്പൊ ഒറിജിനൽ റെഡ് ലേഡി ഫസ്റ്റ് ജനറേഷൻ F1 സീഡ് എന്നാ പറയാം. അപ്പൊ അതിലുണ്ടാകുന്നതാണ് ഈ ഞാൻ ചെയ്യുന്ന F1 സീഡിന്റെ മുളപ്പിച്ച തൈ നമ്മൾ വാങ്ങിയിട്ടാ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പച്ചക്കറിന്റെ അവസ്ഥ. പച്ചക്കറി നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിയിട്ട് നമ്മൾ വെണ്ട പയറും ഒക്കെ നട്ട് അതിന് കുരുവെടുത്ത് നട്ടുണ്ടെങ്കിൽ ആ വിളവും ടേസ്റ്റും ഉണ്ടാവില്ല. നാടൻ ഐറ്റംസുകൾക്ക് ആ പ്രശ്നമല്ല.
3: നിങ്ങളിപ്പോ നെല്ലാണെങ്കിലും ബാക്കിയല്ലാണെങ്കിലും നിങ്ങൾ വീണ്ടും നിങ്ങളെടുത്ത് വിത്തുകൾ ഉണ്ടാവും, അത് തന്നെ ഒഴിച്ചിട്ടാണ്.
4: പിന്നെ ഇപ്പൊ നെല്ല് ഇപ്പോ പണ്ടൊക്കെ നടുമ്പോ ഇപ്പോഴും പലരും ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു 10 വെക്കും. ഞാറ് നടുമ്പോ 10 അടുപ്പിച്ച് നടുക. അപ്പൊ ഞാൻ എന്താ ചെയ്തത് വെച്ചാല് എന്റെ നാട്ടിനെ ബംഗാളികളോട് നടിച്ചതന്നെ, മറ്റേ പണിക്കാരെ കിട്ടാനല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് 8 ഗ്യാപ്പ് വേണം, 4 വിത്തിലധികം ഒരു മുരടിൽ പാടില്ല അറിഞ്ഞു. അപ്പൊ 4-5 മാക്സിമം അതിൽ വെച്ചുള്ളൂ. കൊല്ലിന്റെ 6-8 അത് മതി. ഒന്ന് ഞാനിപ്പോ എന്റെ ടെറസ് നേരത്തെ പറഞ്ഞു ടെറസിന്റെ മുകളിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞള് ഇഞ്ചി
3: ടെറസിന്റെ മുകളിൽ
4: ഫുള്ളാണ്. ഇങ്ങനെ വന്നാൽ കാണാൻ സ്ഥലമല്ല. എന്റെ സോളാർ പാനല്, പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ, പിന്നെ ഡ്രാഗണ്, പിന്നെ ഈ ഗ്രോ ബാഗുകളാണ്. അപ്പൊ ആ ഗ്രോ ബാഗിൽ ഞാൻ വഴുതന, പിന്നെ കാബേജ്, കോളിഫ്ലവർ ഒക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതുണ്ട് മഞ്ഞൾ, ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞൾ ഇഞ്ചി ഇനി ഗ്രോ ബാഗ് നിറച്ചപ്പോൾ എനിക്ക് കരിയില ചമ്മൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ നെല്ലിൻ്റെ പതിരുണ്ടായിരുന്നു, ആ പതിര് അതിൻ്റെ അടിയിലിട്ടെടുത്തിന് ഞാൻ. ഇതിൽ ചിലതിട്ട് മുളച്ചിട്ട് ഒരു വിത്തും വന്നൊരു 30-35 വന്നിട്ടുണ്ട്. ആ നല്ല വളർച്ചയാണ്. ഞാൻ അവിടെ പറിച്ചിട്ടുള്ളത് അവിടെ വെച്ചതാണ്. കാരണം ഇത് കതിരോരോ നിൽക്കുന്ന അറിയാം. ചിലർ പറയും കതിരോരില്ല പതിരി എന്നൊക്കെ പറയാറുണ്ട്. ഒന്നാ കാണാലോ അവിടെ നോട്ടെ
3: നട്ടോ.
4: ഉഷാറായിട്ട് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞളല്ല കാണുന്നത്, നല്ല നെല്ലുണ്ടായ മാതിരി ടെറസിന്റെ മുകളിൽ അങ്ങനെ വരുന്നത്. കൂടുതൽ വിത്തുകളൊക്കെ ഉണ്ട്, ആവശ്യമില്ല എന്നാണ്. ആ ചിലർ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. എന്റെ തൊട്ടടുത്ത നട്ട ആള് പഴയ പരമ്പരാഗത കൃഷിക്ക് മൂപ്പര് 15 വെക്കണം എന്ന് പറഞ്ഞു. അതില് ലോസാണ് നമുക്ക്. അതിലും ഇതിലും ഒരേ വിളവാണ് വരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് വിളവ് കുഴപ്പമില്ലാത്ത വിളവാണ് കിട്ടി. ഞാനൊരു ഒരു രാസവളം ഇട്ടിട്ടില്ല, ഇടാറ് ലൈവ് വാർഷം ഇടുന്നില്ല, കീടനാശിനി ഉപയോഗിച്ച മരുന്ന് അടിച്ചില്ല. പൂവിന്റെ ശല്യം ഇല്ലായിരുന്നു. ഞാൻ അതാ വന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ ഇടൂല, അടിക്കൂല, മരുന്ന് അടിക്കൂല അറിയുന്നു. നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മൾ അരി ഇട്ടൂടെ എല്ലാം മതി.
3: അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി വീണ്ടും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ജനക്ഷേമത്തിൽ ഇതുപോലെ കാണാം. ഈ ഒരു എപ്പിസോഡ് ഏറെ ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത്രയും സമയം നമ്മുടെ കൂടെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ ഒരുപാട് അറിവുകളും അനുഭവങ്ങളും കൊണ്ട് ചേർത്ത് വെച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുൽ മുനീർ, അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായ പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇൻഷാല്ലാ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ജനക്ഷേമ പരിപാടിയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ലാഭകരമാക്കുന്ന കൃഷിരീതികൾ എന്ന ടൈറ്റിലിനെ ആസ്പദമാക്കി അബ്ദുൽ മുനീർ സാഹിബിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടിൽ നടത്തിയ സംഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
5: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: അടുത്ത ദിവസം തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. വീഡിയോ കാണുമ്പോൾ അതിലെ കമ്മ്യൂണിക്കേഷൻ സംസാരം കേൾക്കുമ്പോൾ തമിഴായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കാൽക്കൽ വീഴാണ് രക്ഷിതാക്കൾ. മാതാവും പിതാവും, മോളെ അവൻ്റെ കൂടെ പോകല്ലേ, അവൻ ശരിയല്ല, അവൻ നല്ലവനായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് അവൻ്റെ കൂടെ വിവാഹം ചെയ്തു തരുമായിരുന്നു, പക്ഷെ അവൻ നല്ലവനല്ല മോളെ എന്ന് കാൽക്കൽ വീണ് കരഞ്ഞ് അപേക്ഷിക്കുന്ന മാതാപിതാക്കൾ. ഇത് ഒറ്റയായ കാഴ്ചയല്ല, എല്ലായിടത്തും പൊതുവെ കാണപ്പെടുന്നത് തന്നെയാണ്. എന്താണ് നമ്മുടെ കൗമാരത്തിന് സംഭവിക്കുന്നത്, എങ്ങനെയാണ് കൗമാരക്കാരെ തിരിച്ചറിയേണ്ടത്, ഈ ഒരു വിഷയമാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ കെ പി സഹദും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയുമൊക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, വുമൻസ് അറബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് ഒ ഡി ആണ്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട് നിങ്ങൾക്കറിയാം കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പേസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവറായിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശയ്ക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികൾ ഇപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിനെ എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല. സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറേ, ടീനേജർ എന്നാൽ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പോൾ ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
7: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
6: ഈ ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? 13 മുതൽ 19 വരെ ഉള്ളൊരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിൽ ഉണ്ടാവുന്നതെന്ന് പറയാമോ?
7: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഹോർമോൺ ചേഞ്ചസ്സാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അത് പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ ഒരു പക്വത എത്തുന്ന ആ പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം തങ്ങൾക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
6: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എന്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താണ്, നിങ്ങളെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
7: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോട് ഒരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്യൂറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ അവർ പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
6: വേറെ രീതിയിലായിരിക്കും,
7: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര് ശ്രദ്ധിക്കുന്നത്.
6: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനും ഒക്കെ,
7: അതെ, ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
6: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തില്, രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല്, സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരന്റ്സ് ഒരു പാരന്റായി തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരൻസിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
6: ശരിയാണ് സാറേ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് എന്നുള്ള ഒരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്, അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണോ, എന്താണത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
7: അതായത് നിങ്ങൾ ചോദിച്ചത്, പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
6: പ്രത്യേക അറിവൊക്കെ വേണമെന്നുള്ളത് സാർ
7: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിൻ്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐ ടി മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിൽ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
6: കൂടുതലാണ്
7: ഇന്ന് കൂടുതലാണ്. ഒന്ന്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിനെ ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
6: ഉദാഹരണം. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ളു കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ളു കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മളെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു വന്നത്.
7: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റിസ്ക് ഉള്ള ഒരു കാര്യമാണ്.
6: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലെ, നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ.
7: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മള് നന്നാക്കിയെടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
6: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
7: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പൊ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
6: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
7: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിൻ്റെ ചില സവിശേഷതകൾ അല്ല, ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരന്റ്സ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിംഗ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരന്റ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരന്റ്സിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറൂല.
6: പിന്നെന്താ മാർഗം?
7: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദ ഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
6: പണ്ടത്തെ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം
7: അല്ല. കാരണം എന്താ പറയുക, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പാരന്റ്സ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിൻ്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ, റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
6: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ

0: അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
1: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം, സാറിന്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും.
1: ശരിയാണ്.
0: ഫോർ എക്സാമ്പിൾ, ഒരു ബർബൂണ്ട ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ വേഷവിധാനം പറഞ്ഞല്ലോ,
1: അവരത്ത്
0: ശരിക്കും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ് കോഡ്, ഉപ്പയുടെ മുമ്പിൽ അവനെ അത് ഒരു കാഷ്വൽ ഡ്രസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്.
1: അവനെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടാണ്,
0: അവന് ഡിസ്റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല. പക്ഷേ അത്തരം കാര്യങ്ങളെ മാത്രം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉപ്പയിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പയും മകനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പോ
1: നല്ല അന്തരീക്ഷം ഇല്ലാതാവും.
0: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ? അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ പറയല്ലോ അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്തു കൂടുക. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവൻ ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടില് മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
1: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്കും ആ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ആ പിതാവ് എന്തായിരുന്നു ആ കുട്ടിയെ? അവൻ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവിടുത്തെ മറിയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവൻ്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
0: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത് രക്ഷിതാവിനിപ്പോൾ 40-45-50 ഒക്കെ വയസ്സായിട്ടുണ്ട്. രക്ഷിതാവിനും ഒരു കൗമാരുണ്ടായിരുന്നു, ഉമ്മക്കും കൗമാരുണ്ടായിട്ടുണ്ട്. ആ പ്രായത്തിൽ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു എന്ന് സ്വയം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റും.
1: ആ ഒരു മൈൻഡിലേക്ക് പോകണം.
0: തീർച്ചയായിട്ടും. അതാണ് എംപതറ്റിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല ഒരു റെമഡി കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
1: ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷൻ ആണ്. നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് സാറ്
0: പറഞ്ഞത്.
1: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
0: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ, അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പോ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത,
1: ആ
0: ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
1: അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ലേ?
0: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക. ഇപ്പൊ ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റ് അധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ്.

0: പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്.
1: ഓവർ പരിഗണന,
0: ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും പ്രശ്നമാണ്. അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിന് പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
0: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടോ ക്ലാസ് ഉണ്ടോ ഒന്നും തീരുന്നില്ല.
1: എന്നാലും
0: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇഷ്ടവും സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ കോഴ്സിന് പോലും ചേർത്തുന്നത്.
1: ഗൈഡൻസ് എന്നുള്ളതാണ് വലിയൊരു
0: ഗൈഡൻസ് എന്ന മാർഗനിർദ്ദേശം.
1: അപ്പൊ രക്ഷിതാവിന് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയതായിട്ടുള്ളത് ഗൈഡൻസ്.
0: അത് എല്ലാ വിഷയത്തിലും ഇപ്പൊ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിവ് ഇല്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ള പണ്ഡിതരുമായിട്ടും സ്കോളേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.
1: അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും പോയിന്റുകളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ടോ? രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട,
0: ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാം. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ നാല് പോയിന്റാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം, അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
0: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ PTA മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കുന്ന വിഷയം എന്താ വെച്ചാൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിട ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസായ സമയമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും മൂല്യമുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക, മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും.
1: ഈ തിരക്കിനിടയിലുള്ള ഒരു പിതാവ് അതെങ്ങനെ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ള വഴികൾ, ടിപ്സ് എന്തൊക്കെയാണെന്ന്?
0: വളരെ എളുപ്പമല്ലേ? അതായത് അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ നടപ്പിലാക്കുന്നത്, സമയത്തിനുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
1: ടൈം മാനേജ്മെന്റ്
0: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്, സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിനും സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടില് ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
1: നമ്മളെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ
0: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് അറിയാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്.
1: പലപ്പോഴും
0: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവരമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോവാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ ഒഴുക്കിണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
1: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷെ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലേ. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
0: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം, റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
1: എപ്പോ എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
0: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
1: പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ്, ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിന്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
0: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടൊന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
1: ഇപ്പോ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
0: എന്താണ് സംശയം? ഞാന് കുറച്ചു ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം. ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാർ അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടി അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
1: കുറച്ചുകൂടി ടാക്ട്ഫുള്ളി ആയിട്ട് ചെയ്യേണ്ടത്,
0: അതായത് കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം.
1: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അതിനാ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
0: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്ട് പാരന്റിങ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ് ആണ് ഈ ടീനേജിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
1: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജറുടെ എന്താണ് ടീനേജർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീനേജർ എന്താണെന്നും അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതും ഒരു ചെറിയ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഇവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിനും ഇങ്ങനെ ശ്രോതാക്കളുമായി സംവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ പ്രൊഫസർ കെ പി സഹദ് കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നടത്തിയ സംഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: ഹസൻ അൻസാരി, നിങ്ങൾക്ക് കെ പി സഹദ് അദ്ദേഹത്തെ പ്രൊഫസറിനെ നേരിട്ട് പരിചയമുണ്ടോ?
2: ഇല്ല.
3: അദ്ദേഹം പുളിക്കൽ സ്വദേശിയാണ്. പുളിക്കലിൽ നിന്ന് ആന്തിയൂർക്കുന്ന ഭാഗത്താണ് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഞാനവിടെ കൊട്ടപ്പുറം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. നല്ലൊരു ടിപ്പ് ടോപ്പ് മാനായി, അതൊരു ഇംഗ്ലീഷ് ലെക്ചറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഇൻസൈഡൊക്കെ ചെയ്ത് നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ, എനിക്കിന്നും അദ്ദേഹത്തെ ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്. എനിക്കെപ്പോഴും ഈ ഒരു കൗൺസിലിംഗ് സംബന്ധമായ, അതോടൊപ്പം കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. ഇപ്പോൾ ഇടക്കിടക്ക് വിളിച്ചിട്ടായിരിക്കാം അദ്ദേഹം എന്നെ ഇപ്പോഴും ഓർക്കുന്നുമുണ്ട്. മഷാല്ല, ഇന്നത്തെ സ്നേഹക്കൂട് ഡോക്ടർ സഹദ് നമ്മുടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ മുത്ത് നടത്തിയ ഒരു അഭിമുഖം വളരെ മനോഹരമായിരുന്നു. നമുക്കിനി അൽഉസൂലിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ അൽഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഹദീസ് തേടിയുള്ള യാത്രകൾ എന്ന ഒരു വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ അൽഉസൂലിൽ നമ്മൾ കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഉസൂലിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തിരുന്നത് സലഫുകളുടെ കാലഘട്ടത്തിൽ ഹദീസ് പഠനത്തിന് വേണ്ടി ഹദീസുകളുടെ കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്ന പ്രധാന കേന്ദ്രങ്ങളെക്കുറിച്ചും അത്തരം കേന്ദ്രങ്ങളിൽ അധ്യാപകരായി ഗുരുക്കളായിരുന്ന പ്രവാചക അനുചരന്മാരെക്കുറിച്ചും ആ പ്രവാചക അനുചരന്മാരിൽ നിന്ന് ഹദീസുകൾ പഠിച്ച മഹാരഥന്മാരായ താബിഈകളെക്കുറിച്ചുമൊക്കെയാണ്. ഇനി ആ വിഷയത്തിൽ ഒരു പുതിയ കാര്യത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കുവാനും അത് രേഖീകരിക്കുവാനും പഠിക്കുവാനും വേണ്ടി ഒരുപാട് യാത്രകൾ സ്വഹാബികളും താബിഉകളും തബഉത്താബിഉകളും നടത്തിയിട്ടുണ്ട്. വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി നടത്തപ്പെട്ട ആ യാത്രകൾ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇന്നും പ്രശോഭിതമായി നിലകൊള്ളുന്നു എന്നുള്ളത് ഹദീസ് പഠനരംഗത്തുള്ള ആളുകൾക്കൊരു ആവേശമാണ്, ഊർജം നൽകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ആരംഭം കുറിച്ചിട്ടുണ്ട്. പ്രവാചകൻ മക്കയിൽ നിയോഗിതനായ വിവരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യത്യസ്തമായ വഴികളിലൂടെ പരന്നു. ഈ വിവരങ്ങൾ ലഭിച്ച ആളുകൾ വേദക്കാരായ പണ്ഡിതന്മാരും സാധാരണക്കാരും. അവർ പ്രവാചകനെ നേരിൽ കാണുവാനും പ്രവാചകനെക്കുറിച്ച് അന്വേഷിക്കുവാനും പ്രവാചകനെക്കുറിച്ച് പഠിക്കുവാനും അവർ യാത്രകൾ ചെയ്ത് മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം മദീനയിലേക്കും എത്തിയിട്ടുണ്ട്. ഈ യാത്രകൾ യഥാർത്ഥത്തിൽ അറിവന്വേഷിച്ചുകൊണ്ടും വിശ്വാസ പൂർത്തീകരണത്തിന് വേണ്ടിയും പ്രവാചകനിൽ നിന്ന് മതം പഠിക്കുവാനുള്ള ഉത്കടമായ ആഗ്രഹത്തിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തിയിരുന്ന ഒരു കാഴ്ച ചരിത്രത്താളുകളിൽ നാം കാണുന്നുണ്ട്. പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച് വീണ്ടും സ്വന്തം നാടുകളിലേക്ക് മടങ്ങി അവിടെയുള്ള ആളുകൾക്ക് പഠിച്ച കാര്യങ്ങൾ പ്രബോധനം നടത്തിയ ലമാം ബിൻ സാലബയെ പോലെയുള്ള സഹാബിവര്യന്മാർ ഹദീസുകൾ തേടിയുള്ള യാത്രയുടെ തുടക്കം അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹാബത്തിൻ്റെയും അവരുടെ പിൽക്കാലക്കാരായ താബിഈകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ വളരെ സുദീർഘമായ യാത്രകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രം മാസങ്ങളോളം മണൽത്തിട്ടകളെ പരവതാനിയാക്കിക്കൊണ്ട് ചൂടേറ്റ് ഉഷ്ണകാലഘട്ടത്തിൽ വിയർപ്പൊലിപ്പിച്ച് അവർ ഹദീസുകൾക്ക് വേണ്ടി യാത്ര നടത്തിയിട്ടുണ്ട്. തൻ്റെ അടുക്കലില്ലാത്ത ഒരു ഹദീസ് മറ്റൊരു സഹാബിയുടെ അടുക്കലുണ്ട് എന്ന് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ അടുക്കലുണ്ട് എന്ന വിവരം ലഭിക്കുമ്പോൾ, ആ വ്യക്തിയെ തേടി യാത്ര ചെയ്യുകയാണ്. ഒരു ഹദീസ് പോലും, ഒരു വിജ്ഞാനത്തിൻ്റെ മുത്തുപോലും തങ്ങളുടെ വിജ്ഞാന ഭണ്ഡാരത്തിലേക്ക് വരാതെ നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരുന്നു യഥാർത്ഥത്തിൽ ഈ യാത്രകൾക്ക് പിന്നിലുള്ള പ്രചോദനം എന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുക എന്നതല്ലാതെ വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹാബത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, താബിഉകൾ യാത്ര നടത്തിയിട്ടുണ്ട്, അത്ബാഉ താബിഉകളും തബഉ താബിഉകളും എല്ലാവരും യാത്രകൾ നടത്തിയവരാണ്. സഹാബത്തിൻ്റെ യാത്രയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോവുകയാണ്. ഒരു ഹദീസ് പഠിക്കുവാൻ വേണ്ടി. ആ ഹദീസ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്തത്? ലം യബഖ അഹദുൻ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുഹു. അദ്ദേഹമല്ലാതെ മറ്റാരും ആ ഹദീസ് പ്രവാചകനിൽ നിന്ന് കേട്ടതായി കേട്ടവരിൽ ഇനി ബാക്കിയില്ല, അവശേഷിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം യാത്ര തുടങ്ങുകയാണ്. യാത്ര മിസറിൻ്റെ അന്നത്തെ അമീറായിരുന്ന മസ്ലമ ബിൻ മഖ്ലദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. തന്റെ ഭവനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അബൂ അയ്യൂബ് അൻസാരിയെ കണ്ട് അദ്ദേഹം അത്ഭുതസ്തബ്ധനായി ഇറങ്ങിച്ചെന്നു, മുആനഖത്ത് നടത്തി കെട്ടിപ്പിടിച്ചു. ചോദിച്ചു, മാ ജാ ബിക്കയ അബ അയ്യൂബ്, അല്ലയോ അബൂ അയ്യൂബ്, എന്താണ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത്? അഥവാ നിങ്ങൾ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لم يبق احد سمعه من رسول الله صلى الله عليه وسلم غيري وغير عقبه പ്രവാചകനിൽ നിന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഹദീസ് പ്രവാചകനിൽ നിന്ന് കേട്ടവരിൽ ഞാനും ഉഖബയും അല്ലാതെ ഇനി വേറെ ആരും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഫബഅസ് മയദുല്ലി അലാ മൻസിലിഹി, അദ്ദേഹത്തിൻ്റെ ഭവനം ഏതാണ് എന്ന് എനിക്കറിയിച്ചു തരാൻ ഒരു വ്യക്തിയെ നിങ്ങൾ എനിക്ക് നിയോഗിച്ചു തരണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉഖബയുടെ വീട്, ഭവനം, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം അറിയിച്ചു കൊടുക്കാൻ ഒരാളെ മസ്ലമ നിയോഗിച്ചു. അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അദ്ദേഹം നേരത്തെ മസ്ലമ അത്ഭുതപ്പെട്ടതുപോലെ തന്നെ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട്, മാ ജാ ബിക്കയ അബ അയ്യൂബ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങളവിടെ കൊണ്ടെത്തിച്ചത്? അദ്ദേഹത്തിൻ്റെ മറുപടി നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ്. ഹദീസുൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യബഖ അഹദുൻ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈരി വഗൈറുക് ഫീ സിത്രിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു ഹദീസ് പ്രവാചകൻ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. നമ്മളല്ലാതെ ഇനി അത് കേട്ടവരിൽ അവശേഷിക്കുന്നവരില്ല. അപ്പോൾ ഉഖബ പറഞ്ഞു, നാം, അതെ ഞാൻ കേട്ടിട്ടുണ്ട്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായിക്കൊണ്ട് ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. മൻ സതറ മുഅ്മിനൻ ഫിദ്ദുനിയ അലാ ഖിസ്യതിൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മോശപ്പെട്ട കാര്യം ഓർക്കാൻ ഇഷ്ടമില്ലാത്ത, ലജ്ജിക്കുന്നൊരു കാര്യം ഒരു വിശ്വാസിയുടേത് ആരെങ്കിലും മറച്ചുവച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെയും പരലോകത്ത് മറച്ചുവെക്കുന്നതാണ് എന്നു പ്രവാചകൻ പറയുന്നതായിക്കൊണ്ട് ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. ഫഖാല ലഹു അബൂ അയ്യൂബ്, അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്. അഥവാ പ്രവാചകനിൽ നിന്ന് അപ്രകാരം തന്നെയാണ് ഞാനും ശ്രവിച്ചിട്ടുള്ളത് എന്നർത്ഥം. അങ്ങനെ അബൂ അയ്യൂബ് അൻസാരി തൻ്റെ വാഹനത്തിൻ്റെ കടക്കിലേക്ക് ചെല്ലുകയും അദ്ദേഹം മദീനയിലേക്ക് തന്നെ തിരിച്ച് യാത്ര പോവുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദീനയിൽ നിന്ന് മിസറിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് താൻ ശ്രവിച്ച ഒരു ഹദീസ്, പ്രവാചകരിൽ നിന്ന് താൻ കേട്ട ഒരു ഹദീസ്, അത് മറ്റുള്ളവരിൽ നിന്നുകൂടി കേൾക്കണം, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം എന്ന രീതിയിൽ യാത്ര ചെയ്യുന്നു. ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു സംഭവം കൂടി നമുക്ക് ഇന്ന് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ഒരു ഹദീസ് ലഭിച്ചിട്ടുണ്ട്, ജാബിർ റളിയല്ലാഹുവിന് കിട്ടാത്തൊരു ഹദീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു വിവരം ജാബിർ റളിയല്ലാഹുവിന് ലഭിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഫബ്തഅത്തു ബഈറൻ, ഞാനൊരു ഒട്ടകത്തെ വാങ്ങി, യാത്രയ്ക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു ഒട്ടകം, അതിൽ ഞാൻ എൻ്റെ യാത്രാക്കോപ്പുകൾ ഒരുക്കി യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ഒരു മാസക്കാലം ഞാൻ യാത്ര ചെയ്തു, ഷാമിലേക്കെത്തി. അപ്പോൾ ആ വ്യക്തി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നു, ജാബിർ ബിൻ അബ്ദുല്ലയാണ് താങ്കളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന വിവരം അദ്ദേഹത്തിന് കൈമാറി. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഹദീസുൻ ബലഗനി ലം അസ്മഅഹു ഖശീതു അൻ അമൂത ഔ തമൂത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ്, ഞാൻ കേൾക്കാത്തൊരു ഹദീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടി. ഒന്നുകിൽ ഞാനോ അതല്ലെങ്കിൽ നിങ്ങളോ മരണപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമിഅതു അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ يحشر الله العباد او الناس عراتا عزلا بهما. قلنا ما بهما؟ قال ليس معهم شيء. فيناديهم بصوت يسمعه من بعد كما يسمعه من قرب. انا الملك، لا ينبغي لاحد من اهل الجنه يدخل الجنه او واحد من اهل النار يطلبه بمظلمة ولا ينبغي لأحد من أهل النار يدخل النار وأحد من أهل الجنة يطلبه بمظلمة. قلت وكيف؟ وإنما نأتي الله عراتا بهما. قال بالحسنات والسيئات. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ശ്രവിച്ചിട്ടുണ്ട് എന്ന് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ോട് അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഥവാ പരലോകത്തേക്ക് വരുമ്പോൾ നഗ്നന്മാരായി ആരും കൂടെയില്ലാത്ത അവസ്ഥയിൽ വരും എന്ന ഹദീസ്. ഒരൊറ്റ ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രം ഒരു മാസം യാത്ര ചെയ്യുന്നു. ആ ഹദീസ് പഠിച്ചതിനു ശേഷം തിരിച്ച് വീണ്ടും ഒരു മാസക്കാലം യാത്ര. ഇന്നത്തെ യാത്ര പോലെ ആധുനിക സംവിധാനങ്ങളും വിമാനങ്ങളും കപ്പലുകളും കാറുകളുമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മരുഭൂമിയുടെ ആ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമായി അവർ നടത്തിയ സുദീർഘമായ അറിവുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ, ആ യാത്രയുടെ ഫലങ്ങളായിട്ടാണ്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹദീസിൻ്റെ മാധുര്യം എന്നുള്ളതുകൂടി നാം മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അള്ളാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, ഹദീസ് തേടിയുള്ള യാത്രകളുടെ ഒന്നാം ഭാഗം. അവതരണം അബ്ദുൽ മാലിക് സലഫി.
3: മാഷാ അള്ളാഹ്, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ ഏറ്റവും ഹൃദ്യമായ പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരിലേക്ക് ഇൻഷാ അല്ലാ വരാം. നമുക്ക് ഇപ്പോൾ സമയം അതിക്രമിച്ചത് കാരണത്താൽ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പീസ് റേഡിയോ മോർണിംഗ് വൈബ്സ് എന്നും എല്ലാവർക്കും വൈബ്സ് ആയി മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി.
5: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നീരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹലിലെ 116-ാമത്തെ വചനത്തിലേക്ക്. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുന്നഹ്ലിലെ 116-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: الكذب
1: لتفتروا على الله الكذب
0: لتفتروا على الله الكذب.

0: كذب إن الذين يفترون على الله الكذب لا يفلحون.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നഹിലിലെ 116-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: വെസ്റ്റേൺ കോൺഫീൽഡ്സ് 444 ഒഴിവ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ നാഗ്പൂർ ആസ്ഥാനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ 444 ഒഴിവുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികളിൽ റെഗുലർ നിയമനത്തിനാണ് അവസരം. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. തസ്തിക ഒഴിവ് ശമ്പളം അസിസ്റ്റന്റ് ഫോർമാൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ 224 ഒഴിവ്. ശമ്പളം ആരംഭം 47,330 രൂപ. മൈനിങ് സിർദാർ ഒഴിവ് 220, ശമ്പളം 47,330 രൂപ. പി എസ് സിയുടെ വെബ്സൈറ്റിൽ കേരള PSC.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രം അപേക്ഷിക്കാം. വെസ്റ്റേൺ കോൾഫീൽഡ്സ് 444 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.westerncall.in.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിന്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
5: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി. രചന മൂസ സൊലാഹി കാര. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വ്യതിയാന ചിന്തകളുടെ വിത്ത് സമൂഹത്തിൽ വിതറുകയും ലോകത്തുടനീളം അത് മുളച്ചു പൊന്താൻ അവസരമൊരുക്കുകയും ചെയ്ത ഖവാരിജുകളുടെ സിദ്ധാന്തം അബുലാല മൗദൂദിയെ സ്വാധീനിക്കുക വഴി ഇന്ത്യയിൽ ഉണ്ടായി വന്ന സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി. 7.5 പതിറ്റാണ്ടിലേറെയായി അതിന്റെ അനുയായികൾ കേരളത്തിലും പ്രവർത്തിച്ചു വരുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തോടും പ്രമാണ സമീപനത്തോടും പൂർവ്വസൂരികളോടുമൊപ്പം സഞ്ചരിക്കാൻ കൂട്ടാക്കാത്ത ഇവർ അഹ്ലുസുന്നയ്ക്കെതിരായി മത്സരിക്കുന്ന മനോഭാവക്കാരും അതിന്റെ നിലപാടുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നവരുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയപരമായ തീരുമാനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വിമർശന ശബ്ദങ്ങൾ ഉയരുമ്പോൾ ആർക്കും പിടികൊടുക്കാത്ത മറുപടിയായി രംഗത്തു വരുന്നത് അവരുടെ സ്വത്വ സ്വഭാവമാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ കേൾക്കുന്ന പ്രസ്ഥാനമാണിത് എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ അവർ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് ആരെ വേണമെങ്കിലും കേൾക്കാം, പക്ഷേ അവരെ കേൾക്കേണ്ടി വന്ന വിശ്വാസി സമൂഹം സഹിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. പ്രബോധനം 2026 മെയ് 15 അക്കത്തിൽ നിലവിലെ അമീർ എഴുതുന്നു, ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്തതും പ്രബോധനം ചെയ്തതും ഇസ്ലാമിനെയാണ്. സാമൂഹിക പ്രതിബദ്ധതയിലും സാമൂഹിക നീതിയിലും കെട്ടിപ്പടുക്കപ്പെട്ടതാണ് ആ ഇസ്ലാം. അത്തരമൊരു ഇസ്ലാമിനെ അവതരിപ്പിച്ചപ്പോൾ പൊതുസമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും അത് അപരിചിതമായി തോന്നിയിട്ടുണ്ട്. കാരണം അവർ പരിചയിച്ച ഒന്നായിരുന്നില്ല ഈ ദർശനം. പേജ് 5. ഖവാരിജുകളിലൂടെ മുളവൊട്ടുകയും പിന്നീട് കാണ്ഡമായി വളർന്ന് പല ശിഖരങ്ങളായി പിരിഞ്ഞ് വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രം എന്ന ആശയത്തോട് ഇഴുകിച്ചേർന്ന മൗദൂദി സാഹിബ് അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന തന്റെ പുതിയ വാദത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ് 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഉണ്ടാക്കിയത്. അത് ഇസ്ലാമിന്റെ ആർക്കും പരിചയമില്ലാത്ത മുഖമാണെന്ന് അമീർ എടുത്തു പറഞ്ഞത് കൃത്യമാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിലെ പണ്ഡിതന്മാരിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ദർശനമാണ് മൗദൂദി കൊണ്ടുവന്നതെന്ന് അമീർ തന്നെ അംഗീകരിക്കുകയാണ്. വളരെ തിരിച്ചറിവും അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് സന്തോഷമുളവാക്കുന്ന കാര്യവുമാണത്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമെന്ന മഹിതമായ വിശ്വാസത്തിന്റെ നെടുകൈ വെട്ടിയും പച്ചയായ പ്രമാണ ദുർവ്യാഖ്യാനം നടത്തിയുമാണ് തന്റെ വാദത്തെ മൗദൂദി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. തന്നെയുമല്ല മതത്തെ ചൊവ്വായ നിലയ്ക്ക് നിലനിർത്തുക എന്ന പ്രവാചകന്മാരുടെ ഉദ്യമത്തെ മതത്തെ സ്ഥാപിക്കുക എന്നാക്കി അദ്ദേഹം വ്യാഖ്യാനിക്കുകയുണ്ടായി. പ്രമാണങ്ങൾ പറയാത്തതും മതം അനുശാസിച്ചതിന് അപ്പുറത്തുള്ളതുമായ കാര്യത്തെ അപരിചിതം എന്ന് വിശേഷിപ്പിച്ചത് യാഥാർത്ഥ്യം തന്നെ. ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് തെല്ലൊന്നുമല്ല മൗദൂദി തെറ്റിയതെന്ന് ജമാഅത്തുകാർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. മൗദൂദിയുടെ ചില പ്രസംഗങ്ങളിൽ ഇസ്ലാമികമായ ഒരു സാമൂഹിക ഘടന വരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഇസ്ലാമികമായ സാമൂഹിക ഘടനയിൽ ഒരു ചപ്രാസിയാകുന്നതാണ് അല്ലാത്തൊരു സ്ഥലത്ത് പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ആദർശാധിഷ്ഠിതമായ ഒരു സാമൂഹിക ഘടന നിലവിൽ വരണമെന്ന ആഗ്രഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് സംഘടനയുടെ നിയമമായോ വ്യവസ്ഥയായോ ഒരിക്കലും വന്നിട്ടില്ല. നിലപാടുള്ള പ്രസ്ഥാനം, TE ആരിഫ് അലി, പേജ് 12-13. മൗദൂദി തന്റെ ഈ മനസ്സിലെ മോഹം പൂവണിയിക്കാൻ വേണ്ടി സമൂഹം കേൾക്കെ ഒച്ചവെക്കുകയും അതിനായ അനവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു എന്നതും നഗ്നസത്യമാണ്. അതിൽ നല്ലൊരു 100% പുസ്തകങ്ങളും ജമാഅത്തുകാർ മൊഴിമാറ്റം നടത്തി ഇന്നും ഔദ്യോഗികമായി തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്. മൗദൂദി ഉയർത്തിക്കാട്ടിയ തൗഹീദിന് അടിമപ്പെടുന്നതിലൂടെ ഭൗതിക ക്രമീകരണമാകുന്ന ഗവൺമെന്റ് ദുർമൂർത്തിയും അതിനനുസരിക്കൽ അള്ളാഹുവിൽ പങ്കുചേർക്കലുമാണ്. ഇത് കേട്ട എത്ര പേരാണ് ഗവൺമെന്റിന്റെ പരസ്യ ശത്രുക്കളായി സർക്കാർ ജോലികളിൽ നടക്കം പിന്മാറിയത്? മാനസാന്തരമോ അതോ പ്രായശ്ചിത്തമോ എന്നറിയില്ല. ഇന്ന് സർക്കാർ കസേരകൾക്ക് വേണ്ടി കിടമത്സരം നടത്തുന്ന സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആയുസ്സിന്റെ മുക്കാൽഭാഗവും ഷിർക്കായിരുന്നൊരു നയത്തിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ ഇറങ്ങിവിടാനും ഓടാനും ചരിത്ര വസ്തുതകളെ വിസ്മരിക്കാനും ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? അമീർ എഴുതുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ സംഹിതയും ഇതിന്റെ ലക്ഷ്യസ്ഥാനവും അതിലേക്കുള്ള വഴിയും ദൈവത്താൽ നിർണിതമാണ്. ഇക്കാര്യത്തിൽ കരിവീട്ടിക്കാതലിനെ മറികടക്കുന്ന വിശ്വാസം ഈ പ്രസ്ഥാനത്തിനുണ്ടായിരിക്കെ തന്നെ സംവാദത്തിന്റെ സമസ്ത സാധ്യതകളെയും തുറന്നുവച്ചുകൊണ്ടാണ് സമൂഹത്തോട് ഇക്കാര്യം പറഞ്ഞത്. പേജ് 7. 1956 ഏപ്രിൽ 13 മുതൽ നടപ്പിലാക്കിയ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഭരണഘടന 2023 ഏപ്രിൽ 30 മുതൽ ഔദ്യോഗിക ഭേദഗതിയോടെ പുറത്തിറക്കേണ്ടി വന്നത് എന്നത് എന്തുകൊണ്ടാണ്? കരിവീട്ടിക്കാതലായ വിശ്വാസത്തിൽ പുഴുവരിച്ച് അകം പുഴുത്തുപോയത് കേന്ദ്ര മജ്ലിസ് ശൂറ ശ്രദ്ധിക്കാൻ വൈകിയതുകൊണ്ടാകാം. സിറാത്തുൽ മുസ്തഖീമിന് നിരക്കാത്ത നിലപാട് സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ വിധിയെ മറയാക്കി അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക എന്നത് അഭിലഷണീയമായ കാര്യമാണോ?
3: ഈസ് റേഡിയോ സലഫി ദ്രൂസ്, മുൻഗാമികളുടെ മാതൃകകൾ
6: നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
7: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. ആ ഫിത്രത്ത് ഉറങ്ങിക്കിടക്കും. ആ ഫിത്രത്തിൽ നിന്ന് മനുഷ്യന്മാർ തെന്നി ജീവിക്കും. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റബ്ബിൻ്റെ നാമങ്ങളെപ്പറ്റി, വിശേഷണങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ ധാരാളമുണ്ട്. റബ്ബിനെപ്പറ്റി കൃത്യമായി അറിയും. അത്തരം ആൾക്കാർ, അതിനെപ്പറ്റി ചിന്തിച്ച് പഠിച്ചവർ ഒരിക്കലും തൗഹീദിൽ നിന്ന് തെറ്റുകയില്ല, ഇസ്ലാമിൽ നിന്ന് തെറ്റുകയില്ല. പക്ഷേ പലരും ഇതിനെപ്പറ്റി അശ്രദ്ധരാണ്. വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ട്, ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ട്, മറിച്ച് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം, ഐഹിക

ഗുണങ്ങളും മറ്റ് സാമ്പത്തിക ശേഷിയും സൗന്ദര്യങ്ങളും പലതും ഉണ്ടാവാം. പക്ഷെ അവരെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഈ റബ്ബിനറിയാത്തവർ, റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാത്തവർ, അവര് ചവറുകളാണ് അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും പാവങ്ങളാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞല്ലോ. അവർ സമ്പന്നരാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവർ മഹാപാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വലിയ വലിയ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആ കണക്കിൽ പച്ചപാവങ്ങളാണ്. കാരണം ഒന്നും നേടിയില്ല, അവരൊന്നും നേടി എന്ന് അവർ വിചാരിക്കുന്നു, പക്ഷെ അവരൊന്നും നേടിയിട്ടില്ല. ആ കൂട്ടത്തിൽ നമുക്ക് ആദ്യം പറയാവുന്ന വ്യക്തികൾ ചിലരുണ്ട്, ആ കൂട്ടത്തിലാണ് ഫിർഔൻ, അതുപോലെ പിന്നെ നംറൂദ് അല്ലെങ്കിൽ ഇബ്ലീസ്, ഇങ്ങനെ പലരുണ്ടല്ലോ. ഇവരൊക്കെ ഈ ലോകത്ത് വല്ലതും നേടി വലിയ ആൾക്കാരാണ് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം ഇത്തരക്കാരെ പറ്റി പറഞ്ഞൊരു വാചകം കൂടി ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വൽ യഹദർ കുല്ലൽ ഹദർ മിൻ തുഗ്യാനി അന വലി വഇന്ദി. ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ, ഭയപ്പെടട്ടെ, എപ്പോഴും ജാഗ്രത വേണം. ഇത് വിഷയത്തിൽ ഈ അന എന്നത് അതിൻ്റെ അക്രമം, അതൊരു കവിയൽ, അതുപോലെ ലീ പിന്നെ ഐന്ദി, മൂന്ന് പദങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് അക്രമിക്കും പലരെയും. എന്താ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ലീ എന്ന് പറഞ്ഞാൽ എൻ്റേത്, എനിക്കുള്ളത്. ഇന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുണ്ട്, എല്ലാം ഭദ്രമാണ്, ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഇത് മനുഷ്യന് നഷ്ടത്തിൽ അവനെ സംഭവിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യനെ തകർക്കുന്ന വിഷയമാണ്. അദ്ദേഹം പറയാം, ഫൈന്ന ഹാദിൽ അൽഫാൽ അസ്സലാസ, ഈ മൂന്ന് പദങ്ങളുണ്ടല്ലോ, ഉബ്തുലിയ ബിഹ ഇബ്ലീസ് വ ഫിർഔൻ വ ഖാറൂൻ, ഇത് വെച്ച് ഇബ്ലീസ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഫിർഔൻ പരീക്ഷിക്കപ്പെട്ടു, ഖാറൂൻ പരീക്ഷിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഫിർഔൻ പറഞ്ഞതെന്താ, അതുപോലെ ഇബ്ലീസ് എന്ത് പറഞ്ഞു, ആദമിനെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അന ഖൈറുമിനു, ഞാനാണ് അവനേക്കാൾ നല്ലവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു അക്രമമാണ്. അപ്പം ഞാൻ എന്ന ഭാവം അന, ഇത് ഈ ലോകത്ത് റബ്ബിനറിഞ്ഞവർക്കതുണ്ടാവില്ല, അവൻ നിസ്സാരണമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അവർക്ക് റബ്ബിനെപ്പറ്റി ചിന്തിക്കാൻ സമയമല്ല, ഇസ്ലാമിനെപ്പറ്റി ചിന്തിക്കാൻ സമയമല്ല, ഫിത്രത്തിൽ നിന്ന് അകന്നകന്ന് പോയത് കൊണ്ടാണ് അവൻ ഇത്ര വലിയ അഹങ്കാരമുണ്ടായത്. അപ്പോൾ ഇബ്ലീസിനോട് പറഞ്ഞു, ആദമിന് സുജൂദ് ചെയ്യൂ. അപ്പോൾ പറഞ്ഞു, അന ഖൈറുമിൻ, ഞാനാണ് അവനേക്കാൾ നല്ലവൻ, ഖലഖ്തഹു മിൻ തീൻ, അവനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നാൽ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന്, ഞാനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ, അതുകൊണ്ട് ഞാനാണ് ആദമിനേക്കാൾ ഉയർന്നവൻ. അപ്പോൾ അവൻ അഹങ്കാരിയാക്കി. ഇതുപോലെ ലീ എന്ന് പറഞ്ഞല്ലോ, എനിക്കുണ്ട്, എൻ്റേതാണ് എന്ന ഈ കാര്യം, ഇത് മനുഷ്യനെ നശിപ്പിക്കും ഈ ചിന്ത. ഇത് പറഞ്ഞ ഒരാൾ ഫിറോവനാണ്. അയാൾ പറഞ്ഞു, അലൈസലി മുൽക്കു മിസ്റും, ഈജിപ്തിലെ ആധിപത്യം എനിക്കല്ലേൻ, ഞാനല്ലേ ഇവിടെയുള്ള രാജാവും. അയാൾ വഞ്ചിതനായി, അയാൾ അഹങ്കരിച്ച് അഹങ്കരിച്ച് അവസാന ആന റബ്ബുക്കുമില്ല, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അത്യുന്നതനായ മൂസ അലൈഹിസ്സലാം പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ അയാൾ. അപ്പം അയാള് ഈജിപ്തിലെ ആധിക്യം ആധിപത്യം കിട്ടിയത് കൊണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലല്ലേ, അപ്പോൾ ഒക്കെ ദുനിയാവിനെ പറ്റിയുള്ള ചിന്തയാണ്, അതോടുകൂടി ലോകത്ത് മുഴുവനും ഏറ്റവും ഉയർന്ന തട്ടിൽ ഞാനാണ് എന്നൊരു തോന്നൽ. അപ്പോൾ ഭൗതികമായ വിഭവങ്ങളുടെ പേരിലാണ് ഇത്തരക്കാർ, ഇവരെ പോലെയുള്ളവരൊക്കെ മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി പറയാറുള്ളത്. പിന്നെ ലി എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഐന്ദി എന്ന് പറഞ്ഞു, ഐന്ദി എൻ്റെ അടുത്തുണ്ട്. ഇത് പറഞ്ഞത് ഒരാൾ ഖാറൂനാണ്. അയാൾക്കല്ലാ ഒരുപാട് ധനം നൽകി, അവരുടെ ഖജനാവുകളുടെ താക്കോലുകൾ വഹിക്കാൻ തന്നെ വലിയൊരു സംഘം വേണ്ടിയിരുന്നു എന്നൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്ര വലിയ സമ്പന്നനയാൾ. അപ്പം ഇതൊക്കെ കിട്ടിയപ്പോൾ അയാളൊരു മഹാനാണെന്നാണ് അയാൾ വിചാരിച്ചത്. അതൊക്കെ പരീക്ഷണമായിരുന്നു, കാരണം അധർമ്മകാരികൾക്ക് അള്ളാഹു ചിലപ്പോൾ ധാരാളമായി നൽകും, അതവസാനം അവരെ പിടികൂടാനാണ്. അപ്പം ഇവർ വിവരമില്ലാത്തവർ, റബ്ബിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തവർ എന്ത് വിചാരിക്കും,

0: അവരുടെ മഹത്വമായി അവർ ഗണിക്കും. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഇന്നമാ ഊത്തിത്വല ഇൽമിൻ ഇന്ദി, ഇതൊക്കെ എൻ്റെ അടുത്തുള്ള അറിവുകൊണ്ട് ഞാൻ സമ്പാദിച്ചതും നേടിയതുമാണ്. അത്ര വിശാലമായ സാമ്പത്തിക ലോകം, അതൊക്കെ ഞാൻ നേടിയത് അത് വെറുതെ കിട്ടിയതല്ല, എനിക്ക് അസാമാന്യമായ കഴിവുള്ളത് കൊണ്ടാണ്, എനിക്ക് വലിയ ബിസിനസ് കണ്ണുള്ളത് കൊണ്ടാണ് എന്നൊക്കെയാ ചിലർ വിചാരിക്കുക. അതന്നെയാണ് ഇവിടെ ഖാറൂനും വിചാരിച്ചത്. എന്നാൽ ലോകത്തുള്ളവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ചിലർക്കൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് ചിലതൊക്കെ അള്ളാഹു നൽകുന്നു. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഇങ്ങനെയാണ്, വഅഹ്സനു മാ വുളിയത് അന ഫീ ഖൗലിൽ അബ്ദി. ഈ അന എന്നത് നേരത്തെ ഇബ്ലീസ് പറഞ്ഞല്ലോ അഹങ്കാരം, എന്നാൽ അന എന്നത് ഉള്ളതാണ് ഞാൻ എന്ന് നമ്മളൊക്കെ പറയും. പക്ഷേ അത് വെക്കേണ്ട സ്ഥലം, ഏറ്റവും നല്ല സ്ഥലത്ത് ഒരടിമ വെച്ചത് എന്ന നിലക്ക് അദ്ദേഹം പറയാണ്. അത് ഫീ ഖൗലിൽ അബ്ദി അനൽ അബ്ദുൽ മുദനിം, ഞാൻ അടിമയാണ്, തെറ്റ് ചെയ്ത അടിമയാണ്. അൽ മുഹ്തി അബദ്ധം സംഭവിച്ച അടിമ. അൽ മുസ്തഗ്ഫിർ പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്ന അടിമ. അൽ മൗതരിഫ് കുറ്റങ്ങളൊക്കെ സമ്മതിക്കുന്ന അടിമ. ഇപ്പം ഇവിടെ അങ്ങനെയുള്ള പാവപ്പെട്ടവനാണ് ഞാൻ, അവൻ റബ്ബിൻ്റെ മുമ്പിൽ അത്രയും ഭയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യാൻ. അപ്പോൾ അവിടെ അവൻ അന എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ അന വെക്കാൻ ഏറ്റവും അർഹമായത്. അതല്ലാതെ ഫിർഔൻ ഞാനാണ് അവനേക്കാൾ നല്ലവൻ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, അത് വെച്ച സ്ഥലം ഒട്ടും ശരിയായിട്ടില്ല. അത് ലോകത്തിലെ വലിയ വലിയ അഹങ്കാരികൾ വെച്ച സ്ഥലമാണ്. അത് തന്നെയാണ് ഇവിടെ ഇബിലീസും വെച്ചിട്ടുള്ളത്. ഇതുപോലെ വലീ, പിന്നെ ലീ, ഇത് ഫിർഔനാണല്ലോ പറഞ്ഞത്. ഫിർഔൻ എനിക്കല്ല ഈജിപ്തിൻ്റെ ആധിപത്യം എന്നാണല്ലോ അയാൾ പറയുന്നത് അഹങ്കാരത്തോടുകൂടി. എന്നാൽ ഈ ലീ എന്ന് വെക്കേണ്ടത് അത് ലീ അൽ മസ്കന വലി അൽ ഫഖർ, ഞാൻ എനിക്ക് ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. വദ്ദുൽ, എനിക്കതുപോലെ പതിത്വമുണ്ട്, ഞാൻ വളരെ താഴേക്കിടയിലുള്ളവനാണ്. എന്തൊക്കെയാണ് ആ ലീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ എൻ്റെ കയ്യിലാണെല്ലാം എന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഇന്ദി എന്ന് വെച്ച സ്ഥലം, അത് ഒരു മനുഷ്യൻ യഗ്ഫിർലി ജിദ്ദി വഹസിലി, അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരയണം, എൻ്റെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ തമാശയിലായിട്ടോ ഗൗരവത്തിലായിട്ടോ എന്തൊക്കെ അബദ്ധങ്ങൾ വന്നാലും, വഹത്തായി വാഴ്ന്തി, എൻ്റെ അബദ്ധങ്ങൾ തെറ്റുകൾ മനഃപൂർവ്വം ഞാൻ ചെയ്തത് അല്ലാത്തത്, ഒക്കുല്ലു താരിക്കൈന്തി, അതെല്ലാം എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തിന്മകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെയാണ് റബ്ബിൻ്റെ മുമ്പിൽ ഒരാൾ സമർപ്പിക്കുമ്പോൾ പറയേണ്ടത്. അവിടെയാണ് ഇന്ദി എന്ന് പ്രയോഗിക്കേണ്ടത്. എന്നാൽ ഇതൊന്നുമില്ലാതെ അഹങ്കരിക്കുന്നവർ, ഈ പദങ്ങളൊക്കെ വെച്ച് അഹങ്കരിക്കുന്നവർ തീർച്ചയായും അവർ അള്ളാഹുവിനെപ്പറ്റി അറിയാത്തവരാണ്, റബ്ബിനെപ്പറ്റി വിവരമില്ലാത്തവരാണ്. അപ്പോൾ ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം തൻ്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് എത്ര അഹങ്കരിച്ചാലും അവർ വട്ടപൂജ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടി പറയണം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഥ ബി അൻ അം അഹ്ലിദ്ദുനിയ മിൻ അഹ്ലിന്നാർ, ഈ ലോകത്ത് ഏറ്റവും സുഖ സൗകര്യങ്ങൾ ജീവിച്ചാൾ, അയാൾ നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്ത് പോകുന്ന ആൾ, അവനെ കൊണ്ടുവരും ഖിയാമത്തിൻ്റെ അന്ന്. ഫയ്യുസ് ബഹുഫിന്നാർ സ്വബുഖത്തൻ, നരകത്തിലൊന്ന് അയാളെ ഒന്ന് മുക്കിയെടുക്കും. തുമ്മയുക്കാൽ, എന്നിട്ട് അയാളോട് ചോദിക്കും, യബിന് ആദം, ആദമിൻ്റെ മകനെ, ഹൽ റായിത്ത് ഹൈറങ്കത്തു, നീ വല്ല നന്മയും കണ്ടിട്ടുണ്ടോ? ഐഹിക ജീവിതത്തിൽ വലിയത് സമ്പാദിച്ചു, ഒക്കെ നേടി, ഈ ലോകത്തിൽ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു, നീ വല്ലതും അനുഭവിച്ചോന്ന് ചോദിച്ചപ്പോൾ പരലോകത്ത് വെച്ചയാൾ പറയാൻ, ലാ വല്ല, ഒന്നുമില്ല, ഞാൻ ദുനിയാവ് ജീവിച്ചിരുന്ന കാലത്ത് ഒന്നും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ആ നരകത്തിലൊന്ന് മുക്കിയിട്ട് പുറത്തേക്ക് എടുത്തതോടുകൂടി തന്നെ പിന്നെ ഇനി അവന് ആ നരകത്തിലാണ് ജീവിക്കാനുള്ളത്. അതിൻ്റെ മുമ്പ് തന്നെ ഈ ലോകത്തവൻ അഹങ്കാരത്തോടുകൂടി, ഞാനൊരുപാട് വേർതിരിഞ്ഞാളാണ്, മറ്റുള്ളവരെക്കാൾ ഉന്നതിയിലാണ് എന്നൊക്കെ വിചാരിച്ച ആൾ അയാൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു. പക്ഷേ പരലോകത്തെത്തിയ നരകത്തുനിന്ന് സ്പർശിച്ച് പുറത്തേക്ക് വന്നതോടുകൂടി ദുനിയാവിലുള്ള ഒരനുഗ്രഹം പിന്നെ അയാൾക്ക് ഓർമ്മയില്ല. അതായി ഈ ലോകത്ത് അതിൽ വഞ്ചിതരായി അഹങ്കരിക്കുന്നവരുടെ അവസ്ഥ. ഇനി അടുത്തത്, വയൂതാബി അഷദ്ദിന്നാസി ബുഉസൻ. ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ ലോകത്ത് ഏറ്റവും പരീക്ഷിക്കപ്പെട്ട കഷ്ടപ്പെട്ട മനുഷ്യരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഐഹികമായ വിഭവങ്ങളൊന്നും അല്ല അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചത് കൊണ്ട് നാളെ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്ന സ്വർഗത്തിൻ്റെ എന്തൊരു അനുഭൂതി അയാൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒന്ന് പ്രവേശിപ്പിച്ചൊന്ന് പുറത്തെടുക്കുക, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അള്ളാഹുവാലും. ഏതായാലും ആ രൂപത്തിലൊന്ന് സ്വർഗം കാണിച്ചതിൻ്റെ അനുഭവം ഒരു നിമിഷം കൊണ്ട് അയാൾക്ക് കിട്ടുകയാണ്. ഈ നേരം അയാളോട് ചോദിക്കപ്പെടും, യബ്ന ആദം അൽ റായിത്ത ബൂസൻ കത്തു, നിനക്ക് വല്ല കഷ്ടപ്പാടും നീ കണ്ടിരുന്നോ? ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് കഷ്ടപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്. പക്ഷെ ആ സ്വർഗം അതിൽ നിന്ന ഒരു നിമിഷം അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ സമയം അതിൻ്റെ അനുഭവം അയാൾ കിട്ടിയപ്പോൾ ദുനിയാവിലുള്ള എല്ലാ കഷ്ടപ്പാടും മറന്നുപോയി. അപ്പോൾ ദുനിയാവിൽ അങ്ങനെ കഷ്ടപ്പാടുള്ളത് ഓർക്കുന്നേ ഇല്ല. അപ്പോൾ നിമിഷം മാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് അല്ലെങ്കിൽ അല്പം കൂടുതൽ ആ സമയം സ്വർഗലോകം അനുഭവിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ കാലാകാലവും ആ സ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ മനസ്സിൻ്റെ ആ സുഖം എത്രയായിരിക്കും? അപ്പം ഇയാളോട് ചോദിക്കുകയാണ്, ഹൽ മറബിക ശിദ്ദഖത്ത്, നിന്റെ ജീവിതത്തിൽ വല്ല കഷ്ടപ്പാടും നടന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ചോദിച്ചപ്പോൾ ഇല്ല വല്ലാഹി ഇല്ല, എനിക്കൊരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. അപ്പം ഈ ലോകത്തിലെ വിഭവങ്ങളൊന്നുമല്ല അതൊന്നല്ല നമ്മളെ ഉന്നതരാക്കുന്നത്, മറിച്ച് നമ്മളെ ഉന്നതരാക്കാനുള്ള ഒരു തത്വശാസ്ത്രം ഇവിടെ ഉണ്ട്, അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, ഇസ്ലാമിലേക്ക്. ആ ഒരു ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ വികസിപ്പിക്കണം, അതിനെ ഉണർത്തണം. അതിനുള്ള വഴിയാണ് വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, അതുപോലെ ലോകത്തെപ്പറ്റി ചിന്തിക്കുക. പക്ഷേ മനുഷ്യർ ഇതിനെപ്പറ്റി അശ്രദ്ധരാണ്. അതിനെപ്പറ്റി മറ്റൊരു വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറയാം, സൂറത്ത് യൂസുഫ് 105-ാമത്തെ വചനം, വഖഅയ്യിമിൻ ആയത്തിൻ ഫിസ്സമാവാത്തി വല്ലർദ്, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലും. ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഇത് ചിന്തിക്കാൻ നിന്നാൽ അവർ റബ്ബിൻ്റെ മഹത്വത്തെപ്പറ്റി വീണ്ടും വീണ്ടും ബോധവാന്മാരാവും. പിന്നെ അവരുടെ ജീവിതത്തിൽ ശിർക്ക് വരും, ഒരിക്കലും വരില്ല. ഒരു ശുദ്ധമായ ഫിത്രത്തിലൂടെ ജീവിക്കാം. പക്ഷേ ഇതിൽ നിന്ന് മാറി ജീവിക്കുന്നവരെ കഥയെ പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കുന്നവർ ഈ ലോകത്തിലൂടെ നടന്നു പോകുന്നു, അവർക്ക് രണ്ട് കണ്ണുള്ള കൊടുത്തിട്ടുണ്ട്, ആകാശങ്ങളിലേക്ക് നോക്കുന്നുണ്ട്, ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ പറവകൾ, മരങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികളെല്ലാം, മൃഗങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അതൊക്കെ അവർ അറിയുന്നുണ്ട്. പക്ഷെ അതിലുള്ള അത്ഭുതങ്ങൾ അവർ ദർശിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമുണ്ടോ? അങ്ങനെയുള്ള ആ ഒരു ചിന്ത, അതിനുള്ള സമയം അവരുപയോഗിക്കുന്നില്ല. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ നടന്നു പോകുന്നു. എന്നാ വഹും അൻഹാ മൊയ്റിളൂൻ, അവർ അതിൽ നിന്ന് അശ്രദ്ധരാണ്, അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത്തരക്കാരെ വിശുദ്ധ ഖുർആൻ ഇവിടെ ആക്ഷേപിച്ച് പറയാൻ. അപ്പം ഇങ്ങനെ ചിന്തിക്കാത്തവർക്ക് എന്താ പ്രശ്നം? അവർ നരകത്തിൻ്റെ വിറകുകളായിരിക്കും. അപ്പം ഈ ലോകത്തെപ്പറ്റി ഖുർആനെപ്പറ്റിയൊക്കെ നന്നായി ചിന്തിക്കണം, ഇല്ലെങ്കിൽ അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കും. അതാണ് മറ്റൊരു വചനത്തിൽ, സൂറത്ത് അൽ അഹ്റാഫ് 179-ാമത്തെ വചനം, വലഖദ് ദറഅനാ ലി ജഹന്നം, നരകത്തിനു വേണ്ടി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറ മിനൽ ജിന്നി വല്ലിൻസ്, ധാരാളം ജിന്നുകളെയും മനുഷ്യരെയും. ലഹും കൊലൂം, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ലാ യഫ്ഖഹു നബി, അതുകൊണ്ട് അവർ ചിന്തിക്കൂല, കാര്യങ്ങളൊന്നും മനസ്സിലാക്കൂല. എന്നാൽ ലോകത്തെപ്പറ്റിയോ ഐഹിക ലോകത്തെപ്പറ്റിയോ അവർ ചിന്തിക്കൂല എന്നല്ല പറയണേ, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല, അതാ പറയുന്നത്. വലവും ആയുൻ, അവർ കണ്ണുകളുണ്ട്, ലാ യുബ്സിറു നബി, അവർ അതുകൊണ്ട് കാണുകയില്ല. വലവും ആദാൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഉ നബി, അതുകൊണ്ട് അവർ കേൾക്കുകയില്ല. ഉലായിക കല്ലാനാം, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അവൽ, അല്ല അതിനേക്കാൾ വഴിപിഴച്ചവരാണ്. ഉലായിക്കഹുമുൽ ഗാഫിലുൻ, അവരെത്ര അശ്രദ്ധർ. അപ്പൊ എന്തിലാണോ അവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിനെപ്പറ്റി അവർ അശ്രദ്ധരാണ്. ആ ശ്രദ്ധ കൊടുത്തെങ്കിലേ അവരുടെ ഫിത്രത്ത് ഉണരുള്ളൂ, അവരെന്തിനു വേണ്ടി അയക്കപ്പെട്ടു എന്ന ബോധം കൃത്യമായി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അവരതിനെപ്പറ്റി അശ്രദ്ധരാണ്. ഈ വിഷയത്തിൽ അവർ ഖേദിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ നാളെ ഇത്തരക്കാരെ നരകത്തിലേക്കിടുമ്പോൾ അവർ പറയുന്നൊരു വാക്ക് പറയുന്നുണ്ട്, കുല്ലമാ ഉൽഖിയ ഫിഹ ഫൗജുൻ. നരകത്തിലേക്ക് ഓരോ വിഭാഗം എറിയപ്പെടുമ്പോഴൊക്കെ, സാലോം ഹസനത്തുഹ, നരകത്തിൻ്റെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്കൊരു താക്കീതുകാരം വന്നിരുന്നില്ലേ? അവർ പറയും, വന്നിരുന്നു. പക്ഷേ വരാഞ്ഞിട്ടല്ല, അവർക്കറിയാം ലോകത്തമ്പിയാക്കൾ വന്നിരുന്നു, അള്ളാഹിൻ്റെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കായിരുന്നില്ല അവർക്ക് പണി. അതുകൊണ്ട് ആ നേരം അവർ ഖേദത്തോടു കൂടി പറയും, ലൗ കുന്ന നസ്മൗ ഔ നഖിൽ, ഞങ്ങളത് കേൾക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കുന്ന ഫി അസ്ഹാബി സഅിർ, ഞങ്ങൾ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നില്ല. പക്ഷെ ആ സമയം അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെച്ചാണ് ഈ ചിന്ത വേണ്ടത്. എങ്കിൽ രക്ഷപ്പെടും, അല്ലാഹു നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: ഇനി ജീവിത പാഠങ്ങൾ. ബഹുമാനനായ സമീർ മുണ്ടേരി നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയിലെ ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ജീവിതപാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട സുപ്രധാനമായ പാഠങ്ങളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഇന്നെൻ്റെ ശ്രോതാക്കളോട് സംസാരിക്കാനുള്ള വിഷയം ജോലി ചെയ്യുന്നവരോട് മാന്യമായി പെരുമാറുക എന്നതിനെക്കുറിച്ചാണ്. നമ്മളൊരു എപ്പിസോഡിൽ ജോലി എന്നുള്ളത് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്നും ജോലി ചെയ്യുന്ന മേഖലകളിൽ നാം പാലിക്കേണ്ട മര്യാദകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരാൻ പറഞ്ഞ പരിശുദ്ധ ഇസ്ലാം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സല, ജുമഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം, എല്ലാം ഒഴിവാക്കി നിങ്ങൾ പള്ളിയിലേക്ക് വരണം, എന്നാൽ ജുമഅ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളുക, നിങ്ങളുടെ ഉപജീവനം നിങ്ങൾ തേടിക്കൊള്ളുക. അപ്പം നമ്മൾ അധ്വാനിക്കാൻ പറയുന്ന മതമാണ് ഇസ്ലാം. സ്വന്തമായി അധ്വാനിക്കുന്നതിനെയും അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് ഭക്ഷിക്കുന്നതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ജോലി ചെയ്യുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഉത്തമമായ ഗുണമാണ്, മടിപിടിച്ചിരിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നവരുണ്ടാകാം. ജോലി ചെയ്യുന്ന ആളുകളോട് ജോലി ചെയ്യിപ്പിക്കുന്നവർക്കുള്ള കടമകൾ എന്തൊക്കെയാണ്, കടപ്പാടുകൾ എന്തൊക്കെയാണ്, ഇത് നാം കൃത്യമായി മനസ്സിലാക്കണം. ജോലിക്കാരോട് തൃപ്തിയോടുകൂടെ പെരുമാറണം, അവരോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ആ മേഖലയിൽ നടക്കുന്ന ധാരാളം അനീതികളുണ്ട്. ജോലിക്കാരുടെ തൃപ്തിയില്ലാതെ പലതും തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അവിടെയുള്ള തിന്മകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുകയും അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുകയും വേണം. ഒന്ന്, യാചനയ്ക്കു വേണ്ടി ആളുകളെ ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇതൊരു വലിയ ബിസിനസ്സാണിപ്പോൾ, വലിയ ലാഭമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കണ്ണ് ചുഴിന്നു കളഞ്ഞ്, അതേപോലെ തന്നെ ശരീരത്തിലെ അവയവങ്ങൾ വെട്ടിമാറ്റി അവരെ യാചിപ്പിക്കുക. അവരെ യാചിപ്പിച്ച് വൈകുന്നേര സമയമാകുമ്പോൾ അവർ യാചിച്ച് അവർ സ്വരൂപിച്ച ആ സംഖ്യകൾ വാങ്ങിക്കൊണ്ടുപോയി ജീവിക്കുന്ന എത്രയോ ആളുകൾ സമൂഹത്തിലുണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സ്വന്തമായി അധ്വാനിക്കാതെ മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അതും എങ്ങനെ ക്രൂരത കാണിച്ചിട്ട്, വലിയ തമ്മാടിത്തം കാണിച്ചിട്ട്. ഇതൊരു വലിയ മാർക്കറ്റായി, വലിയ ഒരു ശൃംഖലയായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ അത് നാം, ആ മേഖലയെ നാം പ്രത്യേകം മനസ്സിലാക്കണം. അതിനെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. യാചനയെ പ്രോത്സാഹിപ്പിക്കാത്ത മതമാണ് ഇസ്ലാം. പിന്നെ എങ്ങനെയാണ് കുട്ടികളുടെ കൈയും കാലും ഒക്കെ മുറിച്ച് അവരെ കൊണ്ട് യാചിപ്പിക്കുന്നതിനെ അംഗീകരിക്കുക? അത്തരം ആളുകൾ വലിയ തിന്മയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ നിയമപാലകരുടെ മുന്നിലേക്ക് അവരെ കൊണ്ടുപോവുകയും അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് ആ കുട്ടികൾക്ക് വേണ്ട സുരക്ഷിതത്വം ഒരുക്കാനാണ് സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, കരാറിൽ നിശ്ചയിച്ച സമയത്തിനപ്പുറം ജോലിക്കാരുടെ തൃപ്തിയില്ലാതെ ജോലി ചെയ്യിപ്പിക്കുക. ഇതും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ജോലിക്കൊരു സമയമുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ 8 മണിക്കൂറാണ് ജോലി, അല്ലെങ്കിൽ 7 മണിക്കൂറാണ് ജോലി. എത്രയാണോ നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ച സമയത്തിൻ്റെ അപ്പുറം ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, അത് നിഷിദ്ധമാണ്. ഒരു കരാറുറപ്പിച്ചാൽ ആ കരാറ് പാലിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ജോലിക്കാരന് സാധിക്കാത്ത ജോലികൾ അവരെ ഏൽപ്പിക്കുക. ഒരാൾക്കൊരു കഴിവുണ്ടാകും, ആ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഓഫീസുകളിലൊക്കെ 3-4 ആളുകൾ എടുക്കേണ്ട ജോലികൾ ഒരാളെ കൊണ്ട് മേലുദ്യോഗസ്ഥൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ പ്രയാസമനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുരിതമനുഭവിക്കുന്നവരുണ്ട്, അത് പാടില്ല. അതിനെ ഇസ്ലാം എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ എന്താണോ കഴിയുന്നത് അതിൻ്റെ അപ്പുറം അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അല്ലാഹു തന്നെ നമ്മളോട് പറഞ്ഞത്, വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നത്ര, കഴിയുന്നയത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ജീവിതത്തിൽ അള്ളാഹനെ സൂക്ഷിക്കണം. എങ്ങനെ? നമുക്ക് സാധിക്കുന്നയത്ര. പിന്നെ എങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക? ജോലിയുടെ മേഖലകളിൽ പലപ്പോഴും പല ആളുകളും അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഗൗരവമുള്ള വിഷയമാണ്. നാലാമത്തത്, ജോലിക്കാരൻ്റെയും ജോലി ചെയ്യിപ്പിക്കുന്നവൻ്റെയും അവകാശത്തിൽപ്പെട്ടതാണ് മനുഷ്യത്വത്തെ മാനിക്കുക എന്നുള്ളത്. മനുഷ്യത്തല്ലാതെ പെരുമാറുന്ന ആളുകളുണ്ട്, അനാവശ്യമായി ജോലിക്കാരോട് വഴക്ക് പറയുന്ന ആളുകൾ. അവർ നമ്മുടെ അടിമകളാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കണം. ജോലി ചെയ്യുന്നതിന് മുമ്പിൽ കൃത്യമായ കരാറുണ്ടാകണം. എന്താണ് അയാളുടെ ജോലി, എത്ര സമയമാണ് ജോലി, എത്രയാണ് അയാൾക്കുള്ള സാലറി, അതേപോലെ തന്നെ ഏത് സമയത്താണ് അയാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ആ കൃത്യമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. മനുഷ്യത്വമില്ലാതെ അയാളോട് ജോലിക്കാരോട് പെരുമാറാൻ പാടില്ല. തിരിച്ചും, ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ യജമാനന്മാർ, തങ്ങൾക്ക് ജോലിയെ നൽകിയ ആളുകൾ, അവർ നമുക്ക് സാലറി നൽകുന്നുണ്ട്, അവരോട് നമുക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അവർ നിശ്ചയിച്ച സമയം നമ്മൾ ജോലി ചെയ്യണം. അവർ നിശ്ചയിച്ച സമയത്ത് ജോലി ചെയ്യാതെ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ഒഴിവാക്കണം. യൂട്യൂബിലും മറ്റുമൊക്കെയായി അനാവശ്യ കാഴ്ചകൾ കണ്ട് ജോലി സമയത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അത് ജോലിക്കാർ ചെയ്യുന്ന വലിയ കുറ്റമാണ്. ജോലിക്കാരുടെ ഇടയിൽ അത്തരത്തിലുള്ള പ്രവണത ഉണ്ടാകാൻ പാടില്ല. നമ്മളിവിടെ ഇന്ന് പറയുന്നത് ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ജോലിക്കാരോടുള്ള കടമകളെക്കുറിച്ചാണ്, ബാധ്യതകളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ പോയിന്റ്, ജോലിക്കാരോടുള്ള പെരുമാറ്റം മാന്യമാകണം. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ സംസ്കാരമുള്ളതാകണം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്, നിങ്ങളുടെ സേവകരായ സഹോദരർ, അവരെ അള്ളാഹു നിങ്ങൾക്ക് കീഴിലാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി പറയാണ്, നമ്മൾ ഒരാളെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങളുടെ സേവകരായ സഹോദരർ, അവരെ അള്ളാഹു നിങ്ങൾക്ക് കീഴിലാക്കിയതാണ്. ആർക്കെങ്കിലും തങ്ങളുടെ കീഴിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് ഭക്ഷിപ്പിക്കട്ടെ, അവർ ധരിക്കുന്നതിൽ നിന്ന് അവരെ ധരിപ്പിക്കട്ടെ, അവർക്ക് കഴിയാത്തത് അവരെ ഏൽപ്പിക്കാതിരിക്കട്ടെ, ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കട്ടെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലി ചെയ്യുന്ന മേഖലകളിൽ ജോലിക്കാരോടുള്ള ബാധ്യതകൾ പഠിപ്പിക്കണം, ജോലിക്കാരോടുള്ള കടമകൾ വിശദീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ കാഴ്ചപ്പാട് നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ നിയമങ്ങൾ നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഇഖ്വാനകും ഹൗലകും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫല്യുത്ഇമുഹു മിമ്മാ യഅകുലു വൽയുൽബിസുഹു മിമ്മാ യൽബസു. എന്ത് സുന്ദരമായ വചനമാണ്. നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറണം. നിങ്ങൾ ധരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവരെ ധരിപ്പിക്കണം. നിങ്ങൾ ഭക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവരെ ഭക്ഷിപ്പിക്കണം. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളവരെ ഏൽപ്പിക്കാൻ പാടില്ല. മറ്റൊരു ഹദീത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ദരിദ്രൻ ധനികന് പരീക്ഷണമാണ്, ദുർബലൻ ശക്തന് പരീക്ഷണമാണ്, അടിമ ഉടമക്ക് പരീക്ഷണമാണ്. അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അടിമക്ക് സാധിക്കുന്നത് മാത്രം കൽപ്പിക്കുകയും ചെയ്യട്ടെ, അവന് സാധിക്കാത്തത് ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അവനെ സഹായിക്കട്ടെ, അവൻ ചെയ്തില്ല എങ്കിൽ അവനെ ശിക്ഷിക്കാതിരിക്കട്ടെ. ഏത് നേതാവുണ്ട് ഇങ്ങനെ കൽപ്പിച്ചത്? ജോലിക്കാരോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ പ്രവാചകന്റെ അധ്യാപനം. റസൂലുള്ളാഹി പറയാ, ദരിദ്രൻ ധനികന് പരീക്ഷണാണ്, പണമുള്ള ആള് മുതലാളിമാര് അവർക്ക് പരീക്ഷണാണ്, ദരിദ്രരായ ആളുകൾ. ദുർബലർ ശക്തന് പരീക്ഷണാണ്, നല്ല ആരോഗ്യവും മറ്റൊക്കെ ഉള്ള ആളുകൾ അവർക്ക് പരീക്ഷണമാണ്, ശക്തിയില്ലാത്ത ആളുകൾ. അടിമ ഉടമക്ക് പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഒരടിമക്ക് തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് സാധിക്കുന്നത് മാത്രം കൽപ്പിക്കുകയും ചെയ്യട്ടെ, അവന് സാധിക്കാത്തത് വല്ലതും പറയുകയാണെങ്കിൽ അതിലവരെ സഹായിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് പലരും ജോലിക്കാരെ ഒരു ഉപകരണത്തെ പോലെയാണ് കാണുന്നത്. വിശ്രമമോ സഹായമോ ഒന്നുമില്ല, വെറും ജോലി, ഏത് സമയവും ജോലി ചെയ്യിപ്പിക്കുക. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ യാതൊരു സ്ഥാനമില്ല. അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന, തൻ്റെ കീഴിലുള്ള ജോലിക്കാരെ അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നവർക്ക് ഈ ദീനിലൊരു സ്ഥാനമല്ല. അവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളുമല്ല. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ജോലിക്കാരൻ്റെ അവകാശങ്ങൾ കൊടുക്കുന്നത് വൈകിപ്പിക്കുന്ന ആളുകളുണ്ട്. സുപ്രധാനമായ ഒരു പോയിന്റാണിത്. ജോലിക്കാരൻ്റെ സാലറി, ശമ്പളം കൃത്യമായി കൊടുക്കണം. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ജോലി തുടങ്ങുന്നതിൻ്റെ മുൻപ് കൂലി നിശ്ചയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മഹാനായ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഇസ്തിജാറൽ അജീറ ഹത്താ യുബയ്യിന ലഹു അജ്റഹു. റസൂലുള്ളാഹി പറഞ്ഞു, കൂലി വ്യക്തമാക്കുന്നതിന് മുമ്പ് ജോലിക്കാരനെ ജോലിക്കെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു, നബി നിരോധിച്ചു. എങ്ങനെ? കൂലി വ്യക്തമാക്കുന്നതിന് മുമ്പ് ജോലിക്കാരനെ ജോലിക്കെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ആരെങ്കിലും ഒരു ജോലിക്കാരനെ എടുക്കുകയാണെങ്കിൽ അവൻ്റെ കൂലി അവനെ അറിയിക്കട്ടെ, കൂലി അറിയിക്കണം, ഇതിനെത്ര പൈസയാണ് കൊടുക്കുക, ഈ ജോലിക്ക് എന്താണുള്ള പ്രതിഫലം, അത് കൃത്യമായി ജോലി ചെയ്യുന്ന ആളെ അറിയിക്കണം. അതേപോലെ തന്നെ ജോലി തീരുന്ന സമയത്ത് വേതനം നൽകണം. ജോലി എപ്പോഴാണ് തീരണം, അപ്പം കൂലി കൊടുക്കണം. ഇനി മാസ ശമ്പളമാണെങ്കിൽ ആ ശമ്പളം നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നൽകണം. റസൂലുള്ളാഹി പറഞ്ഞ വാചകന്താ, ജോലിക്കാരൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നിങ്ങൾ കൂലി കൊടുക്കണം. പ്രസിദ്ധമായ ഹദീസാണിത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കണം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യിക്കുന്ന ആളുകളോടുള്ള ബാധ്യതകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശദീകരിക്കുന്നത്. ഒരു കാരണമല്ലാതെ ശമ്പളം വൈകിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാത്ത ആളുകൾ. മാസ ശമ്പളമായിരിക്കും, അത് ഒന്നാം തീയതി കൊടുക്കണം, അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് കൊടുക്കണം. ഒരു കാരണമല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ടായിട്ട് അവർ ചെയ്ത ജോലിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ടും അവരുടെ സാലറി കൊടുക്കാൻ, അവരുടെ ശമ്പളം കൊടുക്കാൻ മടി കാണിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ. റസൂലുള്ളാഹി പറയാ, ഒരാൾക്ക് പാപമായിട്ട് മതി, എന്തു മതി, ഒരാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കുന്നത്, ഒരാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കുന്നത് തന്നെ മതി അയാൾക്ക് പാപമായിട്ട്. നമ്മൾ ജോലിക്കാരന് കൂലി കൊടുത്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്, അയാളുടെ കുടുംബത്തിൻ്റെ ഭക്ഷണം, അയാളുടെ ഭക്ഷണം, അതൊക്കെ നമ്മൾ തടഞ്ഞു വെക്കുകയാണ്, അതൊക്കെ നമ്മൾ ഇല്ലാതെയാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മൂന്ന് വിഭാഗം ആളുകൾക്കെതിരെ, മൂന്ന് കൂട്ടർക്കെതിരെ പരലോകത്ത് അല്ലാഹു തർക്കിക്കുന്നാണ്. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, അന ഹസ്മുഹും യൗമൽ ഖിയാമ, ആ മൂന്ന് വിഭാഗം ആളുകളോട് അല്ലാഹു നാളെ പരലോകത്ത് തർക്കിക്കും. ആരാ അവര്? എന്റെ പേരിൽ നൽകുകയും പിന്നെ വഞ്ചന കാണിക്കുകയും ചെയ്ത ആളുകൾ. റജുലുൻ അഅതാബി സുമ്മ ഗദറ വറജുലുൻ ബാഅ ഹുർരിൻ ഫഅകല സമനഹു. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, എന്റെ പേരിൽ നൽകുകയും പിന്നെ വഞ്ചന കാണിക്കുകയും ചെയ്തവൻ. അതേപോലെ സ്വതന്ത്രനെ വിൽക്കുകയും അതിൻ്റെ വില ഭക്ഷിക്കുകയും ചെയ്ത ആളുകൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അടിമകളല്ലാത്ത സ്വതന്ത്രരായ ആളുകൾ അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി അടിമയെന്ന് പറഞ്ഞിട്ട് വിൽക്കുക, എന്നിട്ട് അതിൻ്റെ വില തിന്നുക. അവരോട് അള്ളാഹു നാളെ തർക്കിക്കുന്നതാണ്, അവരെ അള്ളാഹു നാളെ പിടികൂടും. അതേപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞത്, ഒരാളെ ജോലി ചെയ്യിപ്പിച്ചു, വറജുലൻ ഇസ്തഅജറ അജീറൻ, ഒരു മനുഷ്യൻ അയാളെ ജോലി ചെയ്യിപ്പിച്ചു, എന്നിട്ടോ അവന് നൽകേണ്ടത് പൂർണ്ണമായി നൽകാത്തവൻ, അവന് കൂലി കൊടുത്തില്ല, അവന് പ്രതിഫലം കൊടുത്തില്ല, അവനോട് നാളെ അല്ലാഹു പരലോകത്ത് തർക്കിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ജോലിക്കാരോടുള്ള ബാധ്യതകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മുസ്ലിമായ ഒരു മനുഷ്യന്റെ അവകാശം നിഷേധിച്ചാൽ അവന് നരകം നിർബന്ധമായി, സ്വർഗം നിഷിദ്ധമായി. അപ്പൊ അവർ ചോദിച്ചു, നിസാരമായ കാര്യമാണെങ്കിലോ? റസൂൽ, ഇതൊരു നിസാരായ കാര്യമാണെങ്കിലോ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലും ശരി, ഒരു അറാഖിന്റെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലും ഒരു മുസ്ലിമായ സഹോദരന്റെ അവകാശം നിഷേധിച്ചാലേ നരകം നിർബന്ധമായി, സ്വർഗം അവന് നിഷിദ്ധായി. ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകൾ ആലോചിക്കണം. ആളുകളെ ജോലിക്ക് വെച്ച് അവരുടെ സാലറി കൊടുക്കാതെ അവരെ ഉപദ്രവിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ആളുകൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാരമായ കാര്യമല്ല. സഹോദരങ്ങളെ, ശബ്ദം ഒരൽപ്പം കടുത്തുപോയെങ്കിൽ ഇത് ഈ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രമാത്രം ഗൗരവമായി ഇതാണ് ഓർമ്മപ്പെടുത്തിയത്. ഒരു അസറിൽ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും, ഒരു അടിമക്ക് പരലോകത്ത് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്തറിയോ? തനിക്ക് പരിചയമുള്ളവനെ കണ്ടുമുട്ടുന്നതായിരിക്കും. ഒരടിമക്ക് പരലോകത്ത് ഏറ്റവും വെറുപ്പുള്ള കാര്യം പരിചയക്കാരെ കണ്ടുമുട്ടുന്നത്. എന്തേ കാരണം? ദുനിയാവിൽ അവൻ്റെ ഹക്ക് കൊടുത്തുവിട്ടാണ്ട്, ദുനിയാവിൽ അവൻ്റെ ഹക്ക് എടുത്തിട്ടുണ്ട്, അവന്റെ അവകാശം നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ അവനെ പരലോകത്ത് കണ്ടുമുട്ടിയാൽ അവന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഗൗരവമുള്ള ഈ മേഖലയിൽ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. സഹോദരങ്ങളെ, ജോലിക്കാർക്കുള്ള അവകാശങ്ങളാണ്. അവരുടെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ അവരോട് നല്ല നിലയിൽ പെരുമാറുക. അതേപോലെ തന്നെ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവരും മനുഷ്യരാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉപദ്രവിക്കരുത്. ഒരാൾ മറ്റൊരാൾ അടിച്ചപ്പോൾ ഉമർലാനു പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യരടിക്കുന്നത്? അവരെ അവരുടെ ഉമ്മമാർ പ്രസവിച്ച് സ്വതന്ത്രനായിട്ടാണ്. എന്നിട്ട് ഉമർലാനു ആ അടിച്ച മനുഷ്യനെ വിളിച്ചുകൊണ്ട് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത് ഗൗരവമായ നിർദ്ദേശങ്ങളും താക്കീതുകളുമാണ്. ജോലി ചെയ്യുന്നവരോട് മാന്യമായി പെരുമാറുക, അവരുടെ സാലറി കൊടുക്കുക, അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ആ മര്യാദകളൊക്കെ പാലിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ഷാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിലെ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ഷാത്തരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാ, ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: ഈ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ നാം കേൾക്കുന്നു വിസ്ഡം ഡയലോഗ്. ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ഇന്ന് പൊതുബോധം നിർമ്മിക്കപ്പെടുന്ന വിധം സംസാരിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: تبينوا فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين.
1: ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ചില തിരുത്തുകൾക്ക് വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തിരുത്തപ്പെട്ടില്ല എങ്കിൽ ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള നുണപ്രചാരണങ്ങളുടെ, വിദ്വേഷങ്ങളുടെ, തിന്മകളുടെ ഒരു കാലഘട്ടത്തിൽ ഡയലോഗിൻ്റെ 7 പതിപ്പിന് വലിയ പ്രസക്തിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ സമൂഹത്തെ ഒരു കപ്പലുമായി ഉപമിക്കുന്നുണ്ട്. ഒരു കപ്പലിൻ്റെ 2 തട്ടുകൾ, അടിത്തട്ടും മുകൾത്തട്ടും. അടിത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കോരാനുള്ള മടി കാരണം, മുകളിലേക്ക് വരാനുള്ള മടി കാരണം അവർ അടിത്തട്ടിലൊരു തുളയിടാൻ തീരുമാനിച്ചു. ഇത് മുകളിൽ ഉള്ളവർ നിസ്സംഗതയോടുകൂടി നോക്കി നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷേ തിരുത്താനുള്ളത് തിരുത്തിയില്ല എങ്കിൽ അത് ആ സമൂഹത്തെ തന്നെ വലിയ നാശത്തിലേക്ക് നയിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാലഘട്ടത്തെ ആധുനിക ലോകത്ത് വിശേഷിപ്പിക്കാറുള്ളത് പോസ്റ്റ് ട്രൂത്ത് എറ എന്നാണ്, സത്യാനന്തര കാലഘട്ടം. സത്യാനന്തര കാലഘട്ടത്തിൽ പുതിയ ലോക കാഴ്ചപ്പാടുകളും ലോകവീക്ഷണവുമെല്ലാം ഏറെ മാറിയിട്ടുണ്ട്. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി അതിൻ്റെ വേർഡ് ഓഫ് ദ ഇയറായി പ്രഖ്യാപിച്ച വാക്കാണ് പോസ്റ്റ് ട്രൂത്ത് എന്നത്. സത്യം തന്റെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്നാണ് പോസ്റ്റ് ട്രൂത്ത് എറ എന്നതിൻ്റെ ഒരു വിവക്ഷ. യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ആധുനികമായ വിവര സാങ്കേതിക വിദ്യകളെല്ലാം അതിവേഗത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തേക്കാൾ വേഗത്തിൽ നുണകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നുണയെയും സത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും വലിയ വിഷയങ്ങളെ അതിജീവിച്ചവരാണ് നമ്മളെല്ലാവരും. ആ കാലഘട്ടത്തെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ, നമുക്കെല്ലാം ഐക്യത്തിൻ്റെയും ഒന്നിച്ചു ചേരലിൻ്റെയും ഒന്നിച്ചു നിൽക്കലിൻ്റെയും എല്ലാം വലിയ കഥകൾ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം നേരിടുമ്പോൾ, സമൂഹത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ, ആ സമൂഹത്തിലുള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന, ഐക്യത്തോടുകൂടി അതിനെ നേരിടുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഒരു പൊതുബോധമാണ്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ സാമൂഹികമായ ഒരു നിലപാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഈ ഒരു നിലപാട് കൃത്യമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവാറുള്ളത്. മനഃശാസ്ത്രത്തിൽ ഇതിന് പറയാറുള്ളത് ഹേർഡ് മെന്റാലിറ്റി എന്നാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ കൂട്ടത്തിൽ കൂടുക എന്നെല്ലാം പറയുന്നത് പോലെ, ഒരു വിഭാഗം എന്താണോ ചെയ്യുന്നത്, ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ എന്താണോ, അതിൻ്റെ കൂടെ കൂടുകയും അതിൻ്റെ ചർച്ചകളുടെ പിന്നാലെ പോവുകയും ആ ചർച്ചകളിൽ മുഴുകുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ നിത്യാനന്തരമായ എല്ലാ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ റിയൽ ന്യൂസ് ഏത്, ഫേക്ക് ന്യൂസ് ഏത് എന്നത് വലിയ ചർച്ചയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന, നമ്മുടെ എല്ലാം വീടകങ്ങളിലെ സൽക്കാര മുറികളിൽ രാത്രിയിലെ പ്രൈം ടൈം ചർച്ചകളെല്ലാം നിരന്തരം വീക്ഷിക്കുന്നവരെന്ന നിലക്ക് നമുക്ക് കൃത്യമായൊരു ധാരണ, സത്യത്തെയും അസത്യത്തെയും എങ്ങനെ വേർതിരിക്കണമെന്ന ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. പുതിയ കാലത്തെ ഒരു തലമുറ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇവിടെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ലിസ്റ്റുകൾക്ക് അനുസരിച്ചാണ് പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത്. അവിടെ ഒരു വെർച്വൽ ലോകത്ത് ഒരുപാട് ആളുകൾ വിരാജിക്കുന്നുണ്ട്. അവരെങ്ങനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരുടെ എല്ലാം സ്വാധീനം എങ്ങനെയാണോ സമൂഹത്തിൽ ഉണ്ടാവുന്നത്, അതിനനുസരിച്ചാണ് ഇവിടുത്തെ യുവത്വം, ഇവിടുത്തെ യൂത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയിലെ നായിക നായകന്മാരുടെ വേഷങ്ങൾ അനുകരിക്കുന്ന, അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊന്നും കാണാൻ സാധിക്കാത്ത ഒരു ഫുഡ് കൾച്ചർ, ഒരു ഭക്ഷണ സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തത് എങ്ങനെ, ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു തിയറി ഉണ്ട്, നഡ്ജ് തിയറി. നഡ്ജ് തിയറി എന്നാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചില വിഷയങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, ചില വിഷയങ്ങളെ ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടി മറ്റ് ചില വിഷയങ്ങളെ പ്രതിഷ്ഠിക്കുകയും ആ വിഷയങ്ങളുമായി താരതമ്യം ചെയ്ത് ഈ വിഷയത്തെ ആളുകളുടെ ഇടയിൽ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയക്കാണ് യഥാർത്ഥത്തിൽ നഡ്ജ് തിയറി എന്ന് പറയുക. മുസ്ലിം സമുദായത്തിന് ഒരുപാട് അവകാശങ്ങൾ ഇവിടെ നിലവിലുണ്ട്. എന്നാൽ ആ അവകാശങ്ങളെല്ലാം തടഞ്ഞ് തടഞ്ഞ് തടഞ്ഞ് പിന്നീട് അതെല്ലാം ഔദാര്യമായി നൽകുമ്പോൾ അതെല്ലാം നാം എന്തോ വിപ്ലവത്തിലൂടെ നേടിയെടുത്തതാണെന്ന തോന്നൽ നമുക്കുണ്ടാവാനുള്ള കാരണം ഇത്തരത്തിലുള്ള ചില മനഃശാസ്ത്രപരമായ പ്രക്രിയ നമ്മിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ ഈ വിഷയത്തെ രണ്ടായി ഭാഗിക്കുകയാണ്. സമൂഹത്തെ നാം രണ്ടായി ഭാഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ഒരു റിയൽ വേൾഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരു പുതുതലമുറയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആളുകളും അത്തരത്തിലുള്ള ഒരു ജീവിത ഇടപെടലുകളിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ഇവിടെ വെർച്വൽ ലോകത്ത്, ഓൺലൈൻ ലോകത്ത് വിരാജിക്കുന്നവരാണ്. ഇവിടെ ഫാൻ ബേസുള്ള ചില ചെറുപ്പക്കാർ പൊതു ഇടങ്ങളിൽ വന്നുകൊണ്ട് ആഭാസങ്ങൾ കാണിക്കുമ്പോൾ അതിന് പിന്നാലെ പോകുന്ന, അതെല്ലാം വലിയ എന്തോ ഒരു പുരോഗമനമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ പുതുതലമുറ പോകാനുള്ള കാരണം ഇത്തരത്തിലുള്ള വളരെ ആസൂത്രിതമായ ഒരു പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ റിയൽ വേൾഡിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി നാം കാണേണ്ട ഒന്നാണ് ഫേക്ക് ന്യൂസുകൾ എന്നുള്ളത്. ഒരുപക്ഷെ നാം കാണുന്ന എല്ലാ വാർത്തകളും യഥാർത്ഥത്തിൽ വ്യാഖ്യാനങ്ങളാണ്. നമ്മുടെ പ്രൈം ടൈം ചർച്ചകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നാം റിമോട്ടിൽ അമർത്തുന്ന ഓരോ ബട്ടണിലും ഒരേ വാർത്തകൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ന്യൂസ് ചാനലുകളും അവരുടെ അജണ്ടകൾ പ്രഘോഷിക്കുന്ന, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ആ വാർത്തകളെ വ്യാഖ്യാനിക്കാറുള്ളത്. ഇത്തരത്തിലാണ് ഇവിടെ യഥാർത്ഥത്തിൽ വാർത്തകൾ നമ്മിലേക്ക് എത്താറുള്ളത്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രോപ്പഗണ്ട എന്ന് പറയാറുള്ളത്. പ്രോപ്പഗണ്ട എന്നുള്ളത് കൃത്യമായ ആസൂത്രിതമായ ഒരു പ്രവർത്തനമാണ്. നാം എങ്ങനെയാണോ ഈ പരിപാടി ആസൂത്രിതമായി നടത്തിയത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ യാത്ര ആസൂത്രിതമായി ഇവിടെ എത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്, അതിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ നടപ്പിലാക്കുന്നത്. നാം പലപ്പോഴും വളരെ എളുപ്പത്തിൽ പറയുന്ന BJP ഐ ടി സെൽ എന്നും സോഷ്യൽ മീഡിയയിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നെല്ലാം പറയുന്ന ചില വാക്കുകൾക്കപ്പുറത്തേക്ക് ഇവിടെ കൃത്യമായ ചില പ്രൊപ്പഗണ്ടകൾ നടപ്പിലാക്കുന്നുണ്ട്. ജോസഫ് ഗീബൽസ് എന്ന ഹിറ്റ്ലറുടെ നയതന്ത്രജ്ഞനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രൊപ്പഗണ്ടകളെ കുറിച്ചുള്ള ഒരു 19 ടെക്നിക്കുകളുണ്ട്. ആ 19 തന്ത്രങ്ങളെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മൈന്യൂട്ടായിട്ടാണ്, എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നമ്മുടെ എല്ലാം തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ബഹുമാനായ MLA പറഞ്ഞു വെച്ച ഒരു വാക്ക്, CAANRC കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം പൊതു ഇടങ്ങളിലെ ചർച്ച എന്തായിരുന്നു, നമ്മുടെ എല്ലാം ജീവിത സാഹചര്യം എന്തായിരുന്നു. എല്ലാവരും പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി സമരമുഖത്തിൽ സജീവരാകുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തായിരുന്നു അതിനുള്ള കാരണം? തുടർച്ചയായി നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധി പ്രതിഷ്ഠിക്കുകയാണ്. ഇവിടെ നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് രണ്ടാം കിട പൗരന്മാരായി മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വർത്തമാനം പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാം മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഭീതി പടർന്നു കഴിഞ്ഞു. ആ ഭീതിയുടെ ആകത്തുകയായിക്കൊണ്ട് സമരമുഖങ്ങളിൽ നമ്മൾ സജീവരാകുന്നു. പിന്നീട് വളരെ എളുപ്പത്തിൽ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ആ ഒരു ന്യൂസിനെ എടുത്തു മാറ്റിവെച്ച് പുതിയ ചർച്ചകൾ കൊണ്ടുവരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? വളരെ ആസൂത്രിതമായി കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ചില ഭീതികൾ പടർത്തി. ഈ ഭീതി പടർത്തലിനാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രോപ്പഗണ്ട എന്ന് പറയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യങ്ങളെ മറച്ചുവെക്കാൻ മാത്രമേ ഈ പ്രോപ്പഗണ്ടകൾ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ പൊതുവൽക്കരിക്കുക എന്ന ജനറലൈസേഷൻ മെത്തേഡ് എന്ന ഒരു തന്ത്രത്തെ പറ്റി നമ്മൾ ശാസ്ത്രീയമായി പറയാറുണ്ട്. എന്ത് കാര്യത്തെയും പൊതുവൽക്കരിക്കുക. ഇന്ന് നാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഉത്തരേന്ത്യയെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകൾ പറയാനുണ്ട്. ആ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെട്ടത് നാം കാണുന്ന വാർത്തകളിലൂടെയാണ്. ഒരുപക്ഷെ ഇതുവരെ നോർത്ത് ഇന്ത്യയിൽ പോകാത്ത ആളുകൾക്കും കൃത്യമായി ഉത്തരേന്ത്യയെ പറ്റി ചില ചിത്രങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രോപ്പഗണ്ടകൾ നമ്മുടെ തലയിൽ ഇഞ്ചക്ട് ചെയ്തതാണ് എന്നതാണ്. ഒരു മാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BJP NDA സർക്കാരിന്റെ 2018 മുതൽ 2022 വരെയുള്ള ഒരു അവർ സ്വാധീനം ചെലുത്തുന്ന, അവർ ഒറ്റയ്ക്ക് ഭരിക്കുന്ന നാടുകളുടെ ചിത്രമാണ് കാണുന്നത്. വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ നാം ഒരിക്കലും ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഇതിനുള്ള കാരണം ഈ ജനറലൈസേഷൻ മെത്തേഡാണ്. തുടർച്ചയായിക്കൊണ്ട് അവരുടെ വിജയത്തെ പറ്റിയും അവരുടെ ആഘോഷങ്ങളെ പറ്റിയും മാത്രം ന്യൂസും മീഡിയ നമ്മിൽ കാണിക്കുന്നതോടുകൂടി നമ്മൾ അത്തരത്തിൽ നമ്മുടെ വിശ്വാസങ്ങളെ ചിട്ടപ്പെടുത്തുന്ന രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്. സാഫ്രോണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില വാക്കുകളുണ്ട്. നമ്മുടെ എല്ലാം കുട്ടികളുടെ പുസ്തകങ്ങളിൽ നെഹ്റുവിനെയും ഗാന്ധിജിയെയും അംബേദ്കറേയും എല്ലാം മാറ്റി പ്രതിഷ്ഠിച്ച് സവർക്കറേയും ഗോൾവാക്കറേയും ഹെഡ്ഗവാറിനെയും എല്ലാം പ്രതിഷ്ഠിക്കുന്നതോടുകൂടി അടുത്തൊരു തലമുറ കേൾക്കുന്ന വീരനായകന്മാർ ഇത്തരത്തിലുള്ള ആളുകളായി മാറുന്നു. ഇവിടെ കാലങ്ങളായി നമ്മൾ വിളിച്ചു പോന്നിരുന്ന പല സ്ഥലങ്ങളുടെയും പേരുകൾ ഇത്തരത്തിലുള്ള ഹിന്ദുത്വപരമായ സംസ്കാരത്തിന്റെ വാക്കുകളായി മാറ്റുന്നതിലൂടെ അടുത്തൊരു തലമുറ ലോകവീക്ഷണത്തിൽ ലോകത്തെ കാണുന്നത് അത്തരത്തിലായി മാറുക, ഇതാണ് ഈ അജണ്ടയുടെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഇവിടെ നാം ഏറെ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു വാക്കാണ് ഈ ന്യൂസിൽ സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം. ഒരുപക്ഷെ ട്രെയിൻ കത്തിച്ച ഒരു വിവാദം നടന്നപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ വളരെ ഇമോഷണലായ ചിത്രങ്ങളായിരുന്നു. ഒരുപാട് പേർ മരണപ്പെടുന്നു, ഒരുപാട് പേർ വികാരാധിതരായി കരഞ്ഞു പോകുന്നു, ഒരുപാട് പേർക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെടുന്നു. ഇത്തരത്തിലുള്ള വളരെ ഇമോഷണലായ, വൈകാരികമായ ഒരു ഭൂമികയിൽ നിൽക്കുന്ന സമയത്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, അതിനെ വക്രീകരിച്ചുകൊണ്ട് അവിടെ വെറുപ്പിനെ ഇഞ്ചക്ട് ചെയ്യുന്നതിലൂടെ ആ ട്രെയിൻ കത്തിച്ച ആള് മുൻപെപ്പോഴോ അദ്ദേഹം ഇസ്ലാമികമായ ഏതോ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത് ഇസ്ലാമിക വിശ്വാസമാണ് എന്നും ചിത്രീകരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന പൊതുബോധത്തിന്റെ വൈകാരികതയെ കൃത്യമായി വക്രീകരിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണാൻ സാധിക്കും. തുടർച്ചയായി ഒരു വിഷയത്തിൽ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക, ഈ ആരോപണങ്ങൾ നടത്തുന്നതിലൂടെ ആ ആരോപണങ്ങളുടെ ആകെത്തുകയായിക്കൊണ്ട് നമ്മൾ പ്രതിയായി മാറുക, ഇതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലഹരിക്കടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലഹരിക്കടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം മുസ്ലിം നാമധാരികളാണെന്ന് ചിത്രീകരിക്കുക. ഈ ആരോപണങ്ങൾ തുടർച്ചയായി വരുന്നതിലോടുകൂടി ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ഇതിന്റെ പ്രതിയായിക്കൊണ്ട് പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വാർത്തകളെ കുറിച്ച് ലോകതരത്തിലൊരു പഠനം നടന്നപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BBC പുറത്തുവിട്ട, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രമുഖമായ റോയിറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വെച്ച ഒരു കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ, വാർത്തകൾ കേട്ട് കേട്ട് അവർ അതിൽ നിന്നും പിന്തിരിയുന്ന ഒരു സാഹചര്യം പുതിയ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് 67% ലോകത്ത് വാർത്തകൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണമെങ്കിൽ ഇന്ന് അത് 47% ചുരുങ്ങിയെന്ന് നമുക്ക് ചില പഠനങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിനുള്ളൊരു കാരണം ഇത്തരത്തിൽ തുടർച്ചയായി നെഗറ്റീവ് ന്യൂസുകളെ രാവിലെ പത്രം തുറക്കുന്നത് മുതൽ വിദ്വേഷ പ്രചാരണങ്ങളുടെ, തിന്മകളുടെ, അധാർമികതയുടെ, അരാജകത്വത്തിന്റെ കഥകൾ മാത്രം വായിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാം ഉള്ളിലെ നന്മകളെ എടുത്തു നീക്കുകയും നമ്മുടെ എല്ലാം മനസ്സിൽ വിദ്വേഷത്തെ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന, വ്യവസ്ഥാപിതമായിക്കൊണ്ട് ഇവിടെ സാധാരണവൽക്കരിക്കപ്പെടുക എന്ന ഒരു സംവിധാനം നടക്കുന്നുണ്ട്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ലിബറലിസ്റ്റുകൾ ചെയ്യുന്ന പണി ഇതാണ്. നാം പലപ്പോഴും പറയാറുണ്ട് ഫാഷിസ്റ്റുകൾക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ ലിബറലിസ്റ്റുകൾ ചെയ്യുന്നത് എന്ന്. വളരെ ചുരുക്കത്തിൽ, വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫാഷിസം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് വിഭാഗങ്ങളായി സമൂഹത്തെ മാറ്റുക എന്നുള്ളതാണ്. ഇതിന് ആക്കം കൂട്ടുന്ന പണികൾ ഇവിടെയുള്ള ലിബറലിസ്റ്റുകൾ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എടുക്കുന്നു. അതോടുകൂടി ഒരു പുതുതലമുറ ഇത്തരത്തിൽ വിഷയങ്ങളിലൊന്നും തീരെ ശ്രദ്ധയില്ലാത്ത അരാഷ്ട്രീയവാദികളായി മാറുന്നു. ഈ അരാഷ്ട്രീയവാദം പിന്നീട് വലിയ രീതിയിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതാനും അടുത്ത വർഷങ്ങളായിക്കൊണ്ട് ഇറങ്ങിയ ചില ചിത്രങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അനാവരണം ഡയലോഗിന്റെ ഈ പതിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ആമുഖം എന്നോണം ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇറക്കപ്പെട്ട മൂവീസ്, സിനിമകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നാം ഏറെ ചർച്ച ചെയ്ത ചില സിനിമകളാണ് യഥാർത്ഥത്തിൽ ദ കേരള സ്റ്റോറി എന്നും, അതല്ലെങ്കിൽ കശ്മീർ ഫയൽസ് എന്നും, നരേന്ദ്രമോദി എന്ന PM മോദി എന്ന ഫിലിമെല്ലാം. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം സിനിമകൾ ചെയ്യുന്നത്? ആളുകൾ ഒഴിഞ്ഞിരിക്കുന്ന അവരുടെ എന്റർടൈൻമെന്റ് സമയത്തിൽ, അവരുടെ ലെഷർ ടൈമിൽ അവർ ഒഴിഞ്ഞിരുന്ന് മറ്റുള്ള എല്ലാ ചിന്തകളെയും മാറ്റിവെച്ച് ആസ്വാദനം മാത്രം പ്രതീക്ഷിച്ച് കാണുന്ന ആ കാഴ്ചകളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അവിടെ ഇത്തരത്തിലുള്ള വർഗീയതയെ ഇഞ്ചക്ട് ചെയ്യുക. അതോടുകൂടി നാം അറിയാതെ തന്നെ ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നാം ഇത്തരം വിഷയങ്ങളെ കൃത്യമായി കരുതിയിരിക്കണം. ഡയലോഗിന്റെ 7-ാം പതിപ്പ് നമ്മോട് പറയുന്നത് ആസൂത്രിതമായി എത്രത്തോളം പണിയെടുത്തിട്ടാണോ ഇവിടെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഫാഷിസം പണിയെടുക്കുന്നത്, അതിനേക്കാൾ സർവ്വസന്നാഹരായിക്കൊണ്ട്, അതിനേക്കാൾ ആസൂത്രിതമായിക്കൊണ്ട് അതിനെ ചെറുത്തു നിൽക്കാൻ, ചെറുത്തു തോൽപ്പിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളെയും നാം ഷെയർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അത് ഓൺലൈൻ മീഡിയകളിലാണെങ്കിലും ഓഫ്ലൈൻ ചർച്ചകളിലാണെങ്കിലും, രണ്ട് വിഷയങ്ങളിലും യഥാർത്ഥത്തിൽ പുതിയൊരു തലമുറയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്തിനേയും ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നാം നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല തീരുമാനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ബോധവൽക്കരണത്തിന് വേണ്ടിയെല്ലാം നാം ഷെയർ ചെയ്യുന്ന പല വിഷയങ്ങളും നമ്മുടെ അതേ വൈകാരിക നിലവാരമില്ലാത്ത, മാനസിക നിലവാരമില്ലാത്ത ആളുകളിലേക്ക് എത്തുമ്പോൾ അതവർക്ക് ഭീതി ഉണ്ടാക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തകളായി മാറും. അതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വാർത്തകളും കൃത്യമായ ഒരു മുൻധാരണയോടുകൂടി, കൃത്യമായ ഒരു വെരിഫിക്കേഷനോടുകൂടി മാത്രമേ നാം ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. മാത്രമല്ല ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വർത്തമാനം ഏറെ ശ്രദ്ധേയമാണ്.
2: നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു ഫാസിഖ്, ഒരു അധർമ്മകാരി നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു വാർത്തയുമായി എത്തുകയും ആ വാർത്ത തെറ്റാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ അത് സമൂഹത്തിന് വലിയ നാശം വരുത്തുമെന്ന് എത്രയോ കാലഘട്ടം മുൻപ് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയത്തിൽ കൃത്യമായൊരു ഫാക്ട് ചെക്ക്, കൃത്യമായി ഒന്ന് ഈ കാര്യത്തെ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് അത് സത്യമാണോ അസത്യമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. മാത്രമല്ല മൂന്നാമതായി നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു സീ ഹിയർ ആൻഡ് ബിലീവ്. നിങ്ങൾ എന്ത് കേൾക്കണമെന്നും നിങ്ങൾ എന്ത് കാണണമെന്നും നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ സാമൂഹികമായ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളെയും നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കേണ്ടതില്ല. ഇവിടെ വിദ്വേഷ പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള പൊതുബോധത്തിന്റെ, ഇവിടെ പൊതുമേഖലയിലുള്ള ചർച്ചകളുടെ പിന്നാലെ പോകാതെ കൃത്യമായി സമൂഹത്തിന് ഉപകരിക്കുന്ന ക്രിയാത്മകമായ വളരെ കൃത്യമായ നന്മകളിൽ മുഴുകുന്ന പ്രതീക്ഷ നൽകുന്ന വിഷയങ്ങളിൽ മാത്രം ഇടപെടാനും അതല്ലാത്ത വിഷയങ്ങളെ കൃത്യമായി കരുതിയിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഞാൻ എന്റെ സംസാരം അവസാനിക്കുമ്പോൾ എലി വീസൽ എന്ന് പറയുന്ന വളരെ പ്രമുഖനായ എഴുത്തുകാരൻ പറഞ്ഞ ഒരു വാക്ക് ഇവിടെ സുപ്രധാനമായി നാം ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ അക്രമം വളരുന്ന, ഇവിടെ കൃത്യമായി വിദ്വേഷവും അരാജകത്വവും പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മൗനം അവലംബിക്കുന്ന ഒരു സമൂഹം കൃത്യമായും കുറ്റമാണ് ചെയ്യുന്നത്. നമ്മുടെ മൗനം എന്നുള്ളത് ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തെ അല്ല സഹായിക്കുന്നത്, മറിച്ച് അടിച്ചമർത്താൻ തുനിഞ്ഞു

0: ആവട്ടെ, ആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. പൊതുബോധം നിർമ്മിക്കപ്പെടുന്ന വിധം വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: വളരെ ദേഷ്യക്കാരനായൊരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവന്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റികയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക. തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവനടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞുവന്നു. അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണിവിധം പുറത്തെടുക്കണം. അങ്ങനെ അവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി. ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, മിടുക്കൻ, നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു. പക്ഷേ നോക്കൂ, ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം.
3: വളരെ മനോഹരമായ ഒരു കഥയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടൊരു കാര്യമാണ് ഇതിൽ പലപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഉൽക്കാവുമീനൽ ഓയില്ല എന്ന് പറഞ്ഞൊരു ഒരു പദമാണ് ഓർത്തു പോകുന്നത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വിഴുങ്ങിക്കളയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാടും ആഴവും മുറിവും ഉണ്ടാക്കുന്ന കാര്യമാണ്.
4: അതെ അതെ.
3: അപ്പം ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നെങ്കിൽ രണ്ട് കാര്യം എനിക്കതിൽ മനസ്സിലായി. ഒന്ന്, പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദേഷ്യം പുറത്തേക്ക് വിടുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യലാണെന്ന് കുട്ടിയെ പഠിപ്പിച്ചത്. ആണി അടിക്കാൻ പറഞ്ഞപ്പോൾ ആണി അടിക്കണേലാർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാർ നല്ലത് എന്താണ് ആ ദേഷ്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും അവസാനം തിരിച്ചറിയുന്ന ഒന്ന്, ഈ പ്രകടിപ്പിച്ച ദേഷ്യങ്ങളെല്ലാം അവസാനം ആരിലേക്കാണോ അത് പ്രകടിപ്പിക്കുന്നത് അവരിൽ അവശേഷിപ്പിക്കുന്ന പാടുകൾ, ആഴത്തിലുള്ള മുറിവുകളാണ്.
4: അതൊന്നും നിലനിൽക്കുന്നതാണല്ലേ.
3: രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഇരകളാവ് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളെ, ഏറ്റവും കൂടുതൽ വീട്ടില് ഉമ്മമാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും മക്കളാണ്. ഈ മക്കൾ ഇതിന്റെ ഇരകളായി മാറുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഓഫീസിലാണെങ്കിൽ ഏറ്റവും സമയം കൂടെ ഉണ്ടാകുക സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കീഴ്ജവനക്കാരോ ആയിരിക്കും. ഇത് ഒരു 5-ഉം 10-ഉം കൊല്ലൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ മുൻശുണ്ഠിക്കാരൻ ദേഷ്യക്കാരനുമായ മേലുദ്യോഗസ്ഥന്റെ ഈർഷ്യതയുള്ള വാക്കുകൾ കേട്ട് കേട്ട് കേട്ട് അതിൻ്റെ മുറിവേറ്റ എത്രയോ ആളുകൾ ഈ വ്യക്തിയെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുറമേക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഓഫീഷ്യാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളേറ്റ മുറിവ് നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പെട്ടെളുപ്പം പറ്റുന്ന ചെറിയ ചെറിയ കുട്ടികളോട് ചൂടാവുക
4: എന്നുള്ളതാണ്.
3: തിരിച്ചൊന്നും പറയില്ലല്ലോ. അപ്പൊ ഈ പക്ഷേ ഈ ചൂടാവലും ദേഷ്യപ്പെടലും ഒക്കെ നമ്മൾ വിചാരിക്കും ആ പറയുമ്പോൾ തീർന്നുണ്ടാവും, പക്ഷെ അത് തീരുന്നില്ല. അത് ആ കുട്ടി അടിച്ച ആണി പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. അവസാനം ഇത് തിരിച്ചു കിട്ടുകയാണ്, ഉമ്മാനെടുത്ത് ദേഷ്യപ്പെടുന്ന മക്കളായി മാറണം. കുറെ കഴിഞ്ഞിട്ട് ഉമ്മ ഒന്ന് പറഞ്ഞു വെക്കി 2.5 തിരിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടി എവിടുന്നാ ഈ ദേഷ്യപടം പഠിച്ചത്?

0: അടുത്തുനിന്ന് വാപ്പാൻ്റെ അടുത്തുനിന്ന്. അല്ലെങ്കിൽ വലിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരുണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെട്ടതിൽ നിന്ന് ചെറിയ കുട്ടി അത് പഠിച്ച് തിരിച്ചവൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു കിട്ടുന്നൊരു പ്രതിഭാസമാണ് എന്ന് പലപ്പോഴും വീട്ടിനകത്ത് നിന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഈ ആണിയടിക്കുന്ന തിയറി എന്ന് മനസ്സിലാക്കിയാൽ മതി. ശരിക്ക്
1: അഥവാ അതിനൊക്കെ ഒരു അനന്തരഫലം ഉണ്ടാവും അല്ലേ? നമ്മള് ഒഴിവാക്കി വിട്ടതാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയാലും അത് ആ ഒരു വ്യക്തിയിൽ നിന്ന് പോകാനുള്ള ഒരു കൃത്യമായിട്ടൊരു ഫലം അതിനുണ്ട് എന്നാണ് അല്ലേ? ഒരു കഥ പറയാറുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പൂച്ചയെ തൊഴിച്ചത് ആര് എന്നുള്ളത് ഒരു ഹെഡിങ് അതിൻ്റെ. ഓഫീസിൽ നിന്ന് സീനിയർ ആയിട്ടുള്ള ആള് ജൂനിയർ ആയ ആളെന്ത് ചെയ്യാണ്, വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. എന്റെ ഡിപ്രഷനിലേക്ക് അയാൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടില് ഭാര്യ സംസാരിക്കാനിരിക്കുമ്പോൾ ഭാര്യയെ ദേഷ്യപ്പെടുന്നു, ഭാര്യ ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു, കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നൊരു പൂച്ച പൂച്ചനെ ചവിട്ടുന്നു. അപ്പോൾ പൂച്ചനെ യഥാർത്ഥത്തിൽ ചവിട്ടിയ താര ആ തുടക്കത്തിലുള്ള ആ ഒരു ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ പലപ്പോഴും നമുക്ക് ആ ദേഷ്യത്തൊന്ന് ആ ഒരു സമയത്തൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഈ അടുത്ത് ഇന്നലെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട ഒരു പണ്ഡിതൻ്റെ ഒരു ക്ലാസ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന. അപ്പം അതൊരു നല്ല കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുക, നിൽക്കാതിരിക്കട്ടെ, സുള്ള പറഞ്ഞല്ലോ, ഉളുകൊടുക്കുക. അതൊരു കോപം എന്ന് പറഞ്ഞൊരു ചൂടാണ്, അത് അതിനെ തണുപ്പിക്കാനാണ്. ഉളുകൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കുക. ആ ഉള്ള അവസ്ഥയെ ഒന്നാണ് മാറ്റുക. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നാൽ കൂടുതൽ ദേഷ്യപ്പെടും. ഒന്ന് സാഹചര്യം ഒന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക, ഒരല്പ സമയം കഴിഞ്ഞിട്ട് ഒരു സമയം ഒരു ഗ്യാപ്പാണ് കൊടുക്കുക എന്നാണ്. ഒരിക്കലും രാജാവിന് ദേഷ്യം വന്നപ്പോൾ രാജാവ് ഉടനെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് കത്തെഴുതാണ് മന്ത്രിക്ക്. അപ്പോൾ മന്ത്രി പറഞ്ഞു നമുക്ക് നാളെ ആക്കാം. ഓക്കെ, ഇന്നില്ലല്ലോ, ഒന്ന് നാളെ ആക്കാം. അപ്പോൾ പിറ്റേ ദിവസം മന്ത്രിയോട് പറഞ്ഞു മന്ത്രി നമുക്ക് നാളെ ആക്കാം. അങ്ങനെ നാളെ ആക്കി നാളെ ആക്കി അവസാനം രാജാവ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാ നമ്മളയാളെ വധിക്കുന്നത്, ഒരു ചെറിയ പ്രശ്നമില്ല. ഒരു സമയം കിട്ടിയാൽ എന്ത് ചെയ്യും, ആ ദേഷ്യമൊക്കെ നമ്മളിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്.
0: അതുകൊണ്ട് തന്നെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ വിധി കൽപ്പിക്കരുത്. അത് പ്രത്യേകം ഉമറല്ലാവിനാണോ ഞാൻ നബി പറഞ്ഞു എനിക്കറിയില്ല, ചരിത്രത്തിൽ കാണാൻ പറ്റും. അമീർമാർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്, ദേഷ്യം വരുന്ന സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത്. കാരണം ആ തീരുമാനം തെറ്റായിരിക്കും, ചിലപ്പം അത് വികാരത്തിൻ്റെ ആസ്പദമായിട്ടുള്ള തീരുമാനമാണ്. അമിതമായ സന്തോഷത്തിൻ്റെ വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അവിടെയും എന്തല്ല, വിവേകത്തോടു കൂടിയാവില്ല, ഒക്കെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ മനുഷ്യൻ്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേഷ്യം. ദേഷ്യം വേണ്ടതാണ്, ദേഷ്യം വേണ്ടാത്തൊരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഒരു ദേഷ്യം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ആ ദേഷ്യം എന്തിനാണ് വേണ്ടത്, വേണ്ട പോലെ വേണ്ട അളവിന് കൊടുക്കാനും കഴിയണം. പക്ഷെ കൺട്രോൾ ഇല്ലാതെ പോരുമ്പോൾ അവിടെയാണ് ദേഷ്യം കൊണ്ട് സംഭവിക്കുന്ന വിപത്തുകൾ. അത് വേറൊരാളെ, ദേഷ്യം പറഞ്ഞാൽ വേറൊരാളെ മാനഹാനി വരുത്താനോ നശിപ്പിക്കാനോ അവമതിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാണ്ട് അടിച്ച് ഏൽപ്പിച്ചിട്ട് അതിനോട് മുറിച്ചിടാനോ ഉള്ളതല്ല, മറിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിരിക്കാം ദേഷ്യം. ഒരു വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടുവരാനായിരിക്കാം. മക്കൾ ചെയ്യുന്നൊരു തെറ്റിന് ഉണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ ആ ദേഷ്യം എന്തിന് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികൾ ഇന്നോട് ബന്ധനം വെച്ച് ദേഷ്യപ്പെട്ട്, ഇന്നോട് ബന്ധനം വാപ്പ ചെയ്തറിന് എന്തിനാ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്ത കുറേ ദേഷ്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന, കുറേ കലമ്പലുകൾ കേട്ടു പോകുന്ന മക്കളെയല്ല നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കും. ചെറിയ കുട്ടികള് അവർക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരെ പഠിപ്പിക്കണം, അവരെ ശ്രദ്ധ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവരോട് കൂളാവുക, അവരെ മുന്നിൽ കൂളാവുക. അവർ കുട്ടിയൊരു കാര്യത്തിന് ദേഷ്യം പറയുമ്പോൾ ഇരട്ടി അങ്ങോട്ട് പറയില്ലല്ലോ, മറിച്ച് എന്ത് ചെയ്യണം, കുട്ടിയെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കുട്ടീനെ പഠിപ്പിക്കണം. ശരിക്ക് പലർക്കും അറിയില്ല എങ്ങനെയാണ് ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയില്ല, കാരണം കുട്ടിയുടെ ഇമോഷനാണ് എപ്പോഴും മുന്നിലുണ്ടാവുക. അമിഗ്ദല ഹൈജാക്കിംഗ് എന്ന് പറയും മനുഷ്യൻ്റെ, അതിൽ സൈക്കോളജിയിൽ ചിലപ്പോൾ അങ്ങനെ പറയണ്ട, മനുഷ്യൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, അത് കുറച്ചുകൂടി പക്വത എത്തുമ്പോഴാണ് വികാരം ഓരോന്നിനെ വിവേകത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നത്, കുറച്ചുകൂടി ബുദ്ധി വികസിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ കുട്ടികൾക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നൂലൊളിക്കുന്ന കുട്ടിക്ക് കരച്ചിൽ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല, ദേഷ്യപ്പെടുന്ന കുട്ടിക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് നമ്മൾ തിരിച്ച് അതേ ദേഷ്യം കൊടുക്കുമ്പോൾ കുട്ടി കൂടുതൽ പ്രയാസത്തിലേക്ക് ആകപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ കുട്ടിയോട് കാമാവോ ക്വയറ്റാകുക, ശാന്തമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും പതിയെ പതിയെ കുട്ടീൻ്റെ ശ്രദ്ധ തിരിക്കാം, അങ്ങനെയൊക്കെയാണ് ആ കാര്യത്തിൽ. അപ്പൊ ആ കുട്ടിനോട് ആണി അടിക്കാൻ പറഞ്ഞല്ലോ, അപ്പൊ കുട്ടിക്ക് കിട്ടിയ വലിയൊരു പാഠം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
1: ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോ നമ്മള് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യണം, ആ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നാണ്. റസൂലുള്ളാഹി സ്വസം ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മണലാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി ദേഷ്യപ്പെടുന്നുണ്ട്, റസൂലിന്റെ മുഖത്ത് ആ ദേഷ്യം കണ്ടു എന്നാണ് സ്വഹാബകൾ ഹദീസ് പറയും, ഹദീസിൽ കാണാം. അപ്പൊ എന്ത് റസൂൽ ദേഷ്യപ്പെടാൻ കാരണം, പള്ളിയിൽ കഫം കിടക്കുന്നുണ്ട്, തുപ്പലം കഫം അവിടെ കിടക്കുന്നുണ്ട്. അതെവിടെ കിടക്കുന്നത്? നേരെ ഖിബിലക്ക് മുന്നിലായിട്ടാണ്. അപ്പൊ റസൂല വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് റസൂല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുന്നിൽ തുപ്പാൻ പാടില്ല, നമ്മൾ അള്ളഹാനോട് സംസാരിക്കല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടുന്നത് കാരണം പറഞ്ഞു കൊടുക്കാണ്, എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുമ്പിലേക്ക് തുപ്പരുത്, തുപ്പാണെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പിയിട്ട് എന്ത് ചെയ്യുക, അവിടെ മണ്ണിട്ടിട്ട് മൂട്. കൃത്യമായ പരിഹാരം, എന്തിനു ദേഷ്യപ്പെട്ടു, ഇനി അത് അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലേ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു പലഹാരം കൊണ്ട് ചെന്നപ്പോൾ ആയിഷ ബി തട്ടുന്നുണ്ടല്ലോ, ആ സമയത്ത് റസൂലുള്ളാഹി അവര് അതാണ് അവിടെ എന്ത് ചെയ്യണം, അവരെ കമാവാൻ വേണ്ടി പഠിപ്പിക്കണം, മിണ്ടാതിരുന്നു. മിണ്ടാതെ എന്ത് ചെയ്തു, അതെല്ലാം പെറുക്കിയെടുത്ത് അത് അവിടെ പഠിപ്പിക്കലാണ്, ഒരു പാഠം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും അതിനവിടെ കാമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ.
0: ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ പോവാം, അത്രയും വിശാലമായ ഒരു കാര്യമുണ്ട്. കാരണം ഇതിൻ്റെ റെമഡിയൽ എല്ലാ രംഗത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും ഈ ദേഷ്യമായിരിക്കും, ചിലപ്പം ഒരു ദേഷ്യം കൊണ്ട് തുടങ്ങിയിരിക്കാം, കൊലപാതകത്തിന്റെ പിന്നിൽ ഈ ദേഷ്യമായിരിക്കാം.
1: ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്ന പല കൊലപാതകങ്ങളൊക്കെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച ഒരു പക്ഷെ ഒരു ചെറിയ എന്തോ ഒരു വാശിപ്പുറത്തുണ്ടായ ദേഷ്യം അല്ലേ, അതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും.
0: അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടല്ല, ദിവസവും നമ്മൾ നമ്മുടെ ഈർഷ്യത എവിടെയെങ്കിലും പരുക്കൾ ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ ദേഷ്യം എന്ന വികാരത്തെ ശരിക്കും എന്തിനു ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കണം. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷിക്കാം. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, കൃഷി ഒഴികെയുള്ള ജൈവ വൈവിധ്യ രംഗം, മികച്ച സംരക്ഷക കർഷകൻ, കർഷക സസ്യജാലം, ജന്തുജാലം, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, അച്ചടി മാധ്യമം, ദൃശ്യ ശ്രവ്യ മാധ്യമം, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം വ്യക്തി, ട്രസ്റ്റ്, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മുഖേന മാത്രമേ സ്വീകരിക്കൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും 31 ജൂലൈ മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32/19, നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കാവടിയാർ PO, തിരുവനന്തപുരം, 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് വിളിക്കാം 0471-27-2470.
2: നന്മകൾക്കൊന്നിനു 10-700 നൽകുമെന്നേറ്റവനാണ്.
1: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ, വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746-95-0006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തു ഹുജുറാത്തിലെ 17-ാം വചനം വിശദീകരിക്കപ്പെടുന്നു. ഭാഗം 1. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തുകൊണ്ട് സംസാരിക്കുന്നു ഹാഫിൽ ജഅഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സൂറത്തു ഹുജുറാത്തിലെ 16 വരെയുള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് 17-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയ സമയം, നന്നായി ഇത് ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുന്നവർ മനഃപ്പാഠമാക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അതോടൊപ്പം സൂറത്തിൻ്റെ തുടക്കം മുതൽ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും ആവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടാകും എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും 14-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

ഖുൽ, ഖാഫാണ്. ഖുൽ ലാ തമുന്നു, ഖുൽ ലാ, രണ്ട് ലാമ് അടുത്തടുത്താണ്. അത് രണ്ടും കൂടി ഒന്നാക്കി ഉച്ചരിച്ച് ഖുൽ ലാ, ഖുൽ ലാ എന്നത് ഖുൽ ലാ, രണ്ട് ലാമും ഒന്നാക്കി ഉച്ചരിക്കുക. അങ്ങനെയാണ്. ഖുൽ ലാ തമുന്നു, ഖുൽ ലാ തമുന്നു. ലാമ് ശബ്ദമുണ്ട്, മണിക്കാൻ പാടില്ല, അടകുന്നത്തില്ല. ലാമിനും റാവിനും തീരെ മണിക്കാൻ പാടില്ല.

0: ആയത്തിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലൂടെ നമുക്കത് പഠിക്കാനായി വീണ്ടും കണ്ടുമുട്ടാം. നന്നായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ് പഠിക്കാനും മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ മരണം വരെ നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തു ഹുജുറാത്ത് 17-ാം വചനം, അതിൻ്റെ ഭാഗം ഒന്നാണ് നാം ശ്രവിച്ചത്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മരണമെന്ന ഉപദേശകൻ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്തുചെയ്യുകയാണ്. ജീവിതത്തിൽ നമുക്ക് പലതും ഉപദേശിച്ച് നൽകാനും പലതും ഓർമ്മപ്പെടുത്തുവാനും ഒരുപക്ഷെ നമുക്ക് ചുറ്റും പലരുമുണ്ടാകും. ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതങ്ങനെയല്ല, ഇങ്ങനെയാവണം, അങ്ങനെ ആവരുത് എന്നൊക്കെ പറയാൻ നമുക്കൊരുപാട് പേരുണ്ടാകും. എന്നാൽ നമ്മെ സദാസമയങ്ങളിലും അങ്ങനെ പ്രത്യേകിച്ച് ആരുമല്ലാത്ത ഒരു കാര്യം നമ്മെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡുകളിലും നമ്മെ അത് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മരണമെന്ന ഉപദേശകനാണത്. അള്ളാഹു നമ്മെ ആരെയും വെറുതെ സൃഷ്ടിച്ചതല്ല, വെറുതെ അള്ളാഹു വിടുകയുമില്ല. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതെ, മരണം അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരും മരണത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആരെയും വെറുതെ സൃഷ്ടിച്ചതല്ല, എല്ലാവരും നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും, മടങ്ങി വരുമെന്നത് വളരെ യാഥാർത്ഥ്യമായിക്കൊണ്ട്, ആധികാരികമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഏ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി കൊണ്ട് അറിയുന്നവനാണ് റബ്ബ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഹാസിബു അംഫുസക്കും ഖബ്ല അൻ തുഹാസിബു വൻദുറു മാദാ ഇദ്ദഖർതും ലി അംഫുസിക്കും എന്നാണ്. അതായത്, ഓരോരുത്തരും തൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ഓരോരുത്തരെയും അള്ളാഹു, നമ്മെ ഓരോരുത്തരെയും അള്ളാഹു വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം നമ്മുടെ അമലുകളെക്കുറിച്ച്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോറേജിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. എന്താണ് നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും, മിനൽ അഅമാലി സ്വാലിഹത്തി ലിയൗമി മആദിക്കും വഇർലിക്കും അലാ റബ്ബിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ചു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. മാത്രവുമല്ല, ഈ ലോകത്ത് നിന്നും ഒരു യാത്ര നമുക്കെല്ലാവർക്കുമുണ്ട്. അതെപ്പോഴാണ് നമുക്കറിയില്ല. ഇന്നല്ലാഹു ഇൻദഹു ഇൽമുസാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ വചനത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനും അറിയില്ല അവൻ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നതും, അതുപോലെ തന്നെ മഴ പെയ്യുന്നതിനെക്കുറിച്ചും ഗർഭപാത്രങ്ങളിലതിനെക്കുറിച്ചുമൊന്നും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് അള്ളാഹു എടുത്തു പറയുന്ന ഓരോ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നു എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്നത് ആർക്കും അറിയില്ല എന്നതാണ്. അതേ നമ്മൾ പറയാറുണ്ട് ഓരോ സന്ദർഭങ്ങളിൽ, നമ്മൾ പറയും വിവാഹ ദിവസത്തെ മരണം അല്ലേ, അവൻ്റെ വിവാഹമായിരുന്നു എന്ന്. പക്ഷേ അവനിന്ന് പുതുമാരനാവാൻ ഇനി ലോകത്തില്ല എന്ന് പറയും. ഉപ്പയെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം മകൻ ഉപ്പയെ കണ്ടു ഓടിയതാണ്, പക്ഷേ വാഹനമിടിച്ച് മരിച്ചു അല്ലേ, വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. എപ്പോഴാണ് പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോവുക നമുക്കറിയില്ല. ജനാസകൾ നമ്മുടെ ചുറ്റുപാടിലൂടെ കടന്നു പോകുന്നുണ്ട്, അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നുണ്ട്, അവരെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ കുറച്ച് ദിവസം സങ്കടപ്പെടും, നമ്മുടെ സ്വത്ത് അവർ വീതം വെക്കും, അവർ പിന്നെ ജീവിതത്തിൽ വ്യാപൃതരാവും. അതെ, നാളെ നമ്മയും വഹിച്ച് ഇങ്ങനെ ഒരു യാത്രയുണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങൾ, പലരുടെയും മരണത്തിൻ്റെ അവസ്ഥകൾ, പലരുടെയും മരണത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പരസ്പരം പറയുമ്പോഴും നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ മടക്കത്തെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളിലേക്ക് ആ ബോധ്യം കൃത്യമായി വരാത്തതുപോലെയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബി അർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജതുൻ ഔ ഖാല ബിഹാ ഹാജ. അബു അസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവിടേക്ക് പോകാൻ അള്ളാഹു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാക്കുമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു പക്ഷേ അള്ളാഹു ചില കാരണങ്ങൾ വെച്ചതുകൊണ്ട് അവിടേക്ക് നമ്മൾ യാത്ര ചെയ്യും. എന്നാൽ അവിടുന്ന് മടക്കമില്ലാത്തൊരു യാത്രയായിക്കൊണ്ട് ഒരു പക്ഷേ അത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ യാത്രയായി അവസാനിക്കുമെന്നതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായി നമ്മുടെ അശ്രദ്ധ തുടരുമ്പോഴും അള്ളാഹു മരണമെന്ന ഉപദേശകനെ വിട്ടുകൊണ്ട് നമ്മെ പലരുടെയും മരണത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നതിനെ തിരിച്ചറിയാൻ സാധിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അശ്രദ്ധ വെടിയേണ്ടതുണ്ട്. മരണചിന്തയിൽ നിന്ന് നമ്മെ തടയുന്നത് അശ്രദ്ധയാണ്. അശ്രദ്ധയുടെ ആളുകൾക്ക് അവരുടെ ആയുസ് അവർക്ക് എതിരുള്ള ഒരു തെളിവാണ് എന്നാണ്. അവരുടെ ദിനങ്ങൾ അവരെ നയിക്കുന്നത് ദൗർഭാഗ്യത്തിലേക്കാണ്. അമലില്ലാതെ എങ്ങനെയാണ് പരലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കുക സഹോദരങ്ങളെ? അതുകൊണ്ട് അശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കുക? അശ്രദ്ധരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹും അമലു ഫസൗഫ യഅലമൂൻ എന്നാണ് സൂറത്തുൽ ഹിജ്റിന്റെ മൂന്നാമത്തെ വചനം. അഫറായിത്തും ഇൻ മത്തഅനാഹും സിനീന ثم جاءهم ما كانوا يعدون ما عنا انهم ما كانوا يمتعون. അതെ, തിന്നും കുടിച്ചും ഭോഗിച്ചും ജീവിതം കഴിച്ചു കൂട്ടി ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അശ്രദ്ധരായി മറന്നു കളയുന്ന ആളുകൾ, അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ അശ്രദ്ധയിലാണ് എന്നാണ്. മാത്രമല്ല മരണത്തെ നമ്മൾ ഓർക്കണമെന്നാണ് പറഞ്ഞത്. അക്സറു ദിക്ര ഹാദിമില്ലദാച് യഅനി അൽ മൗത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സർവ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്നതിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക, അതായത് മരണത്തെ നിങ്ങൾ ഓർക്കുക എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ധാരാളം അർത്ഥമുള്ള ഒരു ചെറിയ ഉപദേശമാണിത്. മരണത്തെ ഓർക്കുന്നവൻ സ്വാഭാവികമായും ആത്മവിചാരണ നടത്തും. നമ്മളെ ഇപ്പോൾ മരണം പിടികൂടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്, വാസ്തവമാണ്. പക്ഷേ എന്നാൽ മരണം നമ്മെയും കാത്തിരിക്കുന്നുണ്ട്. ഭൂമിയുടെ മുകളിൽ അതിലുള്ളത് ഭക്ഷിച്ചും കുടിച്ചും നാം ജീവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഭൂമി നമ്മെ തിന്നും. വമാ ജഅൽനാ ലിബശരിം മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫ ഇൻ മിത്തു ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് വനബ്ലുവകും ബിശ്ശരി വൽ ഖൈരി ഫിസ്നതൻ വഇലൈനാ തുർജഊൻ. ഈ ഹദീസുകളും ആയത്തുകളും എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണമെന്ന പ്രതിഭാസത്തിന് കീഴടങ്ങേണ്ടവരാണ് നമ്മളൊക്കെ എന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. മാത്രമല്ല മരണത്തെ ഓർക്കുന്നവനെ അള്ളാഹു മൂന്ന് കാര്യം കൊണ്ട് ആദരിക്കുമെന്ന് പഠിപ്പിച്ചു. തൗബക്ക് ധൃതിപ്പെടാനും ഉള്ളത് കൊണ്ട് ധൃതിപ്പെടാനും ആരാധനകളിലുള്ള ഉന്മേഷമുണ്ടാകുവാനും. നമ്മൾ ആലോചിക്കുക, നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരാണോ? നമ്മൾ മരണത്തെക്കുറിച്ച് പേടിയുള്ളവരാണോ? മരണാനന്തര ജീവിതത്തിൽ എന്താകുമെന്ന ബേജാറ് നമുക്കുണ്ടോ? എങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതിലൊന്ന്, തൗബക്ക് ധൃതിപ്പെടുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ്. മറ്റൊന്ന് ആരാധനകളുടെ ഉന്മേഷമാണ്. എന്നാൽ മരണത്തെ മറന്നവൻ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കും. ഒന്ന്, തൗബ നീട്ടിവെക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കും. ആരാധനകളുടെ അലസതയുണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്, ചെലുത്തേണ്ടതുണ്ട്. അള്ളാഹു മരണത്തെക്കുറിച്ച് ഓർക്കുവാനും മരണാനന്തര ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമാകുന്ന, അതിന് മനസ്സ് കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മരണമെന്ന ഉപദേശകൻ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എ പി കാർഡ്.

0: പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പീസ് റേഡിയോയുടെ ഹൃദ്യമായ സ്വാഗതം. അറിവും ആനന്ദവും നല്ല ജീവിതപാഠങ്ങളും ഒരുപോലെ പകരുന്ന നമ്മുടെ പ്രിയ പരിപാടി കഥ പറയാം ഇനി ആരംഭിക്കുകയാണ്. ഇന്നത്തെ കഥയുടെ പേര് തോട്ടത്തിൽ നിന്ന് കേട്ട സന്തോഷവാർത്ത. ഈ മനോഹരമായ കഥ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം അബ്ദുസലാം വീട്ടിയാണ്. ശ്രദ്ധയോടെ കേൾക്കാം കഥയുടെ മധുരത്തോടൊപ്പം അതിലെ സന്ദേശവും ഹൃദയത്തിലേറ്റാം.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കുഞ്ഞു കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഥ തോട്ടത്തിൽ നിന്ന് കേട്ട സന്തോഷവാർത്ത. എന്താണ്, കേൾക്കല്ലേ നമുക്ക് ആ കഥ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചുറ്റും മതിൽ കെട്ടുള്ള ഒരു തോട്ടത്തിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അബൂ മുസല്ല അശ്ശരി റളിയല്ലാഹു അൻഹും ഉണ്ട്. ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു കവാടമുണ്ടായിരുന്നു. ആ കവാടത്തിൽ ആരോ മുട്ടി വിളിക്കുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മുസല്ല അശ്ശരിയോട് പറഞ്ഞു, വന്ന വ്യക്തിക്ക് കതക് തുറന്ന് കൊടുക്കുക, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. ഇത് കേട്ട അബൂ മുസല്ല അശ്ശരി ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കതക് തുറന്നു. അത് അബൂബക്ർ റളിയല്ലാഹു അൻഹുവായിരുന്നു. അബൂ മുസല്ല അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കതക് മുട്ടുന്ന ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മുസല്ല അശ്ശരിയോട് പഴയതുപോലെ തന്നെ പറഞ്ഞു. കതക് തുറന്നപ്പോൾ അത് ഉമർ റളിയല്ലാഹു അൻഹുവായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാൾ വന്ന് കതക് മുട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്ന വ്യക്തിക്ക് കതക് തുറന്നു കൊടുക്കുക, അദ്ദേഹത്തെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനം പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും എന്നറിയിക്കുക. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കതക് തുറന്നപ്പോൾ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അബൂ മുസല്ല അശ്ശരി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടാനുള്ളത് അള്ളാഹുവിൽ ഞാനെല്ലാം ഭരമേൽപ്പിക്കുകയാണ്. അള്ളാഹുവിനോടാണ് സഹായം ആവശ്യപ്പെടാനുള്ളത്, അള്ളാഹുവിൽ ഞാനെല്ലാം ഭരമേൽപ്പിക്കുന്നു. പ്രിയ കുട്ടികളെ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും പിന്നീട് നീങ്ങിപ്പോവുകയില്ല. നോക്കൂ, അങ്ങനെയൊരു സന്തോഷത്തിനായിരുന്നു അവരെല്ലാം പരിശ്രമിച്ചിരുന്നത്. അതാണ് അവരെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചതും. നമുക്കും അങ്ങനത്തെ സന്തോഷം തന്നെ ആവണ്ടേ ഇൻഷാല്ലാ. അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് സന്തോഷം കൊടുത്തു. എന്താണ് അവരെ സന്തോഷിപ്പിച്ചത്? സ്വർഗമുണ്ട് എന്ന്. നമുക്കും അങ്ങനെ സന്തോഷിക്കാൻ കഴിയട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകല്ലാഹു ഖൈറ. കഥ പറയാം എന്ന ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. തോട്ടത്തിൽ നിന്ന് കേട്ട സന്തോഷവാർത്ത എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓരോ നല്ല കഥയും നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഒരു ചെറിയ പാഠം കൂടിയാണ്. ആ നല്ല സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഇന്നത്തെ കഥ മനോഹരമായി അവതരിപ്പിച്ച അബ്ദുസലാം വീട്ടിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു രസകരവും പ്രയോജനപ്രദവുമായ കഥയുമായി കഥ പറയാം പരിപാടിയിൽ കണ്ടുമുട്ടാം ഇൻഷാല്ലാ. അതുവരെ സന്തോഷത്തോടെയും സൽസ്വഭാവത്തോടെയും വളരൂ. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കൂ.
2: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം അതിൽ ബദറിലേക്ക് എത്തി അവിടെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുജരന്മാരും. അപ്പം സ്വാഭാവികമായും അവർ കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ, മക്കയിൽ നിന്ന് കുറേശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം, അവരുടെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
3: ഭക്ഷണം പാകം ചെയ്യുന്ന
2: ആളുകൾ അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളിലോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിനുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ 9-ഉം 10-ഉം ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
3: ഒരു ദിവസം
2: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ, അവർ 900-ഉം 1000-ഉം ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
3: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളെ
2: പ്രവാചകങ്ങൾക്ക് സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പോൾ നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ഇതാക്കുമ്പോൾ അതിനിത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
3: അപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ
2: അതെ,
3: ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
2: അതെ അതെ,
3: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
2: തീർച്ചയായും
3: അതുപോലെ.
2: അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറ, അതായത് സഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്തു ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ പിന്നെ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
3: ശരിക്കും ഒരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
2: അതെ,
3: ഒരു കാഴ്ചപ്പാട്
2: അതെ
3: ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ,
2: അതെ,
3: തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ അവരിനി എത്ര നിർബന്ധിച്ചാലും, അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞുള്ളതെന്നില്ല. കാരണം അവർ ആ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവരിടപെടുന്നില്ലല്ലോ.
2: അവർക്ക്
3: ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെ ഉള്ളത്,
2: അവരുടെ ഡ്യൂട്ടി അതാണ്.
3: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ ആ യുദ്ധത്തിൻ്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
2: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷെ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രേ ആയിരുന്നല്ലോ.
3: അൽഹംദുലില്ലാ, ഒരു ഗുണപാഠാത്മകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
4: പീസ് റേഡിയോ സ്വരം, താഹാ റസൂലിൻ്റെ ഓർമ്മകൾ, ഷാഹിദ് കടപ്പനയുടെ ആലാപനം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം ഷാഹിദ് കൊടപ്പന ആലപിച്ചത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആൻ പാഠങ്ങൾ. ജീവിതത്തെ വിമലീകരിക്കാൻ പര്യാപ്തമായ ഖുർആനികാധ്യാപനങ്ങളുമായി ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് പ്രതീക്ഷയും ഭയപ്പാടും എന്ന വിഷയത്തിലുള്ള സംസാരമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ അറിവ് നേടുമ്പോഴാണ് ജീവിതത്തിൽ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് മനസ്സിലാക്കൽ അനിവാര്യമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു ഖുർആൻ പാഠങ്ങളിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ, സൂറത്തുൽ ഹിജ്റിലെ 49-50 വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? 49-ൽ അല്ലാഹു പറയുന്നത്, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളെ, നബിയെ, താങ്കൾ അറിയിക്കണം. എന്താണ് അറിയിക്കേണ്ടത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് ജനങ്ങളെ അറിയിക്കണം. അൽഹംദുലില്ലാ, വളരെ വലിയ ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണത്. എന്താണത്? പാപികളായ ഒരുപാടാളുകളുണ്ട്. മനുഷ്യരെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാണ്. അവർ അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നുമുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത് അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതൊരു വലിയ പ്രതീക്ഷയാണ്. അതേപോലെ തന്നെ അവൻ കാരുണ്യവാനാണ്. അതും നമുക്ക് വളരെ വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ പ്രതീക്ഷയുടെ മേൽ പ്രതീക്ഷയാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. സൃഷ്ടികളോട് പറയേണ്ടതെന്താണ്? അടിമകളോട് പറയേണ്ടതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഗഫൂർ, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അർറഹീം, കാരുണ്യവാനുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാപികളായ ആളുകൾക്ക്, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു വചനം പ്രതീക്ഷയാണ്. എന്നാൽ ഈ ഒരു പ്രതീക്ഷയിൽ മാത്രം കഴിഞ്ഞുകൂടുകയും അല്ലാഹു പുറത്തു തരും, അല്ലാഹു കാരുണ്യം കാണിക്കും, അതുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ ജീവിക്കും എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാലോ, തൊട്ടടുത്ത വചനം നമുക്ക് അതിലേക്ക് സൂചന നൽകുന്നു. 50-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅന്ന അദാബി, അതേ സന്ദർഭത്തിൽ എന്റെ ശിക്ഷ എന്നത്, ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയാണ് എന്നും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ ഭയപ്പാട് അല്ലാഹു ഇട്ടു തന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവന്റെ ശിക്ഷയെന്നത് വേദനയേറിയ ശിക്ഷയാണ് എന്നുള്ള ശക്തമായ ഒരു താക്കീതും 50-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. തീർച്ചയായും ഇത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന വാക്യം തന്നെയാണ്. അപ്പോൾ 49-ാമത്തെ വചനത്തിൽ അല്ലാഹു നമുക്ക് പ്രതീക്ഷ നൽകി. 50-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഈ രണ്ട് വികാരങ്ങളും ഒരേപോലെ സൃഷ്ടികളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് കാര്യങ്ങളും നമ്മെ അറിയിച്ചത്. ഇല്ലെങ്കിൽ ചില ആളുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് അവനെ ശിക്ഷിക്കുന്നവനാണ് എന്ന് പേടിച്ച് പിന്നീട് ജീവിതത്തിലുടനീളം പശ്ചാത്തപിക്കാതെ, പൊറുക്കലിനെ ചോദിക്കാതെ അവർ തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കും. കാരണം അവർ കരുതുന്നത് അല്ലാഹു ഇനി എനിക്കെൻ്റെ പാപങ്ങൾ പുറത്തു തരികയില്ല, അവൻ എന്നോട് കരുണ കാണിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് കരുതി അവൻ വളരെ വലിയ അപകടത്തിൽ ചെന്നു ചാടും. അപ്പോൾ അവന് വേണ്ടത് യഥാർത്ഥത്തിൽ പ്രതീക്ഷയാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ചെയ്തുപോയ പാപങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നു പറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവൻ പാപങ്ങൾ പുറത്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു തആല അടിമകൾക്ക് നൽകുകയാണ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അള്ളാഹു പൊറുക്കുന്നവനല്ലേ, കാരുണ്യവാനല്ലേ എന്ന് കരുതി അവർ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ഒരിക്കലും പശ്ചാത്തപിക്കാൻ തയ്യാറാവുന്നില്ല. അതല്ലെങ്കിൽ അവർ അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് ഞങ്ങളിതൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കുന്നവരാണ്. അത്തരം ആളുകളെ ശക്തമായി അള്ളാഹു താക്കീത് ചെയ്യുന്നു. അറിയുക, വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ കഠിനമായ ശിക്ഷയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അമിതമായ പ്രതീക്ഷ കാരണത്താൽ തെറ്റുകൾ ചെയ്യുന്നവരായി സൃഷ്ടികൾ മാറാൻ പാടില്ല. അമിതമായ പേടി കാരണം പശ്ചാത്തപിക്കുന്നൊരവസ്ഥയിൽ നിന്ന് വിട്ടുനിൽക്കാനും പാടില്ല. മറിച്ച് തിന്മകൾ സംഭവിച്ചാൽ പശ്ചാത്തപിച്ചുകൊണ്ട് നന്മയിലേക്ക് മുന്നേറണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു രണ്ട് വികാരമുണ്ടാവേണ്ടതുണ്ട്. ഒന്ന് പ്രതീക്ഷയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഭയപ്പാടുമുണ്ടാകണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടിയും ഉണ്ടാകണം. സൂറത്തുൽ അംബിയായിൽ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്നിടത്ത്, അതേപോലെ തന്നെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചും അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചുമെല്ലാം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയയിലെ 90-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി, തീർച്ചയായും അവർ, അഥവാ അംബിയാക്കൾ, പ്രവാചകന്മാർ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ പുണ്യങ്ങളിൽ മത്സരിച്ച് മുന്നേറുന്നവരായിരുന്നു. വയദുഊനന റഗബൻ വറഹബ, അവർ നമ്മോട് പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരുമായിരുന്നു. വക്കാനുലന ഹാഷിഈൻ, അവർ നമ്മെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അംബിയാക്കളുടെ ഒരു ക്വാളിറ്റിയായി പറയുന്നത് വയദുഊനന, അവർ നമ്മോട് ദുആ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർ നമുക്ക് ഇബാദത്ത് ചെയ്തിരുന്നു. റഗബൻ, പ്രതീക്ഷയോടുകൂടി, വറഹബ, അതോടൊപ്പം ഭയപ്പാടോടുകൂടിയും. അപ്പോൾ പ്രതീക്ഷയും ഭയപ്പാടും അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ സൂറത്തുൽ അഅറാഫിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് പറയുന്നത് വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ, ഭൂമിയിൽ നിങ്ങൾ അതിൻ്റെ നന്മയ്ക്ക് ശേഷം ഫസാദ് ഉണ്ടാക്കരുത്. വദുഊഹു, നിങ്ങൾ അവനോട് ദുആ ചെയ്യണം, അല്ലെങ്കിൽ അവന് ഇബാദത്ത് ചെയ്യണം. ഖൗഫൻ, പേടിയോ

0: അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും അവനുദ്ദേശിക്കുന്നവരെ അവന് ശിക്ഷിക്കുമെന്നും എനിക്കും ആ ശിക്ഷ വന്നേക്കാമെന്നുമുള്ള പേടിയുമുണ്ടാകണം. ഇതാണ് സത്യവിശ്വാസികളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വികാരം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പ്രതീക്ഷയും ഭയപ്പാടും എന്ന വിഷയത്തിലുള്ള സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ സംസാരമാണ് ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. ഖുർആൻ പാഠങ്ങൾ സമാപിക്കുന്നു.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% ആണ് അതിൻ്റെ. 100 രൂപ കയ്യിൽ

0: ഉള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കേരള സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴയാണ്. ഇപ്പം വയനാട് പോലുള്ള അലോല പ്രദേശങ്ങളിൽ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉരുൾപൊട്ടലും അതിൻ്റെ സാധ്യതകളൊക്കെ വിലയിരുത്തപ്പെടുന്ന സമയം കൂടിയാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായി, ആളുകൾ മരണപ്പെട്ടു. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും അടുത്ത ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മുൻകഴിഞ്ഞ ദുരന്തങ്ങൾ നമ്മൾ മറക്കുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് മറവി ഒരു ഭാഗം വെച്ചോക്കും മറവി അനുഗ്രഹം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ മറവിയല്ല ഇത്. നമ്മൾ ശരിക്കും അശ്രദ്ധരായിട്ട് നടക്കുന്ന കുറെ എത്ര ദുരന്തങ്ങൾ വന്നാലും നമുക്ക്
3: പഠിക്കാത്ത ചില
2: ആളുകളുണ്ട്. ഇപ്പം ഈ വയനാട് ഈ ദുരന്തം നടന്നപ്പം ഇനി കഴിഞ്ഞ ആഴ്ച ഈ സംഭവം നടന്ന
3: കള്ളാടിയില്
2: ഈ സംഭവം നടന്ന അതിന്റെ പിറ്റേന്ന് റിസോർട്ട് ബുക്ക് ചെയ്ത് ഫാമിലി സഹിതം ടൂറ് പോകുന്ന ആളുകളെ നമുക്ക് ഞാൻ പരിചയം
3: കഴിഞ്ഞ പിറ്റേ ദിവസം
2: അതിന്റെ പിറ്റേ ദിവസം അവരെല്ലാം പോകാൻ ഇങ്ങോട്ട് ഒരുങ്ങനെ ഇങ്ങോട്ടാണ് പോണത്.
3: അത് കാണാനോ?
2: അല്ല, അവര് ഈ പിന്നെ സ്ഥലങ്ങളിലേക്ക് ഇനി യാത്ര പാടില്ല, അല്ലെങ്കിൽ ചുരം വഴിയുള്ള യാത്ര പരമാവധി കുറക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ വാട്സാപ്പ് വഴിയും അല്ലാതെ ഒക്കെ അയച്ചപ്പോഴും അവര് മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്തെടുത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ടൂർ പോവുക, ഫാമിലി അടക്കം ടൂർ പോവുക. ഇങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണമല്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പാഠമാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ ദുരന്തം, ഇപ്പൊ കഴിഞ്ഞ വർഷം ദുരന്തം ഉണ്ടായപ്പോ എത്ര പേരാ മരണപ്പെട്ടത്. അവിടെ ചൂരൽമലയിൽ നടന്ന ഒരു പിന്നെ അപകടം, ഇവിടെ ചാലിയാർ മമ്പാട് ഭാഗത്തു നിന്ന് വരെ ആളുകളുടെ ഭൗതിക ശരീരം പൊക്കിയെടുക്കേണ്ട, അതിന്റെ പാർട്സുകളൊക്കെ പൊക്കിയെടുക്കേണ്ട വന്ന ഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പം വാർത്തകളിലും വീഡിയോകളിലും കാണുമ്പോൾ അതൊരു ആശ്ചര്യവും കാര്യവും അതൊരത്ഭുതവും ഒക്കെ ഉണ്ടാവുക എന്നതിനപ്പുറം പിന്നീടും ഇത് സംഭവിക്കാം. നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ ഒരു ജീവനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ ഒക്കെ ജീവനോ നഷ്ടപ്പെടാമെന്ന് പോലും നമ്മൾ ചിന്തിക്കണില്ല എന്നർത്ഥം. ഇപ്പം മിനിഞ്ഞാന്ന് പിന്നെ ചൊവ്വാഴ്ച ഒരു സുഹൃത്തിൻ്റെ മമ്പാടുള്ള സുഹൃത്തിൻ്റെ ഒരു ഉദാഹരണമായൊരു സംഭവം നമ്മൾ വാർത്തകളിൽ കണ്ടു. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് പിന്നെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഇപ്പം ഇവിടെ വെള്ളം വരുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് ഈ മഴയിലൊക്കെ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലൊക്കെ പിന്നെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മൾ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഏജൻസികളൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന നമ്മൾ എന്ത് ചെയ്യുക, കാര്യമായിട്ട് കണക്കിലെടുക്കുക. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ യാത്രക്ക് ഈ പറഞ്ഞ പോലെ യാത്രക്ക് മുന്നേ കൂട്ടി ഒരുങ്ങിയ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. തൽക്കാല യാത്ര വേണ്ടാന്ന് വെച്ചാലായിരിക്കും അത് നമുക്കതിൽ ഗുണമാവും ഉണ്ടാവുക. കാരണം വെച്ചാൽ പിന്നെ മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം അദ്ദേഹത്തിന് രണ്ട് കൂട്ടുകാരുമായിട്ട് തടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്താണ്,
3: പിടിക്കാൻ
2: വേണ്ടിയിട്ട് നോക്കിയതാണ്. എന്തൊരു സാഹചര്യത്തിൽ നമ്മൾ പിന്നെ മുതിരുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു സന്നദ്ധ പ്രവർത്തകനാണെങ്കിൽ പോലും, ഇപ്പം നമ്മളൊരു സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കുത്തൊഴുക്ക് ഉണ്ടാകുന്ന സമയത്ത്, മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മളവിടെ തിരയാനോ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോകാറുണ്ട്. ഇതൊരു ആവേശമാണ്, ഒരു വിശ്വാസമാണ്, നമുക്കതിന് പോയാൽ കൂലി കിട്ടും, അല്ലാതെ പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതനുസരിച്ച് പോകുന്നവരുണ്ടാവും. ഇതിൻ്റെ ദൗത്യാണ് എന്ന് വിചാരിച്ച് പോകുന്ന ആളുണ്ടാവും. ഞാനിത് ചെയ്യണം, ചെയ്യേണ്ടവനാണ്. പക്ഷെ അതിൽ നമ്മൾ പ്രിക്കോഷൻസ്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചളിയിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഈ വയനാട് ഇപ്പോൾ കള്ളാടിയിലുണ്ടായ ആ ഒരു ദുരന്തത്തിന് ഒരാളെ പൊക്കിയെടുത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അവരുടെ മനുഷ്യ സഹജമായ കാര്യം കൊണ്ട്, അവർക്കുണ്ടായ ഉൾവിളി കൊണ്ട് ചാടി ഇറങ്ങിയതാണ്. ഒരു സുഹൃത്ത് അവിടെ കിടക്കാൻ കണ്ടപ്പം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിന് പുറപ്പെടണം, കഴിവെങ്കിൽ എടുക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊരു ദുരന്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആ വെള്ളം കുത്തി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിൽ അവിടെ നിന്നിട്ടില്ല. ആ സമയത്ത് പോലും നമ്മൾ ഒന്നിച്ച് കൂടി ഇറങ്ങുന്നതിന് പകരം, ഒരു അവിടെ നിൽക്കുന്ന ആളുകൾ വേറെ സെറ്റപ്പിൽ ഒരാളോ രണ്ടാളോ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് അതിനുള്ള സെറ്റപ്പ് എടുക്കാൻ മുകളിൽ നിൽക്കുക, ഇതെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പെട്ടതിന് എന്ത് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ പിടിച്ച്. ഇതിൽ ഇപ്പം കഴിഞ്ഞ ചാലിയാറിൽ നടന്ന സംഭവത്തിൽ അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട്, ഇദ്ദേഹം രണ്ട് മൂന്നാളും കൂടെ ഒന്നിച്ച് തടിക്കിറങ്ങിയതാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു സുരക്ഷാ സംവിധാനമോ അല്ലെങ്കിൽ ഒരു പിന്നെ കയറോ ഒന്നും അവരുടെ കയ്യിലോ ഒന്നും ഇല്ലാതെ ആണ് അവരെന്നത് ഇറങ്ങുന്നത്. ഇത് തടി കിട്ടി എന്ന് വന്നപ്പോൾ ഇതവർക്ക് എന്ത് ചെയ്യണം, ബന്ധിക്കണം, കയറിൽ ബന്ധിക്കണം. ഞാൻ മനസ്സിലായല്ലോ, ബന്ധിക്കണമെങ്കിൽ കയറ് വേണം, കയറെടുക്കാതെയാണ് അവർ പോയത്. അപ്പം ഈ പോയ ആളുടെ കൂട്ടത്തിൽ ഈ മരണപ്പെട്ട സുഹൃത്ത് കാല് കൊച്ചി പിടിക്കേണ്ടതോ കാല് തളരേണ്ടതോ എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒരു വടം കൊണ്ട് കെട്ടാനോ ഒന്നുള്ള സംവിധാനം ഉണ്ടാവില്ല ആ സമയത്ത്. അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, വെള്ളവും തീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അപകടം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പിന്നെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവും, കുട്ടികളുടെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസും അതുപോലെ തന്നെ രക്ഷിതാവ് തന്നെ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ കുട്ടികളെ അനുകരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ സമയത്ത് പോകണ്ട എന്ന് പറയാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം
3: എന്നുള്ളത്.
2: അപ്പൊ നമ്മൾ നേരത്തെ തേങ്ങ പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കായിരിക്കും. എന്താണ് എപ്പോഴാണ് ഈ വെള്ളം ഒന്നിച്ചു വരാന്നൊന്നും പറയാൻ പറ്റില്ല. മലക്കമുകളിൽ വെള്ളം പെയ്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ കുത്തി ഒഴുകി വരും. അപ്പൊ അവിടെ നമ്മൾ അതിന് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണെങ്കിൽ അതിനു വേണ്ടി പ്രിക്കോഷൻസ് തയ്യാറാക്കിയിട്ട് വേണം ഇറങ്ങാൻ. അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാത്തവർ അതിനൊന്നും കഴിയില്ല, നമുക്കൊന്ന് വെള്ളം കണ്ടുവരാം എന്ന് ആ ഒരു മനസ്സായിട്ട് പോകുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാവും.
3: അപകടം തന്നെയാണ്. അതിൽ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, അപ്പൊ ഇത് ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ കൂടെ തന്നെ ഒരു 3 വയസ്സുകാർ മത്സ്യങ്ങൾ ശ്രദ്ധിച്ചോ, ഉമ്മയും ഇളയമ്മയും പിന്നെ റീൽസ് എടുക്കുക, വെള്ളത്തിലേക്ക് ചാടിയിട്ട് റീൽസ് എടുക്കുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി ചാടാണ്. ഈ കുട്ടി ചാടിയത് ആര് കാണുന്നില്ല, ഇവര് കണ്ടിട്ടില്ല. അപ്പൊ ഇവര് ചാടി വീഡിയോസ് റീൽസിന് വേണ്ടി എടുക്കുന്നതിന്റെ സമയത്ത് കുട്ടിയും ചാടിയിട്ടുണ്ട്, ബലം വെച്ച ശരീരമാണ് പിന്നെ കിട്ടുന്നത്. 3 വയസ്സുകാരം
2: ഇപ്പൊ
3: ഇവിടെ ശരിക്ക് നമ്മളവരെ പ്രതികളാക്കി സംസാരിക്കുന്നില്ലെങ്കിലും അന്ന് കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ കുട്ടികളെ കുറിച്ചൊരു ശ്രദ്ധ നമുക്ക് വേണം. മാത്രമല്ല, ഇത് ചെയ്യുന്നത് എന്താ, നമ്മളെ കണ്ടിട്ടല്ലേ ചില കാര്യങ്ങൾ കുട്ടികളും ചെയ്യുന്നത്. തീർച്ചയായും അവർക്ക് ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദുഃഖമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്. അപ്പൊ അശ്രദ്ധകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു മുന്നൊരുക്കങ്ങളില്ലാത്ത കാര്യങ്ങളും, അവിടെ പോലും റീൽസ് എടുക്കലൊക്കെ ഓരോ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്യുന്ന, എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടെ അവർ ശ്രദ്ധിക്കണമായിരുന്നു. എന്തായിരുന്നാലും ഒരുപാട് സമാനമായ അനുഭവങ്ങൾ നമുക്ക് ഇതുമായി.
2: പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലം വരുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളെ പിന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റും ഏജൻസികളൊക്കെ ചെയ്യാനുള്ള കാരണം തന്നെയാണ്, വരുമ്പോഴേക്കുള്ള മുന്നറിയിപ്പും കാര്യം കൊടുക്കാനുള്ള കാരണം. ഇതൊന്നും വകവെക്കാതെ ഒരു വീരപരിവേഷം ഉണ്ടാകുന്നതിനോ അതുപോലെ തന്നെ ഇങ്ങനത്തെ റീൽസിനോ ഒന്നും ആരും മുതിരരുത് എന്ന രൂപത്തിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ
3: പറഞ്ഞു
2: പറയാനുള്ളത്.
4: أعوذ بالله

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കാതോർക്കുന്നത് റിയാലു സ്വാലിഹീൻ മുജീബ് റഹ്മാൻ സുലാഹി നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലാ തതമന്നൗ ലിഖാഅ അദുവി, ശത്രുവിനെ മുട്ടുവാൻ ആഗ്രഹിക്കരുത്. ഒരു ശത്രുവിനെ കിട്ടിയിരുന്നുവെങ്കിൽ, ഒരു യുദ്ധമുണ്ടായിരുന്നുവെങ്കിൽ എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ബാബു സബറിലെ അവസാനത്തെ ഹദീസാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഹിക്മത്ത് എന്താണ് എന്ന് ഇബ്നു ബത്താൽ റഹിമഹുല്ലാ ഹിജ്റ 449 മരണപ്പെട്ട ഇബ്നു ബത്താൽ റഹിമഹുല്ലാ നൽകിയ വിശദീകരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ വേറെയും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച നഹി, അങ്ങനെ ശത്രുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാക്കിക്കൊണ്ട് വേറെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കാണാം. അതിങ്ങനെയാണ്, വഖാല ഖൈറു, ഇബ്നു ബത്താൽ അല്ലാതെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നമാ നുഹിയ അൻ തമന്നി ലിഖാ അൽ അദുവി ലിമാ ഫീഹി മിൻ സൂറത്തിൽ ഇഅജാബ്, ശത്രുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കരുത്. അത് വിരോധിക്കപ്പെട്ടത് അതിൽ, അഥവാ ശത്രുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തിൽ ഇഅജാബിൻ്റെ രൂപമുണ്ട്. ഇഅജാബ് എന്ന് പറഞ്ഞാൽ സ്വയം മതിപ്പ്, താൻ തികഞ്ഞവനാണ് എന്നൊരു സ്വയം മതിപ്പ് അതിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനെല്ലാം തികഞ്ഞവനാണ്, ശത്രുവിനോട് ഏറ്റുമുട്ടിയാൽ എന്തായാലും വിജയമുണ്ടാകും എന്നിങ്ങനെയുള്ള ഒരു ഇഅജാബിൻ്റെ, സ്വയം മതിപ്പിൻ്റെ ഒരു രൂപം അതിലടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അത് വിരോധിക്കുവാനുള്ള ഒരു കാരണം. രണ്ടാമത്തേത്, വൽ ഇത്തിഖാലി അലൻ നുഫൂസ്, സ്വന്തത്തെ അവലംബിക്കുക, സ്വന്തം കഴിവുകളെ അവലംബിക്കുക. താൻ തികഞ്ഞവനാണതുകൊണ്ട് എന്തായാലും വിജയം കിട്ടും, ആ രീതിയിലുള്ളൊരു ചിന്ത, അതൊക്കെ അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ സ്വന്തം കഴിവിലുള്ള വിശ്വാസം, വൽ വുസൂഖ് ബിൽ ഖുവ്വ വഖില്ലത്തിൽ ഇഹ്തിമാമി ബിൽ അദുവി, ശത്രുവിനെ ഗൗനിക്കാതിരിക്കുക, ആ ഗൗനിക്കുന്നതിലുള്ള കുറവ് അത്രമാത്രം പരിഗണിക്കുന്നില്ല. കാരണം നമ്മൾ ആയുധബലവും ആൾബലവും ഒക്കെ ഉണ്ടല്ലോ എന്ന ചിന്ത, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. ശത്രുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നവരാളിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഫഖുല്ലു ദാലിക യുബായിനു അൽ ഇഹ്തിയാത്വ വൽ അഖദ ബിൽ ഹസ്മ്, മുകളിൽ പറഞ്ഞ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഫലമെന്തായിരിക്കും? അത് ജാഗ്രത പാലിക്കുന്നതിനെതിരാവും, ജാഗ്രത പാലിക്കില്ല. അതുപോലെ ഒരു അചഞ്ചലമായ അവസ്ഥയും അവനിൽ ഉണ്ടാവില്ല, ചാഞ്ചല്യമുണ്ടാകും വഴിയേ എന്നർത്ഥം. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങളാലാണ് ശത്രുവിനെ കണ്ടുമുട്ടവാൻ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം എപ്പോഴും സമാധാനവും സ്വസ്ഥതയുമൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത്, ശത്രുവിനെ കണ്ടുമുട്ടാനല്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും അത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സംഘത്തെ, ഒരു ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ, ഫസ്ബുതു, അപ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം. റസൂലുള്ള പറഞ്ഞു ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് എന്ന്. ഇനി അഥവാ അത്തരത്തിലൊരു സാഹചര്യമുണ്ടായാൽ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും വേണം. വദ്കുറുല്ലാഹ കസീറാ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും വേണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം ലഭിക്കുവാൻ. ഇന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ-അൻഫാലിലെ 45-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയും പഠിപ്പിക്കുന്നു. ആഫിയത്തിന് ചോദിക്കണമെന്ന് പറഞ്ഞു മൊത്തത്തിൽ, പിന്നെ ഒരു പ്രത്യേകമായ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ്, ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അല്ലാഹുവേ. ഗ്രന്ഥം എന്നതിൻ്റെ ഉദ്ദേശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. അത് എല്ലാ ഗ്രന്ഥങ്ങളും, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെയുള്ള മുൻവേദഗ്രന്ഥങ്ങളെല്ലാം, അതേപോലെ അല്ലെങ്കിൽ ഖുർആൻ, ഈ രണ്ട് രീതിയിലും വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയ അല്ലാഹുവേ, മേഘം അതിനെ സഞ്ചരിപ്പിക്കുന്ന അല്ലാഹുവേ, സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തിയ അല്ലാഹുവേ, ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട നിയമത്താണ്, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വഫീഹി, പ്രാർത്ഥനയിലുണ്ട്, അത്തംബീഗ് വലമി ഹാദിഗി ന്യാമി സലാസ്, ഈ മൂന്ന് അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഹദീത്തിലുണ്ട്. ഫൈന ബി ഇൻസാലിൽ കിതാബ് ഹസ്വലത്തിൻ ഞമത്തുൽ ഉഹറവിയ, വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തിലൂടെ ഉഹറവിയായ അനുഗ്രഹം ലഭിക്കുന്നു. വഹിയൽ ഇസ്ലാം, ഉഹറവിയായ അനുഗ്രഹം അഥവാ പരലോക രക്ഷ കിട്ടുവാൻ പറ്റിയ അനുഗ്രഹം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ്. ഒബി ഇജ്റായി സഹാബ്, മേഘത്തെ സഞ്ചരിപ്പിക്കുക വഴി ഹസ്വലത്തിൻ ഞമത്തു ദുന്യവിയ, ഭൗതികമായ ദുന്യവിയായ അനുഗ്രഹങ്ങളും ലഭ്യമാവുന്നു. ഭൗതികമായ അനുഗ്രഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖിയ റിസഖ്, അത് ഉപജീവനമാണ്. ഒബി ഹസീമത്തിൽ അഹ്സാബ്, സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞതുകൊണ്ട് ഹസ്വലത്ത് ഹിഫ്ളുൻ ഞമത്തൈൻ, ആ രണ്ട് ഞമത്തുകളെ, ഉഹറവിയായ ഇസ്ലാമാകുന്ന ഞമത്തിനെയും റിസ്ഖാകുന്ന ദുന്യവിയായ ഞമത്തിൻ്റെയും സംരക്ഷണം അതുവഴി ലഭിക്കുന്നു എന്നാണ്. ഈ പ്രാർത്ഥനയിൽ തവസ്സുലാണ്, അഥവാ ആയാത്തുൻ ശറഈയയും ആയാത്തുൻ കൗനിയയും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തവസ്സുലാണ്. മുൻസിലൽ കിതാബ് എന്ന് പറയുന്നത് ആയാത്തുൻ ശറഈയയാണ്. ശറഈയായ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തേടുകയാണ്. മുജിരിയ സ്വഹാബ് എന്ന് പറഞ്ഞത് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള തേട്ടമാണ്. അപ്പോൾ ആയാത്തുൻ ശറഈയ വായാത്തുൻ കൗനിയ, പ്രാപഞ്ചികവും ശറഈയുമായ രണ്ട് ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിലൂടെ സഖ്യകക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 10,000-ലേറെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി രംഗത്തു വന്നു. അവരെ അല്ലാഹു തആല ശക്തമായ കാറ്റിലൂടെയും മറ്റുമൊക്കെ അവരെ അല്ലാഹു തആല പരാജയപ്പെടുത്തി. അതിനനുസ്മരിപ്പിക്കുന്ന ആ കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് വഹാസിമൽ അഹ്സാബ് എന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ മര്യാദയും ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഹദീസിലൂടെ കിട്ടുന്ന പ്രധാനപ്പെട്ട ചില ഫവായിദുകൾ കൂടെ നാം അറിയുക. ഒന്ന്, ശത്രുവിനെ കണ്ടുമുട്ടുന്ന വേളകളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൽ സുന്നത്താണ്, വിജയം ലഭിക്കാനും മറ്റുമൊക്കെ. അതുപോലെ യോദ്ധാക്കൾക്ക് ഗുണകരമായ കാര്യങ്ങൾ കൊണ്ട് ഒരു സൈനിക നേതാവ് വസിയത്ത് ചെയ്യുന്നതും അതും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പാഠമാണ്. അഥവാ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് എന്നും ആഫിയത്തിന് ചോദിക്കണമെന്നുമൊക്കെ, അതുപോലെ ശത്രുമായി ഏറ്റുമുട്ടേണ്ടുന്ന സാഹചര്യം വന്നാൽ അവിടെ ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന കാര്യങ്ങൾ. തഴീമുകുമ്പിമായ ഹത്താജൂനയിലേ, അവർക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം, ഈ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചതുപോലെ. അതുപോലെ അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടും അതുപോലെ ഉള്ള കാര്യങ്ങൾ, ദീൻ അനുവദിച്ച രീതിയിലുള്ള തവസ്സുൽ, അതും നിർവഹിക്കണമെന്ന പാഠവും ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. അഞ്ചാമതൊരു വായിതയുള്ളത് മുറാഅത്തു നശാത്തിൻ നുഫൂസ് ലി ഫഇലി ത്വാഅത്ത്, അള്ളാഹുവിനെ അനുസരിക്കുക, ഇബാദത്ത് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ മനസ്സിൻ്റെ ഉന്മേഷം അത് പരിഗണിക്കേണ്ടതാണ്, ഉന്മേഷപൂർവം അത് നിർവഹിക്കേണ്ടതാണ് എന്ന് പാഠവും അതിലുണ്ട്. ഏത് ഇബാദത്തും അത് ഉന്മേഷപൂർവം നിർവഹിക്കണം എന്നൊരു പാഠം അതിലുണ്ട്. അതിനുവേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധം, അത് സൂര്യൻ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചാഞ്ഞ് ചൂടൊക്കെ ഒന്ന് ശമിച്ച് അവർക്കൊരു സുഖകരമായ അവസ്ഥയുണ്ടായി, ഉന്മേഷമുണ്ടാകുന്നത് വരെ ഒന്ന് കാത്തിരുന്നത് അതുകൊണ്ടാണ് എന്നതാണ്. അതിൽ നിന്നാണ്, ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇബാദത്ത് ഉന്മേഷപൂർവ്വം നിർവഹിക്കുന്ന കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഉന്മേഷപൂർവ്വമാണത് നിർവഹിക്കേണ്ടത് എന്ന പാഠം അവർ ഈ ഹദീസിൽ നിന്ന് ഇസ്തിംബാദ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല മര്യാദകൾ അത് ജീവിതത്തിൽ സ്വീകരിക്കണം എന്നതിനുള്ള പ്രേരണയും ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ഫവായിദുകളും അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഹദീസ് തന്നെയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കാതോർത്തത് റിയാലു സ്വാലിഹീൻ. നമ്മോട് ഇതുവരെ സംസാരിച്ചത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത് അല്ലേ? മുസ്തഫ സാറേ, ഈ പാരായണം ചെയ്ത ആരാന്നുള്ള വെറുക്ക് വിട്ടുകൊടുത്താൽ നമുക്ക്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ, നമുക്ക് വായിക്കാം. പക്ഷെ ആ ആയത്തിൽ പറഞ്ഞ ഒരാശയം അതിവിശാലമായ അതിഗൗരവമായ ഒരു ആശയമാണ്. അതെന്താ, നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും. ആകാശവും ഭൂമിയും ഏറ്റെടുക്കാൻ വളരെ ഭയപ്പെട്ടൊരു കാര്യം മനുഷ്യനത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഖുർആൻ മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തെയും പ്രവൃത്തിയെയും ഒക്കെ അങ്ങേയറ്റം അക്രമിയാണ് മനുഷ്യൻ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ അമാനത്തിനെ നാം കാട്ടുകയുണ്ടായി, എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു.
0: അമാനത്താണ് ഈ ആയത്തിൻ്റെ വിഷയം എന്നുള്ളതാണ് അല്ലേ? അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അമാനത്തുകളില്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ? ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നാണ്. എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അല്ലേ? റായ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിൻ്റെ ഷെപ്പേർഡ്, ആട്ടിയുടെ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അഥവാ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടോ, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഉത്തരവാദിത്തമാണല്ലോ ശരിക്കും അമാനത്ത് എന്ന് പറയുന്നത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ പർവ്വതങ്ങൾക്ക് അതുപോലെ തന്നെ ആകാശങ്ങൾക്കൊക്കെ ഉള്ളത് കൊടുത്തപ്പോൾ അവയ്ക്ക് അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ മനുഷ്യരത് ഏറ്റെടുത്തു. പക്ഷെ എന്നിട്ട് പറയണത് എന്താണ്, തീർച്ചയായിട്ടും മനുഷ്യർ അക്രമകാരികളാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയണത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ഉണ്ട്, നമുക്കത് പുലർത്താൻ കഴിയുന്നുണ്ടോ, നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണത്. നമ്മളെ പ്രേക്ഷകരെ, ഈ നമ്മൾ ആരാണ് കാര്യമെന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും മറുപടി ഇട്ടുണ്ടാവില്ലേ?
1: പ്രതീക്ഷിക്കാല്ലേ.
0: വളരെ പ്രശസ്തനായ കാര്യമാണ്.
1: എന്തോ ഒരു ആ ചോദ്യം കേട്ടിട്ടില്ലേ, സംശയല്ലേ, ആരോ ഒരു മറുപടി
0: വന്നിട്ടില്ല അല്ലേ?
1: ഇല്ല. ഏതായാലും നമുക്ക്
0: നമുക്ക് തന്നെ പറയാൻ തോന്നുന്നു. മിഷാരി അൽ അഫാസി ആണ് ഇന്നത്തെ ഈ മധുരം ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനം പാരായണം ചെയ്തത്. അഫാസിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല കാരിയാണ്, കുവൈറ്റിലാണ്. അതിലുപരി പിന്നെ ലോകത്ത് അദ്ദേഹം പ്രശസ്തമായ ഒരുപാട് മേഖലയുണ്ട്. അദ്ദേഹം നല്ലൊരു ഖിറാഅത്ത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്തമായ അവസരമുണ്ട്. കുട്ടികളൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതും അറിയുന്നതും അദ്ദേഹത്തിൻ്റെ അറബി നഷീദകളിലൂടെയാണ് അല്ലേ? ഖുർആൻ പാരായണത്തിൻ്റെ ഒരു മാധുര്യമുണ്ട്, ആ മാധുര്യം അദ്ദേഹം ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നഷീദകൾ, പല കാര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ധാരാളം നഷീദകൾ, നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നഷീദകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലൊക്കെ ഉണ്ടാവുന്നത് അതും മ്യൂസിക് ഒന്നും ഇല്ലാത്ത നഷീദകളാണ് അല്ലേ? നിഷിദ്ധമായ ഹറാമിൻ്റെ ഒരു മാർഗത്തിലല്ലല്ലോ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളായ പണ്ഡിതന്മാരെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത ഒക്കേഷനുകളിലുള്ള നല്ല അടിപൊളി നഷീദകൾ പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം.
1: നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പിന്നെ കലോത്സവങ്ങളിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ചില നഷീദകൾ സെലക്ട് ചെയ്യാറ്.
0: അദ്ദേഹം വന്ന് നേരിട്ട് ഇങ്ങനെ പാടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കേൾക്കുമ്പോൾ ചില ഒക്കേഷൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു നഷീദ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഖുർആൻ ഹൃദയസ്ഥമാക്കാനുള്ള അതിനെ കുറിച്ചുള്ള അദ്ദേഹം അങ്ങനെ പല വ്യത്യസ്തമായ
1: അവസരങ്ങൾ,
0: റമദാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എന്ന പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഗാസ്ട്രൈറ്റൈറ്റിസ് തടയാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് നമുക്കുവേണ്ടി ആരോഗ്യചിന്തകളിലൂടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ആരോഗ്യചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്യാസ്ട്രൈറ്റിസ് എന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആരോഗ്യ ടിപ്സാണ്. മെയിനായിട്ട് ഇതിന് 6-7 കാരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തതായിട്ട് കൂടുതലായിട്ട് ഓയിൽ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തതായിട്ട് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക, കൂടുതൽ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ കിടക്കരുത്, ചുരുങ്ങിയത് ഒരു 2 മുതൽ 3 മണിക്കൂർ കഴിഞ്ഞ് കിടക്കാൻ പാടുള്ളൂ. നാലാമത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ ഫിസി ഡ്രിങ്ക്സ്, ഈ പെപ്സി, സെവനപ്പ് ഇതുപോലുള്ള വെള്ളങ്ങൾ, അത് മാക്സിമം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉറക്കം, ഈ ഗ്യാസ്ട്രൈറ്റിസിന് കൂടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്ട്രെസ്, നമ്മൾക്ക് ഇന്നുണ്ടാകുന്ന ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കം ഓൾമോസ്റ്റ് 7 മുതൽ 9 മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങാനും ശ്രദ്ധിക്കുക. ഇതുപോലെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ഇതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേക ചികിത്സയുണ്ട്, അത് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിന് കണ്ടെത്താനും ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഗ്യാസ്ട്രൈറ്റിസ് തടയുന്നതിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
5: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ശ്രോതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച വളരെ നല്ല ഫീഡ്ബാക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒന്ന് വായിക്കാറുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ പീസ് ടൈം നമ്മൾ ഒന്ന് പരിശോധിക്കാം. സൽമാഷേ, ഇന്നത്തെ പീസ് ടൈമിൽ ഇങ്ങനെയാണ്, നേരത്തെ തിരഞ്ഞെടുത്തൊരു ഫീഡ്ബാക്കാണ്. നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ് ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒന്നും ഓർക്കാറില്ല, വേദന അറിയാറില്ല, കാരണം പീസ് റേഡിയോ കൂടെയുള്ളതിനാലാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ പീസ് എത്ര നല്ല അനുഗ്രഹം, അൽഹംദുലില്ല. മൈമൂന ചിക്കിലോടാണ് ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പങ്കുവച്ചത്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്.
8: മാഷാല്ലാ. അപ്പോൾ ഈയൊരു പിന്നെ പീസ് ടൈമിൽ വരാറുള്ള പ്രധാനപ്പെട്ട ഫീഡ്ബാക്കിൽ മെസ്സേജുകൾ എടുത്തു കൊടുക്കാറുള്ളത് ഇന്നത്തെ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പലപ്പോഴും ഈ ബെഡ് റെസ്റ്റിലൊക്കെ ആയിട്ടുള്ള ആളുകൾ പേരമകനോട് അല്ലെങ്കിൽ മകനോട് അവർക്ക് വേണ്ടി ഒരു ടാബ് അല്ലെങ്കിൽ ഒരു മൊബൈൽ എന്ത് ചെയ്യണം, പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി മാത്രം അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ ഓരോരോ പങ്കതികളുണ്ടല്ലോ. അപ്പോൾ അതിൽ രോഗത്തെക്കുറിച്ച് പറയും, ഒരു രോഗിക്ക് കിട്ടുന്ന എത്രമാത്രം കണക്കറ്റ പുണ്യങ്ങളാണ് ഒരു രോഗിക്ക് കിട്ടുന്നത്, ആ നിലക്കുള്ള ഹദീസുകളും അതിലെ തിരുമുഴികളും തിരുനബിയോടൊപ്പം മറ്റുള്ള ഓരോ പങ്കതികളും ഇങ്ങനെ കേൾക്കുമ്പോൾ ആ രോഗിക്ക് എന്ത് ചെയ്യാണ്, മറ്റ് ആരുടെയും വർത്തമാനങ്ങൾ കൊണ്ടോ മറ്റെന്തുകൊണ്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. പക്ഷേ ഈ പീസ് റേഡിയോ ഓൺ ചെയ്ത് അതിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ രോഗി അറിയാതെ തന്നെ രോഗിക്ക് എന്ത് ചെയ്യണം, വലിയ ആശ്വാസവും ഒരു സമാധാനവും എന്ത് ചെയ്യണം മനസ്സിന് അത് പിന്നെ ഉള്ളിലേക്ക് വലിയൊരു കുളിർമ അനുഭവപ്പെടും. അപ്പോൾ ആ രൂപത്തിലുള്ള ശരിക്കൊരു മെസ്സേജാണ് ഇപ്പോൾ ഒന്ന് വായിച്ചത്. വേദന അറിയാറില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുണ്യം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും പീസ് റേഡിയോ വഴി ലഭിക്കുമ്പോൾ ആ രോഗിക്ക് പിന്നെന്ത് ചെയ്യണില്ല, വേറൊന്നും വേണ്ട പോലെ അനുഭവിക്കണില്ല.
1: അടിയറച്ചൊരു വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ട്.
8: ആ ഒരു ദൃഢമായ ബോധ്യം ലഭിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യാണ് വല്ലാത്തൊരു ഒരു പിന്നെന്താ പറയുക, നല്ലൊരു വിശ്വാസിയുടെ മനസ്സ് എന്ത് ചെയ്യണം, ഒന്നുകൂടി ദൃഢമായി വരും. അതെ, പാകപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു യഖീൻ വർദ്ധിക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ഒരു ഓർമ്മയും അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലാനുള്ള ചിന്തയും, എന്നാലും അൽഹംദുലില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് വേദന കടിച്ചമർത്തി അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
9: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: സംശയ നിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ.
11: അൽഹംദുലില്ല, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
12: സൂറത്തുന്നൂറിലെ 33-ാം ആയത്ത് ഒന്ന് വിശദീകരിക്കാമോ? മുമ്പ് നിലനിന്നിരുന്ന അടിമകളെക്കുറിച്ച് ഒരു സംവാദത്തിൽ കേൾക്കാനിടയായി. ഈ ആയത്തിൽ അടിമകളായ പുരുഷന്മാരെക്കുറിച്ച് എന്താണ് പറയുന്നത്?
13: സൂറത്തുന്നൂറിലെ 32-33 വചനങ്ങൾ അടിമകളായ സ്ത്രീ പുരുഷന്മാരുടെ വിഷയത്തിലാണ്. അതിൽ 33-ാം വചനം വലിയസ്താഫിഫില്ലദീനലായുനിയഹുമുല്ലാഹുമിൻഫദ്ലി والذين يبتغون الكتاب مما ملكت ايمانكم فكاتبوهم ان علمتم فيهم خيرا واعطوهم مما لله الذي اتاكم ولا تكرهوا فتياتكم على البغاء ان اردنا تحصنا لتبتغوا عرض الحياه الدنيا ومن يكرهن فان الله من بعد اكراههن غفور رحيم
14: എന്നാണ് പറയുന്നത്. അടിമകളിൽ നിന്നുള്ള സ്ത്രീ പുരുഷന്മാരിൽ സൽവർത്തരെ വിവാഹം കഴിപ്പിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. വിധവകളെ വിവാഹം കഴിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുകയാണ്. അവർ ദരിദ്രരെന്നത് അവരെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമാകാൻ പാടുള്ളതല്ല. അള്ളാഹുവാണ് സമ്പന്നത നൽകുന്നവൻ. അള്ളാഹു വാസിഉൻ അലീം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്നാൽ വിവാഹം കഴിക്കാനാവതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് ഐശ്വര്യം കനിയുന്നത് വരെ അവരുടെ പാതിവൃത്യം പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കൽപ്പിക്കുകയാണ്. വലിയ അസ്താഫിഫില്ലദീനലായ ജിദൂന നിക്കാഹൻ ഹത്തായുനിയഹുമുല്ലാഹു മിൻ ഫദ്ലി. പിന്നെ വല്ലദീന യബ്തഗൂന അൽകിതാബ മിമ്മാ മലകത്ത് അയ്മാനുകും ഫകാതിബൂഹും. ഈ അടിമകൾക്ക് സ്വാതന്ത്ര്യം നേടാൻ പല വഴികളുണ്ട്. അതിലൊരു വഴിയാണ് മുഖാത്തബത്ത് അൽ മുഖാത്തബ. യജമാനന്മാരോട് ഒരു നിർണിത തുകയിൽ വ്യവസ്ഥയിൽ മോചനപത്രം മോചനം കരാർ അതിലേർപ്പെടുക. എന്നിട്ട് സ്വാതന്ത്ര്യം വാങ്ങിയിട്ട് പിന്നെ യജമാനുള്ള ആ വ്യവസ്ഥ അത് തുകയാണെങ്കിൽ തുക അത് പിന്നീട് നൽകിക്കൊണ്ടുള്ളതായ മോചനം നേടൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഏതെങ്കിലും അടിമകൾ അങ്ങനെ ഒരു മോചന കരാറിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫക്കാത്തിബൂഹും യജമാന്മാരോട് പറയാണ് നിങ്ങൾ അവരുമായിട്ട് മുഖാത്തബ നടത്തണം. ഇൻ അലിംതും ഫീഹിം ഖൈറ അഥവാ ഇതൊരു പറ്റിക്കൽ പ്രക്രിയ ആകാൻ പാടുള്ളതല്ല. അങ്ങനെ ചതി നടത്താത്ത അവസ്ഥ മനസ്സിലാക്കുമ്പോൾ എന്നിട്ട് മോചനം പത്രം തയ്യാറാക്കൽ കാശിൻ്റെ അടിസ്ഥാനത്തിൽ പൈസയുടെ അവസ്ഥ അടിസ്ഥാനത്തിലായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല യജമാനന്മാരോട് പറയുന്നത് വാതുഹും ഇമ്മാലില്ലാഹില്ലദീ ആതാക്കും, അവർക്ക് നിങ്ങൾ സ്വത്ത് നൽകിയിട്ട് അവരെ ഈ മോചന നേടാൻ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്ന തുക അതിൽ വിട്ടുവീഴ്ച ചെയ്തോ അല്ലെങ്കിൽ അതിൽ അവർക്ക് തുക നൽകിയോ നിങ്ങൾ അവരെ സഹായിക്കണം. യജമാന്മാർ ഈ അടിമകൾക്ക് സഹായം നൽകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം അടിമകൾ മോചിതരാകാൻ. പിന്നെ വല തുക്രിഹു ഫത്യാത്തിക്കും അലൽ ബിഗായിൻ അറദിന തഹസുനൻ ലിതബ്തഗു അറദൽ ഹയാത്തി ദുന്യ. അത് ഈ കപടന്മാരായ ആളുകൾ ചെയ്ത ഒരു ക്രൂരതയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതാണ് അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്. അടിമ സ്ത്രീകളെ വേശ്യവൃത്തിക്ക് നിർബന്ധിക്കുമായിരുന്നു ചില യജമാനന്മാർ കപടന്മാർ. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ ലഅനത്തുള്ളാഹി അലൈഹി പോലുള്ളവർ അതിലൂടെ ലൈംഗിക തൊഴിലിലൂടെ പണം സമ്പാദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അത് വിരോധിക്കുകയാണ്. അതിൽ ശക്തമായ മുന്നറിയിപ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുകയാണ് ലിതബ്തഗു അറദൽ ഹയാത്തി ദുന്യ എന്ന് പറഞ്ഞ്. എന്നാൽ അബലകളായ ദുർബലരായ സ്ത്രീകൾ യജമാന്മാർ കപടന്മാർ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അതിന് വിധേയരാകാൻ നിർബന്ധിതരാണ്. അത്തരം സ്ത്രീകളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് വമയ്യുക്രിഹുന്ന ഫഇന്ന അല്ലാഹു മിൻ ബഅദി ഇക്രാഹിഹിൻ ഗഫൂറു റഹീം. ആ നിർബന്ധത്തിന് വിധേയരായിട്ട് ഇങ്ങനെ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്ത്രീകൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് പൊറുക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഈ ആയത്ത് കുറേ ചരിത്രങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഉണർത്തി വിശദീകരിക്കേണ്ട ഒരു മഹനീയ വചനമാണ്. ഏതായാലും അതിൻ്റെ ഒരു ചുരുക്കം അതാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. അള്ളാഹു ആലം.
12: ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ലോകാവസാനത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ?
13: നിർണിത നാടുകൾ ഈ അറേബ്യൻ ഉപദ്വീപുമായി ബന്ധപ്പെട്ട നാടുകൾ തമ്മിൽ അന്യോന്യം യുദ്ധം അല അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ഫിത്തനകൾ കൂടും, അതേപോലെ തന്നെ നീചവൃത്തികളും തെറ്റുകളുമൊക്കെ സാർവത്രികമാകുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ അന്യോന്യം കലാപങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളും സംജാതമാകും. പൊതുവെ ഫിത്തനകൾ കുഴപ്പങ്ങൾ അന്ത്യനാളോടനുബന്ധിച്ചാൽ അധികരിക്കും. ഇങ്ങനെ പൊതുവൽക്കരിച്ചുള്ളതായ പ്രയോഗങ്ങൾ കാണാം അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി. എന്നാൽ അറേബ്യൻ ഉപദ്വീപുമായി ബന്ധപ്പെട്ട ചില നിർണിത നാടുകൾ അന്യോന്യം യുദ്ധം ചെയ്യുക എന്ന രീതിയിൽ അന്ത്യനാളിൻ്റെ അടയാളമായിട്ടത് വന്നിട്ടില്ല.
14: അല്ലാഹു അലം.
12: മുശ്രിക്കും കാഫിറുകളുമായി അറിയപ്പെട്ട പലരും ദീനിലേക്ക് കടന്നു വന്ന പല ചരിത്രങ്ങളും കേട്ടിട്ടുണ്ട്. എന്നാൽ മുനാഫിഖായി അറിയപ്പെട്ട ആരെങ്കിലും പിൽക്കാലത്ത് മുഅ്മിൻ ആയ ചരിത്രം ഉണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
14: കപടവിശ്വാസികളായ ആളുകൾ പലരും ഇസ്ലാമിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ ചരിത്രമുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിഫാഖ് വേട്ടയാടുകയും എന്നാൽ പിന്നീട് അവർ തിരുത്തുകയും മടങ്ങുകയും ചെയ്ത ചരിത്രങ്ങളുണ്ട്. മാലിക് ഇബ്നു ദുഖുശ്ൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, അതേപോലെ ജിദ് ബിനു ഖൈസ് എന്ന ബനു സലമ ഗോത്രക്കാരനെ കുറിച്ചൊക്കെയുള്ള ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയുള്ള പശ്ചാത്താപത്തിൻ്റെയും തൗബയുടെയും ഒക്കെ വിഷയം വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു ആലം.
12: ഹജ്ജ് സമയത്ത് മിനായിൽ ടെൻറ്റിൽ കസറാക്കാതെ പൂർത്തീകരിച്ച് നിസ്കരിക്കണമെന്ന് ഒരു ഉസ്താദ് ഹജ്ജ് ക്ലാസ്സിൽ മറുപടി പറയുന്നതായി കേട്ടു. അങ്ങനെയുള്ള ഒരാളുടെ ഇമാമത്തിൻ്റെ പുറകിൽ നമ്മൾ അറിയാതെ ജമാഅത്തിന് കൂടിയാൽ എന്തു ചെയ്യണം? ഇമാമിനെ തുടരണോ, അതോ രണ്ടരക്കാത്ത് കഴിഞ്ഞാൽ സലാം വീട്ടണമോ, അല്ലെങ്കിൽ സലാം വീട്ടാതെ അവരുടെ കൂടെ തുടർന്ന് ഇമാമിൻ്റെ സലാമിൻ്റെ കൂടെ സലാം വീട്ടണോ എന്നാണ് സംശയം.
14: ഹാജിയുടെ നിസ്കാരം മിനയുടെ രാവുകൾ ദുൽഹജ്ജ് 8-ന് യോമു തർവിയയിലാകട്ടെ, ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിലാകട്ടെ, ഹാജിയുടെ നിസ്കാരം 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. ഓരോ നിസ്കാരവും അതിൻ്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ജമാക്കാതെ കസറാക്കിയിട്ട് നിസ്കരിക്കുക. കസറെന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ളത് 2 ചുരുക്കി നിസ്കരിക്കുക. ഇത് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള നിസ്കാരം എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. അപ്പം ഇത് ഓരോ നിസ്കാരവും 2 നിസ്കരിക്കുക എന്നുള്ളതാണ്. ചോദ്യത്തിൽ ചിലർ ഇത് 4 നിസ്കരിക്കും, കസറാക്കൂല. പ്രത്യേകിച്ച് ഷാഫി മദബിൽ ശീലിച്ച നമ്മളെ കേരളക്കരയിൽ നിന്നുള്ള ഹാജിമാർ 4 നിസ്കരിക്കുക ഓരോ നിസ്കാരം അതിൻ്റെ സമയത്ത്. അപ്പോൾ അത്തരക്കാരാണ് ഇമാം നിൽക്കുന്നതെങ്കിൽ എങ്ങനെ നിസ്കരിക്കും എന്നുള്ളതാണ് വിഷയം. ഒരു ഇമാം ഇങ്ങനെ ഓരോ നിസ്കാരവും 4 അതിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ ഇമാമിൻ്റെ പിന്നിൽ തുടരാം. യഥാർത്ഥത്തിൽ വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളൊക്കെ നിസ്കരിച്ചത് പോലെ 2 നിസ്കരിക്കലാണ്. ഇമാം ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വരികയാണെങ്കിൽ 2 നിസ്കരിക്കേണ്ടത്, ഇമാമും 2 നിസ്കരിക്കേണ്ടത്. പക്ഷേ ഇനി ഒരാൾ 4 നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം, ആ ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്നവർ 4 നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്നതിൽ കുറ്റല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു മിനയിൽ 4 നിസ്കരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആളുകൾ 4 നിസ്കരിച്ചിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ 4 നിസ്കരിക്കാൻ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റൊക്കെ അവിടെ ഉള്ളത് കാരണത്താൽ 4 മക്കക്കാരനെന്ന നിലക്ക് നിസ്കരിച്ചതാണ്. അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ 4 നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇമാം 4 നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ പിന്നിൽ 4 നിസ്കരിക്കുന്നത് തെറ്റല്ല, അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അല്ലാഹു അഅലം.
12: സൂറത്തു ഖസസിലെ 29-ാം വചനത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ വീട്ടിൽ നിന്നും സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ തൂർ പർവ്വതത്തിന് അടുത്തു വെച്ച് തീ കാണുകയും വഖാല ലി അഹ്ലിഹി അംകുസു ഇന്നി ആനസ്തു നാറൻ എന്ന ആയത്തിൽ നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ വല്ല വിവരവും തീക്കായാൻ തീക്കനലോ മറ്റോ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതിൽ ഭാര്യയുടെ കൂടെ ആരെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്, മക്കളാണോ അതോ മറ്റു വല്ലവരുമായിരുന്നോ? ഈ കാര്യം ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ശ്രോതാവ് അല്ലിജാബിയിലേക്ക് എഴുതിയിട്ടുള്ളത്.
14: ചോദ്യകർത്താവ്, സൂറത്തുൽ ഖസസിലെ 29-ാം വചനത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മദ്യൻ ദേശത്ത് നിന്ന് മിസർ ദേശത്തേക്ക് മടങ്ങുന്ന ആ സമയം 10 താമസം മതിയാക്കി, പിന്നെ മദീനയിൽ നിന്ന് മിസറിലേക്ക് പോകുമ്പോൾ തൂർ പർവ്വതത്തിനടുത്ത് പറയുന്ന ഒരു വിഷയം, വഖാലലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറ, കൂടെയുള്ള കുടുംബത്തോട് പറഞ്ഞു നിങ്ങളിവിടെ തങ്ങൂ, ഞാൻ ഒരു തീവട്ടം കണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് ഈ ലി അഹ്ലിഹി എം കുസു തൻ്റെ കുടുംബത്തോട് പറഞ്ഞു നിങ്ങളിവിടെ തങ്ങൂ എന്ന്, അതാരായിരുന്നു ആ കുടുംബം എന്നുള്ളതാണ്. അത് തഫ്സീറുകളിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ ആയിരുന്നു, ഭാര്യയെക്കുറിച്ച് അഹ്ലി എന്ന് പറയും. മാ അലിം തുലി അഹ്ലി അല്ലെങ്കിൽ ഫി അഹ്ലി ഇല്ലാ ഖൈറ എന്നറല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് നല്ലതേ മാത്രമേ അറിയൂ എന്ന്. അവിടെ അഹ്ലി എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ അത് പ്രകാരം ഭാര്യ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട്, തഫ്സീറുകളിൽ ഭാര്യ മാത്രമായിരുന്നില്ല, പ്രസവിച്ച മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് നവജാത ശിശുവായിരുന്നു എന്നും അവരുടെ ഭൃത്യനുണ്ടായിരുന്നു എന്നൊക്കെ തഫ്സീറുകളിലുണ്ട്. ഏതായാലും അതൊന്നും ഒരു സഹിഹായ ഹദീസ് പ്രകാരമുള്ള പരാമർശമല്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ സഫൂരിയ എന്ന് പറയുന്ന മഹദി. ഇനി കൂടെ വൃത്യനും കുഞ്ഞും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അതിലും ഒരു തെറ്റൊന്നുമില്ല, ഒക്കെ ചരിത്ര നിവേദനങ്ങളാണ്. ഇതാണ് അതിൽ പറയാനുള്ളത്. അള്ളാഹു ആലം.
12: സ്വർഗക്കാരെക്കുറിച്ച് പറയുന്നതിനിടയിൽ സൂറത്തു ഹിജർ 47 പറയുന്ന വിഷയം ഒന്ന് വിവരിക്കാമോ? മുത്തഖികൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാകുമോ എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
14: സൂറത്തു ഹിജറിൻ്റെ 47 വചനം, ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അവരുടെ നെഞ്ചകത്തുള്ള പകയും വിദ്വേഷവും നാം എടുത്തുമാറ്റും. അവർ സഹോദരങ്ങളായി സ്വർഗത്തിൽ വസിക്കും, ചാരുമഞ്ചങ്ങളിൽ മുഖാമുഖം ഇരുന്നു കൊണ്ട്. ഇവിടെ സ്വർഗവാസികളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ, മുത്തഖീങ്ങൾ സ്വർഗീയ തോപ്പുകളിലും സ്വർഗീയ അരുവികളിലുമായിരിക്കും എന്ന് പറഞ്ഞാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറുരി മുത്തഖാബിലീൻ എന്ന് പറയുന്നത്. സ്വർഗാർഹർ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് മനസ്സിൽ പകയില്ലാത്ത നിലയിലായിരിക്കും എന്ന് വേറെയും വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, സൂറത്ത് ആറാഫിലും മറ്റും. ഏതായാലും മനസ്സിനകത്ത് മറ്റുള്ളവരോട് പകയും വെറുപ്പും ഒക്കെ ഉണ്ടായാൽ അത് പക വെക്കുന്നവർ, വെറുപ്പ് പുലർത്തുന്നവർ, അവർക്കാണ് ഏറെ ദോഷം ചെയ്യുക. ആരോട് വെറുപ്പ് പുലർത്തുന്നുവോ പക വെക്കുന്നുവോ അവനോട്, അല്ലെങ്കിൽ അവന് നേരെ അവനുണ്ടാകുന്ന പ്രയാസത്തേക്കാൾ സ്വന്തത്തിനാണ് ഇത് പ്രയാസം സൃഷ്ടിക്കുക. യാതൊരു പ്രയാസവും ക്ലേശവും ഇല്ലാത്ത ഇടമാണ് സ്വർഗം. അനുഗ്രഹങ്ങളുടെ ലോകമാണ്, ആസ്വാദനത്തിൻ്റെ ലോകമാണ്. അപ്പോൾ മറ്റുള്ളവരോട് പകയുള്ളവരായി സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്വർഗാർഹർ അവിടെയുള്ള അനുഗ്രഹങ്ങളിൽ ആസ്വാദികരല്ല എന്നുള്ളതാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം, സ്വർഗത്തിൽ പ്രവേശിച്ചവർ അല ഖൽബി റജുലിൻ വാഹിദിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന പോലെ എല്ലാവർക്കും ഒരേ മനസ്സ്, എല്ലാവർക്കും ഒരേ സ്വഭാവം. ലാ യതബാഗദൂൻ അബദൻ എന്നാണ്, ഒരിക്കലും പരസ്പരം വിദ്വേഷമില്ല, അനിഷ്ടമില്ലാത്ത രീതിയിൽ സ്വർഗത്തിലെന്നാണ്. അപ്പോൾ ആ ഒരു ആശയാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ പകയില്ലാതെ വിദ്വേഷമില്ലാതെ സ്വർഗത്തിൽ കാലൂന്നും, അവരുടെ മനസ്സിൽ

0: എന്ന് പറയുന്നിടത്ത് തടയപ്പെടുക. അതെന്തിനാ? അത് ഖിസാസിന് വേണ്ടിയാണ്. ഇത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അവർക്കിടയിൽ അന്യോന്യം വല്ല പകയും തീർക്കാനുണ്ട്, അല്ലെങ്കിൽ പല പ്രതിക്രിയയും ശേഷിക്കുന്നുവെങ്കിൽ അതവിടെ വെച്ച് തീർക്കാൻ. എന്തിന്? സ്വർഗത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി പിന്നെ പകപോക്കാനോ വിദ്വേഷം തീർക്കാനോ അവസരമല്ല. സ്വർഗത്തിൽ കാലു നിന്നതിന് മുമ്പ് അള്ളാഹുമിന്നസലുഖൽ ജന്ന എല്ലാം പറഞ്ഞു തീർത്ത് ഖിസാസ് അത് നിർവഹിക്കപ്പെട്ട് എല്ലാവരും സ്ഫുടം ചെയ്യപ്പെട്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് വിമലീകരിക്കപ്പെട്ട് യാതൊരു വിദ്വേഷമില്ലാതെ ഒരു മനുഷ്യൻ്റെ കൽബെന്ന പോലെ എല്ലാവരും ഒരേപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആയത്തിൻ്റെ പൊരുളായ ഉദ്ദേശമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു തആല ആലം.
1: ഓർമ്മ സ്ഥിരതയില്ലാത്ത പിതാവിന് ജമാഅത്തായി നിസ്കരിക്കുവാൻ വലിയ ആഗ്രഹമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മകൾക്ക് ഇമാമായി നിൽക്കാമോ എന്നാണ്.
0: അല്ലാഹു സുബ്ഹാന തആല ആ പിതാവിന് ആഫിയത്തും ശിഫയും നൽകുമാറാവട്ടെ. ആ പിതാവിന് പുണ്യം ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഈ സഹോദരിക്ക് അല്ലാഹു ഏറെ കനിയുമാറാവട്ടെ. ഇരുവരെയും അല്ലാഹു ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കുക എന്നുള്ളത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അനുവദിച്ച ചരിത്രങ്ങൾ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. എന്നാൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാമത്ത് നിൽക്കുക എന്നുള്ളത് വിരോധിച്ചിട്ടുള്ള വിഷയമാണ്. പുരുഷന്മാർ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ പിന്നിൽ എത്ര പിന്നിൽ നിൽക്കാൻ കഴിയുന്നു അത്ര പിന്നിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുക നിസ്കാരത്തിൽ എന്നുള്ളത് ഏറെക്കുറെ പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമാണ്. വളരെ ന്യൂനപക്ഷം മാത്രമാണ് ചില അനിവാര്യതകളിൽ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനും അവർ കൂട്ടുപിടിക്കുന്ന തെളിവ് ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടതോ ബലപ്പെട്ടതോ ആ വിഷയത്തെ തെളിയിക്കുന്നതോ അല്ല. ഉമ്മു വറക്ക അല്ല അൻസാരി റളിയല്ലാഹു തആല അൻഹ അവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ജമാഅത്തിൽ ഇമാമത്ത് നിസ്കരിച്ചു, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്മതം നൽകിയെന്നറിയിക്കുന്ന ഹദീസ്. ഹദീസ് ബലപ്പെട്ടതാണോ എന്നുള്ളതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ഹദീസ് സ്ഥിരപ്പെട്ടാൽ തന്നെയും അത് ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിസ്കരിക്കാൻ നിസാ അഹ്ലി ദാരിഹ അവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകി എന്നുള്ളതാണ് അതിൻ്റെ അറിയിപ്പ് എന്ന് പ്രാമാണികർ ഉണർത്തിയിട്ടുണ്ട്. എന്തായാലും ഇമാമത്ത് അതിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് പുരുഷൻ ഇമാമത്ത് നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മഹദിയോട് ഉണർത്താനുള്ളത് അവർ ഇമാമത്ത് നിൽക്കുക എന്നുള്ളത് ദീൻ അനുവദിക്കുന്ന വിഷയം അല്ല. പിന്നെ ഇവിടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒഴിവുകഴിവുണ്ട്. കാരണം ഓർമ്മ സ്ഥിരതല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജമാഅത്ത് ആയിട്ടല്ലാതെ തന്നെ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ തനിച്ച് നിസ്കരിക്കുന്നതിൽ ഇളവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദീൻ ബാധകമാക്കാത്തൊരു കാര്യം ബാധകമാക്കരുത്. അദ്ദേഹം ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തന്നെ ജമാഅത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ള സുവിശേഷം അദ്ദേഹത്തെ അറിയിക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: മുഖാമാത്തിൻ്റെ രാഗം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ? ഖുർആൻ പാരായണം ചെയ്യാൻ മുഖാമാത്ത് സബാ ഉപയോഗിക്കുന്നത് കേൾക്കാറുണ്ട്. മുഖാമാത്തുർ റസ്ത്, മുഖാമാത്തുൽ ഹിജാസ് ഇതുപോലെയുള്ളതും കേട്ടിട്ടുണ്ട്. ഇതിൽ ഒരു വിശദീകരണം നൽകാമോ എന്നാണ്.
0: മഖാമാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് പിൽക്കാലങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കലയാണ്, സാഹിത്യമാണ്. പ്രത്യേക താളത്തിൽ ചുവടിൽ ഗദ്യ സാഹിത്യം രചിച്ച് അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണത്. അത് പിൽക്കാലങ്ങളിൽ സംഗീതോപകരണങ്ങളുടെയും വാദ്യോപകരണങ്ങളുടെയും ഒക്കെ അകമ്പടിയിലാണ് ഇത് നിർവഹിക്കപ്പെടുക. ഇനി അതില്ലാതെ തന്നെ അതിനൊരു തരം പ്രത്യേക രീതിയാണ് നിർവഹണത്തിന്. ചോദ്യത്തിൽ അങ്ങനെ ഈ മഖാമാത്തുകൾ അവതരിക്കുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് അത് നിർവഹണത്തിനൊരു രീതിയുണ്ട്. അത് ഖിറാഅത്തിൻ്റെയും തജ്വീദിൻ്റെയും ഒക്കെ നിയമങ്ങൾക്കനുസരിച്ചുള്ള ഒരു പാരായണമാണ്. ഖുർആൻ ശബ്ദഭംഗിയിലാണ് ഓതേണ്ടത്. സയ്യിനു അൽ ഖുർആന ബി അസ്വാത്തിക്കും ലൈസ മിന്ന മൻ ലം യതഗന്ന ബിൽ ഖുർആൻ. ശബ്ദം ഭംഗിയാക്കി ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ നല്ല സ്വരഭംഗിയിലാണ് ഖുർആൻ ഓതേണ്ടത്. കഴിയുന്ന രീതിയിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണം ശുദ്ധമാക്കി വെടുപ്പാക്കി

0: പോലെ തന്നെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ആ പാരായണ ഭംഗി, അതാണ് ഉദ്ദേശം. മിസ്ലാസൽ മതങ്ങൾ അങ്ങനെ ഖുറാൻ ഓതുന്നവരെ പ്രശംസിച്ചിട്ടുണ്ട്. അബു മുസലാശ്ശേരി റളിയല്ലാഹുവിനെയും കുടുംബത്തെയും ഒക്കെ പ്രശംസിച്ചതുപോലെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ ഒക്കെ പ്രശംസിച്ചതുപോലെ. പക്ഷേ ഈ മഖാമാത്ത് അവതരിക്കുന്ന രീതിയിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ തജ്വീദിൻ്റെയും ഖിറായത്തിൻ്റെയും നിയമമായി ഒക്കുന്നൊരു വിഷയമല്ല. ഇതിൻ്റെ താളം അതൊരിക്കലും തജ്വീദിൻ്റെയും അതേപോലെ തന്നെ ഖിറായത്തിൻ്റെയും ആ രീതിക്ക് അനുഗുണമോ അനുയോജ്യമോ ആയി വരൂല്ല. ആ രീതിയിൽ ഖുർആൻ ഓതുകയായിട്ടുണ്ടെങ്കിൽ ഒരുതരം അനാദരവിൻ്റെ പ്രകടനമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ മഖാമാത്തുകൾ അവതരിപ്പിക്കുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ശരിയല്ല. മാത്രമല്ല പിൽക്കാലങ്ങളിൽ ഈ മഖാമാത്തുകളൊക്കെ അവതരിപ്പിക്കുന്നത് പല ഗായകന്മാരും ഗായികമാരുമൊക്കെ മ്യൂസിക്കിൻ്റെയും മറ്റുമൊക്കെ അകമ്പടിയിൽ, ഈ മ്യൂസിക് ഇല്ലാതെ തന്നെ അത് അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു താളത്തിലും രീതിയിലുമാണ്, രാഗത്തിലാണ്. അതൊരിക്കലും തജ്വീദുമായി അതേപോലെ തന്നെ ഖിറാഅത്തുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയേ അല്ല. അതുകൊണ്ട് അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു തആല ആലം.
1: എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. ഞാൻ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അൽഹംദുലില്ല. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ മക്കളുണ്ട്. അവർ 24-27 വയസ്സൊക്കെ പ്രായമുള്ള ആൺകുട്ടികളാണ്. അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് എന്താണ് വിധി? ഞാൻ വിവാഹം കഴിഞ്ഞു വരുന്ന സമയത്ത് അവർ 6 മാസവും 3 വയസ്സും പ്രായമുള്ള കുട്ടികളായിരുന്നു. ഒരാൾ അതിനുശേഷം ജനിച്ച കുട്ടിയുമാണ്. അവരുമായി അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കാറുള്ളത്. പിന്നെ അവർ വിദേശത്ത് പോകുമ്പോൾ എല്ലാവർക്കും കൈ കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് നേരെ കൈനീട്ടിയപ്പോൾ ഞാനും കൈ കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താണ് ഇതിൻ്റെ ഒരു വിധി? ഇതിനൊരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സഹോദരിയുടെ ചോദ്യം.
0: ചോദ്യത്തിൽ പറയുന്നതിനനുസരിച്ച് ഈ മഹദി ഒരു ബോധപൂർവം ഒരു തെറ്റ് അവരിൽ നിന്ന് വന്നതല്ല, ആകസ്മികമായി വന്നതാണ്. ഇസ്ലാമിൽ ഒരു പരസ്ത്രീക്കും അല്ലെങ്കിൽ ഒരു പരപുരുഷനും ഹസ്തദാനം പാടുള്ളതല്ല, അത് വിലക്ക് വന്ന വിഷയമാണ്. ലൻ യുതഅന ഫി റസി റജുലിൻ ബിമിഖിയത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമുസ്സ ഇംറാഅതൻ ലാ തഹില്ലു ലഹു. തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അതിലേറെ ഒരു ഇരുമ്പിൻ്റെ സൂചി കൊണ്ട് തല കുത്തി പരിക്കേൽപ്പിക്കലാണ് എന്ന് ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാ റസൂലല്ലാ അലാ തുസാഫിഹുന, തിരുദൂതരെ നിങ്ങൾ ഞങ്ങൾക്ക് ഹസ്തദാനം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇന്നിലാ ഉസാഫിഹുൻ നിസ, ഞാൻ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം തെളിവുകളൊക്കെ അറിയിക്കുന്നത് അന്യ സ്ത്രീകൾക്ക് കരസ്പർശം, ഹസ്തദാനം അത് പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ചോദ്യത്തിൽ മഹദിയിൽ നിന്ന് വന്നു പോയത് അവരെ ചോദ്യത്തിൽ പറയുന്നത് പോലെ തന്നെ, അവരാ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, ഭർത്തൃ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ ചെറുമക്കളായിരുന്നു, പിന്നീട് അവരുടെ കൂടെ വളർന്നവരാണവർ, പക്ഷേ ഇപ്പോൾ വലിയ ആളുകളായി, 26-27 വയസ്സുള്ളവരായി എന്നുള്ളതാണ്. എന്തായാലും അവർ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അന്യരാണ്, കുട്ടികൾ ആയിരുന്നതുപോലെയല്ല ഇപ്പോൾ അവരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ആ കുട്ടികളോടുള്ള പെരുമാറ്റം അത് ഇപ്പോൾ പാടുള്ളതല്ല, അവരിൽ നഗലം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല. പക്ഷേ അത് അവരിൽ നിന്ന് ആകസ്മികമായി ഉണ്ടാ ഏതാണ് അതല്ലൊക്കെ അള്ളാഹു സുബ്ഹാന തആല പുറത്തു തരും, അള്ളാഹു സുബ്ഹാന തആല മാപ്പാക്കും. അത് അള്ളാഹു അങ്ങനെ ചെയ്യുന്നതിൽ അള്ളാഹു അതൊരു കുറ്റമായി രേഖപ്പെടുത്തില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. പിന്നെ ഇനി ബോധപൂർവം തന്നെയാണ് അത്തരം വീഴ്ചകൾ വന്നിട്ടുള്ളത് എങ്കിലും നമുക്ക് നിരാശപ്പെടാനില്ല. നമുക്ക് പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. അള്ളാഹുവിനോട് പൊറുക്കല് തേടുകയും ഇനി ഞാൻ തെറ്റിലേക്കില്ല എന്ന് അള്ളാഹുവിനോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പൊറുക്കുന്നവനും മാപ്പാക്കുന്നവനുമാണ്. എത്ര വലിയ തെറ്റും പൊറുത്തു മാപ്പാക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്താപവും പശ്ചാത്താപ ബോധവുമുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ വിട്ടു പുറത്ത് മാപ്പാക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മൾ നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, ടെൻഷനിൽ അടിപ്പെട്ട് അങ്ങനെ കാലം കഴിക്കേണ്ട ഒരു ദുരവസ്ഥ നമ്മുടെ ദീനിൽ ഇല്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. reality. Email hello@peaceradio.com. Phone 9020840840 www.peaceradio.com.
4: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു നല്ല ഗാനം കേൾക്കാനാണ്, അല്ലേ? സ്വരം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഗാനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അറിയാം അറിയാം അള്ളാഹുവിനെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാ പടച്ച റബ്ബിൻ്റെ അസ്മാഉൽ ഹുസ്നയൊക്കെ സൂചിപ്പിക്കുന്ന നല്ലൊരു ഗാനം അല്ലേ.
1: അതെ,
0: അറിയാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ അതിൽ ആദ്യം അറിയേണ്ടത്
1: അള്ളാഹുവിനെയാണ്
0: എന്നുള്ള അവസാനത്തെ വാചകമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ല.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. പെരുന്നാൾ സുദിനത്തിൽ കൂട്ടുകാരിലേക്ക് പോസ്റ്റർ വഴി നമ്മൾ ഒരു ചെറിയ അറിയിപ്പ് കൊടുത്തപ്പോൾ അത് നെഞ്ചേറ്റിയ ഒട്ടനേകം വിദ്യാർത്ഥികൾ നമ്മൾക്ക് അയച്ചു തന്നിട്ടുള്ള ഒട്ടധികം പ്രോഗ്രാമുകൾ കോർത്തിണക്കിയപ്പോൾ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾക്കത് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ഏറ്റവും മനോഹരങ്ങളായ കുറച്ച് പ്രോഗ്രാമുകൾ കോർത്തിണക്കിയാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത്. ഞാൻ പീസ് റേഡിയോ പെരുന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും ജൗഹർ ഒഴുകൂർ, എൻ്റെ കൂടെ
1: ഞാൻ മുഹമ്മദ് ഷാമിൽ ചുങ്കത്തറ.
0: കൊച്ചുകൂട്ടുകാരുടെ ഒട്ടനേകം പ്രോഗ്രാമുകൾ കോർത്തിണക്കി ഒരു മാലയിൽ കോർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് ആരാണ് നമ്മോടൊപ്പം ചേരുന്നത്?
1: നമ്മോടൊപ്പം ആദ്യമായിട്ട് ഒരു എപ്പിസോഡിൽ ആറാം ക്ലാസ്സു കാരനാൻ അല്യസ ബി യൂണിസ് ദാറുൽ ഫുർഖാൻ ഹിഫ്ദ് അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. പട്ടാമ്പിയാണ് നമ്മുടെ അല്യസ മോൻ്റെ വീട്. അവിടെ നിന്ന് നമ്മോടൊപ്പമുള്ളത്
0: ഒരു മലയാള ഗാനവുമായിട്ടാണല്ലേ.
1: യെസ്,
0: കേൾക്കാം നമുക്ക് അല്യസ മോൻ്റെ മനോഹരമായ മലയാള ഗാനം.
2: അസ്സലാമു അലൈക്കും.

0: ഏതാണ് ആ മാസം?
1: ഏതാണ് ആ മാസം?
0: ദുൽഹിജ്ജ മാസം.
1: ദുൽഹിജ്ജ. ഇപ്പൊ ഏതാണ് മാസം?
0: അത് ചോദിക്കരുത്, കാരണം അത്രയും അധികം പ്രോഗ്രാമുകൾ നമുക്ക് അന്ന് വന്നിരുന്നു, നമുക്ക് അന്ന് എത്തിക്കാൻ പറ്റാത്ത.
1: പക്ഷേ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അന്നത്തെ ഈ ദിവസം പീസ് റോഡ് ഇങ്ങനെ തുടർന്ന് വെക്കാറുണ്ട്. ഒരു ഏകദേശം രാവിലെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പും, അല്ലെങ്കിൽ തലയിൽ നിന്ന് തന്നെ ചില ടൈമിലൊക്കെ നേരത്തമ്മാരൊക്കെ നീക്കും, അടുക്കളയിൽ നിന്ന് ആ ശബ്ദം ഇങ്ങനെ കേൾക്കും. അതിലൊക്കെ അതിന് ശേഷമല്ല, ഇപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷമൊക്കെ അങ്ങനെ പീസ് റോഡ് തുടങ്ങുമ്പോൾ സ്റ്റാർ ക്വസ്റ്റ്യൻസ് പ്രോഗ്രാം ധാരാളം കേട്ടിട്ട് നിന്നത്തെ ദിവസം അത്രത്തോളം പ്രോഗ്രാമുകൾ നമ്മുടെ പീസ് റോഡേക്ക് വന്നിരുന്നു എന്നാണ്. കുറേ ശ്രോതാക്കളുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദിവസത്തിലേക്ക് ഈ ഒരു കുട്ടിയുടെ പാട്ടും ആ വിഷയവും കാര്യങ്ങളൊക്കെ എന്താക്കണ്ട് കണക്ട് ചെയ്യാൻ നമുക്ക് എന്താക്കണത് പറ്റുന്നുണ്ട്, ശ്രോതാക്കൾക്കൊക്കെ പറ്റുന്നുണ്ട് നാം മനസ്സിലാക്കണത്.
0: അതെ അതെ.
1: ഓക്കെ,
0: അപ്പോ അല്യസ പി യൂനുസിന്റെ മനോഹരമായ ദുൽഹിജ്ജ മാസത്തെ വർണ്ണിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും സന്നിവേശിപ്പിക്കുന്ന മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അടുത്തതായിട്ട് ചേരുന്നു ആരാണ്?
1: സ്വാലിഹ ബിൻത് അൻവർ.
0: മൂന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് സ്വാലിഹ ബിൻത് അൻവർ, ജി എൽ പി സ്കൂൾ വലിയ പാറയിൽ നിന്ന് അല്ലേ,
1: വയനാട് നിന്ന്.
0: യെസ്.
1: അപ്പോൾ ആ കൊച്ചു മിടുക്കിയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, നമ്മളെ ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, റസൂലുള്ളാഹിന്റെ ഹദീസ് വായിക്കുമ്പോൾ, അതുപോലെ തന്നെ ഖുർആനിലെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, മക്കയിൽ പോകാത്ത ഒരാൾക്ക്, മദീനയിലേക്ക് യാത്ര ചെയ്യാത്ത ഒരാൾക്ക്, ആ ഒരു രാജ്യം സൗദി അറേബ്യ എന്നുള്ള ആ ഒരു പ്രദേശത്തേക്ക് തന്നെ പോകാത്ത ഒരാൾക്ക് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഹിജ്റ, അതുപോലെ തന്നെ അവിടെ യാത്രകൾ, അവിടെ നടന്ന ധർമ്മ സമരങ്ങൾ, അവിടെ ഇസ്ലാമിൻ്റെ പ്രബോധന ശൈലികൾ എല്ലാം ഇങ്ങനെ വരച്ച് മുന്നിൽ ഇമാജിനേഷൻ തരും. എന്ത് അന്നത്തെ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തി ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ അതിങ്ങനെ കിട്ടും.
1: അതിലേറ്റവും വേറൊരു കാരണം കൂടെ ഉണ്ട്, ഒരു ശബ്ദം അതിൽ വലിയ കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളൊക്കെയാണ് പാട്ടാണ് പാടിയ ഇമാജിനേഷൻ ആർക്കാ കിട്ടുക? അവരൊരു കാര്യം,
0: അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നമ്മൾ നമ്മളെ തന്നെ തളർത്താൻ പാടില്ല.
1: അല്ല ഞാൻ പറയാം, പക്ഷേ ആ കുട്ടിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ അതിൽ വന്നപ്പോഴാണ് ഒരു ഇമാജിനേഷൻ എന്താക്കിയത്,
0: കറക്റ്റായത്.
1: സോലിഹ ബിൻ തൻവർ, മാഷാല്ലാ, നല്ലൊരു പാട്ടായിരുന്നു.
0: യെസ്, മക്കത്ത് പോയിട്ടില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നാണ് ഈ പാട്ടിൽ
1: മനസ്സിലാക്കുന്നത്. അപ്പൊ അടുത്തതായി നമ്മോടൊപ്പമുള്ളത്
0: ഒരു അറബി ഗാനവുമായിട്ട് ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ് ഫലാഹ് അബ്ദുള്ള സി പി, ജി എം യു പി എസ്, പൂനൂരിൽ നിന്നും.
1: കണ്ണൂരാണ് തോന്നുന്നു.
0: യെസ്,
1: പൂനൂർ,
0: കണ്ണൂരിൽ നിന്നും അല്ലേ. ജി എം യു പി എസ് പൂനൂരിൽ നിന്നും അറബി ഗാനവുമായിട്ട് ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരൻ അബ്ദുൾ ഫലാഹ് അബ്ദുള്ള സി പി, കേൾക്കാം നമുക്ക് അറബി ഗാനം.
2: അസ്സലാമു അലൈക്കും. على الفرح رجاؤنا تجنب من فجري

0: على الفخر فناؤنا تجمل بالخير.
1: അശാല്ലാ, ശുക്രാൻ.
2: മത്സരവേദികളിൽ ഒരുപാട് ഒരുപാട് കേട്ട് പരിചയിച്ച ഒരു ഗാനമാണ് ശരിക്കും നമ്മുടെ ഫലാഹ് അബ്ദുള്ളയുടെ മനോഹരമായ അവതരണത്തിലൂടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. കാരണം എന്താ വെച്ചാൽ, ഈ സബ്ജില്ലാ കലോത്സവം, അതുപോലെ തന്നെ സ്കൂൾ കലാമേളകൾ, ജില്ലാ കലോത്സവം, ഇതിലൊക്കെ അറബി ഗാന രംഗത്ത് ഒരുപാട് ഒരുപാട്
1: ഗാനരംഗത്ത്, പദ്യരംഗത്ത്,
2: അറബി ഗാനരംഗത്ത്,
1: ഗാനരംഗത്ത്,
2: അറബി ഗാനരംഗത്ത് ഒരുപാട് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേട്ട മനോഹരമായ ഗാനമാണ് ഫലാഹ് അബ്ദുള്ളയുടെ. ശബ്ദത്തിലൂടെ അതിൻ്റെ മനോഹാരിത ഒട്ടും തന്നെ കുറയാതെ നമ്മുടെ ശ്രോതാക്കൾ ശ്രവിച്ചു കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ ഗാനങ്ങൾ അവതരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റു പ്രോഗ്രാമുകൾ പീസ് റേഡിയോയുമായി പങ്കുവെക്കുവാനും തൗഫീഖ് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്തതാരാണ്?
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് അഫീഫ് പി യൂനുസ്.
2: അഫീഫ് പി യൂനുസിന്റെ ഒരു മനോഹരമായ മലയാളം.
1: അൽമനാർ ഖുർആനിക് സ്കൂൾ തിരൂർ, തിരൂരാണ് ആ കുട്ടി പഠിക്കുന്നത്. നമ്മളെ പട്ടാമ്പിക്കാരനാണ്.
2: അതെ,
1: മുകളില് നമ്മുടെ അല്ലിസ ബി യൂനുസ്, അടിയിൽ അഫീഫ് പി യൂനുസ്.
2: യെസ്,
1: എന്തോ ഒരു കണക്റ്റുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം.
2: ഓക്കെ.
3: അസ്സലാമലൈക്കും. എമ്മുഖം കാണുന്നതിൻ്റെ സമുഞ്ഞ മനസ്സിൻ്റെ

0: Ben.
1: മാഷാ മാഷാ, ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു ദുനിയാവിൽ ആരോട്?
2: ഉമ്മാനോട്,
1: ഉപ്പാനോട്,
2: ഉപ്പാനോട്,
1: രണ്ടാളോടും.
2: രണ്ടാളോടും.
1: ആ ഒരു മെസ്സേജാണ് നമ്മുടെ അഫീഫ് പി യൂനിസിൻ്റെ മനോഹരമായ മലയാള ഗാനത്തിലൂടെ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞത്, അല്ലേ? ഒരു ഒരു ഒരു കുട്ടിക്ക് അവൻ്റെ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജീവനാണ്. ആ കുട്ടി റോൾ മോഡലായി സ്വീകരിക്കുന്നത്, ആദ്യാക്ഷരം പഠിച്ചു തുടങ്ങുന്നത്, അവൻ്റെ ചുണ്ടിലേക്ക്
2: ഓരോ സ്റ്റെപ്പും,
1: യെസ്, ഓരോ എ ടു സെഡ് കാര്യങ്ങൾ തുടങ്ങുന്നത് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നാണ്. അപ്പോൾ അവരെ ഏത് രൂപത്തിൽ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഗാനത്തിലൂടെ
2: കേൾക്കുന്ന നമ്മുടെ കൂട്ടുകാർ.
1: അതെ,
2: നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ. റബ്ബ് പ്രവാചകൻ എന്താക്കിട്ട് പ്രത്യേകമായ ഒരു പ്രാർത്ഥന അല്ലേ. എന്താണ് പ്രാർത്ഥന?
1: റബ്ബി റഹംഹുമാ
2: കമാ റബ്ബയാനി സഗറ. വലിയ അർത്ഥമുള്ള ഒരു പ്രാർത്ഥന അല്ലേ. സൂറത്തു ഇസ്രായിലിലേ അല്ലേ, സൂറത്തു ഇസ്രായിൽ ആയത്താണ്.
1: അതിലെന്താ വെച്ചാൽ ചെറുപ്പത്തിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസ്.
2: നമുക്കിപ്പോ തന്നെ അറിയാം, നമ്മളെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മളെ ഇത്താത്തമാരാകട്ടെ അല്ലെങ്കിൽ ഇക്കാക്കമാരെ അല്ലെങ്കിൽ നമ്മളെ കൊച്ചഞ്ചന്മാരെ അനിയത്തിമാരൊക്കെ ഉണ്ടാവും, അമ്മ ഇങ്ങനെ സഹിക്കണ ആ സാധനം നമ്മക്കിനെ കാണും. ഉറക്കില്ല, ഊണില്ല, നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പോയാലോ കുട്ടി അവിടെ കരയും. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
1: അതെ, അപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു റിലീഫ് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്, നമ്മുടെ സഹകരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
2: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് ഡാനിയൽ.
1: യെസ്, സെന്റ് ജോസഫ് സ്കൂൾ പുത്ത എന്നാണ്, പുത്തനങ്ങാടിയിൽ നിന്നും ഒരു മലയാള ഗാനവുമായിട്ട് ആറാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഡാനിയൽ,
2: കൊളത്തൂരുകാരനാണ് കേട്ടോ നമ്മുടെ ഡാനിയൽ,
1: നമ്മോടൊപ്പം ചേരുന്നു.
2: ഓക്കെ, നമുക്കൊന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ോ ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ ആരൊരാൾ പാടും.

സ്വരമേ ഉരുകുന്ന നേരം ഉമ്മാന് വേണം, ഉടനെ തഴുകിടും വെതമാറും, ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി.

0: മുഹമ്മദ് ഡാനിയലും അഫീഫ് പി യൂനുസും ഒരേ മെസ്സേജാണ് നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുത്തത്.
1: ഈ ഒരു എപ്പിസോഡിൽ വലിയൊരു ഭാഗ്യമാണത്.
0: യെസ്, രണ്ട് വിദ്യാർത്ഥികൾ ഒരേ സമയം,
1: കാരണം ആ ഒരു സുദിനത്തിനും ബാക്കിയിലെ വിദ്യാർത്ഥികളൊക്കെ മറ്റു വിഷയങ്ങളിൽ പറയുമ്പോൾ അവരെ ഈ ഒരു വിഷയം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
0: അതെ, പ്രത്യേകിച്ച് പെരുന്നാൾ സുദിനത്തിലൊക്കെ സന്തോഷത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത മുസ്ലിം ജനതയുണ്ട് നമ്മുടെ ലോകത്ത് അല്ലേ. അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് അല്ലേ
1: ശിക്ഷിക്കപ്പെടും.
0: ആ മറ്റു ആളുകളുടെ എന്താ പറയുക, കിരാതമായ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ എല്ലാ സ്വപ്നങ്ങളും അറ്റുപോയി സ്വന്തം കുട്ടികൾക്ക് ഒരു കൃത്യമായ ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ഒരുപാട് പെരുന്നാളുകൾ കഴിച്ചു കൂടുന്ന ഹതഭാഗ്യരായ മുസ്ലിം സമൂഹമുണ്ട് അല്ലെ. അവിടുത്തെ മാതാപിതാക്കളുടെ വേദന എല്ലാം ഈ ഒരു പാട്ടിൽ ഇങ്ങനെ
1: അവർക്ക് വേണ്ടി നമ്മൾ എന്താക്കണം, പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു പെരുന്നാള സുദിനത്തിലാണല്ലോ നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ പ്രാർത്ഥന എന്നുള്ളത്, ഇപ്പം നമ്മളൊക്കെ പ്രാർത്ഥന എന്നുള്ളതൊരു സർക്കിളാണ്. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവിടെ കഴിഞ്ഞു. നമ്മളെ പ്രാർത്ഥന സർക്കിളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ധാരാളം മാതൃക നമുക്കുണ്ട്. അതിലൊരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന ഉണ്ട് തനിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇന്ന് ജനിക്കുന്ന കുട്ടിക്ക് വേണ്ടി, ലോക അവസാനത്തിൻ്റെ അവസാനം ജനിക്കുന്ന കുട്ടിക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം, നമ്മുടെ ധാരാളം ഇങ്ങനെ പ്രയാസം സഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ വീഡിയോകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുന്നുള്ളൂ. അവർക്ക് വേണ്ടിയും നമ്മൾ എന്താക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്താക്കണം, പ്രാർത്ഥിക്കണം. ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ.
0: അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്ന സമയത്ത് ഇന്നത്തെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ അവശർക്ക് വേണ്ടിയാവട്ടെ, അശരണർക്ക് വേണ്ടിയാവട്ടെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയാവട്ടെ, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള സാധുക്കൾക്ക് വേണ്ടിയാവട്ടെ എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ട് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: أعوذ بالله من الشيطان الرجيم.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിമ്പർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. മീഡിയകളിലെ മഴക്കാലം.
2: ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കുറച്ചു കാലമായി നമ്മുടെ കേരളത്തിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു ദുരിതകാലമാണ് എന്നൊരു പ്രതീതിയാണ് ഉള്ളത്. പ്രളയത്തിന്റെയും പ്രകൃതിക്ഷോഭത്തിന്റെയും മഴക്കെടുതിയുടെയും ഒക്കെ വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറയുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ട്. വിവിധ അലർട്ടുകൾ ഇന്നൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോ മുന്നറിയിപ്പുകൾ ഓരോ ദിവസവും വരുന്നു. ആ മുന്നറിയിപ്പുകൾ ഗവൺമെന്റ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാതെ പോയാൽ അത് വലിയ വിവാദമാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുൻപില്ലാത്ത രീതിയിൽ തന്നെ ഒരു ദിവസം മുഴുവൻ നിന്ന് മഴ പെയ്താൽ പിറ്റേ ദിവസം വിദ്യാലയങ്ങൾക്ക് അവധി നൽകേണ്ടുന്ന ഒരു സാഹചര്യം എല്ലാം ഇന്ന് കേരളത്തിൽ ഉണ്ട്. ഇവിടെ ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ചാനലുകളിലും പത്രങ്ങളിലും ഈ വാർത്തകൾ വലിയ തോതിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എങ്ങനെയാണോ പത്രമാധ്യമങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്, ചാനലുകൾ എങ്ങനെയാണോ ഇതിനെ സമീപിക്കുന്നത്, ആ ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ മറ്റുള്ളവരും അതിനെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. പലപ്പോഴും പത്രമാധ്യമങ്ങൾ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് അവരുടേതായ ഒരു നിലപാട് തടയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത് വളരെ സങ്കുചിതമായ ഒരു ധാരയിലൂടെയായിരിക്കും അവരുടെ ആ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ സമഗ്രമായി അതിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരം സന്ദർഭങ്ങളെ, പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈ മാസമായി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് ഇത് ഒരു ദുരിതകാലമാണ്, മഴപ്പെയ്ത്ത്, ദുരിതപ്പെയ്ത്ത് എന്ന ഹെഡിങ്ങുകൾ തന്നെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ഇതൊരു ദുരിതകാലമാണ്. അതേപോലെ തന്നെ ഇതിന് ഈ പ്രകൃതിക്ഷോഭങ്ങളിലൊക്കെ പെടുന്ന ആളുകളുടെ മരണപ്പെടുമ്പോൾ അത് വലിയ വാർത്തയായിട്ട് വരുന്നു. എന്നിട്ട് അത് 24 മണിക്കൂറും അതിന്റെ വിലാപങ്ങൾ, ആ കുടുംബത്തിന്റെയും ആളുകളുടെയും ഒക്കെ വേദനകളും ബുദ്ധിമുട്ടുകളും എത്രത്തോളം തീവ്രമായി ഒപ്പിയെടുക്കാൻ കഴിയുമോ ആ രീതിയിൽ ഒപ്പിയെടുക്കുന്നു. അതിന്റെ ഫോട്ടോസുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ ഒരു തരക്ക് പറഞ്ഞാൽ അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുണ്ട്. എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയും. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് ഒരു വ്യക്തി, ഒരു ലോറി ഡ്രൈവർ ഒരു മണ്ണിനടിയിൽ പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം അത് മണിക്കൂറുകളായി ആ ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളെ മുൾമുനയിൽ നിർത്തിയ ഒരു റിപ്പോർട്ടിംഗ് നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. അത് പലപ്പോഴും ഈ പല വിഷയങ്ങളിലും ആവർത്തിക്കാറുണ്ട്. ഇതിന് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ മതം, ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു നിഷേധാത്മകമായി കാണേണ്ട കാര്യമാണ്. ദൈവമെന്ന് പറഞ്ഞാൽ കാരുണ്യമില്ലാത്ത ഒരു സംഗതിയാണ്. മതത്തിലൊന്നും വലിയ വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാരുണ്യവാനായ ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രയാസം കൊടുത്തു എന്നൊക്കെ രൂപത്തിലൂടെയാണ് പലപ്പോഴും ഇതിനെ ആഖ്യാനിക്കാറുള്ളത്. അതേപോലെ തന്നെ മറ്റൊന്ന് രാഷ്ട്രീയമായ വിവാദങ്ങളിലേക്ക് വേഗം വഴിവെക്കും എന്നതാണ്. അതിന്റെ കുറ്റം, അതിന്റെ കാരണം അതാരാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പിന്നെ പോകാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളും എന്ത് ചെയ്യും, ആ രീതിയിൽ അതിനെ പക്ഷം ചെയ്യും. എന്നിട്ട് ആർക്ക് തെറ്റുപറ്റി, യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തെ എല്ലാവരും മറക്കും. പിന്നീട് അതിനുള്ള ആരോപണ പ്രത്യാരോപണങ്ങളായിരിക്കും ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഇതിനിടയിൽ എന്ത് വരും, ജാഗ്രതാ അറിയിപ്പുകൾ വരും, ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വരാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വരും. ആ മാധ്യമങ്ങൾ എങ്ങനെയാണ് വിഷയത്തെ കൊണ്ടുപോകുന്നത്, അതേപോലെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിച്ചു പോവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാലത്തെ കുറ്റം പറയുന്ന രീതി ഒരിക്കലും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. കാരണം പിന്നെ പ്രമാണങ്ങളിൽ കാണാൻ പറ്റും, ലാ തസുബുദ്ധ ഫഇന്നല്ലാഹുവത്ത്. ഒരിക്കലും നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. കാലം എന്ന് പറയുന്നത് നാം ആകുന്നു, അള്ളാഹു ആകുന്നു. അതായത് കാലം എന്ന് പറഞ്ഞാൽ നാം ആകും, അതിൽ നിങ്ങൾ നിയമമുള്ള കുറ്റം പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് നമ്മളൊരു വല്ലാത്ത കാലം, ദുരിതകാലം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകള് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു ഭൗതികതയിൽ ഊന്നിയ ഒരു വിശ്വാസമായി. അങ്ങനെയാണ് അവർ പ്രകൃതി ശോഭങ്ങളെയൊക്കെ കണ്ടിരുന്നത്. വിശുദ്ധൂറം പറയുന്ന നോക്കിയങ്ങൾ, വഖാലു മാഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹിയ. അവര് പറയുന്നത് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അതിലപ്പുറമൊന്നും സംഭവിക്കാനില്ല. വമായു ഹുലിക്കുന ഇല്ലദഹ്, നമ്മളെ നശിപ്പിക്കുന്നത് ഈ കാലം മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ല. വമാലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യദുന്നൂൻ. വിശുദ്ധൂറം പറയണത്, എന്നാൽ അവർക്ക് അതിനെ കുറിച്ച് കൃത്യമായ അറിവില്ല, അവരുടെ ഊഹങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഭൗതിക ആസ്പെക്റ്റിലൂടെ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഈ കാര്യങ്ങളൊക്കെ ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ കാലത്ത് കുറ്റം പറയാം. അതേപോലെ തന്നെ നമ്മൾ ആറാമത്തെ വിശ്വാസമാണ് എന്ത്, വിധിയിലുള്ള വിശ്വാസം എന്ന് പറയും. ആ വിധിയിലുള്ള വിശ്വാസത്തെ കൊഞ്ഞനം കുത്തുന്ന സമീപനങ്ങളും ഈ സന്ദർഭത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വേറൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാം കാലത്തിന്റെ നിർമ്മണ്ഡയിൽ വെച്ച് രക്ഷപ്പെടുന്ന ഒരു സ്വഭാവം ഈ സന്ദർഭത്തിൽ മനുഷ്യന്മാർക്കുണ്ട്. മുമ്പ് കാലത്തിന്റെ കേരളത്തില് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് അപേക്ഷിച്ച് എന്താ ഇപ്പൊ അത് കുറച്ച് തീവ്രമാകാൻ കാരണം, പണ്ട് കാലത്ത് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ ഉണ്ടായിരുന്നു, പുഴകൾ ഉണ്ടായിരുന്നു, അവിടങ്ങളിലൊക്കെ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങി, അവിടങ്ങളിലൊക്കെ ജനവാസം ഉണ്ടാകാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് വെള്ളത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ആ ഒരു സന്ദർഭം മാറ്റി വെച്ചുകൊണ്ട് എല്ലാത്തിനും പ്രശ്നം ഇവിടെ പ്രകൃതിയാണ്, അതേപോലെ തന്നെ ഈ കാലമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതി ശരിയല്ല. അതിൽ കുറെ മനുഷ്യന്മാരുടെ തെറ്റായ ആസൂത്രണത്തിന്റെ ഭാഗമായിക്കൊണ്ടും പലതും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതാന്ന് വെച്ചാൽ, മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിക്കണം. ഭൗതികമായി നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ട്. ആ മുന്നറിയിപ്പുകൾ പരിഗണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് പ്രധാനമായി മഴക്കാലം വരുമ്പോൾ ജലജന്യ രോഗങ്ങൾ വലിയ രീതിയിൽ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ശിഖല്ലായി രോഗം എന്ന് ഓരോ പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വെള്ളത്തിലൂടെയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പനിയും ഛർദിയും വയറിളക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. അതിനൊക്കെ വേഗം ചികിത്സ തേടേണ്ടത്. അങ്ങനെ ഈ മഴക്കാല സന്ദർഭത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ വരുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കുകയും അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുക എന്നൊരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. അതേപോലെ തന്നെ ഈ റെഡ് അലർട്ട്, റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ശാസ്ത്രീയമായി അവർ അപകടത്തിന് സാധ്യതയുള്ളത് കൊണ്ടാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ റെഡ് അലർട്ട് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേക യാത്രകളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില യുവാക്കളെങ്കിലും ഈ മഴക്കാലത്ത് ബൈക്ക് കൊണ്ട് റൈഡ് നടത്തുകയും അതിസാഹസികതകൾ കാണിക്കുകയും വെള്ളച്ചാട്ടങ്ങളിലും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി റീൽസ് എടുക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ ഒരുപാട് അപകടങ്ങളും വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ്, ഒരു ചെറിയ കുട്ടി കുളത്തിലേക്ക് എടുത്തു ചാടിയത് അവിടെയുള്ള ആരും കണ്ടില്ല, എല്ലാവരും റീൽസ് എടുക്കുന്ന തിരക്കിലാണ്. പക്ഷെ ആ കുട്ടി അതിനിടയിൽ ചാടി അവസാനം അതിന്റെ മയ്യത്തെടുക്കുന്ന രംഗം വളരെ ഹൃദയഭേദകമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള

ഗവർണർമാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം കത്തെഴുതി. ആ കത്തിലുണ്ടായിരുന്ന കൽപ്പന എന്താണെന്നോ, അയ്യമുറുന്നാസ്, ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കണം. എന്താ കൽപ്പിക്കേണ്ടത്? ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാരി വസ്സദഖ, അവരോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറയണം, അവരോട് തൗബ ചെയ്യാൻ പറയണം, അവരോട് സദഖ ചെയ്യാൻ പറയണം. അപ്പൊ ഒരു വിശ്വാസി ഇങ്ങനത്തെ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, സ്വന്തം പാപത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, ഞാൻ തന്റെ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്, അഥവാ അള്ളാഹുവിലേക്കുള്ള ഒരു ഓർമ്മയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിൽ നിന്നും മതത്തിൽ നിന്നും പൊതുവെ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് വളരെ ബോധപൂർവം അജണ്ട വെച്ചുകൊണ്ട് തന്നെ ആളുകൾ അകറ്റിക്കൊണ്ടുപോകുന്ന വാർത്താ വായനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കും ഒരു വേള തോന്നിപ്പോവുകയാണെന്ന്, എന്തിനാ പടച്ചു അങ്ങനെ ഇടങ്ങാറാക്കുന്നത് എന്ന രീതിയിൽ മതവിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുവാൻ ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇവിടെയാണ് നമുക്ക് ശരിയായ കാഴ്ചപ്പാട് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്, അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോക്ക്, നിങ്ങൾ മുമ്പ് ചൂരൻമലയിലും അതുപോലെയുള്ള നമ്മുടെ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ വലിയ പിന്നെ ലാൻഡ്സ്കേപ്പ് നമ്മൾ കണ്ടതാണ്. ആ ഉരുൾപൊട്ടലിലൂടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഓർമ്മയില്ലാത്ത അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുപോയത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസവും തന്നെ അവിടുന്ന് മണ്ണിടിയുന്നത് നമ്മൾ കണ്ടു, അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ബസ് കാത്ത് നിൽക്കുന്നുണ്ട്, കുറച്ചാളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു വളരെ ശാന്തമായിട്ട്. എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് ആ വെള്ളം കെട്ട് വന്നിട്ട് ജനങ്ങൾ ആ ഒരു ലോറി ഓടിക്കൊണ്ട് പറകോട്ട് വരുന്ന രംഗം നോക്കി, എത്രയും വലിയ ലോറിനെ ഒന്നിച്ച് കൊണ്ടുവരാൻ കഴിയാന്ന് പറഞ്ഞാൽ അതിനടിയിൽപ്പെട്ട ആൾക്കാരുടെ ഇന്റർവ്യൂ പിന്നെ നമ്മൾ കണ്ടിരുന്നു. ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ട കുറച്ച് ആഴ്ചകളിൽ തന്നെ ഞാൻ പറയും, ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. അത് ചെറിയൊരു കുഞ്ഞിന്റെ ഒരു ഭാഗം വന്നപ്പോഴേക്ക് മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നു, നോക്കി, ഏ ജനങ്ങളെ.

അന്ത്യസമയത്തിൽ ആ പ്രകമ്പനമുണ്ടല്ലോ, അത് വമ്പിച്ച ഒരു കാര്യമാണ്. എന്താണ് അങ്ങനെ പ്രകമ്പനം ഉണ്ടായാൽ, ഭൂമി കുലുങ്ങിയാൽ അത് സംഭവിക്കും, എന്തുണ്ടാവും? യൗമത്തറൗനഹ, നിങ്ങൾക്കത് കാണാൻ പറ്റും. എല്ലാവരും അശ്രദ്ധയിലാകും. ആരാ അശ്രദ്ധയിലാകുന്നത്? കുല്ലു മുറുദേച്ചിൻ, എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീകളും. അമ്മാ അർലാത്ത്, ആർക്കാണോ അവർ മുല കൊടുത്തു കൊണ്ടിരിക്കുന്നത്, ആ കുഞ്ഞിനെ. ഒരു കുഞ്ഞിനെ മാറോട് അണക്കി പിടിച്ച് ആ കുഞ്ഞിന് മുലയൂട്ടുമ്പോ എന്ത് പ്രതിബന്ധം ഉണ്ടായാലും ആ കുഞ്ഞിനെ ആ മാതാവ് ഒരിക്കലും വലിച്ചെറിയുകയില്ല. കൂക്കിപ്പറമ്പിൽ ഒരു ബസ് ദുരന്തം ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മയുണ്ടാവും. ബസ് കരിഞ്ഞു പോയി, കത്തിപ്പോയി. അന്ന് മെഡിക്കൽ കോളേജിൽ കിടത്തിയ മൃതദേഹങ്ങൾക്ക് ഒരു മൃതദേഹത്തിന്റെ ഫോട്ടോ പത്രങ്ങൾ കൊടുത്തിരുന്നു. ഒരു സ്ത്രീ തന്റെ സ്വന്തം കുഞ്ഞിനെ മാറോടണക്കി പിടിച്ച് രണ്ടുപേരും കരിഞ്ഞു പോയത്. എന്താ സംഭവിക്കുന്നത്? അങ്ങനെ തീ കത്തിയപ്പോൾ പോലും സ്വന്തം കുഞ്ഞിനെ മാറോട് പിടിക്കണം. പക്ഷെ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ മുലവെടുത്തു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ആ മാറിടത്തിൽ നിന്ന് പറിച്ചറിഞ്ഞ് സ്വന്തം കാര്യം ഓടി നോക്കി ഓടിപ്പോകുന്ന ഒരവസ്ഥ ഉമ്മക്കുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ ഗർഭം ധരിച്ചവരാരൊക്കെയുണ്ടോ, ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ, അവർ 10 മാസം തനിയാ കാത്തുകൂല. അതാവട്ടെ, വേദന കൊണ്ട് ഭയം കൊണ്ട് അവരുടെ ഗർഭത്തെ അവർ പ്രസവിച്ചു പോകും. മനുഷ്യന്മാർ ഇങ്ങനെ ഓടും. ആ ഓടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവർ കള്ളു കുടിച്ചോടണം, മത്ത് ബാധിച്ചു ഓടണം. പക്ഷെ അവർ മത്തൊന്നും ബാധിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ ബേജാറ് വന്നുകൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു നാളിനെ ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഇത് സംഭവിക്കുമ്പോൾ ആരും ഉണ്ടാകും? നമ്മള് 10-40 കൊല്ലം നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് വിദേശത്ത് പോയി അധ്യക്ഷ. ആ മക്കൾ നമ്മളെ കൂടെ ഉണ്ടാകും, ഭാര്യ കൂടെ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയാൻ, ആ പരലോകത്തോടെ ഓട്ടം, ആരും പരസ്പരം കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടൂല. അവനാന്റെ കാര്യം വിചാരിച്ച് ഓടുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. ഖിയാമത്ത് നാൾ വരുമ്പോഴുള്ള സന്ദർഭം പറഞ്ഞു നോക്കി നിങ്ങൾ. അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? രണ്ടാളുകൾ വാങ്ങുന്നവനും

0: വിൽക്കുന്നവരുമാണ്. തങ്ങളുടെ വസ്ത്രം വിരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ നോക്കിക്കൊണ്ടിരിക്കുക, സാധനം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അന്ത്യദിനം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിൽ കച്ചവടം നടത്തുന്നവരോ അത് മടക്കി വെക്കുന്നവരോ അത് ചെയ്യാൻ കഴിയില്ല. ഒരു വിരിപ്പെടുത്തുങ്ങാണ്ട് മറ്റവന്റെ കൈ കൊടുത്തിട്ട് അത് മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് സംഭവിക്കണമെന്ന് വെച്ചാൽ അത് മടക്കി പൂർത്തിയാക്കാൻ കഴിയില്ല, അതിന്റെ ഇടക്ക് സംഭവിക്കും. അന്ത്യദിനം വരും. താൻ കറന്നെടുത്ത പാലുമായി ഒരാൾ മടങ്ങുന്ന വേളയിൽ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അയാൾക്ക് ആ പാൽ രുചിച്ചു നോക്കുവാൻ പോലും കഴിയില്ല. പാല് കറന്നു പോകുമ്പോഴേ അതൊന്ന് കുടിക്കാൻ പോലും കഴിയില്ല. അപ്പോഴേക്കത് സംഭവിക്കും. അന്ത്യദിനം വരും. ഒരാൾ തന്റെ ഹൗന്ന് നന്നാക്കുന്നവനായിരിക്കെ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അയാൾക്ക് അതിൽ നിന്ന് ഒരിക്കലും കുടിക്കാൻ കഴിയുകയില്ല. അതിന്റെ മുമ്പ് അത് സംഭവിക്കും. അന്ത്യദിനം സംഭവിക്കും. തന്റെ ഭക്ഷണം ഒരാൾക്ക് വായിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കെ അന്ത്യനാൾ സംഭവിക്കും. എന്നാൽ അയാൾക്ക് അത് ഒരിക്കലും തന്നെ അറക്കാൻ കഴിയില്ല. അപ്പൊ ഇതിന് സമയം എത്രയെന്ന് സമയം നേരത്തെ കണ്ട മണ്ണിടിഞ്ഞ് വരുമ്പോ വെള്ളം വരുമ്പോ ആൾക്കാർ ഓടുന്നുണ്ട്. ഇതുപോലെ ഭൂമി ഒന്നും കണ്ട് ജർക്കിയിലാണ് കഴിഞ്ഞ മനുഷ്യനാണ്. അത്ര നിസ്സാരമാരായി. ഈ ഒരു ഓർമ്മയല്ലേ നമുക്ക് ഇതൊക്കെ കാണുമ്പോണ്ടാകും. ആർക്കാ ഓർമ്മ ഉള്ളത്? ഇത് 24 മണിക്കൂറും കണ്ടാലും ഇതെന്തിനെ പഠിച്ചോ എങ്ങനെ കാട്ടി? ഈ പ്രതിഷേധത്തിന്റെ ചിഹ്നമാണ് ഇന്ന് മീഡിയകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ട്. ഒരു വിശ്വാസം അങ്ങനെ എന്നെ പഠിച്ചവനെ, ഇതൊരു ചെറിയ അംശം ഇങ്ങനെ ആയെങ്കിൽ ഖിയാമത്തനാളാവും എന്തേ ക്ലാസ്. ഇങ്ങനെ അവനവന്റെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അന്ത്യദിനം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. അത് എപ്പോഴാണ് സംഭവിക്കുക? എനിക്ക് ഖിയാമത്തനാളൊന്നും കാത്തിട്ടുണ്ട്. ഒരു അറ്റാക്ക് ഉണ്ടായാലും ഇവിടുന്ന് റോട്ടിൽ കിറങ്ങുമ്പോൾ ഒരു വണ്ടി നിർത്തിയാണ് പോരെ. അങ്ങനെ നമ്മളോട് അവസാനിക്കുകയാണെങ്കിൽ എന്ത് എന്റെ അവസ്ഥ? നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? അതിൽ ചെറുക്കുണ്ടോ? വിധേയത്തുണ്ടോ? നമ്മൾ ചിന്തിക്കണം. എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് സുബൈക്ക് പള്ളിയിൽ പോകാൻ പറ്റിയിരിക്കണം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരൊറ്റ വക്ത എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്റെ വിശുദ്ധ ഖുർആനിന്റെ അവസ്ഥ, ഞാൻ ഖുർആൻ എന്ന് കയ്യിലെടുത്തിട്ട് പാരായണം ചെയ്തിട്ട് എത്ര ദിവസമായി, എത്ര സമയമായി? അതേപോലെ തന്നെ എന്റെ ഒഴിവ് സമയം ഞാൻ എന്തിനാ ചെലവഴിക്കുന്നത്? ഈ റീൽസ് കാണാൻ വേണ്ടിയാണോ? ഈ മൊബൈലിൽ അഭിരമിക്കാൻ വേണ്ടിയാണോ? ദീനിന്റെ എന്തെങ്കിലും നല്ല കാര്യത്തിന് എന്റെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ടോ? എന്റെ സമ്പത്തിന്റെ കാര്യം എന്താണ്? ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? എന്റെ ലൈംഗിക സദാചാര മേഖലയിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? ലഹരി ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും നമ്മുടെ പോക്കറ്റിലുണ്ടോ? ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇങ്ങനെ എവിടെയാണ് നമുക്ക് തകരാറുള്ളത് നോക്കി മനുഷ്യൻ നന്നാകുക എന്ന് മാറ്റാം. അള്ളാഹിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കണം. അതിനാണ് സുഹൃത്തുക്കളെ, ഇടക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിബദ്ധങ്ങളും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഏതൊരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേർക്കുനേരെ കാണാനും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമാണ് വിശ്വാസികളെ നിലനിർത്തുന്നത് സന്നദ്ധമാകേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കുകളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി തന്നിരിക്കണം.
1: ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസം, അള്ളാഹു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വസിയത്ത് ചെയ്യുകയാണ്. പ്രകൃതി ദുരന്തങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്. ആ ചോദ്യങ്ങളെയും ഒരു വിശ്വാസി അഡ്രസ് ചെയ്യും. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഞങ്ങളെ കൊണ്ട് തെറ്റേ ചെയ്തു, എന്തിനാ പെങ്ങളെ ഇറങ്ങണം? അല്ലെങ്കിൽ കുട്ടികൾക്കും അതിൽ കുറേ കുട്ടികളല്ലേ മരിച്ചു, ഇവരെ സ്ത്രീകളല്ലേ മരിച്ചു, എന്തിനാ അവരെ കഷ്ടപ്പെടുത്തുന്നത്? ഇവിടെയൊക്കെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ തെറ്റ് ചെയ്യുന്നവർക്കാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക എന്നുള്ള മനോഭാവം ആകുന്നത് തിട്ടം. അങ്ങനെ മാത്രമല്ല, അങ്ങനെ സംഭവിച്ചു, തെറ്റ് ചെയ്യുന്നവരെ തെറ്റിച്ചുകൊണ്ട് പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നൂലിന്റെ കാലത്തൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാ പ്രളയങ്ങളും എല്ലാ ദുരന്തങ്ങളും തെറ്റ് ചെയ്തവരെ മാത്രം നോക്കി ചെയ്യുന്നു എന്ന ആ കാഴ്ചപ്പാട് ശരിയല്ല. കാരണം ഇത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ മനുഷ്യന്മാരെ എങ്ങനെ പ്രതികരിക്കുന്നത്? പോലെ വിശ്വാസം അപ്പോഴാണ് ശരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പലരും പറയാറുള്ളത്, ഇപ്പൊ ചാരജുകാരൊക്കെ പറയാറുള്ളത് എന്താ വെച്ചാൽ, എങ്ങനെ ഈ കുടുംബത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കും? ഇവരോട് എന്ത് സമാധാനത്തിന്റെ വാക്ക് പറയും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ നമ്മൾ വിശ്വാസികൾക്ക് ഇതിനൊക്കെ ഉത്തരമുണ്ട്. എന്താ ഉത്തരം? ഈ ലോകം എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. ശരിക്കും നമുക്ക് നന്മയും തിന്മയും ഒക്കെ കിട്ടുന്ന ലോകം എന്ന പരലോകമാണ് മരണത്തിന് ശേഷം. അതുകൂടി ക്ലിയർ ആയി ആ പ്രശ്നത്തിന് ഉത്തരമായി. ഹയാത്തുദ്ദുനിയയാലമൂൻ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കളിയും വിനോദവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരിക്കുള്ള ജീവിതം എന്ന് പറയുന്നത് പല്ലോട്ടാണ്. നിങ്ങൾ അറിവുള്ളവരാണ് അതാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിക്ക് മരണം അവസാനമാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ ഉത്തരം ഉണ്ടാവില്ല. അതാവശ്യം മരണം ഈ ജീവിതത്തിന്റെ അവസാനമാണ്, ഇനിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ മരണം ജീവിത യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. കാരണം യഥാർത്ഥ വിജയം പരലോകത്താണ്, യാതൊരു തർക്കമോ കാര്യത്തിലില്ല. അത് മാത്രമല്ല, ഇനി മരണപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ എന്താ അതിന്റെ വിധി? അത് പ്രളയത്തിലും അതുപോലെ അപകടത്തിലൊക്കെ ആണെങ്കിൽ ഷഹീദിന്റെ കൂലിയാണ്. നമസ്കാരം. എന്തായാലും അങ്ങനെ എന്തെങ്കിലും മരണമാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഷഹീദിന്റെ കൂലി കിട്ടും. അതാ മറുപടി, അതാ ഉത്തരം. വൽ ഗറു വൽ ഗരീബ് ഷഹീദ്, മുങ്ങി മരിച്ചവൻ ഷഹീദാവുന്നവൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും യാദൃശ്ചികമല്ല, ഇതൊക്കെ നേരത്തെ രേഖയിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്ന് മരിക്കണം, എങ്ങനെ മരിക്കണം, ഇവിടെ ഏത് മല ആദ്യം ഇളകണം, എവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടാകണം, എവിടെ ഭൂമി കൊടുക്കുന്നതാണ്, നമുക്ക് തോന്നുന്ന ഇപ്പങ്ങനെ സംഭവിക്കുന്നു. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫില്ലാ വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബറാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ, ഒന്നും ബാധിക്കുകയില്ല, മിൻ മുസീബത്തി, ഒരു മുസീബത്തും ബാധിക്കില്ല, ഫില്ലാർ, ഭൂമിയിൽ, വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബറാഹാ, ഒരു ഗ്രന്ഥത്തിൽ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതല്ലാത്ത ഒരു കാര്യം ഭൂമിയിലാകട്ടെ നിങ്ങളിലാകട്ടെ സംഭവിക്കുകയേ ഇല്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിനോട് വളരെ എളുപ്പമുള്ള കാര്യമാവും. ഇപ്പൊ നമുക്കാണെന്ത്, ഇത് യാദൃശ്ചികം, അല്ലാഹുവിന് യാദൃശ്ചികമല്ല, ഇതൊക്കെ നേരത്തെ പ്രോഗ്രാമിനാണ്, അത് സംഭവിക്കുകയാണ്. ഇതാ വിധിയിലുള്ള വിശ്വാസം. അതാണ് മനുഷ്യ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അള്ളാഹു തടഞ്ഞത് തരാൻ ആരുമില്ല, അള്ളാഹു തന്നത് തടയാനും ആരുമില്ല. ഈ വിശ്വാസം നൽകുന്ന നിർഭയത്വം വിശ്വാസികൾക്ക് മാത്രം ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഇവര് കാര്യമില്ലല്ലോ, ഇനി എങ്ങനെ ജീവിക്കുക? അത് നമ്മുടെ ചില കാഴ്ചപ്പാടുകളാണ്. നമ്മളെ പ്രളയവും കാര്യവും ഒന്നും ഉണ്ട്, അതിന്റെ വാപ്പ മരിക്കൂലേ, ഉമ്മ മരിക്കൂലേ, ഉച്ചവർ മരിക്കൂലേ, അതൊക്കെ വേറെ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്. അത് വേറെ ഒരു പരീക്ഷണം കൂടിയാണ്. ഒരനാഥ ഉണ്ടാകുമ്പോഴാണ് അനാഥയോട് മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വേറുള്ളവർക്കുള്ള പരീക്ഷണം. ഒരു ദുരിതമുണ്ടാവുമ്പോൾ ആ ദുരിത കൺമുമ്പിൽ കാണുമ്പോൾ അള്ള ഹൈർ കൊടുത്തോ അതിന് സഹായിക്കുന്നുണ്ടോ എന്ന് അവർക്കുള്ള പരീക്ഷണം. ഒരു ഗവൺമെന്റ് നോക്കി നിൽക്കുകയാണോ എന്നുള്ളത് അവർക്കുള്ള പരീക്ഷണം. എല്ലാ സംഭവങ്ങൾക്കും പിന്നിലും കൃത്യമായ അതിന് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസമനുസരിച്ച് നാളെ പലതവർക്ക് സ്വന്തം. ഇതിനെല്ലാത്തും ഉത്തരം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കൊരു വിശ്വാസി കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവുകളുടെ കൂടെ പോയി തന്റെ വിശ്വാസം പണയപ്പെടുത്തുന്ന അവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അല്ലാഹുവിനെ
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. മീഡിയകളിലെ മഴക്കാലം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂലൈ 20 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2027 വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ച വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. 2026 ജൂലൈ 20 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ഓൺലൈനായി മാത്രം അപേക്ഷ നൽകാവുന്നതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണല്ലോ ഹജ്ജ് കർമ്മം. ഒരു വിശ്വാസിക്ക് സാഹചര്യം അനുകൂലമായി സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ആരോഗ്യപൂർണമായ നിലയിൽ ഏറെ സംതൃപ്തിയോടെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അത് നീട്ടിവെക്കുന്നതും ഉചിതമല്ല. അള്ളാഹു നമുക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവസരം നൽകട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിക്കാം. ഹജ്ജ് അപേക്ഷ നൽകുന്നത് മുതൽ പുറപ്പെടുന്നതുവരെ ഹാജിമാരെ സഹായിക്കാൻ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിപുലമായ സൗകര്യങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഇതു സംബന്ധിച്ച വിവരങ്ങൾ മുസ്ലിം സംഘടനകൾക്കും വേദികൾക്കും മഹല്ല് ജമാഅത്തുകൾക്കും നൽകിക്കഴിഞ്ഞു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അടുത്ത വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ജൂലൈ 20 വരെയാണ് ഹജ്ജിനുള്ള അപേക്ഷകൾ നൽകാവുന്നത്.
2: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം. വൃക്കകളുടെ സംരക്ഷണം. ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യവിചാരം പംക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാ അല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. ഇപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിനെ അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്ന, അതാണ് ഈ ബി പി എ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആർ ബി സി, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയട്ടിൻ തന്നെ ഹോർമോണാണ് ആർ ബി സി, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
2: അതെ അതെ.
1: ഒന്ന്, സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നൊരവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
2: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകൾ, 5 സ്റ്റേജുകളായിട്ടും പറയാറുള്ളത്. അപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
1: അപ്പോൾ വളരെ വൈകിയേ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
2: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് കാൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
1: ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു, അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? എന്താ
2: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്, മൂത്രത്തിലിങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും ഒന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എടുക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
1: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്, അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
2: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ് നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
1: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും.
2: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
1: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു, അത് നോർമലാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
2: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നൊരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്, മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല, അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
2: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണങ്ങളാണ്. അപ്പം മിതമായൊരളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു ഒരു പൊതുവായി പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും, ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖങ്ങൾ, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്രയെന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
1: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
2: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
1: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണ പോലെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലെ നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
2: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ Type 2 diabetes 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
1: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നാണ്.
2: അതെ, തീർച്ചയായിട്ടും.
1: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
2: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
1: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളില്ല ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ച ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
2: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്. ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറം തള്ളില്ല. ഈ ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൻ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷെ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, ജസാകുമുല്ലാ ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ള, ശ്രോതാക്കൾ പ്രത്യേകിച്ച്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, വൃക്കകളുടെ സംരക്ഷണം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ബിബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
3: أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده رسل

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: അഭയാർത്ഥികളെ ചേർത്തു നിർത്തൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. എങ്ങുനിന്നോ നാടും വീടും ബന്ധുക്കളുമില്ലാത്തൊരാൾ നിങ്ങളുടെ അടുത്തു വരുന്നു. എന്തായിരിക്കും നിങ്ങളുടെ സമീപനം? ചിലർ ആട്ടിവിടും, ചിലർ വല്ല നാണയത്തുട്ടുകളും നൽകും. ഇനി നിങ്ങളൊരു അതീവ മാന്യനാണെങ്കിൽ രണ്ടോ മൂന്നോ ദിനം അയാൾക്ക് അഭയം നൽകിയേക്കാം. ഇതിനപ്പുറം വല്ല പരിഗണനയും അയാൾക്ക് നൽകപ്പെടുമോ? ഇനി നിങ്ങൾക്കാണ് ഇത്തരം ഒരവസ്ഥ വരുന്നതെങ്കിലോ ഒന്നോർത്തു നോക്കൂ. അതിൻ്റെ ഒരു ദുരവസ്ഥ, അത്തരമൊരു ദുരന്താവസ്ഥ ഓർക്കാൻ പോലും നാം അശക്തരാണല്ലോ. എന്നാൽ നമ്മളറിയണം, ഈ ലോകത്ത് പാവങ്ങളും നിഷ്കളങ്കരുമായ നമ്മെപ്പോലെയുള്ള 117.3 മില്യൺ ജനങ്ങൾ അഭയാർത്ഥികളായുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തൊട്ടാകെ 2022 കണക്കനുസരിച്ച് 242,835 പേർ ഊരും നാടുമില്ലാതെ അലയുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിൻ്റെയും പൗരത്വ നിഷേധങ്ങളുടെയും ഫലമായി ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം അഭയാർത്ഥികൾ വർഷം തോറും 14% വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അവരുടെ ദുര്യോഗത്തിൻ്റെ ആഴമറിയാനും അവരോട് മാനസികമായെങ്കിലും ഐക്യപ്പെടാനുമുള്ള ഒരെളിയ ശ്രമമെങ്കിലും നാം ഈ അഭയാർത്ഥി ദിനത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നാമും നമ്മുടേതല്ലാത്ത കാരണത്താൽ ഇത്തരമൊരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടാൻ നിമിഷങ്ങൾ മതി. പ്രകൃതിയുടെ വികൃതികൾ കാരണമായോ മനുഷ്യരുടെയും അധികാരവർഗങ്ങളുടെയുമൊക്കെ അക്രമമർദ്ദനങ്ങൾ മൂലമോ ആണ് ലോകത്ത് അഭയാർത്ഥികൾ പ്രധാനമായും സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ മൂലവും സംഘർഷങ്ങൾ മൂലവും ഇനിയും എത്രായിരം പേർ അഭയാർത്ഥികളായിത്തീരുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ വീടും സ്ഥലവും മാത്രമല്ല, തലചായ്ക്കാനൊരു കൂരയോ പോകാനൊരിടമോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ, അഥവാ അഡ്രസ്സില്ലാത്ത ജനങ്ങൾ, സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ ഭ്രഷ്ടരാക്കപ്പെട്ട അവർ സ്വാഭാവികമായും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിരിക്കും. അപ്പോൾ എത്തിപ്പെടുന്ന രാജ്യത്തിലെ സ്ഥിതി വിവരിക്കാതിരിക്കുന്നതാണ് ഭേദം. 2023 ഒടുവിലെ കണക്കനുസരിച്ച് നിർബന്ധിതമായി നിർഭാഗ്യരാക്കപ്പെട്ട 117 മില്യൺ ജനങ്ങളിൽ 40% വരുന്ന, അഥവാ 47 മില്യണും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നതാണ് നമ്മെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. 2018 2023 339,000 കുട്ടികളാണത്രേ അഭയാർത്ഥികളായി ജനിച്ചത്. പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും ഭരണാധികാരികളുടെ സമ്മർദ്ദമർദ്ദന കുതന്ത്രങ്ങളുമൊക്കെയായി അഭയാർത്ഥികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാൻ, സിറിയ, വെനിസ്വല, ഉക്രൈൻ, സുഡാൻ എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവുമധികം അഭയാർത്ഥികളുള്ളത്. പക്ഷേ ലോകത്തെ ഏതാണ്ടെല്ലാ രാജ്യങ്ങളിലും ഏറിയോ കുറഞ്ഞോ അഭയാർത്ഥി പ്രവാഹമുണ്ട്. അഭയാർത്ഥികളുടെ പോരാട്ടങ്ങളോടും പ്രയാസങ്ങളോടും സഹാനുഭൂതി പ്രകടിപ്പിക്കാനും അവരുടെ ഭാവി ഭാസ്വരമാക്കാനും അവരുടെ ശക്തിയെ അംഗീകരിക്കാനും ഈ ദിനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ലോക അഭയാർത്ഥി ദിനം നിസ്സഹായരായ അഭയാർത്ഥികളോട് അനുകമ്പയും പരിഗണനയും വളർത്തുന്നതിനും അവരെക്കുറിച്ചുള്ള ശ്രദ്ധയും അവബോധവും ഓർമ്മിപ്പിക്കുന്നതിനും സർവോപരി അഭയാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിൽ അവരുടെ ശ്രദ്ധേയമായ സഹിഷ്ണുതയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. തങ്ങൾക്കൊരു പങ്കുമില്ലാത്ത പ്രശ്നങ്ങളിൽ അഭയാർത്ഥികളാകേണ്ടി വന്നവരെ പരിഗണിക്കാനും നമ്മോടൊപ്പം അവരെ ഉൾക്കൊള്ളാനും ചേർത്ത് നിർത്താനും സ്വാഗതമോതുന്ന ഒരു ദിനമാണ് അഭയാർത്ഥി ദിനം. അഭയാർത്ഥികൾ നമ്മെപ്പോലെ കഴിവും യോഗ്യതയുമുള്ളവർ തന്നെയാണ്. അവർക്ക് മാനസിക സാമ്പത്തിക പിൻബലം നൽകിക്കൊണ്ട് അവരുടെ അറിവുകളും കഴിവുകളും അവർ കുടിയേറിയ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിയാൽ രാജ്യപുരോഗതിക്കും വികസനത്തിനും അത് മുതൽക്കൂട്ടാകും. തങ്ങളുടെ ആതിഥേയ രാജ്യത്ത് നിയമപരമായ തൊഴിലവസരങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ തൊഴിൽ വിപണിയിലെ വിടവ് നികത്താനും മാർക്കറ്റുകൾ സജീവമാക്കാനും അത് സഹായകരമാകും. ഇവയ്ക്കൊക്കെ പുറമേ വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കൈമാറ്റത്തിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും ഇത്തരം സങ്കലനങ്ങൾ വഴിയൊരുക്കും. തന്മൂലം ബഹുസാംസ്കാരിക വൽക്കരണത്തിനും ജീവിതത്തിൻ്റെ ബഹുവർണ്ണ വൈവിധ്യങ്ങൾക്കും കൂടുതൽ അവസരങ്ങളുണ്ടാകും. അങ്ങനെ സമൂഹത്തിനുള്ളിൽ കൂടുതൽ ഫലപ്രദമായ സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങൾ സൃഷ്ടിക്കാനും ജീവിതം കൂടുതൽ സുന്ദരമാക്കാനും കഴിയും. അഭയാർത്ഥികൾക്ക് എന്നത്തേക്കാളും ഇപ്പോൾ നമ്മുടെ ഐക്യദാർഢ്യം ആവശ്യമാണ്. അവരോടുള്ള സോളിഡാരിറ്റി എന്നാൽ നമ്മുടെ വാതിലുകൾ അവർക്കായി തുറന്നിടുക എന്നതാണ്. അവരുടെ ശക്തികളും നേട്ടങ്ങളും ആഘോഷിക്കുക, അവർ നേരിടുന്ന വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുക തുടങ്ങിയവയൊക്കെ നമ്മുടെ കൂടി ബാധ്യതയായി കാണുക എന്നതാണ്. സർവോപരി പലായനം ചെയ്യാൻ നിർബന്ധിതരായ ആളുകളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുകയും അവരുടെ നാടുകളിലേക്ക് അവരെ തിരിച്ചയക്കാൻ വേണ്ട സമാധാന സുരക്ഷിതാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള നടപടികളിൽ ഏർപ്പെടുകയും അതിനായി ലോകരാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക. അതോടൊപ്പം കലാപങ്ങളും യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ഇനിയും അഭയാർത്ഥികളെ സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ലഘൂകരിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലെങ്കിൽ അടുത്ത ഇര നമ്മളായേക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാരെ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ ഈ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
4: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും. ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ടിരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഓ, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടർ ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്തെവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല കാറ്, എന്റെ കാറ് നല്ല കാറല്ല, എന്റെ ഫോണ് നല്ല ഫോണല്ല, എന്റെ വീട് നല്ല വീടല്ല, എന്റെ സ്കിന്ന്, എന്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എന്റെ ഈ ഇതിനെന്താ പറയാ പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എന്റെ ചുണ്ട്. അപ്പൊ ചുണ്ട് സർജറി ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്, ചുണ്ടിന്റെ കോലം മാറ്റുക, ചുണ്ടും കൊണ്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യാണ്. അപ്പൊ ഈ ഇത്തരം മാനസിക രോഗം എന്ന് പറഞ്ഞാല് അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാല് മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ ഒന്ന് കതറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ്, എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള, അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും, എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും, ഉറക്കത്തിലും ഉണർച്ചയിലും ഒക്കെ പ്രശ്നമായിരിക്കും, കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം, താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാ, ജോലിൽ എന്നാണ് തോന്നുന്നു പറയാം, കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ എന്നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം, അതില്ലാത്തൊരാള്
3: ശരിയല്ല,
4: അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല, ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടോ, ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും, ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
3: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
4: അതെ, മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടെന്ന്. മൂപ്പരക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, മൂപ്പരത് ഇതൊക്കെ പോകും, മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും, ഞാനിപ്പോൾ ഉത്തരൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ വെഹ്റു അസറും മഗ്രിബ് ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബറ് കുറയും, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ 2 ഡിസോർഡർ കൊണ്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാം.
3: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, ആത്മഹത്യ ചെയ്തിട്ടാണ്.
4: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെ അത്.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വസന്തമാണ്, ശാന്തി നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നതാണ്. അടുത്തതായി ഹൃദയവസന്തം, സൂറ അന്നിസയിലെ 58-59 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

إلى أهلها، أن تؤدوا الأمانات إلى أهلها، وإذا حكمتم بين الناس أن تحكموا بالعدل، إن الله نعما يعظكم به، إن الله كان سميعا بصيرا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുന്നിസയിലെ 58-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദു, നിങ്ങൾ കൊടുത്തു വീട്ടുവാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അൽ അമാനാത്തി, അമാനത്തുകളെ അഥവാ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കളെ, ഇലാ അഹ്ലിഹ, അവയുടെ ആൾക്കാർക്ക്, വഇദാ ഹകംതും, നിങ്ങൾ വിധി കൽപ്പിച്ചാൽ, ബൈനന്നാസി, മനുഷ്യർക്കിടയിൽ, അൻ തഹ്കുമു, നിങ്ങൾ വിധിക്കുകയും ചെയ്യുവീൻ, ബിൽ അദലി, നീതിപൂർവം, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, നിഇമ്മ, വളരെ നല്ലതാണ്, യഇദുക്കും, നിങ്ങൾക്ക് സതുപദേശം നൽകുന്നത്, ബിഹി, അതുകൊണ്ട് അഥവാ ഏതൊരു കാര്യത്തെക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുന്നുവോ അത് വളരെ നല്ലതാണ്. യഇദുക്കും ബി, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന സമീഅൻ, അവൻ കേൾക്കുന്നവനാകുന്നു, ബസീറ, കാണുന്നവനും ആകുന്നു. ഇതാണ് 58-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. നിശ്ചയമായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളെ അവയുടെ ആൾക്കാർക്ക് അഥവാ അതിൻ്റെ അർഹരിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്ന്. മനുഷ്യർക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുന്നതായാൽ നിങ്ങൾ നീതി അനുസരിച്ച് വിധി കൽപ്പിക്കണമെന്നും നിശ്ചയമായും അല്ലാഹു ഇതു മുഖേന നിങ്ങൾക്ക് വളരെ നല്ല ഉപദേശം നൽകുകയാണ്. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഇതാണ് 58-ാമത്തെ വചനം. വളരെ ശ്രദ്ധേയമായ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിന് അവരുടെ ആ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ കാര്യം. ഒന്ന്, അമാനത്തുകളെ കൊടുത്തു വീട്ടുക. മറ്റൊന്ന്, ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ വിധി കൽപ്പിക്കുമ്പോൾ നീതിനിഷ്ഠമായ നിലയിൽ വിധി കൽപ്പിക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ വചനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന കാര്യം തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകൾക്ക്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, എല്ലാ മനുഷ്യർക്കും നൽകുന്ന ഉപദേശം ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശമാകുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തൂസിലു കുല്ല മഅ്തമൻതും അലൈഹി ഇലാ അസ്ഹാബിഹി, നിങ്ങളെ ആരൊക്കെ വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് വസ്തുക്കളായിരുന്നാലും കാര്യങ്ങളായിരുന്നാലും എന്തുമാകട്ടെ, അതൊക്കെ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. വ യഅ്മുറുക്കും, അതേപോലെ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഇദാ ഖദൈതും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചാൽ, വിധി കൽപ്പിച്ചാൽ, അൻ തുഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക, വലാ തമീലു വലാ തജൂറു ഫിൽ ഹുക്മി, നിങ്ങൾ വിധി പറയുന്നതിൽ ഒരു പക്ഷത്തേക്ക് ചായരുത്, അനീതി പ്രവർത്തിക്കരുത്. ഇന്നല്ലാഹ നിഅമ മാ യുദക്കിറുക്കും ബി, അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുന്ന കാര്യം എത്ര നല്ലതാകുന്നു. വ യുർഷിദുക്കും ഇലൈഹി, അല്ലാഹ നിങ്ങളെ വഴി നയിക്കുന്ന കാര്യം ഏറ്റവും നല്ല കാര്യമാകുന്നു. ഫീ കുല്ലി അഹ്വാലിക്കും, നിങ്ങളുടെ എല്ലാ അവസ്ഥകളിലും. ഇന്നല്ലാഹ കാന സമീഅൻ ലി അഖ്വാലിക്കും ബസീറൻ ബി അഫ്ആലിക്കും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു കൃത്യമായി കേൾക്കുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം അല്ലാഹു കൃത്യമായി കാണുന്നുണ്ട്. ഇത് സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ അധർമ്മങ്ങളിൽ നിന്ന്, അനീതികളിൽ നിന്ന്, അരുതാത്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമായിരിക്കണം. ഞാൻ എന്തു പറയുമ്പോഴും, ആരെ തോൽപ്പിക്കാൻ വേണ്ടി പറയുമ്പോഴും,
അല്ലെങ്കിൽ ആരുടെ പ്രീതി ലഭിക്കാൻ വേണ്ടി പറയുമ്പോഴും നീതിനിഷ്ഠമല്ലെങ്കിൽ, നീതിക്ക് നിരക്കാത്തതാണെങ്കിൽ അതെന്റെ റബ്ബത് അറിയുന്നുണ്ട്, എന്റെ റബ്ബത് കേൾക്കുന്നുണ്ട് എന്ന് ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തന രംഗത്തും അള്ളാഹു ഇത് കാണുന്നുണ്ടെന്ന, അള്ളാഹു ഇത് കണ്ടറിയുന്നുണ്ടെന്നുള്ള ബോധം, അത്തരം രംഗത്ത് നീതിപൂർവകമായ നിലപാട് സ്വീകരിക്കാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കണം എന്നർത്ഥം. വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വളരെ വിശദമായി തന്നെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സത്യവിശ്വാസികൾ അമാനത്ത് കാത്തു സൂക്ഷിക്കുക എന്ന കാര്യം. യുഖ്ബിറു തആല അന്നഹു യഅ്മുറു ബിഅദാഇൽ അമാനാത്തി ഇലാ അഹ്ലിഹാ, അമാനത്തുകളെ അതിൻ്റെ അഹലുകാരിലേക്ക് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ലാ കൽപ്പിക്കുന്നു. ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള, അദ്ദിൽ അമാനത്തി ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആളോട് നീ അമാനത്ത് നിർവഹിക്കണം. അല്ലേ, ആരെങ്കിലും ഒരു കാര്യം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു, ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞു, അതൊരു അമാനത്താണ്. അതേപോലെ തന്നെ ഒരു വസ്തു നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചു, ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ തരണമെന്ന് പറഞ്ഞു, അതൊരു അമാനത്താണ്, അത് നീ നിർവഹിക്കണം. നിന്നെ വഞ്ചിച്ചവനെ അവനോട് നീ വഞ്ചന കാണിക്കരുത്. വലാ തഖുൻ മൻ ഖാനക, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ഇവിടെ അമാനത്ത് പല നിലക്കുമുള്ള അമാനത്തുകളും, ഒന്ന് അള്ളാഹുവോടുള്ള അമാനത്തുണ്ട്, അള്ളാഹു നമ്മളെ പറഞ്ഞേൽപ്പിച്ച അവൻ്റെ വിശുദ്ധ ഖുർആനാകുന്ന അധ്യാപനങ്ങൾ, അതിൻ്റെ വിവരണമാകുന്ന പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, അത് പിൻപറ്റിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് അള്ളാഹുവോടുള്ള അമാനത്ത് നിർവഹിക്കൽ. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അതിന് വിരുദ്ധമായ ജീവിതം സ്വീകരിക്കൽ, അത് അമാനത്തിൽ വീഴ്ച വരുത്തലാകുന്നു. ചില ഹദീസുകൾ കാണാൻ സാധിക്കും, നമ്മുടെ മക്കൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്തുകളാകുന്നു, അവരെ ഇസ്ലാമികമായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനോടുള്ള അമാനത്ത് നിർവഹിക്കലാകുന്നു. അങ്ങനെ എല്ലാ രംഗത്തും. അതുപോലെ തന്നെ സൃഷ്ടികളുമായിട്ടുള്ള അമാനത്ത്, അല്ലേ, ഏതെങ്കിലും കാര്യത്തിൽ നമ്മെ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടാൽ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായ ഗൗരവം കാണിക്കണം, അത് നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന കാര്യം നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹുവിനോടായിരുന്നാലും അതേപോലെ തന്നെ സൃഷ്ടികളോടായിരുന്നാലും നാം ഉത്തരവാദിത്തമുള്ളവരാണെന്ന ബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം. അതെല്ലാം അതിൽ ഉൾപ്പെടും. അന്തു അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണെങ്കിൽ, ഇത് ഭരണാധികാരിയായിരുന്നാലും അതേപോലെ തന്നെ കുടുംബനാഥനായിരുന്നാലും ഏത് രംഗത്തുള്ള ആളുകളായിരുന്നാലും ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് നീതിനിഷ്ഠമായ നിലയിലായിരിക്കണം. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്തു നിസാഇൽ തന്നെ കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നീതിക്ക് സാക്ഷികളായി വർത്തിക്കുവീൻ, ഖുർആന്റെ കൽപ്പന കാണാൻ സാധിക്കും. അപ്പോൾ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ് നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കുക എന്നത്. ഏതെങ്കിലും വ്യക്തികളുള്ള ഏതെങ്കിലും എതിർപ്പുകൾ, വിദ്വേഷം, അതൊരിക്കലും അവരോട് അനീതി പ്രവർത്തിക്കാൻ ഇടയാവരുത്. സൂറത്തുൽ മാഇദയിൽ കാണാം, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. വലാ യജ്രിമന്നക്കും, നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള നിങ്ങളുടെ വിദ്വേഷം എന്തിന് പ്രേരിപ്പിക്കാതിരിക്കട്ടെ, അൻ തഅ്ദിലു, നിങ്ങൾ നീതി വിട്ടു പെരുമാറാൻ. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, നിങ്ങൾ നീതി വിട്ടു പെരുമാറാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഇഅ്ദിലു, നിങ്ങൾ നീതി പാലിക്കുക. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് സൂക്ഷ്മതാ ബോധവുമായി ഏറ്റവും അടുത്തുള്ളത് എന്ന് സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. തുടർന്ന് അല്ലാഹു പറയുന്ന കാര്യം എത്ര നല്ല കാര്യമാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. കേട്ടോ, ഏത് മനുഷ്യരും, പക്വമതികളായ ഏത് മനുഷ്യരും ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഗുണമായി കാണുന്ന കാര്യമാണ് വിശ്വസ്തത എന്ന കാര്യം. അതുപോലെ തന്നെ അമാനത്ത് എന്ന കാര്യം, അതുപോലെ നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കുക എന്ന കാര്യം. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യമാണ്
അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യമെല്ലാം അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട്. അതാണ് ഇന്നല്ലാഹ കാന സമീഅം ബസീറ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു എന്ന് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഓർമ്മിപ്പിച്ച കാര്യം ചില ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു കാലം അവസാന കാലമാകുമ്പോൾ എല്ലാവരും അമാനത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളായിട്ട് മാറും, അഥവാ എല്ലാവരും അമാനത്ത് വിശ്വസ്തത അത് നഷ്ടപ്പെടുത്തുന്ന ആളുകളായിട്ട് മാറും. അവസാനം ഇന്ന നാട്ടിൽ ഒരു വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന, ഒരു അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളുണ്ട് എന്ന് പറയുന്ന, അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായൊരു സ്വഭാവഗുണമായി അത് മാറും എന്ന് ചില ഹദീസുകളിലൂടെ അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നാം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഒന്ന് നിങ്ങൾ അമാനത്ത് കാത്തു സൂക്ഷിക്കണം, അതിൻ്റെ അഹലുകാർക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ, വിധി കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. ഈ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ വലിയ പ്രതിഫലമാണ്, വലിയ നേട്ടമാണ് സത്യവിശ്വാസികൾക്ക് നേടിയെടുക്കാൻ കഴിയുക എന്ന കാര്യം ഈ വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ, അമാനത്തുകളെ അതിൻ്റെ അഹലുകാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ. വഇദാ ഹകംതും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നീതി പാലിക്കുക, അൻ തഹ്കുമു ബിൽ അദിൽ, നീതിയോടുകൂടി നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുക. അത് ഏത് രംഗത്തും അത് ബാധ്യസ്ഥമാണ് ആ നിർദ്ദേശം പാലിക്കാൻ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭരണാധികാരിയാവട്ടെ, അതല്ലെങ്കിൽ ഒരു കുടുംബനാഥനാകട്ടെ, സംഘടനാ നേതൃത്വം വഹിക്കുന്ന ആളുകളാകട്ടെ, ഏത് രംഗത്ത് നേതൃത്വം കൈയാളുന്ന ആളാകട്ടെ, അവിടെയൊക്കെ തന്നെ നീതിനിഷ്ഠമായ വിധി കൽപ്പിക്കലായിരിക്കണം, തീർപ്പ് കൽപ്പിക്കലായിരിക്കണം അവരെല്ലാം നിർവഹിക്കേണ്ടതെന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് 59-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു തആല വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് തുടർന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വ അത്വീഉർ റസൂല വ ഉലിൽ അംരി മിൻകും فَإِن تَنَازَعْتُمْ فِي شَيْءٍ

0: ലില്ലാഹി വൽയൗമിൽ ആഖിർ ذلك خير واحسن تاويلا. ഇതാണ് 59-ാമത്തെ വചനം. യാ അയ്യുഹൽ ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, അത്തീഉ നിങ്ങൾ അനുസരിക്കുവീൻ അല്ലാഹ അല്ലാഹുവിനെ, വ അത്തീഉ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ അർ റസൂല റസൂലിനെ, വ ഉലിൽ അംരി കാര്യക്കാരെ അല്ലെങ്കിൽ അധികാരസ്ഥന്മാരെയും, മിങ്കും നിങ്ങളിൽ നിന്നുള്ള, ഫഇം തനാസഅതും ഇനി നിങ്ങൾ പിണങ്ങിയെങ്കിൽ അല്ലെങ്കിൽ ഭിന്നിച്ചാൽ, ഫി ഷൈഇൻ വല്ല കാര്യത്തിലും, ഫറുദ്ദൂഹു എന്നാലത് നിങ്ങൾ മടക്കിക്കൊള്ളുവീൻ, ഇലല്ലാഹി അല്ലാഹുവിലേക്ക്, വർ റസൂൽ റസൂലിലേക്കും, ഇൻ കൂന്തും നിങ്ങളാകുന്നുവെങ്കിൽ, തുഅ്മിനൂന വിശ്വസിക്കുന്നു, ബില്ലാ അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും, ദാലിക ഖൈറുൻ അതാണ് ഉത്തമം അല്ലെങ്കിൽ അത് ഉത്തമമാണ്, വ അഹ്സനു കൂടുതൽ നല്ലതുമാണ്, തഅ്വീല പര്യവസാനത്തിൽ. ഇതാണ് 59-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരസ്ഥന്മാരെയും അനുസരിക്കുവീൻ, എന്നാൽ വല്ല കാര്യത്തും നിങ്ങൾ പരസ്പരം ഭിന്നിക്കുന്ന പക്ഷം അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കിക്കൊള്ളുവീൻ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതുമാകുന്നു. വളരെ ശ്രദ്ധേയമായൊരു നിർദ്ദേശമാണ് അല്ലാഹു നൽകുന്നത്. തീർച്ചയായും അല്ലാഹുവിനെ അനുസരിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അനിവാര്യമായും അയാൾ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കണം. അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. ഒരാൾ ഞാൻ അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറാണ്, പക്ഷെ റസൂലിനെ ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമല്ല. അല്ലെങ്കിൽ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കും, അല്ലാഹുവിനെ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, മുസ്ലിമല്ല. അപ്പോൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. മുഫസ്സിറുകൾ പറയാ, യാ അയ്യുഹല്ലദീന ആമനു ബില്ലാഹി വത്തബഉ റസൂലഹു റസൂലഹു, അല്ലാഹുൽ വിശ്വസിക്കുന്നവരെ, പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യുന്നവരെ, അത്തിയുള്ളാഹ വ അത്തിയു റസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. എങ്ങനെ? ബിം തിസാലിമ അമറ, അല്ല കൽപ്പിച്ച കാര്യം സ്വീകരിച്ചുകൊണ്ട്, പ്രാവർത്തികമാക്കിക്കൊണ്ട്, വജിത്തിനാബി മാനഹ, അല്ലാഹു വിലക്കിയ കാര്യം വർജിച്ചുകൊണ്ട്, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. മാലം യഉമുറൂബി മഅസിയ, അള്ളാഹുവിനെതിരിൽ അവർ കൽപ്പിക്കാത്ത കാലത്തോളം. അല്ലേ, ഭരണാധികാരികളായിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് എതിര് കൽപ്പിച്ചാൽ, അത് ആ വിഷയത്തിൽ അവരനുസരിക്കേണ്ടതില്ല. ഫഇൻ ഇഖ്തലഫ്തും ഫീ ഷൈഇൻ, നിങ്ങൾ വല്ല കാര്യത്തിലും ഭിന്നാഭിപ്രായത്തിലായാൽ, ഫർജിഉ ഫീഹി ഇലാ കിതാബില്ലാ വസുന്നത്തി നബീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അഭിപ്രായ ഭിന്നതയിലായ കാര്യത്തെ നിങ്ങൾ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ്റെ സുന്നത്തിലേക്കും മടക്കണം. ഇത് നിങ്ങൾക്ക് ബാധ്യതയുള്ള കാര്യമാണ്. എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്, എൻ്റെ പണ്ഡിതൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത് എന്ന് പറയുന്ന ചില സഹോദരന്മാരെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഖുർആനിൽ എന്താണോ പറഞ്ഞത്, ഹദീസിൽ എന്താണോ പറയുന്നത്, അതിലേക്കാണ് സത്യവിശ്വാസികൾ മടങ്ങേണ്ടത്. അല്ലാഹു പറയാണ്, ഇത് വിശ്വാസമുള്ള ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണ്. അതാണ് ഇൻ കുന്തും തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് ബാധ്യതയാണ്. ദാലിക റുജൂഉ ഇലൽ കിതാബി വസ്സുന്ന ഖൈറുൻ മിന തമാദ ഫിൽ ഖിലാഫി വൽ ഖൗലി ബിർറഅ്യി വ അഹ്സനി ആഖിബത്തിൽ ലക്കും, ഇത് നല്ല പര്യവസാനത്തിന് നിങ്ങളെ പര്യാപ്തമാക്കും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം, മിൻ അഅ്ലമി അസ്ബാബി കുഫരി അഹ്ലുൽ കിതാബ് ഹസദുഹും അൽ മുഅ്മിനീന അലാ മാ അമല്ലാഹു ബിഹി അലൈഹിം മിൻ നുബുവത്തി വത്തംകീനി ഫിൽ അർളി, വേദക്കാർക്ക് വിശ്വാസികളോട് അവർ അവിശ്വസിക്കാനുണ്ടായ കാരണം, വേദക്കാർ മിൻ അഅ്ലമി അസ്ബാബി കുഫരി അഹ്ലുൽ കിതാബി ഹസദുഹും അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുള്ള അസൂയയായിരുന്നു അല്ലാഹു പ്രവാചകനിലൂടെ അവർ അനുഗ്രഹിച്ചത് കാരണം. തങ്ങളുടെ ഗോത്രത്തിലായില്ല, കുടുംബത്തിലായില്ല പ്രവാചകത്വ ലബ്ധി എന്നതാണ് അവരുടെ അസൂയക്ക് കാരണം. അൽ അമ്രുബി മക്കാരിമിൽ അഖ്ലാഖി മിൽ മുഹാഫലത്തി അൽ അമാനാത്തി വൽ ഹുക്മി ബിൽ അദ്ലി. മറ്റേ തൊട്ടുമുകളിലായ ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമാകുന്നു ഒന്ന്, അമാനത്ത് കാത്തു സൂക്ഷിക്കുകയും നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിക്കുകയും, മറ്റൊന്ന് വുജൂബു താഅത്തി വുലാത്തിൽ അംരി മാലം യഅ്മുറു ബിമഅസിയ. അള്ളാഹുവിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരല്ലാത്ത കാലത്തോളം ഭരണാധികാരികളെ അനുസരിക്കൽ മുഅ്മിനീങ്ങൾക്ക് വാജിബാകുന്നു, നിർബന്ധമാകുന്നു എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. വർ റുജൂ ഇൻ തനാസുഇ ഇലാ ഹുക്മില്ലാ വ റസൂലിഹി. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അത് ഏതെങ്കിലും കക്ഷിത്വത്തിലേക്കല്ല, ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായത്തിലേക്കല്ല, മറിച്ച് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. തഹ്ഖീഖൻ ലിമഅനൽ ഈമാൻ. അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ യാഥാർത്ഥ്യമാകാൻ ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ. ഈ പറയപ്പെട്ട വിശേഷണങ്ങളുള്ള ഒരാള് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നർത്ഥം. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം. വളരെ ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ ആ പരാമർശം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുവീൻ, റസൂലിനെയും അനുസരിക്കുവീൻ. നമുക്കറിയാം ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി, ഹദീസ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ചില ആളുകളെ, ചില തൽപര കക്ഷികളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതുവഴി അവർ ഖുർആനിനെ കൂടി നിരാകരിക്കുകയാണ്. തങ്ങൾ ഖുർആനിനെ സ്വീകരിക്കുന്നുണ്ട്, ഹദീസ് ആണ് സ്വീകരിക്കാതിരിക്കുന്നത് എന്നവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ വാദം വഴി, ആ പിഴച്ച വാദം മുഖേന ഖുർആനിനെയും ഹദീസിനെയുമാണ് അവർ തള്ളുന്നത്. കാരണം ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ. ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം സ്ഥലത്ത് ഇത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹൃദയവസന്തത്തിൽ നാം ഇപ്പോൾ കേട്ടത് സൂറ അന്നിസയിലെ 58-59 വചനങ്ങൾ. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: സബൂറ് കാട്ട് ഫാത്തിമത്ത് സഹ്ര തിരിച്ചു വീട്ടിൽ ഫത്ഹ് വരിക്കാൻ ഉറച്ച മട്ടിൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഈവനിംഗ് ലൈവിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ അദ്കാറുൽ മസ എല്ലാവരും മറക്കാതെ തന്നെ ചൊല്ലണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
2: ഇൻഷാല്ലാ ഇന്ന് ഈവനിംഗ് ലൈവിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്ര, എന്നോടൊപ്പം
1: ഞാൻ ഐഹാം ഇഷാൻ,
3: ഞാൻ മുഹമ്മദ് അമീൻ.
2: ഓക്കെ, ഇൻഷാല്ലാ നമ്മുടെ ഈവനിംഗ് ലൈവിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. കുറേ പേര് സലാം പറഞ്ഞ് നമ്മോട് വന്നിട്ടുണ്ട്. ഒന്നാമതായി അമീർ ടി എടത്തനാട്ടുകര, നഫീസ കാടാമ്പുഴ, ജമീല വി കെ പൂനൂർ, ഷുഹൈബ എംവളപട്ടണം, ഇവരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഐഹാം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ഈവനിംഗ് ലൈവിലും നാം സൂചിപ്പിക്കുന്നതാണ് അദ്കാറുൽ മസാ. ഈ അദ്കാറുൽ മസാ നമ്മുടെ ജീവിതത്തിൽ അല്ലെ കൊണ്ടുവരണം. ജീവിതത്തിൽ
1: തീർച്ചയായിട്ടും
2: ദുആ എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. അത് ഏത് ദുആ ആണെങ്കിലും ഒരു മുഅ്മിനിന്റെ ആയുധമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ അല്ലേ. അതുപോലെ തന്നെ അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്താണ് അല്ലേ. അദ്ദുആഉ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ദുആ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദുആ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി, ആയിഷ അങ്ങാടിപ്പുറം, ഉമ്മുകുൽസും ചിറമംഗലം, സുബൈദ ഇസ്മായിൽ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ നമുക്ക് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ചിന്ത എന്താണ്, പാഠെന്താണ്
1: ഇന്ന് ഇപ്പോൾ ശ്രോതാക്കൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ് ഇസ്ലാമിലേക്ക് എല്ലാവരും നമ്മൾ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് പഠിസ്ലാമിക്ക് പറയാൻ നമ്മളെ തൗഹീദാണല്ലോ. ഒരു വ്യക്തിയെ എന്താണ് മുആദിനോട് മുആദ് റിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ആൾക്കാരെ ആദ്യമായിട്ട് നമ്മൾ തൗഹീദിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ബഹുദൈവ ആരാധനകളും വിശ്വാസങ്ങളൊക്കെ കൂടിക്കലർന്നു വരികയാണ്. എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ ഖുർആനിലെ ആദ്യത്തെ കൽപ്പനയാണ് യായ അന്നാസ് അബ്ദു റബ്ബക്കും ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തൗഹീദ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആനിൽ നമ്മളോട് ആദ്യമായിട്ട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹനെ മറന്നൊരു കളിക്ക് നമ്മളാരും നിൽക്കരുത്. ഷിർക്ക് ഷിർക്കിലേക്കാണ് ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ അധികം ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഷിർക്ക് അതായത് ഏലസ് കെട്ടൽ, ജാറം സന്ദർശിക്കൽ, ഇങ്ങനത്തെ വലിയ വലിയ കയപ്പരായ ഷിർക്കിലേക്കൊക്കെ
2: ആൾക്കാരിങ്ങനെ. അപ്പോൾ ഒരു മുഅ്മിന് അവന് തൗഹീദ് അവന് വിശ്വാസം പൂർണ്ണമാക്കണം എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഒരു നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ അടിത്തറ എത്രത്തോളം നമ്മൾ നോക്കുന്നുണ്ടോ അല്ലേ, ആ അടിത്തറ ശരിയായാലേ അതിന് മുകളിൽ ഉയർത്തപ്പെടുന്ന ഓരോ പടവുകളും എന്ത് അടിത്തറ പോയാലോ അത് ബലക്ഷയമുള്ളതായി തീരും അല്ലേ. പടവുകളൊക്കെ ഇടിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ അടിത്തറയായിട്ടുള്ള തൗഹീദ് എന്നുള്ളത്. ആ തൗഹീദ് ശരിയായാൽ അതിനുശേഷമുള്ള നമസ്കാരമാകട്ടെ, മറ്റുള്ള അമൽ സ്വാലിഹാത്തുകളാകട്ടെ, അതെല്ലാം അല്ലേ, അത് തൗഹീദ് ശരിയായില്ലെങ്കിലോ. അല്ലാഹു പറഞ്ഞല്ലോ, ഖദിംന ഇലാ മാ അമലു മിൻ അമൽ ഫജഅല്ലാഹു ഹബാഉ മൻസൂറ, ചിന്നി ചിതറിയ ധൂളികൾ പോലെ ആയിത്തീരുമെന്നാണ്. ആ തൗഹീദ് ഒന്നാമതായി കൊണ്ട് തൗഹീദ് ശരിയാക്കണം എന്നുള്ളതാണ്.
4: ഏതായാലും നമ്മൾ തൗഹീദിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനത്ര അധികം തൗഹീദിനെ പറ്റി പറയുന്നത് എന്നുള്ളത്. ശരിക്കും ഇപ്പോൾ നമ്മൾ ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തൗഹീദ് അടിസ്ഥാനം അത് ശരിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ അമലുകളും നമുക്ക് ശരിയാവും എന്നുള്ളതാണ്. അതില്ലാതെ നമ്മൾ എത്ര അമലുകൾ ചെയ്തിട്ടും അതൊക്കെ നാളെ പരലോകത്ത് ധൂളികൾ കണക്കെ, പൊടിപടലങ്ങൾ കണക്കെ അതൊക്കെ പോകുമെന്നുള്ളതാണ്, ആയിത്തീരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് അമലുകൾ ചെയ്ത ആളുകൾ അവർക്ക് തൗഹീദിൽ അടിയുറച്ചുകൊണ്ടായിരിക്കില്ല അവർ ചെയ്തിട്ടുണ്ടാവുക, ചെറിയ ചെറുക്കോ വലിയ ചെറുക്കോ ഒക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കൊച്ചു സംസാരമാണ് നമ്മളിതുവരെ ഈവനിങ് ലൈവിൽ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പം നിങ്ങളുടെ നല്ലൊരു ശനിയാഴ്ചയാണ്, ഒഴിവ് ദിവസമായിരിക്കും ഒരുപാട് കൂട്ടുകാർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വോയിസ് അയക്കാനുള്ള ആളുകൾക്ക് വോയിസ് അയക്കാം. വോയിസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 855-900-745-845. ഒരിക്കൽ കൂടി 855-900-745-845 എന്ന നമ്പറിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, വോയിസ് ആയിട്ട് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രോഗ്രാമുകളോ കഥയോ കവിതയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയക്കാവുന്നതാണ്. പ്രസംഗം, അങ്ങനെ സ്കൂളുകളിലൊക്കെ നിങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ തന്നെ. അപ്പോൾ ഏതായാലും ഒരുപാട് ആളുകൾ ഇവിടെ ശ്രോതാക്കൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ പ്രോഗ്രാമായ സാരോപദേശത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നുണ്ട്. സാരോപദേശത്തിൽ ഇന്നത്തെയും പോലെ ഒരുപാട് മനോഹരമായ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇന്ന് എന്താണ് സാരോപദേശത്തിൽ മുനോർസറായി നമ്മോട് സംവദിക്കുന്നതെന്ന് നോക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊക്കെ പഠിച്ചോൻ തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് സംസാരിക്കാനുള്ള കഴിവ് അല്ലേ? നമുക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എങ്ങനെ നമ്മൾ പറയുക നമുക്ക് നേടേണ്ട കാര്യങ്ങളൊക്കെ? നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ധാരാളം പുണ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആക്ഷനിലൂടെയാണ് അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും കൈമാറുന്നതും. ഈ ആക്ഷൻസ് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷകളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതറിയുന്നവർക്കത് മനസ്സിലാകും, അല്ലാത്തവരോ അല്ലാത്തവർക്കത് മനസ്സിലാകാതെ പോകും. സോ നമുക്ക് അള്ളാഹു തന്ന ഈ നാവ്, ആ നാവ് കൊണ്ട് നാം എന്തു പറയണം? എന്തെങ്കിലും നമുക്ക് പറയാനാകുമോ? തോന്നിയ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, തോന്നിയതൊക്കെ പറയുക, തോന്നിയതൊക്കെ വിളിച്ചു കൂവുക, തോന്നിയതൊക്കെ പാടുക, അങ്ങനെ ആവാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലുമില്ല. നമ്മൾ ഓരോന്നും പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കണം, നമ്മുടെ സംസാരം പുറത്തേക്ക് വരുമ്പോൾ അത് ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ കാര്യം? നമ്മൾ ബുദ്ധിയുള്ളവരാണോ ബുദ്ധിയില്ലാത്തവരാണോ എന്നുള്ളതാണ്. ഇമാം ഹസനുൽ ബസറി റഹിമഹുള്ള അദ്ദേഹം പറയാണ്, ലിസാനുൽ ആഖിൽ മിൻ വറാഇ ഖൽബിഹി ഫഇദാ അറാദൽ കലാം തഫക്കർ. ബുദ്ധിയുള്ള ഒരാളുടെ നാവ് അയാളുടെ ഹൃദയത്തിന് പിന്നിലാണ്. ഒരാളുടെ ഹൃദയത്തിന് പിന്നിലാണ് ഒരാളുടെ നാവ്, ബുദ്ധിയുള്ള ആളുടെ നാവ്. എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹം തന്നെ പറഞ്ഞു, ഫഇദാ അറാദൽ കലാം തഫക്കർ. അദ്ദേഹം വല്ലതും പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അദ്ദേഹം വല്ലതും പറയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കും, ഞാൻ എന്തു പറയണം, ഞാൻ എങ്ങനെ പറയണം, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്താകും, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താകും, അങ്ങനെ ചിന്തിച്ചിട്ടാണ് പറയാം. മനസ്സിലായില്ലേ? ഇനി പറയണ്ടെന്ന് തോന്നുകയാണെങ്കിലോ? പറയണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ പറയില്ല. പറയുന്നതാണ് ഖൈറ് എന്ന് തോന്നുന്നെങ്കിൽ അയാൾ പറയുകയും ചെയ്യും. അങ്ങനെ ചിന്തിച്ച് സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ സംസാരം നമ്മുടെ ബുദ്ധിയുടെ ലക്ഷണം കൂടെയാണ്. ബുദ്ധിയുള്ളവൻ ചിന്തിച്ചു കൊണ്ടാണ് സംസാരിക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്നതാണോ നല്ലത് എങ്കിൽ അയാൾ സംസാരിക്കും, ഞാൻ മിണ്ടാതിരിക്കുന്നതാണോ നല്ലത് എങ്കിൽ അയാൾ മിണ്ടാതിരിക്കും. എന്നാൽ ഖൽബുൽ ജാഹിൽ മിൻ വറാഇ ലിസാനിഹി, എന്നാൽ ഒരു വിവരദോഷിയായ, വിവരമില്ലാത്ത ഒരാൾ, ബുദ്ധിയില്ലാത്ത ഒരാൾ, അയാളുടെ പിന്നെ ബുദ്ധി അയാളുടെ നാവിൻ്റെ പിന്നിലായിരിക്കും. മറ്റേ ആളുടെ നാവ് ബുദ്ധിയുടെ പിറകിലായിരിക്കും. ആദ്യം ചിന്തിക്കും പിന്നെ സംസാരിക്കും. ഇയാൾ ആദ്യം പറയും പിന്നെ ചിന്തിക്കും, അതാണ്. അയാൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നിയാൽ തെക്കെല്ലാം അയാൾ സംസാരിക്കും. എന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പക്ഷേ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അത് അപ്പുറത്ത് ഭയങ്കര പെയിൻഫുള്ളായി, അതെനിക്കെതിരെ നടപടിയെടുക്കാൻ കാരണമായി, ഞാനൊരു മോശക്കാരനെ ചിത്രീകരിക്കാൻ കാരണമായി, ഞാൻ ടീച്ചറോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാനൊരു പിന്നെ അഹങ്കാരിയായി മാറിയത്, ഞാനൊരു മോശപ്പെട്ടവനായി മാറിയത്, ഞാനൊരു അനുസരണ ഇല്ലാത്തവനായി മാറിയത്, മിണ്ടാതെ കേട്ട് നിന്നിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവായിരുന്നില്ല എന്നിങ്ങനെ പിന്നീട് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ടാ ചിന്തിക്കാം. എന്നാൽ ബുദ്ധിയുള്ളവനോ? ചിന്തിച്ചിട്ടാ പറയാം. അപ്പം നമ്മൾ ബുദ്ധിയുള്ളവരാണോ ബുദ്ധിയില്ലാത്തവരാണോ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഏറ്റവും വലിയ വിജയം എന്താണ്? വിജയമെന്ന് പറഞ്ഞാൽ അംസിക് ലിസാനക അലൈക്, നിന്റെ നാവിനെ നീ പിടിച്ചുകെട്ടലാണ്. നമുക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവൂ. അത് മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്ന കാര്യങ്ങളുണ്ടാകും, നമുക്ക് കുറ്റം കിട്ടുന്ന കാര്യങ്ങളുണ്ടാകും. എല്ലാവരും വിളിക്കുന്ന ചീത്തപ്പേര് നമുക്ക് വിളിക്കാൻ പറ്റില്ല, എല്ലാവരും പറയുന്ന തോന്നിയാസങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും പാടുന്ന പാട്ടുകൾ എല്ലാം നമുക്ക് പാടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന വാക്ക് ചിലപ്പോൾ നമ്മുടെ ദീനിനെ ബാധിക്കും, നമ്മുടെ ദുനിയാവിനെ ബാധിക്കും, നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും, നമ്മോടുള്ള മറ്റുള്ളവരുടെ പ്രതികരണവും പെരുമാറ്റവും ഇടപെടലുമൊക്കെ മോശമാകാൻ വരെ അത് കാരണമാവും. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ട് സംസാരിച്ചാലോ? ആളുകൾക്ക് നമ്മോട് ഇഷ്ടമാകും, അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമാകും. നമ്മുടെ വാക്ക് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളാണെങ്കിൽ അത് നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആരാവണം? ബുദ്ധിയുള്ളവരാകണം. ബുദ്ധിയുള്ളവരെങ്ങനെ സംസാരിക്കുക? അവർ ആദ്യം സംസാരിച്ചിട്ട് പിന്നെ ചിന്തിക്കല്ല, ആദ്യം അവർ ചിന്തിക്കും, പിന്നീട് അവർ സംസാരിക്കും. വേണോ സംസാരിക്കലാണോ ഇപ്പം നല്ലത്? ഇങ്ങനെ പറയണോ? ഇങ്ങനെ പറഞ്ഞാൽ എന്താവും? ഇങ്ങനെ പറയാതിരുന്നാൽ എന്താകും എന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിച്ച് ശീലിക്കുക. പാകത്തിന് സംസാരിക്കുക, സംസാരിക്കുന്നത് നല്ലത് മാത്രം സംസാരിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക. വായിൽ നിന്ന് വിടുന്ന വാക്ക് ആയുധത്തെക്കാളും വലിയ മൂർച്ചയാണ്. പിന്നെ നാവുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക് എന്ന് പറയാറുണ്ട് അല്ലേ. വാവിട്ട അല്ലേ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ നാവെന്ന് പുറത്ത് കണ്ട് പറഞ്ഞു പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പറയും മുമ്പ് ചിന്തിച്ച് ആലോചിച്ച് പറയുക. ഞാൻ പറയുന്ന കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമോ? അയാളുടെ പ്രായത്തിനും എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുടെ പ്രായത്തിനും അയാളുടെ സ്ഥാനത്തിനൊക്കെ പറ്റിയതാണോ ഈ പറയുന്ന നല്ല വർത്താനാണോ? അപ്പുറത്തുള്ള ആൾക്ക് ഹേർട്ടാവോ അല്ല അയാൾക്ക് സന്തോഷമാവോ? ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് സംസാരിക്കുക. അള്ളാഹു ഏറ്റവും നല്ല മക്കളാക്കി നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ബുദ്ധിയുള്ളവരാവുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ലക്ഷണമാണ് ഇന്ന് മനോർസലായി സാരോപദേശത്തിലൂടെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ കേൾക്കുമ്പം മുമ്പ് കണ്ടൊരു ചിത്രം ഇങ്ങനെ ഓർമ്മ വരികയാണ്. അതായത് നമ്മുടെ സംസാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് പലപ്പോഴായിട്ട് നമ്മൾ ബുദ്ധി കൊടുത്തിട്ട് ആലോചിച്ചിട്ട് വേണം സംസാരിക്കണം എന്നുള്ളതിനെ മുമ്പ് ചെറുപ്പത്തിലെ ഒരു ഫോണിൽ കണ്ട ഒരു ചിത്രം. അതായത് ഒരു തലച്ചോറിങ്ങനുണ്ട്. അപ്പോൾ തലച്ചോറിൻ്റെ ഒരു മുഖത്തിൻ്റെ ഷേപ്പിൽ തലച്ചോറുണ്ട്. തലച്ചോറിലേക്കൊരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലഗ് കണക്ട് ചെയ്തിട്ട് സംസാരിക്കണോ കണക്ട് ചെയ്യാതെ സംസാരിക്കണോ എന്ന് ഒരാൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അതാണ് ഇവിടെ മനോഹർസലായി രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് പ്ലഗ് ചെയ്തിട്ട് സംസാരിക്കും. അതായത് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യും, ബുദ്ധി കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ആലോചിക്കും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾക്കത് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അത് പറയും എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബുദ്ധിയില്ലാത്തവരായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവർ ആദ്യം പെട്ടെന്ന് അങ്ങോട്ട് സംസാരിക്കും, എന്നിട്ട് പിന്നെ ബുദ്ധി കൊടുത്തിങ്ങനെ ആലോചിക്കും, ഞാനപ്പോൾ പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഞാനതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറഞ്ഞു പോകുന്ന ആളുകൾ പലപ്പോഴും ഈ ബുദ്ധിയില്ലാത്തവരുടെ ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എപ്പോഴും സംസാരിക്കുന്നതിൻ്റെ മുമ്പ് ഞാനിത് ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിവിടെ പറയാൻ പറ്റുമോ, പറയാൻ പറ്റുന്നൊരു സന്ദർഭവും അതുപോലെ അതിൻ്റെ ഒരു സാഹചര്യവുമാണോ എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആലോചിച്ചിട്ട് വേണം പറയാൻ. എന്നാൽ മാത്രമേ നമ്മൾ ബുദ്ധിശാലികളിൽ പെടുകയുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ സാരോപദേശത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
2: വി കെ പൂനൂർ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ഷിർക്കിൽ പോലും പെടാതെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
4: അതെ, ശരിക്കും എല്ലാവർക്കും ഉള്ള പ്രാർത്ഥനയാണ്.
2: ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറുക്കില് പെട്ടതാണ്. ഈ ഇപ്പോ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ മറ്റുള്ളവരെ കാണാനോ എന്തെങ്കിലും അമല് ചെയ്യുമ്പോ, ഇപ്പോ സദഖ കൊടുക്കുമ്പോ സക്കാത്ത് കൊടുക്കുമ്പോ മറ്റുള്ളവരെ കാണണം, മറ്റുള്ളവരെ മുമ്പില് എനിക്ക് നല്ല പ്രശംസ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ റിയായിൽ പെടുമെന്ന് ലേ പണ്ഡിതന്മാർ പറയുന്നുണ്ട്.
4: അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പണ്ഡിതന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട് ഷിർക്കുൽ അക്ബറും ഷിർക്കുൽ അസ്ഗറും, ഇതിൽ ഷിർക്കുൽ അസ്ഗർ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷിർക്കുൽ അക്ബർ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും, ഇപ്പൊ എന്താ ഒരു ഖബർസ്ഥാനിൽ പോയിട്ട് ഖബറാളിയോട് പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഷിർക്കാണെന്ന് ബോധ്യപ്പെടും. എന്നാൽ ഇതുപോലെയുള്ള റിയാ അതുപോലെ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ചെയ്യുക, നമ്മുടെ എന്താ പറയുക ഇഖ്ലാസിൻ്റെ ഒരു ചെറിയ അംശം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ പലപ്പോഴും അത് എന്താ പറയുക പല ആളുകളും അത് മനസ്സിലാക്കുന്നില്ല, അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി എപ്പോഴും സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഷുഹൈബം വളപ്പെട്ടണം, മാഷാല്ല നല്ലൊരു സാരോപദേശം, ബറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷുഹൈബം വളപ്പെട്ടണ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, എത്ര വർഷം കൊണ്ടാണ് ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യാം, ഇത്തരം അയക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മദ്രസയിലൊക്കെ പഠിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ചരിത്രത്തിൽ വല്ല ഹദീസുകളിലെ പണ്ഡിതന്മാരെ കുറിച്ച് മുഹദ്ദീസുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ പെട്ടെന്ന് അയക്കാനുള്ള ആളുകൾ പെട്ടെന്ന് അയക്കുക എന്നുള്ളതാണ്. അതുപോലെ ജമീല വി കെ പുനൂർ പറഞ്ഞിട്ടുള്ളത്, കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സാരോപദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമൻ്റാണ്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്നതാണ് ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു എന്താ പറയുക ഒരു കാര്യമില്ല. അതിലപ്പുറം അത് പറയാതിരിക്കുക എന്നുള്ളൊരു ബുദ്ധിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ
2: ഇതൊരു ഉമ്മുകുൽസും ചിറമംഗലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുജത്തിക്ക് സൊഫ്വാൻ എന്ന ഒരു മോനുണ്ട്, അവന് സംസാരശേഷിയില്ല, മതപഠനത്തിനും ഭൗതിക പഠനത്തിനും അവൻ മുന്നിലാണ്, മരണം വരെ ഇഖ്ലാസോടു കൂടി ജീവിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ.
4: അതെ, അപ്പൊ സംസാരശേഷിയില്ല എന്നാലും
2: മതപഠനത്തിന്
4: രണ്ടിലും വളരെയധികം മുൻപന്തിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല ഇഖ്ലാസോടു കൂടി എന്താ പറയാ നാളെ പരലോകത്ത് അവർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അവന് എന്താ പറയുക ഒരു കൺകുളിർമയായിട്ട് മാറട്ടെ എന്നുള്ളതാണ്. ജമീല വി കെ പുനൂർ നല്ലൊരു സാരോപദേശം അൽഹംദുലില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, ഇവിടെ ഭയങ്കര കാറ്റും മഴയോ ആണ്, ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. താമരശ്ശേരി ഭാഗത്തായിരിക്കും അല്ലേ?
2: ഇവിടെ മുക്കം മാത്രം മഴയല്ല,
4: അല്ല മഴയല്ല, സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴയല്ല തോന്നും, പുറത്തുണ്ടാവും അറിയില്ല. സാഹിറ ചെറുവണ്ണൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മൈമൂന അലി എസ് എ ആലുവ, അസ്സലാമു അലൈക്കും. സുലേഖ തിരുവാലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമീർ ടി എടത്തനാട്ടുകര എന്നത്തെയും പോലെ ഒരു സുദീർഘമായ മെസ്സേജുമായിട്ട് നമ്മോടുകൂടെ ചേർന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രധാനമായും രണ്ട് നിബന്ധനകളാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്, പൂർണ്ണമായ ഉദ്ദേശ്യശുദ്ധിയും പ്രവാചക ശരീരയുടെ പിൻപറ്റലും. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിയുള്ളതാകണം. ലോകമാന്യത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സ്ഥാനമില്ല. അതോടൊപ്പം ആ കർമ്മം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയിലും ചട്ടങ്ങൾക്കും അനുസൃതമായിരിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരമോ മതത്തിൽ ഇല്ലാത്ത രീതികൾ പുതുതായി കൂട്ടിച്ചേർത്തോ ചെയ്യുന്ന ആരാധനകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾക്കൊപ്പം ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം, കർമ്മങ്ങളിലെ സ്ഥിരത, സഹജീവികളോടുള്ള ഉത്തമമായ പെരുമാറ്റം എന്നിവ കൂടി ചേരുമ്പോഴാണ് ഒരു വിശ്വാസി

0: ഞാൻ അങ്ങനൊക്കെ മരിച്ചല്ലേ ഞാൻ എന്താണ് ഒരു ഒരു ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുക, രക്തസാക്ഷിയാകാം, ഈ ഒരു ചിന്തയിൽ ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളെ ഈ ഇപ്പോഴുള്ള നമുക്കൊരു കാര്യം നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടില്ല. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ഇടത് ഗെയിമിലേക്ക് കിതാബ് കിട്ടുന്ന സമയത്ത് ഓൻ പറയുന്നുണ്ട്, ഏയ് ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഓൻ പടച്ചവന് പറയും. പടച്ചവൻ പറയും, എനിക്ക് ഞാൻ കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനൊക്കെ തന്ന അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പടച്ചവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്തുള്ളത്. ഓൻ പറയുന്നുണ്ട്, പടച്ചവനെ ഞാൻ ചേട്ടുള്ള സമ്പത്ത് തീരുവോളം ഞാൻ ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ പടച്ചു പറയും, എനിക്ക് എന്താ അബ്ജി കള്ളത്തിലാണ് പറഞ്ഞത്, ഇനി അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, ഇനി വലിയ ദാന ചെയ്യുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അത്. നേരത്തെ പറഞ്ഞാൽ ഇത് ചെറിയ ഷിർക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെ എർദ്ദേമിലെ കിതാബ് കിട്ടുമ്പോൾ ഓൻ പറയും, എനിക്ക് ഭൂമിയിൽ കുറേ പൈസ ഉണ്ടായിരുന്നു, അത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. മകന അന്നി മാലിയ, അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പദവികൾ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഓനെ നരകത്തിൽ കിട്ടിട്ട് പടച്ചവൻ പറയുന്നുണ്ട്, ഈ പടച്ചവനെ ഇനി വിശ്വസിക്കുന്നില്ല, കാനല്ല ഇമ്മിനുപില്ലായില്ലത്, പടച്ചവനെ ഇനി വിശ്വസിക്കുന്നില്ല, പാവപ്പെട്ടകൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാനും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇന്നേ സമയത്ത് എനിക്ക് ബന്ധുക്കാരായിട്ട് ആരും ഉണ്ടാവില്ല, ജി നരകത്തിൽ ഒറ്റക്ക് കഴിയപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെടും, നമ്മളിവിടെ നമ്മളെ സ്കൂൾ നടക്കുന്ന ചെറിയ ചെറിയ മത്സരം മാതിരി കാണണ്ട, നമ്മളെ ഹിസാബ് നമ്മളെ അന്ന് സമയത്ത് നമുക്ക് പടച്ചവന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ണുതരെ കാണാത്ത കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇക്തറബൽ ഇന്നാസി ഹിസാബും ബഹും ഫീ ഗഫ്ലത്തിയും ആയിരുന്നു, അതുപോലെ ഹിസാബ് ഓൽക്ക് അറിയിക്കപ്പെട്ടിട്ട് പോലെ അശ്രദ്ധയിലാണ്. അപ്പോൾ ഈ അശ്രദ്ധയൊക്കെ മാറ്റി നമ്മൾ ദീനിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒരുപാട് തിരക്കുണ്ടാവും, ചിലപ്പം പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓൽക്ക് പഠിപ്പിക്കേണ്ടി വരും, പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൽക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കേണ്ടി വരും. എന്നാലും നമ്മൾ ദീനിന് ചിലവഴിക്കാൻ വേണ്ടിയൊരു സമയം കണ്ടെത്തുക. എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു സമൂഹത്തിൽ നല്ലൊരു നിലപാടോടെ നിൽക്കാനുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, നല്ലൊരു ഉറച്ച വിശ്വാസം. അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നതൊക്കെ അള്ളാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
1: മാഷാല്ലാ, മരണത്തെ പറ്റിയിട്ടാണ്, മരണത്തെ പറ്റി നമ്മൾ എത്ര സംസാരിച്ചു കഴിഞ്ഞാലും അത് ഇതില്ല, എത്ര നമ്മൾ മനസ്സിനെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞാലും അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കേട്ടൊരു പ്രഭാഷണത്തിലൊരു കുറച്ച് ഭാഗം ഒരു സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു ഒന്ന് രണ്ട് പോയിന്റ് മരണമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ തോന്നുന്നുണ്ട്. അതായത് ഒരു 45 പേര് ഒരു ടൂർ പോയി. അപ്പോൾ ടൂർ പോയ സമയത്ത് ഒരു വലിയ ട്രക്കിങ്ങിൻ്റെ ഒരു മലയുടെ മേലേക്ക് പോകണം. അപ്പോൾ 45 പേരുടെ ബസ് അവിടെ ഇറങ്ങി. ഇനി 45 പേരെന്ത് ചെയ്യണം, സാധാരണ ട്രക്കിങ്ങിൽ ജീപ്പിലാണ് പോവുക. അപ്പോൾ ജീപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പിലൊരു ഒരു ജീപ്പിൽ 8 ആളൊക്കെ പോവുള്ളൂ. അപ്പോൾ 8 ആദ്യത്തെ 8 ആൾ ജീപ്പ് പോയി, ആ ജീപ്പ് മലയിലേക്ക് കയറിപ്പോയി. നമ്മളിങ്ങനെ വെയിറ്റിംഗ് നിൽക്കുകയാണ്, അടുത്ത ജീപ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ട് അടുത്ത ജീപ്പ് വരും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ജീപ്പ് പോയാലും എന്തില്ല, നമുക്കൊരു സങ്കടവും. എന്നാലോ ആദ്യത്തെ ജീപ്പിൽ കയറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തില്ല, ഞാൻ ഫസ്റ്റ് തന്നെ ജീപ്പിൽ കയറിയല്ലോ എന്നുള്ള സന്തോഷമില്ല. കാരണം എല്ലാവരും എന്ത് ചെയ്യാനുള്ളതാണ്, മലൻ്റെ മുകളിൽ എത്താനുള്ളതാണ്. എല്ലാവരും ഈ ബസ് നിർത്തിയ സ്ഥലത്ത് നിന്ന് മലൻ്റെ മുകളിലേക്ക് എത്താനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് എന്താ പറയുക, കുറച്ച് ആയുസ് നീട്ടി കിട്ടി അല്ലെങ്കിൽ കുറച്ച് ആയുസ് കുറഞ്ഞു പോയി എന്നൊന്നുമല്ല, നമ്മളെല്ലാവരും പോകേണ്ടവരാണ്, എല്ലാവരും ആ ജീപ്പിൽ കയറേണ്ടവരാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതായത് ബസ് നിർത്തിയ സ്ഥലത്ത് മുതൽ മലയുടെ മുകളിൽ വരെ നമ്മൾ എന്തായാലും പോകേണ്ടതുണ്ട്, അത് നമ്മൾ പോയേ മതിയാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മരണം എന്നുള്ളത് സുനിശ്ചിതമാണ്. അത് അതിന്ന് അള്ളാഹു നിശ്ചയിച്ച നമുക്ക് നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു

0: അങ്ങനോ അല്ലെങ്കിൽ ഒരറ്റോ സെക്കൻഡ് പോലും നമ്മൾ ഫിസിക്സിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അത്ര പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് മാറ്റി കിട്ടുകയില്ല എന്നുള്ളതാണ്. അതൊരാൾക്കും അള്ളാഹു അങ്ങനെ ദീർഘിപ്പിച്ച് കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം മരണം വരെ നമ്മളെന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ അള്ളാഹുവിനോടുള്ള ദിക്കറുകളിലും അധികാറിലൊക്കെ മുഴുകുക എന്നുള്ളതാണ്. നല്ല ഈമാനികമായി നല്ല ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളെ മരിപ്പിക്കുക എന്നുള്ളതും കൂടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പക്ഷെ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാമെന്നുണ്ടല്ലേ, അടുത്ത അമീൻ്റെ ഒരു പ്രോഗ്രാം.
1: പാട്ടാണ്
2: പാട്ടാണ്.
0: ഇൻഷാല്ലാ.

0: നല്ല അർത്ഥവത്തായ ഗാനമാണല്ലേ.
1: അതെ, നമ്മൾ ഈണത്തിലുള്ള പാട്ടുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മോർണിംഗ് ലെവലൊക്കെ ഒരുപാട് തവണ മോർണിംഗ് ലെവലിൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കുമല്ലോ ആ ഒരു സ്വരം വേണം, സ്വരം വേണം എന്ന് പറയല്. അപ്പോൾ അതുപോലെ എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ഒന്നാമത് മ്യൂസിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, കുറേ മുട്ടും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ അർത്ഥം വല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ജമ്മിലൂനി ജമ്മിലൂനി എന്നുള്ള പറയുന്ന വാക്കുകൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഒരു മദ്രസ സംവിധാനത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ് നബിക്ക് എന്താ പറയുക നുബുവത്ത് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഹിറാ ഗുഹയിൽ നിന്ന് നബി ഓടി വരുന്നു, എന്നിട്ട് രാത്രി ഖദീജ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് വറക്കത്ത് ബിനു നൗഫൽ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പണ്ഡിതൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് ആ ചരിത്രം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ അർത്ഥം മനസ്സിലാക്കുന്ന ഭാഗത്ത് നമുക്ക് അർത്ഥം കൂടി മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ആ ഒരു പാട്ടിൻ്റെ മാധുര്യം കൂടി വർദ്ധിക്കും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മാഷാല്ലാ, അമീൻ ഉഷാറായിട്ട് തന്നെ പാടി. അപ്പോൾ ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ ഇൻഷാല്ലാ പാടാൻ കഴിയട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ
0: നന്നായി സംസാരിച്ചു മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും.
1: അതെ, നമ്മൾ നേരത്തെ മരണത്തെ പറ്റിയിട്ടുള്ള മൂമിനിൻ്റെ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മാഷാല്ല നല്ല ഗാനം മോനുഷാറായിട്ട് പാടി, ഇനി അള്ളാഹു ഉയരത്തിൽ എത്തിക്കട്ടെ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതായാലും എല്ലാ
0: നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഉത്തരം ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ.
1: അതെ അതെ, ഒരാളെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട്
0: പറഞ്ഞിട്ടുള്ളൂ
1: ശരി ഉത്തരവാണല്ലേ. അതെ, അവരെ വിജയമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയമായിട്ടുണ്ട് തോന്നുന്നുണ്ട്. നേരത്തെ ചോദ്യം ഇതായിരുന്നു, കേരളമുള്ള ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരി എത്ര വർഷം കൊണ്ടാണ് രചിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇനി ആർക്കെങ്കിലും ഉത്തരം അയക്കാണെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഉത്തരം അയക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. ജമീല വി കെ പുനർ പറഞ്ഞുള്ളത് മോൻ്റെ പാട്ട് സൂപ്പറായി എങ്കിലും മനസ്സിന് വിഷമവും വന്നു, ചിന്ത എവിടെയോ എത്തിപ്പോയി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് എന്താ പറയുക അർത്ഥതലങ്ങളും ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കാനും പെറസോലിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പാട്ടുകളായിട്ട് നമുക്ക് ലഭിക്കും. അതിലൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ എല്ലാ പാട്ടും നമ്മുടെ സാധാരണ എന്താ പറയുക മറ്റുള്ള മ്യൂസിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അർത്ഥതലം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇറങ്ങും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും നമുക്ക് ഇനി ഒരു കഥ പറയാൻ സെഷനിലേക്കാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ ഇന്നത്തെ കഥയിൽ നമ്മൾ ഹുബൈബിനു അദി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് കേൾക്കാനുള്ളത്. എപ്പോഴും ആരാധനയിൽ നിരതനായിരുന്ന ആ അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല അനുചരന്മാരിലും മുമ്പിലായിരുന്നു. ഔസ് ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അഭയം പ്രാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി മാറി. ദൃഢവിശ്വാസം, മനക്കരുത്ത്, ധൈര്യം എന്നിവ ഹുബൈബിൻ്റെ കൂടപ്പിറപ്പായിരുന്നു. ധൈര്യശാലിയായ യോദ്ധാവായിരുന്നു അദ്ദേഹം. ബദർ രണാങ്കണത്തിൽ തൻ്റെ രണപാടവം ശരിക്കും പ്രദർശിപ്പിച്ചു. ഹാരിസ് ബിനു ആമിറിനെ ബദറിൽ വെച്ചും വധിച്ചത് ഹുബൈബായിരുന്നു. ഹാരിസിൻ്റെ സന്തതികൾ തങ്ങളുടെ പിതാവിനെ വധിച്ച ഹുബൈബിനെ നോട്ടപ്പുള്ളിയാക്കി പക വീട്ടാൻ തക്കം പാർത്തുകൊണ്ടിരുന്നു. ബദർ യുദ്ധം കഴിഞ്ഞു മുസ്ലിങ്ങൾ വിജയാഹ്ലാദത്തിൽ മദീനയിൽ തിരിച്ചെത്തി. അവർ തങ്ങളുടെ പുതിയ സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിൽ ജാഗരൂകരായി. മക്കയിലെ ശത്രുക്കൾ പരാജയത്തിൻ്റെ തിക്തരസം അനുഭവിച്ചെങ്കിലും ഇസ്ലാമിനെതിരെ അവർ അടങ്ങിയിരിക്കുമോ, അങ്ങനെ വിശ്വസിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ വിളിച്ചു മക്കയിലെ ശത്രുക്കളുടെ അടുത്ത നീക്കം എന്താണെന്ന് രഹസ്യമായി അറിഞ്ഞു വരാൻ കൽപ്പിച്ചു. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 10 പേരെ മക്കയിലേക്ക് അയച്ചു. കഥാനായകനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അതിലൊരംഗമായിരുന്നു. ആസിമിൻ്റെ രഹസ്യസംഘം മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ അടുത്തുള്ള അസ്കാൻ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര തുടർന്നപ്പോൾ ഹുദൈൽ ഗോത്രക്കാർ ഈ വിവരമറിഞ്ഞു. അവർ നിപുണരായ 100 വില്ലാളികളെ ഇവരെ തിരഞ്ഞുപിടിക്കാൻ പറഞ്ഞയച്ചു. മുസ്ലിം സംഘത്തിൻ്റെ കാൽപ്പാടുകൾ പരതികൊണ്ട് അവർ പിന്തുടർന്നു. വഴിയിൽ വീണുകിടക്കുന്ന ഈത്തപ്പനക്കുരു പരിശോധിച്ച് മദീന യാത്രക്കാരെ അവർ തിരഞ്ഞുപിടിച്ചു. ശത്രുക്കൾ തങ്ങളെ സമീപിക്കുന്നുണ്ടെന്നറിഞ്ഞ ആസിമും കൂട്ടുകാരും തൊട്ടടുത്തുള്ള ഒരു മലയുടെ ഉച്ചിയിലേക്ക് കയറി. ശത്രുക്കൾ അവരെ വളഞ്ഞു. മുസ്ലിം സംഘത്തോട് നിർഭയരായി ഇറങ്ങിവരാൻ അവർ ആവശ്യപ്പെട്ടു. എങ്കിൽ ഞങ്ങളൊരക്രമവും ചെയ്യുകയില്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു. ആസിം റളിയല്ലാഹു അൻഹുവും അനുയായികളും കൂടിയാലോചന നടത്തി. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാദ, ഈ ദുരന്തകഥ നീ ഞങ്ങളുടെ പ്രവാചകനെ അറിയിക്കണമേ. ശത്രുക്കൾ ആക്രമണം ആരംഭിച്ചു, മുകളിലേക്ക് അമ്പെയ്തു. ആസിം റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. കൂടെ സംഘത്തിലെ 7 പേർ ഷഹീദായി വീണു. ബാക്കിയുള്ള 3 പേരോട് ശത്രുക്കൾ ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ഇറങ്ങി വന്നാൽ ആക്രമിക്കുകയില്ല എന്നവർ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഹുബൈബും 2 കൂട്ടുകാരും ഇറങ്ങിച്ചെന്നു. ശത്രുക്കൾ വാഗ്ദത്തം ലംഘിച്ചു. അവരെ ബന്ധനസ്ഥരാക്കുകയാണ് ചെയ്തത്. ഒരാളെ അവിടെ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയും അവർ അടിമകളാക്കി വിൽപ്പനയ്ക്ക് വേണ്ടി മക്കയിലേക്ക് കൊണ്ടുപോയി. മദീന നിവാസികളാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേട്ടപ്പോൾ ഹാരിസിൻ്റെ മക്കൾ തുള്ളിച്ചാടി. ബദറിൽ വെച്ച് തങ്ങളുടെ പിതാവിനെ കൊന്നതിനു പ്രതികാരം ചെയ്യണം. അവർ അദ്ദേഹത്തെ വിലക്ക് വാങ്ങി. ചങ്ങലയിൽ ബന്ധിച്ചു വീട്ടിൽ ഇരുട്ട് നിറഞ്ഞ മുറിയിലിട്ടു. ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ കിടന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. ക്ഷണികമായ ഈ ഐഹിക ജീവിതത്തിനു ശേഷം അന്ത്യമില്ലാതെ കിടക്കുന്ന അനുഗ്രഹങ്ങളിലേക്കുള്ള വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായ അദ്ദേഹത്തിന് എന്ത് പേടിക്കാനുണ്ട്? സർവശക്തനായ നാഥൻ കൈവെടികയില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഇമ്രാന്റെ പുത്രി മറിയമിന് അദൃശ്യലോകത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത ദൈവം ഹുബൈബിനെ കൈവെടിഞ്ഞില്ല. അദ്ദേഹത്തെ തടവിലാക്കിയ മുറിയിലേക്ക് ഒരിക്കൽ ഹാരിസിന്റെ കൊച്ചുമകൾ കയറി ചെന്നു. ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിതനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പഴുത്ത മുന്തിരിക്കുല കയ്യിൽ പിടിച്ച് അതിൽ നിന്നും പഴം പറിച്ചു തിന്നുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. മക്കയിൽ ഒരിടത്തും മുന്തിരിയില്ലാത്ത കാലത്ത് ബന്ധനസ്ഥനായ ഹുബൈബിന് എങ്ങനെ മുന്തിരി കിട്ടി? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ അചിന്ത്യമായ മാർഗേണ നൽകുമല്ലോ. ഹുബൈബിന് അതീ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ മക്കയിൽ വെച്ച് നിർദ്ദയം വധിച്ചു. ആ വിവരം അവർ ഹുബൈബിനെ അറിയിച്ചു. ഭീഷണിപ്പെടുത്തി പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ വെറുതെ വിട്ടയക്കാമെന്ന് അവർ പറഞ്ഞു. ഹുബൈബ് ഉണ്ടോ പിന്തിരിയുന്നു? അവർ ഹുബൈബിനെ പുറത്തിറക്കി വിലങ്ങുവെച്ചു. തൻഐമിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ ഹുബൈബിൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കുരിശ് തയ്യാറാക്കിയിരുന്നു. മക്കയിലെ തെരുവ് പിള്ളേർ ആർത്തു വിളിച്ചു. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ജനിച്ചു. ബദറിൽ നിലം പതിച്ച അവരുടെ പ്രമാണികളോടുള്ള പ്രതികാരം തീർക്കാനൊരുങ്ങി. ഹുബൈബിന് അന്തിമമായി ഒരാഗ്രഹം മാത്രം. ശത്രുക്കളോട് അദ്ദേഹം വിനയപുരസരം ആവശ്യപ്പെട്ടു. 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം തരണേ. നശ്വരമായ ഈ ലോകത്ത് അദ്ദേഹത്തിന് അവശേഷിച്ച ഒരേ ഒരാഗ്രഹം തൻ്റെ സൃഷ്ടാവിനോട് ഒരു കൂടിക്കാഴ്ച. ശത്രുക്കൾ അതനുവദിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹു സസന്തോഷം വുളു എടുത്തു. 2 റക്അത്ത് നമസ്കരിച്ചു. ആ പുണ്യവദനം അവസാനത്തെ സാഷ്ടാംഗം ചെയ്ത് സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, മരണത്തിനോടുള്ള ഭയം നിമിത്തമാണ് ഹുബൈബ് ദീർഘിച്ച് നമസ്കരിക്കുന്നതെന്ന് നിങ്ങൾ പറയുമായിരുന്നില്ലെങ്കിൽ ഞാൻ കൂടുതൽ നമസ്കരിക്കുമായിരുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹു കുരിശിൽ തറക്കപ്പെട്ടു. കുരിശിൽ നിന്ന് അദ്ദേഹം പാടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ വധിക്കപ്പെടുമ്പോൾ എങ്ങനെ മരിച്ചു വീണാലും എനിക്ക് വിരോധമില്ല. നുറുങ്ങി ചിതറിയ എല്ലുകളിൽ പോലും അവൻ എനിക്ക് കരുണ ചൊരിയും. കുരിശിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് താഴെ നിന്ന് ഒരു ശത്രു വിളിച്ചു ചോദിച്ചു, ഹുബൈബ്, ഇപ്പോൾ മുഹമ്മദ് നിന്റെ സ്ഥാനത്തും നീ എൻ്റെ കുടുംബത്തോടൊപ്പം നിന്റെ വീട്ടിലുമായിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നീ നിന്റെ കുടുംബത്തോടൊപ്പം വീട്ടിലുമായിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐഹിക സൗഖ്യം എനിക്ക് പുല്ലാണ്. മുഹമ്മദിൻ്റെ ഒരു കാലിൽ മുള്ളു തുറക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ കുരിശു മരണമാകുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു, നാഥ, നിന്റെ പ്രവാചകന്റെ സന്ദേശം ഞങ്ങൾ അറിയിച്ചു കൊടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ഈ ദുരന്ത കഥ നീ അദ്ദേഹത്തെ അറിയിച്ചാലും. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നാഥൻ അത് അറിയിക്കുക തന്നെ ചെയ്തു. മദീനയിൽ ഇരിക്കുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഖ്ദാദിനെയും സുബൈർ റളിയല്ലാഹു അൻഹുമയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ ഹുബൈബിന്റെ ജഡം തൻ അയിനിൽ ഒരു കുരിശുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഉടനെ ചെന്ന് അതെടുത്ത് മറവ് ചെയ്യുക. മിഖ്ദാദും സുബൈറും റളിയല്ലാഹു അൻഹുമ കുതിരപ്പുറത്ത് കയറി രഹസ്യമായി തൻ അയിനിൽ ചെന്ന് ആ പരിശുദ്ധ ജഡമെടുത്ത് മറവ് ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് ഹുബൈബ് ബിൻ അദീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരു സ്വഹാബി കൂടിയാണ് അദ്ദേഹം. അവസാന നാളുകളിൽ കൊടിയ പീഡനം സഹിക്കുന്നതോടൊപ്പം മരണം, കുരിശിൽ തറക്കപ്പെടുന്ന രീതിയിൽ ഖുറൈശികളുടെ ക്രൂരമായ പീഡനത്തിന് ഇരയായിക്കൊണ്ടായിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. മറിയം അലൈഹി സ്ലാമിന് അള്ളാഹു കൊടുത്ത സഹായം പോലെ മക്കയിലെങ്ങും മുന്തിരി ഇല്ലാത്ത സമയത്ത് പോലും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് മുന്തിരി ലഭിച്ചിരുന്നുവെന്നും, അതുപോലെ തന്നെ മരണസമയത്തും വേദന, കുരിശിൽ തറച്ച വേദന സഹിക്കുമ്പോഴും ഇനി ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള ആ മറുപടിയിലെ തക്വയും ഇഖ്ലാസും ഒക്കെ നോക്കിയ കഥയിലുള്ള ഗുണപാഠങ്ങളാണ്. ഇൻഷാല്ല ഒരുപാട് കഥകൾ ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ വായിച്ച് പഠിക്കാവുന്നതാണ്, ഇന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഉത്തരം വന്നിട്ടുണ്ടോ നോക്കല്ലേ. ഒരുപാട് ആളുകൾ നേരത്തെ ഒരു ശരി ഉത്തരം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോദ്യം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി എത്ര വർഷം കൊണ്ടാണ് രചിച്ചത് എന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്, 16 വർഷം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ചോദ്യം അയച്ചിട്ടുള്ളത് ഷുഹൈബ എം വളപ്പെട്ടനാണ്. ഉത്തരം അയച്ച രണ്ടു പേരാണ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്, ഒന്ന് നഫീസ പി എ താമരശ്ശേരി, അതുപോലെ തന്നെ അമീർ ടി അടുത്ത നാട്ടുകാരൻ. രണ്ടുപേരും
0: 16 വർഷമാണ്
1: ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്കും. അതുപോലെ
0: മുംതാസ് പാലപ്പുഴ ചോദിച്ചിട്ടുണ്ട്, പാട്ട് പാടിയ അമീന് കാക്കനാട് കാക്കങ്ങാട് ആണോ? ഓക്കെ, നമുക്ക് പാഠക്കുറിപ്പിലേക്ക്
1: പാഠക്കുറിപ്പിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പാഠക്കുറിപ്പിലെ എന്താണല്ലോന്ന് നോക്കിയിട്ട് വരാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും ഏറ്റവും നല്ലവനാകാൻ സാധിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലുമെല്ലാം ഒരു നല്ലൊരു വ്യക്തിത്വമായി തീരുക എന്നുള്ളത്, ഒരു നല്ലൊരു വ്യക്തിത്വം രേഖപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് അതിന് സാധിക്കുക എന്നുള്ളത്. ഒരു രക്ഷിതാവാകാൻ എല്ലാവർക്കും സാധിക്കും, ഒരു വിദ്യാർത്ഥിയാകാൻ, ഒരു ഡോക്ടറാകാൻ, ഒരു എൻജിനീയറാകാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ നല്ലൊരു വിദ്യാർത്ഥിയാകാൻ, നല്ലൊരു രക്ഷിതാവാകാൻ, നല്ലൊരു ഡോക്ടറാകാൻ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് യഥാർത്ഥത്തിൽ ഭൗതിക വിഷയങ്ങളിൽ മാത്രമുള്ളതല്ല. നാളെ പാരിത്രിക ലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഏറ്റവും നല്ലവരാകാൻ സാധിക്കുക എന്നുള്ളത് അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നന്മയുള്ള ആളുകളായി തീരുക എന്നുള്ളത്, നന്മയുടെ മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നന്മയ്ക്ക് തുടക്കം കുറിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും. എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്ന മിനന്നാസി നാസൻ, ജനങ്ങളിൽ ചില ജനങ്ങളുണ്ട്, മഫാതിഹു ലിൽ ഖൈരി മഗാലിഖു ലിൽ ശരി, മഫാതിഹു ലിൽ ഖൈരി അവർ നന്മയുടെ താക്കോലുകളാണ്, മഗാലിഖു ലിൽ ശരി അവർ തിന്മയുടെ പൂട്ടുകളാണ്, ഏതൊരു നന്മ കണ്ടാലും അതിലേക്ക് കുതിച്ചെത്തുന്ന ആളുകളാണ്, ഏതൊരു തിന്മയിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകളാണ് അവർ. തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന മിനന്നാസി നാസൻ, ജനങ്ങളിൽ ചില ജനങ്ങളുണ്ട്, മഫാതിഹു ലിശ്ശരി വമഗാലിഖു ലിൽ ഖൈരി, അവർ തിന്മയുടെ താക്കോലുകളാണ് അതുപോലെ തന്നെ നന്മയുടെ പൂട്ടുകളാണ്. ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാതിഹുൽ ഖൈരി അലാ യദിഹി, ആരുടെ കയ്യിലാണോ അല്ലാഹു നന്മയുടെ താക്കോലുകൾ കൊടുത്തത്, ആരാണോ നന്മയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, അവർക്ക് മംഗളങ്ങൾ. ഫവൈലുൻ ലിമൻ ജഅലല്ലാഹു മഫാതിഹുൽ ശരി അലാ യദിഹി, ആരുടെ കയ്യിലാണോ തിന്മയുടെ താക്കോലുകൾ കൊടുത്തത്, അവർക്ക് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു കാലത്ത് തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലേ. ഒരു ഭാഗത്ത് ശിർക്കും കുഫ്രും അന്ധവിശ്വാസവും അനാചാരവും വർദ്ധിക്കുമ്പോൾ, മറുഭാഗത്ത് വ്യഭിചാരവും മദ്യപാനവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്മയുടെ ആളുകളാകാൻ, നന്മ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, നന്മയുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മന്ദല്ല അലാ ഖൈരിൻ ഫലഹു മിത്ലു അജ്രി ഫാലിഹി, ആരെങ്കിലും മറ്റുള്ളവർക്ക് ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അവനക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ഈ പറഞ്ഞു കൊടുത്ത ആളിന് ലഭിക്കും എന്നുള്ളതാണ്. ഉദാഹരണം, നാം ഒരു പള്ളിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള വിജ്ഞാനവേദിയിലേക്കോ മറ്റുള്ള സദസ്സിലേക്കോ മതപരമായ സദസ്സിലേക്കോ വഴി കാണിക്കുമ്പോൾ അവൻ അവിടെ പോയി അവൻ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയി ആ ദർസ് കേൾക്കുകയോ ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ആ മലക്കുകൾ പ്രാർത്ഥന കിട്ടുന്ന അതേ പ്രാർത്ഥന ഈ പറഞ്ഞു കൊടുത്തവന് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മയുടെ ആളുകളാകാൻ, നന്മയുടെ താക്കോലുകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നാഥൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നന്മയുടെ ആളുകളാവുക എന്നുള്ള വിഷയത്തിലുള്ള പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഏതൊരു അവസരം കിട്ടുന്ന സമയത്തും നന്മ തുടർത്തുന്ന ആളുകളാവുക, അതിൻ്റെ പുണ്യം ഖബറിലാണെങ്കിൽ പോലും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഒരാൾക്ക് നന്മ പകർന്നു കൊടുത്തു കഴിഞ്ഞാലും എപ്പോഴും നന്മയിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളാവുക എന്നുള്ളതാണ്, സത്യവിശ്വാസികളാവുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും ജമീല വി കെ പുനൂർ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ ശരീരത്തിൽ അയച്ചിട്ടുള്ളത് നഫീസ പി എ താമരശ്ശേരിയും അമീർ എടത്തനാട്ടുകരയായിരുന്നു. അപ്പോൾ അതിലെ ഒരു കമൻറ്റ് എന്നത്, നഫീസ താമരശ്ശേരിയും അമീർ എടത്തനാട്ടുകരയും നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പിച്ച കുട്ടികളാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് ജമീല വി കെ പുനൂർ. മാഷാ അല്ലാ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഓരോ കമൻറ്റുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് നന്മയിൽ തുടരുക എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാഠക്കുറിപ്പായിരുന്നു. അപ്പോൾ അതിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു സുവർണാവസരമുണ്ട്. പല കൂട്ടുകാരും കേട്ടിട്ടുണ്ടാവും, പല കൂട്ടുകാരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മദ്രസ കോഴ്സ് അതിൻ്റെ എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മദ്രസ ജൂനിയർ കോഴ്സും ഉണ്ട്, ഈ മദ്രസ സീനിയർ കോഴ്സും ഉണ്ട്. പീസ് റേഡിയോയിൽ മുമ്പ് ഈ മദ്രസ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം, അതൊക്കെ നിങ്ങൾക്ക് കോഴ്സ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഈ മദ്രസ ജൂനിയർ എന്ന് പറയുന്നത് 1/6/2016 ശേഷം ജനിച്ച വിദ്യാർത്ഥികൾക്കുള്ളതാണ്. 2016 June 1 ശേഷം ജനിച്ച കൂട്ടുകാർക്കുള്ളതാണ് ഈ മദ്രസ ജൂനിയർ. ഈ മദ്രസ സീനിയർ എന്ന് പറയുന്നത് 1/1/2013 മുതൽ 31/5/2016 ഇതിൻ്റെ ഇടയിൽ കാലയളവിൽ ജനിച്ച വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അതായത് 1/1/2013 അതുപോലെ തന്നെ 31/3/2016 ഇടയിൽ ജനിച്ച ആളുകൾക്കുള്ളതാണ് ഈ മദ്രസ സീനിയർ എന്നുള്ളത്. അപ്പം ഏതായാലും ഒരുപാട് ഇൻട്രാക്റ്റീവ് സെഷനുകളും നമ്മുടെ ഈ മദ്രസ എന്ന കോഴ്സ് എന്ന് പറയുന്നത് മുമ്പ് എന്താ പറയുക റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് സെഷനുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അതിൽ ഉത്തരങ്ങൾ പറയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഒക്കെ കൂട്ടുകാർ പങ്കെടുക്കുക, നമ്മുടെ നന്മയിൽ തുടരുക എന്നുള്ള അതിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് ഈ ഒരു എന്താ പറയുക അനൗൺസ്മെൻറ്റ് എന്നുള്ളത്. മാത്രമല്ല ഈ പ്രാവശ്യം കൂട്ടുകാർക്കായിട്ട് പീസ് റെഡി ഒരു സ്പെഷ്യൽ പ്രൈസും കൂടി ഒരുക്കുന്നുണ്ട്. 75,000 രൂപയുടെ സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളൊക്കെ കൂട്ടുകാർക്ക് നേടാവുന്ന ഒരവസരം കൂടി ഈ മദ്രസയിലുണ്ട്. അപ്പോൾ ആകർഷകമായ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഓഗസ്റ്റ് 15-നും നമ്മൾ ശാഖ മദ്രസ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്ന കൗതുക കൂട്ടം, കൗതുകം വിജ്ഞാനോത്സവം, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടാവും. ഈ മദ്രസ കോഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും അതിലുണ്ടാവും എന്നുള്ളതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, വിസ്ഡം സ്റ്റുഡൻസ് നോളജ് എക്സാം സ്കോളർഷിപ്പ് സ്വന്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റികളും നിങ്ങൾ ഒരുപാട് സാധാരണ സ്കൂളുകളിൽ ഒരുപാട് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള ആക്ടിവിറ്റിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നന്മയിലൂടെ ഇങ്ങനെ തുടർന്ന് ഒരുമിച്ച് ഇങ്ങനെ പോകാൻ നമുക്ക് എല്ലാവർക്കും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിൽ എൻറോൾ ചെയ്യണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ ഈവനിങ് ലൈവ് കേൾക്കുന്ന എല്ലാവരും ഈ മദ്രസ ജൂനിയറിൽ അതുപോലെ സീനിയറിൽ ഈ കാലയളവിൽ ജനിച്ച എല്ലാവരും എന്ത് ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പം ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പീസ് റേഡിയോയിലെ കോഴ്സസ് ഓപ്ഷനിൽ പോയാൽ ഈ മദ്രസ ജൂനിയർ സീനിയർ വിഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. 24 ജൂലൈ ഇന്നിപ്പോൾ 18 ജൂലൈ ഏകദേശം ഒരു 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാല്ല നമ്മുടെ ഈ മദ്രസ ജൂനിയർ സീനിയർ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. 2013 ജനുവരി 1-ന് ശേഷം ജനിച്ച എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതിന് ജൂനിയർ സീനിയർ കാറ്റഗറിയിൽ എല്ലാവരും ഓർമ്മിപ്പിക്കണം, എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഏതായാലും നമ്മുടെ ഈവനിങ് ലൈവിൽ നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. നേരത്തെ പറഞ്ഞ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരത്തെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് നേരത്തെ പറഞ്ഞു. അതുപോലെ നമ്മൾ ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഒരു സാരോപദേശം കേട്ടു, ബുദ്ധിയുള്ളവരാവുക, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ കേട്ടു. അതിനുശേഷം നമ്മൾ മുഅ്മിനിൻ്റെ മരണത്തിൻ്റെ ഒരുപാട് ലക്ഷണങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഒരു പാട്ട് കേട്ടു, എല്ലാവർക്കും പരിചിതമായ ഈണത്തിലൊക്കെ ഉള്ള പാട്ട്, പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് തുടങ്ങുന്ന ഗാനം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മളൊരു കഥയിലേക്കാണ് കടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്ന കഥകളെല്ലാം ഈവനിങ് ലൈവിലുള്ള കഥകളെല്ലാം സീറത്തു നബി നമ്മൾ ഫുള്ള് വായിച്ചു. അതിനുശേഷം നമ്മൾ ഒരുപാട് സ്വഹാബിമാരുടെ കഥയാണ് നമ്മളിന്ന് കേട്ടിട്ടുള്ളത്. അതിനുശേഷം പാഠക്കുറിപ്പിൽ അതുമായിട്ട് നന്മയിൽ തുടരുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാനം പറഞ്ഞ കാര്യം ആരും വിട്ടുപോയത് ഈ മദ്രസ ജൂനിയർ സീനിയർ ക്ലാസ്സുകൾ, അതിലെന്ത് ചെയ്യുക, കോഴ്സിലെല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് ഉറപ്പിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ഈവനിങ് ലൈവ് കൂടി നമ്മളിന്നിങ്ങനെ എന്താ പറയുക അതിൻ്റെ അവസാന സമയത്ത് എത്തിയേക്കാണ്. അപ്പോൾ ഒരുപാട് അറിവുകൾ, ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വ്യത്യസ്തപരമായ അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കിട്ടിയ അറിവുകൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക, അതുപോലെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത് കൂടിയാണ് പീസ് റേഡിയോ സംവിധാനത്തെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് കൂടി എന്ത് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ സമയം 5 മണി കഴിഞ്ഞ് ഏകദേശം 56 മിനിറ്റായി. ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ ഈവനിങ് ലൈവിൽ ഉണ്ടായത് ഞാൻ സബീൽ ചെറുവാടി,
0: ഞാൻ ഷമീം ചുങ്കത്തറ,
2: ഞാൻ അമീൻ,
3: ഞാൻ ഐഹാം.
1: അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു ഈവനിങ് ലൈവിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

കൂറുകാട്ട് ഫാത്തിമത്ത് സഹ്ര തിരിച്ചു വീട്ടിൽ ഫത്ഹ് വരിക്കാൻ ഉറച്ച മട്ടിൽ ഫാത്തിമത്ത് സഹ്ര തിരിച്ചു വീട്ടിൽ ഫത്ഹ് വരിക്കാൻ ഉറച്ച മട്ടിൽ ഫലമത് നാളെ സുബർഗമേട്ടിൽ ഉപ്പ

അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായ് കനിമലരുകളാം ഹസനും ഹുസൈനെ.

0: ഇടും നിന്റെ ഹലാക്ക്,
1: സ്വബറിൻ പ്രതിഫലങ്ങൾ ഏറെയായി, സ്വർഗത്തിൻ മാർഗം പോകാം സ്നേഹിത.
2: ഇസ് റേഡിയോയിലിനി സ്വരം. ആകാശമേലാപ്പും അമ്പിളിയും എന്ന വരികൾക്ക് ഇണം പകരുന്നത് നുഹ ബിൻത് മുഹ്സിൻ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഓർമ്മ, തിരൂരങ്ങാടി യത്തീംഖാനയുടെ 1-2 ഭാഗങ്ങൾ മുൻപുള്ള എപ്പിസോഡുകളിൽ നാം കേട്ടുകഴിഞ്ഞു. ഇന്ന് തിരൂരങ്ങാടി യത്തീംഖാന എന്ന പരമ്പരയുടെ 3-ാം ഭാഗമാണ് ഓർമ്മയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജാബിർ ടി കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്ലം സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നു. JDT ഒരു ശാഖ തിരൂരങ്ങാടിയിൽ തുടങ്ങാൻ തീരുമാനിച്ചു. തൽക്കാലം 50 കുട്ടികളെ എടുക്കാം. ഭക്ഷണ ചിലവ് പ്രതിമാസം 300 രൂപ വേണ്ടിവരുമെന്ന് കണക്കാക്കി. 250 രൂപ JDT നിന്ന് തരും. ബാക്കി 50 രൂപ നിങ്ങളുണ്ടാക്കണം. അസ്ലം സാഹിബിൻ്റെ ദീർഘബുദ്ധിയായിരുന്നു അത്. സേവന പങ്കാളിത്തം അദ്ദേഹം നിർബന്ധമായി വെച്ചു തരികയായിരുന്നു. കൊച്ചുകാര്യങ്ങളിലെ ഒരു കൊച്ചുകാര്യമായി ഇത് നിങ്ങൾക്കിപ്പോൾ തോന്നും. പക്ഷേ അവിടെ നടന്നതെന്താണെന്ന് കേട്ടോളൂ. മറുപടി പറയാൻ ആകട്ടെ എന്ന ലാഘവത്തോടെ ഒന്ന് മൂളാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. KM മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രഗത്ഭന്മാർ മറുപടി പറയാൻ കഴിയാതെ അന്തം വിട്ടിരിക്കുകയാണ്. 1 മാസം 50 രൂപയോ എങ്ങനെ അതുണ്ടാക്കും? എല്ലാവരും മുഖത്തോട് മുഖം നോക്കുക തന്നെ. അസ്ലം സാഹിബ് നിസ്സംഗഭാവത്തിൽ മറുപടി കാത്തിരിക്കുകയായിരുന്നു. നൂറുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകനായ എന്റെ ശമ്പളം അന്ന് മാസാന്തം 4 രൂപ. അതാണ് കാലഘട്ടം. ഒടുവിൽ MK ഹാജി സാഹിബിന്റെ ഈമാനിന്റെ ശക്തി അവിടെ ജ്വലിച്ചുയർന്നു. നമുക്ക് യാതൊരു കഴിവുമില്ല, പക്ഷേ നമ്മുടെ യജമാനനായ അള്ളാഹു ഏറ്റവും കഴിവുള്ളവനല്ലേ. 50 രൂപ ഞങ്ങളുണ്ടാക്കും, ഹാജി പറഞ്ഞു. ശാഖ തുടങ്ങാൻ തീരുമാനിച്ചു. 1943 December 11 യത്തീംഖാന പിറന്നുവീണു. എന്റെ വിവാഹ പിറ്റേന്ന്, കല്യാണ പിറ്റേന്ന് ഒരു മകൾ എന്നു പറയാൻ തോന്നുന്നു. പക്ഷേ സദാചാര നിയമത്തിൽ അങ്ങനെ ഒരു വിശേഷണം അരുതാത്തതാണല്ലോ. എങ്കിലും എന്റെ മനസ്സ് അത്രക്കും ആഹ്ലാദമയമായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മഹാസമ്മേളനത്തിൽ വച്ച് ഹാജി അബ്ദുൽ സത്താർ സേർ സാഹിബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇവിടെ ചിലർക്ക് ഒരു ചോദ്യമുണ്ടാകും. ലീഗ് നേതാക്കളുടെ ആതിഥ്യം, അതും സുന്നികളുടെ ബഹുമാന്യ നേതാവായ ബാഫക്കി തങ്ങൾ അധ്യക്ഷൻ. അവിടെയാണ് KM മൗലവി സാഹിബിൻ്റെ മഹത്വം നമ്മൾ അറിയേണ്ടത്. നീതിയുടെ കണിശതയിൽ മൗലവി എന്നും മാതൃകയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ തിരൂരങ്ങാടി ശാഖയുടെ ലെറ്റർ ഹെഡിൽ അയച്ച അപേക്ഷയുടെ മഹത്തായ പരിണാമമായിരുന്നു ആ യത്തീംഖാന. അതിൻ്റെ ഉദ്ഘാടകനും അധ്യക്ഷനുമാകാനുള്ള അർഹത മലബാറിലെ ഉന്നതനായ ഈ നേതാക്കൾക്കു തന്നെയാണെന്ന് മൗലവി വിശ്വസിച്ചു. അർഹതപ്പെട്ടത് അർഹരായവർക്ക് സന്തോഷത്തോടെ സമ്മാനിക്കണമെന്ന കാര്യത്തിൽ എന്റെ ഗുരു എന്നും നിർബന്ധം കാണിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥത ആ കെട്ടിട സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നുണ്ട് എന്ന CH വിശേഷണം 100% ശരി തന്നെ. സത്താർ സേർ സാഹിബ് ഇന്ത്യാ വിഭജനത്തോടെ പാകിസ്ഥാനിലേക്ക് പോയി. പാക് അംബാസിഡറായി കുറേ കാലം ജോലി നോക്കി. കുറേ വർഷങ്ങൾക്കു ശേഷം നാട്ടിൽ വന്നു. ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും എല്ലാം കണ്ടു മടങ്ങിപ്പോയി. ബാഫക്കി തങ്ങൾ കേരള സംസ്ഥാന രൂപീകരണത്തോടെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന ലാളിത്യത്തിൻ്റെയും സേവനത്തിൻ്റെ പ്രതീകമായിരുന്ന നേതാവ് നിര്യാതനായപ്പോൾ തങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കാൻ നിർബന്ധിതനായി. ബുദ്ധിമാനും തന്ത്രജ്ഞനും ആജ്ഞാശക്തിയുമുള്ള നേതാവായിരുന്നു ബാഫക്കി തങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ശ്രദ്ധേയനാകാൻ ഇതുതന്നെയായിരുന്നു കാരണം. ലീഗിൻ്റെ അനിഷേധ നേതാവായിരിക്കുമ്പോഴും സ്വഭാവ വൈശിഷ്ട്യവും വിനയവും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു. സർവസമുദായ മൈത്രിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം മാതൃകയായിരുന്നു. ജാതിമത ഭേദമന്യേ ബാഫക്കി തങ്ങൾ ആദരണീയനായി. സുന്നികളുടെ ആധികാരിക സംഘടനയായ സമസ്തയുടെ സമുന്നത നേതാക്കളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. പക്ഷേ മുജാഹിദ് നേതാക്കളായ എം കെ ഹാജി, എൻ വി അബ്ദുസ്സലാം ഉലവി തുടങ്ങിയ മഹത് വ്യക്തികളുടെ ഉറ്റമിത്രമായി വർത്തിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. ഒരു സാമുദായിക നേതാവിൻ്റെ പക്വതയും മിതത്വവും മൂലം വ്യാപകമായ സുഹൃത് ബന്ധവും ആദരവും നേടാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു. എന്നെപ്പോലുള്ള വികൃതികളായ മുജാഹിദുകളോടും സ്നേഹത്തിന് കുറവ് കാണിച്ചിട്ടില്ല. നാട്ടിൽ വെച്ചും മക്കത്തു വെച്ചും ഞങ്ങൾ ധാരാളം ഇടപഴകിയിട്ടുണ്ട്. ആത്മീയതയുടെ ഹോൾസെയിൽ ബാനറുമായി കേരളത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ഏക തങ്ങൾ കുടുംബം ബാഫക്കി കുടുംബമായിരിക്കും. യമനിലെ ഹലർമൌത്തിൽ നിന്നും വ്യാപാരാർത്ഥം കേരളത്തിൽ കുടിയുറപ്പിച്ച ബാഫക്കി കുടുംബം ആ പാരമ്പര്യം നിലനിർത്തി. പാണ്ഡിക്കശാലയിൽ നിന്നുകൊണ്ട് സാമുദായികവും രാഷ്ട്രീയവും അദ്ദേഹം കൈയാളി. അറബി വംശജനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഹജ്ജ് വേളയിൽ ലോക മുസ്ലിങ്ങളുടെ കിബില നിലകൊള്ളുന്ന മക്കത്ത് വെച്ച് തന്നെ നിര്യാതനായി. അവിടെ ഖബറടക്കം നടന്നു. എന്റെ ഉറ്റമിത്രവും പ്രഗത്ഭ നേതാവുമായിരുന്ന സത്താർ സേട്ട് പാകിസ്ഥാനിൽ വെച്ച് അന്തരിച്ചു. ഇരുവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
2: നിങ്ങൾ കേട്ടത് ഓർമ്മ, അവതരിപ്പിച്ചത് ജാബിർ ടി കെ.
4: أعوذ بالله من الشيطان الرجيم.

0: മോഷണ ശല്യമുള്ള ഒരു ഗ്രാമത്തിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം പരിഹരിച്ചൊരു കഥയുണ്ട്. അതിലൊരു പാഠം നമുക്കുണ്ട്. ഒരു ഗ്രാമത്തിൽ മൊത്തം എന്നും മോഷണം നടക്കുക. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഇരുട്ടാണ്, പല ഉൾവഴികളിലും ഇരുട്ടാണ്, അവിടെയൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരം ഉണ്ടാവും. ആ ലൈറ്റ് വരാൻ വേണ്ടി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു, കുറെ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചു, പക്ഷെ നടക്കുന്നില്ല. അവസാനത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ബൾബ് പുറത്തേക്ക് ഇട്ടു, ഒരു വയർ, നീളമുള്ള വയറെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കണ്ട് തൊട്ട അയൽവാസിയും എന്ത് ചെയ്തു, അയാളുടെ വീട്ടിൽ നിന്നൊരു വിളക്ക്, ഒരു ബൾബ് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും ഒരു ബൾബ് പുറത്തേക്ക് വന്നപ്പോൾ ആ ഗ്രാമം പ്രകാശമാനമായി എന്നാണ്. അതൊരു കഥയാണെങ്കിലും അതിലൊരു വലിയ സന്ദേശം നമുക്ക്.
1: ചുരുങ്ങിയ വാക്കുകൾ, അതെ, ഒരുപാട് അർത്ഥം അല്ലേ? അതെ, വിശാലമായ പല അർത്ഥങ്ങളുണ്ട്. ചില മനുഷ്യർ സ്വയം വെളിച്ചമായി മാറാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു തിരി കൊളുത്തും, ആ തിരിയുടെ പ്രകാശം കണ്ട് മറ്റു ചിലരും അത് അനുകരിക്കും.
2: നമ്മൾ യഥാർത്ഥത്തിലൊരു നന്മകളുടെ തുടക്കക്കാരാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു നന്മ ആര് തുടങ്ങി വെച്ചുവോ പിന്നീട് അത് കണ്ട് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അവരുടെ എല്ലാം പ്രതിഫലത്തിൽ നിന്ന് ഒരു കുറവ് വരാതെ തന്നെ ഇയാൾക്കും അതേ പ്രതിഫലം ലഭിക്കുമെന്നാണ് അല്ലേ? നമ്മൾ ഈ ഒരു സംഭവം പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു നമസ്കാരത്തിൻ്റെ സമയമാണ് പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ മുദർറ് ഗോത്രക്കാരായ ചില ആളുകൾ വരുന്നുണ്ട് പള്ളിയിലേക്ക്. അവരുടെ രൂപം, ജടപിടിച്ച മുടിയും വസ്ത്രത്തിലെല്ലാം ആ ഒരു യാത്രയുടെ ചില ശേഷിപ്പുകളൊക്കെ അവരുടെ വസ്ത്രത്തിലുണ്ട് എന്നാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു രൂപം കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവർ വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ഒരു നാട്ടിൽ നിന്നാണ്, അവർക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. അത് ആ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളയുടെ മുഖം വല്ലാതെ വിഷമിച്ചു പോയി എന്നാണ്. റസൂലുള്ളക്ക് വല്ലാത്ത പ്രയാസമായി. റസൂലുള്ള വേഗം ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ച് റസൂലുള്ള പറയുന്നുണ്ട്, ബിലാൽ ബാങ്കും ഇഖാമത്തൊക്കെ കൊടുത്ത് നമുക്ക് ജമാഅത്ത് നമസ്കാരം, ജമാഅത്തിൽ നമസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ ഓതി സഹാബാക്കളോട് പറഞ്ഞു, ഇതാ ഇവിടെ ചില ആളുകൾ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണോ നിങ്ങളുടെ ഇതുള്ളത് അത് കൊണ്ടുവരാൻ പറയാണ്. പക്ഷേ ആരും അവിടെ നിന്ന് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്, ആദ്യമായി കൊണ്ടൊരു കുറച്ച് വസ്തുക്കൾ കൊണ്ട് അവിടെ റസൂലിൻ്റെ മുന്നിൽ വെച്ചു. അത് ഒരല്പസമയം കഴിഞ്ഞേക്ക് എന്ത് ചെയ്തു, പിന്നീട് ഈത്തപ്പഴങ്ങളും ദീനാറുകളും ആയിക്കൊണ്ടൊരു വലിയ മല തന്നെ. റസൂലുള്ളയുടെ മുഖം എങ്ങനെയായിരുന്നു, അതിന് നേർ വിപരീതമായി എന്നാണ്. റസൂലുള്ളയുടെ മുഖം സന്തോഷത്താൽ തുടുതുടുത്തു എന്നാണ് ആ കവിളുകൾ. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തുന്നത്, ആരാണോ ഒരു നന്മ തുടരുന്നത് അതിൻ്റെ മുഴുവൻ പ്രതിഫലവും അത് ബാക്കിയുള്ള ആളുകൾ ചെയ്താൽ അതിൽ നിന്നൊരു കുറവ് പറ്റാതെ ഇയാൾക്ക് ലഭിക്കും, ആരാണോ ഒരു തിന്മ ചെയ്യുന്നത് അത് കണ്ട് മറ്റുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്നത് ആ തിന്മയുടെ അതിൽ നിന്നൊരു വിഹിതം ഇയാൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം.
1: നന്മയുടെ തുടക്കക്കാരാവുക എന്നതാണ് പ്രധാനം.
2: അതെ,
1: ചിലരെയൊക്കെ നന്മ മരങ്ങൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച് ക്ലീഷയായി മാറിയിട്ടുണ്ട്.
2: അതെ,
1: ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞുപോയ ചില വാക്കുകൾ. ചില പുതിയ പരിപാടികളും പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവർക്കും ആശങ്കയായിരിക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ പറയുമ്പോൾ. പക്ഷേ ആ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ടാവും, വലിയ സമ്പന്നരൊന്നും ആയിക്കൊള്ളണമെന്നില്ല, അവർ ഒരാദ്യം ഒരു വിഹിതം അവിടെ പ്രഖ്യാപിക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, സജി നേരത്തെ പറഞ്ഞതുപോലെ, അതൊരു വലിയൊരു തുടക്കമായിരിക്കും, ഒരു ബ്ലാസ്റ്റിംഗ്, ഒരു സ്ഫോടനാത്മകമായൊരു അന്തരീക്ഷം. എല്ലാവരും പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് അത് അതിനെ തുടരും. നമുക്ക് ചില സാമൂഹിക സേവന രംഗത്തൊക്കെ അത്തരം അനുഭവങ്ങളുണ്ട്. ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് ചേർന്നപ്പോൾ ഒക്കെ മഹാസാധുക്കളാണ്, പള്ളിയുമായി അടുത്ത ഒരു മന്ദിരത്തിലുള്ള ഒരു മീറ്റിംഗ് കൂടിയത്, എല്ലാവരും കൂലിപ്പണിക്കാരും ബാക്കിയുള്ളവരൊക്കെയാണ്. പക്ഷേ അതിലുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്, ഞാൻ ഇത്ര ഉള്ളൂ.
2: ഓ,
1: അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചിലരൊക്കെ പറയുന്നു, ഞാൻ ജോലി അതിൻ്റെ വയറിങ് വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കാം, ഞാൻ ഇത്ര കല്ല് കൊടുക്കാം. പണിക്കാർ പറയുന്നു നമുക്ക് അങ്ങനെ പൈസ ഒന്നും കൊടുക്കാനില്ല, പക്ഷേ അതിൻ്റെ കൽപ്പണി ഞങ്ങൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ എത്ര പെട്ടെന്നാണ് അതിനുള്ള സമ്പാദ്യം വന്നത്. കൂടെ വരുന്ന ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാർ പറയുന്നു അതിൻ്റെ ഇന്നന്ന സംഗതികൾ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വാർപ്പിനുള്ള സിമെൻറ്റ്, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ. നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, നന്മ തുടങ്ങി വെച്ചാൽ അതിൻ്റെ ആസാറുകൾ അതിൻ്റെ അവസാനം വരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു, തുടർച്ചയായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് തുടർന്ന് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒറ്റവും ഒറ്റ കുറച്ച് പോലും കുറയാതെ, അതെല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, പടച്ചനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഒരാളുടെ അത് ഒട്ടും കുറയാതെ
2: കൊടുക്കുക,
1: മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കുക എന്നുള്ള.
2: യഥാർത്ഥത്തിൽ പല വിഷയത്തിലും ഇങ്ങനെയുള്ള പല ആളുകളെയും നമുക്ക് കാണാം. എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇടുക്കി ജില്ലയിൽ ഒരു മുതിർന്നൊരു ഭാരവാഹിയുണ്ട്, ഒരു അഷറഫിക്ക എന്ന് പറയും. അതെ, പള്ളിയില് ഞാൻ അവിടെ ഖുതുബയും മദ്രസയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: നമസ്കരിച്ചിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ നമസ്കരിച്ചിട്ടുണ്ട്.
2: അപ്പോ ഞാൻ അദ്ദേഹത്തിൽ നിന്ന്, എനിക്ക് വല്ലാതെ അദ്ദേഹത്തിൽ നിന്നൊരു സ്വീകരിക്കാൻ തോന്നിയ, അദ്ദേഹത്തിന് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ഒരു സംഭവം എന്താ വെച്ചാല്, അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒന്നാമത്തെ മീറ്റിങ്ങില് പങ്കെടുക്കാൻ ശ്രദ്ധിക്കും മിക്കവാറും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ബാക്കിയുള്ള പല മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നേക്കാൾ കൂടുതൽ ഏതിൻ്റെയും ഒരു വിഷയത്തിൽ ഒന്നാമത്തെ മീറ്റിങ്ങിലേക്ക്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നുണ്ട്, വളരെ ദൈർഘ്യമായൊരു ദൂരമാണ്,
1: 10 മണിക്കൂറൊക്കെ ഉണ്ടാവില്ലേ.
2: അതെ അതെ, അദ്ദേഹം രാത്രി ആയിട്ടാണ് ബസ്സിൽ കയറി രാവിലെ അവിടെ എത്തുന്ന രൂപത്തിലാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ആ ഒരു മീറ്റിങ്ങിനോട് ഇത്ര വല്ലാതെ അതിലേക്ക് പോകാനൊരു താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് നമ്മുടെ ഈ പീസ് റേഡിയോൻ്റെ ഒരു ഉറുദു വേർഷൻ അല്ലേ വരുന്നുണ്ട്, അതിൻ്റെ ഒന്നാമത്തെ മീറ്റിംഗ് ആണ്, ഓഫ്ലൈൻ ആയിട്ടുള്ള ഒന്നാമത്തെ മീറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ, ഒന്ന് പറയാൻ പറ്റിയാൽ, ആ ഒന്നാമത്തെ ആളുകളാവുക എന്നുള്ളത് അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പക്ഷേ അസൂയ തോന്നി. ആ ഒരു സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഒരു
1: തുടക്കക്കാരിൽ ഒരാളാവുക
2: എന്നുള്ളത്, അപ്പോൾ ആ ഒരു ആളെപ്പോലെ ആയിത്തീരുക, അദ്ദേഹത്തിൻ്റെ ഒരു നീയത്ത് എനിക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോയെന്നാണ്. അപ്പോൾ ധാരാളം ആളുകളുണ്ട് അങ്ങനെ ഒരു നന്മയുടെ തുടക്കക്കാരാവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ചെയ്യുന്ന. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധാരാളം സ്വത്ത് കൊടുത്താലും ഒരല്പം കൊടുത്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കുന്ന, 1 കോടിയുള്ള ഒരാൾ 100,000 കൊടുക്കുന്നതും ഒന്നുമില്ലാതെ ഒരു മാസം വെറും 4,000-5,000 കിട്ടുന്ന ഒരാൾ അതിൽ നിന്ന് തൻ്റെ നിന്ന് ഒരു 2,000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു പെർസെൻറ്റേജ് റേറ്റാണ് നമ്മൾ
1: പറയുന്നത്.
2: അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി മുതലുകൾ ഒരുക്കൂട്ടാൻ പറഞ്ഞപ്പോൾ അമറുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഉമർ എപ്പോഴും അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കണമെന്നാണ് കരുതാറുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു കരുതി, എൻ്റെ വീട്ടിലുള്ളതിൻ്റെ പകുതിയും ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് വീട്ടിൽ ഇനി ബാക്കിയുള്ളത്? എൻ്റെ പകുതി സ്വത്തേ ഉള്ളൂ, ഞാൻ ബാക്കി പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു എന്താ പറയുന്നത്, മുഴുവനായി എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും, നമ്മൾ എത്ര, നമ്മൾ ഉള്ളതിൽ നിന്ന് എത്രയാണോ കൊടുക്കുന്നത്, അതിനൊരല്പമാണെങ്കിലും നമ്മൾ ഉള്ളതിൻ്റെ എത്ര ശതമാനം കൊടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്.
1: പീസ് റേഡിയോയുമായി കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ആലോചിക്കുമ്പോഴേ, ഈ പീസ് റേഡിയോ എന്നൊരു ആശയം അവതരിപ്പിച്ച ഒരു മനുഷ്യനുണ്ടാവുമല്ലോ അല്ലേ?
2: ശരിയാണ്.
1: അതിനുവേണ്ടി തുടക്കത്തിൽ കൂട്ടുനിന്ന കുറേ മനുഷ്യന്മാരുണ്ടോ?
2: അതെ,
1: അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്.
2: അതെ.
1: അപ്പോൾ ആ തുടക്കക്കാരിൽ അല്ലെങ്കിൽ തുടക്കക്കാർക്ക് എത്ര പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ?
2: ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ഖുർആനും ഹദീസും അള്ളാഹുവിൻ്റെ വചനങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ റേഡിയോ, അതിൻ്റെ പ്രതിഫലം
1: നമ്മൾ പിന്നെ ഗുണിച്ചാലും കൂട്ടിയാലും നമുക്ക്
2: ഒരിക്കലും
1: പിടിതരാത്ത അല്ലേ, അത്രയും വലിയ പിന്നെ ആയിരിക്കും. എത്രയോ പരിപാടികൾ, എത്രയോ ശ്രോതാക്കൾ,
2: അതെ,
1: ഈ കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തോന്നേണ്ട ഒരു സംഗതി, ഒരു പുതിയ പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയം വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത് ഈസിയായി അറിയിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ആശയം, നിങ്ങളുടെ ആ ഒരു ചിന്തയായിരിക്കാം ഒരു പുതിയ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത്. അതൊരുപാട് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ഒരു പക്ഷേ എത്തിയേക്കാം, ഒരുപാട് ആളുകളുടെ മനസ്സിൽ അത് മാറ്റം വരുത്തിയേക്കാം. ഒട്ടും മടിക്കരുത്, പുതിയ ആശയങ്ങളുമായി ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾക്ക്
2: ഒരു പുതിയ തുടക്കം കുറിക്കട്ടെ എന്ന് പറയാം,
1: തുടക്കക്കാരാവുക എന്നുള്ളതാണ്.
3: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. പ്രഥമ ശുശ്രൂഷ ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി വി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബേൺസ് അഥവാ പൊള്ളലേറ്റാൽ നമുക്ക് ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമായിട്ട് പൊള്ളലേറ്റാൽ ചെയ്യേണ്ടത് ആ ഒരു ഭാഗം തണുപ്പിക്കുക എന്നുള്ളത്. തണുപ്പിക്കാൻ വേണ്ടി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് റണ്ണിംഗ് വാട്ടർ, അത് പൈപ്പ് വെള്ളത്തിൽ

0: ഭാഗത്ത് ഉപയോഗിക്കരുത്, കാരണം അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതാണ്. നമ്മുടെ ടെമ്പറേച്ചർ അത് സ്കിന്നിൽ നിന്ന് പുറത്തേക്ക് പോകാതെ അത് അവിടെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ പ്രഥമ ശുശ്രൂഷ, വിവരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി വി.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യോ ഇൻസൈറ്റ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭീകരവാദം ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് എന്നത് നമുക്കൊക്കെ അറിയുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ഭീകര

0: ആക്രമണം നടന്നാൽ എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നതും പരിക്കേറ്റ് പിന്നീടുള്ള ജീവിതത്തിൽ ജീവച്ഛവങ്ങളായി കഴിച്ചുകൂട്ടേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾ. അംഗവൈകല്യങ്ങളും ശാരീരിക പ്രയാസങ്ങളുമൊക്കെയായി നിത്യരോഗികളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ആ ആളുകളുടെ വേദന എത്രയായിരിക്കും? അതേപോലെ തന്നെ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ അത്തരം സ്ഫോടനങ്ങളിലൂടെ ഭീകരാക്രമണങ്ങളിലൂടെ എത്രമാത്രം നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഏതൊരാൾക്കും അല്പം ഒന്ന് ചിന്തിച്ചാൽ ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. സ്വസ്ഥതയും സമാധാനവും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഇത്തരം ക്രൂരവും നീചവുമായ പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും മുഖം നോക്കാതെ എതിർക്കാനും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും സമൂഹം ഒന്നടങ്കം, പ്രത്യേകിച്ച് ഭരണാധികാരികൾ, ഡിപ്പാർട്ട്മെൻ്റ് തലങ്ങളിൽ തലപ്പത്തുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. പക്ഷേ ഭീകരവാദവും ഭീകരാക്രമണങ്ങളും തീവ്രവാദവും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ എവിടെ ഉണ്ടാകുമ്പോഴും അതൊരു പ്രത്യേക മതത്തിൻ്റെ പേരിൽ തലയിൽ കെട്ടിവെക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു പേര് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് തെരയുന്ന ദുഃഖകരമായ ഒരു വസ്തുത ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും അനുസ്യൂതം തുടരുന്ന ഒരു സംഗതിയാണ്. അത്തരം ഏകപക്ഷീയമായ നിരുത്തരവാദിത്വപരമായ സമീപനങ്ങളിലൂടെ സത്യത്തിൽ ഭീകരവാദികളെയും തീവ്രവാദികളെയും സൃഷ്ടിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും സമൂഹം തിരിച്ചറിയണം. വസ്തുതാപരമായി നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്ര അവലോകനം നടത്തിയാൽ തീർച്ചയായും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അതിൽ പ്രതിചേർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതല്ലെങ്കിൽ അതിനേക്കാൾ മുൻപന്തിയിൽ മറ്റ് പല മതസമൂഹങ്ങളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും ആണ് പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ ഏതൊരു നിഷ്പക്ഷപതിക്കും ഏതൊരു ചരിത്രാന്വേഷകനും സാധിക്കുക എന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പുതിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഭീകരവാദങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ ആക്രമണങ്ങൾ സ്ഫോടനങ്ങൾ ഒക്കെ നടന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് തിരഞ്ഞ് പിടിച്ച് അതിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാം തീവ്രവാദമാണ് ഭീകരവാദമാണ് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്നൊക്കെ നെടുനീളൻ പ്രസ്താവനകൾ ഇറക്കാൻ ക്യൂ നിൽക്കുന്ന ആളുകൾ അവസാനമായി പറയുന്ന അല്ലെങ്കിൽ പുതിയതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആഖ്യാനം, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ലായിരിക്കാം എന്നാൽ എല്ലാ ഭീകരരും മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇത്തരം പേരുകളെ അവരിലേക്ക് ചേർത്ത് അതിലേക്ക് കൂട്ടിക്കെട്ടി വിശദീകരിക്കുമ്പോൾ മുസ്ലിങ്ങൾ അതിൻ്റെ ഒരു ഹോൾസെയിൽ ഫാക്ടറിയാണ് എന്ന പോലെ, മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും അവരുടെ മാതൃകാപുരുഷനായി അവർ കാണുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഭീകരതയും തീവ്രവാദവുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ യാതൊരു അറുപ്പും വെറുപ്പുമില്ലാതെ നീതിയുടെ ലവലേശം പോലും പരിഗണിക്കാതെ അന്ധമായ വിദ്വേഷവും വിമർശനങ്ങളും അഴിച്ചുവിടുമ്പോൾ നാം ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ലോകത്ത് ആദ്യമായി ഭീകരാക്രമണങ്ങൾ നടന്നത് എവിടെയാണ്, എപ്പോഴാണ്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ, ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഇത്തരം ആഖ്യാനങ്ങളും വിമർശനങ്ങളും അസ്ഥാനത്താണ് എന്ന് കാണുവാൻ സാധിക്കും. 19-ാം നൂറ്റാണ്ടിൽ അഥവാ 1881 റഷ്യയിൽ സാർ അലക്സാണ്ടർ കൊല്ലപ്പെട്ടത്, അദ്ദേഹത്തോടൊപ്പമുള്ള 21 ആളുകളും മരണപ്പെട്ടു പോയത് ഒരു ഭീകരാക്രമണത്തിലൂടെ, ഒരു സ്ഫോടനത്തിലൂടെയായിരുന്നു. 1886 ഇതിന് സമാനമായ ഒരു ഭീകരാക്രമണം ചിക്കാഗോയിൽ നടന്നു. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് കൗതുകത്തോടുകൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ എവിടെയും ഒരു മുസ്ലിം പേര് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. 1901 അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായിരുന്ന വില്യം മക്കിൻലി കൊല്ലപ്പെട്ടത് ഇതുപോലെയുള്ള മറ്റൊരു ഭീകരാക്രമണത്തിലാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ തന്നെ രാഷ്ട്രപിതാവ് മുതൽ ഗാന്ധിജിയുടെ കൊലപാതകം രാജ്യത്തെ വല്ലാതെ സങ്കടത്തിലാക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നല്ലോ. അതിനുശേഷം പല പ്രധാനമന്ത്രിമാരെയും പലരും അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുമൊക്കെ വെടിയേറ്റ് മരണപ്പെട്ടത് ഭീകരാക്രമണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിലൊന്നും ഒരു മുസ്ലിമും ഇല്ല എന്നത് വസ്തുനിഷ്ഠമായി നാം സംഭവങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സ്വാമിനാഥൻ അയ്യർ 2006 ജൂലൈ 23 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഭീകരവാദത്തിൻ്റെ ചരിത്രകഥകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വിശദമായ ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ടൈറ്റിൽ തന്നെ ടെററിസം ഈസ് നോട്ട് എ മുസ്ലിം മോണോപൊളി എന്നാണ്. അഥവാ ഭീകരത എന്നത്, ഭീകരവാദം എന്നത് മുസ്ലിങ്ങളുടെ ഒരു കുത്തകയല്ല. മുസ്ലിങ്ങളെ അതിൻ്റെ പേരിൽ നിങ്ങൾ പഴി പറയേണ്ടതില്ല. മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100-ൽ 1-ോ 2-ോ 3-ോ ആളുകൾ അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഈ ഭീകരാക്രമണങ്ങളുടെ എല്ലാറ്റിൻ്റെയും ഭാണ്ഡം ആ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ തലയിൽ ചാർത്തുന്നത്, ചുമത്തുന്നത് നീതിയുക്തമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 2-ാം ലോക മഹായുദ്ധ സമയത്ത് അതിലേറ്റുമുട്ടിയ രാജ്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോഴും ഫലസ്തീനിലെയും അതേപോലെയുള്ള പ്രത്യേകമായ ഇസ്രായേൽ സമൂഹത്തിൻ്റെയും ഒക്കെ പോരാട്ടങ്ങളെ നമ്മൾ വിലയിരുത്തിക്കഴിഞ്ഞാൽ 1941 മുതൽ 1948 വരെയുള്ള കാലഘട്ടങ്ങളിൽ 259 ഭീകരാക്രമണങ്ങൾ ജൂത ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നും അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിലും ഫലസ്തീനിലുമൊക്കെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അപകടങ്ങൾപ്പെട്ട് രോഗികളായി കഴിയുന്ന ഹോസ്പിറ്റലുകളടക്കം, അഭയാർത്ഥി ക്യാമ്പുകളടക്കം ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ അതിനെയൊന്നും ഭീകരത എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത, മനസ്സ് വരാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഭീകരവാദിയും തീവ്രവാദിയുമാകാൻ കഴിയില്ല. അവൻ ഒരു യഥാർത്ഥ മതത്തിൻ്റെ ഫോളോവറാണെങ്കിൽ ആ മതത്തെ സ്വീകരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ജീവിതത്തിൽ അതിൻ്റെ ആശയാദർശങ്ങളെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും പേരിൽ അങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബ്, ആത്മഹത്യാ ബോംബോ ഭീകരാക്രമണങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ അജ്ഞത കൊണ്ടാണ്, അല്ലെങ്കിൽ സാഹചര്യം അവരെ സമ്മർദ്ദത്തിലാക്കി ആ അനിവാര്യ ഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ ഒരു വഴിയും വേറെ ഇല്ലാതെ ഗതിമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു പോംവഴിയില്ലാതെ, ഒരു പരിഹാരമില്ലാതെ നിരന്തരം പീഡനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യാക്രമണം എന്ന രീതിയിൽ ആളുകൾ ചെയ്യുന്നതിനെ പെരുപ്പിച്ച് അത് വലിയൊരു ഭീകരവാദവും തീവ്രവാദവുമായി കാണേണ്ടതില്ല. മറിച്ച് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഒരു മുസ്ലിമിന് അങ്ങനെയാകുവാൻ സാധിക്കുകയില്ല. നേരിട്ട് ശത്രുക്കൾ ഏറ്റുമുട്ടുന്ന യുദ്ധ സന്ദർഭങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കാണുവാൻ സാധിക്കും, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും നിങ്ങൾ വധിക്കരുത് എന്ന്, കൃഷി നിങ്ങൾ നശിപ്പിക്കരുത് എന്ന്. നശീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ സമൂഹത്തിൽ സമാധാനം ഇല്ലാതെയാക്കുന്ന അശാന്തിയും അസമാധാനവും സമ്മാനിക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങളെ ഇസ്ലാം എത്ര കണ്ട് ഗൗരവത്തോടുകൂടി വിലക്കിയിട്ടുണ്ട് എന്ന് ആ ഒരൊറ്റ വചനം മനസ്സിരുത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നമ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളവർക്കുള്ള പ്രതികാരം അല്ലെങ്കിൽ അവർക്കുള്ള പ്രതിഫലം, അൻ യുഖത്തലു, അവരെ കൊന്നുകളയുക എന്നതാണ്. ഔ യുസല്ലബു, അല്ലെങ്കിൽ അത്തരം അക്രമികളെ ക്രൂശിക്കുക എന്നതാണ്. ഔ തുഖത്ത അയ്ദീഹിം വ അർജുലുഹും മിൻ ഖിലാഫിൻ, അതല്ലെങ്കിൽ അവരെ ബന്ദികളാക്കി കയ്യും കാലും എതിർചേരിയിൽ വെട്ടിനുറുക്കുക എന്നതാണ്. ഔ യുൻഫൗ മിനൽ അർൾ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവരെ നാടുകടത്തിക്കളയുക, ആ പ്രദേശത്ത് നിന്ന് അവരെ നാടുകടത്തിക്കളയുക എന്നതാണ്. ദാലിക്ക ലഹും ഖിസിയും ഫിദ്ദുനിയ, എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് അവർക്കുള്ള നിന്ദ്യതയുടെ ഭാഗമായിട്ടാണത്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, പരലോകത്ത് വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നും ഖുർആൻ അവിടെ ഉണർത്തുകയാണ്. അപ്പോൾ ഇത്രമാത്രം വലിയ കുറ്റം ഈ സമൂഹത്തിൽ, നാട്ടിൽ ശാന്തിയും സമാധാനവും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ വിപരീതമാണ്, അതിൻ്റെ മറുവശമാണ്. ഭൂമിയിൽ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ സാഹോദര്യവും ഒക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരാളുടെ ആക്രമണത്തിലൂടെ, പരാക്രമണങ്ങളിലൂടെ കൊല്ലപ്പെടുന്നത് ഒരു മുസ്ലിമല്ല എങ്കിലോ? എന്നാൽ കുഴപ്പമില്ല എന്നാണോ ഇസ്ലാം പറഞ്ഞത്? അങ്ങനെയല്ല. മൻ ഖത്തല നഫ്സം ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല അന്നാസ ജമീഅ, ഏതൊരു ജീവനെയും അകാരണമായി ഒരാൾ നശിപ്പിച്ചു കളഞ്ഞാൽ, കൊന്നുകളഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ സൂറത്തുൽ മാഇദയിലെ തന്നെ 32-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന അന്യ മതത്തിൽപ്പെട്ട ഒരാളെ അകാരണമായി ഒരാൾ കൊന്നാൽ, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ കൊല്ലാൻ അനുവാദം കൊടുക്കുന്നില്ല. നിയമപരമായ രീതിയിൽ അയാൾ എന്തെങ്കിലും അന്യായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടികളിലൂടെ ഉത്തരവാദിത്തപ്പെട്ട കോടതിയും അതേപോലെ ഭരണകൂടവും ഒക്കെയാണ് അത് ചെയ്യേണ്ടത്. അതല്ലാതെ വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ, അകാരണമായി ഒരാളെ കൊന്നുകളഞ്ഞാൽ, മൻ ഖത്തല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം പോലും അയാൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ മുസ്ലിമായിക്കൊള്ളണമെന്നില്ല കൊല്ലപ്പെടുന്ന വ്യക്തി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. എന്നിരിക്കെ എങ്ങനെയാണ് ഭീകരാക്രമണങ്ങളെയും തീവ്ര ചിന്താഗതിയെയും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മേൽ ചുമത്തുവാൻ സാധിക്കുക? അതുകൊണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കാനും സത്യം ഉറക്കെ പറയാനുള്ള ആർജവം കാണിക്കുവാനും നാം തയ്യാറാകണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. ഇൻസൈറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ്
3: ഓഫ് പീസ് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്. അവസാനിക്കാത്ത തട്ടിപ്പുകൾ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് പറപ്പൂർ, നുസാൻ രണ്ടത്താണി എന്നിവർ ചേരുന്നു.
5: നമ്മൾ സ്പോട്ടിൻ്റെ മൂന്നാമത്തൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരുപാട് കാലഘട്ടമായിട്ട് ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോവിഡാനന്തരം ഒരുപാട് ലേ ഓഫുകൾ, അതിപ്പോൾ പല സെക്ടറുകളിൽ നിന്ന് ഇപ്പോൾ ജോലി സംബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഗൾഫിൽ നിന്ന് ജോലി ഒഴിവായി വരുന്നു, ഇവിടെ തന്നെ പല ഐ ടി കമ്പനികളിൽ നിന്നും ആളുകൾ ലേ ഓഫ് ചെയ്യപ്പെടുന്നു, എന്നൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പലപ്പോഴും ഒരു ഒരു ബിസിനസ് രംഗത്തേക്ക്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്കൊക്കെ പലപ്പോഴും ആളുകൾ പൊതുവെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ അത്തരം മെസ്സേജുകളും വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ ലാഭം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഡോളർ ഒപ്പ് പോലെയുള്ള പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ട്, അതെ അതെ, ഡോളർ ഒപ്പ് പോലെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ നമ്മുടെ പണത്തെയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ വിഷയത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ദുരന്തമായി കൊണ്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
6: നമുക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്, ഈ ഫ്രോഡുകൾ, ഇത്തരം സ്കാമുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നൂറ്റാണ്ടുകളുടെ അല്ല സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്തിപ്പോൾ ഈ സുകുമാരക്കുറിപ്പ് വീണ്ടും എന്ത് ചെയ്തു, ചർച്ചയിൽ വന്ന്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അദ്ദേഹം ചെയ്ത തട്ടിപ്പ് എന്തായിരുന്നു, താൻ മരിച്ചുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് പിന്നെ ഇൻഷുറൻസ്, വലിയൊരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ. നമുക്ക് അത്ഭുതം തോന്നുന്നത് എന്തറിയോ, BC 300 ക്രിസ്തുവിന് 300 വർഷം മുൻപ് രണ്ടാളുകൾ, ഹെഗസ്ട്രോട്ടസ്ന്നും സെനോസ്തമിസ് എന്ന് പറയുന്ന രണ്ടാളുകൾ തങ്ങളുടെ കപ്പലും ചരക്കൊക്കെ കൂടെ മുക്കി, എന്നിട്ട് എന്തിനാണ് ഇൻഷുറൻസ് ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഈ ഐഡിയ എന്നുണ്ട്, അന്ന് ഉണ്ട്, പക്ഷേ നിർഭാഗ്യവശം ഒരാൾ മുങ്ങി മരിക്കുകയും ചെയ്തു, ഒരാൾ പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഭരണകൂടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രീതി തട്ടിപ്പുകൾ മറ്റേ ജനങ്ങളുടെ മുകളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വളരെ ഈ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന സമാനതയുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇതിൻ്റെ റിപ്പിറ്റേഷൻ തന്നെയാണ് ലോകത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഈ പോൺസി സ്കീം എന്ന് പറയുന്ന ഒരു ഇത്, അതായത് നമ്മൾ പറയുന്ന മണി ചെയിൻ ഉള്ള സാധനം, ആ മൾട്ടി ലെവൽ കുറച്ച് വ്യത്യാസമുണ്ട്, എന്തായാലും മണി ചെയിൻ നമുക്കറിയാലോ. ഈ മണി ചെയിൻ എന്ന് തുടങ്ങിയിട്ടുണ്ട്, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് തുടങ്ങിയിട്ടുണ്ട്, 19-ാം നൂറ്റാണ്ടിൽ വലിയ ഇത് സാധ്യതയുണ്ട്, 20-ാം നൂറ്റാണ്ടിൽ അതിനേക്കാളും തീർത്തിട്ടുണ്ട്. ഈ പോൺസി സ്കീം വന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് പൊട്ടാൻ പോകുന്നൊരു സാധനമാണെന്നല്ല, പക്ഷേ ആളുകൾ കാൽക്കുലേഷൻ നടത്തുകയില്ല. ഇത് കൊണ്ട് തന്നെ പുതിയ രൂപത്തിലൊക്കെ, പിന്നെ പിരമിഡ് സ്കീമുകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ MLMs മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്,
5: യഥാർത്ഥത്തിൽ ഈ സാധനം പറയാറുണ്ട് ഈ MLMs ഒക്കെ ഈ സ്കീം വെച്ച് കണ്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ 26-ാമത്തെ സ്റ്റേജ് കവർ ചെയ്യണമെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ 6,000 കോടിയാവണം.
6: അല്ല, അപ്പോൾ ഇവിടെ വെച്ചാൽ ഈ റോബിങ് പീറ്റർ ടു പേപോൾ എന്നാണ്, അതായത് നിങ്ങളടുത്ത് എന്ത് ചെയ്യാം, ഞാൻ കാശ് ഇതിയും അഷ്റഫ്ഖാനെന്നും ഇതിയും, 3-ാമത്തൊരാൾക്ക് കുറച്ച് കൊടുക്കും, എന്നിട്ട് മൂപ്പരെ കൊണ്ട് 5-ാമത്തെ 6-ാളെയും പിടിക്കും. ഇതിങ്ങനെ ഒരു ചെയിനായി വർക്ക് ചെയ്യുകയും ചിലതൊക്കെ ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, ഇത് പൊട്ടുന്നറിയാം, എന്നിട്ടും എന്ത് ചെയ്യും, അതിനകത്ത് ചേരും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു സമാനമായ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് വെച്ചാൽ ഈ ഒരു ഉട്ടോപ്യൻ ലോകത്താണ് പലപ്പോഴും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ നേരത്തെ ആട് തേക്ക് മാഞ്ചിയും തട്ടിപ്പ് വന്നപ്പോഴേ എവിടെയാണ് നടക്കുന്നത്, കേരളത്തിലല്ല, പുറത്ത് തമിഴ്നാട്ടിൽ, അവിടെ 1,000-ാം ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവൻ അങ്ങോട്ട് പോയി നോക്കൂ, ഇല്ല, ഓൻ ആ കഥ എന്ത് ചെയ്താൽ മതി, കേട്ടാൽ മതി. ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളും, അവർ കേരളം ഉടനീളം ആണ് ഹബ്ബുകൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, ശരി, നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് റിസ്ക് ഫ്രീ ആണ്, കാരണം ഇതിനുവേണ്ട ഹാർഡ് വർക്കൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ബാക്കി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ വളരെ ഹൈ പ്രോഫിറ്റ് തരുന്നതാണ്. അതായത് ഇവിടുത്തെ ബാങ്കുകളും ഇവിടുത്തെ സാധാരണ കമ്പനികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഈ ലാഭം, എന്നിട്ട് അതിന് നമുക്ക് ലാഭം ഇത് തരണം, അത്രയൊന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇവിടെ അത് 30% ആകാം, 40% ഒക്കെ വാർഷിക വരുമാനം നമുക്ക് എന്ത് ചെയ്തു തരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഉടനെ വിശ്വസിക്കും. പിന്നെന്താ വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് വലിയ കണക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ മിക്കവാറും ചിലപ്പോൾ എലോൺ മാസ്കിൻ്റെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഉയരാൻ സാധ്യതയുണ്ടെന്ന്. ഞാനപ്പോൾ തന്നെ സീറ്റിൽ നിന്ന് എന്ത് ചെയ്തു അങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് തന്നെ പൊങ്ങി ഏതാണ്ട് വെൻസിന് കയറി പറക്ക അല്ലെങ്കിൽ എന്താണ് വിമാനത്തിൽ കയറി പറക്കാൻ ഞാൻ തുടങ്ങുന്നുണ്ട്.
5: ടെസ്റ്റിമോണികളും അങ്ങനെ തന്നെ പറയല്ലേ, ഇന്നലെ തെരുവിൽ കച്ചവടം നടത്തിയെന്ന വ്യക്തി നാളെ ബെൻസ് കാറിൽ
6: എന്നിട്ട് ഓൻ വരും ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതായത് ഈ ഇതിൽ വേറെ ചില ഈ തുടക്കക്കാരെ തൃപ്തിപ്പെടുത്തും. ഈ മണി ചെയിനൊക്കെ ആണെങ്കിൽ വെച്ചാൽ ആദ്യത്തെ കുറച്ച് പേരെന്ത് ചെയ്യും, തൃപ്തിപ്പെടുത്തും, അവർക്ക് കാര്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതോടെ അവനതിൽ വിശ്വാസം പൂർണ്ണമായി. പിന്നെ അവനോടാണ് പറയുന്നത് അടുത്ത ആളെ പിടിക്കാൻ, ഞാൻ കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു മൗത്ത് ടു മൗത്ത് ആണ് കാര്യമായിട്ട് ഇവരിതിനെ പ്രചരിപ്പിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ ഈ ചേർക്കുന്നവർക്കുള്ള ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊടുത്തു തുടങ്ങുന്നവർ തന്നെ ഇതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ടോക്ക് ഓഫ് ദ സൊസൈറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ ഫേക്ക് ടെസ്റ്റിമോണിയൽസ് അതിനവരാരെ ഉപയോഗിക്കും? ഇപ്പം ഇന്നിപ്പോൾ സിനിമാ നടന്മാരെ വരെ എന്താണ് ഉപയോഗിക്കും? അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ ചാനലുകളുടെ പിന്തുണയോടെയാണ് ഇത് ചെയ്യുന്നത്. അവർ രണ്ടോ മൂന്നോ പ്രോഗ്രാംസ് സ്പോൺസർ ചെയ്യും. അപ്പോൾ ആ സ്പോൺസറിൻ്റെ സമയത്ത് ഇവർ അവരെ പ്രത്യക്ഷപ്പെടുന്നു, അതിന് ചിലപ്പോൾ അഡീഷണൽ എമൗണ്ടും കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ടെസ്റ്റിമോണിയലാണ് ഇവർ യഥാർത്ഥത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഈ പാവജനത്തെ സംബന്ധിച്ചോളം എന്താണ്, ഇത് സ്പോൺസേർഡ് ആണോ അഡ്വർടൈസ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഈ രീതിയിൽ പെയ്ഡ് ആണോ എന്നൊന്നും അറിയില്ല. അവനെന്താണ് ഇന്ന ചാനൽ, ആ ചാനൽ നമുക്കറിയാലോ, ഇന്ന ആളാനത്ത് മറ്റേ ഇതീന്ന്, ഈ രീതിയിലുള്ള ഒരു പ്രചരണത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. ഇതിലൊരു അത്ഭുതം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പലിശരഹിത ഈ ബിസിനസ് എന്ന രൂപത്തിൽ അവരെ വളരെയേറെ സ്വാധീനിച്ചുകൊണ്ട് സാധനങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ക്യൂനെറ്റ് എന്ന് പറയുന്നൊരു സാധനം, അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 1000+ കോടി അടിച്ചെടുത്തു എന്നാണ്. കാരണം ആ സമയത്ത് പലരും കുറച്ച് കയ്യിൽ കാശുണ്ടാവും, ജോലി ഇല്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകത്തുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചോളം അവർ വേഗം തന്നെ ഈ സാധനത്തിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. കാരണം എന്തെങ്കിലും വരുമാനം വേണ്ടേ. അപ്പോൾ അന്ന് ആ തട്ടിപ്പിന് ഇരയായുള്ള പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സമാനമായ തട്ടിപ്പിൽ വേറെയും ഇരയായിട്ടുണ്ടാവും. എന്തായാലും ഈ പ്രൊഫഷണൽസിന് ഉദ്ദേശിച്ചുകൊണ്ട്, പെൻഷനേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ട്, സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒക്കെ ഈ രീതിയിലെ തട്ടിപ്പുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട്. എന്തായാലും പിന്നെ വേറെ ഒന്നുണ്ട് വെച്ചാൽ, പലപ്പോഴും ചിലർ പറയുന്ന സാമൂഹിക കാരണങ്ങളാവും, ഞങ്ങൾ പ്ലാസ്റ്റിക് ഫ്രീ ലോകം ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ലോകം മുഴുവനും ഇനി നമ്മളുടെ വെജിറ്റബിൾസ്, അതായത് വിഷമിടാത്ത വെജിറ്റബിൾസ് ആരും കഴിക്കുന്നത്, അതിനു വേണ്ടിയുള്ള പദ്ധതിയാക്കണം. അപ്പോൾ ഇതേപോലെ എന്താണ് ഇപ്പോൾ ഈ പുതിയ കമ്പനി പറഞ്ഞ എന്താണ്, കേരളത്തിൽ നമ്മളൊരു സിലിക്കൺ വാലിയാക്കിയിട്ട് മാറ്റിയെടുക്കും. ഇങ്ങനെയുള്ള സാമൂഹിക കോസുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വല്ലാണ്ട് ത്രില്ല് അടിപ്പിക്കുക. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രൊഡക്റ്റ് ഉള്ളതാണോ, എന്താണ് അതിൻ്റെ സർവീസ്, എന്താണ് അതിനൊരു റവന്യൂ മോഡലുണ്ടോ, മാർക്കറ്റിംഗ് എന്താ, ഇതൊന്നും അവർ ആലോചിക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ എനിക്കൊരൊറ്റ കാര്യം പറയാമെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇവിടെ ഇവരൊക്കെ എടുക്കുന്ന വിശ്വാസത്തെയാണ് ആധാരമാക്കിയെടുക്കുന്നത്. നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു പരസ്പര വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വഞ്ചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസ വഞ്ചനയ്ക്ക് കനത്ത ശിക്ഷ നൽകണം. കാരണം സാമൂഹിക നിലനിൽപ്പിനെ ഒരർത്ഥത്തിൽ ബാധിക്കുന്നുണ്ട്. ഇതിന് പക്ഷേ കുറഞ്ഞ ശിക്ഷയാണ് പലപ്പോഴും കൊടുക്കുന്നത്. ഇപ്പോൾ വിശ്വാസ വഞ്ചനയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇത്തരം ശിക്ഷകൾ വർദ്ധിപ്പിക്കുകയല്ലാതെ യാതൊരു ഇതുമില്ല. രണ്ടെന്താ വെച്ചാൽ, സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ചില ഒരു അപകടം, ഇപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ തന്നെ എന്താ പോയിക്കണേ, അതിൽ തന്നെ വലിയ ബുള്ളുകളും കരടികളൊക്കെ എന്താണ് കളിക്കുകയും, സെബി എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ആ സംഘടന ഇടപെടുന്നില്ല പലപ്പോഴും. മാത്രമല്ല സെബിയുടെ ചെയർമാനൊക്കെ ആ ടേം കഴിയുന്നതോടെ റിലയൻസിൻ്റെയും അല്ലെങ്കിൽ അദാനിൻ്റെയൊക്കെ കമ്പനിയിൽ പെട്ടെന്ന് ചേക്കറുന്ന് കാണുന്നു. അപ്പോൾ ഇതിലെ പ്ലെയേഴ്സ് ആരാന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പറ്റുന്ന ഇടങ്ങൾ അവിടെ പോലും സേഫ്റ്റി ഇല്ലാതെ ആവുമ്പോൾ ജനം സ്വാഭാവികമായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മോണിറ്ററി ബെനിഫിറ്റുകളിലേക്ക് പോകുന്നതിൽ തെറ്റു പറയാൻ വയ്യ. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. ഈ ഇനി ഈ അടുത്തൊരു ഇത് കണ്ടോ, അത് എന്താണ് മ്യൂൾ അക്കൗണ്ടിങ് പറഞ്ഞ സാധനം, എന്നു വെച്ചാൽ ചെറിയ കുട്ടികളെ ഉദ്ദേശിക്കുന്നത്, 18 വയസ്സായ കുട്ടിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ഓന സംസ്ഥാനത്ത് 1 രൂപ ഉണ്ടാവില്ല. അപ്പോഴാണ് ഇത്തരം ആളുകളോട് പറയുന്നത് എനിക്ക് 16 രൂപ തരാം, 25 രൂപ തരാം,
5: അക്കൗണ്ട് നമ്പറും പാസ്ബുക്കും,
6: അക്കൗണ്ട് നമ്പറും പാസ്ബുക്കും കൊടുത്താൽ മതി. എന്നിട്ട് ആ പാസ്ബുക്കും അക്കൗണ്ട് നമ്പറും ഉപയോഗിച്ചുകൊണ്ട് വമ്പിച്ച തട്ടിപ്പ്. ഇവൻ അവസാനം
5: പെടുമ്പോഴാണ് അറിയാം.
6: പോലീസ് വന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യും, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഇത്ര ട്രാൻസാക്ഷൻ നടന്നത് എന്താന്ന് ചോദിക്കുമ്പോഴാണ്. അപ്പം ഇങ്ങനെ ഡിജിറ്റലായിട്ടുള്ള രോഗത്ത് നടക്കുന്ന ഒരുപാട് ഇതുകളുണ്ട്. അപ്പം ഇവിടേക്ക് തന്നെ സർക്കാരിൻ്റെ വളരെ കൃത്യമായ ഇടപെടൽ ആവശ്യമുണ്ട്. ആലോചിച്ച് നോക്കൂ, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെക്കൻ, ഇതാണ് ശബരിനാഥ് എന്ന് പറയുന്ന ഒരു ചെക്കൻ, അവനെന്തോ ഒരു ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് 19 വയസ്സ് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് കക്ഷി 200 or 300 crore തട്ടിയെടുത്തു. അന്ന് ആ സമയത്ത് ഇവനൊരു യൂത്ത് ഐക്കണായിരുന്നു, മന്ത്രിമാരുടെ മക്കളടക്കമുള്ളവരൊക്കെ ഒരു ഫ്രണ്ട്സ്. ഞാൻ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നു, വലിയൊരു ഫിഗറായിട്ട് ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നു. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ആളുകൾ ചിന്തിക്കുന്നേയില്ല ഇങ്ങനെ പണമുണ്ടാക്കാൻ ഒരു വഴി ലോകത്തില്ല എന്നുള്ളത്, ഇല്ലാത്തൊന്നിൻ്റെ പിറകെയാണ്. അതുകൊണ്ട് വെച്ചാൽ അതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ധാരാളം, അതായത് 5-6 points എന്താണ് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്, അതായത് ഈ ഒപ്റ്റിമിസം ബയസ് എന്ന് പറയുന്നത്, ട്രൂത്ത് ബയസ് എന്ന് പറയുന്നത്, ഓതൻറ്റിസിറ്റി ബയസ് എന്ന് പറയുന്നത്, അങ്ങനെ പലതും. ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപരമായി പ്ലേ ചെയ്യാൻ കഴിയുന്നവർക്ക് ഈ സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് തട്ടിപ്പ് നടത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള ദുരാഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വളരെ പഠിച്ച് മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുകയും ചെയ്യണം നമുക്ക് പറയാനുള്ളത്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, അവസാനിക്കാത്ത തട്ടിപ്പുകൾ. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് പറപ്പൂർ, നുസാൻ രണ്ടത്താണി എന്നിവർ.
7: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. 1 dirham ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മുറിച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
8: ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് കാലാതീതമായ അംഗീകാരം നേടിയ ഗ്രന്ഥമാണ് ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമായ സുന്നത്തും ആധാരമാക്കി വിശ്വാസവും ആരാധന, ധാർമ്മികത, ജീവിത മൂല്യങ്ങൾ എന്നിവ സമഗ്രമായി വിശദീകരിക്കുന്ന ഈ മഹത്തായ കൃതി ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സർവകലാശാലകളിലും മതപഠന കേന്ദ്രങ്ങളിലുമെല്ലാം പഠിപ്പിക്കപ്പെടുന്ന പ്രമുഖ ഗ്രന്ഥങ്ങളിലൊന്നാണ്. ആ അമൂല്യ ഗ്രന്ഥത്തിലെ വിജ്ഞാന സമ്പത്ത് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു റിയാദുസ് സ്വാലിഹീൻ. ഇന്നത്തെ എപ്പിസോഡിൽ നമസ്കാരം ഉപേക്ഷിച്ചാൽ എന്ന ഭാഗമാണ് പകർന്നു നൽകുന്നത്. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
9: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 193-ാമത്തെ ബാബിൽ നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ വിഷയത്തിലുള്ള കൽപ്പനയുടെ അധ്യായം, നമസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം ഉണർത്തിക്കൊണ്ടുള്ള അധ്യായം. 1078-ാമത്തെ ഹദീസ്. വഅൻജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ബൈന അർറജുലി വബൈന അശ്ശിർക്കി വൽ കുഫ്രി തർക സ്വലാഹ്. റവാഹു മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹുമ, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമ, ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു ഹറാം, അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരാളോടും ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ മറയില്ലാതെ സംസാരിച്ചു. അള്ളാഹു അദ്ദേഹത്തോട് ചേർന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞ ഹദീസുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹുനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബികളിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ ദൂതർ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന ബൈന അർറജുലി വബൈന അശ്ശിർക്കി വൽ കുഫ്രി തർക സ്വലാഹ്. നിശ്ചയമായും ശിർക്കിൻ്റെയും ഒരാളുടെയും ഇടയിലുള്ള വ്യത്യാസം, ശിർക്കിൻ്റെയും കുഫറിൻ്റെയും, ഒരു സത്യവിശ്വാസി അതല്ലെങ്കിൽ ഒരു മനുഷ്യനുമായി കൊണ്ടുള്ള വ്യത്യാസം തർക്കസ്വല, നമസ്കാരം ഒഴിവാക്കലാണ്. നമസ്കാരം എന്നത് സഹോദരങ്ങളെ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഏതൊരു മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത്, ഏറ്റവും തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൂണാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി ജാഗ്രത കൈക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്. ഹദ്ദറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീറൻ ഷദീദൻ മിൻ തർക്കിഹ, ആ നമസ്കാരം ഉപേക്ഷിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഒരാൾക്കും അയാൾ ശിർക്കിലും കുഫറിലും വീഴുന്നതിനും ഇടയിലുള്ള വ്യത്യാസം, അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ അത് ശിർക്കിലേക്കും കുഫറിലേക്കുമാണ് എത്തിക്കുക എന്ന്. ഫതർക്കു സ്വലാ ജുഹൗദല്ലി വുജൂബിഹ കുഫ്റും ബിൽ ഇജ്മ, നമസ്കാരം ഒഴിവാക്കുക, അതായത് അതിൻ്റെ നിർബന്ധിതയെ നിഷേധിക്കുകയാൽ, നിർബന്ധമാണ് നിസ്കാരം എന്നുള്ളതിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, സത്യനിഷേധിയാണ്, അത് കുഫറാണ്. അതേപോലെ തന്നെ പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്, അലസമായിക്കൊണ്ട് യാ അവഗണിച്ചുകൊണ്ട് ഒക്കെ ഒരാൾ നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുക, നമസ്കാരമേ ഇല്ല, നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുക. കുഫ്റുൻ മുഖ്റിജു മിനൽ മില്ല ഫി ഖൗലി കസീർ മിൻ അഹ്ലിൽ, പണ്ഡിതന്മാരുടെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നു അയാൾ അങ്ങനെ ചെയ്യുന്ന ആൾ ഈ ദീനിൽ നിന്ന് തന്നെ പുറത്താണ് എന്ന്. സ്വഹാബത്തും അപ്രകാരം തന്നെയാണത് മനസ്സിലാക്കിയത്. പിന്നെ ചില ആളുകൾ കുറച്ച് നിസ്കരിക്കും, ഒരു ദിവസം നിസ്കരിക്കും, പിന്നെ ഒഴിവാക്കും. ഒരിക്കലും ഇത് മുഹാഫദ് സ്വലവാത്തല്ല, നിർബന്ധമായ നമസ്കാരങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോൾ ഒഴിവാക്കുക, ചിലപ്പോൾ നമസ്കരിക്കും. അത് കാത്തു സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ശക്തമായി താക്കീത് നൽകപ്പെട്ട വിഷയത്തിലാണതുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ, സൂറത്തു മറിയമിൽ കാണാം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാ വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൂന ഗയ്യ ഇല്ല മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യദ്ഖുലൂന ലിൽജന്ന വലാ യുദ്ലമൂന ഷൈഅ. സൂറത്തു മറിയമിലെ 59-60 ആയത്തുകൾ. അവർക്ക് ശേഷം അവരുടെ പിൻഗാമികൾ വരും, അവർ നമസ്കാരം പാഴാക്കും, ദേഹേച്ഛകളെ അവർ പിന്തുടരും, അവർ വളരെ ദുർമാർഗികളായിക്കൊണ്ടാണ് അവർ പരലോകത്ത് വന്നു ചേരുന്നത്. എന്നാൽ പശ്ചാത്തപിച്ച് അള്ളാഹുൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിരുന്നതായ ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, ഒരാളോടും അക്രമം ചെയ്യപ്പെടുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ, സൂറത്തു മറിയമിലെ ആയത്തിൽ ഉണർത്തിയത്, ആക്ഷേപിച്ചു പറഞ്ഞത്, മനദാ അസ്സലാഹ്, നമസ്കാരം പാഴാക്കുക. എന്നാൽ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ റുക്നുകളും ഷർത്തുകളും വാജിബാത്തുകളും എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, സമയത്ത് നിന്ന് പിന്തിച്ചുകൊണ്ടുള്ള നമസ്കാരം, ദേഹേച്ഛകൾക്ക് മുൻഗണന നൽകുന്ന ആളുകൾ, ഭൗതികമായ താൽപ്പര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, ഇഷ്ടങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇതിനെ, നമസ്കാരത്തെ പിന്തിപ്പിക്കുക. അള്ളാഹുവിനോട് അള്ളാഹുവിന് വഴിപ്പെടുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ സ്വർഗം പരലോകത്തിനേക്കാളുമൊക്കെ ഇതിന് പ്രാധാന്യം നൽകുന്ന, ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ, അങ്ങനെ ചെയ്താൽ അത് ശക്തമായ ശിക്ഷക്ക് പരലോകത്ത് കാരണമാകുന്നതാണ്. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്താൽ ഫൈന്നദാലിഖ മൂജിബുൻ ലിൽ ഉഖൂബത്തി ശദീദ ഫിൽ ആഖിറ, പരലോകത്ത് ശക്തമായ കഠിനമായ ശിക്ഷ നിർബന്ധമാവും. നമസ്കാരം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത്, നഷ്ടപ്പെട്ടതിന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത്, ഇത്തിബാഉ ഷഹവാത്ത് ദേഹച്ചെ പിന്തുടരുന്നവരാണെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിൽ വിശ്വസിച്ച് അവനനുസരിച്ച് ജീവിക്കുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇതൊക്കെ സഹോദരങ്ങളെ ശക്തമായി നമ്മൾ മനസ്സിലാക്കണം. മഹത്തായ ഒരു ഇബാദത്ത് ഒഴിവാക്കുക, അതിനെക്കുറിച്ച് അലസരാവുക, അതിനെ അവഗണിക്കുക, അത് കാത്തു സൂക്ഷിക്കാതിരിക്കുക എന്നത് വളരെ ഗൗരവമായി കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ശിർക്കും കുഫറും പറഞ്ഞത് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ന ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫർ, ഒരാൾക്കും ശിർക്കിനും കുഫറിനും അത് രണ്ടുകൂടി ഒന്നിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അശിർക്കു വൽ കുഫർ കത് യുസ്ലഖാനി വിമാന വാഹിദ്, ഇവിടെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ നിഷേധിക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, ഏതൊന്നിനെ ഏതൊരു സിറ്റികൾ ആരാധിച്ചാലും അതെല്ലാം തന്നെ മക്കത്തെ ഖുറൈശികൾ അവരെ ചെയ്തതുപോലെ. ഈ അഹദീസിൽ നിന്നൊക്കെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമസ്കരിക്കാത്തവൻ കാഫിറാണ് എന്ന വിധി ഏറെ ചർച്ച ചെയ്യുന്നതാണ് ഈ വിഷയങ്ങളിൽ. അന്നഹു കാഫിറുൻ കുഫറൻ മുഖ്റിജൻ അനിൽ മില്ല, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് മില്ലത്തിൽ നിന്ന് തന്നെ പുറത്താണ് നമസ്കരിക്കാത്തവൻ. വല്ലദീ ലാ യുസല്ലി അഷദ്ദു മിനൽ യഹൂദി വ നസാറ, യഹൂദി നസാറാക്കളെക്കാളും കടുത്തവരായ ആളുകളാണ് നമസ്കരിക്കാത്തവർ. അതേപോലെ തന്നെ നമസ്കരിക്കാത്തവൻ അറിവ് നടത്തിയാൽ അത് ശരിയാവുമോ എന്നുള്ള ചർച്ചകളും തുടങ്ങിയതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ, ഇനിയൊരു പെണ്ണാണ് നമസ്കരിക്കാത്തത് എങ്കിൽ ഒരു മുസ്ലിമിന് അവളെ നിക്കാഹ് ചെയ്യാൻ അനുവദനീയമില്ല. നസ്രാനിയാണെങ്കിൽ അവരെ വിവാഹം ചെയ്യാം. ഓരോ കാനത്ത് യഹൂദിയ ജാസയത്തെ സവജഹൽ മുസ്ലിം, അത് വിശുദ്ധ ഖുർആന്റെ നസായ ഒരു കാര്യമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ പതിവായിക്കൊണ്ടല്ല എപ്പോഴെങ്കിലൊക്കെ നമസ്കാരം ഉപേക്ഷിക്കും. സഹോദരങ്ങളെ, നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ജനങ്ങൾ വളരെ അലസന്മാരായി നിസ്സാരമായി കാണുന്നൊരു കാര്യം, മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യം. അത്തരത്തിലുള്ള ആണുങ്ങളുമായി സ്ത്രീകളുമായി നമസ്കരിക്കാത്തവരുമായി നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഗൈറു സഹീഹാണ്. പണ്ഡിതന്മാർ എത്രത്തോളം എന്ന് വെച്ചാൽ അതിനെ ചർച്ച ചെയ്തത് നമസ്കരിക്കാത്തവരുമായി കൊണ്ട് നമസ്കാരം നിർവഹിക്കാത്ത ആളുകളുമായി കൊണ്ടുള്ള നിക്കാഹ് ഫൈനൻ നിക്കാഹ് ഗൈറു സഹീഹ്, അങ്ങനെയുള്ള നിക്കാഹ് ശരിയല്ല, അവർ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സിനയാണ്, പോലെ അയ്യാതുമില്ല. അത്രത്തോളം ചർച്ചകൾ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വവജവാനി യുഫർറഖ ബൈനഹു വബൈനൽ മർഅത്തി, ആ പെണ്ണിനെയും ആണിനെയും വേർപ്പെടുത്തി, നമസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ ഇല്ലാ യത്സൂബ വയഊദൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് തൗബ ചെയ്ത് അവർ മടങ്ങണം. അങ്ങനെയാകുമ്പോഴാണ് അവരുടെ നിക്കാഹ് നിലനിൽക്കുന്നത്. താരിഖു സ്വലാ എന്നത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ എന്നത് വളരെ ഗൗരവമാണ്. ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ, നമസ്കരിക്കാത്ത ഒരാളാണ് എങ്കിൽ അവിടെ അയാൾക്ക് വേണ്ടി കുളിപ്പിക്കുകയോ കഫൻ ചെയ്യുകയോ നിസ്കരിക്കുകയോ ചെയ്യേണ്ടതില്ല. മുസ്ലിങ്ങളുടെ ഖബറിസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല. റഹ്മത്തിന് വേണ്ടി അയാൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് പോലും ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ? നമ്മൾ എത്രത്തോളം എങ്ങനെ ബാക്കിയാവും? ഒരു നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ, ഒരു പുഴുത്ത ജീവനില്ലാത്തതായ ഒരു കെൽബിനോട്, ഒരു ഡോഗിനോട് ഉപമിച്ചുകൊണ്ട് അങ്ങനെയായിരിക്കുമോ? സഹോദരങ്ങൾ, അത് ഗൗരവമുള്ള വിഷയമാണ്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു യുഹ്ശറു മഅ ഫിർഔൻ വ ഹാമാൻ വ ഖാറൂന വ ഉബൈ ബിൻ ഖലഫ്, ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെയാണ് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന്. കുഫറിൻ്റെ ലീഡർമാരാണല്ലോ, അള്ളാഹു കാത്തു രക്ഷകുമാറാവട്ടെ. അവർ അബൂബക്കറിൻ്റെയും ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹുവിനും ഇസ്ലാമിൻ്റെ നേതാക്കന്മാരോടൊപ്പമല്ല, മറിച്ച് കുഫറിന് നേതൃത്വം നൽകിയ ഫിർഔനിൻ്റെയും ഹാമാൻ്റെയും ഖാറൂന്റെയും ഉബൈ ഇബ്നു ഖലഫിൻ്റെയും ഒക്കെ കൂടെയായിരിക്കും പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നത്. നമസ്കരിക്കാത്തവൻ അവനെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ യാതൊന്നിനും പാടുള്ളതല്ല അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ പോലും പാടില്ല എന്നതൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. വലാ തുസല്ലി അലാ അഹദി മിൻഹും മാത അബദ വലാ തഖും അലാ ഖബരിഹി. അങ്ങനെ കാപട്യവും അതുപോലെ തന്നെ കുഫറും കൊണ്ടു നടക്കുന്നവരായ ആളുകൾ, അങ്ങനെയുള്ളവർ നമുക്കറിയുമെങ്കിൽ അവർ നമയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല, അവരുടെ ഖബറിൽ നിൽക്കേണ്ടതില്ല. ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖുൻ. ഫാസിഖുകളായി മരിച്ചുപോയി അള്ളാഹുവിനെയും റസൂലിനെയും അവിശ്വസിച്ചു എന്ന്. അള്ളാഹുവിനെയും റസൂലിനെയും അവിശ്വസിച്ചായ ഒരാൾക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചർച്ചകൾ അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സുമ്മാലം അന്നഹു ഇദാ മാത ലക മയ്യിത് വഹു ലാ യുസല്ലി, നിസ്കരിക്കാത്ത ഒരാളാണ് മരിച്ചത്, ഫഇന്നഹു ലാ യഹില്ലു ലക മിൻ മീറാസിഹി ശൈഉന അലാ ഖൗലി അക്സറിൽ അഹ്ലിൽ ഇൽം. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അവരുടെ സ്വത്തുകൂടി നമുക്ക് അനന്തരമായി എടുക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം മുസ്ലിങ്ങളായ അടുത്ത കുടുംബക്കാരായവരുടെ അനന്തരാവകാശങ്ങൾ, കമാ അന്നഹു ഹു അലൗ മാത അൻഹു ഖരീബുൻ മുസ്ലിമുൻ, മുസ്ലിമായൊരു ബന്ധുക്കാരൻ മരിച്ചു, ഫഇന്നഹു ലാ യരിസുഹു, അങ്ങനെയാണെങ്കിൽ ഇവൻ അതിൻ്റെ അനന്തരമെടുക്കുകയില്ല. ഉദാഹരണമായി ഒരാൾ, അയാൾക്കൊരു കുട്ടിയുണ്ട്, അയാൾ നമസ്കരിക്കുകയില്ല. അതേപോലെ തന്നെ അയാൾക്ക് അയാളുടെ സഹോദരൻ്റെ പുത്രനുണ്ട്, അകന്ന സഹോദരൻ, അയാൾ നമസ്കരിക്കും, ആരാണ് അനന്തരമെടുക്കുക? യരിസുഹു ബിനുൽ അമ്മി അൽ ബഈദ്, അകന്ന് നിൽക്കുന്ന സഹോദരപുത്രനാണ് അനന്തരമെടുക്കുക. ഇബ്നു ഹുലാ യരിസ്, ആ മരിച്ചതായ ആ ഒരു അയാളുടെ മകൻ അനന്തരമെടുക്കുകയില്ല. അത്രത്തോളം ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാന വത്താല നമസ്കാരമെന്ന ഇബാദത്ത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറോട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി വസല്ലം.
10: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നമസ്കാരം ഉപേക്ഷിച്ചാൽ എന്ന ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ പകർന്നു നൽകിയത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ഖുർആനിൽ പറയപ്പെട്ട വിലാപങ്ങൾ. അവതരണം അബ്ദുറഊഫ് അൽഹൈക്കമി, തിരുവനന്തപുരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ وعلى آله وصحبه اجمعين ومن تبعهم بإحسان الى يوم الدين اما بعد. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ചില നിലവിളികളാണ്. നമ്മൾ വിലപിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ ചില വിലാപങ്ങളെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ ലൈതനീ എന്ന് പറയുന്ന ചില വചനങ്ങൾ വിശുദ്ധ ഖുർആനിനെ എടുത്തു നോക്കുകയാണെങ്കിൽ യാ ലൈതനീ എന്ന് പറഞ്ഞ ഒട്ടനവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചില വചനങ്ങൾ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു നബഇൽ 40-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തുൽ ഫജറിൽ 24-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തുൽ ഹാഖയിൽ 25-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാൻ 28-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്സാബ് 66-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാൻ 27-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്തുൻ നിസാ 73-ാമത്തെ ആയത്ത്, ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിൽ യാ ലൈതനീ എന്ന് ഒരു വിലാപം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാമത്തെ വിലാപം, വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബ. മരണാനന്തരം ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ, ദുനിയാവിലെല്ലാം നിഷേധിച്ച് പരലോകമില്ല, ഇതെല്ലാം അവസാനിക്കുന്നു, മരണത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കുകയാണ് എന്ന് തീർച്ചപ്പെടുത്തി പരലോക നിഷേധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വിശ്വാസം കൊണ്ടു നടന്ന നാസ്തികരും കാഫിരീങ്ങളും, അവർ മരണാനന്തര ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം നേരിൽ കാണുമ്പോൾ പറയുകയാണ്, വയഖൂലു യാ ലൈതനീ വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബ. ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ആ ഒരു വിലാപത്തെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തേത്, വയഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ഈ ദുനിയാവ് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമായിരുന്നു, പക്ഷേ ഈ ദുനിയാവിലെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതെ സമയത്തെ പാഴാക്കിയും സ്ക്രോള് ചെയ്തും വാട്സപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും അതുപോലെ യൂട്യൂബും അതിൻ്റെ റീൽസുകളും മാത്രമായി ജീവിതം മാറ്റിവച്ചവർ, അവർ അവസാനം വിലപിക്കുമെന്നാണ്. വയഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങളെ കൃത്യമായി, ക്രിയാത്മകമായി, സമയബന്ധിതമായി കൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ച് സൽക്കർമ്മങ്ങളിൽ മുന്നേറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന വിലാപമാണ് വിശുദ്ധ ഖുർആനിൽ രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, അവൻ്റെ ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ദിവസം. ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എൻ്റെ നാശമേ എന്ന് വിളിച്ച് ഒരു വിലാപത്തെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ ദുനിയാവിൽ നമ്മൾ ചെയ്തു വച്ച സർവ്വതും രേഖപ്പെടുത്തുമെന്നത് ഉറപ്പാണ്. നാം ചെയ്യുന്നതും നാം ചിന്തിക്കുന്നതുമായ സർവ്വകാര്യങ്ങളെയും രേഖപ്പെടുത്താൻ അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ ചെറുതും വലുതുമായ സർവ്വതും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ ആ സംഗതി നമ്മൾ വായിക്കുന്നുണ്ട്. മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ വവജദു മാ അമിലു ഹാളിറ വലാ യളിമു റബ്ബുക അഹദ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ചെറുതും വലുതുമായ ഒന്നും തന്നെയും വിട്ടേച്ചു പോയിട്ടില്ല, കൃത്യമായി അതിനുള്ളിൽ എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചത് മുഴുവൻ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം നമ്മൾ ദുനിയാവിൽ നല്ലത് ചെയ്യാതെ തോന്നിവാസിയായിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥം ഇടതു കൈയിൽ നൽകപ്പെടുന്നതാണ്. അങ്ങനെ ഇടതു കൈയിൽ നൽകപ്പെടുന്നയാളുകൾ അവർ വിലപിക്കുന്ന വിലാപത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഈ ഗ്രന്ഥം എൻ്റെ കൈകളിൽ നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷേ കാര്യമില്ല, ആ വിലാപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല, അർത്ഥവുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി നാലാമത്തെ വിലാപം നമുക്ക് വിശുദ്ധ ഖുർആനിലെ വിലാപത്തെ നമുക്ക് കാണാൻ കഴിയും. യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. വിശുദ്ധ ഖുർആൻ വളരെ പ്രസക്തമായ ഒരു ഭാഗത്തെക്കുറിച്ച് എടുത്തു പറയുന്ന സമയത്താണ് ഈ ഒരു സംഗതി പറയുന്നത്. കാരണം പ്രവാചകനെ നിഷേധിച്ചുകൊണ്ടും പ്രവാചകന്റെ ജീവിതത്തെ പഴഞ്ചനായി കൊണ്ട് നോക്കിക്കാണുകയും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണിവർ എന്ന് വരുത്തി തീർക്കുകയും പിന്നീട് ട്രെൻഡിന് പിന്നാലെ കൂട്ടുകാർക്ക് പിന്നാലെ ആ കൂട്ടുകാരനാണ് എല്ലാം എന്ന് കണ്ട് ജീവിതത്തെ മറന്ന്, മരണാനന്തര ജീവിതത്തെ മറന്ന് ആ രൂപത്തിൽ കൂട്ടുകാരനു വേണ്ടി മതത്തെ മാറ്റിവച്ചവൻ, അവൻ വിലപിക്കുന്ന ഒരു വിലാപത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ആ വിലാപമാണ് യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ചങ്ക് ബ്രോ എന്നുകൊണ്ട് നടന്ന എന്റെ ഈ കൂട്ടുകാരനെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നു പറയുന്ന വിലാപമാണ് വിശുദ്ധ ഖുർആനിൽ എടുത്തു വായിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അഞ്ചാമത്തെ വിലാപമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് യൗമ തുഖല്ലബു വുജൂഹഹും ഫിന്നാർ. നരകത്തിലേക്ക് ആപതിക്കുന്ന, മുഖം കുത്തി വീഴുന്ന ആ ഒരു സമയം യഖൂലു യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂല. അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് ആപതിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി മറ്റൊരു വിലാപത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് അന്നക്രമികൾ അവർ വിലപിക്കുന്ന ഒരവസ്ഥ എന്റെ പ്രവാചകന്റെ മാതൃകയെ ഞാൻ പിൻപറ്റിക്കൊണ്ട് ആ പ്രവാചകനെ ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ
2: എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന
1: വിലപിക്കുന്ന വിലാപത്തിന്റെ, പ്രയാസപ്പെടുന്നതിന്റെ ആ ഒരു വിലാപത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആ വിലാപത്തെ പ്രത്യേകം എടുത്ത് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ആ പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള അധ്യാപനങ്ങൾ മനസ്സിൽ നെഞ്ചോട് ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ വിശ്വാസരംഗം പോലും ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതല്ല നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെപ്പോലും നിർവഹിക്കുന്നിടത്ത് നമുക്ക് തോന്നുന്ന രൂപത്തിലാണെങ്കിൽ നാം വിലപിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുമെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ വിജയിക്കുന്ന, സന്തോഷിക്കുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഖുർആനിൽ പറയപ്പെട്ട വിലാപങ്ങളാണ് ഇന്നത്തെ ഈയൊരു എപ്പിസോഡിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുർ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം.

0: തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക്

0: സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു തെറ്റായ വിശ്വാസം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാരാധന അത് തെറ്റായ രീതിയിൽ ചെയ്യുമ്പോൾ, അത് അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലല്ലാത്ത രൂപത്തിലാവുമ്പോൾ, നമ്മളത് അറിയുന്നതൊരു പക്ഷേ പരലോകത്ത് വെച്ചാണെങ്കിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടേക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതിനുള്ളൊരു പരിഹാരമാണ്, അറിവ് തേടിയുള്ള ഒരു യാത്രയാണ്, ഒരന്വേഷണമാണ് പീസ് റേഡിയോ അൽ ഇജാബ. മതപരമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണത്തിനുള്ളൊരു അവസരമാണ് പീസ് റേഡിയോ ഒരുക്കിയ ഈ ഒരു ലൈവ് അൽ ഇജാബ പ്രോഗ്രാം. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. പീസ് റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ നമ്പർ ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക, 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം ശ്രോതാക്കൾക്ക് നേരിട്ട് വീക്ഷിക്കുവാൻ പീസ് റേഡിയോ യൂട്യൂബ് ലിങ്കും അതുപോലെ തന്നെ പീസ് റേഡിയോ ഫേസ്ബുക്ക് ലൈവും വീക്ഷിച്ചുകൊണ്ട് ശ്രോതാക്കൾക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ഒരുമിച്ചുള്ള ഈ ഒരു യാത്രയിൽ, ഒരു മണിക്കൂർ സമയത്ത് ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇന്നത്തെ ശനിയാഴ്ച ദിവസം പീസ് റേഡിയോ ലൈവ് അൽജാബിൽ നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഫൈസൽ മദീനയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാത്തുഹു. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ഫൈസൽ മദീനി, നമ്മൾ ശ്രോതാക്കൾ ഇന്നിപ്പം ശനിയാഴ്ച എന്ന് പറയുമ്പോൾ, നമ്മൾ മറ്റുള്ള പ്രോഗ്രാമുകളിലൊക്കെ ലൈവ് നടക്കുന്ന സമയത്ത് എല്ലാവരോടും പറയാറുണ്ട്, ശനിയാഴ്ച പീസ് റേഡിയോ അൽജാബ ലൈവായിട്ട് ചോദിക്കാം, നിങ്ങളുടെ പ്രമാണബദ്ധിതമായ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടേണ്ടുന്നൊരു ദിവസമാണ്, നിങ്ങൾക്ക് അന്ന് ചോദിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രോതാക്കൾ ലൈനിലുണ്ട്. നമുക്ക് ആദ്യം ഒരു കോളിലേക്ക് പോയി തിരിച്ചു വരാം.
1: ഓക്കെ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ കോള് കട്ടായി തോന്നുന്നുണ്ട്. ഫൈസൽ മദീനി, ഒരു ശ്രോതാവ് ടെക്സ്റ്റായിട്ട് ചോദ്യം, ഒരു ചോദ്യം തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഏത് സ്ഥലത്താണ്? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്നാണ് ശ്രോതാവ് ചോദിക്കുന്നത്. എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്?
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ആദം നബിയും ഹവ്വയും സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച് പിശാചിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി ഒരു പഴം കഴിക്കുകയും അതിൻ്റെ പേരിൽ അള്ളാഹു അവരെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. വിശുദ്ധ ഖുർആനിൽ പറയേണ്ടത് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി പോവുക, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബി ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾ ആ സന്മാർഗം വരുമ്പോൾ അത് പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖമില്ലാത്ത പ്രയാസമില്ലാത്ത സ്വർഗത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ നസ്സിലൂടെ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. എവിടെയാണ് ഇറങ്ങിയത് എന്നതിന് പ്രാമാണികമായി വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ യാതൊരു തെളിവും വന്നിട്ടില്ല. അത് ഇന്ന സ്ഥലത്താണ് എന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും പ്രാമാണികമായി സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതുപോലെ തന്നെ ഹസനൽ ബസ്വരി തുടങ്ങിയ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ, താബി പണ്ഡിതനാണ്, അവരിൽ നിന്നൊക്കെ ചില അസറുകൾ, ചില അഭിപ്രായങ്ങൾ അവർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ ഇസ്രായിലിയാത്ത് എന്ന് പറയും, അതായത് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ ഉള്ള പരാമർശങ്ങളിലൂടെയൊക്കെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യയിലാണ് ഇറങ്ങിയത്, ആദം നബി ഇന്ത്യയിലാണ് ഇറങ്ങിയത്, ഹവ്വാവുമ ജിദ്ദയിലാണ് ഇറങ്ങിയത്, അവർ പരസ്പരം കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചിട്ടാണ് എന്നൊക്കെ പറയുന്ന ചില ഉദ്ധരണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിലൊന്നും അടിസ്ഥാനപരമായി പ്രാമാണികമായ തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു പൂർവ്വ കെട്ടുകഥകൾ എന്നുള്ള നിലക്ക് തള്ളിക്കളയുക എന്നുള്ളതോ, അതല്ലെങ്കിൽ അതിൽ നെസ്സ്, ഇപ്പോൾ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ അത് സത്യമാണ് എന്ന് സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം അത് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല. അതങ്ങനെയാണ് എന്ന് മൗനം പാലിച്ച വിഷയമായതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ജിദ്ദയിലാണ്, അതല്ലെങ്കിൽ ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ ശ്രീലങ്കയിലാണ് എന്ന് പറയുന്നതൊക്കെ വെറും അസറുകളും നിഗമനങ്ങളും പണ്ഡിതാഭിപ്രായങ്ങളും മാത്രമാണ്. പ്രാമാണികമായ നസ്സിൽ അതൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. മറ്റൊരു കാര്യം, ഇവിടെ ആദം നബി എവിടെ ഇറങ്ങി എന്നുള്ളതിന് മതപരമായി എന്തില്ല, ഒരു പ്രസക്തിയില്ല. പിന്നെ സ്ഥലത്താണ് ഇറങ്ങിയതെന്ന് അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിന് പിന്നെ സ്ഥലത്ത് വെച്ച് അവയെ കണ്ടുമുട്ടി എന്ന് പറയുന്നതിന് ദീനിൽ യാതൊരു പ്രാമാണികതയില്ല. അതൊരു ഒരു പ്രത്യേകത കൽപ്പിക്കേണ്ട ഒരു വിഷയമല്ല, അതിനൊരു പ്രാധാന്യം ഇസ്ലാമിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയം പ്രാമാണികമായി സ്ഥിരപ്പെടാത്തതും പണ്ഡിതന്മാർ ചർച്ച ചെയ്യാത്തതും ഹദീസുകളിലെ ഖുർആനിലെ നമുക്ക് കാണാൻ പറ്റാത്തത്. എന്തെങ്കിലും ഒരു ഖൈറ് അതിലുണ്ടായിരുന്നെങ്കിൽ, ആ സ്ഥലം പറയുന്നതിൽ എന്തെങ്കിലും ഒരു പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായും അല്ലാഹു അത് വഹിയിലൂടെ പറയും, ഹദീസിലൂടെ അത് സ്ഥിരപ്പെടും, പണ്ഡിതന്മാർ അത് കൃത്യമായി നിർണ്ണയിക്കുകയും ചെയ്യും. അപ്പോൾ അത് വരാത്തത് കൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യം കൊടുപ്പിക്കേണ്ടതില്ല. അപ്പോൾ ഭൂമിയിൽ ഇറങ്ങി എന്നുള്ളത് സത്യമാണ്, എവിടെ എന്നുള്ളതിന് കൃത്യമായൊരു പ്രമാണം നമുക്ക് ലഭ്യമല്ല. മറിച്ചുള്ള ഈ കഥകളൊക്കെ സത്യമാകാം അസത്യമാകാം, അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് അത് അവിടെയാണെന്ന് മനസ്സിലാക്കി അത് വിശ്വസിക്കേണ്ട ബാധ്യതയും ഒരു മുസ്ലിമില്ല. അതിൽ പ്രത്യേകിച്ച് ഒരു പുണ്യവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ഓക്കെ, കേട്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. മറ്റൊരു ശ്രോതാവ് പറഞ്ഞത്, വെള്ള നിറത്തെ നന്മയുടെ ഒരു നിറമായും അതുപോലെ തന്നെ കറുപ്പ് നിറത്തെ തിന്മയുടെ ഒരു നിറമായും അങ്ങനത്തെ ഒരു പ്രതീകമായിട്ട് ചിത്രീകരിക്കുന്നതിൽ ഇസ്ലാമിൽ വല്ല പ്രമാണം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
1: ഇസ്ലാമിൽ വെള്ള ഒരു സമാധാനത്തിൻ്റെ ചിഹ്നമാണ്, കറുപ്പൊരു ദുഃഖത്തിൻ്റെ ചിഹ്നമാണ് എന്ന് പ്രാമാണികമായി അവിടെ രേഖകളിലൊന്നും വന്നിട്ടില്ല. പക്ഷേ വെള്ള വസ്ത്രത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൽബിസുൽ ബയാദ്, വെള്ള വസ്ത്രത്തിന് നിങ്ങൾ ധരിക്കുക, ഫൈനു ഖൈറു സിയാബിക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായ വസ്ത്രമാണ്. അതുപോലെ തന്നെ വഖഫിനു ഫീഹി മൗതാക്കും, നിങ്ങളുടെ മരണപ്പെട്ട ആളുകളെ നിങ്ങൾ ആ വസ്ത്രത്തിൽ കഫൻ ചെയ്യണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു കാരണമായിട്ട് ഫഇന്നഹ അത്തിയബ് വ അത്ഹർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെള്ള വസ്ത്രം ഏറ്റവും നല്ലതുമാണ്, പരിശുദ്ധിയുള്ളതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ള വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പിന്നെ നല്ല വസ്ത്രമാണ്, അത് നിങ്ങൾ ധരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ട് തന്നെ വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് പുണ്യകരമാണ്, സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വെള്ള വസ്ത്രത്തിനൊരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ചളിയും മറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കും, ചളിയെ നമ്മൾ ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ കൊടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഒരു പുണ്യം വെള്ള വസ്ത്രത്തിനുണ്ട് എന്നല്ലാതെ അതൊരു ഒരു സിമ്പലായിട്ട് അതൊരു സമാധാനത്തിൻ്റെ ചിഹ്നമാണ് അല്ലെങ്കിൽ കറുപ്പ് ഒരു ദുഃഖത്തിൻ്റെ ചിഹ്നമാണ് എന്ന രൂപത്തിലൊന്നും പ്രമാണത്തിലെവിടെയും സ്വഹീഹായി വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ അലിജാബിയിലേക്ക് ആ ചോദിച്ചോളൂ. ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ഈ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഈ അലിഫി ഹംസയും ഒരേ സൗണ്ട് ആണ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുമ്പോ. അതുപോലെ അറബി ഭാഷയിൽ രണ്ട് സാ വരുന്നുണ്ടല്ലോ, ഒന്ന് മൂന്ന് പുള്ളിയില്ലാത്ത രണ്ടാ സാ, ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോ സൗണ്ട് ഏകദേശം ഒരുപോലെയാണോ പ്രൊനൗൺസ് ചെയ്യുമ്പോ അറബി ഭാഷയില്?
1: ഇത് ഒന്ന് നമ്മുടെ വിഷയം ഭാഷയുമായി ബന്ധപ്പെട്ടതല്ല, മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ്. എന്നാലും ആ എന്ന് പറയുന്ന ഹംസ എന്ന് പറയുന്ന അലിഫ് എന്ന് പറയുന്നതും ഉച്ചാരണത്തിൽ ചില വ്യത്യാസങ്ങൾ വരും, അത് എഴുതുന്ന സമയത്തും. പിന്നെ അഹദ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അലിഫ് വെച്ചിട്ട് അത് മാത്രം വെച്ചിട്ട് ഹംസ ഇല്ലാതെ പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉച്ചാരണത്തിൽ വരുന്നുണ്ട്. പിന്നെ സ എന്ന് പറയുമ്പോൾ മൂന്ന് പുള്ളിയിൽ. പിന്നെ വേറെ ഏത് അക്ഷരകൾ പറഞ്ഞ്? മൂന്ന് പുള്ളിയുള്ളത്. പിന്നെ ഒന്ന് സീനാണ് വരുന്നത്. അപ്പൊ സീന് സ ആണ് സാധാരണ നമ്മൾ മലയാളത്തിൽ സ എന്ന് പറയുമ്പോൾ. പിന്നെ സ എന്ന് മൂന്ന് പുള്ളിയുള്ള സ പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ കഥ എന്നൊക്കെ പറയുന്ന ധ ഉണ്ടല്ലോ, അതിനോട് സാമ്യമുള്ള ഒരു ഉച്ചാരണമാണ് വരിക. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ കഥ എന്നുള്ള ധ എന്നാണ് എഴുതുക, നിങ്ങൾ തിരിച്ചിട്ടിട്ടില്ലേ, ധ എന്നാണ്. സ മൂന്ന് പുള്ളിയുള്ള സാവിന് നമ്മൾ കൊടുക്കാറുള്ള ഉച്ചാരണം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ എന്താണ്, അതായത് നാവിൻ്റെ രണ്ടിൻ്റെയും നടുക്ക്, അല്ല പല്ലിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നാവ് വെച്ചിട്ട് സ നാവ് പുറത്തേക്ക് തള്ളിയിട്ട് ആ രൂപത്തിലാണ് സ എന്നുള്ള പദം ഉച്ചരിക്കേണ്ടത്. മറ്റത് സീന് എന്നാണ്. സീന് എന്ന് പറയുമ്പോൾ സാധാരണ സിംഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സീൻ എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അതാണ് അത് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമായിട്ട് സൂചിപ്പിക്കാനുള്ളത്.
2: പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് മഹറമല്ലാത്തൊരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അപ്പോ അങ്ങനത്തെ ബിസിനസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്.
1: ഇവിടെ നമ്മൾ ഒരു ടിക്കറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ആരൊക്കെ അത് എടുക്കുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. അത് മഹറമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പൂർണ്ണമായൊരു അറിവുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അത് കൊടുക്കാതിരിക്കാം. പക്ഷേ ഈ വരുന്ന ആളുകൾ, ടിക്കറ്റ് എടുക്കാൻ വരുന്ന ആളുകളോടൊക്കെ നിങ്ങൾ മഹറമിൻ്റെ കൂടെയാണോ പോകുന്നത് അല്ലാതെയാണോ പോകുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഈ ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ല. അത് യാത്രക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്, അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. മഹറമില്ലാതെ ഒരു സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. അതങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. എന്നാൽ ടിക്കറ്റ് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയും ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ മഹറമിൻ്റെ കൂടെയാണോ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെയാണോ പോകുന്നതെന്ന് അന്വേഷിച്ചിട്ട് മാത്രം ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിമാനത്തിന് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. ഹലാലായ ഒരു ജോലിയാണ് വിമാന ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളത്. അതിൽ വഞ്ചനയോ കൃത്രിമമോ കാണിക്കാത്ത രൂപത്തിൽ അത് ചെയ്യാത്തിടത്തോളം കാലം അതൊരു തെറ്റായൊരു ബിസിനസ് എന്നോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണോ നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
0: നമ്മുടെ ഒരു ഈ ഒരു ശ്രോതാവ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോയിൽ ഒരു കോഴ്സ് ഉണ്ട്, ഒരു വിവരം കൂടി അറിയിക്കാം. പീസ് റേഡിയോ എടുത്തതിന് ശേഷം താഴെ കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയാൽ അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ എൻറോൾ ചെയ്യണം. ശേഷം നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് അറബി ഭാഷ തുടക്കത്തെ ഒന്നാമത്തെ ക്ലാസ് മുതൽ നമുക്ക് കേട്ട് തുടങ്ങാവുന്നതാണ്. ഭാഷ പഠിക്കാനും കൂടുതൽ എക്സാമൊക്കെ എഴുതി തന്നെ ഭാഷ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ അത് നമുക്ക് മറ്റൊരു കോളറുണ്ട്, അതിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫൈസൽ മദീന ഉണ്ട് ഇവിടെ, ചോദിച്ചോളൂ. ചോദിച്ചോളൂ, കേൾക്കാം, ചോദിച്ചോളൂ.
3: ഉമ്മാന്റെ ഒരു ആങ്ങളുണ്ട്, 25 വർഷമായിട്ട് കുടുംബത്തിനായിട്ട് കഥല നിൽക്കുകയാണ്. അപ്പോ എന്താണ് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ, അവരുടെ മകന് കുറെ വർഷമായിട്ട് മിണ്ടാ സംസാരിക്കാൻ കഴിയാതായി. അപ്പൊ കുറെ ഡോക്ടർമാരെ കാണിച്ചപ്പോ അങ്ങനെ മിണ്ടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചേക്ക് ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അപ്പോ ഇവര് ഡോക്ടർമാരെ കുറെ കാണിച്ചിട്ട് മാറാനിട്ട് ഇവര് പിന്നെ തങ്ങന്മാരെയും ജോലിമാരെയും കൊണ്ടുപോയി കാണിച്ചു തുടങ്ങി. അപ്പൊ അവിടുന്ന് പറഞ്ഞത് എന്താണ്, ഇങ്ങനെ ഉമ്മ, അതായത് വല്യമ്മ, ഉമ്മാന്റെ ഉമ്മ മന്ത്രവാദം ചെയ്തിട്ടാണ് കുട്ടിക്കും ഉണ്ടാതായിട്ട് അവര് പറഞ്ഞു. അപ്പൊ അതിന്റെ തന്നെ മാമന് കുടുംബത്തിനായിട്ടൊക്കെ അകന്ന് നിൽക്കാണ്. ഉമ്മാനും വല്യമ്മാനെയും പിന്നെ ഉമ്മാന് താഴെ അഞ്ചുണ്ട്, അതുപോലെ ഏട്ടുണ്ട്, അവരൊക്കെ എല്ലാരെയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ആരും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരൊറ്റയ്ക്ക് കഴിയാണ് കുറെ വർഷമായിട്ട്. അപ്പൊ വല്യമ്മ മരിച്ചിട്ട് വിളിച്ചു എന്താ കാണാൻ വരാൻ പറഞ്ഞിട്ട് കുടുംബത്തിൽ എല്ലാരും മാറി മാറി പോയി വിളിച്ചു, വന്നില്ല. പിന്നെ എന്താണ്, എന്റെ ഉപ്പ മരിച്ചപ്പോഴും വിളിച്ചപ്പോഴും വന്നില്ല. അങ്ങനെ ഒരുപാട് കല്യാണം മരണം ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുടുംബത്തില്. അപ്പോഴൊന്നും മാമനും മാമന്റെ കുടുംബമൊന്നും പങ്കെടുക്കലില്ല. അപ്പൊ എന്താണ്, ഇപ്പോ ഇപ്പൊ മാമന് വയ്യാതെ കിടക്കാണ്, സുഖമില്ലാതെ കിടക്കാണ്. അപ്പൊ ഉമ്മാക്ക് പോയി കാണണമെന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയാണ് എന്റെ വല്യമ്മാനെ കാണാൻ വരാത്ത, മരിച്ച കാണാൻ വരാത്ത ഒരാളെ കാണാൻ പോണത്തിനൊക്കെ ചോദിക്കാണ്. ഉമ്മാക്ക് ഇപ്പൊ പോണോ പോണ്ടേ എന്നുള്ളൊരു സംശയത്തിലാണ്. എന്താണ് അതിന്റെ ഒരു മതവിധം പറഞ്ഞത്?
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായും ചില തെറ്റുകളും അബദ്ധങ്ങളൊക്കെ ആർക്കും സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം, ഇപ്പോൾ രണ്ടാൾ പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം സലാം പറഞ്ഞ് മിണ്ടുന്ന ആളുകൾക്കാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠത എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എത്രയും പെട്ടെന്ന് ആ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുടുംബ ബന്ധങ്ങൾ അള്ളാഹുവിൻ്റെ റഹമുമായി ബന്ധപ്പെട്ട്, സിലത്തു റഹം എന്നാണ് അതിന് പറഞ്ഞത്. റഹം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രം അത് അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബന്ധമായിട്ടാണ് ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മൻ ഖതഅഹു ഖതഅഹു അല്ലാഹു എന്നാണ്. ആ ബന്ധത്തെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ അള്ളാഹു വരെ മുറിച്ചു കളയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇപ്പോൾ ഒരുപക്ഷെ അവർ ആ ആദ്യത്തെ സന്ദർഭത്തിലൊക്കെ വരാതിരിക്കുകയും അതുപോലെ തന്നെ മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപക്ഷെ അവരുടെ തെറ്റിദ്ധാരണയോ മറ്റൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട്, അങ്ങനെ മാറ്റി നിർത്തിയത് കൊണ്ട് ഇനി അവർക്കിങ്ങോട്ടും മിണ്ടാനും വരാനുള്ളൊരു മടിയോ അല്ലെങ്കിൽ ഒരു അപകർഷതാബോധമൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെല്ലുന്നതിലൂടെ, ഒരു സലാം പറയുന്നതിലൂടെ, ചെറിയ ജസ്റ്റ് ഒരു മിസ് കോളിലൂടെ പരസ്പരം മനസ്സിലാക്കാനും അറിയാനും കൂടുതൽ ആ തെറ്റിദ്ധാരണയൊക്കെ തിരുത്തി ആദ്യത്തിനേക്കാൾ കൂടുതൽ ബന്ധം ഊഷ്മളമായി നല്ല മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ സന്ദർശിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവുക, സന്ദർശിക്കുക, എന്നിട്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. ബന്ധങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ ചാർത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അനുഗ്രഹങ്ങൾ പോലും ഇല്ലാതാവും. പ്രാർത്ഥനയുടെ ഉത്തരം തടയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം പറഞ്ഞത് കുടുംബ ബന്ധങ്ങളിൽ വിച്ഛേദിച്ച് നിൽക്കുക എന്നുള്ള, പരസ്പരം തെറ്റി നിൽക്കുക, കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആ ഒരു പിന്നെ വിട്ടുവീഴ്ച, ആരാണ് ആദ്യം വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ട് താഴ്ന്നു കൊടുക്കുന്നത്, അവരെയാണ് അല്ലാഹു എന്ത് ചെയ്യുക, ഉയർത്തുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അവർ വാശി പിടിച്ച് മിണ്ടാതെ നിൽക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടി സലാം പറഞ്ഞ് ആ ഒരു ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ വിട്ടുനിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് വിളക്കി ചേർത്ത് പരസ്പരം ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക, അതിലാണ് ബർക്കത്തുള്ളത്. ഒരിക്കലും പിണങ്ങി നിൽക്കാൻ പാടില്ല. 3 ദിവസത്തിൽ കൂടുതലൊരു വിശ്വാസി വേറിട്ട് നിൽക്കാൻ പാടില്ല, പിണങ്ങി നിൽക്കാൻ പാടില്ല. അത് ഒരു കുടുംബ ബന്ധത്തിലല്ല, അല്ലാത്ത പുറത്തുള്ള ഒരാളാണെങ്കിൽ പോലും അങ്ങനെ പറയുമ്പോൾ അത് കുടുംബ ബന്ധം കൂടി ആകുമ്പോൾ എത്രമാത്രം വലിയ ഗൗരവമാണ് ആ വിഷയത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ചെന്ന് സന്ദർശിച്ച് നന്നായി നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകണം എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ തെറ്റി നിൽക്കുന്ന വ്യക്തിക്ക് നല്ല മനസ്സുണ്ടാവാനും പരസ്പരം ചേരാനും ഒന്നിക്കാനൊക്കെ ഉള്ള തൗഫീക്ക് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
0: ഓക്കെ, ബറക്കല്ലാഹു ഫീക്ക്, അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. മറ്റൊരു ശ്രോതാവിൻ്റെ ചോദ്യം, ടെക്സ്റ്റായിട്ട് വന്നൊരു ചോദ്യമാണ്, മസ്ജിദ് നബവിയിൽ മരണപ്പെടുന്നവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫം ചെയ്യുന്നതും എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
1: മദീനയിൽ പൊതുവെ, അത് മദീനയിലെ സൗദിയിൽ പൊതുവെ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലാണ് ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊക്കെ നടക്കുന്നത്. മസ്ജിദ് നബവിയിൽ പിന്നെ ഇദാറത്ത് തജഹീസ് എന്നിട്ട് മസ്ജിദ് നബവിയോട് ചേർന്ന് അതിനുള്ളൊരു സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവർ ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് അവർ തന്നെ അവരുടെ വണ്ടിയിൽ എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. എന്നിട്ട് പള്ളിയുടെ മുൻഭാഗത്ത് അവർക്ക് വരുന്ന ആളുകൾക്ക് മയ്യത്തിൻ്റെ ബന്ധുക്കൾക്കായിട്ട് റിസർവ് ചെയ്തിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവരത് ഏറ്റെടുക്കും. എന്നിട്ട് മരിച്ച് കഫൻ ചെയ്ത് എല്ലാ പരിപാടികളും പ്രൊസീജിയറുകളും പൂർത്തിയാക്കിയിട്ട് നമ്മൾ ആ സമയം അറിയിക്കും. ആ സമയത്ത് അവർ വണ്ടിയിൽ വരാം. ഒന്നോ രണ്ടോ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാം, അതിൽ കൂടെ യാത്ര ചെയ്യാം. ബാക്കിയുള്ള ആളുകൾ പള്ളിയിലേക്ക് വരിക ചെയ്യേണ്ടത്. അപ്പോൾ നേരെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ മറവ് ചെയ്ത് അവിടെ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഇതാറ തന്നെ നേരിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, ബന്ധുക്കൾ എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട പിന്നെ മറവ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകാം. പക്ഷേ മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് നേരിട്ട് നിശ്ചയിച്ച യഥാർത്ഥ തജ്ഹീസ് എന്ന് പറയുന്ന ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരാണത് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല മദീനയിൽ മരിക്കുക എന്നുള്ളത് തന്നെ എന്തൊരു ഒരു പ്രത്യേക പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സബറ അലാ അവാഇഹ ഫഅകൂനു ലഹു ഷഫീഅൻ ശഹീദൻ യൗമുൽ ഖിയാമ. മദീനയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അവിടെ തുടരുകയും അങ്ങനെ ആ ഒരു ക്ഷമയോടുകൂടിയ മദീനയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ മരണം സംഭവിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നബിൻ്റെ ഷഫാഅത്ത് അല്ലെങ്കിൽ നബി അതിന് സാക്ഷി പറയും എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെന്തുണ്ട് ഒരു പ്രത്യേകമായ കാര്യം അതിലൂടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ആ നിലക്കാണ് അവിടെ സംഭവിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
0: ഓക്കേ, അൽഹംദുലില്ലാ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് നിക്കാഹ് നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അനുവാദം വേണമെന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്. അതായത് പെൺകുട്ടിയെ കല്യാണം ബിക്ര് എന്ന് പറഞ്ഞ കന്യകയാണ്. കന്യകയെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ സമ്മതം വേണം. അതുപോലെ തന്നെ പിന്നെ വിധവയെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ സമ്മതം വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് കൈഫ ഇദ്നുഹ, അവരുടെ സമ്മതം എങ്ങനെയാണ്. പിന്നെ വസ്ലാം സുക്കൂത്തുഹ, അവരുടെ മൗനമാണ് അവരുടെ സമ്മതം. അപ്പോൾ ബിക്കർ എന്നൊരു കന്യകയായ ഒരു പെണ്ണിനോട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ പറയാൻ ചിലപ്പോൾ ലജ്ജ ഉണ്ടാവും. അപ്പോൾ അവർ മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുന്നത് അവരുടെ സമ്മതമാണെന്ന്. ഏതായാലും വിധവയാണെങ്കിലും അതുപോലെ തന്നെ കന്യകയാണെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരുടെ സമ്മതം നിർബന്ധമാണ്. വലിയ അവരോട് ചോദിക്കണം, ഇവരെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണ്, അവരുടെ അനുവാദം ഇല്ലാതെ കല്യാണം കഴിക്കാൻ പാടില്ല. വലിയ അവരോട് ചോദിച്ച് പിതാവോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരോട് ചോദിച്ച് ആ വിവാഹത്തിന് സമ്മതമായതിന് ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കണം. പ്രായപൂർത്തിയായതിന് ശേഷമാണ് അവരോട് സമ്മതം ചോദിച്ച് വിവാഹം നടത്തേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്. എന്നാൽ ചില മദ്ഹബിൽ, പ്രത്യേകിച്ച് പിന്നെ ഷാഫി മദ്ഹബിലെയൊക്കെ അഭിപ്രായത്തിൽ, പിതാവിന് നല്ല സ്വന്തം പിതാവിനോ അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവ് എന്നുള്ള വല്ലിപ്പ, ഇവർക്ക് രണ്ടുപേർക്കും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിനെ എന്ത് ചെയ്യാം, വിവാഹം കഴിപ്പിക്കാൻ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിക്കാൻ അനുവാദമുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരാ രേഖപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്നത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇവർക്ക് ഇഖ്തിയാറുണ്ടെന്നാണ്, അവർക്ക് തിരഞ്ഞെടുക്കാം ഈ വിവാഹബന്ധം തുടരണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു പക്വത വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞു, പിന്നെ അവർക്ക് തോന്നുകയാണ് ഈ ഭർത്താവ് എനിക്ക് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഒഴിവാകാനുള്ള അവസരമുണ്ട് എന്നതാണ്, ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും പറ്റില്ല, പിതാവിനും വല്ലിപ്പാക്കും മാത്രം. അവർക്ക് എന്ത് ചെയ്യാം, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാം. പക്ഷേ കൊടുത്താൽ തന്നെ പ്രായപൂർത്തിയാകുമ്പോൾ ഈ പെണ്ണിന് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്കത് തുടരാം ഒഴിവാക്കാം, കാരണം അവർ അനുവാദം അവർ അതിന് മുമ്പ് ചോദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്. ആ ഒരു നിബന്ധനയാണ് ഷാഫി മദ്ഹബിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രാമാണികമായിട്ട് പരിശോധിക്കുമ്പോൾ അതിലേറ്റവും അഫുദലായിട്ടുള്ളതും പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതും പ്രായപൂർത്തിയായതിന് ശേഷമാണ് പെൺകുട്ടിയെ കെട്ടിച്ചയക്കേണ്ടത്. അവരുടെ സമ്മതം ചോദിച്ച് അനുവാദത്തോടു കൂടിയാണ് കല്യാണം നടക്കേണ്ടത് എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ വിവാഹം ചെയ്യിപ്പിക്കാൻ വലിയനു പോലും ഇതില്ല, അധികാരമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അനുവാദം ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് ഇസ്ലാമിൽ കാണുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഫാഷനും ട്രെൻഡൊക്കെ ഇങ്ങനെ
1: മാറി
0: വരികയാണ്. അപ്പോൾ ശരിക്കും ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ
1: ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെണ്ണ് ഇപ്പം നമുക്ക് രജിസ്ട്രേഷൻ വിവാഹം, രജിസ്റ്റർ വിവാഹങ്ങളൊക്കെ ഒന്ന് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെണ്ണ് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വിവാഹം കഴിക്കണം. ആ വിവാഹത്തിന് ഇസ്ലാമിൽ സാധുതല്ല. ഇസ്ലാമിൽ വിവാഹം കഴിപ്പിക്കേണ്ടത് വലിയാണ്. വലിയില്ലാത്ത ലാ നിക്കാഹ ഇല്ലാ ബി വലിയ, വലിയില്ലാത്തൊരു കല്യാണം ഇസ്ലാമിലില്ല. അപ്പോൾ ഒരു പെണ്ണ് സ്വന്തം ഒരാളെ പോയിട്ട് അവളൊരു കല്യാണം കഴിച്ചിട്ട് ഒരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതൊരു വിവാഹമാകും, പക്ഷേ ഇസ്ലാമികമായിട്ട് അത് കല്യാണമാവില്ല. അതിന് ഇസ്ലാമികമായ വലിയൻ്റെ സമ്മതത്തോടുകൂടി ഒരു വലിയ എന്ത് ചെയ്യണം, ഒരു പിതാവ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ആങ്ങളെയോ അല്ലെങ്കിൽ പിന്നെ എന്താണ് പിതാവോ പിതാവിൻ്റെ ജ്യേഷ്ഠാനിയന്മാർ എന്ത് ചെയ്യണം, ഇവളെ പിടിച്ചിട്ട് ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് കൊടുക്കണം. അപ്പോഴാ വിവാഹ ഇസ്ലാമിൽ സാധുവുള്ളൂ, രണ്ട് സാക്ഷികളുമാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന ചില സംഭവങ്ങൾ അതാണ്. എന്തെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അനുവാദം ഇല്ലെങ്കിൽ അവർ പോയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിട്ട് കല്യാണം കഴിക്കും. ആ വിവാഹത്തിന് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം എന്തില്ല, സാധുതല്ല. വലിയ വേണം, പിന്നെ സമ്മതം വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ.
0: ഓക്കെ, ഒരു കോളർ വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അവർ കോളിലേക്ക് പോയി തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു, പീസ് റേഡിയോ അൽ ഇജാബയിലേക്ക് സ്വാഗതം.
4: ഓതേണ്ടത് വീട്ടില് നല്ലതാണെന്ന് അറിഞ്ഞു. അപ്പൊ അത് ഞാൻ 3 ദിവസം കൊണ്ടാ ഓതി തീർക്കാറ്. ഇപ്പോ ആലി ഇമ്രാൻ സൂറത്ത് ഓതണത് നല്ലതാണ് പറയുമ്പോ അപ്പൊ അത് എങ്ങനെ ഓതേണ്ട പ്രതീതി എന്ന് അറിയാൻ വിളിച്ചതാ.
1: സൂറത്ത് ബക്കറ ഒരു വീട്ടില് പാരായണം ചെയ്ത് കഴിഞ്ഞാല് പിശാചിന്റെ ശല്യം ആ വീട്ടിലുണ്ടാവില്ല എന്നാണ്. പൈശാചികമായ ബാധയോ ഷെറുകളോ പ്രയാസങ്ങളോ ആ വീട്ടിൽ ബാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് പൂർണ്ണമായിട്ടും ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ ഓതിയാലും ഈ ഒരു പ്രതിഫലം, ഈ ഒരു ഫലിൽ അതിൽ കിട്ടും എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സൂറത്തിൻ്റെ ഒരു 10 പേജോ അല്ലെങ്കിൽ ആദ്യത്തെ തുടക്കത്തിലെ കുറച്ച് ആയത്തുകൾ അല്ലെങ്കിൽ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ അത്രയും ഓതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്ര ഓതിയാലും ഈ ഒരു ബക്കറയുടെ ഒരു ഫലിൽ അവിടെ കിട്ടും, ആ പൈശാചികമായ ബാധയിൽ നിന്നുള്ള രക്ഷ കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓതിയാലും മതി. ഇപ്പോൾ 3 ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ കുറേശ്ശെ 3 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സൂറത്തിൻ്റെ ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫലിൽ അതിലൂടെ ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്ത് ബക്കർ ഒരുപാട് ഫലലുകൾ ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ആലിമ്രാൻ സൂറത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ ശ്രേഷ്ഠത അതിനില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബക്കറ ഓതിക്കഴിഞ്ഞാൽ പൈശാചികമായ ഷെറ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു ശ്രേഷ്ഠത അത് ഈ സൂറത്തിനില്ല. എന്നാൽ സൂറത്ത് ബക്കറയുടെ കൂടെ തന്നെ സൂറത്ത് ആലിമ്രാനും ചേർന്നിട്ടുണ്ട്. അത് രണ്ടും പിന്നെ എന്താണ് വലിയ കാർമേഘങ്ങൾ പോലെ പരലോകത്ത് അവർക്ക് തണലിട്ട് കൊടുക്കുന്ന രൂപത്തിൽ വരും എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ആ രണ്ട് സൂറത്തിനും വലിയ പ്രാധാന്യവും ഫലലുകളും ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ഓക്കെ, അൽഹംദുലില്ലാ. നമ്മുടെ മറ്റൊരു ശ്രോതാവ് ടെക്സ്റ്റ് മെസ്സേജിലൂടെ ചോദിച്ചിട്ടുള്ളത്, മുലകുടി ബന്ധം സ്ഥാപിക്കാൻ എത്ര പ്രാവശ്യം മുലപ്പാൽ കുടിക്കണം, പിഴിഞ്ഞു കൊടുത്താൽ അങ്ങനെ ബന്ധം സ്ഥാപിക്കാമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഒരു സ്ത്രീയുടെ പാല്, ഒരു സ്ത്രീയുടെ മുലപ്പാല് ഒരു കുട്ടി 5 തവണ വയറ് നിറയുന്നത് വരെ 2 വയസ്സിനുള്ളിൽ കുടിക്കണം, അതാണ് ഇതിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ 2 വയസ്സാണ് മുലകുടി പ്രായമായിട്ട് ഇസ്ലാം കാണുന്നത്. ഒരാൾ പിന്നെ ലിമൻ എന്താണ് യുത്തിമുറല മുലകുടി പ്രായം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഹൗലേനി കാമിലേൻ എന്ന 2 വർഷം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, പാല് കൊടുക്കണം. അത് ആ കുഞ്ഞിൻ്റെ അവകാശമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 വയസ്സിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ 5 തവണ ഈ കുട്ടി വയറ് നിറച്ച് കുടിക്കണം എന്ന് പറഞ്ഞാൽ, 1 തവണ എന്ത് ചെയ്ത് പാല് കൊടുത്ത് ആ പാല് കുട്ടി വയറ് നിറച്ച് കുടിച്ചിട്ട് സ്വയം എന്ത് ചെയ്യണം, ആ പിന്നെ പാല് കുടി നിർത്തിയിട്ട് കുട്ടിയെ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ പിന്നീട് 1 തവണ കൂടി കുടിക്കണം. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഈ 2 വർഷത്തിനുള്ളിൽ 5 തവണ വയറ് നിറയുന്നത് വരെ ആ കുട്ടി പാല് കുടിച്ച് സ്വയം ആ കുട്ടി ആ പിന്നെ അവിടെ നിന്ന് ഒഴിവാകുന്ന സ്ഥലത്തിൽ നിന്ന് ഒഴിവാകുന്ന രൂപത്തിൽ കുടിക്കണം. അങ്ങനെ കുടിക്കണം, അത് ഈ 2 വയസ്സിൻ്റെ ഉള്ളിലാവുമാണ്. അങ്ങനെ ആയാൽ മാത്രമാണ് അവിടെ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത്. അപ്പോൾ ചില പണ്ഡിതന്മാരത് ഫിത്താം എന്ന് പറഞ്ഞാൽ മുലകളിൽ നിന്ന് നേരിട്ട് തന്നെ കുട്ടി കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പണ്ഡിതന്മാർ അതിൻ്റെ ആവശ്യമില്ല, ആ സ്ത്രീയുടെ പാല് ഈ കുട്ടിയുടെ വയറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പാല് പിഴിഞ്ഞെടുത്തിട്ട് കുപ്പിയിലാക്കി കൊടുത്താലും അതുപോലെ അതോടൊപ്പം തന്നെ നേരിട്ട് കുടിച്ചാലും രണ്ടും എന്താണ് ഈ മുലകുടി ബന്ധം അതിലൂടെ നേടിയെടുക്കാൻ സ്ഥിരപ്പെടും എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
0: ഇപ്പോൾ പുതിയ കാലത്തെ ഇതൊക്കെ ഒരു സൗന്ദര്യ സങ്കല്പങ്ങൾക്കെതിരാന്നുള്ളതാണ്. അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നതും പ്രസവിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ ഒരു സമയത്താണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളൊക്കെ ഓരോ വിഷയത്തിലും വരുന്നത്. അൽഹംദുലില്ലാ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ശിർക്കിൽ വീണുപോയ ഒരാൾക്ക് ആത്മാർത്ഥമായ തൗബ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊരു വളരെ പ്രതീക്ഷയോടെയാണ് ഒരു ഈ ഒരു ശ്രോതാവ് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് റേഡിയോയിലേക്ക്.
1: ശിർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കെലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിക്ക് തിരിച്ചു വരണം. നമ്മൾ വൻ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ തൗബ ചെയ്താൽ മതി. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ്. പിന്നെ മാത്രമല്ല ചെയ്തു പോയ ആ ഒരു ശിർക്കൻ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. പിന്നെ നമുക്കതിലൊരു കുറ്റബോധം ഉണ്ടാവണം. തൗബ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം, ആ ചെയ്ത തെറ്റിലൊരു പശ്ചാത്താപം ഒരു കുറ്റബോധം നമുക്കുണ്ടാവണം. പക്ഷേ ശിർക്ക് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായും ഒരു കുറ്റബോധം ഉണ്ടായാലും ഇല്ലെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്തണം. ആ ചെയ്ത തെറ്റിയാളെ തിരുത്തണം. തിരുത്തിയിട്ട് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ആവർത്തിക്കാൻ പാടില്ല. കാരണം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അടിസ്ഥാനമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പം അത് അയാൾ തിരുത്തന്നെ വേണം. തിരുത്തുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി, ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ നമുക്കൊരു ഖേദം പ്രകടിപ്പിച്ച് പശ്ചാത്തപിച്ച് അത് അവിടെ തീരും. പക്ഷേ ശിർക്ക് ഒരു ഖേദം കൊണ്ട് മാത്രം തീരൂല. അതാമതില്ല അതിന് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തിരുത്തി കെലിമനെ ശരിക്ക് ക്ലിയർ ചെയ്തിട്ട് പിന്നീട് ഒരിക്കലും ആ ശിർക്കിലേക്ക് പോകാത്ത രൂപത്തിലുള്ളൊരു മടക്കം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു പിന്നെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ
1: തൗബുണ്ട്. അത് നമ്മളെ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അയാൾക്ക് എന്തുണ്ട്, പശ്ചാത്തപിച്ച് മടങ്ങും. അതായത് ശിർക്കാണെങ്കിൽ പോലും, ശിർക്കല്ലാത്ത പാപങ്ങൾ ഒരു പക്ഷേ അള്ളാഹു തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പൊറുക്കുന്നതാണ്. ഇന്നല്ലാഹു ലാ യഗ്ഫിറു യുശ്രക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത എന്ത് പാപങ്ങളും അയാൾ തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ ആ തെറ്റോടുകൂടി മരിച്ചു പോയാലും അയാൾക്ക് ശിർക്കില്ലെങ്കിൽ, വിശ്വാസം ക്ലിയർ ആണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് പുറത്തു കൊടുത്തേക്കാം. അയാളുടെ സ്വർഗത്ത് പോകാനത് കാരണവും. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ശിർക്ക് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം, അത് തിരുത്തണം. അതല്ലാതെ അള്ള പൊറുക്കില്ല. അപ്പോൾ അള്ള തിരുത്താതെ നമ്മളത് ഏറ്റുപറഞ്ഞ് പിന്നെ തിരുത്താതെ ഒരിക്കലും പൊറുക്കാത്തൊരു കുറ്റമാണ് എന്ത്, ശിർക്ക് എന്ന് പറഞ്ഞത്. അതായത് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ, അതിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ ആ ഒരു തെറ്റോടുകൂടിയാണല്ലോ മരിച്ചു പോയെങ്കിൽ നരകത്തിലാണ്, ശാശ്വതമായ നരകം. ഒരിക്കലും ആ സ്വർഗത്തിൽ നിന്ന് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്ന്, അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, വാഹുന്നാർ, അയാൾ കാലാകാലം ഇവിടെയാണ് നരകത്തിലാണ്. ഒരിക്കലും അയാൾ എന്ത് ചെയ്യുന്നില്ല, ആ സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് മോചിതനാകുന്നില്ല, സ്വർഗത്തിലേക്ക് എത്താനേ പറ്റില്ല. എന്നാൽ മറ്റു പാപങ്ങൾ ചെയ്താൽ ഇനി അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾ സ്വർഗത്തിലേക്ക് എത്തും. പക്ഷെ ശിർക്ക് ചെയ്തവർക്ക് അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് തൗബ ചെയ്യണം. തൗബ ചെയ്തെങ്കിൽ മാത്രമേ അത് പൊറുക്കപ്പെടുള്ളൂ. മറ്റു പാപങ്ങൾ മരിക്കുന്നതിന് മുമ്പ്, നമ്മൾ തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി മാറി വരണം. അത് നിർബന്ധമാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ അയാളെന്താ ഇസ്ലാമുക്ക് വന്നു. അതിപ്പോൾ ഇനി മരിക്കുന്ന സമയത്താണെങ്കിൽ ആത്മാർത്ഥ തരണമെങ്കിൽ അതവിടെ തീർന്നു. അപ്പം അത് നിർബന്ധമാണ് എന്ന് തന്നെയാണ്. തൗബ നിർബന്ധമാണ് ശിർക്കിന്. മറ്റുള്ളത് ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു എന്ത് ചെയ്യാം, പുറത്ത് കൊടുത്തേക്കാം. ഇനി ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തേക്ക് വരും. പക്ഷെ മറ്റത് എന്ത് ചെയ്യില്ല, ശാശ്വതമായ നരകമാണ്. സ്വർഗം ഇല്ലാതെ സംബന്ധിച്ചിടത്തോളം അപ്പം അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
0: അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു റേഡിയോയിലേക്ക് വിളിച്ച ഒരു ശ്രോതാവിലേക്ക് നമുക്ക് പോകാം, എന്നിട്ട് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ചോദിച്ചോളൂ ഫൈസൽ മദനി.
5: കയ്യിന്റെ ഹലോ, കയ്യിന്റെ പൊറാടിമ മൈലാഞ്ചിരുന്നതിനെ പറ്റി എന്താണ് മദനി?
1: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ അവർക്ക് ഏത് രൂപത്തിൽ അണിഞ്ഞൊരുങ്ങാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കൈയുടെ പുറം ഭാഗത്ത് അവർക്ക് എന്ത് ചെയ്യാം, മൈലാഞ്ചി ഇടാം. അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ പുറത്ത് മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ വരുന്ന രൂപത്തിൽ അത് പ്രദർശിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അന്യപുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ കൈ കാണുന്ന രൂപത്തിൽ അത് പ്രദർശിപ്പിച്ചിട്ട് കൊണ്ടുപോവുകയും അതിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തെറ്റിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ വീട്ടിൽ അവർക്ക് ഭർത്താവിന് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന രൂപത്തിൽ കൈയുടെ പുറത്ത് മൈലാഞ്ചി ഇടാം. അപ്പോൾ മൈലാഞ്ചി ഇടുന്നതിലല്ല അവിടെ പ്രശ്നം, അതാർക്ക് വേണ്ടി ഇടുന്നു, അതെവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ കൈയൊക്കെ മറച്ചുകൊണ്ട് നടക്കുന്നൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, ഭർത്താവിൻ്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ കൈയിൻ്റെ പുറത്ത് മൈലാഞ്ചി ഇടുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം.
5: ഓക്കെ,
0: അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതൊക്കെയാണ്. കല്യാണങ്ങളിലൊക്കെ പൊതുവേ ഉള്ളൊരു അതിനായിട്ടൊരു ഡേ ഉണ്ട്. ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് അറഫാ നോമ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അറഫാ നോമ്പ് ഇന്ത്യയിൽ ഏത് ദിവസം നോൽക്കണം, സൗദിയുടെ ദിവസം പരിഗണിക്കാമോ എന്നാണ് ആ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താ നമുക്ക്
1: അറഫ ദിവസം എന്ന് പറയുമ്പോൾ അറഫ മക്കത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 9 ദുൽഹജ്ജ് 9 നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മാസം കണ്ടത് പ്രകാരം എന്നാണോ ദുൽഹജ്ജ് 9 അന്നാണ് നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത്. അപ്പോൾ ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതേ ദിവസം തന്നെ ഇവിടെയും നോൽക്കുക എന്നുള്ളത് പ്രാക്ടിക്കലും അല്ല. കാരണം സമയങ്ങൾ ഓരോ രാജ്യത്തിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ് വരിക. പിന്നെ മാത്രമല്ല നമ്മൾ അതേ രൂപത്തിൽ തന്നെ നോൽക്കണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് അവിടെ എപ്പോഴാണ് അറഫ, അവിടെ എപ്പോഴാണ് ഇതെന്നൊക്കെ അറിയാനുള്ളൊരു സാഹചര്യം ഈ ആധുനിക കാലഘട്ടത്തിലാണ് വന്നത്, ലൈവായിട്ട് കാണാനും. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ആളുകൾ എന്താ ചെയ്തിരുന്നത്, അവരെ ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കും, അല്ലാതെ അറിയാനുള്ളൊരു സംവിധാനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ ആധുനിക പിന്നെ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതോടൊപ്പം തന്നെ മതപരമായ നിയമങ്ങൾ, മതപരമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഈ മീഡിയകൾ മാറിയതിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് പ്രമാണങ്ങളിൽ എങ്ങനെയാണോ സ്ഥിരപ്പെട്ടത് അങ്ങനെ തന്നെ ചെയ്യുക. അത് കാണുന്നുണ്ടല്ലോ, അത് അന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ആവാം എന്നതല്ല. നബി എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ദുൽഹജ്ജ് 9 ആ നോൽപ്പ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് അറഫ ദിവസത്തിൻ്റെ നോമ്പ് നമ്മൾ നോൽക്കേണ്ടത്. ആ ഒരു പ്രതിഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. മക്കയിലുള്ള ആളുകൾ അന്നത്തെ അറഫ അനുസരിച്ചുകൊണ്ട് അവിടെ നോമ്പ് നോൽക്കുക എന്നതാണ് പ്രാമാണികമായിട്ട് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സൂചിപ്പിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: അൽഹംദുലില്ലാ. ഈ സ്റ്റുഡിയോയിലേക്ക് അലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നേരിട്ട് ടെക്സ്റ്റായും അതുപോലെ തന്നെ വിളിച്ചും ശ്രോതാക്കൾ സംശയ നിവാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു റേഡിയോയിലേക്ക് വിളിച്ചൊരു ശ്രോതാവിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചോളൂ, ഫൈസൽ മദീനയോട് ചോദിച്ചോളൂ.
5: ഹലോ,
0: ആ കേൾക്കാം, ചോദിച്ചോളൂ.
1: അതായത് നിങ്ങളുടെ ബാങ്ക് പലിശ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കാതൽ. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് നിഷിദ്ധമായ പണമാണ്. അപ്പോൾ 2-3 ഓപ്ഷനുകൾ അവിടെ ഉണ്ട്. അതിലേറ്റവും ശരിയായിട്ട് പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് പലിശക്ക് ഇപ്പം നിർബന്ധിത സാഹചര്യത്തിൽ ലോൺ എടുത്ത ആളുകളുണ്ടാവും. വേറൊരു മാർഗ്ഗം അല്ലാതെ ഇപ്പോൾ രോഗം കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യത്തിന് എവിടെ നിന്നും പണം കിട്ടാതെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ലോൺ എടുത്തു പോയ ആളുകളുണ്ടാവും. അത്തരം ആളുകൾ അതിൻ്റെ മുതലുകളൊക്കെ അടച്ചു വീട്ടിയിട്ടും പലിശ കാരണം അതിൽ നിന്ന് പേരാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇത്തരം ആളുകൾക്ക് എത്ര പലിശയാണോ ബാക്കിയുള്ളത്, ആ പലിശയിലേക്ക് നമ്മുടെ പലിശ കൊടുത്തിട്ട് അവരതിൽ നിന്ന് പേർത്തി കൊടുക്കാം, രക്ഷപ്പെടുത്തി കൊടുക്കാം. അത് ഇവർക്ക് പലിശ ഇങ്ങനെ വാങ്ങുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പലിശ കിട്ടുമെന്ന് വെച്ച് വാങ്ങാനുള്ള ഒരു പ്രചോദനമല്ല. ഇങ്ങനെ കുടുങ്ങിപ്പോയ ആളുകൾക്ക് ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല, ഞാനിത് എന്തെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ രൂപത്തിൽ ആ പലിശ കൊടുത്തിട്ട് അവരെ മോചിപ്പിക്കാൻ അത് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത്. അതിനിന്ന് നമുക്ക് കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം ഷെൽട്ടർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പുളിക്കല് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ അവിടെ ഇതുപോലെ പിന്നെ ഈ പലിശയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവർ നിർത്തുന്നു, നോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ പണം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇത്തരം അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും അവരതിൽ നിന്ന് പേർത്തും ചെയ്യും. അപ്പോൾ നല്ലൊരു മാർഗത്തിൽ ആ ഒരു പലിശൻ്റെ പണം അത് ഉപയോഗപ്പെടുത്താൻ ഉള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവും. അതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ റോഡ്, അതുപോലെ തന്നെ പൊതു കിണറുകൾ, കുളങ്ങൾ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉപകാരം കിട്ടാത്ത പൊതുവായ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിലുള്ള പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒരു സ്വതക്കയുടെയോ ഒരു പ്രതിഫലമോ പ്രതീക്ഷിക്കാനും പാടില്ല. അത് വേസ്റ്റായ ഒരു പണമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ, ഇത് ഞാൻ കൊടുക്കുമ്പോൾ എനിക്കൊരു കൂലി കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. ഒരു നന്മയും പ്രതീക്ഷിക്കാതെ, ഒരു ഗുണവും അതിൽ നിന്ന് കിട്ടണമെന്ന ആഹ്രത്തിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കാതെ ആളുകൾക്ക് പൊതു നന്മ ഉദ്ദേശിച്ചത് കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മാർഗമായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാർഗം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
0: ഓക്കെ, ഒരു തീക്കട്ട ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന
1: ഹരിദാസൻ പറഞ്ഞത് തീക്കട്ട കയ്യിൽ വെച്ചവൻ്റെ അവസ്ഥയായിരിക്കണം എന്നാണ്. കാരണം എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: ഓക്കെ, അൽഹംദുലില്ലാ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ദീർഘയാത്രയിൽ നമസ്കാരം സമയം, അതുപോലെ തന്നെ ഖിബ്ല, ജം ഖസർ, ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ദീർഘമായ യാത്രകളിൽ
1: യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദിവസങ്ങളോളം നിന്ന് നിൽക്കുന്ന യാത്രകളൊക്കെ ഉണ്ടോ? അപ്പോൾ യാത്ര രണ്ട് രൂപത്തിലുള്ള യാത്രകളുണ്ട്. നമ്മൾ സാധാരണ സൂചിപ്പിക്കും നമ്മൾ സ്വന്തം നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ദിവസങ്ങളോളാണെങ്കിലും ചെറിയൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാഹനം നിർത്താം. നമ്മുടെ കൺട്രോളിലാണ് ആ വാഹനം യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ആ വാഹനം പാർക്ക് ചെയ്തിട്ട് നിസ്കരിക്കാനുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് സൗകര്യപ്പെടുന്നൊരു സ്ഥലത്ത്, പള്ളിയാണെങ്കിൽ പള്ളിയോട് സൈഡ് വണ്ടി നിർത്തുക, അതല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള സ്ഥലം കണ്ടാൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒലു പിടിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ മുസല്ല എന്തോ വിരിച്ചിട്ട് അതിലുള്ള സംവിധാന യാത്രയിൽ കരുതണം. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ദീർഘയാത്ര പോകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാനുള്ള സംവിധാനം, ഒതുക്കാനുള്ള സംവിധാനം അയാളെ വാഹനത്തിൽ കരുതുക എന്നുള്ളത് അയാളുടെ ബാധ്യത. നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി നേരത്തെ അത് പ്ലാൻ ചെയ്യുക. പറ്റുന്നൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, വണ്ടി നിർത്തിയിട്ട് അവിടെ ഒതു പിടിച്ചിട്ട് ആ നിസ്കാരം നിർവഹിക്കുക. അപ്പോൾ രണ്ട് നിസ്കാരങ്ങൾ, ഒരു നിസ്കാരത്തിൻ്റെ സമയത്ത് ജമ്മു കസുറായിട്ട് നിസ്കരിക്കുക, മഗരിബും ഇശാവും അതുപോലെ തന്നെ ലുഹുർ അസുറൊക്കെ ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് ജമ്മു കസൂറായിട്ട് നിസ്കരിക്കാം. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്ത വാഹനങ്ങളുണ്ടാവും. ഇപ്പോൾ ട്രെയിന്, വിമാനങ്ങൾ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ആ വാഹനം എവിടെ നിർത്തണം, കിബിലിൻ്റെ ഡയറക്ഷൻ, ഇതൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് നിർത്താനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിന്ന് നമസ്കരിക്കാനുള്ള റൂമുകൾ സജ്ജീകരിച്ചു. അപ്പോൾ സൗദി എയർലൈൻസ് ഫ്ലൈറ്റിലൊക്കെ നമുക്ക് നിന്ന് നമസ്കരിക്കാനുള്ള റൂം എന്തിനുണ്ട്? അതിൻ്റെ ബാക്ക് സൈഡിൽ ബാത്റൂമിനോട് ചേർന്ന് റൂമുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിന്ന് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള രൂപത്തിലുള്ള ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പരമാവധി എന്ത് ചെയ്യാൻ, നിന്ന് തന്നെ നിസ്കരിക്കുക. അപ്പോൾ ഒതുർക്കാല ബാത്റൂം സംവിധാനങ്ങളൊക്കെ അവിടെ പോയി ഒതുടുത്തിട്ട് വന്നിട്ട് നിന്ന് കിബിലിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിസ്കാരം ആരംഭിക്കുക. പിന്നെ ആ വാഹനം മറ്റു ദിശകളിലേക്ക് തിരിയുകയാണെങ്കിൽ എന്തല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കാരണം നമ്മൾ നിൽക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ കിബില കറക്റ്റ് ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നമസ്കാരം തുടങ്ങിയതിന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിലല്ല. കഴിവിൻ്റെ പരമാവധി ആ വിഷയത്തിൽ നമ്മളല്ലാതെ സൂക്ഷിക്കുക. ഇനി അതിന് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, നമ്മളിരിക്കുന്ന സീറ്റിൽ നിന്ന് ഇരുന്ന് എഴുന്നേറ്റാനോ മറ്റോ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇരുന്നു കൊണ്ട് കഴിവിൻ്റെ പരമാവധി റുക്കുവിൻ്റെ സ്ഥാനത്ത് കുനിയുക. സുജൂദിൻ്റെ സ്ഥാനത്ത് ഒന്നുകൂടി കുറച്ചുകൂടി കൂടുതലായിട്ട് കുനിഞ്ഞിട്ട് ആ സീറ്റിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, നമസ്കരിക്കാം. ഇപ്പോൾ വെള്ളം ഒതുക്കാനുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ സീറ്റിൻ്റെ മുന്നിൽ അടിച്ചിട്ട് നമുക്ക് തയമ്മം ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യാത്രയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാത്രയാണ് ദീർഘ രണ്ട് മൂന്ന് ദിവസമുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ നമസ്കാരം എനിക്കുണ്ട് സമയത്ത് അത് വരും എന്ന് നമുക്ക് നേരത്തെ അറിയാലോ. അപ്പോൾ അവിടെ അതിനുള്ളൊരു സംവിധാനം നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ സമയത്തും നമസ്കാരത്തിൻ്റെ സമയം മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓരോ നാട്ടിലൂടെ പോകുമ്പോൾ ഇപ്പോൾ മൊബൈലിലൊക്കെ ഈ നമസ്കാരത്തിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഓരോ പൊസിഷനിലേക്ക് വരുമ്പോഴും ആ ലൊക്കേഷൻ അനുസരിച്ച് സമയം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ സമയം അറിയാത്തൊരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം കൃത്യമായി മനസ്സിലാക്കിയ സമയത്ത് നമുക്ക് ഈ ഏതെങ്കിലും ഒരു രൂപത്തിൽ ആ നമസ്കാരത്തെ കൃത്യമായിട്ട് നിർവഹിക്കാനുണ്ടാവും. അപ്പോൾ ഏത് സാഹചര്യത്തിലും, യുദ്ധ സാഹചര്യത്തിൽ പോലും നമസ്കാരം ഉപേക്ഷിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നുള്ളതാണ്. കാരണം പിന്നെ യുദ്ധവേളകളിലൊക്കെ പിന്നെ സൈന്യത്തിന് പോലും നമസ്കാരം നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂറത്ത് ബക്രയിലൊക്കെ പറയുന്നുണ്ടല്ലോ യുദ്ധവേളയിൽ ഓടിയുള്ള നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ പോലും അത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യാത്രകളിലൊക്കെ അത് അനിവാര്യമാണ്. അപ്പം അതിനുള്ളൊരു കൃത്യമായ പ്ലാന് യാത്രയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ യാത്രയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിനെന്തൊക്കെ വേണ്ടി വരും, ആ ഒരു സംവിധാനമൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ഈ പറഞ്ഞ ഏത് രൂപമാണോ എനിക്ക് നമസ്കരിക്കാൻ പറ്റുന്നത്, പ്രാക്ടിക്കലായി വരുന്നത്, ആ ഒരു രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി ആ ഒരു നമസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു ആലം.
0: ബറകല്ലാഹു ഫിക്. റേഡിയോയിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു ശ്രോതാവിലേക്കാണ് നമ്മൾ ശ്രോതാക്കൾ ഇനി പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: വലൈക്കും അസ്സലാം.
0: ചോദിച്ചോളൂ, ഫൈസൽ മദീനയോട് ചോദിച്ചോളൂ.
6: ഓക്കെ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ എന്റെ വിവാഹത്തിന് ശേഷം എന്റെ നാത്തൂന് കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേൺ പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു വ്യക്തിത്വ വൈകല്യം ആ ഒരു നാത്തൂനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എന്റെ ഭർത്താവും മനസ്സിലാക്കുന്നുണ്ട്. സോ ഇത് മുഖാന്തരം കുടുംബത്തില് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവരുണ്ടാക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും കുടുംബത്തിൽ നിലനിന്ന് പോകുന്നുണ്ട്. ഇവരുടെ രീതിയിലോട്ട് ഒരു കൺട്രോളില് വേണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എനിക്കും എൻ്റെ ഭർത്താവിനും തന്നെ പേഴ്സണലായിട്ട് ജീവിക്കാനുള്ള ഒരു അനുവാദമില്ലാത്ത രീതിയിലൊക്കെയാണ് അവിടെ താമസിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് തുടക്കത്തിൽ മനസ്സിലായതുകൊണ്ട് ഞാനത് മാറി ഒന്ന് താമസിക്കണം എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അവർക്കതിൽ താല്പര്യമില്ല. സൊസൈറ്റിയിലുള്ള ഒരു ഇമേജും ഒക്കെ കൊണ്ടും ഒരു വാടകയ്ക്ക് പോകാനോ പെട്ടെന്നൊരു ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു രീതിയിൽ അവർ അംഗീകരിക്കുന്നുമില്ല. അപ്പോ ഞാൻ എന്റെ വിവാഹത്തിന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം സമാനമായി കിട്ടിയത് കൊടുത്ത് നമുക്കൊരു വീടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർക്കതിലെ എന്റെ സ്വർണ്ണം എടുക്കാൻ ഇഷ്ടവുമില്ല. എന്റെ ഭർത്താവിനോട് എങ്ങനെയാ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കുടുംബത്തിൽ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇതില് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇവരുമായിട്ട് നോ കോൺടാക്ടിൽ പോണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല പലതരത്തില് ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്. അവർക്ക് ചെലവിന് കൊടുക്കുന്നതും പല രീതിയിൽ കാണുന്നതിനും ഈ നാത്തൂൻ എന്ന് പറയുന്നത് വിലക്ക് ഏർപ്പെടുത്താണ് എന്നെയും എന്റെ ഭർത്താവിനെയും. ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്റെ ഉമ്മാനെ നോക്കണം എന്നുള്ളതിൽ എനിക്കും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയമാണ്.
1: ഇതിൽ എന്നത് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. വളരെ ഗഹനമായി മനഃശാസ്ത്രപരമായി സമീപിക്കേണ്ട വിഷയം, എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ പീസ് റേഡിയോത്തിൽ തന്നെ ലൈവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയാണ്. നമ്മൾ ആയിരസ് മൗലവിയാണ് ആ ഒരു ഇത് സെഷൻ കൈകാര്യം. അപ്പം അത്തരം വിഷയങ്ങൾ ആ ഒരു സെക്ഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഒരു കൗൺസിലിംഗ് ആ വിഷയത്തിൽ കിട്ടും. ആർക്കാണത് കൊടുക്കേണ്ടത്, ഈ രൂപത്തിൽ എന്ത് നിലപാടുകളാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത് ഈ ചൊവ്വാഴ്ച നടക്കുന്ന ലൈവ് കൗൺസിലിംഗ് പ്രോഗ്രാം മനസ്സിലാക്കി അതിലേക്ക് വിളിച്ച് ഇതിനൊരു പരിഹാരം കാണുന്നതായിരിക്കും നല്ലത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
0: അതുപോലെ തന്നെ ഈ ഒരു ശ്രോതാവിനെ പീസ് ടീം പീസ് റേഡിയോയിൽ നിന്നൊരു സിസ്റ്റർ ഉണ്ട്. ഇത്തരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ
1: നേരിട്ട് വിളിക്കാനുള്ള ഒരു സംവിധാനം പീസ് റേഡിയോയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പീസ് റേഡിയോയിലായിട്ട് നിന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ഇവർന്ന് നിർദ്ദേശിച്ച് തരും. ഇൻഷാല്ലാ,
0: തീർച്ചയായും അല്ലാഹു എളുപ്പമായി കൊടുക്കട്ടെ.
1: ആമീൻ.
0: ബറകല്ലാഹു ഫിക്. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഒരു സാധാരണ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പാലിക്കേണ്ടുന്ന ഇസ്ലാമിക മര്യാദകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ഒരു പുതിയൊരു തുടക്കം കുറിക്കുമ്പോൾ പലരും പല അബദ്ധങ്ങളിലേക്ക് പോകാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
1: നമുക്കറിയാം ഓരോ മനുഷ്യർക്കും ഓരോ ഉപജീവനങ്ങൾ ഉണ്ടാവും. ആ ഉപജീവനങ്ങൾ എന്ന് പറഞ്ഞാൽ അയാളുടെ കുടുംബവും അയാളും ഒക്കെ ജീവിച്ചു പോകുന്നത് അതിലൂടെയാണ്. അവിടെ റിസ്ക് പടച്ചറപ്പ് കണക്കാക്കിയ റിസ്കിൻ്റെ ഒരു മേഖലയാണ് ഈ ഒരു ഉപജീവനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബഗാല അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇദ്ദേഹം തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കട തുടങ്ങുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ പേരിൽ അത് തുടങ്ങാം, ബിസ്മി ചൊല്ലിക്കൊണ്ട് അത് ആരംഭിക്കുക, അതിലേക്ക് പ്രവേശിക്കാം. പിന്നെ പടച്ചറബിൻ്റെ ഫലിൽ ഔദാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം, അള്ളാഹുനോട് അള്ളാഹു മിന്നസ് ഒരുക്കം ഫലിക്ക ഇന്നഹു ലാ യംലിക്കുഹ ഇല്ലാ അൻത, പടച്ചോനെ നിന്റെ ഫലിൽ നിന്റെ ഔദാര്യം എനിക്ക് ഈ കച്ചവടത്തിലൂടെ ഒരു ബർക്കത്തിൽ തരണേ, നിനക്ക് മാത്രമേ അത് ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ദീനീയായ രൂപത്തിൽ അത് തുടങ്ങുക, ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുക. അനിസ്ലാമികമായ രൂപത്തിൽ അത് കൊണ്ടുപോകാതെ ഇസ്ലാമികമായിട്ടുള്ള നല്ലൊരു മനസ്സുണ്ടാവുക. കാരണം അതിലൊരു ബർക്കത്ത് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വഞ്ചനയില്ലാതെ, ചതിയില്ലാതെ, പിന്നെ ആളുകളെ പരിഗണിച്ച്, പിന്നെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമികമായി ശ്രദ്ധിക്കേണ്ട എല്ലാ ആദാബുകളും പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ കച്ചവടം തുടങ്ങുന്ന സമയത്ത് തന്നെ ലാഭം ഉണ്ടാക്കണം ഏത് രൂപത്തിലും. കുറച്ച് ആളുകളെ എന്തായാലും എനിക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കുക, ഇതിലൂടെ നല്ലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം, അങ്ങനെയുള്ളൊരു ചിന്തകൾ മാത്രമാകാതെ കുറേ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് കൂടി ആകാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ പഠിച്ചോനെ അതൊരു ഹൈറാണല്ലോ, അങ്ങനെ നല്ല ചിന്തകൾ ഒരു സ്വതക്കയുടെ മനസ്സ് ഉണ്ടാവുക. പറ്റ പാവങ്ങളായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അതൊരു സ്വതക്കയും, അതിലൂടെ എന്ത് ചെയ്യുക, ഇതിലൂടെ തന്നാൽ കഴിയുന്ന ചെറിയ സ്വതക്ക പറ്റ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ അർഹമായൊരു ചെറിയ സംവിധാനം അതിലൂടെ ഏർപ്പെടുത്തി കൊടുക്കുക, അവർക്ക് പൈസ വാങ്ങാതെ ഒരു ഇളവ് ചെയ്ത് കൊടുക്കുന്ന രൂപത്തിൽ, അങ്ങനെയുള്ള ഒരു പിന്നെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഒരു സ്വതക്കയുടെ മനസ്സ് ചിന്തയോടു കൂടിയിട്ട്, അതുപോലെ തന്നെ ഒരു ബർക്കത്ത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുക, അള്ളാഹിൻ്റെ ഫലിൽ എപ്പോഴും ചോദിക്കുക, അള്ളാഹിനെക്കുറിച്ച് ഓർക്കുക, അങ്ങനെ രൂപത്തിൽ ഹറാമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഈ മേഖലകളിലോ കൊണ്ടുവരാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിൽ ബർക്കത്ത് നൽകും. അതിലൂടെ അള്ളാഹു എന്ത് ചെയ്യും, അതിലൂടെ നമ്മളെ പിന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നുള്ള, ഏതെങ്കിലും ഒരാളെ വിളിച്ചൊരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ അള്ളാഹിൻ്റെ നാമത്തിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം, അതിനൊരു ഫലമുണ്ട്, ബിസ്മിക്കൊരു ശ്രേഷ്ഠത ഉണ്ട് പടച്ചോൻ്റെ നാമത്തിൽ തുടങ്ങുന്നത്. പിന്നെ ഇപ്പം ആരെങ്കിലും കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പം അതിനേക്കാൾ ഉപരി പടച്ചറബിൻ്റെ നാമത്തിൽ ആരംഭിക്കുക, അതോടൊപ്പം തന്നെ ഇസ്ലാമികമായി ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങളും ആ ഒരു ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തുടക്കം തന്നെ ആ ഒരു നിയ്യത്തോടു കൂടിയാണെങ്കിൽ, നല്ലൊരു നിയ്യത്ത് മനസ്സിലുണ്ടെങ്കിൽ ആ നിയ്യത്ത് അള്ളാഹു എന്ത് ചെയ്യും, വളർത്തി വളർത്തി വളർത്തി കൊണ്ടുവരും. അപ്പോൾ അത് ആണ് ഇത്തരം സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു
0: ബറക്കല്ലാഹു ഫീക്ക്. ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ, അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ആ ബിസിനസ് ചെയ്യുമ്പോൾ ശരിക്കും ആ ബിസിനസ് നമുക്ക് എൻജോയ് ചെയ്ത്
1: ബർക്കത്തുണ്ടാവും, ഹയർ ഉണ്ടാവും. ഇപ്പം നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ചില ആളുകൾ ബാങ്കട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഷട്ടറിട്ട് പള്ളിയിലേക്ക് പോകും, നിസ്കരിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, ഞാൻ നിസ്കരിച്ചിട്ട് വന്നിട്ട് അതിനുള്ള കച്ചവടം എനിക്ക് മതി എന്നൊരു ചിന്ത. സ്വാഭാവികമായും ഈ നിസ്കാരത്തിൻ്റെ സമയത്ത് തുറന്ന് വെച്ചതിനേക്കാളും വലിയ ബർക്കത്തും ഹയറും ഈ മനുഷ്യന് പടച്ചുറപ്പ് കൊടുക്കും. കാരണം ഈ ആളുകളുടെ വെയിറ്റ് ചെയ്ത് നിൽക്കും, അയാൾ നിസ്കരിച്ച് വന്നാൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങും. അപ്പോൾ എനിക്കെന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് വില ചോദിച്ചു, പല പുസ്തകം അങ്ങനെ വായിച്ചിരിക്കണം. അപ്പോൾ ഈ സാധനം നമുക്കൊരു വില കൂടുതലായി തോന്നി. ഇപ്പോൾ നമ്മളവിടുന്ന് പോയി കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഇയാളടക്കി തന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അയാളിങ്ങനെ എന്നോട് പറഞ്ഞേ, എനിക്കല്ല കണക്കാക്കിയ റിസ്ക് ആണെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും എൻ്റെ അടുത്ത് വരും, എനിക്കറിയാം, ഞാനതിന് വരിടാവേണ്ട കാര്യമില്ല. അതൊരു നല്ല മനസ്സാണ്. അപ്പോൾ നമ്മൾ ഇത്തരം മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദീനിന് പ്രാമുഖ്യം കൊടുക്കുകയും പടച്ചറബിൻ്റെ ആ ഒരു നമ്മുടെ ബാധ്യതകളിൽ വീഴ്ച വരുത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അതിൽ ബർക്കത്ത് നൽകും. അത് ചിലപ്പോൾ രണ്ട് കസ്റ്റമർ നഷ്ടപ്പെടും, അവരെയും കൂടി തീർത്തിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് നിസ്കാരത്തിൻ്റെ സമയത്ത് പോലും കടടക്കാതെ കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് പോകുക, കഴിഞ്ഞിട്ട് പോകുക, അങ്ങനെ കുറേ ആളുകളുണ്ട്. പക്ഷേ അവർക്ക് കിട്ടുന്നതിനേക്കാളും ബർക്കത്ത് ഈ അടച്ചു പോകുന്ന ആളുകൾക്ക് കിട്ടും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ബിസിനസ് രംഗത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഒരുപാട് ഹൈറുകൾ ബർക്കത്തുകൾ ജീവിതത്തിൽ നമ്മുടെ ബിസിനസ് രംഗത്തൊക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാൻ അതിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദുനിയാവിലെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാനുള്ള സുദീർഘമായൊരു പ്രാർത്ഥനയുടെ അവസാന ഘട്ടം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനൽ ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിൻ മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിനൽ ശർരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. اللهم إني أسألك الجنة وما قرب إليها من قول أو عمل وأعوذ بك من النار وما قرب إليها من قول أو عمل.
2: ഇതുവരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ അവസാനത്തെ ഭാഗം. وأسألك أن تجعل كل قضاء قضيته لي خيرا وأسألك أن تجعل كل قضاء قضيته لي خيرا. ഇതിൻ്റെ അർത്ഥം, അള്ളാഹുവെ, നീ വിധിച്ച എല്ലാ വിധിയും എനിക്ക് നന്മയാകുവാൻ വേണ്ടി ഞാൻ നിന്നോട് തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. നീ എനിക്ക്

0: قضيته لي خيرا، قضيته لي خيرا، وأسألك أن تجعل كل قضاء قضيته لي خيرا. ഇത്രയുമാണ് ഈ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം. ഇനി നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനൽ ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി ما علمت منه وما لم أعلم اللهم إني أسألك من خير ما سألك عبدك ونبيك وأعوذ بك من الشر ما عاد به عبدك ونبيك اللهم إني أسألك الجنة وما قرب إليها من قول أو عمل وأعوذ بك من النار وما قرب إليها من قول أو عمل وأسألك أن تجعل كل قضاء قضيته لي خيرا وأسألك أن تجعل كل قضاء قضيته لي خيرا. ഇതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം. ഇത്രയുമായതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന പൂർണ്ണമായി നാം പഠിച്ചിട്ടുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു പ്രാർത്ഥനകളെല്ലാം പ്രാവർത്തികമാക്കുന്ന സുചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹൃദാവാന അനിൽഹമ്മദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാൻ നാലാമത്തെ ക്ലാസ് കൂടി നാം കേട്ടുകഴിഞ്ഞു. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാം

0: പ്രോഗ്രാമുകൾ 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു 17 പ്രായമുള്ള ഒരു പെൺകുട്ടിനെ മാതാപിതാക്കൾ കൊണ്ടുവന്നത് അവൾ സ്കൂൾക്ക് പോകുന്നതിനിടയിൽ പരിചയപ്പെട്ട ഒരു 20 പ്രായമുള്ള ഒരു പയ്യനുമായിട്ടുള്ള ബന്ധത്തെ അതിനെക്കുറിച്ച് സംസാരിക്കുവാനും അതിലവളെ ബോധവൽക്കരിക്കുവാനുമാണ് കൊണ്ടുവന്നത്. ഇത്തരമൊരു പ്രേമം അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധം ആ കുട്ടിയുടെ ഭാവി ജീവിതത്തെ, പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് മണിക്കൂറുകളോളം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ന് ജുമാക്ക് ശേഷം സംസാരിച്ച ഒരു പയ്യൻ, ഏകദേശം 32 പ്രായമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്നലെ ഞാൻ ആ പെൺകുട്ടിക്ക് എന്തു പറഞ്ഞു കൊടുത്തോ, ഭാവിയിൽ അവൾക്ക് എന്തെല്ലാം സംഭവിക്കാം ഇത്തരമൊരു അവിഹിത ബന്ധത്തിലൂടെ എന്നാണോ പറഞ്ഞു കൊടുത്തത്, അതെല്ലാം അതുപോലെ പുലർന്ന ഒരു പ്രേമവിവാഹത്തിൻ്റെ ഇരയാണ് ഇന്ന് സംസാരിച്ച 32 യുവാവ്. വളരെ അത്ഭുതവും അതേപോലെ തന്നെ ഒരു പരിഭ്രമവുമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ കേട്ടപ്പോൾ ഉണ്ടായത്. എത്രമാത്രം വസ്തുനിഷ്ഠമാണ് ഇസ്ലാമിൻ്റെ കാര്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രണ്ട് സംഭവങ്ങൾ. അതുകൊണ്ടാണ് അതൊന്ന് താരതമ്യം ചെയ്യാം എന്ന് ഈ സന്ദർഭത്തിൽ വിചാരിച്ചു പോയത്. ഒരാൾ ഏതൊരു നിയമം ഒരാൾ വയലേറ്റ് ചെയ്താലും നിയമം ലംഘിച്ചാലും ആ നിയമം ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു സുരക്ഷയുടെ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിയമം ലംഘിക്കുന്നവന് എന്തെങ്കിലും ഒന്ന് വരാനുണ്ടായിരിക്കും. അത് ഭൗതിക നിയമങ്ങളുടെയും മതനിയമങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ്. നിയമമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സുരക്ഷ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. മതനിയമങ്ങളിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവൻ്റെയോ ജീവിതത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും ഒരു സുരക്ഷ പാടുണ്ട് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമല്ല. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരാകർഷണീയത ഉള്ളതുകൊണ്ട് തന്നെ അവരല്പം ശ്രദ്ധയോടുകൂടെ പെരുമാറിയില്ലെങ്കിൽ മനസ്സ് ആകർഷിക്കും. അങ്ങനെ ഒന്നിക്കുവാനുള്ള താല്പര്യം ജനിക്കും. അവിഹിതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനായി നശിക്കും എന്നുതന്നെയാണല്ലോ അത്തരമൊരു ബന്ധം വേണ്ടെന്ന് പറയുവാനുള്ള കാരണം. ഈ യുവാവ് പറയുന്ന കാര്യം, ഒന്ന്, ഒരു പ്രേമ വിവാഹം നടത്തി 21-ാമത്തെ വയസ്സിൽ രണ്ട് വീട്ടുകാരെയും ധിക്കരിച്ച് വിവാഹം നടത്തുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുടുംബങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് അവർ വരികയാണ്. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ, തങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വന്ന ഒരു കുട്ടിയെ സ്വീകരിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾ തയ്യാറല്ല. അതുകൊണ്ട് തങ്ങളുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഒരു വിവാഹത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ വീട്ടിൽ അവന് ഉള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവനെ പണ്ടത്തെ പോലെ ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് പറ്റാതെ വന്നു. അവൻ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിക്കും അവിടെ താമസിക്കാൻ പറ്റാതെ വന്നു. പിന്നീടുണ്ടാവുന്നത് അവൻ തന്നെ വീട്ടുകാർക്ക് സ്വീകാര്യനല്ലാതായി തീരുകയാണ്. അപ്പോൾ കുടുംബത്തിൽ അതുവരെ നന്നായി പെരുമാറിയെന്ന് ഒരുത്തിനൊരു ഒറ്റപ്പെടൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് ഒരു അഫയർ ഉണ്ടാവുകയാണ് വീണ്ടും. അത് അവൻ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ പേരിലുള്ള കുടുംബ കലഹങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും രണ്ട് കുട്ടികളായി തീർന്നു. അവൾക്ക് ഒരു ബന്ധമുണ്ടായതോടുകൂടെ അവരുടെ മാനസിക ബന്ധം തകർന്നു. അവർക്കൊരു കുടുംബ ജീവിതത്തിൻ്റെ സാഹചര്യം നഷ്ടപ്പെട്ടു പോയി. അവർ തമ്മിൽ പ്രശ്നങ്ങളായി. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അവൻ അവനേക്കാളും ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുമായി വീണ്ടും ഒരു ബന്ധമുണ്ടാവുകയാണ്. ആ ബന്ധം അവൾ അറിയുന്നു. വീണ്ടും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇപ്പോൾ വളർന്നു വരുന്ന രണ്ട് കുട്ടികളുടെയും കാര്യമോർത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് അയാൾ ചോദിക്കുന്ന പ്രശ്നം. ഇന്നലെ വന്ന പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമായി ഈ ജീവിതത്തിന് എത്ര സാമ്യതയുണ്ട് എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു 10-11 കൊല്ലത്തെ ഒരു പ്രേമവിവാഹത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ പെൺകുട്ടിയോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ അവിഹിത ബന്ധം വിവാഹമായി തീരുക എന്നതാണ് നിനക്കുള്ള ശിക്ഷ, പണിഷ്മെൻറ്റ്. അതായത് അവിഹിത ബന്ധം പാടില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നുവോ, അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ദുരന്തം വരും. അള്ളാഹുവിൻ്റെ ഒരു നിയമം ലംഘിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ദുരന്തം, ഒരു ഫലം ജീവിതത്തിൽ വരും. അതിലെന്താണ് സംശയം? നോക്കൂ നിങ്ങൾ, അതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഒരു അഫെയർ മാരേജിലേക്ക്, വിവാഹത്തിലേക്ക് പരിണമിച്ചപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ ദിനം തൊട്ട് ഇന്ന് വരെ പ്രശ്നങ്ങളാണ്. എന്താണ് അതിൻ്റെ കാരണം? ഓരോന്ന് എണ്ണി പറഞ്ഞു കൊടുത്തു. ഒന്ന്, യാദൃച്ഛികതയാണ്. അതായത് വളരെ ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു വിവാഹം യാദൃച്ഛികമായി സംഭവിക്കുന്നു. അത് ശരിയായി പോവാനുള്ള സാധ്യത എത്രമാത്രമുണ്ടെന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അത്രേ ഉള്ളൂ. വഴിയിൽ നിന്ന് ലഭിക്കുന്ന ആരോ മറന്നിട്ട് പോയൊരു ടീഷർട്ട്, അല്ലെങ്കിൽ ആരോ മറന്നിട്ട് പോയിട്ടുള്ള ഒരു തൊപ്പി, അല്ലെങ്കിൽ മറന്നിട്ട് പോയൊരു ചെരുപ്പ്, അത് നമ്മൾ കാലിലിട്ടാൽ അത് എത്രമാത്രം യോജിക്കും? എത്രമാത്രം? നമ്മൾ പോയി തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഒന്നിനെപ്പോലെ ആവില്ല അത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പ്രശ്നങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ സംശയമാണ്, രണ്ടാൾക്കും പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല, കാരണം അവിഹിത ബന്ധം വിവാഹമായി തീരുമ്പോൾ. പിന്നെ രണ്ടാൾക്കും അഫയറുകൾ വരാം, കാരണം അവിഹിത ബന്ധം എന്നത് ഇവരുടെ ഒരു സ്വഭാവമാണ്. അത് വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ലേ, അത് ഉണ്ടാവാം. അങ്ങനൊന്നും സംഭവിച്ചാൽ നിൻ്റെ ജീവിതം പ്രയാസത്തിലായിപ്പോവും. നീ അവിടെ ചെന്നാൽ അവൻ്റെ മാതാപിതാക്കൾ നിന്നെ സ്വീകരിക്കില്ല, അവിടെ ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നിനക്കുണ്ടായിരിക്കാം. ഭാവിയിൽ നിൻ്റെ കുട്ടികളോട് നിനക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല, നിൻ്റെ കുടുംബത്തിൽ നിനക്ക് വെല്ലുവിളികൾ വരും, നിൻ്റെ വ്യക്തിത്വത്തിൽ നിനക്ക് അപകർഷത വരും. എന്തെല്ലാം പറഞ്ഞു കൊടുത്തോ അതെല്ലാം. പിന്നെ അഫെയർ മാരേജിൽ എപ്പോഴും സ്ത്രീക്കാണ് പിന്നെ ആധിപത്യം. അഫെയർ അങ്ങനെയാണല്ലോ, അത് പുരുഷന് ആധിപത്യത്തിലേക്ക് ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. എന്തൊക്കെ ഇന്നലെ പറഞ്ഞോ അതെല്ലാം സംഭവിച്ച ഒരു വ്യക്തിയെയാണ് ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മളെ നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഇഹലോകത്തും പരലോകത്തും നമുക്ക് രക്ഷയ്ക്ക് ഉപകരിക്കുന്ന വളരെ ലളിതവും യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒമാജാല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മത നിയമങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ആ നിയമങ്ങളെ നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും 100% നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ എവിടെയെങ്കിലും വീഴ്ച വരുമ്പോൾ അതൊരു ദുരന്തത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. എത്ര കെയർലെസ്സായിട്ടാണ്, നിരുത്തരവാദപരമായിട്ടാണ് ഈ വിവാഹം ആ മാതാപിതാക്കൾ നടത്തിക്കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അതിന് അവരെ പിന്തിരിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തണം. ഇവർ അപക്വതയുള്ളവരാണ്, ഇവർക്ക് അറിയില്ല ഇതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ പറയുക അവനൊരു മദ്യപാനിയാണ് അല്ലെങ്കിൽ കൊള്ളരുതാത്തവനാണ്, അതുകൊണ്ടാണ് കല്യാണം, അതുകൊണ്ടല്ല കല്യാണം കഴിച്ചു കൊടുക്കാത്തത്. അവിഹിത ബന്ധങ്ങൾ വിവാഹങ്ങളാവാൻ പാടില്ല. അന്വേഷിച്ചും ആലോചിച്ചും പവിത്രമായി മാതാപിതാക്കളിലൂടെ വളരെ ദീനിയായ നിലക്കുള്ള ഒരു ദാമ്പത്യമാണ്, ഇസ്ലാമികമായ അനുവാദത്തോടുകൂടിയ സംതൃപ്തിയോടുകൂടെയുള്ള ഒരു ദാമ്പത്യമാണ് ആരംഭിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ മാർഗദർശനങ്ങളെ ഉൾക്കൊള്ളുകയും നമ്മുടെ കുട്ടികളെ സമയോചിതമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരേറ്റവും നല്ല വഴിക്ക് പക്വതയോടുകൂടിയും വളരെ ബുദ്ധിപരമായും പ്രാർത്ഥനയോടുകൂടിയും നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ.
3: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ,
6: മജ്റം ഖുർആനിലേക്ക്.
7: അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം.
8: വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ

0: മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നക്കും ബിഷൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്കും അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ, ബാധിച്ചാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്ത് 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും, അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കൽപ്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
4: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
5: കോഴികളെ
4: ആടുകളൊക്കെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
5: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കാര്യം, കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല. കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
4: ഒരു
5: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
4: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
5: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
4: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
5: ശ്രോതാക്കളാണ്
4: കമന്റ് ചെയ്യേണ്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: July 23, 2023 പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി. നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി. എഴുത്ത് നസീമ വാടാനപ്പള്ളി. മനുഷ്യന്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ കെട്ടുറപ്പിനും സുരക്ഷിതത്വത്തിനും വംശവർദ്ധനവിനുമൊക്കെയായി ഇസ്ലാം നിശ്ചയിച്ച ഒന്നാണ് വിവാഹം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ചടങ്ങ് മാത്രമല്ല, സൃഷ്ടാവായ റബ്ബിനനുസരിക്കുന്ന ഇബാദത്തുകൂടിയാണ്. ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമായൊരു ചടങ്ങാണ്. വധുവിനെ ഏറ്റെടുക്കുന്ന വരൻ വധുവിൻ്റെ രക്ഷിതാവിനോട് അള്ളാഹുവിൻ്റെ നാമത്തിൽ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ദൃഢമായ ഒരു കരാറാണ് നിക്കാഹ്. സാമ്പത്തിക ശേഷിക്കനുസരിച്ച് വിവാഹ സതി നൽകുകയുമാകാം. പവിത്രമായ കർമ്മത്തിൽ മതവിരുദ്ധമായ ഒരു ആചാരവും കടന്നുകൂടാതിരിക്കാൻ ശ്രമിക്കേണ്ടവരാണ് വിശ്വാസികൾ. എന്നാൽ ഇന്ന് വിവാഹരംഗം പലവിധ ആഭാസങ്ങളാൽ ദുഷിച്ചുപോയിരിക്കുന്നു. അത് പൊങ്ങച്ചത്തിൻ്റെയും പത്രാസിൻ്റെയും ധൂർത്തിൻ്റെയും പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും ഇതര സമുദായങ്ങൾക്ക് ഉത്തമ മാതൃക കാണിക്കേണ്ട ഒരു മതത്തിൻ്റെ അനുയായികൾ വിവാഹരംഗത്ത് പലവിധ കോപ്രായങ്ങളും കാട്ടി മതത്തെ പരിഹസിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. നിക്കാഹിന് മുമ്പ് തന്നെ ഇന്ന് ആഘോഷങ്ങൾ പുടിക്കുകയാണ്. നിക്കാഹിലൂടെയല്ലാതെ ഒരു പുരുഷന് ഒരു സ്ത്രീ അനുവദനീയമാവുകയില്ല എന്നിരിക്കെ വിവാഹമുറപ്പിച്ചതിൻ്റെ പേരും പറഞ്ഞ് സേവ് ദി ഡേറ്റ് വീഡിയോ നിർമ്മിക്കാൻ കൈകോർത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ പാടത്തും പറമ്പിലുമൊക്കെ കറങ്ങുകയാണ്. അഭിമാനത്തോടെ വീഡിയോയും ഫോട്ടോകളും സ്റ്റാറ്റസും റീലുമൊക്കെ ആക്കുകയാണ്. മൂന്നും നാലും അഞ്ചും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഇന്ന് പലരുടെയും കല്യാണങ്ങൾ, പല പേരുകളിൽ അറിയപ്പെടുന്ന കല്യാണങ്ങൾ. ആ ദിവസങ്ങളിലൊക്കെയും കല്യാണപ്പെണ്ണിനും കുടുംബക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഡ്രസ്സുകളാണ്. ഫോട്ടോഷൂട്ട് എന്ന പേരിൽ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ഏതു വിധേനയും നിന്നുകൊടുക്കുന്ന ആഭാസത്തിന് എന്തു പേരാണ് വിളിക്കേണ്ടത്? സ്റ്റേജിൽ വെച്ച് വീഡിയോയ്ക്ക് വേണ്ടി വട്ടം കറക്കലും കെട്ടിപ്പിടിക്കലും നടക്കുന്നു. ഒരു പ്രദർശന വസ്തുവായി തൻ്റെ ഇണയെ മാറ്റാൻ ഒരു ലജ്ജയുമില്ലാത്ത വരൻ. സ്റ്റേജിൽ നടക്കുന്ന മറ്റാഭാസങ്ങൾ വിവരണാതീതമാണ്. പാട്ടും ഒപ്പനയും ഡാൻസും ഗാനമേളയും എന്തിനേറെ DJ പാർട്ടികൾ വരെ ഇന്ന് ചില കല്യാണങ്ങളിൽ കാണാം. ഒരു സാധു കുടുംബത്തിലെ കുട്ടിയുടെ നിക്കാഹിന് രണ്ടു ദിവസം മുമ്പ് അടുത്ത പരിചയമുള്ളതിനാൽ ഒരു സൗഹൃദ സന്ദർശനത്തിന് പോയി. ചെന്നപ്പോൾ ആ വീട്ടിൽ ഏതാനും സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണപ്പെണ്ണിന് തിരക്കിയപ്പോൾ ഇന്ന് രംഗോളിയല്ലേ ഫോട്ടോഷൂട്ടിന് പുറത്തുപോയിരിക്കുന്നു എന്നായിരുന്നു മറുപടി. മൈലാഞ്ചി കല്യാണം ഇന്നലെ കഴിഞ്ഞു എന്നും വിശദീകരണം കേട്ടു. നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഇന്നെല്ലാവർക്കും പച്ച ഡ്രസ്സാണ്, വളരെ ആവേശത്തോടെ അവർ പറഞ്ഞു. ഇല്ലെന്ന മറുപടിയിൽ ചിലർ നെറ്റിചുളിച്ചു. ഇത്തരം ആഭാസങ്ങൾക്ക് ന്യൂ ജനറേഷനെ പഴിപറഞ്ഞ് രക്ഷപ്പെടാൻ രക്ഷിതാക്കൾക്ക് കഴിയുമോ? കരിമരുന്നു പ്രയോഗവും JCBയിലും മറ്റും വധൂവരന്മാരെ ആനയിക്കലുമടക്കം എന്തെല്ലാം തോന്നിയാസങ്ങളാണ് നടക്കുന്നത്! അതിലൊക്കെ എന്താ പ്രശ്നം? കുട്ടികൾ സന്തോഷിക്കട്ടെ എന്ന് വളരെ ലാഘവത്തോടെ പറയുന്ന കാരണവന്മാരുമുണ്ട് എന്നതാണ് സങ്കടകരം. തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവർ പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നസീമ വാടാനപ്പള്ളി എഴുതിയ ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി എന്ന രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേർന്നത്.

0: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ റൌഫ് അൽ ഹക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലെ ആഴത്തിലുള്ള ചില അറിവുകളാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ ഏറെ മഹത്വമേറിയതും അതിൻ്റെ വിജ്ഞാനം നമുക്ക് വലിയ ഗുണങ്ങൾ മാത്രം നൽകുന്നതുമാണ്, മഹത്വമേറിയ വിജ്ഞാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിലെത്ര നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്? അള്ളാഹു, അതുപോലെ തന്നെ അൽ ഇലാഹ്, അർ റഹ്മാൻ, അതുപോലെ തന്നെ അർ റബ്ബ് എന്നീ നാല് നാമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങൾ റഹ്മത്ത് എന്നതിൽ നിന്നാണ് വന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് റഹ്മത്ത്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. ഓക്കെ, ഇനി അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം 57 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർ റഹീം എന്ന നാമം 114 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അർ റഹ്മാനിനേക്കാൾ അധികമായി കൊണ്ട് അർ റഹീം എന്ന നാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർ റഹ്മാൻ എന്ന ആ ഒരു നാമത്തിനേക്കാൾ, അല്ലെങ്കിൽ അതിലുള്ള അതിൽ നിന്ന് ലഭിക്കുന്ന റഹ്മത്തിനേക്കാൾ അർ റഹീം എന്ന നാമത്തിലൂടെ പ്രത്യേകമായി കൊണ്ട് ലഭിക്കുന്നു, റഹ്മത്ത് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ദുനിയാവിലെല്ലാ ആളുകൾക്കും അള്ളാഹു റഹ്മാനാണ്. കാരണം മഴ പെയ്യുന്നു, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. ആകാശം ഉണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. രാവും പകലുമുണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. റഹ്മത്തി വസഅത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതേ ആയത്തിൽ പറയുന്നുണ്ട്, ഫസഅക്തുബുഹ, അത് ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തും, അത് പ്രത്യേകമായി രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് നൽകും. അതാണ് റഹീം. അർ റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ ചില റഹ്മത്തുകൾ നൽകും. ഫസ അക്തുബുഹ, അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന പറഞ്ഞത്, ഫസ അക്തുബുഹ ലില്ലദീന യത്തഖൂൻ വയുതൂന സകാത്ത്, സകാത്ത് നൽകുന്നവർക്കും, വല്ലദീനഹും ബി ആയാത്തിനാ യുക്മിനൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, പരലോകത്തെ വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലേ, നോമ്പ് നോക്കുന്നവരാണ്, അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഓഹരി നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടവരാണ് അല്ലേ. ഓക്കെ, ഇതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹു പറഞ്ഞത് ചെയ്ത്, ചെയ്യരുതേ എന്ന് പറഞ്ഞത് ഒഴിവാക്കി, ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കും. അതാണ് അർ റഹീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ കാരുണ്യം നൽകുന്നവൻ എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അല്ലേ, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്താണ് ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത്, ബാക്കി 99 നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹു. അത് നമുക്ക് ഓരോരുത്തർക്കുമാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കണം, കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഉമ്മാനെ വാപ്പാനെ അനുസരിക്കണം, ഇങ്ങനെ അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും. അള്ളാഹു അത്തരം റഹ്മത്ത് ലഭിക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സ്വഹാബാക്കളോട് ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ അമലുകൾ കൊണ്ടൊരാൾക്കും വിജയിക്കാൻ സാധിക്കൂല. അപ്പോൾ സ്വഹാബികൾ ചോദിക്കാണ്, റസൂലെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കൂലേ, നാളെ പരലോകത്ത് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലാ അന, ഞാനും രക്ഷപ്പെടുകയില്ല, ഇല്ല അയ്യത്തഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മത്തിൻ, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അല്ലാഹുവിൻ്റെ ഔദാര്യവുമില്ലാതെ എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്ന് ആരാ പറഞ്ഞത്? ആ പ്രവാചകൻ പറഞ്ഞല്ലേ. പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വരുമാറി നിസ്കരിച്ചു എന്നാണ് പ്രവാചകനെക്കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചകനായി ആ പ്രവാചക ദൗത്യം നിറവേറ്റി ജീവിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അർറഹീം എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർറഹീം നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് ചൊരിയുന്നു, വിശ്വാസികളോട് പ്രത്യേകമായ റഹ്മത്തുകൾ കാണിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് ദുനിയാവിൽ സംവിധാനിച്ചു, അങ്ങനെ അവൻ റഹ്മാനായി. ആ റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് പ്രത്യേകമായി കൊണ്ട് വിശ്വാസികൾക്ക് നൽകുന്ന റഹ്മത്താണ് റഹീം. റഹീമായ റബ്ബ് നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് നൽകും. ബാക്കി 99 റഹ്മത്തുകളും നാളെ പരലോകത്ത് വിശാലമായി നൽകും. അങ്ങനെ പ്രവിശാലമായ റഹ്മത്തിൻ്റെ ഉടയവനാണ് അർറഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല. അതാണ് നമ്മൾ ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ കാരുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഈ ദുനിയാവിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് ഖുർആൻ പാരായണമാണ്, രണ്ടാമത്തത് ഖുർആൻ കേൾക്കുക എന്നതാണ്, അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആളുകളോട് കാരുണ്യം കാണിക്കലാണ്, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നതിലൂടെ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ, ഇങ്ങനെ പ്രത്യേകമായി കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്തരത്തിൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അവതരിപ്പിച്ചത് അബ്ദുൽ റൗഫ് അൽഹിക്കമി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഐ ജാലകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നിങ്ങൾക്കും വെതർ ഫോർകാസ്റ്റിംഗ് ഡാറ്റാസ് പരിശോധിക്കാം. കൂടുതൽ വിവരങ്ങളുമായി സാലിഹ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ഐ ജാലകം പുതിയൊരെപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഡെയിലി ആക്ടിവിറ്റീസിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചിടെ ആയിട്ട് ഏകദേശം നമുക്കൊരു ഒരു ഒരു വർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നൊരു വേർഡാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു വേർഡ്. ചെറിയ മക്കൾ മുതൽ വലിയവരെ ഒരു യൂത്ത് അഥവാ യുവജനങ്ങളടക്കം, എന്നാൽ മുകളിൽ നിൽക്കുന്ന പിന്നെ ഉപ്പമാരടക്കം, അത് ജ്യേഷ്ഠന്മാരടക്കം, ജ്യേഷ്ഠ സുഹൃത്തുക്കളടക്കം, ഈവൻ 50 കഴിഞ്ഞ് 55 കഴിഞ്ഞ് റിട്ടയേർഡ് ലൈഫൊക്കെ ആയി നിൽക്കുന്ന ആളുകളടക്കം കേട്ടുകൊണ്ടിരിക്കുന്നൊരു വേർഡാണ് AI. ഈ AI സിമ്പിളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈവൻ അത് ഏത് പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് ഈസി ആയിട്ട് മെറ്റ അഥവാ നമ്മുടെ വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിനം കാര്യങ്ങൾക്കും ഓഫീസ് കാര്യങ്ങൾക്കും ഓഫീസ് പർപ്പസിനും അതേപോലെ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ പഠന കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികളാവട്ടെ എല്ലാത്തിനും ഇപ്പോൾ വാട്സപ്പ് ഒരു പ്രധാന ടൂള് തന്നെയാണ്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിൻ്റെ അകത്തും നമുക്ക് AI കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ഉപയോഗിക്കുന്നവരായിരിക്കും. മെറ്റ AI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ബട്ടൺ അഥവാ പുതിയൊരു മെസ്സേജ് ടാപ്പ് പ്ലസ് എന്നുള്ളൊരു ഐക്കൺ കാണാം. ആ ഐക്കണിൻ്റെ തൊട്ട് മുകളിലായി മെറ്റ AI ഒരു പിന്നെ ഐക്കൺ നിങ്ങൾക്ക് റൗണ്ടിലുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. ഈയിടെയായിട്ട് അതിൻ്റെ ലോഗോ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചേഞ്ചസ് മെറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്കൊരു കുറച്ച് ടിപ്സുകൾ നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡായി പ്രീ ബിൽഡാക്കി വെച്ച് കുറച്ച് കമൻസുകൾ കുറച്ച് പ്രോംപ്റ്റുകൾ അവിടെ കാണാം. അത് ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാവും. വേറെയുള്ള ChatGPT ജെമിനി പോലെയുള്ള AI ടൂൾസുകൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കൊന്നും കൂടി ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, നമുക്ക് കുറേ സമയങ്ങളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അതല്ലെങ്കിൽ കുറേ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട കുറേ ഡാറ്റാസ് ഇൻഫോർമേഷൻസ് ഇതേപോലെയുള്ള ഒരു ഒരു ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഡാറ്റാസ് സമ്മറൈസ് ചെയ്യാനും അതിൻ്റെ സെർച്ചിങ് ഈസി ആവാനും അതിൻ്റെ ഒരു കൺസോളിഡേഷൻസ് ചെയ്യാൻ അതേപോലെ കമ്പാരിസൺസ് ചെയ്യാൻ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു വിവരത്തെക്കുറിച്ചോ ഒരു ഒരു ഒരു പേരിനെ കുറിച്ചോ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഒരു ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിലും നിന്നിട്ടും ആൻസർ ചെയ്യാൻ നമുക്ക് ഈ AI മെറ്റ AI വാട്സപ്പിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമേജസ് അപ്ലോഡ് ചെയ്ത് ഇമേജിന് കുറച്ച് ചോദിക്കാൻ പറ്റും. ഗാലറിയിലൊരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് PDF പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഡാറ്റനെക്കുറിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും അതനുസരിച്ച് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസേഴ്സുകൾ കിട്ടാനും പിന്നെ നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ പഠനത്തിൽ ബിസിനസ്സിൽ കച്ചവടത്തിൽ അപ്പോൾ ഏതൊക്കെ രംഗത്ത് നമുക്ക് പേർപ്പസ്ഫുള്ളി യൂസ്ഫുൾ ആവാം, അതേപോലെ ലേണിംഗ് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ ഒരു ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പല പഠിച്ച് പഠനം നിർത്താതെ തന്നെ കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് എന്തേ പറ്റും, ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റ AI എന്ന് പറയുന്നത്. ഇപ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് അത് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക ഇൻഷാ അള്ളാ. രണ്ടാമത്തൊരു കാര്യം, വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂം എത്ത് എന്ന് പറയുന്നൊരു അപ്ലിക്കേഷനുണ്ട്. സൂം എത്ത് ഒരു ക്ലൈമറ്റ് ഒക്കെ പിന്നെ നമുക്ക് നോക്കാനും അതേപോലെ അതിനെക്കുറിച്ച് മീൻസ് ഒരു നമ്മൾ പറയാമല്ലോ വെതർ ഫോർകാസ്റ്റിംഗ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് സൂം എർത്ത്, ZOOMEARTH. ഇതാണ് അതിൻ്റെ സ്പെല്ലിംഗ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഒരു പോസിബിലിറ്റിയാണ് സ്വാഭാവികമായിട്ട് പറയാം. നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട് ഒരു പത്രത്തിലും അല്ലെങ്കിൽ റേഡിയോ ചാനലിൽ അല്ലെങ്കിൽ ടി വി ചാനലിലൊക്കെ മഴ പെയ്യും പെയ്യാതിരിക്കാനും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഡാറ്റ ഒരു ഒരു ഈ വെതർ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത്. ഇതിൽ നമുക്ക് ഏത് ലൊക്കേഷനും നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ആപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ആപ്പിൽ വൺസ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആദ്യം ഇനീഷ്യലി നമുക്ക് ഹോം സ്ക്രീനിൻ്റെ അകത്ത് നമ്മുടെ ലൊക്കേഷൻസ് അതേപോലെ ഇന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളിലുള്ള ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഈ അതേപോലെ പിന്നെ നമ്മൾ ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ ഇപ്പോൾ ഉള്ള റെയിൻ ഒരു ഒരു റെയിനിങ് ആണെങ്കിൽ അത് കാണിക്കും. ലൈറ്റ് മോഡറേറ്റ് ഹെവി സ്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അതിൻ്റെ ഇത് കാണിക്കാൻ പറ്റും. അതേപോലെ ഒരു സമയം ബാക്കിലോട്ട് മുന്നോട്ട് എടുക്കാൻ എന്തിനൊക്കെ എന്തുണ്ട് അതിൻ്റെ താഴെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക വ്യത്യസ്ത സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ഉള്ള വെതറിൻ്റെ ഒരു ഫോർകാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെയിലി ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വളരെ കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് ചിലപ്പോൾ ആയിക്കോളുന്നില്ല, എന്നാലും പിന്നെ ഏകദേശം ഒരു ഡാറ്റ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ ഉള്ള ഒരു ഒരു ഡാറ്റ കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് സൂം എർത്ത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഐ ടി ജാലകത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്, വൈഡ് അപ്പ് ചെയ്യുകയാണ്. വാഹിദ് അലഹമ്മദുല്ലാഹി റബ്ബുൽ ആലമീൻ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കും വെതർ ഫോർകാസ്റ്റിംഗ് ഡാറ്റാസ് പരിശോധിക്കാം. കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത് സാലിഹ് ഇബ്രാഹിം.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 25 തീയതി, 2026 ജൂലൈ 10 തീയതി മസ്ജിദുൽ ഹറാമിൽ വച്ച് ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുള്ള അൽ ഖയ്യാത്ത് ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട എല്ലാ മാർഗത്തിലും നമ്മൾ കടന്നു ചെല്ലുക. ഈ ജീവിതത്തിൽ നിന്ന് നാളേക്ക് വേണ്ടി സമ്പാദിക്കുക. ഉടമയും യജമാനനുമായ അള്ളാഹുവിൻ്റെ പ്രീതി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദേഹേച്ഛകളെക്കാളും സ്വന്തം താൽപ്പര്യങ്ങളെക്കാളുമെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്കും പ്രീതിക്കും നമ്മൾ വിശേഷപ്പെട്ട പ്രാധാന്യം നൽകുക. വിശ്വാസികളെ, ജീവിതത്തിൻ്റെ വഴി കാടുപിടിച്ചതാണ്, അപകടകരമാണ്, അതിൽ വേണ്ടാത്തതും അനാവശ്യങ്ങളുമുണ്ട്. ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഭീകരതകളുമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ഭീകരമായ തിന്മകളും അനാവശ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഭീതിതമായ

അലല്ലാഹുവാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവശക്തനായ റബ്ബുല്ലാലമീനായ അല്ലാഹുവാണ് സത്യവിശ്വാസിയുടെ അഭയകേന്ദ്രം. നാം അഭയം പ്രാപിക്കുന്നതാരിലേക്കാണോ അവൻ ശക്തനാകുന്തോറും അവൻ്റെ ശക്തിയും പ്രതാപവും വർദ്ധിക്കുന്തോറും നമ്മുടെ മനസ്സമാധാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ അഭയകേന്ദ്രം ലോകസൃഷ്ടാവാണ്, അജയ്യനാണ്, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഭയപ്പെടേണ്ടതില്ല, മനസ്സമാധാനത്തിന് ധാരാളം വകയുണ്ട്. സഹോദരങ്ങളെ, ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നത് നമ്മുടെ വലിയൊരു ശക്തിയാണ്, പ്രതീക്ഷയാണ്. ഈ ജീവിത മാർഗത്തിൽ എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു തോന്നൽ. അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിൽ കൂടി പരലോക വിജയത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ആ ശാന്തി മന്ത്രം നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുത്താല എപ്പോഴും അള്ളാഹുവിൻ്റെ സാമീപ്യത്തെപ്പറ്റി, അള്ളാഹു മനുഷ്യൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു സന്ദേശം കൊണ്ട് വിശ്വാസികൾക്ക് സമാധാനം നൽകിയത് കാണാം. ഇൻ തസ്തഫ്തഹു ഫഖദ് ജാഅകുമുൽ ഫതഹ് വഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും വഇൻ തഊദു നഊദ് വലൻ തുഗ്നിയ അൻകും ഫിഅതുകും ഷൈഅൻ വലൗ കസറത്. അല്ലാഹു തആല ബദ്രയുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ സത്യത്തെ വിജയിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തിന്മയിൽ നിന്ന് ജീവിതത്തെ അവസാനിപ്പിച്ച് നന്മയിലേക്ക് വരികയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല, തിന്മയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ഭാവമെങ്കിൽ നാമും നിങ്ങളുടെ നേരെ ശിക്ഷയും കൊണ്ട് തിരിച്ചുവരും. നിങ്ങളുടെ സമ്പത്തോ ശക്തിയോ ഒന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപ്പോകുകയില്ല എന്ന ഭീഷണി മക്കാ മുശ്രിക്കുകളോടുള്ള അള്ളാഹുവിൻ്റെ ഈ താക്കീത് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന്. ഈ ഒപ്പമുണ്ട് എന്ന സന്ദേശം, അള്ളാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറ്റമില്ലാത്ത വല്ലാത്ത പ്രതീക്ഷയാണ് അവന് നൽകുന്നത്. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സതീർത്ഥ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും പലായനം ചെയ്യുകയാണ് മക്കയില്ലെന്ന്. അവരെ പിന്തുടരുന്നുണ്ട് ശത്രുക്കൾ സർവ്വസന്നാഹവും ഉപയോഗിച്ച്. അവർ മലയിടുക്കുകളും മടകളും ഓരോ കല്ലുകൾ പോലും പൊക്കി നോക്കി പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും സൗർ ഗുഹയിലെത്തിപ്പെട്ടു. അവിടെ അഭയം തേടി ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് അവരവിടെ താമസിച്ചു. അവസാനം ആ സൗർ ഗുഹയുടെ മുഖത്തും ശത്രുക്കൾ തിരഞ്ഞെത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു ഗുഹയുടെ താഴെ കൂടി നോക്കിയപ്പോൾ ശത്രുക്കളുടെ കാലാണ് കാണുന്നത്. ഗുഹാമുഖത്ത് അവർ കുമ്പിട്ടു നോക്കാനൊരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറഞ്ഞു, യാ നബിയല്ലാ ലൗ നളറ ബഅലുഹും ഇലാ ബഅൽ മൗളി ഖദമൈഹി ലറാന. അവരിൽ ആരെങ്കിലും തൻ്റെ കാലടിയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മളെ കാണുമല്ലോ റസൂലേ, എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു മറുപടിയാണ്. ഏത് കാലത്തും വിശ്വാസികൾക്കും മനുഷ്യ സമൂഹത്തിനും മനസമാധാനം നൽകുന്ന മറുപടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ആ ഗുഹയിൽ വെച്ച് പറഞ്ഞത്. അതെന്തായിരുന്നുവെന്നോ, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, നമ്മളെ രണ്ടാളെപ്പറ്റി താങ്കൾ എന്തു വിചാരിച്ചു? മൂന്നാമതായി നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ടല്ലോ എന്നാണ്. ഇതാണ് പ്രതീക്ഷ, ഇവിടെയാണ് അഭയം. ഈ മൂന്നാമത്തവനെപ്പറ്റിയാണ്, അവൻ്റെ അഭയത്തിലാണ് സത്യവിശ്വാസികളെ നാം സമാധാനം അടയേണ്ടത്. ഇതൊരു വലിയ തെളിവാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. സമാധാനത്തിൻ്റെ വഴി അകലെയല്ല, അതോരോ വിശ്വാസിയുടെയും അടുത്തുണ്ട്. നമ്മൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, അല്ലാഹുവിൽ ദൃഢതയർപ്പിക്കുക, അവൻ്റെ സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആ നൈരന്തര്യമായ സഹായം നമ്മെ തേടിയെത്തും എന്ന പ്രതീക്ഷയർപ്പിക്കുക. അതാണ് ഈ സന്ദേശം നമ്മൾ പഠിപ്പിക്കുന്നത്.

0: ക്കുന്നത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ. നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അല്ലാഹു ഉണ്ട്. അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു. ഇത് അഖർജഹുല്ലദീന കഫറു സാനിയ സനൈനി ഹിദുഹുമാ ഫിൽ ഗാർ. സത്യനിഷേധികൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി, ആ രണ്ടുപേരെയും കൂടി പുറത്താക്കി. അവ രണ്ടുപേരും ആ ഗുഹയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദർഭം ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അദ്ദേഹം ആ പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനോട് ദുഃഖിക്കരുത്, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തെപ്പറ്റി ഖുർആൻ വിവരിക്കുകയും പ്രവാചകൻ്റെ അബൂബക്കർ സിദ്ദീഖിനോടുള്ള ആ വചനത്തെ അല്ലാഹു തആല ഭൂലോകത്തെന്നും അഭയം തേടുന്നവർക്കുള്ള ശാശ്വത മന്ത്രമായി പഠിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ മഅയ്യത്ത്, അല്ലാഹുവിൻ്റെ സാമീപ്യം, അതാണ് നമുക്ക് വേണ്ടത്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൽ ലം തറൂഹ. അല്ലാഹു തആല മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, പ്രവാചകന് അല്ലാഹു തആല മനസ്സമാധാനം മുകളിൽ നിന്ന് ഇറക്കിക്കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൽ ലം തറൂഹ, നിങ്ങളാരും കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട് പ്രവാചകനെ അല്ലാഹു തആല ബലപ്പെടുത്തി. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, നിഷേധികളുടെ വചനം എപ്പോഴും താഴെയാക്കി മാറ്റി. വകലിമത്തുല്ലാഹി അൽ ഉലിയ, അല്ലാഹുവിൻ്റെ വചനം അതെപ്പോഴും ഉന്നത സ്ഥാനങ്ങളിൽ അല്ലാഹു തആല കൊണ്ടുവന്നെത്തിച്ചു. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു പ്രതാപിയും സൂക്ഷ്മജ്ഞാനിയുമാണ്. സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാനിതിൽ വകയുണ്ട്. നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ, സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കൂ, ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇതൊരു വല്ലാത്ത മാതൃകയാണ് നമുക്കുള്ളത്. എല്ലാ കേന്ദ്രങ്ങളും പിടിപെടുമ്പോൾ, എല്ലാ അഭയസങ്കേതങ്ങളും നമുക്കന്യമാകുമ്പോൾ, നമ്മളെ രക്ഷിക്കാൻ അല്ലാഹു ഉണ്ട്. ആ അല്ലാഹു ഒരിക്കലും സത്യസന്ധരായ വിശ്വാസികളെ കൈയൊഴിക്കുകയില്ല. അവൻ്റെ സഹായം അവർക്കല്ലാഹു തടയുകയില്ല. അവൻ്റെ ഔദാര്യം അല്ലാഹു തആല പിടിച്ചുവെക്കുകയില്ല, വിശേഷിച്ചും ദുരന്ത സന്ദർഭങ്ങളിൽ എന്ന് എപ്പോഴും നാം തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവും അതനുസരിച്ചുള്ള വിശ്വാസവും വർദ്ധിക്കുന്തോറും അല്ലാഹുവിൻ്റെ സാമീപ്യം എപ്പോഴും നമ്മളെ തേടിയെത്തും. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, തൻ്റെ കൂട്ടുകാരനോട് പ്രവാചകൻ പറഞ്ഞ സന്ദർഭം അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആ ഒരു വചനം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹകരിച്ചാൽ, അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹവസിച്ചാൽ, അവൻ്റെ മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സഹവസിച്ചാൽ, അവൻ്റെ ശരീരം കൊണ്ട് റസൂലിനോട് സഹവസിക്കുന്ന ആ ഭാഗ്യം അവന് കിട്ടിയില്ലെങ്കിലും, റസൂല് ജീവിച്ചിരിക്കാത്ത കാലഘട്ടത്തിലാണെങ്കിലും, റസൂലിൻ്റെ കൽപ്പനകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചര്യകൾ, ആ ചര്യകളുമായി നമ്മൾ റസൂലിൻ്റെ ഒപ്പം കൂടിയാൽ, ഫഇന്നല്ലാഹ മഅഹു, അല്ലാഹു നമ്മുടെ ഒപ്പമുണ്ടായിരിക്കുമെന്ന ഒരു സന്ദേശം ഈ ഖുർആൻ വചനം നമുക്ക് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ടെങ്കിൽ, അല്ലാഹുവിൻ്റെ കൈത്താങ് നമുക്കെന്നും ബലമായിട്ടുണ്ടെങ്കിൽ, ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചെറിയതാണ്. ഏതൊരു ഭയപ്പാടുകളും നിർഭയമായി നമുക്ക് മാറിക്കിട്ടും. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു തആല ലളിതമാക്കിത്തരും. ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല ഇല്ലാതെയാക്കിത്തരും. അകലങ്ങളിലുള്ള നന്മകൾ അല്ലാഹു നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരും. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരും. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ സൃഷ്ടിച്ച റബ്ബിൽ നാം വിശ്വാസമർപ്പിക്കുക, അവനിൽ നാം മുറുകെ പിടിക്കുക. അവൻ്റെ മഅയ്യത്തെന്ന അവൻ്റെ അസാമീപ്യം അവനെന്നോട് കൂടെ ഉണ്ടായിരിക്കണം. അവൻ്റെ സഹായം, അവൻ്റെ കാരുണ്യം, ഔദാര്യം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന ആ ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നാം എപ്പോഴും ജീവിക്കുക. തീർച്ചയായും അള്ളാഹു നമ്മളെ തുണക്കാതിരിക്കുകയില്ല. അത് മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ. ആ ഒരു മഅയ്യത്ത്, അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത, അത് മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് വന്നാൽ പോരാ. നേരെ മറിച്ച് അത് നമ്മുടെ പ്രവർത്തനത്തിൽ കാണണം. അള്ളാഹുവിൻ്റെ സഹായം നമുക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു എന്നെ സഹായിക്കുന്നുണ്ടെന്ന തോന്നൽ, അള്ളാഹുവിൽ മുറുകെ പിടിക്കാനുള്ള ആ ഒരു മാനസികമായ ത്വര നമ്മിൽ വർദ്ധിക്കുകയും അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്നുള്ള ബോധത്തിൽ നമ്മളെപ്പോഴും ഒരു ശക്തിയുള്ള ഈമാനോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മറക്കാതിരിക്കുക, അള്ളാഹുവിനെ കൈവിടാതിരിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ വഴികളിൽ കൂടിയാണ് നാം ഈ ജീവിതം തള്ളി നീക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. ചുറ്റുഭാഗത്തും ശത്രുക്കളായിട്ടും ഭീതിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളായിട്ടും അധർമ്മങ്ങളുടെ ഭീഷണികളായിട്ടും മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. ഈ കഷ്ടപ്പെടുന്ന ഇരുണ്ട വഴിത്താരകളിൽ നമുക്ക് വെളിച്ചമായിട്ടുള്ളത്, നമുക്ക് പിടിവള്ളിയായിട്ടുള്ളത്, നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നായകനായിട്ടുള്ളത് ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനോടുള്ള സഹവാസമാണ് എന്ന ആ ഒരു ബോധമുണ്ടായിരിക്കുകയും ആ റബ്ബിനോട് മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ കൈത്താങ്ങ് എപ്പോഴും നമുക്ക് കിട്ടും, കിട്ടുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതിന്റെ തുടർച്ചയാണ് രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അതിന്റെ തുടർച്ച കേൾക്കാം. പൂർവികരും സച്ചരിതരുമായ സ്വഹാബിമാർ ആരും തന്നെ റബിയു അലവൽ 12 ആഘോഷിക്കാനുള്ള ഒരു ദിനമായി സ്വീകരിച്ചില്ല. ഇത്തരം ആഘോഷക്കാർക്ക് അവരുടെയൊന്നും പിന്തുണയുമില്ല. എന്നാൽ ആരാണ് ഈ ഏർപ്പാട് മുസ്ലിം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിലെ ചതി എത്ര ഗുരുതരമാണ് എന്നതും മനസ്സിലാകും. ഹിജറ 362 ഫാത്തിമിയ പ്രസ്ഥാനത്തിന്റെ വാഗ്ദാക്കളായ ഫാത്തിമികൾ ഇസ്ലാമിന്റെ മേൽക്കുപ്പായമണിഞ്ഞ് ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറുകയുണ്ടായി. ഹിജറ 362 ഈജിപ്ത് ദേശത്തിന്റെ ഭരണത്തിൽ ഇടം കണ്ട ഇവർ തങ്ങളുടെ ദുഷ്ടചെയ്തികളും ശിർക്കും കുഫറും നിഷിദ്ധമായ ധാരാളം ചെയ്തികളും എല്ലാം കാരണം ജനങ്ങൾക്കിടയിൽ തീരെ സ്വാധീനം ഇല്ലാത്തവരായിരുന്നു. അവരാണ് ഇത്തരം ആചാരങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകൊല്ലങ്ങളിലെ ഫാത്തിമിയ ഭരണാധികാരികൾക്ക് ചില ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. പുതുവർഷോത്സവം, ആഷൂറ ദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരുടെ ജന്മദിനം, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജന്മദിനം, ഖലീഫ അൽ ഹാദിറിന്റെ ജന്മദിനം, റജബിലെ ആദ്യ രാത്രി, അതിലെ പകുതിയുടെ രാവ്, ഷഅബാൻ ആദ്യ രാവ്. മീലാദുന്നബി ആരുടെ സൃഷ്ടിയാണ് എന്നത് നാം ചിന്തിക്കുക. ഇത് വർജിക്കുകയാണോ സ്വീകരിക്കുകയാണോ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്? ഉബൈദികൾ നാന്ദി കുറച്ച ഈ ആചാരത്തെ നാം തോളൊഴിയുകയല്ലേ വേണ്ടത്? ഫാത്തിമിയ എന്നോ ഉബൈദികൾ എന്നോ പേര് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു മുസ്ലിം ബന്ധം ഉള്ളതായി തോന്നിയേക്കാം. ഈജിപ്തിലെ ചില ഭരണാധികാരികളാണ് ഇവർ. അവരുടെ തലവൻ ഉബൈദ് ബനു സഅദാണ്. അതിനാലാണ് ഉബൈദികൾ എന്നും ഇവർ അറിയപ്പെടുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് അവർ അവരുടെ ബന്ധം ചേർത്തിപ്പറയുകയാണ് ചെയ്യുന്നത്. ജനങ്ങളിൽ സ്വീകാര്യത ലഭിക്കുന്നതിനു വേണ്ടിയാകാം അവർ അപ്രകാരം ചെയ്തത്. ആരാണ് ഈ ഫാത്തിമകൾ എന്ന് അക്കാലത്തെ മുസ്ലിം പണ്ഡിതർ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവർ ഇസ്ലാമിക നാടുകളെ അടക്കി ഭരിക്കുകയും അവരുടെ ക്രൂരതകളും ചെയ്തികളും നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ നബി കുടുംബത്തിലേക്ക് ചേർത്തപ്പെടുന്നവരും പണ്ഡിതന്മാരും ഖാദിമാരും ഉൾപ്പെടുന്നവരുടെ സമ്മേളനം ഇസ്ലാമിക നാടുകളിൽ നടക്കുകയുണ്ടായി. ഹിജറ 402 നടന്ന ഒരു സമ്മേളനത്തിൽ പണ്ഡിതന്മാർ ആരാണ് ഫാത്തിമികൾ എന്ന് വ്യക്തമാക്കിയത് കാണുക. ഈജിപ്തിലെ ഈ ഭരണാധികാരിയായ ഇവനും അവന്റെ പൂർവികരും കാഫിറുകളും അധർമ്മകാരികളും ദൈവനിഷേധികളും നിർമ്മതവാദികളും ഇസ്ലാമിനോട് തർക്കിക്കുന്നവരും മജൂസികളുടെയും വിഗ്രഹാരാധകരുടെയും മാർഗത്തോട് വിശ്വാസമുള്ളവരുമാകുന്നു. അവർ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളെ നിഷേധിക്കുകയും വ്യഭിചാരത്തെ അനുവദിക്കുകയും മദ്യപാനവും രക്തം ചിന്തലും അനുവദനീയമാക്കുകയും ചെയ്തു. അവർ അംബിയാഇനെ ചീത്തവിളിച്ചു. പൂർവസൂരികളെ അവർ ശപിച്ചു. അവരുടെ ഇമാമുകളിൽ തൗഹീദ് അർറുബൂബിയ വാദിക്കുകയും ചെയ്തു. ഫാത്തിമിയാക്കൾ നബി കുടുംബത്തിലേക്ക് ചേർത്തിയാണ് അവരുടെ ഇമാമുകളിൽ തൗഹീദുർ റുബൂബിയ വാദിക്കുകയും ചെയ്തു. അൽ ബിദായ വന്നിഹായ ഫാത്തിമിയാക്കൾ നബി കുടുംബത്തിലേക്ക് ചേർത്തിയാണ് ഈ വൃത്തികേടുകൾ ചെയ്തത്. അതിനാൽ തന്നെ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന പണ്ഡിതന്മാരും നേതാക്കളും ഖാദിമാരും എല്ലാവരും ഉൾപ്പെട്ട സംഗമത്തിൽ ആരാണ് ഈ ഫാത്തിമിയാക്കൾ എന്നത് വെളിപ്പെടുത്തിയ കാര്യമാണ് ഇബ്നു കസീർ റഹമഹുള്ള ഇവിടെ കുറിച്ചത്. കഅബയിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചുകൊണ്ടുപോയ വിഭാഗമാണ് ഫാത്തിമിയാക്കൾ. 20 കൊല്ലത്തിനു ശേഷമാണ് പിന്നീട് ആ കല്ല് തിരികെ ലഭിക്കുന്നത്. വീണ്ടും മോഷണശ്രമം നടത്തി ഈ വിഭാഗം. സാധിക്കാതെ പോയപ്പോൾ ദേഷ്യം തീർക്കാൻ ഹജറുൽ അസ്വദിനു നേരെ അമ്പെയ്ത്ത് നടത്തി. 7 കഷ്ണങ്ങളായി മാറിയ ഹജറുൽ അസ്വദ് പിന്നീട് ഈയം ഒരുക്കി കവറിംഗ് നടത്തേണ്ടി വന്നു. ഇനി പറയൂ, അവർ നബിയോടുള്ള സ്നേഹം കൊണ്ടാണോ വെറുപ്പുകൊണ്ടാണോ നബിദിനാഘോഷത്തിന് രൂപം കൊടുത്തത്? കാര്യം അറിയാതെ തുള്ളുന്ന പലരും എത്ര വലിയ ചതിയിലാണ് അകപ്പെട്ടതെന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിനുവേണ്ടി ആയത്തുകളും ഹദീസുകളും ഓതി ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കുന്നു. ഫാത്തിമിയ പ്രസ്ഥാനക്കാർക്ക് കൂടുതൽ ആനന്ദിക്കാൻ നാം കരുവാകുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നവരിൽ ജനിച്ച വർഷം, മാസം, തീയതി തുടങ്ങിയവയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാമെങ്കിലും റബീഉലവൽ 12 പുലരിയുടെ തൊട്ടുമുമ്പായിരുന്നു അവിടുത്തെ ജനനം എന്നതിന് കൂടുതൽ ശക്തി നൽകുന്നത് കാണാം. എന്നാൽ റബീഉലവൽ 9 അവിടുത്തെ ജനനം എന്ന അഭിപ്രായവും ഏറെ ബലമുള്ളതാണ്.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ഭാഗം 2, അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: ഒരിക്കലെയും ഒരാള് ഒരു ആനക്കോട്ടയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ആനക്കോട്ടകൾ, ആനകൾ ഒരുപാടുള്ള. അപ്പോ അങ്ങനെ ഒരുപാട് ആനകൾ വസിക്കുന്ന ആ കോട്ടയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആനകളെ കൂട്ടിലിട്ടതായി അദ്ദേഹം കാണുന്നില്ല. പൊതുവെ നമ്മളും കാണില്ലല്ലോ. മാത്രമല്ല ചങ്ങലയിൽ ബന്ധിച്ചിട്ടുമില്ല ആനകളെ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ കണ്ട സമയത്ത് ചിന്തിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം കാണുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആ ആനകൾ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയൊരു കയറുകൊണ്ട് മാത്രമാണ് അവറ്റകളുടെ കാല് ഒന്ന് ബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ ചിന്തിക്കണത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനകൾ ഇത്രയും ശക്തിയും കരുത്തും വലുപ്പമൊക്കെ ഉള്ള ആനകൾ
5: ഒരു
4: ചെറിയ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണല്ലോ. ഒരു ആനയോട് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല. സത്യത്തിൽ രക്ഷപ്പെടാൻ ആർക്കായാലും ബോധ്യമുണ്ടാവും. സ്വാതന്ത്ര്യമാണല്ലോ എല്ലാവരും കൊതിക്കുന്നത്. അപ്പോൾ അവക്കത് എളുപ്പം കഴിയും, പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല, അതിന് പരിശ്രമിക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിന് കാരണം എന്നറിയാൻ അയാൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആനപ്പാപ്പാനോട് ഇയാളെ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഈ ആനകൾ ഇങ്ങനെ വളരെ ചെറിയൊരു കയറിനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇപ്പോഴും ഈ ആനക്കോട്ടയിൽ തുടരുന്നത്, എന്താണ് പൊട്ടിച്ച അവറ്റകൾ പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ ആനപ്പാപ്പാൻ കൊടുക്കുന്ന മറുപടിയാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ ആന കുട്ടിയായിരുന്നത് മുതൽ, വലിയ ശക്തിയൊന്നുമില്ലാതെ കുട്ടിയായിരുന്നത് മുതൽ ഇതേ വലിപ്പമുള്ളൊരു കയറിലാണ് ആനയെ ബന്ധിച്ചിരുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ ആനകളെ തളക്കാൻ ഇത് മതിയായിരുന്നു, അവറ്റകളെ കെട്ടിയിടാൻ ഇത് മതിയായിരുന്നു. പക്ഷേ ഇവർ വളരുമ്പോൾ ഇവറ്റകളുടെ വിചാരം ആ കയറിപ്പോഴും അതേ ബലമുണ്ട് എന്നാണ്. ആ കയറിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാനുള്ളൊരു ശ്രമം എന്ത് ചെയ്യുന്നില്ല, അവർ നടത്തുന്നില്ല.
5: പൊട്ടിക്കാനുള്ള ശക്തി എനിക്ക് വന്നതിന് വരെ ആനക്ക്
4: തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് കാലാകാലം അവിടെ ഇങ്ങനെ തളച്ചിടപ്പെടുന്ന ആനകളെയാണ് ആനക്കോട്ടയിൽ അയാൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു കഥ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്. സത്യത്തിൽ
5: ഒരുപാട്
4: ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കുറേ മെസ്സേജുകൾ
5: അതിലുണ്ട്.
4: എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പലപ്പോഴും നമ്മൾ നമ്മുടേതായ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കടന്ന് കറങ്ങുക, അവിടെ നിന്നൊന്ന് അതൊന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള ശക്തിയൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇപ്പോഴും ആ കയറ് എന്തോ വലിയ കയറാണ്.
5: അതെ, നമ്മളൊരുപാട് പഠിച്ച് മാറി, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇട്ടാവട്ടത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്.
4: അതെ അതെ. ഏതായാലും പിന്നെ അത്തരത്തിൽ നമുക്കൊക്കെ നമ്മുടെ പിന്നെ ചുറ്റുപാടിലുള്ള ചില പ്രതിസന്ധികളെ, ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിപൂർവം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. വലിയ പുരോഗതിയിലേക്ക്. പഠനരംഗത്ത് അങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ കുടുംബരംഗത്ത് അങ്ങനെയാണ്, അതുപോലെ ജോലിയുടെ വിഷയത്തിലൊക്കെ അങ്ങനെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മളെ കെട്ടിയിടപ്പെട്ട ഏതോ ചില കയറുകളെ ഒന്ന് പൊട്ടിക്കേണ്ടി വരും
5: അല്ലേ.
4: അത് ശരിയായ കയർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ മതത്തെ ഒരു പിന്നെ വലാൽക്കാരമായി അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ട് വിചാരിച്ച, അങ്ങനെയല്ല. ഏറ്റവും പിന്നെ നമുക്കുള്ള ചില പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ, നമ്മൾ പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ, പ്രാർത്ഥനയോടുകൂടി നടത്തിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ താണ്ടാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
5: കുടുംബ രംഗത്തൊക്കെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും.
4: അതെ.
5: അപ്പോൾ ഭാര്യമാര്, ഭർത്താക്കന്മാർ, അവരങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ്, ചില പ്രായമുള്ളവരങ്ങനെ ഡിസ്റ്റൻസിലാണ് അവരുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഒന്ന് അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഭർത്താക്കന്മാർക്കും വലിയ സന്തോഷമാവും. ഭർത്താക്കന്മാരും തന്നെ അവരടുത്തേക്ക് ഒന്ന് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതും വലിയൊരു സന്തോഷം. അപ്പോൾ ചിലതൊക്കെ നമ്മളൊന്ന് പൊട്ടിക്കണം ആ എന്നേന അതിലും പറയാനുള്ളത്.
4: അതായത്
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹ് അൽ അമീൻ وعلى آله وأصحابه وأزواجه غر الميامين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد بهماني ريت بيس راديو يلوڑ چوبرهت ينا اي پريباڑي شروي كنا مانيا شرودا كلا اي وارم چوبرهت ال നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് വീതിച്ച് നേടുന്ന വിഷയത്തിൽ ഒരു സംസാരം, അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ, തൽപരകക്ഷികൾ, തന്നിഷ്ടക്കാർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പിടിക്കുവാനും ഈ ഒരു വിഷയം നന്നായി കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിനോട് ദേഷ്യപ്പെട്ടു, മരണം വരെ മിണ്ടിയില്ല തുടങ്ങി പല ആരോപണങ്ങളും പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുതാക്കാൻ ആരോപകർ ശ്രമിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനവും മഹത്വവും നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം അൽ അതീഖാണ്, അദ്ദേഹം അസ്സിദ്ദീഖാണ്. അൽ അതീഖ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവൻ എന്ന അർത്ഥത്തിലും മുഖപ്രസന്നൻ എന്ന അർത്ഥത്തിലും മറ്റും അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ആ സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അസ്സിദ്ദീഖാണ്, തികഞ്ഞ സത്യസന്ധൻ. ഇസ്റാ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകരെ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ് അറിയിച്ചപ്പോൾ തെല്ലും ശങ്കിക്കാതെ ഒട്ടും സംശയിക്കാതെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തിയതിനാൽ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ് അസ്സിദ്ദീഖ്. അൽ അത്ഖ അതിഭക്തൻ, അസ്വാഹിബ് കൂട്ടുകാരൻ തുടങ്ങി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പദവി മഹത്വം ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിനിയോഗങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയുന്ന വിഷയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനുള്ള പദവിയും അദ്ദേഹത്തിൻ്റെ മഹത്വവും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി, കരളിൻ്റെ കഷ്ണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാവത്തിലും മട്ടിലും നടത്തത്തിലുമെല്ലാം യോജിച്ചു കൊണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നാണ്. അമാ തർളൈൻ അൻ തകൂനി സയ്യിദത നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകൾക്കുള്ള നേതാവ് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് തിരുവിയോഗ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ ആശ്വസിപ്പിച്ച് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമത്തു ബിദ്ഉഅത്തു മിന്നി, എന്നിൽ ഒരു ഭാഗമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ മഹദിക്കുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞ പ്രത്യേകം അറിയിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുദൂതർക്ക് ശേഷിക്കുന്ന ഏക സന്താനം അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. തിരുവിയോഗവേളയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം കണ്ട് വാക്കറുബ അബത, വാപ്പാക്ക് എന്തൊരു വേദനയാണുള്ളതെന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ആ മകളുടെ ഹൃദയവേദനയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുന്നത് ലൈസാല അബീക്കി അയ്യ ഖറബിൻ ബാദല്യവും, മകളെ ഈ ദിവസത്തിന് ശേഷം ഉപ്പാക്ക് യാതൊരു വേദനയും വിഷമവും ഇല്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അണച്ചുപൂട്ടി രണ്ട് രഹസ്യങ്ങൾ പങ്കിടുകയുണ്ടായി. ഒന്നാമത്തെ രഹസ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നേ ദിവസം ഈ ദുനിയാവിനോട് യാത്രയായി പരലോക യാത്രയിൽ മരണം വരിച്ച് പരലോകയാത്രയിലാണ് എന്നതാണ്. അത് കേട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയുണ്ടായി. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അണച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് യാത്രയായാൽ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം ഉപ്പയോട് വന്നണയുക, ഫാത്തിമയായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ചിരിപ്പിക്കുകയുമുണ്ടായി എന്ന് നമ്മൾ സഹിയായ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. എല്ലാം അറിയിക്കുന്നത് ഈ മഹദിക്കുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കുള്ള ഇസ്ലാമിലെ സ്ഥാനമാണ്. ഫാത്തിമയുടെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമായിരുന്നു. ഫാത്തിമയുടെ വിഷമം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമമായിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ഇസ്ലാമിലേറെ സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിയമിക്കപ്പെട്ടതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുനബിയുടെ വസ്ത്രങ്ങളും അതേപോലെ ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്ന നാണയങ്ങളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സദഖയായി ദാനധർമ്മമായി നൽകി തീർത്തിട്ടുണ്ട്. അടിമകളായി ഉണ്ടായിരുന്നവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. പിന്നെ അറിയപ്പെടുന്ന സ്വത്ത് ചില ഫൈഇ സ്വത്തുകളാണ്, അഥവാ ശത്രുക്കളുടെ സ്വത്തുക്കൾ യുദ്ധത്തിലൂടെ നേടുന്നതാണ് ഗനീമത്ത്. യുദ്ധമില്ലാതെ ശത്രുക്കൾ ഒഴിവാക്കിയിടുന്ന സ്വത്തുക്കൾ അത് മുസ്ലിം സേനയ്ക്ക് ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഫൈഇ സ്വത്ത്. ആ ഫൈഇ സ്വത്ത് അത് യോദ്ധാക്കൾക്ക് വീതിക്കപ്പെടുകയില്ല. അതിന് അവകാശികൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹഷറിൽ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു വിഹിതം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതാണ്. അങ്ങനെ കുറച്ച് സ്വത്ത് മദീനയിലും അതേപോലെ ഫദക് എന്ന് പറയുന്ന സ്ഥലത്തും ഖൈബറിൽ നിന്ന് ലഭിച്ച അഞ്ചിലൊന്ന് സത്തോരിയുടെ ശേഷിപ്പ് സ്വത്തും ഉണ്ടായിരുന്നു. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കറിയുമായിരുന്നു. അവർ വിചാരിച്ചത് ഈ സ്വത്തിൽ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനന്തരാവകാശമുണ്ട് എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുഖം കാണിച്ചവർ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീറാസ് അനന്തര സ്വത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ നൂറസ് മാ തറക്ന സദഖ, ഞങ്ങൾ അനന്തരം എടുക്കപ്പെടുകയില്ല, ഞങ്ങളെ നബിമാർ വിട്ടേക്കുന്നതെല്ലാം സദഖയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ വ ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വല ദിർഹമ വ ഇന്നമ വറസുൽ ഇൽം ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദി വാഫിർ. നബിമാരുടെ അനന്തരാവകാശികൾ പണ്ഡിതരാണ്. നബിമാർ ദീനാറുകളും ദിർഹമുകളും അനന്തര സ്വത്തായി മറ്റുള്ളവർക്ക് അനന്തരമെടുക്കാൻ വിധം വിട്ടേച്ചിട്ടില്ല. അവർ അറിവാണ് അനന്തരമാക്കി വിട്ടേച്ചിട്ടുള്ളത്. അത് സ്വീകരിച്ചവൻ വലിയൊരു വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്നറിയിക്കുന്ന തിരുമൊഴി കൂടി അബൂബക്കർ റളിയല്ലാഹു തആലാനു പറയുകയുണ്ടായി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനുവിൻ്റെ ഈ പ്രതികരണം ഫാത്തിമ റളിയല്ലാഹു തആലാന കേൾക്കുകയുണ്ടായി എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ മുതലാണ് ശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ അത് നടപ്പിലാക്കൽ മാത്രമാണ് തൻ്റെ ധർമ്മം എന്നുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആലാൻഹു അവിടെ അറിയിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആലാനക്ക് ആ പ്രതികരണത്തിൽ വിഷമമുണ്ടായി എന്നും ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ അബൂബക്കർ റളിയല്ലാഹു തആലാനോട് അതിൽ പിന്നെ സംസാരിച്ചിട്ടില്ല എന്നും 6 മാസങ്ങൾക്കപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ മരണപ്പെടുകയുണ്ടായി. രാവിൽ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹയെ അലി റളിയല്ലാഹു തആലാൻഹു മറമാടുകയാണ് ഉണ്ടായത്. അവരെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു തആലാനു വിവരം നൽകിയിട്ടില്ല അലി എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഈ വരികൾ ഞാൻ ഇത് വായി ഇത് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അഥവാ ഫഹജറത്തുഹു ഫലം തുകല്ലിമുഹു ഹത്താ തൂഫിയത് വആശത് ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത അഷ്ഹുർ ഫലമ്മാ തൂഫിയത് ദഫനഹ സൗജുഹ അലിയുൻ ലൈലൻ വലം യുദ്ധൻ ബിഹ അബൂബക്കർ. ഈ ഹദീസിൻ്റെ വചനം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ ഹദീസിൻ്റെ ലഫ്ദിൽപ്പെട്ടതാണിത്. ഇത് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ചിലരുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അതിൻ്റെ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത്. നബിമാർ അനന്തരമെടുക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരു പൊതുഭാഷ്യമായിട്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉൾക്കൊണ്ടിരുന്നത്. അതിൽ ഈ ഫദക്കിലെ ഫൈഉ സ്വത്ത്, അതേപോലെ ഖൈബറിലെ സ്വത്ത് ഇതൊന്നും ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അതുകൂടി സദഖയാണ് അനന്തരായിട്ടെടുക്കാൻ പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് സദഖ മുതലിൽ പെടുകയില്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു താൻ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നതായ ആ സ്വത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു നിലപാട് അത് പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രയാസമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു പ്രമാണവചനത്തെ 2 നിലക്ക് മനസ്സിലാക്കുക എന്നുള്ളതുണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു തആലാൻ മനസ്സിലാക്കിയത് ആമായ നിലക്കാണ്, എല്ലാ സ്വത്തും സദഖയാണ് എന്നുള്ള നിലക്കാണ്. ഫാത്തിമ റളിയല്ലാഹു തആലാൻ മനസ്സിലാക്കിയിരുന്നത് ഈ ഫൈഉ സ്വത്ത് അതിൽ പെടുകയില്ല, അത് നബി കുടുംബത്തിൻ്റെ വിഹിതമാണ് എന്നുള്ള നിലക്കാണ്. അബൂബക്കർ റളിയല്ലാഹു തആലാൻ മനസ്സിലാക്കിയ രീതിയാണ് ശരിയോട് കൂടുതൽ അടുത്തത്. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഫവജദത് ഫാത്തിമത്തു അലാ അബൂബക്കർ ഫീദാലിക്ക, ആ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആലാനക്ക് അലിയോട് അതിനെ ഫാത്തിമ റളിയല്ലാഹു തആലാനക്ക് അബൂബക്കർ റളിയല്ലാഹുവിനോട് വിഷമമുണ്ടായി എന്നുള്ളതാണ്. ഫഹജറത്തു ഫലം തുകല്ലിമുഹു ഹത്താ തൂഫിയത്, അവർ മരിക്കുന്നതുവരെ അബൂബക്കർ റളിയല്ലാഹു തആലാനോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തോട് വിട്ടുനിന്നു എന്നാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗം. അവിടെ മറ്റ് ഹദീസുകളെ കൂടി കൂട്ടിവെച്ചാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആലാനഹ അലിയോട് അബൂബക്കർ റളിയല്ലാഹുവിനോട് തെറ്റി നിന്നു, മരിക്കുന്നത് വരെ മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലാനഹ സംസാരിച്ചതും അബൂബക്കർ റളിയല്ലാഹു തആലാനഹ ഫാത്തിമയോട് സംസാരിച്ചതുമായ വേറെ റിപ്പോർട്ടുകൾ ഇവിടെ നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാനുണ്ട്. അവർ രോഗ സന്ദർശനം നടത്തിയത്, അവരെ തൃപ്തിപ്പെടുത്തി സംസാരിച്ചതൊക്കെ ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സംസാരിച്ചില്ല എന്ന് പറഞ്ഞത് ഏത് വിഷയമാണ്? ഈ ഫൈഉ സ്വത്തിൻ്റെ വിഷയത്തിൽ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആലാനഹ മരിക്കോളം അബൂബക്കർ റളിയല്ലാഹുവിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ വിശദീകരണം അനിവാര്യമാണ്, കാരണം ഹദീസുകൾ വൈരുദ്ധ്യമുള്ളതായി ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു വിശദീകരണം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ. പിന്നെ അലി റളിയല്ലാഹു തആലാനഹു ഫാത്തിമ റളിയല്ലാഹുവിനെ മരണപ്പെട്ടപ്പോൾ രാത്രി അവരെ മറമാടിയെന്നും അബൂബക്കർ റളിയല്ലാഹു തആലാനെ ആ സമയത്ത് അറിയിച്ചില്ല എന്നും പറയപ്പെടുന്നതായ റിപ്പോർട്ടിൻ്റെ ഭാഗം. അതും മറ്റ് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയം നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അവർ വഫാത്താകുന്നത് ഹിജ്റാബ്ദം 11 റമദാൻ മാസം ഒരു ചൊവ്വാഴ്ച രാവിലെ, ചൊവ്വാഴ്ച രാത്രി ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറും ഉസ്മാനും സുബൈറും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അവിടെ സന്നിഹിതരായി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ബലപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ റിവായത്തുകൾ കാണുവാൻ സാധിക്കും, ഇമാം മാലിക്കും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വെക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനു അബു അലിയോട് പറഞ്ഞു എന്നാണ്, വ അൻത ഷാഹിദുനിയ അബുൽ ഹസൻ, അബുൽ ഹസൻ നിങ്ങൾ ഉണ്ടായിരിക്കുകയാണോ ഞാൻ നമസ്കരിക്കേണ്ടത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല എന്നോട് അലിയാർ പറയാണ്, നാം തഖദ്ദം, നിങ്ങൾ തന്നെ ഇമാമത്തായിട്ട് നിൽക്കാൻ പറയണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നമസ്കരിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ രാത്രി തന്നെ മറമാടി എന്നുള്ളതാണ്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗം അറിയിക്കുന്നത് എന്താ? ആ മറമാടുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിച്ചിട്ടില്ല എന്നോ അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്നോ അതറിയിക്കുന്നില്ല. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ 6 മാസങ്ങൾക്കിപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ രോഗിയായിട്ടുണ്ട്. രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയെ രോഗ സന്ദർശനം നടത്തി. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയുടെ അടുക്കലുണ്ട്. ഹാദ അബൂബക്കർ യസ്തഇദിനു അലൈക്കി, അബൂബക്കർ ഇതാ നിങ്ങളുടെ അടുക്കൽ വരാൻ അനുവാദം ചോദിക്കുന്നു. അപ്പോൾ ഫാത്തിമ പറയാണ്, അതുഹിബ്ബു അൻ ആദനല, ഞാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഭർത്താവിനോട്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുമ. അപ്പോൾ ഖാല നഅം, അലിയാർ സമ്മതിക്കാണ്. അങ്ങനെ ഫാദിനത് ലഹു ഫദഖല അലൈഹ ഫതറദ്ദാഹ ഹത്ത റദിയത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഫാത്തിമയുടെ അടുക്കലിരുന്നു, കടന്നു വന്നു, എന്നിട്ട് അവരെ പ്രീതിപ്പെടുത്തി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രീതിപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസ്ലമിൻ ഖറാബത്തി. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലപാട്. എൻ്റെ കുടുംബ ബന്ധം ചേർത്തുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തുക എന്നുള്ളതാണ് എനിക്കേറെ ഇഷ്ടം, അള്ളാഹുവാണേ സത്യം എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് സംസാരിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മീറാസ് അനന്തര സ്വത്ത് ചോദിച്ചപ്പോൾ, മീറാസ് അത് സദഖയാണ്, അത് സദഖയായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ, പക്ഷേ നബി കുടുംബത്തെ സംരക്ഷിക്കാൻ അതല്ലാത്ത സ്വത്തുണ്ട്. ആ സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അതിൽ പിശുക്കിയിട്ടില്ല. പിന്നെയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തോട് ബന്ധം ചേർത്തുന്നതിനേക്കാൾ നബി കുടുംബത്തോട് ബന്ധം ചേർത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സഹായിക്കുകയും അവർക്ക് സ്വത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തുതയാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി അബൂബക്കർ റളിയല്ലാഹു അൻഹു വിട്ടുനിന്നു എന്ന് പറയുന്നത്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് ഫാത്തിമയാണ് എന്നറിയിച്ചതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പുറലോകം കണ്ടിട്ടില്ല. അവർ വീട്ടിൽ ഒതുങ്ങി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമയെ ആശ്വസിപ്പിച്ചും അവരെ പരിചരിച്ചും അവരോടൊത്ത് കഴിഞ്ഞുകൂടന്നെ ചെയ്തിട്ടുള്ളത് ആ 6 മാസക്കാലം. ആരിലേക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തിരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ മാത്രമല്ല, പിന്നെ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്ന വിഷയം ഏതാണ്? അത് അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ്. ഈ വിഷയങ്ങൾ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടില്ലേ? അവരെ പ്രീതിപ്പെടുത്തിയ റിപ്പോർട്ട് നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ആ വിഷയങ്ങളിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതര ചരിത്ര റിപ്പോർട്ടുകൾ അറിയിക്കുന്ന വിഷയമാണ്. മാത്രമല്ല, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഭാര്യ അസ്മ ബിന്ദു ഉമൈസ് ആണ് അലി റളിയല്ലാഹു തആലനോടൊപ്പം ഫാത്തിമയെ കുളിപ്പിക്കാനുണ്ടായിരുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലന മരണപ്പെട്ട്, അപ്പോൾ അലി റളിയല്ലാഹു തആലനാണ് ഫാത്തിമയെ കുളിപ്പിക്കുന്നത്. സഹായിയായിട്ട് ആരാണ്ടായിരുന്നത്? അസ്മ ബിന്ദു ഉമൈസ് ആണ്. അസ്മ ബിന്ദു ഉമൈസ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുക്ക് ഒരിക്കലും സ്വീകാര്യനല്ല. അനിഷ്ടമുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ആ അനിഷ്ടമുള്ള വ്യക്തിയുടെ ഭാര്യയെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തന്നെ കുളിപ്പിക്കാൻ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യോ? അസ്മ ബിന്ദു ഉമൈസിനോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട് അവർ രോഗിയായി കിടക്കെ തന്നെ കുളിപ്പിക്കാൻ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യയെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടണം എന്ന് വസിയത്ത് ചെയ്യുമ്പോൾ അത്രമാത്രം ഈ പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ അനിഷ്ടത്തിലും വിയോജിപ്പിലും ആയിരുന്നുവെങ്കിൽ അതുണ്ടാവില്ല. അപ്പോൾ ഈ ചരിത്ര റിപ്പോർട്ടുകളൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോട് വളരെയധികം വിദ്വേഷത്തിൽ പിണക്കത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ളത് അത് വസ്തുതാപരമല്ല, അത് ചരിത്രപരമായിട്ട് ശരിയുമല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു വിഷയം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. ഈ ചോദിച്ച അനന്തര സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു തആലന് നൽകാതിരിക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴിയാണ്, ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയെ മുറുകെ പിടിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് നിലപാടെടുത്തപ്പോൾ ആ നിലപാടാണ് ശരിയായത്. ആ വിഷയം അബൂബക്കർ റളിയല്ലാഹു തആലന് മനസ്സിലാക്കിയ രീതിയിൽ ഫാത്തിമ റളിയല്ലാഹു തആലന് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ നിലപാട് കൃത്യമാണ്, ശരിയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലശേഷം ആര് വന്നു? ഉമർ വന്നു. ഉമറിന് ശേഷം ഉസ്മാൻ വന്നു ഖുലഫാക്കളായി അല്ലേ. പിന്നീട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ ഖലീഫയായി. അലി റളിയല്ലാഹു തആലന്റെ ഖലീഫയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്തുണ്ടല്ലോ, വഖഫ് സ്വത്തായിട്ടില്ലേ? അത് അലി റളിയല്ലാഹു തആല നബി കുടുംബത്തിന് വീതിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ നബി കുടുംബത്തിലെ ഇതര മെമ്പർമാർ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനോട് ഈ ആവശ്യം ഉന്നയിച്ച്, അബ്ബാസ് റളിയല്ലാഹു അൻഹില്ലേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇല്ലേ, ഫദൽ ഇബ്നു അബ്ബാസ് ഇല്ലേ, കുസും ഇബ്നു അബ്ബാസ് ഇല്ലേ, അതേപോലെ തന്നെ ജാഫർ റളിയല്ലാഹു തആലന്റെ മക്കളില്ലേ, ഇവരാരും അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയും ഫാത്തിമ റളിയല്ലാഹു തആലന സ്വീകരിച്ചതായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആലന അതൊരു പ്രത്യേക രീതിയിലായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ആ രീതിയിൽ മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഈ സ്വത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഈ ഫദക്കിലെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ചുമതല അബ്ബാസിനെയും അതേപോലെ അലിയാരിയെ ഏൽപ്പിക്കാണ് ചെയ്തത് ഉമർ. അവർക്ക് അനന്തര സ്വത്തായിട്ട് കൊടുത്തതല്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. കാരണം അതിന്റെ ചുമതല, ആ സ്വത്തിന്റെ ചുമതല അബ്ബാസിനെയും അലിയിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വീതിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്, ആ സ്വത്ത് നോക്കാനുള്ള ചുമതല. ആ ചുമതല ഏറ്റെടുത്ത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും അലി ബിൻ അബി താലിബും ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അതിനുശേഷവും ഒരിക്കലും നബി കുടുംബത്തെ വിളിച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തിട്ടില്ല. ഇത് അനന്തര സ്വത്ത് വീതിക്കപ്പെടേണ്ട, ഈ സ്വത്ത് വീതിക്കപ്പെടേണ്ട അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആവശ്യപ്പെട്ട വിധം അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അബ്ബാസ് അത് ചെയ്തില്ല, അലി അത് ചെയ്തില്ല? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതേ നിലപാടായിരുന്നു ഇവരുടെയും നിലപാട്, അതാണ് ശരിയോടടുത്ത നിലപാട് എന്ന് നമുക്ക് ആ പെരുമാറ്റത്തിൽ നിന്ന്, ഇവരുടെ വർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആയിഷ റളിയല്ലാഹു തആലനെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ ഭാര്യമാർ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവരുടെ മീറാസ് ആവശ്യപ്പെട്ടുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഉസ്മാനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പറയുന്നുണ്ട്, അലൈസ ഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ നൂറസു മാ തറക്നാ ഫഹുവ സദഖ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ലാ നൂറസ് ഞങ്ങൾ നബിമാർ അനന്തരം എടുക്കപ്പെടുവില്ല, മാ തറക്നാ ഫഹുവ സദഖ ഞങ്ങൾ വിട്ടയച്ച സ്വത്തൊക്കെ സദഖയാണ് എന്ന്, മുസ്ലിമീങ്ങൾക്ക് ദാനധർമ്മം നൽകേണ്ട സ്വത്താണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് ആയിഷ റളിയല്ലാഹു തആല പറയാണ്. ഇതുപോലെ അബൂഹുറൈറയിൽ നിന്ന് സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഖ്തസിമു വറസത്തി ദീനാറ, എന്റെ അനന്തരാവകാശികൾ ഒരു ദീനാറ് പോലും അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല. മാ തറക്തു ബാദ നഫഖത്തി നിസാഇ വ മുഉനതി ആമിലി ഫഹുവ സദഖ. എൻ്റെ ഭാര്യമാരുടെ ജീവിത ചെലവ്, ജൂതൻ അങ്കി പണയം വെച്ചിട്ട് ഗോതമ്പ് വാങ്ങി നടല്ലേ, അങ്ങനെയുള്ള ജീവിത ചെലവ്, അതേപോലെ ജോലിക്കാർക്കുള്ള ചെലവ്, ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഫഹുവ സദഖത്തുൻ, അത് സദഖയാണ്. ഈ ഫദക്കിലെ സ്വത്ത്, ഖൈബറിലെ ഹുംസ്, അത് ഇങ്ങനത്തെ വിഷയങ്ങളാണ് പറയുന്നത്, അതൊക്കെ സദക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ധാരാ റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ആദ്യത്തെ ഹദീസോ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം അറിഞ്ഞ് അത് പറഞ്ഞ ഒരു വിഷയമല്ല എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അനന്തര സ്വത്ത്, അത് അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല, അത് മുസ്ലിമീങ്ങൾക്ക് സദക്ക മുതലാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അത് അനന്തര സ്വത്തായി വീതിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭമല്ലേ? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആ ലാഭം നോക്കിയോ? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ എന്തോ അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. എങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭം വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ഓരിയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് കിട്ടും. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ആ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് മക്കളൊന്നുമില്ല, മകളുടെ സ്വത്ത് വാപ്പാക്ക് ഉപയോഗിച്ചൂടെ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ കൽപ്പിച്ചത് ആ സ്വത്തിന്റെ വിഷയത്തിൽ, അത് മാ തറക്നാഹു ഫഹുവ സദഖത്തുൻ, ഞങ്ങൾ നബിമാർ എന്ത് ഉപേക്ഷിച്ചുവോ വിട്ടേച്ചുവോ അത് സദഖയാണ്, ദാനധർമ്മമാണ്, അത് അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാണ് ചെയ്തത്. ആ ഒരു നിലപാടാണ് ശരിയായ നിലപാട്. അത് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനം, അത് ഉയർത്തിയ മഹത്വം ഒന്നുകൂടി വാഴ്ത്തിയതായ നിലപാടാണ് എന്ന് നമുക്ക് ഈ ചരിത്രങ്ങളെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, അവസാനമായിട്ട് ഈ വിഷയത്തിൽ ഒരു അതിൻ്റെ ആകത്തുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്ഹു ആയിഷ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്ത് ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്ത് അത് ദാനധർമ്മമാണ് സാധുക്കൾക്കിടയിൽ, അത് അനന്തരാവകാശികൾ അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കാൻ പാടില്ല എന്ന നിലപാട് അറിയിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയതുപോലെയല്ല ആ തിരുമൊഴിയെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഏറെ പ്രതീക്ഷിച്ചെന്ന ആ ഒരു കാര്യം ലഭിക്കാത്തതിൽ അവർക്കൊരു അനിഷ്ടവും വിഷമവും ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്നതുവരെ അബൂബക്കർ റളിയല്ലാഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് കുറേ ചരിത്ര റിപ്പോർട്ടുകൾക്ക് എതിരാകും. തീരെ മിണ്ടിയിട്ടില്ല എന്നതിന് അർത്ഥം പറയുമ്പോൾ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരെ സംസാരിച്ച് തൃപ്തിപ്പെടുത്തുമാർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹിനോട് അബൂബക്കർ സംസാരിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം വേറെയും സഹാബികൾ ഉണ്ടായിരുന്നു. രാത്രിയിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ മറമാടിയത്. അവർ മരിക്കുന്നതിന് മുമ്പ് അവർ നൽകിയ ഒരു വസീയത്തായിരുന്നു അത് തന്നെ, രാത്രിയിൽ മറമാടണമെന്ന്. അതുകൊണ്ട് തന്നെ അബു അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ രാത്രി മറമാടുകയാണ് ഉണ്ടായത്. ആ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഹദീസുകളിൽ നിന്ന്, സഹിയായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പിന്നെ രോഗിയായി കടന്നപ്പോൾ ഫാത്തിമയെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്, അവരോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ മരിച്ചതിൽ പിന്നെ ജനാസ നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രപരമായി സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കും നബി കുടുംബത്തിനും റസൂലുള്ളാഹി അനന്തര സ്വത്ത് നൽകിയിട്ടില്ല എന്നതുപോലെ തന്നെ ആ സ്വത്തിന്റെ ചുമതല പിന്നീട് അബ്ബാസിനും അലിയിനും റളിയല്ലാഹു അൻഹുമ അവർക്ക് വന്നപ്പോൾ അവരും ആ സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് മരണപ്പെട്ടിട്ടുള്ളത്, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. അലി സ്വത്തിന് അവകാശിയാണ്, അബ്ബാസ് സ്വത്തിന് അവകാശിയാണ്, ജാഫറിന്റെ മക്കൾ സ്വത്തിന് അവകാശികളാണ്, പിന്നെ ആ

0: കക്ഷിത്വം ഇതിനാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും മുസീബത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായി എന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത്

0: കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. പ്രഭാതവും വിശ്വാസിയുടെ ജീവിതവും തിരുനബിയോടൊപ്പം അവതരിപ്പിക്കുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും എങ്ങനെയായിരിക്കണം, നമ്മുടെ ഓരോ പ്രഭാതവും അത് എങ്ങനെയായിരിക്കണം എന്നത് ഏറെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. പ്രഭാതം എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. പ്രഭാതത്തിൻ്റെ വരവ് വെറുമൊരു സമയമാറ്റമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വസുബഹി ഇദാ തനഫസ്, അതെ, ഓരോ പുലരിയും കാണുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഓർക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉറക്കം, ആ ഉറക്കത്തിൽ നിന്ന് വീണ്ടും ഒരു ഉണർവിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നു എന്നത് നമ്മുടെ ആയുസ്സിനെ അള്ളാഹു കുറച്ച് നീട്ടിത്തന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുഷൂർ എന്ന് അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുവാൻ വേണ്ടി ഓരോ പ്രഭാതത്തിലും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ണു തുറന്ന ഉടൻ ഈ ഒരു പ്രാർത്ഥന അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു എനിക്ക് തന്നത് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു ബോണസായിക്കൊണ്ട് ഒരു ദിവസം കൂടി ഇതാ എനിക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയെന്ന അതിയായ സന്തോഷമാണ് പ്രഭാതത്തിൽ റൂഹോടുകൂടി ഉണരുവാൻ സാധിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മനസ്സിനുള്ളിൽ കടന്നു വരേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്ത് ഒരു ദിവസം ഉറക്കത്തിൽ ഏകദേശം 25,000 മുതൽ 45,000 വരെ ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു മാസമാകുമ്പോൾ ഏകദേശം 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നവരാണ്. അത് ഒരു വർഷത്തേക്ക് കണക്കൂട്ടുമ്പോൾ ഏകദേശം 90 ലക്ഷം മുതൽ 1.6 കോടി വരെയുള്ള ജനങ്ങൾ ഉറക്കത്തിൽ മാത്രം മരണമടയുന്നവരാണ്. മറ്റ് രോഗങ്ങൾ കൊണ്ടും പ്രായാധിക്യങ്ങൾ കൊണ്ടും അപകടങ്ങളിലൂടെയും പട്ടിണികളിലൂടെയും എല്ലാം ലോകത്ത് മരണപ്പെടുന്ന കണക്കുകൾ വേറെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തിൽ പുലരിയിൽ ജീവനോടുകൂടി വീണ്ടും ജീവിക്കാനുള്ള ഒരവസരം അള്ളാഹു നൽകുന്നു എന്നത്. മാത്രവുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയാനകമായൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നടത്തേണ്ട ആളുകൾ കൂടിയാണ് നമ്മൾ. കാരണം യഥാർത്ഥത്തിൽ സുബഹിക്ക് എഴുന്നേൽക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ നേരം പുലരുന്നത് വരെ ഉറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദാ കറജുലിൻ ബാല ഷൈത്താനു ഫി ഉദ്നൈ, അതായത് പിശാചാവിൻ്റെ ഇരു ചെവികളിൽ മൂത്രമൊഴിച്ച മനുഷ്യനാണ് അവൻ എന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന ആളുകളെക്കുറിച്ച് പറയുന്നതായിക്കൊണ്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കാനുള്ള ആരോഗ്യവും അതല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഭയാനകരമായൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ സുബഹിക്ക് എഴുന്നേൽക്കണമെന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. പിശാചിൻ്റെ കിണികളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും മുഴുകിയിരിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് സൂര്യൻ ഉദിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കും. ഉദിച്ചു എന്ന് മറുപടി ലഭിച്ചാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഖാലനാ യൗമനാ ഹദാ വലം യുഹലികുനാ ബിദുനുബിന, നമ്മുടെ പാപങ്ങൾ കാരണം നമ്മെ നശിപ്പിക്കാതെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ജീവിക്കാൻ അനുവാദം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതേപോലെ തന്നെ പ്രഭാത സമയത്തിൻ്റെ ബർക്കത്തിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞതായി കാണാം, അല്ലാഹു മബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അതായത് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ എന്ന ആ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും പ്രഭാതത്തിൽ ഉണരുവാനുള്ള ഒരു മനസ്സുള്ള ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഉമ്മത്തിന് ബറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത് പ്രഭാതത്തിലാണ് എന്ന് ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് വരെ വീണ്ടും ഉറങ്ങുന്ന ശീലമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കേണ്ടതുണ്ട്. ഈ സമയത്തെ ബിസിനസ്സിനും പഠനത്തിനും ഏറെ ഫലപ്രദമാണ് ഉണ്ടായിത്തീരുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉന്മേഷവും ശ്രദ്ധയും നൽകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഈ സമയത്താണ് ഏറ്റവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പഠനത്തിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് പ്രഭാതത്തിൻ്റെ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയമെന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രഭാതത്തിൽ തലച്ചോറൊരു ശൂന്യമായ സ്ലൈറ്റ് പോലെയാണ്. ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ നിൽക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. അങ്ങനെ ഈ പ്രഭാതത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കാണാം സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം. പ്രഭാതത്തിലെ ഏറ്റവും വലിയ ഇബാദത്ത് അത് സുബഹി നമസ്കാരമാണ്. മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണത്. ഖുർആൻ അൽ ഫജ്രി ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദാ എന്നാണ്. പുരുഷന്മാർ സുബഹി നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി തന്നെ നിർവഹിക്കുവാൻ മുൻകൂട്ടി അലാറം വെച്ച് തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുവാനുള്ളൊരു അവസരമാണ് യഥാർത്ഥത്തിൽ സുബഹി നമസ്കരിക്കുന്നവനക്ക് അള്ളാഹു നൽകുന്നത്. മൻസല്ല സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും സുബഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്, സംരക്ഷണത്തിലാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ. മാത്രമല്ല പകലിൽ ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സുബഹ് നമസ്കാരം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമാക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സുബഹിയുടെ സുന്നത്തിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷത്ത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റക്അത്ത അൽ ഫജ്ര് ഖൈറു മിന ദുനിയ വമാ ഫീഹാ എന്നാണ്. സുബഹിയുടെ രണ്ട് റക്അത്ത് സുന്നത്ത് എന്നത് ദുനിയാവിനേക്കാളും അതിനുള്ളതിനേക്കാളും ഉത്തമമാണ് എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പ്രഭാതത്തിലുള്ള ദിക്റുകളുടെ പ്രാധാന്യം. ദിക്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, അഥവാ ഏ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, ധാരാളമായിക്കൊണ്ട് ഓർക്കണം, അവനെ നിങ്ങൾ സ്മരിക്കണം, രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കണം എന്നൊക്കെ നമുക്ക് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്കാറു സബാഹി വൽ മസാഇ ബിമിൻ സലതി ദിർഇ കുല്ലമാ സാദ സുംകുഹു ലം യതഅഫർ സാഹിബുഹു എന്നാണ്. പ്രഭാത പ്രദോഷ ദിക്റുകൾ ഒരു അങ്കിയും പരിചയം പോലെയാണ്. അതിൻ്റെ കനം കൂടുന്തോറും അത് ധരിച്ചവന് ഒരപകടവും ഏൽക്കുകയില്ല എന്നതാണ് വാബിലു സയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അൽ അദാവത്തു ഖൂത്തു നഫ്സി ഫഇദാ ലം നതഅദ്ദൽ അദാഅ സഖദത്തിൽ ഖുവ എന്നാണ്. അതായത് പ്രഭാതത്തിലെ ദിക്റുകൾ ആത്മാവിൻ്റെ ആഹാരമാണ്, കോട്ടയാണ്. ഞാനിത് നിർവഹിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മീയത ശക്തി ക്ഷയിച്ചു പോകുമെന്ന ഒരു ബോധം അത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. സുബഹിക്ക് ശേഷം കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പ്രഭാത ദിക്റുകൾക്കായി നമ്മൾ മാറ്റിവെക്കണം. മൊബൈൽ ഫോൺ നോക്കുന്നത് ഇതിനെല്ലാം ശേഷമായിരിക്കണം. അങ്ങനെയുള്ളൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനകൾ പതിവാക്കാൻ എളുപ്പവഴികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അത് സുബിക്ക് ശേഷം സമയം മാറ്റിവെക്കുക എന്ന് തന്നെയാണ്. സുബിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പേരിന് വേണ്ടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നമ്മൾ നമസ്കാരത്തിന് പള്ളിയിൽ ചെന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോരുകയല്ല മറിച്ച് നമുക്ക് ആ സമയത്ത് മുതലെടുക്കാൻ ഒട്ടനവധി സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടനവധി കാര്യങ്ങളും അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്.

0: അതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് തന്നെയാണ്. മറ്റൊന്ന് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക എന്നതാണ്. പ്രാർത്ഥനകളുടെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും അത് ചൊല്ലുവാനും ആഗ്രഹം കൂടുകയും നമുക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ആഗ്രഹത്തോടുകൂടി നമ്മൾ ചൊല്ലുക. അങ്ങനെയാകുമ്പോൾ അതിന് കൂടുതൽ നമുക്ക് ആത്മാർത്ഥതയും അതുപോലെ ചെല്ലാനുള്ള ഒരു ത്വരയും നമുക്കുണ്ടാകുമെന്നതാണ്. മറ്റൊന്ന് പകലിൻ്റെ തുടക്കം നന്മയിലാകുക എന്നതാണ്. ഇബ്ന ആദമ നഹൽ കുൻ ജദീദ് അല അമലിക ഷഹീദുൻ ഫതസവ്വദ് മിന്നി എന്നാണ്. ആദമിൻ്റെ മകനെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ കർമ്മങ്ങൾ ഞാൻ സാക്ഷിയാണ്, അതിനാൽ എന്നിൽ നിന്ന് നീ നന്മകൾ സംഭരിച്ചു കൊള്ളുക എന്നാണ്. ഒരു ദിവസം നമ്മിലേക്ക് വരുന്നത് ഒരു പുതിയ സൃഷ്ടിയായിക്കൊണ്ടാണ്. ആ ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ സംഭരിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് പ്രഭാതത്തിലെ ദാനമാണ്. സദഖകളെക്കുറിച്ച് അതിന് ഏറ്റവും നല്ല സമയം അള്ളാൻ റസൂലിൽ പറഞ്ഞല്ലോ, രണ്ട് മലക്കുകൾ വന്ന് ഒരു മനുഷ്യനുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മഅത്തി മുൻഫിക്കൻ ഖലഫ. അതിൻ്റെ ബാക്കി മറ്റൊരു വചനം നമുക്ക് കാണാം. ഇവിടെ പറയുന്നത് എന്താണ്? അള്ളാഹുവെ, ദാനം ചെയ്യുന്നവന് നീ പകരം നൽകണമേ എന്നാണ്. അപ്പോൾ ദാനം ചെയ്യുന്ന ആളുകൾക്ക് പകരം നൽകണമേ എന്ന് മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ ആ പ്രഭാതത്തിൻ്റെ സമയം അതിന് പറ്റിയൊരു സമയം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം, അവതരിപ്പിച്ചത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹലിലെ 115-ാമത്തെ വചനം പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 115-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ കലാമ് പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നഹലിലെ 115-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഭാഗം രണ്ട്. രചന നിർവഹിച്ചിരിക്കുന്നത് ടി കെ യൂസഫ്. അവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഡോക്ടർ ടി കെ യൂസഫ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഷിയാകൾക്ക് ഈ മാനദണ്ഡം സ്വീകാര്യമാകില്ല. അതനുസരിച്ച് ഐക്യപ്പെടാൻ അവർ തയ്യാറാവുകയുമില്ല. ഷിയാക്കളെയും സുന്നികളെയും അടുപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഷിയാകളും സുന്നികളും തമ്മിൽ വിശ്വാസത്തിലും മതത്തിന്റെ അടിസ്ഥാനകാര്യങ്ങളിലും വ്യത്യാസമില്ല എന്ന നിലയ്ക്കാണ് ഈ ശ്രമങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള തർക്കം ശാഖാപരമാണെന്ന ധാരണയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന മദ്ഹബുകൾക്കിടയിൽ വേണമെങ്കിൽ ഒരു ഐക്യം സാധ്യമാകാനിടയുണ്ട്. എന്നാൽ ഷിയാകളും സുന്നികളും തമ്മിൽ ഇത് അസാധ്യമാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിസ്ഥാന അന്തരമുണ്ടായിട്ടും അവർ തമ്മിൽ കാതലായ വ്യത്യാസമില്ല എന്ന് പലരും ഫത്വ നൽകുന്നത് ജനങ്ങളെ ബോധപൂർവം വഴിതെറ്റിപ്പിക്കാനുള്ള ശ്രമമാണ്. സർവോപരി ഇത്തരം ഫത്വകൾ അള്ളാഹുവിന്റെ സത്യമതത്തിൽ നിന്നും ആളുകളെ അകറ്റാനുള്ളൊരു ശ്രമം കൂടിയാണ്. ഷിയാക്കളുടെ പിഴച്ച വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അപകടകരമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം വിലയിരുത്തലുകൾ ഷിഈകളുടെ വിശ്വാസം പിഴച്ച വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അപകടകരമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം വിലയിരുത്തലുകൾ വ്യക്തമായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും പിൻബലത്തിലും മാത്രമേ നടത്താൻ പാടുള്ളൂ. കാരണം രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മറച്ചുവെക്കുന്നതിലൂടെ അത് നിർമ്മാർജ്ജനം ചെയ്യാനാവുകയില്ല, മറിച്ചത് കൂടുതൽ ശക്തിയാർജിക്കാനുണ്ടാവുക. ഒരു രോഗിയെ ആരോഗ്യവാനായി ഗണിക്കുകയും അതനുസരിച്ച് അവനുമായി ഇടപഴകുകയും ചെയ്താൽ അതിന്റെ ഫലം വിനാശകരമായിരിക്കും. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന ഷിയാക്കളോട് രാജിയാകുന്നതിലൂടെ രാഷ്ട്രീയ സാമുദായിക നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും പാരത്രിക രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വിശ്വാസ വൈകല്യം മറച്ചുവെക്കാൻ കഴിയില്ല. മതം ഗുണകാംക്ഷയാണ് എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ ശിർക്കൻ വിശ്വാസങ്ങളെ തമസ്കരിക്കുന്നതോ അല്ലെങ്കിൽ അവ കണ്ടില്ലെന്ന് അടിക്കുന്നതോ മണലിൽ തലപൂഴ്ത്തുന്നതോ ആയ നിലപാടൊരിക്കലും അഭികാമ്യമല്ല. അതുകൊണ്ടുതന്നെ ആത്മാർത്ഥതയുള്ള പ്രബോധകർ ഈ അടിസ്ഥാന ഭിന്നത അനാവരണം ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത്. തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ഷിയാകൾ അണിഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന മുഖം മൂടി അനാവരണം ചെയ്യൽ അനിവാര്യമാണ്. ഷിയാക്കളുടെയും സുന്നികളുടെയും വിശ്വാസം പഠനവിധേയമാക്കിയെങ്കിൽ മാത്രമേ അവർ തമ്മിൽ അനുരഞ്ജനം സാധ്യമാകുമോ എന്ന് വിലയിരുത്താനാവുകയുള്ളൂ. സുന്നികൾ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്രോതസ് ഷിയാക്കളോട് എതിരായിത്തീരുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്ന് സൂക്ഷ്മമായി വിലയിരുത്തുന്നതും അനിവാര്യമാണ്. ഷിയാക്കൾ ആര് എന്നതിന് ഒരു നിർവചനം ആവശ്യമാകുന്നതുപോലെ സുന്നികൾ ആര് എന്നതിനും ഒരു നിർവചനം അനിവാര്യമാണ്. ഷിയാക്കൾ തങ്ങളാണ് സത്യത്തിലെന്ന് വാദിക്കുന്നതുകൊണ്ടും സുന്നികൾക്കെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതിനാലും അവരുടെ വിശ്വാസവും പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഷിഈ വിശ്വാസ സംഹിതകളെക്കുറിച്ച് ലഭ്യമായ പുസ്തകങ്ങൾ അവലംബിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പഠനമാണിത്. സമഗ്രവും സമ്പൂർണവുമാണെന്ന് അവകാശപ്പെടുന്നില്ല. ഷിഈ നേതാക്കൾക്ക് ആത്മീയ പരിവേഷം ചാർത്തി അവരെ സമ്പൂജിരായി ഗണിക്കുന്നവർക്കും ഷിഈകൾ ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കും ഷിഈ സുന്നി ഐക്യത്തിന്റെ സാധ്യതകൾ ആരായുന്നവർക്കും ഷിയാക്കളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടാക്കാൻ ഈ വായന പരമ്പര സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ ടി കെ യൂസഫിന്റെ ഷീസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം എന്ന രചനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഹൃദയവസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഹജ്ജിൻ്റെ ഭാഗമായി ചെയ്യേണ്ട മുടികളയൽ, ബലിയെറുക്കൽ, കഅബയെ തവാഫ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പന, ഇതിലെ ഖുർആനികാധ്യാപനങ്ങൾ നമുക്ക് കേൾക്കാം. ഹൃദയവസന്തത്തിൽ അബ്ദുൽ വഹാബ് സലാഹി, നിലമ്പൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثُمَّ لْيَقْضُوا تَفَثَهُمْ وَلْيُوفُوا نُذُورَهُمْ وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتِيقِ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഹജ്ജിൽ ബലികർമ്മവും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരാൻ വിളംബരം ചെയ്യുന്നതും അവർ നടന്നുകൊണ്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും അതേപോലെ വിദൂരമായ മലമ്പാതകൾ താണ്ടിക്കൊണ്ടുമെല്ലാം അവിടെ എത്തുമെന്നും അതേപോലെ അള്ളാഹു അവർക്ക് നൽകിയ ബലിമൃഗത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അവയെ അറുക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതേപോലെ പാവങ്ങളായ പ്രയാസപ്പെടുന്ന ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം എന്ന് തുടങ്ങിയ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ ആ ഒരു കർമ്മമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. പിന്നെ അവർ നീക്കിക്കളയുകയും ചെയ്യട്ടെ തഫസഹും അവരുടെ അഴുക്ക് മാലിന്യം, അവർ തങ്ങളുടെ ആ മാലിന്യത്തെ നീക്കിക്കളയട്ടെ എന്നാണ്. പിന്നീട് അവർ അവരുടെ ആ മാലിന്യത്തെ നീക്കിക്കളയട്ടെ. വൽ യൂഫു അവർ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ, നിറവേറ്റുകയും ചെയ്യട്ടെ. നുദൂറഹും അവരുടെ നേർച്ചകൾ, നെതിറുകൾ, അവരുടെ നേർച്ചകൾ അവർ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. വല്യത്തവഫു, അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ, പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യട്ടെ. ബിൽബൈ

0: അതീഖ്, ആ പുരാതനമായ ഭവനത്തെ. അതീഖ് എന്ന് പറഞ്ഞാൽ പുരാതനമായ, കദീമായ, പഴയ എന്നൊക്കെ അർത്ഥം. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, അവർ തങ്ങളുടെ മാലിന്യത്തെ നീക്കം ചെയ്യുകയും തങ്ങളുടെ നേർച്ചകളെ പൂർത്തീകരിക്കുകയും ആ പുരാതന ഭവനത്തെ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നുള്ള കൽപ്പനയാണ്. അഥവാ ഹജ്ജിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയുന്നത് സുമ്മല്യഖ്ലൂ തഫസഹും എന്നാണ്. അവരവരുടെ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്നതാണ്. അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം. മിൻ ഹൽഖിർഇസ്, ഹൽഖിർഇസ് തലയിലെ മുടി കളയുക, അതുകൊണ്ടുള്ള ഉദ്ദേശം ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശമായിക്കൊണ്ട് പറയുന്നത് മുടി കളയട്ടെ എന്നതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം കാര്യങ്ങളൊന്നും പറ്റുകയില്ല. എന്നാൽ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ അവസാനമായിക്കൊണ്ട് ആ മുടി കളയുന്നതോടുകൂടി അവൻ ഇഹ്റാമിൽ നിന്നും തഹല്ലുലാകുന്നു. പിന്നീട് അവന് കുറെ കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ആ ഹൽഖുറഇസ് തലയിലെ മുടി കളയുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി വലുബുസുസിയാ, മറ്റു വസ്ത്രങ്ങൾ ധരിക്കുക, ഇഹ്റാമിന്റെ വേഷമല്ലാത്ത മറ്റു വേഷങ്ങൾ ധരിക്കുക, വഖസ്സുൽ അൽഫാർ നഖം വെട്ടുക തുടങ്ങിയതായ ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നതും തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുമ്മല്യഖ്ലൂ തഫസഹും, അവരവരുടെ തങ്ങളുടെ ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തല മുണ്ഡനം ചെയ്ത് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്ന ആ ഒരു കാര്യമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമതായി പറഞ്ഞ വൽ യൂഫു നുദൂറഹും, അവരവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ എന്നാണ്. ഇവിടെ എന്താണ് ഈ നെതിർ? അതും തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ ധാരാളം അഭിപ്രായങ്ങൾ അതിൽ കാണാം. അതിൽ കൂടുതലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ നെതിറുകൊണ്ടുള്ള ഉദ്ദേശം അവർക്ക് നൽകിയ ആ ബലിമൃഗത്തെ അറുക്കുക എന്നതാണ്. ബലിമൃഗത്തെ അറുക്കലാണ് അവിടെ ആ നെതിർ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നത്. നെതിറുൽ ഹജ്ജ് വൽ ഹദി എന്നാണ്. ആ ഹജ്ജ് അതൊരു നേർച്ചയാണ്, അതേപോലെ ബലിമൃഗം അതൊരു നേർച്ചയാണ്, അതേപോലെ തന്നെ വേറെ കാണാൻ നമുക്ക് അദ്ദബായി ബലിമൃഗങ്ങൾ. ഇങ്ങനെ അതുകൊണ്ടുള്ള ഉദ്ദേശമായിട്ട് കൂടുതലായിട്ടും നമുക്ക് വിശദീകരിച്ച് തന്നത് ബലിമൃഗം എന്നാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതാണ് അവരുടെ ആ വൽ യൂഫു നുദൂറഹും, അവരവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇനി വീണ്ടും അതിനെ വിശദീകരണങ്ങൾ നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ. അവിടെ ഒരാൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു നേർച്ചയുടെ ഭാഗമായി വരുമെന്നാണ്. നദറൽ ഹജ്ജ്, ഒരാൾ നദറുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ഫകുല്ലു മൻ ദഖലൽ ഹജ്ജ ഫഅലൈഹി മിനൽ അമലി ഫീഹി. ഒരാൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് അവന്റെ മേൽ ബാധ്യതയാണ് എന്നാണ്. അതിൽ എന്തെല്ലാം പെടും? അത്തവാഫു ബിൽ ബൈത്സ്, ആ കഅബാലയത്തെ തവാഫ് ചെയ്യൽ, വബൈന സഫാ വൽ മർവ, സഫാ മർവക്കിടയിലുള്ള സഈ, വൽ മുസ്ദലിഫ, ആ മുസ്ദലിഫയിലുള്ള താമസം, വറമ്യുൽ ജിമാർ, ജംബ്രകളിൽ കല്ലെറിയൽ. ഇതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവരോട് എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ഈ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കലാണ് വൽ യൂഫൂനുദൂറഹും എന്ന് പറഞ്ഞാൽ ആ തരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വിശദീകരണങ്ങൾ നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വൽ യൂഫൂനുദൂറഹും എന്ന് പറയുമ്പോൾ ആ ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു കർമ്മം തന്നെ ഒരു നെതിറാണ്. അപ്പൊ അതിനോടനുബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കണം. ഇനി അതല്ല, ഹജ്ജിന്റെ ഭാഗമായിട്ടൊരു ബലിയറുക്കുക എന്നത് നെതിറായിട്ട് വരും. അപ്പോൾ ആ ബലിയറുക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള ബലികർമ്മം നിർവഹിക്കുക എന്ന്, ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണം അതിൽ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ വായിക്കുമ്പോൾ ഒരാൾ ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു നെതിറാണ്. അപ്പോൾ അതിനോടനുബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതാണ്. മൻ ദഖലൽ ഹജ്ജ ഫഅലൈഹി മിനൽ അമലി ഫീഹി എന്ന് പറഞ്ഞത്, ആരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലെന്തെല്ലാം കർമ്മങ്ങൾ വരുന്നുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. അതാണ് വല്യൂഫൂനുദൂറഹും, അവരവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. ഇങ്ങനെയൊക്കെ അതിന് വിശദീകരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. പിന്നെ മൂന്നാമതായിട്ട് അതിൽ പറഞ്ഞത് വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, ആ പുരാതനമായ ഭവനത്തെ അവൻ എന്ത് ചെയ്യട്ടെ, തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ്. അതീഖ് എന്ന് പറഞ്ഞാൽ ഖദീം, പഴയ എന്നർത്ഥം. അപ്പോൾ പുരാതനമായ ഭവനത്തെ അവൻ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. മുജാഹിദ് റഹിമുല്ലാഹി പറഞ്ഞു അത്തവാഫുൽ വാജിബു യൗമൻ നഹർ, അഥവാ പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 അന്ന് ഹജ്ജിൻ്റേതായിട്ട് നിർബന്ധമായി ചെയ്യേണ്ട തവാഫാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോൾ തവാഫുൽ ഖുദൂമുണ്ട്, തവാഫുൽ ഇഫാദയുണ്ട്, തവാഫുൽ വിദാ ഉണ്ട്, അങ്ങനെ പലതായ തവാഫുകൾ ഉണ്ട്. അതിൽ ദുൽഹിജ്ജ 10 അന്നാണ് ഹജ്ജിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. ആ കർമ്മങ്ങളിൽ ഒന്ന് തവാഫാണ്, അതും ചെയ്യേണ്ടത് ദുൽഹിജ്ജ 10 എന്നാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖാല മുജാഹിദ് യഅനി അത്തവാഫുൽ വാജിബ് യൗമൻ നഹർ, ആ യൗമുൻ നഹറിൽ പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 അന്ന് നിർബന്ധമായി ചെയ്യേണ്ട തവാഫാണ് വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വിശദീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഫഇന്ന ആഖിറൽ മനാസിക്കി അത്തവാഫ് ബിൽ ബൈത്ത്, ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അവസാനമായി വരുന്ന ഒരു കാര്യമാണ് കഅബാലയത്തിൽ തവാഫ് ചെയ്യുക. ആ തരത്തിലും അതിന് വിശദീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ ചെറിയൊരു ആയത്താണെങ്കിലും ആ ഹജ്ജില് പ്രധാനമായി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത് എന്നർത്ഥം. സുമ്മൽ യഖ്ലു തഫസഹും, പിന്നീട് അവർ അവരുടെ ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ. വല്യൂഫൂനുദൂറഹും, അവരവരുടെ നെസറുകൾ പൂർത്തീകരിക്കട്ടെ. വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, അവർ അവരുടെ ആ പുരാതന ഭവനത്തെ അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. വിശാലമായ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. കൃത്യമായിട്ടത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സുമ്മൽ യഖ്ലൂ തഫസഹും വല്യൂഫൂനുദൂറഹും വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, ഹജ്ജിന്റെ കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായി പഠിച്ച് ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ആയത്തും അതിൻ്റെ പദാനുപദാർത്ഥങ്ങളും ആശയങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. ഹജ്ജിന്റെ ഭാഗമായി ചെയ്യേണ്ട മുടികളയൽ, ബലിയറക്കൽ, കഅബയെ തവാഫ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പന. സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി, നിലമ്പൂർ.

0: Into reality. Peace Radio. Tune to reality.
1: വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇന്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നിങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ.

0: ഡോക്ടർ ചോദിച്ചോ സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്, അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്, പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട് നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പം അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോ എന്നുള്ള, പിന്നെ ഞാൻ അങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കൈയൊന്ന് അമ്മൻ്റെ കൈയൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പം അമ്മക്കും സന്തോഷമായി, മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പ ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോട് പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടുകൂടി മകൻ വീണ്ടും ആ കൈയൊന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സില്ല മനസ്സോട് അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ, പലയിടത്തും വിണ്ടുകീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത് പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടി കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. നില ഉള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു, വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി ഓരോ എന്താണ് ഇന്നലത്തിൽ നിന്ന് ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിലെത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത്, കുടുംബബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്തൊരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പം എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു. ഇതാണ് കഥ.
1: നല്ല മെസ്സേജ് അല്ലേ.
0: അപ്പോൾ പിന്നെ സുഹൃത്തുക്കൾക്ക് എന്താണ് ഇതിൽ തോന്നിയ ഒരു ഒരു ഒരു കാര്യം?
1: അതിൽ നല്ലൊരു മെസ്സേജ് അവസാനം ആ കഥയുടെ അവസാനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു ഡോക്ടറോട് ഈ കുട്ടി പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത ചില അനുഭവങ്ങളെയും അത് അതൊന്നും നമുക്ക് എല്ലാ ഉപകാരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും നമുക്ക് വിലമതിക്കാനാവില്ല എന്നുള്ളത് വലിയ മെസ്സേജാണ്.
0: അതെ അതെ. അതോടൊപ്പം എന്താ വെച്ചാൽ ഞാൻ അത് കഥ വായിച്ച സമയത്ത്

0: എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. ഏ പക്ഷേ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല, അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, ദെൻ എംപത്തറ്റിക്കായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും.
1: അപ്പോഴാണ് അവര് ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു ATM മെഷീനായി മാറും.
0: ആ അതെ അതെ,
1: സമയാസമയങ്ങളിൽ നമ്മൾ ആവശ്യം പറയുന്നു, ATM മെഷീനിൽ പൈസ പുറത്തു തരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും കുറുക്കി തരേണ്ട ആളാണല്ലോ, ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ.
0: അതെ അതെ.

0: ഉണ്ട്.
1: പ്രശസ്ത ഖുർആൻ കാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെയും മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നതും.
2: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുകയും ചെയ്യുന്നവർ, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ,

0: പറഞ്ഞു തന്ന ഈ ഒരു കാര്യം, മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമുക്ക് ലഭ്യമായത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഭർത്തൃ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്ന സ്ത്രീകൾ, ചില പ്രയാസങ്ങൾ ചില വീടുകളിലെല്ലാം നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ആശ്വാസത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാനാണ് ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭർത്തൃ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നാടിൻ്റെ സമ്പ്രദായം അനുസരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്ന സ്ത്രീകൾ പരമ്പരാഗതമായി ആ വീട്ടിലെ ജോലികൾ തൊഴിലുകൾ ചെയ്യേണ്ടവരാണ് എന്നതാണ്. അതൊരു കാത്തിരിപ്പാണ്. ഒരു മകനുണ്ടെങ്കിൽ ധാരാളം കാലം ജോലികളൊക്കെ ചെയ്ത് തളർന്നു കഴിയുന്ന ഉമ്മമാരുടെ ഒരു പ്രതീക്ഷയാണ് മകൻ്റെ ഭാര്യ വരുമ്പോൾ അവൾ വീട് ഏറ്റെടുക്കുമ്പോൾ എനിക്കൊരു റെസ്റ്റ് കിട്ടും എന്നതാണ്. ആ പ്രതീക്ഷയിൽ തെറ്റില്ല. വീട്ടിലൊരു പുതിയ അംഗം വരുമ്പോൾ വീട്ടിൻ്റെ കാര്യങ്ങൾ അവർക്ക് കഴിയാവുന്ന ഭാഗതയും നിർവഹിക്കുമ്പോൾ ഒരാശ്വാസമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവർ മരുമകളെ കാത്തിരിക്കുന്നതിൽ മാതാവിൻ്റെ മനസ്സിൽ വീട്ടിൽ ചില സഹായങ്ങൾക്ക് അവളെ കിട്ടും എന്നൊരു പ്രതീക്ഷ കൂടെ അതിലുണ്ട്. മാത്രമല്ല അവർ ജീവിതത്തിൽ എന്താണ്, ഇതുപോലെ ഭർത്തൃ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വളർന്നതാണ്. അതുകൊണ്ട് അതെല്ലാ പെണ്ണുങ്ങളും ചെയ്യേണ്ടതാണ്, എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ് എന്ന നിലക്കുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം വീടിൻ്റെ ജോലികളിൽ സഹകരിക്കുന്നു, കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നു തന്നെയാണ് പ്രധാനമായും നിരീക്ഷിക്കുന്നത് പല ആളുകളും. അതുകൊണ്ട് സ്വാഭാവികമായ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകും. രണ്ടാമത്തൊരു കാര്യം, ഒരു കുടുംബത്തിനുള്ളിൽ മറ്റൊരു കുടുംബം വരികയാണ്. അതായത് അവിടെ ഒരു കുടുംബം നിലവിലുണ്ട്, അതൊരു കെട്ടുറപ്പോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു കുടുംബം ആരംഭിക്കുന്നത്. അതേപോലെ വിവാഹം കഴിച്ച് ഭാര്യ വരുമ്പോൾ പുതിയൊരു കുടുംബമാണ്. അപ്പോൾ ഒരു കുടുംബത്തിനുള്ളിൽ മറ്റൊരു കുടുംബം വരുമ്പോൾ ഈ കുടുംബത്തിന് ചില താല്പര്യങ്ങളും അതേപോലെ തന്നെ ചില കാഴ്ചപ്പാടുകളും ഒക്കെ അവർക്കുണ്ടായിരിക്കും. നിലവിലുള്ള വാപ്പൻ്റെ നിന്നും ഉമ്മിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ. അപ്പോൾ വീടിൻ്റെ പൊതു താല്പര്യങ്ങളിൽ നിന്നും കുടുംബ സ്വകാര്യതകൾക്ക് വേണ്ടി ചില മാറി നിൽക്കലുകൾ വിവാഹിതർ നടത്തേണ്ടി വരും. ആ മാറി നിൽക്കലുകളെ മാതാപിതാക്കളെ നിന്ന് അകലുന്ന പോലെയുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് സൃഷ്ടിക്കപ്പെടും. ഭാര്യയോട് കൂടുതൽ സ്നേഹത്തിൽ പെരുമാറുക, കൂടുതൽ സമയം അവർ ഒന്നിച്ചിരിക്കുക, അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ഒരു വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ മകനെ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ പൊതുവെ ചില ഉമ്മമാർക്ക് അനുഭവപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ വരുമ്പോഴും എന്തായിരിക്കും, ചില പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാനസിക കാരണങ്ങൾ ഈ ഒരു ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു നിമിത്തമാണ്. ഇവിടെ എന്താണ് മരുമക്കൾക്ക് ചെയ്യാനുള്ളത്? നല്ല ഉമ്മമാരുള്ള, കുടുംബ പ്രശ്നങ്ങളുണ്ടാവാത്ത വീടുകളെ തിരഞ്ഞെടുത്ത്

അവിടേക്ക് കല്യാണം കഴിയുക എന്നത് സാധ്യമാണോ? സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഒരു വിവാഹത്തിൽ നമ്മൾ എല്ലാറ്റിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏതിനൊക്കെ? അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾക്ക്, അതേപോലെ തന്നെ വീട്ടിലെ അംഗങ്ങൾ, ഉമ്മ വാപ്പ, അവരുടെ പെരുമാറ്റം ഒക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി നമുക്കൊരു വിവാഹത്തിൽ പരിഗണിക്കാൻ പറ്റിയ എന്താണ്? ഭർത്താവിൻ്റെ യോഗ്യതകൾ തന്നെയാണ്. വിവാഹം കഴിക്കുന്ന പുരുഷൻ എത്രമാത്രം മതബോധമുള്ളവനാണ്, ഉത്തരവാദിത്തമുള്ളവനാണ്, വ്യക്തിത്വമുള്ളവനാണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ കാര്യമായി അന്വേഷിക്കാം. അപ്പോൾ നമുക്ക് 100% പറ്റുമെന്ന് തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഉമ്മയോ വീട്ടിലെ സാഹചര്യങ്ങളോ പ്രതികൂലമാണ് എന്നത്, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതോ ഇവൻ്റെ യോഗ്യതകൾക്കാണോ? അവൻ്റെ യോഗ്യതകൾക്കാണ് തീർച്ചയായും. അപ്പോൾ എല്ലാം ഒത്തുവരുന്നൊരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ ഇവൻ്റെ യോഗ്യത പരിഗണിച്ചുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള പ്രതികൂലതകൾ അവളെ പ്രയാസപ്പെടുത്തും. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഏതൊരു പെൺകുട്ടിയും തീരുമാനിക്കേണ്ടത്, നമ്മൾ ഏതൊരു വീട്ടിലേക്ക് കടന്നു വന്നാലും ആ വീട്ടിൻ്റെ സാഹചര്യങ്ങളിൽ സ്വസ്ഥമായി ജീവിക്കുവാനും സമാധാനത്തോടെ കഴിഞ്ഞു പോകാനുമുള്ള ബുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരു ടൈപ്പ് ഉമ്മമാർ അവർ നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കും, മാന്യതയുള്ളവരായിരിക്കും. അവർ ഇനിയിപ്പോൾ എത്ര മോശപ്പെട്ട മരുമകളാണെങ്കിലും എത്ര നല്ല മരുമകളാണെങ്കിലും അവരുടെ സമീപനങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവരേറ്റവും നല്ല രൂപത്തിൽ തങ്ങളുടെ സ്വന്തം മക്കളെപ്പോലെ പരിഗണിച്ച് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കി അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മകനെ നിർബന്ധിപ്പിച്ച് അവളുടെ സന്തോഷങ്ങൾ തൻ്റെ സന്തോഷങ്ങളായി മാറുന്ന ഒരു പെൺകുട്ടി ഇല്ലാത്ത എനിക്കൊരു പെൺകുട്ടിയായല്ലോ എന്നൊക്കെ വിചാരിച്ച് തന്നെയൊക്കെ ഒരു മകൾ ജനിച്ചതുപോലെ ചാരിതാർത്ഥ്യവും സന്തോഷവും സ്വഭാവവും പെരുമാറ്റവും ആയി കഴിയുന്ന ഉമ്മമാരുണ്ടാവും. ഇത്തരം ഉമ്മമാരെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെന്ത് സമീപനങ്ങൾ സ്വീകരിച്ചാലും അവർ ഏറ്റവും ഡീസൻ്റായി നമ്മളോട് പെരുമാറും. എന്നാൽ വേറൊരു ടൈപ്പ് ഉമ്മമാരുണ്ട്. അവരെന്താ വെച്ചാൽ അത് അവരുടെ ഒരു നേച്ചറാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിൽ നേരം എടുത്ത് വൈകുന്നേരം വരെ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുക. വീടിൻ്റെ വൃത്തിയെക്കുറിച്ച്, വീടിൻ്റെ പാചകത്തെക്കുറിച്ച്, വീട്ടിലുള്ള ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ തീരാത്ത പണികളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ അസംതൃപ്തരാണ് അവർ. ഈ അസംതൃപ്തരായി ജീവിക്കുന്ന ആളുകൾ, ആ അസംതൃപ്തരായി ജീവിക്കുന്ന അത്തരം ആളുകൾ എന്തു ചെയ്യും? എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നിരന്തരമായി. ഈ കുറ്റപ്പെടുത്തലുകൾക്ക് ഒരു അവസാനമല്ല. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ആ ജോലികളെല്ലാം ഓരോ ആക്ഷേപത്തിന് വക നൽകുന്നതായിട്ടാണ് പലപ്പോഴും മരുമക്കൾക്ക് അനുഭവപ്പെടുക. അവിടെ എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ പറ്റുക? അവരെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ ഇടപെടിച്ചിട്ടോ നമ്മൾ തെറ്റിപ്പോയിട്ടോ ഒന്നും കാര്യമില്ല. അവിടെ ഇത് ഒരു ആളുടെ ഒരു രോഗത്തിൻ്റെയോ വ്യക്തിത്വത്തിൻ്റെയോ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു ശബ്ദം എന്ന് വിചാരിക്കുക, നമ്മളിലേക്ക് അത് കടന്നു വരാതെ, നമ്മളെ അത് ഫീലിംഗ് ആക്കാതെ, നമ്മളെ അത് പ്രതികൂലമായി ബാധിക്കാതെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മളെ സ്വാധീനിക്കുകയോ നമ്മൾ വൈകാരികമാവുകയോ ചെയ്താൽ നമ്മൾ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ, ഉമ്മനോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അനുസരണമില്ലാതെ പെരുമാറി, ധിക്കാരപൂർവ്വം പെരുമാറി, നമ്മുടെ പ്രതികരണങ്ങൾ മാത്രം ബാക്കിയാവുകയും അവർ ചെയ്യുന്നതെല്ലാം കാണപ്പെടാതെ പോവുകയും ചെയ്യും. അവിടെ അതെല്ലാം ചില ശബ്ദങ്ങളാണ്, അതെന്നെ ബാധിക്കുന്നില്ല എന്ന മനോഗതിയിൽ മുന്നോട്ട് പോകലാണ് അവിടെ ആരോഗ്യകരം. എന്നാൽ മറ്റൊരു ടൈപ്പ് ഉമ്മമാരുണ്ട്. നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ അവരോട് നമ്മൾ നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടും. ഇതിപ്പോൾ വെല്ലത്തി ഹി ആസ് എന്ന് പറഞ്ഞേ, നമ്മൾ വളരെ നീറ്റായി പെരുമാറിയാൽ നമ്മുടെ ഏറ്റവും നന്നായി ഡീസൻ്റായി പെരുമാറും. അത് ഏറ്റവും നല്ലൊരു രൂപമാണ്. നമ്മുടെ എത്ര മോശമായി പെരുമാറിയാലും നമ്മൾ നല്ല സമീപനങ്ങളോടെ അവരെ സമീപിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായി ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളോട് അവർ പെരുമാറുകയും വർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അതും നല്ലൊരു വഴിയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വഴിയാണ്. എത്ര ശത്രുതയോടെ പെരുമാറുന്ന ആളുകളെയും മിത്രങ്ങളാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണത്. നാലാമത്തെ ഒരു വിഭാഗം, നമ്മുടെ സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് യുക്തിപരവും പ്രായോഗികവുമായ മാർഗങ്ങളാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. എല്ലാം നേർക്കുനേരെ ഏറ്റുമുട്ട

0: നമുക്ക് സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് ബുദ്ധിപരമായ രൂപത്തിൽ നമ്മൾ പ്രതിരോധിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വിജയകരമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടേതായ ചില തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് അത് നമ്മളെ ബാധിക്കാതെ, നമുക്ക് അവരെ ചീത്ത പറയാതെ, അവരെ നമ്മുടെ പ്രയാസങ്ങളെ സ്വയം ബോധവൽക്കരിക്കാനും അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ജോലി ചെയ്യാൻ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ത് ജോലി ചെയ്താലും നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മളെന്തെങ്കിലും ഒരു അസുഖമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ, അസത്യമായിട്ടല്ല, കുറച്ചൊരു ദീർഘകാലം ഭർത്താവിൻ്റെ സമ്മതത്തോടെ അനുമതിയോടുകൂടെ ഒരു ദീർഘകാലത്തെ ഒരു വേറിട്ട് നിൽക്ക നമ്മൾ നിൽക്കുക. വീട്ടിൽ നിൽക്കുന്നതോടൊപ്പം നമ്മൾ വീട്ടിലേക്ക് വിളിക്കുക, ഫോൺ വിളിക്കുക, ബന്ധപ്പെടുക, നിരന്തരമായിട്ട് അവരെ വിഷമങ്ങളിൽ നമ്മൾ വിഷമം രേഖപ്പെടുത്തുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളുടെ അസാന്നിധ്യം എന്തുമാത്രം പ്രയാസമുണ്ടാക്കുന്നു എന്നും നമ്മൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്തിരുന്നു എന്നും അവർക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മളവിടെ നിന്ന് കുറ്റപ്പെടുത്തുമ്പോൾ, രാവിലെ നാസ്തം ഉണ്ടാക്കിയ ഞാനല്ലേ, ഇത് മുഴുവൻ ഞാൻ അലക്കിയില്ലേ, ഇവിടെ ആകെ ഞാൻ തുടച്ചില്ലേ, കുട്ടി ഞാൻ നോക്കുന്നില്ലേ എന്നൊന്നും ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. രാവിലത്തെ പാത്രങ്ങൾ കഴുകാതെ അവിടെ കിടക്കുമ്പോൾ, ഭക്ഷണം സമയത്താകാതിരിക്കുമ്പോൾ, വീട്ടിലോരോ പ്രശ്നങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ, ഇവളിവിടെ ചെയ്തിരുന്ന ദൗത്യം എന്തായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. മക്കളൊക്കെ എത്രമാത്രം തന്നോട് സഹകരിക്കും എന്ന് ഉമ്മക്ക് ബോധ്യപ്പെടാനും ഒരു പക്ഷേ ആ സന്ദർഭം കൊണ്ട് പറ്റും. അപ്പോൾ ബുദ്ധിപരവും യുക്തിപരവുമായ മാർഗങ്ങളിലൂടെ ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയും. നേർക്കുനേരെ ഏറ്റുമുട്ടുന്നതും വൈകാരികമായി പ്രതികരിക്കുന്നതും ഡൈവേഴ്സിലേക്ക് എത്തുന്നതും ഇറങ്ങിപ്പോരുന്നതുമെല്ലാം ഒരു നല്ല ജീവിത ഭാവിയെയും നമ്മുടെ കുട്ടികളുടെ നല്ല സന്തോഷകരമായ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുകയേ ചെയ്യൂ. എല്ലാറ്റിലും ഇസ്ലാമികമായ സമീപനങ്ങൾ സ്വീകരിച്ച് വിജയിക്കാൻ സഹോദരിമാർക്ക് സാധിക്കുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാത്തവരോട്. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. നാം അപ്പോൾ നിയമങ്ങളെ അല്ലെങ്കിൽ അവയിലെ പഴുതുകളെ കുറ്റം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കും. നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് തെറ്റുകളിൽ വീണുപോകുന്നവരുണ്ട്. അറിവില്ലായ്മയുടെ ആപത്തിനെ അപ്പോൾ നമ്മൾ പഴിക്കും. നിയമത്തിലെ വ്യക്തതയില്ലായ്മ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്കും പലപ്പോഴും സമൂഹത്തിൻ്റെ തന്നെ ചിദ്രതകളിലേക്കും നയിക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളെ സമർത്ഥന്മാർ തങ്ങളുടേതായ രീതിയിൽ തൻ്റെ ഇഷ്ടപ്രകാരം നിയമത്തെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ വ്യക്തവും ലളിതവും ഏതു കാലത്തും പ്രായോഗികവും മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നതും മാനവ സംസ്കൃതിയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ഉപയുക്തമാകുന്നതുമായ നിയമങ്ങൾ മാത്രമേ കാലാതിവർത്തിയായി നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു വ്യക്തതയും ലാളിത്യവുമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഖമുദ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു നൽകുന്ന നിയമോപദേശങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് യാതൊരു പ്രയാസവും അവൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതവും ജീവിത വ്യവഹാരങ്ങളും കൂടുതൽ ലളിതവും എളുപ്പമുള്ളതുമാക്കി മാറ്റുക, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാം മനുഷ്യനെ നിയമങ്ങൾ കൊണ്ട് ഞെരുക്കുന്നു. മുസ്ലിമായി ജീവിക്കുക എന്നത് അത്രയധികം ദുഷ്കരമായൊരു വ്യായാമമാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ഇസ്ലാമിനെ ഒരു ജീവിതചര്യയായി സ്വീകരിച്ചവർ അനുഭവിക്കുന്ന ലാളിത്യവും സമാധാനവും ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന വിശാലതയും വ്യക്തതയുമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു വാചകം, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാലിൽ മുസ്ലിമീൻ എന്നാണ്. വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതിലൂടെ മനുഷ്യന് ഹുദ മാർഗനിർദ്ദേശമുണ്ട്, കാരുണ്യമുണ്ട്, അവന് സന്തോഷം നൽകുന്ന, മനുഷ്യന് സമാധാനം നൽകുന്ന ഒന്ന്. കാരണം ആധുനിക കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗങ്ങളിലൊന്ന് സത്യത്തെ അസത്യത്തിൽ നിന്ന്, ശരിയെ ഫാൾസ്ഹുഡിൽ നിന്ന് വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അത്രമേൽ മനസ്സിന് യുക്തിഭദ്രവും സുന്ദരവുമായി തോന്നാവുന്ന വാദങ്ങൾ ബുദ്ധിയുടെയും ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെളിവുകളുടെയും പിൻബലത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള ബൗദ്ധികമായ അന്ധകാരങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യനെ ഞെരുക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളൊരു വചനം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വ്യക്തതയുടെ ഒരു പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരിക. ഇതാണ് അല്ലാഹു ഖുർആനിലൂടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്ന സമയത്ത് അതിൻ്റെ ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നത്. വ്യക്തതയിലൂടെ വിശദീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു ബോധ്യത, മനസ്സിൻ്റെ സംശയങ്ങളുടെ നിഴലുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. അവൻ ആത്മവിശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സംശയങ്ങൾ ഞെരിക്കുന്നൊരവസ്ഥയിൽ, ഇസ്ലാമിനെ പിൻപറ്റാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അതിനെ പ്രബോധനം ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും. അല്ലാഹു തന്നെയും റസൂലിനോട് പറയുന്ന ഫലാ യഖുൻ ഫീ സദ്രിക ഹറജൻ, നിൻ്റെ മനസ്സിന് അത്തരത്തിലൊരു ഹറജ്, സംശയങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ അവൻ്റെ മേൽ അവന് കേൾക്കേണ്ടി വരുമ്പോഴും, തൻ്റേതായ ഒരു ബുദ്ധിയും വിവേകവും ധാരണാശക്തിയും ഒക്കെ അവന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ടോ? കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട്, ധാരണാശക്തിയുണ്ട്, അവന് വിവേകമുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത്തരം കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യന് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവന് വിട്ടു നൽകിക്കൂടെ എന്നുള്ള ആധുനികരുടെ വാദം. എന്നാൽ ഇതൊരു കേവലം വാദം മാത്രമാണ് എന്ന് ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാവും. സാർവലൗകികമായ ഒരു ഉദാഹരണം പറയാം. വളരെ സാർവലൗകികമായിട്ടുള്ളൊരാവശ്യമാണ് വസ്ത്രമെന്നത്. ഇസ്ലാം വസ്ത്രധാരണം, അതിൻ്റെ ഇനം, തരം, വർണ്ണം, അനുവദനീയം, നിഷിദ്ധം, പ്രായ വ്യത്യാസമനുസരിച്ച് മനുഷ്യന് ഉള്ള ചില ഉതിറുകൾ, അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് സ്വീകരിക്കേണ്ട വസ്ത്രങ്ങൾ, അതിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കുമുള്ള മറക്കാതിരിക്കാൻ അനുവാദമുള്ള സമയങ്ങൾ, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിട്ട് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു ഒരു മനോഹരമായൊരു വചനത്തിലൂടെ മനുഷ്യനവൻ്റെ ബുദ്ധിയും കഴിവും അവന് നൽകിയ മൊറാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മിക ബോധവും ഒക്കെ വെച്ച് എന്ത് തീരുമാനമാണ് ഈ വസ്ത്രകാര്യത്തിൽ അവനെടുക്കേണ്ടതെന്ന് ഒരൊറ്റ വാക്കുകൊണ്ടാണ് പറയുന്നത്. യുവാരി സൗ ആത്തിക്കും വരീഷൻ വലിബാസു തഖ്വാ ദാലിക ഖൈർ. നിങ്ങൾക്ക് നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്, നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം അവന് തഖ്വയുടെ ഒരു വസ്ത്രമുണ്ട്, അതാണ് ഏറ്റവും ഉത്തമം. അത് ആ തഖ്വയുടെ വസ്ത്രം സ്വീകരിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ അവൻ്റെ സകല കഴിവുകളും ബുദ്ധികളുമൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ മനുഷ്യന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ വേണോ എന്ന് വിമർശകർ ചോദിക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള, അവൻ്റെ അവകാശത്തിലുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇതിലൂടെയൊക്കെ മതം ചെയ്യുന്നത്? മതം ഭക്തിയുടെ ആരാധനയുടെ കാര്യങ്ങളൊക്കെ മാത്രം പഠിപ്പിച്ചാൽ പോരെ? ഇതാണ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. നമുക്ക് വളരെ ലളിതമായി ഒരൊറ്റ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ, അല്ലാഹു കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലളിതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്താണ് നഗ്നത? എന്താണ് നഗ്നത? ഈ ചോദ്യം നമ്മൾ വ്യത്യസ്ത കാലങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലോ സംസ്കാരങ്ങളിലോ ഒന്നിച്ചൊന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന നൂറായിരം ഉത്തരങ്ങളുണ്ടാകും. ഒരൊറ്റ ചോദ്യത്തിന് ഇന്ന് ലോകത്ത് നമുക്ക് 1000 ഉത്തരങ്ങൾ ലഭിക്കുന്നർത്ഥം. ഇത് തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന, അല്ലെങ്കിൽ അനന്തമായ വ്യാഖ്യാനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കുമൊക്കെ അവസരങ്ങൾ തുറന്നു കൊടുക്കും എന്ന് നമുക്കറിയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം, സ്ത്രീയുടെ കൈ കാണിക്കാമോ, കക്ഷം കാണിക്കാമോ, മാറിടത്തിൻ്റെ ഒരു അതിരെവിടെയാണ്, മുട്ടിനുമേൽ വസ്ത്രമാകാമോ, ആകാമെങ്കിൽ എത്രയാണ്, ഇങ്ങനെയുള്ള വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും നമ്മൾക്ക് കാണാൻ കഴിയും 10 വ്യക്തികളെ എടുത്താൽ 10 അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെയാണ് മനുഷ്യർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വരുന്ന അഭിപ്രായാന്തരങ്ങൾ വലിയൊരു സാമൂഹിക പ്രക്രിയയിൽ, ഒരു ജീവിതത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പാരമ്പര്യത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ ഒക്കെ തന്നെ നിലനിൽപ്പിൽ അതീവ ഗൗരവമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു മുഖമുദ്ര, നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തതയും ലാളിത്യവുമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലാതിവർത്തിയും ലോകത്തെവിടെയും പ്രായോഗികവും എന്നും മനുഷ്യൻ്റെ സമാധാനത്തിനും സമൂഹങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ആധാരമായി വർത്തിക്കുന്നുമുണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ, ഇസ്ലാമിക നിയമങ്ങളെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു വീക്ഷണകോണിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇസ്ലാം അത്രമേൽ കാര്യങ്ങളെ വിശദീകരിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആധുനികനായ ഒരു മനുഷ്യൻ്റെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ, യുക്തിബോധമുള്ളൊരു മനുഷ്യൻ്റെ ചിന്താശേഷിയെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് അവൻ്റെ മേൽ ബൗദ്ധികമായൊരു ബലപ്രയോഗം നടത്തുന്നതാണ് ഇസ്ലാമിക നിയമങ്ങളെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അതിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതിന് പ്രയാസമുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു വിശാലത നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്, അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, വിഷയം ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാത്തവരോട്.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.
1: മോർണിംഗ് ലൈവ് ഷോയുടെ നിറമാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. മോർണിംഗ് വൈബ്സ് ഇന്ന് 18-ാം തീയതി ശനിയാഴ്ച, ശനിയുടെ പകലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. മറ്റു ചിലർ മദ്രസയിൽ നിന്ന് വരുന്ന സാഹചര്യം, സ്കൂളില്ലാത്തവർ ട്യൂഷന് വേണ്ടിയുള്ള ഒരുക്കം. എന്തായിരുന്നാലും വീട്ടിലെ ഉമ്മാക്ക് ഒരുക്കങ്ങൾക്കുള്ള ആ ഒരു തിരക്ക് പിടിച്ച സമയം തന്നെയാണ്. ഈ ഒരു സമയത്തും പിസ്റോഡിയോയുടെ കൂടെ ചേരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ വൈബ്സിന്റെ പ്രധാന പരിപാടികളിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ്, ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അശ്ലീലമായ വീഡിയോകളും ചിത്രങ്ങളും ചാറ്റുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നാമതായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഒന്നാമതായും ഏറ്റവും ഗൗരവകരമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട തിരിച്ചറിവ് എന്നുള്ളത്, തീർച്ചയായും നമുക്കിത്തരത്തിലുള്ള അറിവ് ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം ചെയ്യുന്ന കാര്യം അതൊരു തെറ്റാണ് എന്ന്. ഈ തെറ്റുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ, പിന്നെ സ്വന്തം ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മക്കളുമായിട്ടുള്ള ഇടപഴകളിലും ഒക്കെ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നും ശേഷം നാളെ മരണശേഷം പരലോകമെന്നൊരു ജീവിതം വരാനുണ്ട് എന്നും ആ പരലോകത്ത് നഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുമെന്നുമുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. പരലോകത്തെ വിജയം തന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. ആ വിജയത്തിന് വേണ്ടി തീർച്ചയായും ഇവിടെ ചില സാക്രിഫൈസുകൾ, ചില ത്യാഗങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. ആ ത്യാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഒരു പിന്നെ വൈകല്യ മനസ്സിലുള്ള ആളുകൾ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്, അത്തരം വൈകല്യങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ത്യാഗം എന്നത് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്നത് തന്നെയാണ്. ആ തീരുമാനമെടുക്കാൻ നമ്മൾ വൈകും തോറും വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് പരലോകം എന്നൊരു ലോകമുണ്ട് എന്ന ചിന്തയും മരണം ഏത് നിമിഷവും നമുക്ക് കടന്നു വരാമെന്നും, ഒരുപക്ഷെ ഇത്തരം വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നമ്മളൊക്കെ മരണം കടന്നു വരുന്നത്, ആ ചിന്ത ഇത് കാണുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ മദ്യം പോലെ, ലഹരി പോലെ, അല്ലെങ്കിൽ പുകയില പോലെ ജീവിതത്തിൽ ഒരു നിലയ്ക്കും ഉപകാരമില്ലാത്ത ഒരു സംഗതി തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ യാതൊരു ഉപകാരം നമുക്ക് ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല പരലോകത്ത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്കറിയാം പിന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ പലപ്പോഴും നന്മയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഫത്തഖുല്ലാഹ മസ്തത്വാത്തും, നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കൂ എന്നാണ് നന്മയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നാൽ തിന്മകളെപ്പറ്റിയോ, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി തിന്മ വെടിയോ എന്നുള്ളതല്ല, തിന്മയിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് അല്ലെ. വലാ തഖറബു സിന, നിങ്ങൾ സിനയിലേക്ക് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തിന്മകളെ അത്തരത്തിൽ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നന്മയിലേക്ക് കൂടുതൽ അടുക്കുവാനും പരമാവധി അത് ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ടുള്ള ചിന്ത ഇത് തന്നെയാണ്. രണ്ടാമതായിക്കൊണ്ട് ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് കരകയറാനുള്ള മാർഗം എന്നുള്ളത്, അത്തരം സാഹചര്യങ്ങളെ, ഒരുപക്ഷെ വളരെ മോശപ്പെട്ട കൂട്ടുകെട്ടായിരിക്കാം ഒരു സാഹചര്യം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫോൺ തന്നെ, സ്മാർട്ട് ഫോൺ തന്നെ, ഒരുപക്ഷെ ഉമ്മയും ഉപ്പയൊക്കെ ഗിഫ്റ്റ് തന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആരോ എപ്പോഴോ സ്വന്തമായി സമ്പാദിച്ചുണ്ടാക്കിയതോ അല്ലാത്തതോ ആയ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ളത്. ഈ ഫോൺ

എന്നുള്ള, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടാണെങ്കിൽ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ഇത് എത്തിപ്പെടാനുള്ള എന്തെല്ലാമാണോ നമ്മുടെ പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാഹചര്യത്തെ പൂർണ്ണമായി മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു പക്ഷേ പുറത്തു നിന്ന് ഒരാൾക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞോളന്നില്ല, നമ്മുടെ സാഹചര്യത്തെ നമുക്ക് തന്നെയാണ് അറിയുക. ആ സാഹചര്യത്തെ മാറ്റി നിർത്താനും നമുക്ക് ബോധപൂർവം സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ഇഹലോക ജീവിതത്തിലും പരലോകത്തും വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് തീർച്ചയായ ഒരു പ്രയാസത്തിൽ, ഒരു രോഗത്തിലാണ് നമ്മളുള്ളത്. ആ രോഗാവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രോഗാവസ്ഥയെ ചികിത്സിക്കുക എന്നുള്ളതാണ് പരിഹാരം. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്, അന്യപുരുഷന്മാരോട്, സ്ത്രീകളോട് പറയാണ്, അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കൊഴയരുത്, കാരണം മനസ്സിൽ രോഗമുള്ളവൻ നിന്നെ ആഗ്രഹിച്ചു പോകുന്നു എന്നുള്ളതാണ്. മനസ്സിൽ രോഗമുള്ള ഒരു കൂട്ടം പുരുഷന്മാരുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ രോഗമുള്ള പുരുഷന്മാരിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ, അത്തരത്തിലുള്ള വൈകൃതങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ അവർ കാരണം ഒരു പുരുഷന് ഒരു പ്രയാസം ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ബോധപൂർവ്വം ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് കാഴ്ചയെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. റോഡ് സൈഡിലൂടെ അങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ, കാറിലോ ബൈക്കിലോ യാത്ര ചെയ്യുന്നൊരു യാത്രയാണെങ്കിൽ, അല്ലെങ്കിൽ ബസ്സിൽ വിൻഡോ സീറ്റ് ഇരിക്കുമ്പോഴാണെങ്കിൽ, പല രൂപത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും കാണേണ്ടി വരും. അതിൽ നഗ്നമായ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോയും ഫ്ലെക്സൊക്കെയും കാണേണ്ടി വരും. അത്തരം കാഴ്ചകൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഇതെനിക്ക് കാണാൻ പാടില്ലാത്തതാണ് എന്നുള്ള ചിന്ത ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൽ നിന്ന് കണ്ണെടുക്കാനും തിരിച്ച് തൻ്റെ നന്മയാർന്ന കാഴ്ചകൾ, തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് തിരിച്ച് ശ്രദ്ധയെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ എവിടെയാണോ ലൈംഗികമായ ഒരു ആസ്വാദനം ലഭിക്കുന്നത്, അവിടെ അങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുന്നൊരവസ്ഥ ഒരു നിലയ്ക്കും നമുക്ക് ഉണ്ടായിക്കൂടാ. കാഴ്ചയെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുപാടധികം വിഷയങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ളത്. കാഴ്ചയാണ് യഥാർത്ഥത്തിൻ്റെയൊക്കെ ഒരു വാതിൽ, ഒരു താക്കോൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാഴ്ചകളാണ്. ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തനിക്ക് കാണാൻ പാടില്ലാത്ത ഇത്തരം കാഴ്ചകളെ ഒരു നിലയ്ക്കും കാണുകയില്ല എന്നത്, അത് വളരെ നിസ്സാരമായി കാണുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും കാണുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കി, പിന്നെ സ്വഹാബത്തിൻ്റെയൊക്കെ കാലത്ത്, പ്രവാചകൻ സ്വഹാബിയുടെയും സ്വഹാബത്തിൻ്റെയൊക്കെ കാലത്ത് അവർക്കന്ന് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് വലിയ ത്യാഗങ്ങൾ അവർ അനുഭവിച്ചിരുന്നു അല്ലേ. പല യുദ്ധങ്ങളിൽ നമ്മൾ പല സ്വഹാബത്തും മരണപ്പെട്ട വിവരം നമ്മൾ കേട്ടിരുന്നു, ഷഹീദായ വിവരം കേട്ടിരുന്നു, കൈകാലുകൾ ഛേദിക്കപ്പെട്ട വാർത്തകൾ നമ്മൾ പിന്നെ പല ചരിത്രങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇത്രയധികം പ്രയാസങ്ങൾ അവർക്ക് അന്നത്തെ കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഇവിടെ ജീവിക്കാൻ എന്തൊക്കെ പ്രയാസം നമുക്ക് അനുഭവിക്കാനുള്ളത്? എവിടെയെങ്കിലും യുദ്ധം നമുക്കുന്നുണ്ടോ? ഏതെങ്കിലും യുദ്ധങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് ഷഹീദാവേണ്ട ആവശ്യകത നമുക്കുന്നുണ്ടോ? ഒരു നിലയ്ക്കും നമുക്കില്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ സ്വൈര്യമായ, സ്വസ്ഥമായ, സമാധാനപൂർണ്ണമായ, പരലോക വിജയത്തിന് ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ താഴ്ത്തുക എന്ന വലിയൊരു കർമ്മമായിരിക്കാം. ഞാൻ അങ്ങനെ കുറച്ച് കാണുകയല്ല, കണ്ണുകൾ താഴ്ത്തുക എന്നത് ഒരു വലിയ പിന്നെ പ്രശ്നം തന്നെയാണ്, ഒരു വലിയ കടമ്പ തന്നെയാണ്. എവിടെയാണോ നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളുള്ളത്, അവിടെ കണ്ണിനെ താഴ്ത്താൻ നമുക്ക് ബോധപൂർവ്വം സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രവാചകനും സ്വഹാബത്തൊക്കെ അന്ന് ചെയ്തിരുന്ന കർമ്മത്തിൻ്റെ ഒരു പ്രായോഗിക രൂപമായിരിക്കാം ഇന്ന് നമുക്ക് നമ്മുടെ കാഴ്ചകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവയെ ബോധപൂർവം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായിക്കൊണ്ട് തനിച്ചാവാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴാണ് കൂടുതൽ ആളുകളും ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒറ്റയ്ക്കാവാനുള്ള സാഹചര്യം പലതും പലർക്കും പലതാണ്. ഒരുപക്ഷെ രാത്രിയിൽ പിന്നെ ഒറ്റയ്ക്കൊരു റൂമിൽ കിടക്കുക എന്നതായിരിക്കാം ഒരു വലിയ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് അവർക്കുള്ള പരിഹാരം എന്നുള്ള റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വീട്ടിൽ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ പോയി കൂടെ പോയി കിടക്കാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ എല്ലാവരും കാണുന്നൊരു സ്ഥലത്ത് പോയി കിടക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ ഉപേക്ഷിച്ച് പലപ്പോഴും ഒറ്റയ്ക്കാവുന്ന സാഹചര്യത്തിൽ പോകുമ്പോഴാണ് ഇത്തരം തിന്മകളിലേക്ക് അവർ പെട്ടുപോകുന്നത്. അതുകൊണ്ട് ആ സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഒഴിവ് സമയമാണ് മറ്റൊരു വിഷയം. ഒഴിവ് സമയം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ഇത്തരം വേണ്ട വൃത്തികളിലേക്ക് എത്തപ്പെടുന്നത്. അത് സ്വന്തം മൊബൈൽ ഫോണിലൂടെയാണെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ മറ്റ് പ്രായോഗിക രൂപത്തിലേക്കാണെങ്കിലും ഒക്കെ ഒഴിവ് സമയം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഇത്തരം തിന്മകളിലേക്ക് പോകുന്നത്. ഒഴിവ് സമയത്തെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ദഅവാ പ്രവർത്തനം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കിയ ഒരു ദീനും ഇതിൻ്റെ ഒരു ആസ്വാദനവും, ഇത് നമുക്കറിയുന്ന നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കിത് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പീസ് റേഡിയോ എന്നൊരു സംവിധാനമാണ്. പീസ് റേഡിയോയിലൂടെ നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരുപാട് ധർമ്മങ്ങളുണ്ട്, ഒരുപാട് കർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ വിസ്ഡം എന്ന ഈ ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, വിവിധ പ്രായത്തിലുള്ള ആളുകൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെ ദഅവത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുവാൻ വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ് ഒരു പരിഹാരം. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും പാലിയേറ്റീവ് പോലുള്ള നമുക്ക് മനസ്സിന് തന്നെ ഒരുപാട് കുളിർമ ലഭിക്കുന്ന അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നന്മയിൽ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ചിട്ടയായിട്ടുള്ള ജീവിതക്രമമാണ്. ഒരുപക്ഷെ പലർക്കും ഇല്ലാതാവുന്ന ഇത്തരം ദുശ്ശീലങ്ങൾ ജീവിതത്തിലുള്ള ആളുകൾക്ക് ഇല്ലാതിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ചിട്ട എന്നുള്ളത്. ജീവിതത്തിൽ യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു ഫ്ലോ അനുസരിച്ച് അങ്ങനെ പോകുന്ന

അവസ്ഥയായിരിക്കും അവർക്കൊക്കെ ഉണ്ടാവുക. അവർ ശ്രദ്ധിക്കേണ്ടത് നാല് കാര്യങ്ങളാണ്. ഒന്നാമതായിക്കൊണ്ട് സുബ്ഹ് നമസ്കാരത്തിന് ജമാഅത്തായിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുമെന്ന് ഇന്ന് മുതലാണ് തീരുമാനിച്ച് ഉറപ്പിക്കുക. നമസ്കാരത്തിന് സുബ്ഹിക്ക് പള്ളിയിൽ ജമാഅത്തിനുണ്ടാവുമെന്നും ഒന്നാമത്തെ തക്ബീറോട് ചൊല്ലുമ്പോൾ ഞാൻ ഇമാമിന്റെ തൊട്ട് പിന്നിൽ ഒരുപക്ഷെ അവിടെ ഇഖാമത്തിന് മുമ്പ് തന്നെ ഞാൻ എത്തുമെന്നും ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഇതിന് പ്രായോഗികമായി ചെയ്യാനുള്ള പരിഹാരം, സുബ്ഹിക്ക് മുമ്പ് കുറച്ച് നേരത്തെ തന്നെ അലാറം വെച്ച് എഴുന്നേൽക്കാനും ജമാഅത്തിന് മുമ്പ് അവിടെ എത്താൻ പിന്നെ ഉമ്മയോടോ ഉപ്പയോടോ വീട്ടിലെവിടെയാണോ കിടക്കുന്നത് അവിടെ അവരോട് ഓർമ്മിപ്പിക്കാൻ പറയുകയാണ് വേണ്ടത്. വാതിലിൻ്റെ ലോക്ക് ഓഫ് പിന്നെ മാറ്റിവെച്ച് ഏത് നിമിഷവും ഉമ്മയ്ക്ക് ഉപ്പയ്ക്കൊക്കെ വരാവുന്ന രൂപത്തിൽ അവിടെ കിടക്കുക. അങ്ങനെ രാവിലെ സുബ്ഹിക്ക് എല്ലാവരും എഴുന്നേൽക്കുന്ന ഒന്നിച്ച് പള്ളിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ജമാഅത്തിന് അത് ഏറ്റവും ഗൗരവമായിട്ട് ആലോചിക്കുക. സുബ്ഹ് ജമാഅത്തിന് നമ്മളൊക്കെ പള്ളിയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അദ്കാർ സുബ്ഹാണ്. രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ നമുക്ക് ഒരുപാടധികം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനുണ്ട്. വളരെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ആ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഉറക്ക ചടവൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവാം. പക്ഷേ സുബ്ഹ് നമസ്കാരത്തിന് ജമാഅത്തിന് ശേഷം പിന്നെ കുറച്ചു നേരം നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ ശേഷം നമുക്ക് അദ്കാർ സുബ്ഹ് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുകയാണെങ്കിൽ ആ സമയം എല്ലാവർക്കും കിട്ടും. ഒരുപക്ഷെ എല്ലാവർക്കും ഉള്ള ഭൂമിയിലെ എത്ര തന്നെ തിരക്ക് പിടിച്ച മനുഷ്യനാണെങ്കിലും അവർക്കൊക്കെ ആ സമയമുണ്ട്. ആ സമയത്ത് ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ആ ദിക്റുകളൊക്കെ നമുക്ക് വളരെ നമ്മുടെ ഫോണിൽ തന്നെ കിട്ടും. നമ്മുടെ ഫോണിനെ മറ്റൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. പല ആപ്പുകളും ഇസ്ലാമികമായിട്ടുള്ള ദീനീപരമായിട്ടുള്ള പല ആപ്പുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അവിടെ നമ്മൾ ജമീൽ എന്ന് പറയുന്ന ആപ്പിൽ ജമീൽ ആപ്പിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അദ്കാർ എന്നൊരു ഓപ്ഷനിൽ കാണാൻ കഴിയും. അവിടെ അദ്കാർ സുബ്ഹ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രാവിലെ സുബ്ഹിക്ക് ശേഷം ചൊല്ലേണ്ട രാവിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാൻ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിൽ തന്നെ നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുന്ന ഈ ഒരു പ്രാർത്ഥന, ഇത് ദിവസവും രാവിലെയും വൈകുന്നേരം നമുക്ക് 100 തവണ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. ഒരുപാടധികം പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പോലും നമുക്ക് മോചനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു നമുക്ക് പഠിച്ചിരുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒരുപക്ഷെ ഇതൊരു 100 തവണ ചൊല്ലാൻ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് എടുക്കുകയുള്ളൂ. ആ സമയം നമ്മൾ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ഇതിനുവേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇനി ഇതെല്ലാം ചെയ്തിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാരവും ഇല്ലാത്ത ആളുകൾ, അവർക്ക് സുന്നത്ത് നോമ്പ് നോക്കാം. സുന്നത്ത് നോമ്പ് നമുക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകമായിട്ട് നോക്കാം, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് നോൽക്കാം. നോമ്പ് എന്നുള്ളത് ഒരു പരിചയമാണ് അല്ലേ, അസൗമു ജുന്ന. നോമ്പ് എന്ന് നമുക്കൊരു ഒരു പരിചയമാണ്, എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു രക്ഷയായിട്ടുള്ള ഒരു കവചമാണ്, ഒരു പരിചയമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാനും അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. ഖുർആനായിട്ട് കൂടുതൽ സമയം മാറ്റിവെക്കാൻ, ഒരു നിശ്ചിത സമയം ഖുർആൻ പാരായണം ചെയ്യുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഖുർആനിലൂടെ നമ്മൾ കൂടുതൽ ആഴത്തിലിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിശ്ചിത സമയം എന്നും എല്ലാ രാവിലെയും വൈകുന്നേരമൊക്കെ ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ ഇത്തരം തിന്മകൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഇല്ലാതാവുന്നതാണ്. ഇനി ഇതൊന്നും ചെയ്തിട്ടും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വളരെ ബോധപൂർവമായ ഒരു തീരുമാനമെടുക്കുക. ഇൻഷാല്ലാ ഇനിയുള്ള 21 ദിവസം, അതിലൊരു 30 ദിവസം, ഒരു 40 ദിവസം ഞാൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കും എന്നൊരു തീരുമാനം മനസ്സിലെടുക്കുക. എങ്കിൽ ആ 20 ദിവസത്തിന് വേണ്ടിയുള്ള ഒരു ടാർജറ്റ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ 20 വേണ്ടിയിട്ടുള്ള ഷെഡ്യൂളായിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാവുക. പലപ്പോഴും 21 ഡേ ചാലഞ്ച് എന്നുള്ള പല പഠനങ്ങളും പറയുന്നുണ്ട്. 21 എന്നുണ്ട്, 30 എന്നുണ്ട്, 40 എന്നുണ്ട്. ഇങ്ങനെ ഒരു നിശ്ചിത സമയം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു പിന്നെ ഒരു തീരുമാനം മനസ്സിലെടുക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇതിനൊരു പരിഹാരമാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നോമ്പ്, റമദാനിലെ നോമ്പ് 30 ദിവസമാണ് നോമ്പ്. 30 ദിവസം ഇതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ വികാര വിചാരങ്ങളെയും അന്നപാനീയങ്ങളെയൊക്കെ മാറ്റിവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ഒരു ഊർജ്ജം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചാലഞ്ചാണ് യഥാർത്ഥത്തിൽ നമുക്കവിടെ പ്രായോഗികമായി കാണാൻ കഴിയുന്നത്. അതുപോലെ നോമ്പുകൾ നോൽക്കാനും ഒരു കൃത്യമായ ചാലഞ്ച് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും ഒരു 20 ഡേ 21 ഡേ എന്നൊക്കെ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ തന്നെ ബോധപൂർവ്വം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് മറ്റൊരു പരിഹാരം. മറ്റൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് നോട്ടത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ കേൾവികളെ, നമ്മുടെ സംസാരങ്ങളെ നമ്മുടെ കാഴ്ചയിൽ ഏറ്റവും പ്രധാനമാണ്. ആ കാഴ്ചയെ കൃത്യമായി നന്മയിൽ മാത്രമേ നമ്മുടെ കാഴ്ച നമ്മുടെ കണ്ണുകൾ പോകുന്നുള്ളൂ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗാർഡിയൻസായ ആളുകൾ എല്ലാവരുടെയും ശ്രദ്ധ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. മക്കളെ വളർത്തുമ്പോൾ അവർക്ക് സ്വന്തം മൊബൈൽ ഫോണുകൾ നൽകുമ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൂടെ പകുത്തുവെച്ച് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ നൽകാം, നിശ്ചിത സമയത്ത് നമ്മുടെ സാന്നിധ്യത്തിൽ ഒക്കെ അവർക്ക് ഉപയോഗിക്കാൻ നൽകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാത്രികളിൽ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കാവുന്ന സമയത്ത്, നമ്മുടെ ഒന്നും കൺവെട്ടത്ത് എത്താത്ത സമയത്ത് അവരെന്താണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവരുടെ ശ്രദ്ധ അതിൽ ബോധപൂർവ്വം ഉണ്ടാവേണ്ടതുണ്ട്. അവരെന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത് എന്ന് അറിയാൻ മാതാപിതാക്കൾ കൃത്യമായ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അവർക്ക് അത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അതിനുള്ള പ്രായോഗികമായ പരിഹാരങ്ങൾ മാതാപിതാക്കൾ കൂടി ചേർന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി ഒരു നിലയ്ക്കും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് നമുക്ക് മൊബൈൽ ഫോണുകൾ ചെയ്യാൻ പറ്റുന്ന പല പരിഹാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ മൊബൈൽ ഫോണിലെ ഇന്റർനെറ്റ് ആയിരിക്കാം പ്രശ്നം.
മൊബൈൽ ഫ്ലൈറ്റ് മോഡൊക്കെ ഓൺ ആക്കി വെക്കാം, അല്ലെങ്കിൽ നെറ്റ് റീചാർജ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു സാധാ ഫോൺ എടുക്കാം, സ്മാർട്ട് ഫോൺ അല്ലാത്തൊരു സാധാ ഫോൺ കോളിംഗ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോൺ എടുക്കാം. ഇങ്ങനെ എന്തെല്ലാം പല ആപ്പുകളും പല ഇത്തരം കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന പല ആപ്പുകളും നമുക്ക്

0: കഴിയും. അതെല്ലാം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെ ആപ്പാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഒക്കെ നമുക്ക് അതിൻ്റെ പ്രായോഗികമായ മാർഗ്ഗങ്ങൾ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞിരുന്നത് ഈ രൂപത്തിൽ പരിഹാരങ്ങൾ നിരവധി നമ്മുടെ മുമ്പിലുണ്ട്. അത് ഏതാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്, നമ്മുടെ സാഹചര്യവും നമ്മുടെ എല്ലാ പിന്നെ ഇത്തരത്തിൽ എത്തിപ്പെടാനുള്ള പിന്നെ പല പഴുതുകളും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തന്നെയാണ് പരിഹാരങ്ങളിലേക്ക് എത്തേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ എക്സ്റ്റേണൽ ആയിക്കൊണ്ട് ഒരാൾക്ക് ഇതിൽ ഇടപെടാൻ ഒരു കൗൺസിലർക്കോ മറ്റോ ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിനും അപ്പുറം ഒരു കൗൺസിലർ ഒരു കാര്യം പറഞ്ഞിരുന്നതും അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഈ കാര്യം തീരുമാനമെടുക്കുന്നതിനൊക്കെ അപ്പുറം സ്വയം തീരുമാനിച്ച് നമ്മുടെ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും ഒന്നും യാതൊരു ഉപകാരവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണുകയില്ല, ഞാൻ കേൾക്കുകയില്ല, എൻ്റെ അതിനുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അശ്ലീലമായ പിന്നെ കാഴ്ചകൾ കാണുന്നതും കേൾക്കുന്നതും അത് ആസ്വദിക്കുന്നതുമായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നത് മാത്രമാണ് പരിഹാരം. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരേണ്ട ചിന്ത ഒരു കാഴ്ച എന്നുള്ളത് നമ്മുടെ ഉമ്മയുടെ മുഖമാണ്, നമ്മുടെ മക്കളുടെ മുഖമാണ്. അത്തരത്തിലുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഇതുകൊണ്ട് ജീവിതത്തിൽ യാതൊരു ഗുണവും ഇല്ല എന്നതും ജീവിതത്തെ ഒരുപക്ഷെ നിസ്സാരമായി ഇപ്പോൾ കാണുന്ന ഒരു ചെറിയ കർമ്മമായിരിക്കാം നാളെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു അത്തരത്തിലെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റി നമ്മുടെ ജീവിതം അവന് കീഴൊതുങ്ങിയിട്ടുള്ള സ്വർഗ്ഗപ്രവേശനത്തിന് അനുഗുണമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ജീവിതമാക്കി മാറ്റി തിരുമാറാകട്ടെ. വാഹർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ, നിങ്ങൾ അശ്ലീല വീഡിയോകൾ കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം എന്ന ടൈറ്റിലിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ കാതോർത്തത്. അവതരിപ്പിച്ചത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
2: മാഷാഅല്ലാ, ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്.
1: അതെ
2: അല്ലേ അൻസാരി?
1: അതെ അതെ.
2: ഒറ്റപ്പാലം പത്തിരിപ്പാല സ്വദേശിയാണ് അദ്ദേഹം. MBBS ഡോക്ടറാണ്. ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുന്നു, മംഗലാപുരത്തോ മറ്റുമാണെന്ന് തോന്നുന്നു.
1: അതെ.
2: ഏതായിരുന്നാലും വളരെ ഹൃദ്യമായൊരു വിഷയം തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ ഇൻസൈറ്റിലൂടെ നമുക്ക് പകർന്നു തന്നത്. നമുക്കിനി ഒരു മനോഹരമായ ഗാനത്തിന് കാതോർക്കാം. വരുന്നു സ്വരം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം, ഹൃദ്യമായ അനുഭൂതികൾ പകർന്ന, വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാത്ത, അർത്ഥവത്തായ വരികൾ കൂട്ടിച്ചേർത്ത സ്വരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: അൻസാരി, ശാരീരിക മാനസിക ആരോഗ്യം ഏവരും കൊതിക്കുന്ന ഒന്നാണ്. കാരണം രോഗാവസ്ഥ, അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യം ഇബാദത്തുകൾക്ക് അനുയോജ്യവുമാണ്, അനുഗുണവുമാണ്. നമ്മൾ റാഹത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ ശരീരം വഴങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള ഒരു മുഅ്മിൻ ആരോഗ്യമില്ലാത്ത മുഅ്മിനേക്കാൾ ശ്രേഷ്ഠവാനാണ്. ശ്രവിക്കാം, ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ കാതോർക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആരോഗ്യ വിചാരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജമീൽ സേട്ട്. സേട്ട് ഹോമിയോപ്പതി ക്ലിനിക്കിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ് അദ്ദേഹം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അമിതവണ്ണം, കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഭാരം എങ്ങനെ കണക്കാക്കാം?
3: പല രീതികളിൽ ശരിക്കും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ എത്ര ഹൈറ്റുള്ളൊരു വ്യക്തിക്ക് എത്ര വെയിറ്റ് വേണം. പൊതുവെ പറയാറ് ഒരു 175 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ 75 കിലോ വരെ ആകാം എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ തെറ്റാണെന്നാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ലൊരു ജിമ്മിൽ പോയി നല്ലൊരു മസിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തു വന്നാലും നല്ലൊരു വെയിറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അവരെ തടിയണെന്നോ അല്ലെങ്കിൽ പൊണ്ണത്തടിയോ എന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ വെയിറ്റ് അല്ല ശരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറുന്നത്, എത്ര ശതമാനം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ട് അതാണ് ശരിക്കും നോക്കേണ്ടത്. ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് ഫാറ്റ് പെർസെൻറ്റേജ് എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. വെയിറ്റിനെ മാത്രം നമ്മൾ അനുസരിച്ച് ഒരാളെ തടിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നതല്ല. ഇപ്പം നമ്മുടെ ഒരു ഹെൽത്തി ബോഡി, ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പണ്ട് പറയാറുണ്ട് സൈസ് 0 എന്ന് പറയുന്നത്, ശരിക്കും ആണുങ്ങൾക്ക് വേണമെങ്കിൽ 0% ഫാറ്റ് വരെ ആകാം. പക്ഷെ ഒരു പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു 15 മുതൽ 20% വരെ കൊഴുപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ശരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്. ഇപ്പം എത്ര ശതമാനം കൊഴുപ്പ് എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ ഒരു ഹെൽത്തി ബോഡി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 ആയിരിക്കണം, 0 വരെ പോകാം. പക്ഷെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു 15 മുതൽ 20% വരെ കൊഴുപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഹെൽത്തി ബോഡി എന്ന് പറയാൻ പറ്റുന്നുള്ളൂ.
2: എപ്പോഴാണ് അമിതവണ്ണം എന്ന് പറയുക?
3: അത് ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും. ഈ ഇതിനേക്കാളും കൂടുതൽ ശതമാനം കൊഴുപ്പുണ്ടെങ്കിൽ അത് അമിതവണ്ണം എന്ന് പറയാം. അതുപോലെ ഞാൻ പറയുന്നത് ഒരു വ്യക്തി ഈ ഒരു അമിതവണ്ണം എന്ന് പറയുന്നത് ശരിക്കും ഒരു അസുഖമുള്ള അസുഖമല്ല. ഇതൊരു നമ്മുടെ ഒരു ശരീരത്തിന് നമ്മുടെ ഭക്ഷണ രീതികളിലോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവുകളോ അത് കാരണം ഉണ്ടാകുന്ന ഒരു ലൈഫ് മോഡിഫിക്കേഷൻ മാത്രമാണ് ഇതൊരു അമിതവണ്ണം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്കൊരു അസുഖമായി കണക്കാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഒരു ഈ ശതമാനത്തിനേക്കാളും കൂടുതൽ നമുക്ക് കൊഴുപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കതൊരു അമിതവണ്ണം എന്ന് വേണമെങ്കിൽ പറയാം.
2: അമിതവണ്ണത്തിന് ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: അമിതവണ്ണത്തിന് പല കാരണങ്ങൾ വരാം. ശരിക്കും നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മൾ ചിലവർ കാണാറുണ്ട് ഒന്നും കഴിക്കുന്നില്ല പക്ഷെ തടി വെക്കുന്നുണ്ടാകും. ചിലവരുണ്ട് നല്ലോണം കഴിക്കുന്നു പക്ഷെ തടി വെക്കുന്നില്ല. അപ്പം ശരിക്കും ഇവിടെ ഒരു ജനറ്റിക് ഫാക്ടർ ഇവിടെ ഭയങ്കരമായിട്ടൊരു ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ഒരു പറയാറുണ്ട് നമ്മുടെ പാരമ്പര്യമായി കിട്ടിയൊരു തടി എന്ന് പറയുന്ന പോലെ ശരിക്കും നമുക്കൊരു ഹെറിഡിറ്ററി ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഫാക്ടർ. ഇപ്പോൾ നമ്മുടെ ഹെറിഡിറ്ററി എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പേഴ്സൻ്റെ ഒരു BMR എന്ന് പറയും, ബേസൽ മെറ്റബോളിക് റേറ്റ്. ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് നമ്മുടെ കുറവാണെങ്കിൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന എനർജി എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും അത് കൂടുതലായി മാറാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും, അത് ഫാറ്റായിട്ടോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. അവിടെയാണ് ശരിക്കും ഒരു നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഫാറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ശരിക്കും നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്നിക്കേഴ്സ് മുട്ടായി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു 250 കലോറിയാണ് ഒരു സ്നിക്കേഴ്സ് മുട്ടായി എന്ന് പറയുന്നത്. ഒരു 3 കോഴിമുട്ട കഴിച്ചാൽ ആകെ കിട്ടുന്ന ഒരു കലോറി 225 കലോറി മാത്രമാണ്. അപ്പോൾ ശരിക്കും ഈ സ്നിക്കേഴ്സ് നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്ന എന്താണ്, വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കൂ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു സാധനമായിരുന്നു ശരിക്കും ഈ സ്നിക്കേഴ്സോ അല്ലെങ്കിൽ മുട്ടായിയോ ചോക്ലേറ്റ്സ് ഒക്കെ വരുന്ന ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്തവർക്ക് കഴിക്കേണ്ട ഒരു സാധനമായിരുന്നു ഈ ചോക്ലേറ്റ്സ്. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താണ്, നല്ലൊരു ബിരിയാണിയും കഴിച്ച് ആ ബിരിയാണിയുടെ പുറമേ നമ്മളൊരു മുട്ടായിയും കൂടെ കഴിക്കും. അവിടെ ശരിക്കും ഒരു എക്സ്ട്രാ കലോറി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. ഈ കലോറി നമ്മുടെ ബോഡി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു നമ്മുടെ ഒരു ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാമെന്ന രീതിയിൽ അത് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. ആ സ്റ്റോറേജാണ് ഫാറ്റ് എന്ന നിലയിൽ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. ഈ ഫാറ്റ് കൂടുമ്പോൾ മാത്രമാണ് നമ്മളൊരു അമിതവണ്ണത്തിലേക്കോ ഒബേസിറ്റിയിലേക്കോ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു രീതി, നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയോ അല്ലെങ്കിൽ നമ്മളെ ഈ ഭക്ഷണം കഴിച്ചത് ചെലവാക്കുന്ന രീതിയിലോ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് തടി കൂടുന്നത്. അപ്പം നമുക്ക് ഭക്ഷണം കൂടുതൽ കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല, അത് ചെലവാക്കി തീർത്താൽ പ്രശ്നമില്ല. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ചെലവാക്കുന്നുമില്ല എന്നൊരവസ്ഥ വരുവാണെങ്കിൽ അത് എന്തു വന്നാലും ഒരു തടി കൂടാനോ അല്ലെ അമിതവണ്ണത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ, ഒരു കാരണം വരുന്നത് തടി കൂടാനായിട്ട്.
4: ഭക്ഷണ നിയന്ത്രണമില്ലാതെ വ്യായാമം കൊണ്ട് മാത്രം ഭാരം കുറക്കാൻ പറ്റുമോ?
3: ഭക്ഷണ രീതി അല്ലാണ്ട് വ്യായാമത്തിൽ മാത്രം തടി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അത്രത്തോളം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. ഇപ്പം നമ്മൾ കാണാറുണ്ട് പല ആൾക്കാരും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത്, ഇപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചത് നിങ്ങൾ ചിലവാക്കുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പൊതുവേ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിലോ എന്തെങ്കിലും എക്സസൈസിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും, നമ്മൾ അതിനനുസരിച്ച് ഭക്ഷണവും കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ഭക്ഷണം കൂട്ടുന്നു, അതേപോലെ എക്സസൈസും ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് കുറയുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സസൈസ് അങ്ങ് നിർത്തും. ഈ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വിശപ്പ് ഒരിക്കലും കുറയുന്നുമില്ല. ഇത് കുറയാത്തൊരവസ്ഥ വരുമ്പോൾ ഭക്ഷണം നല്ലോണം കഴിക്കുന്നുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുമില്ല, അവിടെ നമ്മൾ തടി കൂടുന്നത് പിന്നെയും കാണാറുണ്ട്. ചിലവർ പറയാറുണ്ട് ജിമ്മിൽ പോയാൽ തടി വെക്കും എന്നുള്ള കാര്യം. അത് ഈ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും ജിമ്മിൽ പോയാൽ തടി വെക്കും എന്ന് പറയാൻ കാരണം. ജിമ്മ് പോയതുകൊണ്ടല്ല തടി വെക്കുന്നത്, ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ വിശപ്പ് കൂടുന്നു, ആ വിശപ്പ് നമ്മൾ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നത് കൂടി കുറച്ച് കഴിയുമ്പോൾ ജിമ്മ് നിർത്തുമ്പോഴാണ് ശരിക്കും തടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോവുകയോ അല്ലെങ്കിൽ എന്ത് എക്സസൈസ് ചെയ്യുകയോ ചെയ്ത് നമ്മൾ ഭക്ഷണം ഒരു ക്രമമായി കഴിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ മുമ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എക്സസൈസ് കൂട്ടി, എന്നാൽ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും കൂട്ടിക്കഴിഞ്ഞാൽ തടി കുറയാൻ ചാൻസസ് വളരെ കുറവാണ്.
4: ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് ഇതിന് പ്രത്യേക ചികിത്സ വല്ലതും ഉണ്ടോ?
3: ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ലിമിൻ ഹോമിയോപ്പതി എന്ന പേരിൽ ഞാനൊരു ക്ലിനിക് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡയറ്റ്, മെഡിസിൻ, എക്സസൈസ് എന്നൊരു മൂന്നും കൂടി ഒരു കോമ്പിനേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും നിങ്ങൾ എക്സസൈസ് മാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഡയറ്റ് മാത്രം കൊണ്ടോ മരുന്ന് മാത്രം കൊണ്ടോ നിങ്ങൾക്ക് തടി ഒരിക്കലും കുറയ്ക്കാൻ സാധിക്കുന്നതല്ല. ഇതിന് മൂന്നും കൂടി ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ശരിക്കും നല്ലൊരു റിസൾട്ട്സ് ഉണ്ടാവത്തുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡയറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ കീറ്റോജനിക് ഡയറ്റാണ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യാൻ കൊടുക്കാറ്. അതിന് കൂടെ നല്ല രീതിയിൽ എക്സസൈസും കൂടെ മെഡിസിൻസ്. ഈ മെഡിസിൻസ് എവിടെ ഉപകാരപ്പെടുന്നു എന്ന് വെച്ചാൽ ഈ ബോഡിയിലെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു എമൽസിഫയറായിട്ട് ശരിക്കും നമുക്ക് നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നു മെഡിസിൻസ്. അതേപോലെ നമ്മുടെ ബോഡിയിലെ ഈ തടി കുറയുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്സ് അല്ലെങ്കിൽ ലൂസ് സ്കിൻസ്, അതാണ് എപ്പോഴും നമ്മൾ തടി കുറയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മേജർ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ മേജർ നെഗറ്റീവ് സൈഡ് നമ്മൾ കാണാറ് ഈ ലൂസ് സ്കിൻസ് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ആണ്. ഈ കാര്യത്തിനെ നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ച് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ തന്നെ തടി കുറച്ച് ഒരു നല്ലൊരു ശരീരം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്.
4: കൊഴുപ്പ് മാത്രം കഴിച്ച് ഭാരം കുറയ്ക്കാമെന്ന് ഇപ്പോൾ കേൾക്കുന്നു, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്?
3: അതാണ് ഞാൻ പറഞ്ഞത്, കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞത് ശരിക്കും ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് എന്നുള്ള രീതിയിലാണ്. ഈ ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ 65% എനർജി കിട്ടുന്നത് ഫാറ്റിൽ നിന്നായിരിക്കും. നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എസൻഷ്യൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ എസൻഷ്യൽ ഫാറ്റ്സ് എന്നെപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ

0: മാത്രമാണ് ബോഡി ഉപയോഗിക്കുന്നത്. എന്നിട്ട് ബോഡി അതിൻ്റെ ഫാറ്റോ അല്ലെങ്കിൽ എണ്ണമയോ എല്ലാം ബോഡി എടുത്തു വെക്കുന്നു നാളെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഇത്രയും വർഷം നമ്മൾ ജീവിച്ച ഇത്രയും വർഷം ഒരിക്കൽ പോലും നമുക്ക് ഈ ഫാറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഈ കരിങ്കല്ല് പൊട്ടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇപ്പം ഈ കരിങ്കല്ല് പൊട്ടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ടിക തരാണ്ടിരിക്കണം അല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ അന്നജം ഒഴിവാക്കി ഹൈ ഫാറ്റ് ഡയറ്റിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി ഈ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ്. എന്ന് ആ ഒരവസ്ഥ വരുമ്പോൾ ഫസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ബോഡിയിലെ കൊഴുപ്പ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മുമ്പത്തെക്കാളും വളരെ സുഖമായ ഒരു രീതിയിലായിരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ലീനിയൻ എനർജി എന്ന് പറയാറുണ്ട്. ഒരേ ഒരുപോലെ എനർജി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആ രീതിയിലൊരു ബോഡി നമ്മുടെ ഫാറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു എനർജി സോഴ്സിലേക്ക് മാറും. ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ പഴയ സ്റ്റോക്ക് കുറേ ബാക്കി ഇരിപ്പുണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ കുറേ കൊഴുപ്പ് ഇരിപ്പുണ്ട്. ഇത് പതുക്കെ പതുക്കെ ഉപയോഗിച്ച് തുടങ്ങും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ കൊഴുപ്പും അല്ലെങ്കിൽ നമ്മുടെ അമിതവണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും ഈ ഹൈ ഫാറ്റ് ഡയറ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്തോളം ഏറ്റവും എഫക്റ്റീവായിട്ട് തടി കുറയ്ക്കാൻ പറ്റുന്നത് ഈ ഹൈ ഫാറ്റ് ഡയറ്റ് തന്നെയാണ്.
1: ഒരിക്കൽ ഭാരം കുറച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും കൂടാൻ സാധ്യതയില്ലേ?
0: ഭാരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഭാരം കുറയാം. ബോഡിയുടെ മസിൽസ് പോയാലും ഭാരം കുറയാം, അതേപോലെ ബോഡിയിലെ ഫാറ്റ് പോയാലും ഭാരം കുറയാം. ഈ മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ മസിൽസ്. ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റോറേജാണ്, നമ്മുടെ ഒരു സമ്പാദ്യമാണ്. നമ്മുടെ ഒരു വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ നമ്മളത് ശരിയാക്കും അല്ലേ. അത് കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ നമ്മൾ ശരിയാക്കും. ഈ ശരിയാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നാക്കി വെക്കാനേ ശ്രമിക്കത്തുള്ളൂ, പഴയതിനേക്കാളും കുറച്ചും കൂടെ നന്നാക്കാൻ ശ്രമിക്കും. അത് പറയുന്ന പോലെ തന്നെയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസ് പോയതുകൊണ്ടാണ് നമ്മുടെ ഭാരം കുറഞ്ഞതെങ്കിൽ അത് എന്ത് വന്നാലും തിരിച്ചു വന്നിരിക്കും. വരുമ്പോൾ അത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് തന്നെ വരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം എന്ന് പറഞ്ഞ് കുറേ രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഭാരം കുറയ്ക്കാൻ എന്ന്. 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം. എവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തിരിച്ചു വരുമ്പോൾ, അതായത് 12-ാമത്തെ ദിവസം, അത് 12 കിലോ ആയിട്ട് തന്നെ തിരിച്ച് കൂടാറുണ്ട്. വളരെ പെട്ടെന്ന് പഴയതിനെ കുറഞ്ഞതിനേക്കാളും കൂടുതൽ തിരിച്ചു വരാറുണ്ട്. അത് ശരിക്കും മസിൽ ലോസ് ആയതുകൊണ്ടാണ് ആ ഒരു തിരിച്ചു വരവ്. പക്ഷെ നമ്മുടെ ഈ ഫാറ്റ് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ അത് നമ്മുടെ സമ്പാദ്യമാണ് അല്ലേ. അപ്പോൾ സമ്പാദ്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ കടം വാങ്ങിച്ച് നമ്മൾ ഒരിക്കലും സമ്പാദ്യം തിരിച്ചു നിറയ്ക്കത്തില്ല അല്ലേ. എന്ന് എക്സ്ട്രാ സമ്പാദിക്കുന്നു അന്ന് മാത്രം തിരിച്ചു വരും. എന്ന് പറയുന്ന പോലെ ഫാറ്റ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം നമ്മൾ എക്സ്ട്രാ എന്ന് കഴിക്കുന്നു അന്ന് തിരിച്ചു വരും. തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ അതിനുശേഷം ഈ തടി കുറച്ചതിന് ശേഷം നമ്മൾ ഒരു രീതി, നമ്മുടെ ഒരു ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഭക്ഷണ രീതികളെല്ലാത്തിലും ഒരു ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വരാണ്ടിരിക്കാൻ കുറേ രീതിയിൽ സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കാലം നമുക്ക് ആ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് കൂടുതൽ അടിമകളാവുന്നത് വരെ നമുക്കവിടെ വെയ്റ്റ് ലോസ് എന്ത് വന്നാലും ഉണ്ടാകും.
1: ഈ ചികിത്സാ രീതിയിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്?
0: ഈ ചികിത്സാ രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരു 122 കിലോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇത് കൂടുതൽ കാലങ്ങൾ മുമ്പത്തെ കഥയൊന്നുമല്ല, ഒരു 1.5 വർഷം മുമ്പ് വരെ ഞാൻ 122 കിലോ ആണ്. അവിടെ നമ്മൾ എല്ലാ നെറ്റിലും ഇൻ്റർനെറ്റിലും എല്ലായിടത്തും നമ്മൾ തപ്പി പല രീതിയിലുള്ള ഡയറ്റുകളും എല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും. എല്ലാവരെയും പോലെ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. അവിടെ അവസാനം നമ്മുടെ ഒരു സ്വന്തം ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 42 കിലോ 6 മാസം സമയം കൊണ്ട് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു. എവിടെ ഞാനിപ്പോൾ ഒരു 80 കിലോ വരെ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ എവിടെ ഞാൻ പേഷ്യൻസിനത് പറയാറുള്ളത്, ഇതൊരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരു മെൻറ്ററിങ് സിസ്റ്റമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ അനുഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ്. ഈ ഒരു ഡയറ്റിൽ ഫസ്റ്റ് വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമ്മളുണ്ടായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരു കീറ്റോ, നമ്മൾ എത്രയും കാലം നമ്മൾ ഫാറ്റ് നമ്മൾ ഒഴിവാക്കി പേടിച്ച് ഒഴിവാക്കിയ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എവിടെ കൊഴുപ്പ് കൂടുതൽ കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം പുതിയൊരു രീതിയിലേക്കുള്ള എനർജി സോഴ്സിലേക്ക് തപ്പിപ്പോവുകയാണ്. അപ്പോൾ ശരിക്കും ബോഡി തന്നെ എൻ്റെ

0: ഒരു ഡിഫറെൻ്റ് അവസ്ഥയിലേക്ക് മാറും. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ബോഡിയിലുണ്ടാവും. ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നതൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ മെഡിസിൻസ് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കീറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനുഷ്യ എല്ലാവരും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു കൊളസ്ട്രോൾ കൂടൂലേ എന്ന് ആദ്യത്തെ ചോദ്യം വരുന്നത് തന്നെ കൊളസ്ട്രോൾ കൂടുതലോ എന്ന് മാത്രമായിരിക്കും. അവിടെ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഒരിക്കലും ആവിയായി പോകുന്നതല്ല. നമ്മുടെ ബോഡിയിലെ കൊഴുപ്പ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വിഘടിക്കുന്നത് ഈ കൊളസ്ട്രോൾസ് ആയിട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ നമ്മുടെ കുറച്ചൊന്ന് കൊളസ്ട്രോൾ കൂടും. ഈ കൊളസ്ട്രോൾ കൂടുന്നത് തന്നെ നമ്മുടെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ LDL രണ്ട് കാര്യങ്ങൾ, ട്രൈഗ്ലിസറൈഡും LDL ആണ് നമ്മൾ ഏറ്റവും ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇന്നത്തെ ട്രൈഗ്ലിസറൈഡ് നല്ലോണം കുറയും, പക്ഷേ LDL മാത്രമാണ് കൂടാറ്. കാരണം വെച്ചാൽ ഈ LDL ബോഡിയിൽ ഫാറ്റിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അത് ലിവറിൽ പോയി മാത്രമേ അത് പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ശരിക്കും നമുക്ക് കൊളസ്ട്രോൾ ലെവൽസ് ഒന്ന് കൂടാറുണ്ട്. പക്ഷേ അത് പിന്നീട് ലോങ് റണ്ണിൽ ഈ ബോഡി ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുറയാറുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾസ് എല്ലാം ഈ ഡയറ്റ് തന്നെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അവസ്ഥ എല്ലാം എൻ്റെ നിന്ന് കടന്നു പോയതുകൊണ്ട് എനിക്ക് പേഷ്യൻസിന് കുറച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും അവർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി.
1: LCHF ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ LCHF അല്ലെങ്കിൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് അല്ലേ, അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കിഡ്നി പേഷ്യൻസിന് ഈ ഡയറ്റ് കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ കിഡ്നിയിൽ കൂടുതൽ ലോഡ് വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടാവും. അതേപോലെ നമുക്ക് ഈ ക്രോണിക് ആൽക്കഹോളിക്സും അതേപോലെ ആൽക്കഹോൾ കാരണം ലിവറിനുണ്ടായ കംപ്ലയിൻസ് ഉണ്ടായവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഡയറ്റ് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് എന്ന അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ പറയാറുണ്ട് പേഷ്യൻസ് അത് നമുക്ക് ഡയബറ്റീസ് ഓൾമോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെഡിസിൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ മെഡിസിൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഈ അപസ്മാരം, ഈ ഡയറ്റ് ശരിക്കും കണ്ടുപിടിച്ചത് അമിതവണ്ണം കുറയ്ക്കാം എന്നുള്ള രീതിയിലല്ല. ഈ ഡയറ്റ് കണ്ടുപിടിച്ചത് നമ്മുടെ ഈ അപസ്മാരമുള്ളവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ഈ ഗ്ലൂക്കോസ് ആണ് മെയിൻലി അപസ്മാരത്തിന് ഉണ്ടാക്കുന്ന ട്രിഗറിങ് ഫാക്ടർ. അപ്പം ഈ ഗ്ലൂക്കോസ് ഒഴിവാക്കി ഈ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ അപസ്മാരം കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് തടി കുറഞ്ഞ് വന്നപ്പോഴാണ് പിന്നീട് ഇതൊരു ഒബേസിറ്റി ട്രീറ്റ്മെൻറ്റ് ഡയറ്റ് എന്ന ലെവലിലേക്ക് മാറാൻ കാരണം. അപ്പം അങ്ങനത്തുള്ള പേഷ്യൻസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു ഡയറ്റ് തന്നെയാണിത്. പിന്നെ അതേപോലെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്, നമ്മുടെ ലിവറിലുള്ള കൊഴുപ്പ്, ഫാറ്റി ലിവർ, നമ്മുടെ ഈ ഞാൻ പറയാറുണ്ട് ഇന്ത്യയിലെ എല്ലാ മിക്ക ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ടാകും. ഗ്രേഡ് 1 എല്ലാവർക്കും ഉണ്ട്. ഈ ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ തുടങ്ങുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു 6 ശേഷം ഞാൻ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഫാറ്റ് ലിവർ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവിടുത്തെ ഫാറ്റ് വരെ ബോഡി യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ബോഡി എനർജി സോഴ്സ് ആയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റി ലിവർ വരെ നമുക്ക് ഈ ഡയറ്റ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്.
1: സ്ലിമ്മിംഗ് ഹോമിയോപ്പതിയിൽ ഹോമിയോപ്പതിയുടെ ഭാഗം എത്രത്തോളം നിർണായകമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം.
0: ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലിൽ ഞാൻ പറയാറുണ്ട് നമ്മുടെ ഒരു ഹോമിയോപ്പതി എന്ന മെഡിസിന് ഒരിക്കലും സൈഡ് എഫക്ട്സ് ഇല്ല, പക്ഷേ കുറേ സൈഡ് ബെനിഫിറ്റ്സ് ഉള്ള മെഡിസിൻസാണ് ഹോമിയോപ്പതി. എവിടെ നമ്മൾ ശ്രമിക്കുന്നത്, ഈ ഒരു അമിതവണ്ണം എന്ന രീതിയിൽ പേഷ്യൻ്റ് വരുമ്പോൾ ഇവർക്ക് അമിതവണ്ണം മാത്രമായിരിക്കില്ല, പല ഇതിൻ്റെ പുറകിൽ പല കാരണങ്ങളും ഉണ്ടാകാം. PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് കംപ്ലയിൻറ്റ് എന്ന രീതിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഇവരുടെ പുറകിലുണ്ടാകാം. ആ അസുഖങ്ങളെ നമ്മൾ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. എവിടെ ഒരു അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ തടി അല്ലെ വെയിറ്റ് മാത്രം കുറച്ച് കൊടുക്കാമെന്നല്ല, അവർക്കുണ്ടായിരുന്ന അസുഖങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ അസുഖങ്ങളും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ഹോമിയോപ്പതി കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം അതാണ് സൈഡ് ബെനിഫിറ്റ്സ് എന്ന് പറയാൻ കാരണം. ഇപ്പം ഇവർ ചിലപ്പം വരുമ്പോൾ അവർക്ക് ഈ ഒരു അമിതവണ്ണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസുഖങ്ങളായിരിക്കില്ല, പക്ഷേ ചിലപ്പം അലർജി ആയിരിക്കും. ഈ അലർജി ഹോമിയോപ്പതിയിൽ വളരെ നല്ല എഫക്റ്റീവാണ്. അപ്പം അതും നമ്മളിൻ്റെ കൂടെ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എല്ലാ അസുഖങ്ങളും ഇതിൻ്റെ പുറകേനുണ്ടാവുന്ന അല്ലെങ്കിൽ ആ വ്യക്തി ആ സമയത്ത് അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവിടെ ശരിക്കും ഹോമിയോപ്പതി വളരെ ഇമ്പോർട്ടൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സ്ട്രെച്ച് മാർക്സ് അല്ലെങ്കിൽ ലൂസ് സ്കിൻസ് ഏറ്റവും പേഷ്യൻസ് വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട് ഈ സാധനം. അപ്പോൾ അത് നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് മാറ്റാൻ പറ്റും.

0: പിന്നെ ഞാൻ പറഞ്ഞു ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുന്നു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കൂടുമ്പോൾ അതിനൊക്കെ നമുക്ക് ഹോമിയോപ്പതി വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ കീറ്റോ ഫ്ലൂ ഈ ആദ്യഘട്ടത്തിൽ ഈ കീറ്റോ ഡയറ്റിൽ വരുമ്പോൾ ഒരു നോസിയ ഫീലിംഗ് അല്ലെങ്കിൽ വോമിറ്റിംഗ് ഫീലിംഗ് ഉണ്ടാവാറ്, അതൊക്കെ നമുക്ക് ഹോമിയോപ്പതി മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഈ രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട്സ് കിട്ടാൻ പറ്റുന്നതാണ്.
1: ഈ കിറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഹൈ ഫാറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്നതിൽ വല്ല ലിമിറ്റും ഉണ്ടോ?
0: ഞാനിവിടെ പറയാറൊരു പേഴ്സണലൈസ് കീറ്റോ ഡയറ്റ് എന്ന രീതിയിലാണ്. ഓരോ വ്യക്തിക്ക് എത്ര BMR ഉണ്ടാവും, ഈ BMR നമ്മൾ കാൽക്കുലേഷനാണ്, ഒരു ഹൈറ്റും വെയ്റ്റും വേസ്റ്റും അങ്ങനെ എല്ലാം കുറേ മെഷർമെൻറ്റ്സ് എടുത്തിട്ടൊരു ഒരു കണക്കുണ്ട്. എത്ര കലോറി ഒരു ദിവസം കഴിച്ചിരിക്കണം, ഈ കഴിച്ചില്ലെങ്കിൽ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവാം. അപ്പോൾ ഈ കണക്കിൽ നമ്മൾ കഴിച്ചിരിക്കണം, ഈ എത്ര കലോറി എന്നുണ്ടാവും. ഓരോ വ്യക്തിക്ക് ആ കലോറിയുടെ കാൽക്കുലേഷൻ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ ഈ കലോറിയിൽ 65% മാത്രമായിരിക്കണം കൊഴുപ്പിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ 3 നേരം നിങ്ങൾ ഇറച്ചി കഴിക്കുകയോ അല്ലെങ്കിൽ ഹൈ ഫാറ്റ് കഴിക്കുകയോ എന്നുള്ള രീതിയിലല്ല ശരിക്കും. ഇതിനൊരു കണക്കുണ്ട്. അപ്പം അത് ശരിക്കും ഒരു നല്ലൊരു ഈ കാൽക്കുലേഷനിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് ഒരു നമുക്ക് നല്ല രീതിയിൽ അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പറയുന്നുണ്ട് ഈ ഡയറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാനും സാധിക്കും, കുറയ്ക്കാനും സാധിക്കും. ഇതെല്ലാം ഒരു കാൽക്കുലേഷനിലാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എല്ലാ ബാക്ക് ഹിസ്റ്ററീസും അതേപോലെ എല്ലാ മെഷർമെൻസും എല്ലാം എടുത്ത് നിങ്ങളുടെ മാത്രമായിട്ടൊരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഉണ്ട്, ആ ഡയറ്റ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങളൊരു ഇൻ്റർനെറ്റിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. ഈ പല ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട് കീറ്റോ ഡയറ്റ് നെഗറ്റീവ് എഫക്ട്സ് എന്നുണ്ട്. ആ ഈ നെഗറ്റീവ് എഫക്ട്സ് നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോഴാണ് വരുന്നത്. ഒരു കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിച്ചിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അതേപോലെ പല രീതി നമ്മൾ പറയാറുണ്ട് നാരങ്ങ വെള്ളം കുടിച്ചിരിക്കണം, 2 ഗ്ലാസ്സെങ്കിലും നാരങ്ങ വെള്ളം ദിവസം കുടിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശരിക്കും പല റീസൺസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഈ നാരങ്ങ വെള്ളം നിങ്ങളുടെ കിഡ്നി സ്റ്റോൺസ് അതേപോലെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ സഹായിക്കുന്നതാണ്. അത് പറയുന്ന കുറേ കാര്യങ്ങൾ ഈ ഡയറ്റിൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ബ്ലൈൻഡായിട്ട് ഇൻ്റർനെറ്റിൽ നോക്കി ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് അല്ല കീറ്റോ ഡയറ്റ്. അതിനൊരു സൂപ്പർവിഷൻ വേണം, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഈ ഡയറ്റിന് പ്രോപ്പറായിട്ട് അറിയുന്നൊരു ന്യൂട്രിഷനിസ്റ്റിൻ്റെയോ ഒരു കീഴിൽ മാത്രമേ ഈ ഡയറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഒരു നമ്മൾ കൂടുതൽ കാലം ഈ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 3 മുതൽ 6 മാസം സമയം മാത്രം മതി ഈ ഡയറ്റിൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടാൻ. ഈ 6 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട്സ് കിട്ടിയിരിക്കണം. കൂടുതൽ കാലം ചെയ്തിരിക്കേണ്ട ആവശ്യവും ഈ ഡയറ്റിൽ ഞാൻ കാണുന്നില്ല. ചെയ്തതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് എന്നല്ല, പക്ഷേ നമുക്കത് മാക്സിമം ടൈം ലിമിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ട്സ് ഭാവിയിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കൂടുതൽ കഴിക്കുന്നില്ല, ഫ്രൂട്ട്സൊക്കെ നല്ല ഈ ഡയറ്റിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ വിറ്റാമിൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 to 6 മന്ത്സിനുള്ളിൽ തന്നെ ഈ ഡയറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്.
1: കിറ്റോ ഡയറ്റിനൊരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ?
0: പ്രായപരിധി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് 18 വയസ്സിന് ശേഷം മാത്രമേ ഈ ഡയറ്റ് ചെയ്യാൻ പാടുള്ളൂ. 18 വയസ്സിന് താഴെ ഗ്രോയിങ് ഏജാണ്. ഈ ഗ്രോയിങ് ഏജിൽ എല്ലാ ന്യൂട്രീഷൻസും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഡയറ്റ് കീറ്റോ ഡയറ്റ് എന്നല്ല, ഒരു ഡയറ്റും നമ്മൾ 18 വയസ്സിന് താഴെ ചെയ്യാൻ പാടില്ല. അത് പറയുന്ന പോലെ നമ്മൾ എത്രത്തോളം മുതിർന്നവർക്കും വേണമെങ്കിൽ ഈ ഡയറ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അണ്ടസ് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ കിഡ്നി കംപ്ലയിൻറ്റോ ലിവർ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കൂടുതൽ ഹാർട്ട് കംപ്ലയിൻ്റ് ഉള്ളവർ ചെയ്യരുത്. അല്ലാത്ത രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഹെൽത്തി പേഴ്സണിന് ആർക്ക് വേണമെങ്കിലും 18 വയസ്സിന് മുകളിലാണെങ്കിൽ ചെയ്യാൻ. അതേപോലെ ഗർഭിണികൾ ചെയ്യാൻ പാടില്ല, ഗർഭിണികൾ ഒരു ഡയറ്റും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടെ അവരുടെ വയറ്റിലുണ്ടാകുന്ന ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും കിട്ടിക്കൊണ്ടിരിക്കണം. അവിടെ നമ്മൾ ഡയറ്റോ തടിയോ അല്ല നോക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് മുലയൂട്ടുന്ന ഒരു അമ്മ ഒരിക്കലും ഈ ഡയറ്റ് ചെയ്യാൻ, ഈ ഡയറ്റ് എന്നല്ല ഒരു ഡയറ്റും ചെയ്യാൻ പാടില്ല. അവിടെ കുട്ടിക്ക് കിട്ടേണ്ട പാല് കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ ഡയറ്റ് ഒഴിവാക്കി കൊടുക്കണം എന്നല്ലാണ്ട് ബാക്കി ആർക്കും ഈ ഡയറ്റ് ചെയ്യാം. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഡയറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
3: മഷാല്ലാ, നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. ഇനി ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിന് നേതൃത്വം നൽകുന്നു സഫീർ അലഹിക്കമി. ഭക്ഷണം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അല മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥന പഠനം ശ്രോതാക്കളെ, ഭക്ഷണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം അതിനെ നന്ദി കാണിക്കാൻ പല ആളുകളും മറന്നു പോകാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത്, മുസ്ലിമിനോട് പഠിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കാൻ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുകയാണെങ്കിൽ ആ കഴിപ്പിക്കുന്ന സമയത്ത് നമ്മൾ, അല്ലെങ്കിൽ അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഒരു ദിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മളൊരാൾക്ക് ഭക്ഷണ സാധനം നൽകി, അതല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷിക്കാനായി ഭക്ഷണം നൽകി, അവനത് കഴിച്ചു, അവൻ്റെ വിശപ്പ് മാറി, അല്ലെങ്കിൽ അവൻ്റെ ദാഹം മാറി, ഒരു പക്ഷേ നമ്മളൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ യാത്രക്കിടയിൽ നമ്മുടെ ബോട്ടിൽ നിന്നും കുടിക്കാൻ വെള്ളം നൽകിയതായിരിക്കാം, അതല്ലെങ്കിൽ അതിഥി വന്ന് അവർക്ക് നമ്മൾ ഭക്ഷണം ഒരുക്കിയതായിരിക്കാം. എങ്ങനെയായിരുന്നാലും നമ്മൾ ആർക്കാണോ ഭക്ഷണം നൽകുന്നത്, ആ സമയത്ത് അവർക്ക് ഭക്ഷണ സാധനം അല്ലെങ്കിൽ ഭക്ഷണ വസ്തു നൽകി കഴിഞ്ഞാൽ ആ വ്യക്തി ഇപ്രകാരം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. നമ്മൾക്ക് പലപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ്, ഒരുപാട് പ്രാർത്ഥനകളിൽ ദിക്കറുകളിൽ ഈ ഒരു ഭാഗം കടന്നു വരുന്നുണ്ട്. വഅത്ഇംനാ, അവിടെ ശ്രദ്ധിക്കേണ്ടത് അത്ഇംനാ, ത്വാഇന് സുക്കൂനാണ്, അത്ഇം എന്നിടത്ത് മീമിനും സുക്കൂനാണ്. അത്ഇംനാ, അത്ഇമനാ എന്നോ അല്ലെങ്കിൽ അത്ഇമനാ എന്നോ ഒന്നും ത്വാഇന് ഫത്ഹട്ട് കൊണ്ടോ മീമിന് ഫത്ഹട്ട് കൊണ്ടോ ഒന്നും നമ്മൾ പറയരുത്. അത്ഇംനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ. അവിടെ ത്വാ ആണ്, താ അല്ല, പുള്ളിയുള്ള താ അല്ല, മറിച്ച് ത്വാ, ത്വാഹ എന്ന് പറയുന്ന അവിടെയുള്ള ത്വാ ആണ്. അത്ഇംനാ വഅത്ഇംനാ ഖൈറം മിൻഹു. ഖൈറൻ, റായിന് ഫത്ഹുള്ള തൻവീനാണ് ഖൈറൻ മിൻഹു. അപ്പോൾ പ്രാർത്ഥന വളരെ ലഘുവായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അവിടെ അല്ലാഹുമ്മ ബാരിക് എന്നിടത്തും കാഫിന് സുക്കൂനാണ്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താണ് അർത്ഥം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹുവേ ഈ കാര്യത്തിൽ അഥവാ നൽകിയ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കച്ച് അനുഗ്രഹം നൽകണേ, ചൊരിയണേ. വഅത്ഇംനാ ഖൈറം മിൻഹു, അല്ലാഹുവേ ഇതിനേക്കാൾ, ഞാനിപ്പോൾ ഈ സഹോദരന് നൽകിയ ഭക്ഷണം, ഭക്ഷിപ്പിച്ച ഭക്ഷണം, അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹുവേ നീ എനിക്ക് പരലോകത്ത് ഭക്ഷിപ്പിക്കണേ, നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വളരെ സുന്ദരമായ അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ്, വളരെ ലളിതമായൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരിക്കൽ കൂടി പറയാം, എല്ലാവരും ഒന്നേറ്റു ചൊല്ലുക: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഭക്ഷണം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ സഫീർ അൽഹിക്കമി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: ഇനി ഒരല്പനേരം നമുക്ക് നമ്മുടെ കുട്ടികളിലൂടെ കടന്നു വരാം. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്.
1: അതെ,
3: നമ്മുടെ സ്വപ്നമാണ്.
1: അതെ,
3: നമ്മുടെ വികാരമാണ്.
1: അതെ,
3: നമ്മുടെ പ്രതീക്ഷകളാണ്. അതിലുപരി നമ്മുടെ പ്രാർത്ഥനകളാണ്. അവരെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ച് അവരുടെ ശൈശവം, ബാല്യം, യൗവനം, അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജീവിതയാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പരീക്ഷണങ്ങളിൽ നിന്ന് എന്ന ഒരു കാലിക പ്രസക്തമായ വിഷയത്തെ അധികരിച്ച് അദ്ദേഹം സംവദിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂമരത്തണലിലെ പ്രിയ നിറഞ്ഞ എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയുണ്ട്? എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? വളരെ പ്രയാസം നിറഞ്ഞ, വളരെ ദുഃഖകരമായ, സങ്കടകരമായ ഒരു പ്രയാസഘട്ടത്തിലൂടെയാണ് സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കേരളവും നാടും പരിസരവും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കൂട്ടുകാർ പെരുന്നാളെല്ലാം ആഘോഷിച്ചിട്ടുണ്ടാകും. പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും അതിൻ്റേതായ ഓരോ സന്തോഷ പരിപാടികളിലും ഇടപെട്ടിട്ടുണ്ടാകും. പള്ളികളിൽ, മുസല്ലകളിൽ, ഈദ്ഗാഹുകളിൽ നമസ്കരിക്കുവാനും ഈദ് ഖുതുബകൾ കേൾക്കുവാനും നമ്മൾ ഓരോരുത്തരും പോയി. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന. കൂട്ടുകാരെ, വളരെയധികം സങ്കടകരമെന്നൊരു കാര്യം ആദ്യം കൂട്ടുകാരുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്താനായി ഞാൻ ആഗ്രഹിക്കാൻ. കൂട്ടുകാർക്കറിയാമല്ലോ, നമ്മുടെ ഈ പ്രദേശവും പരിസരവും കേരളത്തിൻ്റെ വടക്കു പ്രദേശങ്ങളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഓരോ ആളുകൾ പ്രവേശിക്കാത്ത, അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശമായ സ്ഥലങ്ങൾ എല്ലാം, അവിടെയുള്ള ആളുകൾ കൂടുതൽ പേരും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ വന്ന് പേമാരി ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുകയും അതുപോലെ തന്നെ ആ മഴ അള്ളാഹു സുബ്ഹാനഹു വതആല പല ആളുകളിലും പരീക്ഷണമാക്കുകയും നമ്മൾ പരീക്ഷണമാക്കി മാറ്റുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അള്ളാഹുവിനോട് കൂട്ടുകാർ, നമ്മുടെ കുഞ്ഞു മനസ്സുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ഞങ്ങളെ നീ പരീക്ഷണങ്ങളിൽ പതറാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാ എന്ന് പ്രാർത്ഥിക്കാൻ കൂട്ടുകാരായ നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, ഒരു വാർത്ത ഞാൻ കാണാനിടയായി. ഒരു വാർത്ത കണ്ടത് ഇപ്രകാരമാണ്. ഒരു ആള് ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സമയത്ത്, ഈ മഴയൊക്കെ ഉണ്ടായ സമയത്ത്, കൂട്ടുകാരെ, ഒരാള് ഒരു ഒരു കുറച്ചു പറ്റം ആളുകൾ ഒരാളെ തിരയുകയാണ്. ഈ വീടിടിഞ്ഞു വീണിട്ട് ഒരാളെ കാണാനില്ല, അങ്ങനെ ഒരാളെ തിരയുകയാണ്. അങ്ങനെ തിരയുന്നതിൻ്റെ ഇടയിൽ ഒരു മരം അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ കാലുകൾ, വേരുകൾ ഇങ്ങനെ കാലുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യക്കാലിങ്ങനെ കണ്ടു. കൂട്ടുകാരെ, ആ കാലു കണ്ടിട്ട് ആ രക്ഷാപ്രവർത്തകരായി എത്തിയിട്ടുള്ള ആളുകൾ അവിടെ ഓടി ചെല്ലുകയും ആ കാലിങ്ങനെ എടുത്തപ്പോൾ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഒരു മനുഷ്യ ശരീരം തന്നെ അവിടെ നിന്ന് വന്ന ഒരു കാഴ്ച കാണാനിടയുണ്ടായിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മളിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കുഞ്ഞു മനസ്സെന്ന നിലയ്ക്ക് നമ്മളൊരിത്തിൽ കൂട്ടുകാരെ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെന്ന നമ്മളെ അള്ളാഹു ഏത് വിധത്തിലാണ് മരണപ്പെടുത്തുക എന്നത് പറയാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തന്നെ അറിയില്ലെന്നല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ അങ്ങനല്ലേ, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ എവിടെ വെച്ച് മനുഷ്യൻ മരിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താണ്, എവിടെയായിരുന്നാലും നമ്മൾ എവിടെയായിരുന്നാലും മരണം നമ്മളെ കണ്ടുമുട്ടുന്നതാണ്. ഐനമാ തകൂനൂ യുദിരികുമുൽ മൗത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുഷയ്യദാ, നിങ്ങൾ എവിടെയായിരുന്നാലും കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കോട്ടയ്ക്കകത്തുണ്ടായിരുന്നാലും ശരി, അവിടെ വന്നും മരണം നിങ്ങളെ എന്തു ചെയ്യുന്നതാണ്, പിടികൂടുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരെ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, കൂട്ടുകാർക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നാൽ ആ പരീക്ഷണത്തിന് നമ്മളെല്ലാവരും വിധേയരാകും. ഇനി കൂട്ടുകാർ നമ്മളറിയാനുള്ള കാര്യം, ഈ മരണപ്പെട്ടവരും അതുപോലെ ഈ വെള്ളം കയറി വീടുകളില്ലാതായവരും വീടുകൾ ഇല്ലാതാകാതെ വെള്ളം പോലും കയറാതിരുന്നവരും അതുപോലെ തന്നെ ഒന്നുകൊണ്ടും ഒരു പ്രയാസവും ഈ മഴയുടെയും ഈ പ്രളയത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു പ്രയാസവും ഉണ്ടാകാതെ ഇരിക്കുന്നവരും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കാനുള്ളത് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നമ്മളിൽ വന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് സുഹൃത്തുക്കളെ. ഇത് ഈ പരീക്ഷണത്തെ നമ്മൾ എങ്ങനെയാണ് കൂട്ടുകാരെ നേരിടേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മളിപ്പോ എല്ലാവരും കൂട്ടുകാരെല്ലാവരും മനസ്സിൽ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഓ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ എല്ലാം ചെയ്ത് ശിക്ഷിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷിക്കുകയാണ്, അള്ളാഹു ഇങ്ങനെയെല്ലാം പ്രയാസം നൽകുമ്പോഴും നമ്മൾ ഓരോരുത്തരും ആ പ്രയാസത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ, ഈമാനോടുകൂടി പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു ജീവിതവും മരണവും നൽകിയത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എത്രേ അത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്ത് മുൽക്കിലൂടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിലൂടെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആര് എന്നറിയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയതാണ് എന്ത് ജീവിതവും മരണവുമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുമ്പേ ആ മരിച്ചു പോകുന്നതിന് മുമ്പ് കൂട്ടുകാർ നമ്മൾ ഓരോരുത്തരും ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആ സൂചനകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പണിയെടുത്ത് അതിനുവേണ്ടി അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇവിടെ ഇനി കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത്, ഈ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു, ഇനി നമ്മൾ എന്തു ചെയ്യണം? അള്ളാഹുവിനോട് മാത്രം ദുആയിരക്കണം, പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കുഞ്ഞു കരങ്ങൾ അള്ളാഹുവിനോട് നീട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ട്, വിശ്വാസം.

കൂട്ടുകാരെ, വിഷമം, പ്രയാസം, ദുഃഖം എല്ലാം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പതറാതെ അടിയുറച്ചു നിൽക്കണം. എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടുതൽ

ആ നോക്ക് കൂട്ടുകാരെ, ആ പാട്ടിങ്ങനെ പാടുമ്പോ തന്നെ എന്തൊരു ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിങ്ങനെ പാടുമ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറയുമ്പോൾ എത്ര ആശ്വാസമാണുള്ളത് ഹൃദയങ്ങളിലുള്ളിൽ, ഹൃദയങ്ങളുടെ ഉള്ളിനുള്ളിൽ എന്താശ്വാസമുണ്ടാകുന്നു, എത്ര സമാധാനമാകുന്നു, എത്ര സാന്ത്വനമാകുന്നു. നമ്മുടെ ഹൃദയങ്ങളുടെ സ്പന്ദനം അതിൻ്റെ ഇടിപ്പിനൊരാശ്വാസമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കപ്പെടുമ്പോൾ അല്ലേ, നമ്മൾ പെരുന്നാളിനൊക്കെ തക്ബീർ പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അങ്ങനെ തക്ബീറൊക്കെ പറഞ്ഞപ്പോൾ എന്താശ്വാസമാണ്, അല്ലാഹു അക്ബർ അല്ലാഹുവാണ് വലിയവൻ. നമ്മൾ വീണ്ടും പറയും, ഒരു പ്രാവശ്യം പറഞ്ഞാണോ, അല്ല വീണ്ടും പറഞ്ഞു, അല്ലാഹു അക്ബർ അവനാണ് വലിയവൻ, ലോകത്തിൻ്റെ രക്ഷിതാവായവൻ അവൻ മാത്രമാണ്. ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാലോ കൂട്ടുകാർക്കും, അല്ലാഹു അഹദാണെന്നും ഏകനാണെന്നും അല്ലേ കുറേ പാട്ടുകളും കഥകളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നെല്ലാം അല്ലേ. അല്ലാഹു അഹദന്ന്,

0: അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ പാട്ട്? ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ അള്ളാഹു ഏകനാണെന്നും ഈ ലോകം ഇതിനുള്ളതെല്ലാം ഈ ഇഹലോകവും പരലോകവും എല്ലാം പടച്ചത് അള്ളാഹു മാത്രമാണെന്ന് കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? നമ്മൾ ഓരോരുത്തരും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ഇങ്ങനെ, അപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ മനുഷ്യനെ എല്ലാം ഇങ്ങനെ പരീക്ഷിക്കുവാൻ സാധിക്കുന്നവൻ അള്ളാഹു ആണ് എങ്കിൽ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഈ പരീക്ഷണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനും കഴിവുള്ളവൻ ആരുമാത്രമാണ്? ആരുമാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ് അല്ലേ. ആ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇരുകരങ്ങളും ഉയർത്തണം റബ്ബിലേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടും, അള്ളാഹുവേ ഞങ്ങൾ പ്രയാസത്തിലാണല്ലാ, അള്ളാഹുവേ നിന്റെ പ്രയാസം, അള്ളാഹുവേ നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ല എന്നിങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ നിന്റെ അനുഗ്രഹമായ മഴ നീ അള്ളാഹുവേ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു നൽകിയതുപോലെ മറ്റു മഴയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്തെ നീ എത്തിക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയം കൈവരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയം കൈവരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് അള്ളാഹുവെ എന്നെ പ്രയാസത്തിലാണ്, അള്ളാഹുവെ എന്നെ പ്രയാസപ്പെടുത്തില്ല അല്ലാ എന്നിങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ ശരിയാവോ? നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ പ്രാർത്ഥനകളെ അള്ളാഹുവിനെ, അള്ളാഹു നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു എന്ന് അള്ളാഹുവിനോട് അങ്ങോട്ട് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളും കൂടെ കൂടെ ചേർത്ത് ഇങ്ങനെ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം എന്ത് ചെയ്യും? അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി നൽകിയാൻ ഗ്രഹിക്കുമാറാകട്ടെ കൂട്ടുകാരെ. അപ്പോൾ ഈ പ്രയാസ വേളയിലും പ്രതിസന്ധി വേളയിലും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരൊറ്റ പാഠം എന്താണ്? നമ്മുടെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് നൽകി വിളിച്ചോതി നൽകുന്ന പാഠം എന്താണ് കൂട്ടുകാരെ? ഈത് പ്രയാസങ്ങളിലും ഏത് പ്രയാസങ്ങളിലും വിളിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഉത്തരം തരാൻ കഴിവുള്ളവൻ അത് ലോകകഴിച്ച നാഥനായ അള്ളാഹു സുബ്ഹാനഹു തആലയാണെന്നും ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാഠം, നമുക്ക് ഈ പ്രയാസങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. ഇനി കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ പ്രയാസത്തിന് അനുഭവിച്ചിട്ട് കുറേ ആളുകൾ ഇങ്ങനെ പ്രയാസത്തിലാണ് അല്ലേ, അവരുടെ വീടുകളെല്ലാം വൃത്തികേടായും ചെളിയും മണ്ണുമായി, അങ്ങനെ കുറേ ആളുകൾ വീടെല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കുറേ ആളുകൾ, അതുപോലെ തന്നെ ഭക്ഷണമൊന്നുമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇല്ലേ കൂട്ടുകാരെ? നമ്മുടെ ചുറ്റുമുണ്ടല്ലേ ഇല്ലേ? ആ ഉള്ള ആളുകളെ സഹായിക്കാനാണ് ഇനി നമ്മൾ തയ്യാറാകേണ്ടത്. റബ്ബിനോട് പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാകേണ്ടത് കൂട്ടുകാരെ, ആ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട ആളുകളെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, സഹായസ്ഥങ്ങൾ നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് നമ്മൾ കഴിക്കുന്നതിൻ്റെ പാതി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് പോലെ അവരെയും ഭക്ഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വസ്ത്രമില്ലാത്തവർക്ക് നമ്മൾ ഉടുക്കുന്നത് പോലെ അവരെ കൊണ്ട് ഉടുക്കിപ്പിക്കുവാൻ നമ്മുടെ വസ്ത്രങ്ങൾ അവർക്ക് നമ്മൾ ദാനം ചെയ്യണം. പെരുന്നാളിൻ്റെ ദിനരാത്രങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും നാലും വസ്ത്രമെടുത്തവർ ഒരു വസ്ത്രം മാത്രം ഉപയോഗിച്ച് ബാക്കി ഒന്നും രണ്ടും മൂന്നുമെല്ലാം നമ്മുടെ പ്രയാസത്തിൽപ്പെട്ട, ദുരിതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ആ വസ്ത്രങ്ങളെ മാറ്റിവെക്കണം. എത്ര കണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് പോലെ ലോകത്ത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണമെന്നും എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, കൂട്ടുകാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിക്കുന്നത്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നും ലോകകീർത്തനാഥനായ പടച്ച റബ്ബ് നമ്മളോട് കരുണ കാണിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും ആ പ്രവാചകനെ പോലെ, ആ പ്രവാചകന്റെ ജീവിതത്തെ പോലെ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ പാവപ്പെട്ടവരെ, ഈ പ്രയാസത്തിൽപ്പെട്ടവരെ എല്ലാവരും അല്ലേ, ഭക്ഷണം കഴിച്ചവർക്കുണ്ടാകാം, കഴിക്കാത്തവരുണ്ടാകാം, വസ്ത്രമെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയ ആളുകളുണ്ടാകാം, ഭക്ഷണങ്ങളെല്ലാം വെള്ളത്തിലും മറ്റും മണ്ണിടിച്ചിലുകളിലും ഉരുൾപൊട്ടലുകളിലും എല്ലാം വന്ന് സംഭവിച്ചു പോയവരുണ്ടാകാം. പക്ഷേ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന, വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ട ഉമ്മയും വാപ്പയും ഈ മലവെള്ളപ്പാച്ചലിലും ഈ മഴവെള്ളപ്പാച്ചലിലും അതുപോലെ ഈ ഉരുൾപൊട്ടലുകളിലും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, ഉമ്മയില്ലാ സഹോദരങ്ങളുണ്ടാകാം, ഉപ്പയില്ലാ സഹോദരങ്ങളുണ്ടാകാം. കൂട്ടുകാരെ, ഈ പ്രളയത്തിൽപ്പെട്ട, ഈ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് നമുക്കെന്തു ചെയ്യാൻ സാധിക്കും? നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു എന്നത് നമ്മൾ ഓരോരുത്തരും, കൂട്ടുകാരെ, ഒരു ചോദ്യചിഹ്നമാക്കി ഇന്ന് ഉമ്മയോട് ഇന്ന് ഉപ്പയോട് പറയണം. വാപ്പ, നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറായില്ലല്ലോ, അവർക്ക് ഒരു സഹായഹസ്തം പോലും നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായില്ലോ, നമ്മളെക്കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും വാപ്പാ എന്ന് നമ്മൾ വാപ്പയോടും ഉമ്മയോട് നല്ല കുട്ടികളായി, സ്നേഹവും കാരുണ്യവും വാത്സല്യവുമുള്ള കുട്ടികളായി ചോദിക്കാൻ നമ്മൾ തയ്യാറാകുക. എന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള സഹായഹസ്തങ്ങൾ നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. പീസ് റേഡിയോ അതിനുള്ള അവസരം തന്നെ ഒരുക്കുന്നുണ്ട്, സഹായ ഹസ്തങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ പ്രയാസത്തിൽപ്പെട്ട ആളുകൾക്കും. അപ്പോൾ ഈ പീസ് റേഡിയോ സംവിധാനം വഴിയും നിങ്ങൾക്ക് സഹായിക്കാം, അല്ലാതെയും സഹായിക്കാം, ഏത് രീതിയിലും നിങ്ങൾക്ക് സഹായിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം, ഈ പാവപ്പെട്ടവരെ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കാം, പ്രയാസങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കാം എന്ന ഒരു ക്യാപ്ഷനോടുകൂടി നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ ജീവിതത്തിൽ മുൻനിർത്തിക്കൊണ്ട് എല്ലാ പ്രയാസങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാക്കി ഈ പാവപ്പെട്ടവരെ, ഈ സഹായികളെ, സഹായം ആവശ്യമുള്ളവർക്ക് സഹായവും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായി, നല്ല കുട്ടികളായി. പൂമരത്തണലിൻ്റെ ശ്രോതാക്കളെല്ലാം നല്ല കുട്ടികളാണ് എന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടി, ആ ഒരു ലക്ഷ്യത്തോടു കൂടി വളർന്നു പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. മാതാപിതാക്കൾ അതിന് അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുക, അവരെ കൊണ്ട് സഹായങ്ങൾ ചെയ്യിപ്പിക്കാൻ എല്ലാ മാതാപിതാക്കളും തയ്യാറാകുക. അവരോട് പറയണം, മക്കളെ ഇന്ന സഹായം നിങ്ങൾ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ഓരോരുത്തരും പറയണം. മക്കളെ കൊണ്ട്, മക്കളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടായാലും സാധനങ്ങൾ കൊടുത്തിട്ടായാലും ആ പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ അവരെ നിങ്ങൾ അതിന് പ്രാപ്തരാക്കിയെടുക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയും അള്ളാഹു സ്വാലിഹായ മക്കളാക്കി വളർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാർ, അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു കാര്യത്തിൽ ഇടപെടുകുമെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടും ഈ പ്രാവശ്യത്തെ എപ്പിസോഡിന് തൽക്കാലം വിട വാങ്ങുകയാണ്. അള്ളാഹു സുബ്ഹാന തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പരീക്ഷണങ്ങളിൽ നിന്ന് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അൽ ഫഹദ് പൂന്തുറ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: أعوذ بالله من الشيطان الرجيم
3: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن

0: ചെറിയ വാക്കുകളിൽ ഒരായിരം ആശയങ്ങൾ പകർന്നു തരുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെപ്പറ്റി ഹദീസുകളിൽ കാണാം, ലം യകുൻ യസ്റുദുൽ ഹദീസ കാന യുഹദ്ദിസു ഹദീസ ലോ അദ്ദഹുൽ ആദ്ദു ലഅഹ്സാഹു. അദ്ദേഹം വെറുതെ കുറേ ചറബറ വർത്താനം പറയുന്ന ആളല്ല,
1: അല്ല,
0: വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ വാക്കുകൾ എണ്ണാൻ ഒരാൾ ശ്രമിച്ചാൽ അയാൾക്കത് കഴിയുമെന്നാണ്. അപ്പോൾ ചെറിയ വാക്കുകൾ, വിശാലമായ അർത്ഥങ്ങൾ. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ലാ സലാഹി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ, കഴിഞ്ഞതെല്ലാം മറക്കുക. ഒരു നവജീവോദയത്തിനുള്ള ആഹ്വാനമാണ് ഈ ഗ്രന്ഥത്തിൽ ഉടനീളം കേൾക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിൻ്റെ മംഗളധ്വനി. കഴിഞ്ഞതെല്ലാം മറക്കുക, ഒരു പുതിയ തുടക്കം കുറിക്കുക, ഇതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചൈനയിലെ ഉന്നത നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പ്രസ്താവിക്കുകയുണ്ടായി. ഇത് ഒരു ജീവിത തത്വശാസ്ത്രമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നിരവധി കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്യാഹിതം ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ സംബന്ധിച്ച വിലപ്പെട്ട രേഖകളും ഉപകരണങ്ങളും അഗ്നിക്കിരകയായി. 20 ലക്ഷം ഡോളറിന്റെ നഷ്ടം വരുത്തിവെച്ച ആ ദുരന്തം കണ്ടുകൊണ്ട് എഡിസൺ നിശ്ചലനായി നോക്കി നിൽക്കുകയായിരുന്നു. ഈ സംഭവത്തെപ്പറ്റി കേട്ട് ഓടിയെത്തിയ മകനോട് എഡിസൺ പറഞ്ഞു, മകനെ, ഓടിപ്പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരൂ. ഇതുപോലൊരു കാഴ്ച ജീവിതകാലത്ത് ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പിറ്റേ ദിവസം രാവിലെ തന്റെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരിക്കപ്പെടാത്ത ഗവേഷണ പഠനങ്ങൾ സംബന്ധിച്ച രേഖകളുടെയും ചാമ്പൽ കുനകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ 67-കാരനായ എഡിസൺ ഇപ്രകാരം പറഞ്ഞു, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വലിയ വിലയുണ്ട്. എല്ലാ പിശകുകളും തെറ്റായ ചിന്തകളും കത്തിപ്പോയി. ദൈവത്തിനു നന്ദി, ഇനി പുതുതായി എല്ലാം തുടങ്ങാമല്ലോ. പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാം വിലകൽപ്പിച്ചിരിക്കുന്ന പലതും വെന്ത് വെണ്ണീറായിത്തീർന്നിരിക്കുന്നത് കാണാം. ദുരന്തങ്ങളുടെയും തകർന്ന സ്വപ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ചാമ്പൽ കുനകളിൽ കാലുകുത്തി നിൽക്കുന്നവരായിരിക്കാം നമ്മിൽ പലരും. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള അവസരങ്ങളായി നാം അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ കണക്കാക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റും, പ്രതീക്ഷകൾ തകരും. തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങളുടെ വെണ്ണീർ മാത്രമേ പലപ്പോഴും കാണുകയുള്ളൂ. എന്നാൽ ഇവയെല്ലാം ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള ആഹ്വാനമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കുവാൻ കഴിയൂ. നനച്ചിരിക്കാത്ത വേളകളിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങൾ ദൈവത്തിൻ്റെ വരദാനങ്ങളായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, കഴിഞ്ഞതെല്ലാം മറക്കുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ നസറുല്ലാ സലാഹി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
0: നാമങ്ങൾ ഒരു ആളുകളെയും തിരിച്ചറിയാനുള്ളതാണ്. അവരുടെ പേരുകളിലൂടെ, നാമങ്ങളിലൂടെ അവരെക്കാലത്തും തിരിച്ചറിയപ്പെടുന്നു, ഓർക്കപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനു പരിചയപ്പെടുത്തിയ നാമങ്ങൾ അവനെ തിരിച്ചറിയുവാനും ആ നാമങ്ങളിലെ വൈശിഷ്ട്യമായ വിശേഷണങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉപകരിക്കുന്നതാണ്. പഠിക്കാം. അസ്മാഉൽ ഹസന എന്ന പ്രോഗ്രാമിലൂടെ അൽ മുജീബ് എന്ന റബ്ബിൻ്റെ നാമത്തെ സംബന്ധിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും ആശയും പ്രതീക്ഷയും ഒക്കെയായിട്ടുള്ളത്. ആ പടച്ചറബിനെ ശരിയായ വിധത്തിൽ അറിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നത് അവിതർക്കിതമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്കേറെ പ്രയോജനകരമായ പ്രാപ്തമാക്കുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെ സംബന്ധിച്ചുള്ള അറിവും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള ബോധവും. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര ഒരു വിശ്വാസി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഒരു നാമമാണ് അൽ മുജീബ്, അഥവാ ഉത്തരം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലദി യുജീബു ദുആ ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകൾ പടച്ചറബിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്നവനാണ്. ഇജാബത്തുൽ മുജീബ് ബിൽ അത്വാ, ചിലപ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യുന്നത് അവൻ ചോദിച്ച അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞതുപോലെ, ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് ഏറ്റവും അടുത്തവനും ഉത്തരം ചെയ്യുന്നവനുമാണ്. സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, ആഗ്രഹങ്ങൾ എത്രയുണ്ടെങ്കിലും, സങ്കടങ്ങളും പ്രയാസങ്ങളും അനവധിയാണെങ്കിലും, എന്തും പറയാൻ നമുക്ക് ഒരു ആശ്രയമുണ്ട്, അത്താണിയുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരുക്കമായിട്ടുള്ള അള്ളാഹു ആ പ്രാർത്ഥനകൾക്ക്, ആവശ്യങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനായ അള്ളാഹു നമ്മുടെ ഏത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കെൽപ്പുറ്റവനാണവൻ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലഖും, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലഖും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താകട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാകട്ടെ, അത് പടച്ചറബിനോട് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ നമുക്കാകണം. അള്ളാഹു അതിനാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്, ഉദ്ഊനി അസ്തജിബ് ലഖും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. കഴിവുറ്റ, കെൽപ്പുറ്റ, എല്ലാം തരാൻ സന്നദ്ധനായ അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, യദുല്ലാഹി മൽ ആ ലാ തഗൈലുഹ നഫഖ, അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞതാണ്, പടച്ചിറബിൻ്റെ ഖജനാവ് ഒരിക്കലും ശൂന്യമല്ല. കയ്യിലുള്ളത് ചെലവഴിക്കുന്നതിലൂടെ കുറഞ്ഞു പോവുകയോ തീർന്നു പോവുകയോ ഇല്ല. സഹാ ഉല്ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അത്യധികം ധാരാളമായി ഉദാരത ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ആകാശഭൂമികൾ സൃഷ്ടിച്ചതു മുതൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ പടച്ചിറബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ്റെ കൈകളിലുള്ളത് തീർന്നു പോകുന്നില്ല. ചോദിച്ചത് തരാൻ കെൽപ്പുള്ള, തരാൻ ഒരുക്കമുള്ള അള്ളാഹു. അങ്ങനെ ഒരു റബ്ബുണ്ടായിട്ടും ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ഒക്കെ നമ്മളെപ്പോലെയുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാൾ ദുർബലരായ എത്രയോ ആളുകളോട് നമ്മൾ കെഞ്ചി കേണ് താഴ്ന്നു പറയാറുണ്ട്. അവർക്കാർക്കും നമ്മളെ കാര്യമായൊന്ന് രക്ഷിക്കുവാനോ സഹായിക്കുവാനോ സാധിക്കുകയില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നാൽ എല്ലാം കേൾക്കാനൊരുക്കമുള്ള, എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള, കെൽപ്പുള്ള ആ പടച്ചറബിനെ അവൻ്റെ വാതിൽക്കൽ മുട്ടാൻ, അവനിലേക്ക് കൈകൾ നീട്ടാൻ നമുക്കാകുന്നില്ല എങ്കിൽ നമുക്കാണ് അപജയം സംഭവിച്ചത്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ, സൂറത്തുൽ ബക്കറയിലെ 186-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കൂ പ്രവാചകരെ, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട്. അവരുടെ എല്ലാം കണ്ടുകൊണ്ട്, അവരുടെ എല്ലാം കേട്ടുകൊണ്ട്, അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെയുണ്ട് ഞാൻ. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നോട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പടച്ച റബ്ബിനെ നമ്മൾ അറിയേണ്ടതുണ്ട്. അള്ളാഹു ചോദിക്കുന്നു 27-ാം അധ്യായം സൂറത്ത് നംലിലെ 62-ാമത്തെ വചനത്തിലൂടെ, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു, പ്രതിസന്ധികളും പ്രയാസങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു മനുഷ്യൻ വിളിച്ച് തേടിയാൽ ഉത്തരം ചെയ്യുകയും അവൻ്റെ ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നവനായി അള്ളാഹുവല്ലാതെ മറ്റാരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമായതാണ്. അള്ളാഹുവിനോടാകുമ്പോൾ ആ ചോദ്യത്തിന് അർഹതയുണ്ട്, ന്യായമുണ്ട്. അവിശ്വാസികൾക്ക് പോലും അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു സഹായം ചെയ്തിട്ടുണ്ട്. ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ, വൈദാ റഖിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യുന്ന ബഹുദൈവാരാധകരായ ആളുകൾ അവരുടെ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് അപകടത്തിൽ പെട്ടുപോകും എന്ന ആ നിർണായക ഘട്ടത്തിൽ ഭയാശങ്കയോടുകൂടി അവിശ്വാസികൾ പോലും വിളിച്ചു ചോദിക്കും പടച്ചറബിനോട്. അവർ അതുവരെയും പ്രാർത്ഥിച്ച, ആരാധിച്ച, നേർച്ച വഴിപാടുകൾ സമർപ്പിച്ച അവരുടെ ദേവന്മാരെയും ദേവികളെയും കുലദൈവങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് അവർ പടച്ചറബിനെ വിളിച്ച് തേടും. അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിക്കഴിഞ്ഞാൽ, ഫൈദാഹും യുഷരിക്കൂൻ, കരയിലേക്ക് വന്നാൽ അവർ വീണ്ടും പഴയ രീതിയിലേക്ക് പെട്ടുപോകുന്നു എന്നാണ് ഖുർആൻ അവരെ പറ്റി ആക്ഷേപിച്ചു പറഞ്ഞത്. അതേപോലെ ഇബ്ലീസ്, ആ ഇബ്ലീസ് പടച്ചവനോട് ചോദിച്ചു, അതിനും അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഖാല റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, സൂറത്തു നഹൽ 16-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകാവസാനം വരെ ആയുസ് നീട്ടി കൊടുക്കണം എന്ന് റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ, ഇന്നക്ക മിനൽ മുൻവരീൻ, നിനക്ക് അവഗണന സാവകാശം നൽകപ്പെട്ടിട്ടുണ്ട് എന്നല്ലാഹു പറയാൻ. അപ്പോൾ അവിശ്വാസികളെപ്പോലെ, ബഹുദൈവാരാധകരെ പോലെ അല്ല, പിശാചിനെ പോലെയല്ല, ഇബ്ലീസിനെ പോലെയല്ല നമ്മൾ. അള്ളാഹുവിലേക്ക് പരമാവധി അടുത്ത് നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്ത് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ഒക്കെയുള്ള നമ്മൾ, വീഴ്ചകളോ കുറവുകളോ സ്വാഭാവികമാണ് സംഭവിച്ചാൽ തന്നെയും, പടച്ചറബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തിയാൽ അവൻ കൈകൾ തട്ടിമാറ്റുകയില്ല. അവൻ അൽ മുജീബ്, പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്നവനാണ്, ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കാത്തവനാണ്. അപ്പോൾ ദുആ ചെയ്യേണ്ടത് അങ്ങനെയുള്ള പടച്ചറബിനോടായിരിക്കണം. നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത്. പടച്ചറബിനോട് മാത്രമായിരിക്കണം അത് പറയേണ്ടത്. അവന് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്തുവാനും നമുക്ക് കാര്യങ്ങൾ നിർവഹിച്ചു തരുവാനും കഴിയൂ. അള്ളാഹു ഉത്തരം ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ തന്നെ എത്ര കാണാം. നമ്മുടെ പരിസരങ്ങളിൽ തന്നെ എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. മക്കളില്ലാതെ സങ്കടപ്പെട്ട് വിഷമിച്ച എത്രയോ ആളുകൾക്ക് പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോൾ അള്ളാഹു സന്താനങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു തരുന്ന രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം അതിന് സാക്ഷികളല്ലേ, സാക്ഷ്യമല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദീർഘകാലം അവർ ദാമ്പത്യ ജീവിതം നയിച്ച് ശരീരത്തിന് ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിൻ്റെ അവശത എത്തിയിട്ടും അള്ളാഹുവിനോട് പ്രതീക്ഷയോടുകൂടി ചോദിക്കുന്നു, റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, അള്ളാഹുവേ ന്യൂനതകളില്ലാത്ത നല്ല ഒരു സന്താനത്തെ നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുത്ത ആ ഉത്തരമാണ് വാസ്തവത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കളാണ്. അപ്രകാരം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് യഹ്യ എന്ന ഒരു പ്രവാചകനെ പുത്രനായി നൽകി. ഇതേപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരരായ രണ്ട് മക്കളെ നഷ്ടപ്പെടുന്ന രംഗം ചരിത്രം വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ട് ആ പടച്ചറബിനോട് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന ദുആ, ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടങ്ങളും ആവലാതികളും വേവലാതികളുമൊക്കെ ഞാൻ അള്ളാഹുവിനോട് ഏറ്റുപറയുകയാണ്. ആ പടച്ചറബ് ദുആ കേട്ടു, ഉത്തരം ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാലങ്ങൾക്ക് ശേഷം വളരെയധികം ഉന്നതമായ അവസ്ഥയിൽ തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരൻ ബിന്യാമീൻ, അദ്ദേഹവും വളരെ നല്ല രൂപത്തിൽ തിരിച്ചു വരികയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ പറഞ്ഞ മറ്റൊരു പ്രവാചകനാണ്. അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെട്ട രംഗം ഖുർആൻ പറയുന്നുണ്ട്. നീണ്ട കുറേ വർഷങ്ങൾ, പതിറ്റാണ്ടുകളോളം രോഗിയായി കുറേയധികം പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ കടന്നുപോയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യുന്നു. റബ്ബി അന്നി മസ്സനിയല്ലുറു വഅൻത അർഹമുർ റഹീമീൻ, അള്ളാഹുവേ എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ്. ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി പടച്ചറബിനെ വിളിച്ച് തേടിയപ്പോൾ ആ ദുആക്ക് തേട്ടത്തിന് ഉത്തരം ചെയ്തവനാണ് അൽ മുജീബ്. ആ പടച്ചറബ് ഇന്നുമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ അവൻ സന്നദ്ധനാണ്, ഒരുക്കമാണ്. ഉത്തരം ചെയ്യൽ ഒരുപക്ഷെ പല വിധത്തിലുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചിലപ്പോൾ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ തരലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും ദുരന്തങ്ങളും അപകടങ്ങളും നമ്മുടെ ദുആ നിമിത്തം അല്ലാഹു തട്ടിമാറ്റിലായിരിക്കും. അതുമല്ലെങ്കിൽ പരലോകത്തേക്ക് പുണ്യമായി, പരലോകത്ത് നന്മയായി ആ പ്രാർത്ഥന അല്ലാഹു പുണ്യങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു മാറ്റിവെക്കുമെന്നാണ്.

0: ഗണനകളുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. അതും നമ്മൾ സൂക്ഷിക്കണം. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, മൂന്ന് പ്രാർത്ഥനകൾ തീർച്ചയായും ഉത്തരം ചെയ്യപ്പെടുന്നതാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഒന്ന് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്, ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്, ഒന്ന് മറ്റൊന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്, വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം മർദ്ദിതൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളൊക്കെ പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അവ അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും നമുക്ക് എതിരിൽ വരുന്ന പ്രാർത്ഥനകളായി നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയോ ഒരു മർദ്ദിതൻ്റെ പ്രാർത്ഥനയോ ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥനയോ ഒരു നോമ്പുകാരൻ്റെ പ്രാർത്ഥനയോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്തു സ്വാഫാത്തിൽ 75-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വലഖദ് നാദാനാ നൂഹുൻ ഫലനിഅമൽ മുജീബൂൻ, നമ്മെ നൂഹ് അലൈഹി സലാം വിളിച്ചു ദുആ ചെയ്തു, ഫലനിഅമൽ മുജീബൂൻ, അപ്പോൾ നാം എത്ര നല്ല ഉത്തരം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ചോദിക്കാൻ മടിക്കേണ്ടതില്ല. ഏത് സങ്കടവും ഏത് ആവശ്യവും നമുക്ക് പറയാം. ദൃഢബോധ്യത്തോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ചോദിക്കണം. പോയാലൊരു ചോദ്യം കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിയിലാകരുത്. ഉദ്ഉല്ലാഹ തബാറക വ തആല വ അൻതും മൂഖിനൂന ബിൽ ഇസ്തിജാബ, ഉത്തരം കിട്ടുമെന്ന ദൃഢപ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് തേടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ ദുആ ചെയ്യുമ്പോൾ ധൃതി കൂട്ടരുത്. ഞാൻ എത്ര നാളായി പറയുന്നു, ചോദിക്കുന്നു, പടച്ചറബ് എൻ്റെ നേരെ കണ്ണു തുറക്കുന്നില്ല, തരുന്നില്ല എന്ന രീതിയിൽ മടുപ്പും നിരാശയും ഉണ്ടാകരുത്. ചോദിച്ചുകൊണ്ടേയിരിക്കണം. ദുആ കൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നഷ്ടമില്ല, ലാഭങ്ങൾ മാത്രമാണ്. അതൊരു ഇബാദത്താണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉത്തരം ചെയ്യാൻ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം, അത് നീക്കണം. ഹറാമുകൾ തിന്ന്, ഹറാമുകൾ കുടിച്ച്, ഹറാമുകൾ ഉടുത്ത്, ഹറാമിൽ മുഴുകിയ നിഷിദ്ധങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരിഗണിക്കാതെ തോന്നിയതുപോലെയുള്ള ജീവിതം നയിച്ച ഒരാൾ നടത്തുന്ന പ്രാർത്ഥന ചിലപ്പോൾ ആ തടസ്സങ്ങൾ കൊണ്ട് അള്ളാഹു ഉത്തരം ചെയ്യാതെ പോയേക്കും. അപ്പോൾ ഉത്തരം ചെയ്യുന്ന അൽ മുജീബ് പടച്ച റബ്ബിനെ നാം തിരിച്ചറിയണം. മുജീബായ അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പറയാനും അതിലൂടെ പരിഹാരം കണ്ടെത്തുവാനും സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമം ഗുണവിശേഷണമായ അൽ മുജീബ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ ഷമീർ മദീനി നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
2: ഇപ്പം ഇന്നലെ എൻ്റെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് വന്നിട്ട് എന്നോട് പറയാണ്, ഉപ്പ എന്നോട് ടീച്ചർ ഒരു കഥ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ കഥ രചിക്കാനാണോ പഠിക്കേണ്ടത്, പറയാനാണോ പഠിക്കേണ്ടത്, അതൊന്നും അവൾക്ക് അറിയാനായിട്ടില്ല. എന്നാലും പറഞ്ഞു, ടീച്ചർ എന്നോട് നല്ലൊരു കഥ പറയാനാണ് പറഞ്ഞത്. കഥ എപ്പോഴും ആളുകളെ ഏറ്റവും നല്ല ഒരു മാനസിക സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു ഇമ്പമാർന്ന മനസ്സിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് തന്നെയാണ് കഥ. പീസ് റേഡിയോ അതിൻ്റെ പ്രോഗ്രാമുകളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് കഥ പറയാം. നമ്മളിനി ചെല്ലുന്നത് കഥ പറയാം സെഷനിലേക്കാണ്. അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. മനോഹരമായ ഒരു കഥയാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ബഹുമാന്യനായ ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു കഥ നിങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കപ്പെടുന്നു.
3: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൻ്റെ കഥകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് വളരെ രസകരമായൊരു കഥ കേട്ടാലോ. കഥയുടെ പേരെന്താണെന്നോ? മനസ്സിൻ്റെ സൗന്ദര്യം. എടാ ബിലാലേ, ആ ബോളൊന്നും ഇങ്ങ് എടുത്തുകൊണ്ടുവാ. കൂട്ടുകാരുടെ ഉറക്കെയുള്ള വിളി കേട്ട് ബിലാൽ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. കൂട്ടുകാരുടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ അവനൊന്ന് മയങ്ങിപ്പോയി. അടുത്ത് ചെറിയൊരു കുറ്റിക്കാടുണ്ട്, അതിലേക്ക് ബോൾ പോയാൽ കണ്ടെത്തുന്ന ജോലി അവൻ്റേതാണ്. അവൻ ഓടിച്ചെന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പന്ത് തപ്പിയെടുത്തു കൊടുത്തു. എടാ, ഇനി ഞാനും ഒന്ന് ബോൾ എറിഞ്ഞോട്ടേ.

0: ബിലാൽ ഫഹദിനോട് ചോദിച്ചു. അവനാണ് കൂട്ടത്തിലെ നേതാവ്. ഏയ്, വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്ന് കണ്ടാ മതി, അവൻ അല്പം പുച്ഛത്തോടെ പറഞ്ഞു. ഇത് കേട്ട ബിലാൽ കുറച്ചപ്പുറത്തുള്ളൊരു മരച്ചുവട്ടിലേക്ക് സങ്കടത്തോടെ നടന്നു. അവൻ്റെ കണ്ണിലെന്നും അവനറിയാതെ തന്നെ കണ്ണുനീര് പൊഴിയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെയാണ്, ഞാനൊന്ന് ഇവർക്കിങ്ങനെ പന്തെടുത്ത് കൊടുക്കുന്നൊരു പണിക്കാരൻ, അവൻ സങ്കടത്തോടെ ഓർത്തു. തൻ്റെ വില കുറഞ്ഞ വസ്ത്രവും ഇരുനിറവും നോക്കി കൂട്ടുകാർ എപ്പോഴും കളിയാക്കും. അവരൊക്കെ വലിയ പണക്കാരുടെ മക്കളാണ്. കുരിപ്പണിക്കാരനും രോഗിയുമായ എൻ്റെ ഉപ്പാക്കൊരിക്കലും എനിക്ക് നല്ലൊരു ഡ്രസ്സോ ചെരുപ്പോ ഇതുവരെ വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം വിസ്ഡം സ്റ്റുഡൻസ് വിതരണം ചെയ്ത ഏത് കിസ്വയിൽ നിന്ന് ലഭിച്ച രണ്ട് ജോഡി ഷർട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും അത് തന്നെ ധരിക്കുന്നതിനാൽ അതൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നീ ഫ്രീ ആയി കിട്ടിയ ഷർട്ടല്ലേ ഇടുന്നത്? നോക്ക്, എനിക്ക് ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വില കൂടിയ ഷർട്ടും ഷൂവൊക്കെ ഉണ്ടെന്ന് ഇടക്ക് ഫഹദ് ഇങ്ങനെ ബിലാലിനെ കളിയാക്കി പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ അവൻ എന്തൊരു വിഷമാന്നു. ഇളം കാറ്റേറ്റ് മരച്ചുവട്ടിൽ ഇങ്ങനെ ഓരോന്നോർത്തിരിക്കവേയാണ് ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ കേട്ടത്. എന്റെ തല പൊട്ടിയേ, ഓടി വരണേ! ഫഹദിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. ബിലാൽ കളിസ്ഥലത്തേക്ക് ഓടിച്ചെന്ന്. ഫഹദ് അതാ ചോരയിൽ കുളിച്ച് കിടക്കണ്. ആരോ ബോളെറിഞ്ഞപ്പോൾ തലയിൽ കൊണ്ട് വീണതാണ്. തല കല്ലിൽ തട്ടിയാണ് വീണത്. ചോര കണ്ടയുടൻ ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഓടിയിരിക്കുകയാണ്. ബിലാൽ ഫഹദിന്റെ അടുത്തിരുന്ന് അവൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചു. ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വേഗം തൻ്റെ ഷർട്ട് അയച്ചുകൊണ്ട് അതുകൊണ്ട് ഫഹദിന്റെ തലയിലൊന്ന് മുറുക്കെ കെട്ടി. ബിലാലേ, ഞാനിപ്പം മരിക്കും, വേഗം ആരെങ്കിലും വിളിച്ച് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, ഫഹദ് വിളിച്ചു പറഞ്ഞു. ഫഹദ് കുറച്ചപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓടിപ്പോയി വിവരം പറഞ്ഞു. അവർ ഫഹദിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. താമസിയാതെ ഫഹദിനെ ആശുപത്രിയിലെത്തിച്ചു. ആ വാഹനത്തിൽ ബിലാലും കയറി കേട്ടോ. തലയിൽ മുറിവ് കെട്ടിവെച്ചതുകൊണ്ട് അധികം ബ്ലഡൊന്നും നഷ്ടമായില്ല. അല്ലെങ്കിൽ ബ്ലഡ് പോയി പ്രശ്നമായനെ, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ ഫഹദ് നന്ദിയോടെ ബിലാലിനെ നോക്കി. അവൻ്റെ മനസ്സിൽ ബിലാലിനെ പരിഹസിച്ച് പറഞ്ഞതെല്ലാം ഒരു വേള മിന്നി മറഞ്ഞു. അവസാനം ഒരു പ്രയാസമുണ്ടായപ്പോൾ സഹായിക്കും അവനേ ഉണ്ടായതുള്ളൂ. ബിലാലേ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഇനി മുതൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ നീയടാ, ബിലാലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഫഹദ് പറഞ്ഞു. അതൊന്നും സാരമില്ല ഫഹദേ, ആരെയും വസ്ത്രം നോക്കിയും തൊലിയുടെ നിറം നോക്കിയും നമ്മൾ വിലയിരുത്താതിരുന്നാൽ മതി, ഹൃദയമല്ലേ നന്നാവേണ്ടത്? അത് കേട്ട് ബിലാൽ ഇങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാവൂലേ? ഇങ്ങനെ കളിയാക്കലെ കേൾക്കുമ്പോൾ വലിയ വിഷമം ഉണ്ടാവില്ലേ? പക്ഷേ നമുക്ക് ബിലാലിൽ നിന്നുള്ള വലിയൊരു പാഠം നമുക്കതിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശത്രുക്കൾ പോലും നമുക്ക് മിത്രമാവുന്നത് നമ്മുടെ നല്ല സ്വഭാവം കൊണ്ടാണല്ലേ? അപ്പോൾ നമുക്കങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാവണം, ഉണ്ടോ ഇല്ലയെന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കാം കേട്ടോ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാം. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മുടെ കൂടെ ചേർന്നത്.
2: പിസ്റേഡിയോ എന്നും എക്കാലത്തും ജനലക്ഷങ്ങളുടെ, പ്രേക്ഷക ഹൃദയങ്ങളുടെ അനിവാര്യ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്.
1: തീർച്ചയായും
2: ജനങ്ങൾക്ക് ആവശ്യമായ പല സംഗതികളും, അതിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ, പ്രൊഫഷണൽ സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പകർന്നു നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ജനക്ഷേമം പരിപാടിയിലാണ്. ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മുനീർ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ലാഭകരമാകുന്ന കൃഷി രീതികൾ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടി നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ കൂടെ പങ്കെടുത്തത് അബ്ദുൽ മുനീർ സാഹിബിൻ്റെ കൂടെ പങ്കെടുത്തത് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടിയും ടെക്നിക്കൽ ടീം അംഗം മുഹമ്മദ് ഷിബിലും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മളൊരു ജീവിതയാത്രയായിരുന്നു ജനക്ഷേമം പരിപാടിയിൽ. അബ്ദുൽ മുനീർ നമ്മുടെ കൂടെ അതിഥിയായി അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അവസാനത്തെ ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ ഒരു സംരംഭൻ, ഒരു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൃഷി ചെയ്ത് വിളവെടുപ്പിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാനുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഹൃദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. ഇതിലൊരു ശ്രോതാവ് എന്നർത്ഥത്തിൽ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ആവണം എന്നുണ്ട്. അങ്ങനെയാണല്ലോ മനുഷ്യനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊരു താല്പര്യം. അപ്പോൾ വീട്ടിലാവട്ടെ സൗകര്യങ്ങൾ ചില ആളുകൾക്ക് ഉണ്ട്, പക്ഷേ അതിനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സ്ഥലമല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനെന്താന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് ഒഴിവുണ്ട്, ഒഴി സമയമുണ്ട്, എല്ലാം ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തുന്ന നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളത് നമുക്ക് ഈ എപ്പിസോഡ് ഉൾക്കൊള്ളിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യം തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞതിൽ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഇപ്പത്തെ വാല്യൂ അഡിഷൻ കാര്യങ്ങളും അതുപോലെ ട്രിപ്പിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം.
4: ഞാന് പിന്നെ എനിക്കൊരു കൃഷിഭവനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ കൃഷിഭവന്, പിന്നെ വ്യവസായ വകുപ്പ് ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് സഹായങ്ങളും ഒക്കെ കിട്ടും. മെഷീനറികൾ വാങ്ങാനുള്ള സബ്സിഡികളുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മെഷീനറി വാങ്ങുകയാണെങ്കിൽ ഇപ്പം 35% സബ്സിഡി നമുക്ക് സർക്കാർ തരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ DPR ഉണ്ടാക്കി കഴിഞ്ഞാൽ വ്യവസായ വകുപ്പിനോട് ബന്ധപ്പെട്ട അവർ DPR ഉണ്ടാക്കി തരും, ഫണ്ട് പാസ്സാക്കി തരും, എല്ലാം ചെയ്യും. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്കിലും 35% സബ്സിഡി നമുക്ക് കിട്ടും. അതിന് പുറമെ എനിക്കിപ്പോൾ ഒരു കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞ സംഘം, കൃഷി അത് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടാണ്. 5-6 പേര് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലെ സംഭവമാണ് ഞങ്ങളെ. ഞങ്ങൾക്ക് പിന്നെ സർക്കാർ പിന്നെ സഹായങ്ങൾ തരുന്നുണ്ട്, അതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, മെഷീനറികൾ വാങ്ങാനുള്ള പൈസ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേമിൻ്റെ പേര്, ഇത് ഞങ്ങളെ ഈ കൃഷിക്കൂട്ടത്തിൻ്റെ പേര് ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്നാണ്. അപ്പോൾ ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്ന ആ പേരിൽ തന്നെയാണ് ആ പ്രൊഡക്റ്റും വിൽപ്പന നടത്തുന്നത് ഞങ്ങൾ.
3: അല്ല, പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുമ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് അതിലുണ്ടെന്ന് അറിഞ്ഞു?
4: അപ്പോൾ ഒന്ന് കൂവപ്പൊടി, നേരത്തെ പറഞ്ഞു ഈ കൂവക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സംരംഭം കർഷകരെ സഹായിക്കാൻ വേണ്ടിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഒരു ബ്രാൻഡിങ് ചെയ്തു. ഒരു പ്രോഡക്റ്റ് സർക്കാരിൻ്റെ ഒരു ബ്രാൻഡ്, സർക്കാർ അംഗീകാര ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കേരള അഗ്രോ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ചെയ്തു. ആ ബ്രാൻഡിങ്ങിൽ നമ്മൾ അപ്രൂവൽ എടുക്കുക. നമ്മളൊരു പ്രോഡക്റ്റിന് അല്ല 1-5 പ്രോഡക്റ്റ് നമുക്ക് അതിൽ അപ്രൂവൽ എടുക്കാം, അതിൽ ബ്രാൻഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാം. അതത് ചെയ്യണമെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ആദ്യം ന്യൂട്രിയൻ അനാലിസിസ് ടെസ്റ്റ് നടത്തണം. അത് നടത്തണമെങ്കിൽ 6,000 രൂപയോളം ചിലവുണ്ട്. അതിന് നമുക്ക് സർക്കാർ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ 100% എക്സ്പെൻസ് സർക്കാർ മുടക്കിയത്. എൻ്റെ കൂവപ്പൊടി ഇപ്പം കേരള ഗ്രോ ബ്രാൻഡിങ്ങിലേക്ക് എത്തി. കേരള ഗ്രോ ബ്രാൻഡിങ്ങിലെത്തി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം സാധനം. പിന്നെ നമുക്ക് ആമസോണിലൂടെ വിൽക്കുമ്പോഴൊക്കെ നമ്മൾ മാർക്കറ്റ് റേറ്റ് കൂടും. കേരള ഗ്രോ ബ്രാൻഡിങ് പറഞ്ഞാൽ അതിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ മുനീർ ഉണ്ടാക്കിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാങ്ങാൻ ആളുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് കേരള ഗ്രോ ബ്രാൻഡിങ്ങിലെ സാധനം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ISI എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രാൻഡിങ് ആണത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പിന്നെ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പം തന്നെ കേരള ഗ്രോ ബ്രാൻഡിങ്ങിലെ ഉൽപ്പന്നങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഓണച്ചന്തയിൽ കേരള ഗ്രോൻ്റെ ഈ ഓണം കേരള ഗ്രോയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. കേരള ഈ ബ്രാൻഡിങ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു കോർണർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനില്ല, എന്തൊരു സംഗതി ഒറ്റടിക്കാർ വായിലിട്ട് കൊടുക്കാൻ നടക്കില്ലല്ലോ, പതുക്കെ പതുക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം സർക്കാരിന് നിർബന്ധമുണ്ട്. ആ ക്വാളിറ്റിക്ക് വേണ്ടിയാണ് ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്
3: സംസ്ഥാന സർക്കാരിന്.
4: സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുപാട് ഫണ്ടുകളുണ്ട് ഓരോന്നിനും. അതുപോലെ ഇപ്പം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൃഷി കംപ്ലീറ്റ് ഞാൻ ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യുന്നത്, നാനാ ഇറിഗേഷൻ സംവിധാനങ്ങൾ. മാത്രമല്ല എനിക്ക് കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും എനിക്ക് പിന്നെ ഇതില്ല, പിന്നെ ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ സോളാർ പമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ സോളാർ പമ്പ് എനിക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആളുകൾക്ക് ആവശ്യമുള്ളൊക്കെ ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ഇത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ നെല്ല് നട്ടു നോക്കുമ്പോൾ പാടത്ത് വെള്ളമല്ല. അപ്പം ഞാൻ പമ്പും പാനലും കൊണ്ട് വെച്ച് അവിടെ ഓണാക്കിയിട്ട് പോകുന്ന, ഇതുവരെ ഓഫാക്കിയില്ല. അത് മുപ്പരം അങ്ങനെ ഓണാക്കിക്കോളും, വൈകുന്നേരം ആകുമ്പോൾ ഓഫ് ആവും ചെയ്യും. അത് ആംബിയർ കുറയുമ്പോൾ, വെയിൽ കുറയുമ്പോൾ ഓഫ് ആവും ചെയ്തോളൂ. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ. അപ്പോൾ ആ ഒരു റിസ്ക് ഇല്ല വല്ലാതെ. ഡ്രിപ്പ് ഇറിഗേഷനിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, സോളാർ പമ്പാണ് ഉപയോഗിക്കുന്നത് പല സ്ഥലത്തും. രണ്ട് മൂന്നാല് സ്ഥലത്തുള്ളത് കൊണ്ട് ഒരു സ്ഥലത്തെ മാത്രമേ ഇലക്ട്രിക് ഉപയോഗിക്കുന്നുള്ളൂ.
3: ശരി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്
4: എന്റെ പ്രൊഡക്റ്റുകൾ
3: പ്രൊഡക്റ്റുകളെ കുറിച്ച്.
4: അപ്പോൾ ഒന്ന് കൂവപ്പൊടി ഉണ്ട്, പിന്നെ എന്റെ പപ്പായ ഞാൻ പല സ്ഥലത്തേക്കും ഞാൻ കൊടുക്കുമ്പോൾ ഓർമ്മ കൊടുക്കുമ്പോൾ പിന്നെ സ്റ്റിക്കർ ഒടിച്ചാൽ കൊടുക്കുക, എന്റെ ഗ്രീൻ ഫ്ലഷ് നില ലോഗോ അല്ല സ്റ്റിക്കർ ഒട്ടിച്ചാൽ കൊടുക്കാറ്. അപ്പൊ നമുക്കൊരു ആഡാണല്ലോ, നമുക്ക് എന്റെ ബ്രാൻഡിന്റെ ആഡുമായി നമ്മളെ പ്രോഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും.
3: ഈ കോഴിക്കോട് ജില്ലയിലോ ഈ അടുത്തൊക്കെ നമ്മുടെ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇപ്പോ മുനീർഖാന്റെ ഈ ഒരു പിന്നെ ഗ്രീൻ ഫ്രഷിന്റെ സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ അവര് എന്താ ചെയ്യേണ്ടത്?
4: എന്റെ ഉൽപ്പന്നങ്ങൾ പിന്നുള്ളത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് മഞ്ഞൾ കൃഷി ചെയ്തതിന് കുറച്ച് നാടൻ മഞ്ഞൾ ആളുകളെടുത്തുനിന്ന് നാടൻ കൃഷിക്കാരെടുത്തുനിന്ന് വാങ്ങിയിട്ട് പൊടിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ ഉള്ളത് കുന്നമ്പായ ചിപ്സ്, കുന്നമ്പായ പൊടി, പിന്നെ ഞാൻ പറഞ്ഞ അരി, ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഉള്ളത്. ഇത് കിട്ടാൻ കുന്നമംഗലം ടാക്സി സ്റ്റാൻഡിന്റെ അകത്ത് കേരള ഗ്രൗണ്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഞങ്ങളുടെ കുന്നമംഗലം എഫ് പി ഒന്റെ അണ്ടറിലാണ് അത് നടക്കുന്നത്. അവിടെ എന്റെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. അവിടെ പോയാൽ കിട്ടും സാധനം. ഞാൻ ഇറക്കിയ ഇപ്പം സ്റ്റോക്കില്ല പപ്പായ അച്ചാറ്. ഈ പപ്പായ അച്ചാറ് ഇറക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് എന്റെ ഈ കഴിഞ്ഞ വർഷമൊക്കെ എന്റെ പപ്പായ നട്ടപ്പം അത് കുറെ വെയിറ്റ് കൊണ്ട് പപ്പായ മുറിഞ്ഞു വീണു. അപ്പോൾ അത് നോമ്പിനായിരുന്നു. അപ്പോൾ ഇത് ആർക്കും വേണ്ട സാധനം, വെറുതെ ഒരു കിൻഡല് പപ്പായക്ക് ഒരു മരത്തുമ്പോൾ ഉണ്ടായി ആ സമയത്ത് വെറുതെ നശിച്ചു പോകും, ആർക്കും വേണ്ടല്ലോ സാധനം. അപ്പം എനിക്ക് തന്നെ ഭയങ്കര സങ്കടം.
3: ഒരു
4: മരത്തുമ്പോൾ കിൻഡൽ അധികമൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഭയങ്കര ഫോട്ടോ എൻ്റെ മൊബൈലിൽ ഫോട്ടോസ് ഉണ്ട്. ആ പാടത്ത് നട്ടായാലും നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു സാധനം.
3: എന്നിട്ട് പിന്നെ ഇതൊക്കെ എന്ത് ചെയ്തു?
4: അത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറഞ്ഞു ഞാൻ പിന്നെ നശിച്ചു പോയത് ആ പപ്പായൊക്കെ വയൽ നിലത്ത് വീണിട്ട്.
3: പക്ഷെ അതിന് അപ്പൊ അത്രയും എക്സ്പെൻസ് ഒരുപാട് വന്നിട്ട്.
4: അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 20-ലധികം മരം മുറിഞ്ഞു കൊണ്ടിട്ടുണ്ട്, 300 മരം നട്ടിരുന്നേ. അങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ ആലോചിച്ചപ്പോ എന്തുകൊണ്ട് പപ്പായ അച്ചാറിട്ടൂടെ നിൽക്കുക ഇങ്ങനെ തോന്നി. മാത്രമല്ല ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് അച്ചാറ് മാത്രം വിൽക്കുന്ന പിന്നെ ഷോപ്പുകളും പപ്പായ ഓൺലി അച്ചാറില്ല, മിക്സഡാണ് കാണുന്നത്.
3: മിക്സഡാണ്
4: ഞാൻ കാണുന്നത്. ലുലുലു നോക്കുമ്പോൾ അവിടെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഒന്ന് ഉണ്ടാക്കിയാലും, അങ്ങനെ സാമ്പിൾ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാനത് ഉണ്ടാക്കിയിട്ട് നമ്മളെ കുന്നമംഗലം ഞങ്ങളെ ADA എന്റെ ഓഫീസിലെ സ്റ്റാഫിന് കൊടുത്തു, നമ്മളെ കൃഷിമാലിനെ കൊടുത്തു, പരിചയക്കാർക്കൊക്കെ സാമ്പിൾ കൊടുത്തു. അതുപോലെ കറുത്ത് കുഴപ്പമില്ല സാധനം, ഇത് മാർക്കറ്റിൽ ഇറക്കണം നിങ്ങൾ നിർബന്ധമായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ ഇറക്കി. മാർക്കറ്റ് മീൻസ് പുറത്ത് ഷോപ്പുകളിൽ ഞാൻ കൊടുക്കാൻ തുടങ്ങിയില്ല, എനിക്ക് അതിൻ്റെ താല്പര്യമില്ല. കാരണം മറ്റുള്ള ലോക്കൽ ബ്രാൻഡിനോട് നമ്മൾ മത്സരിച്ചിട്ട് കാര്യമല്ല. ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ എൻ്റെ ഇതിലുണ്ടായ ഓർഗാനിക് പപ്പായ, ഞാൻ വാങ്ങിയ പിന്നെ അച്ചാർപ്പൊടി, ഞാൻ വീട്ടിൽ വെച്ചാൽ ഇത് കാശ്മീരി മുളക് മാത്രം നമ്മൾ വാങ്ങിയിട്ട് പിന്നെ മറ്റുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ അതിൽ പിന്നെ വെള്ളം ആഡ് ചെയ്യാതെ പിന്നെ എണ്ണയും കുറച്ച് വിനെഗറിന് പകരം എസൻസ് ആണ്, കുറച്ച് എസൻസ് ഒഴിക്കുകയാണ് ആ രീതിയിൽ ഉണ്ടാക്കിയത്. അപ്പം സ്വാഭാവികമായിട്ടും അതിന് കോസ്റ്റ്ലി ആയിരിക്കും അത്. അപ്പോൾ 100 രൂപയ്ക്ക് അല്ല 50 രൂപയ്ക്ക് അര ലിറ്റർ കൊടുക്കണോടെ അടുത്ത് നമുക്ക് ഇത് കൊടുക്കാൻ
3: കഴിയില്ല.
4: അപ്പോൾ നമ്മൾ 200 ബോട്ടിൽ നമ്മൾ 60 രൂപ 50 രൂപ എക്സ്പെൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പുകൾക്ക് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലെറ്റിലും എൻ്റെ സാധനം വെച്ചിരുന്നു ഞാൻ. ഇപ്പം ഉണ്ടാക്കിയത് തീർന്നിട്ടുണ്ട്, പുതിയ ഉണ്ടാക്കണം.
3: ഇത് സീസൺ അനുസരിച്ച് കിട്ടുന്നത് ഏതൊക്കെ? ഇപ്പൊ ഈ സമയത്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
4: ഇപ്പൊ ഈ മഞ്ഞൾപ്പൊടിയും കൂവപ്പൊടിയൊക്കെ സ്റ്റോക്ക് ഉണ്ട്,
3: അവിടെ
4: ഉണ്ട് സാധനം.
3: പപ്പായന്റെ സീസൺ വരുന്നത്?
4: സീസൺ നേരത്തെ പറഞ്ഞു, സീസൺ തന്നെ പ്രത്യേക കണക്കൊന്നുമില്ല. ഏത് സമയത്ത് നമുക്ക് പപ്പായ
3: ഉണ്ടാക്കാം.
4: മഴക്കാലത്ത് പപ്പായ ഉണ്ടാക്കുമ്പോൾ പപ്പായന്റെ ടേസ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ ചില രോഗങ്ങളൊക്കെ ഒരു ഇങ്ങനെ പപ്പായ വന്നൊരു കറ ഒലിക്കുക അങ്ങനെ സംഗതികളൊക്കെ ഉണ്ട്. ഇത് എല്ലാത്തിനും കൂടി നമ്മൾ മരുന്ന് കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ അത് തിന്നാൻ പറ്റാതാവും, നേരത്തെ പറഞ്ഞ പോലെ പല ഇതിലേക്ക്. അതോടൊപ്പം ഞാൻ പപ്പായ പൊതുവെ വേനൽ സീസണിലേക്ക് വിളവെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
3: അതിനനുസരിച്ചുള്ള
4: ചെയ്യും. പിന്നെ ഞാൻ ചെയ്തിന ഒരു അച്ചാറ്, പിന്നെ വാഴപ്പിണ്ടി അച്ചാറ് ഞാൻ അന്ന് അവിടുന്ന് കണ്ട വാഴപ്പിണ്ടി അച്ചാറ് ഉണ്ടാക്കിയിരുന്നു. വാഴപ്പിണ്ടി അച്ചാറൊക്കെ അധിക ദിവസം വെക്കുമ്പോൾ ടേസ്റ്റ് മാറുന്നുണ്ട്.
3: ഇതിനൊക്കെ നിങ്ങളെ കൂടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ നിങ്ങൾ ഒറ്റക്കാണോ?
4: അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വീട്ടിൽ നിന്ന് വൈഫും കുട്ടികളൊക്കെ ഒന്ന് കൂടി തരും. പാക്കിങ്ങിന് സ്റ്റിക്കർ ഒട്ടിക്കാൻ അതിനൊക്കെ ഓല് കൂടി തരും. കൃഷി കാര്യങ്ങൾ കോൽക്ക് പോയിണ്ടാവില്ല. ഞാനും എന്റെ ബംഗാളികളും
3: പണിക്കാരുണ്ട്
4: ചെയ്യുന്നതാണ്. ബംഗാളികൾ ഞാൻ ചെയ്യുന്നത് വിളിക്കുന്ന പണിക്ക്. പപ്പായ ഹാർവെസ്റ്റിംഗ് ഒക്കെ പിന്നെ ഞാൻ തന്നെ ചെയ്യും.
3: ഇതില് അറിയേണ്ടതെന്ന് വെച്ചാല് പിന്നെ നെൽകൃഷിക്കാരും പറഞ്ഞു, നമ്മളെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അതല്ലാതെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വേറെ കൃഷികളൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലും ചുറ്റുപാടത്തൊക്കെ അങ്ങനെ ഉണ്ടോ?
4: അത് നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ടെറസിന്റെ മുകളിൽ ഞാൻ പിന്നെ അപ്പൊ ഇവിടെ ഗ്രീൻ വാലിലെ കുട്ടികൾ ചെയ്ത് നല്ല രസമുണ്ട്. അവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല നല്ല ഭംഗി ഉണ്ട് ചെയ്ത് ഒന്നുകൂടി ഭംഗി ആക്കാൻ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ വന്നപ്പോ അത് അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ ആർക്കും പിന്നെ ഒരു സെന്റിൽ ലോനുമാണ് മുറ്റത്ത് നാല് മുളക് തൈയും തക്കാളി തൈയും നട്ടുണ്ടെങ്കിൽ
3: തുടക്കത്തിൽ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എന്റെ വീട്ടിൽ ഒരു സ്ഥലം ഇല്ലാന്ന്
4: പറയുന്ന രണ്ടോ മൂന്നോ മുളകിന്റെ തൈ നട്ടുണ്ടെങ്കിൽ അത് മതി, നമ്മളെ ആവശ്യത്തിന് മുളകായി നിന്ന് കിട്ടും സുഖമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭയപ്പെടുന്നു, എന്റെ ഒരുപാട് ഗ്രൂപ്പുകൾ 5-6 ഗ്രൂപ്പുകളുണ്ട്. അതിൽ തിരുവനന്തപുരത്തില്ലെ അവിടെ ജില്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. അവരെന്നോട് പറഞ്ഞു, മുനീർക്ക ഞാൻ വെണ്ട എങ്ങനെ നട്ടിട്ടും എനിക്ക് വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ 100 ഗ്രാം ഹൈബ്രിഡ് വിത്ത് കൊറിയർ അയച്ചു കൊടുത്തു. ചേച്ചി നിങ്ങൾ ഇത് ഇനിമല്ല നിങ്ങൾ വെണ്ട കൃഷി ചെയ്തിട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നു പറഞ്ഞു. അപ്പോൾ അത് ആദ്യം നട്ടു. അതിന് അതിന് ആകെ സൺഡേയാണ് കിട്ടുക, അന്ന് ഒരുപാട് പണികളുണ്ടാവുമല്ലോ. അപ്പോൾ കൃഷി ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ രാത്രി ടോർച്ച് അടിച്ചിട്ടൊക്കെ നനക്കലൊക്കെ അത്രയും ഇതിലാണ് ചെയ്യുന്നത്. മുറ്റത്ത് ഇങ്ങനെ ഗ്രോ ബാഗിൽ ചെയ്തതാണ്. അപ്പോൾ ആദ്യം ഉണ്ടായത് കുറച്ച് വിളവ് മോശമായി പറഞ്ഞു. രണ്ടാമത്തെ ബാച്ച് അടിപൊളിയായി എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷത്തോടെ ഫോട്ടോ അയച്ചു തന്നു. അത് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മലപ്പുറം ജില്ലയിലെ മറ്റാണ് ഒരു ഒരു ഒരു തത്ത ഞാൻ കപ്പക്കമ്പ് കൊടുത്തിരുന്നു. മീറ്റിനൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു മഞ്ഞ കപ്പ ഉണ്ടായിരുന്നിട്ട് എൻ്റെ അടുത്ത്, എന്താ പറയുക, നേന്ത്രകൂളാന്ന് നമ്മളോട് പറയാം, ഏത്തക്കപ്പ. ഏത്തക്കപ്പൻ്റെ കമ്പ് ഏകദേശം കേരളത്തിലെ 400 ആളുകൾക്ക് ഞാൻ കൊറിയറായിട്ടും മീറ്റിന് പോയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ കൊറിയർ ആയിട്ട് ആക്കുമ്പോൾ ഞാൻ കൊറിയർ ചാർജ് 50 രൂപ വാങ്ങിയിട്ട് 3 കഷ്ണം അയച്ചു കൊടുത്ത് പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ താത്തക്ക് അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ, എൻ്റെ ഇത് ഞാൻ ഒന്ന് ഞാൻ എടുത്തു, ഒന്ന് എൻ്റെ അമ്മച്ചിക്കും കൊടുത്തു, ഒന്ന് തൊട്ടടുത്ത ബാലകൃഷ്ണേട്ടനും കൊടുത്തിട്ടുണ്ട് കയറി. അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടപ്പം. പിന്നെ അവരത് വിളവെടുത്തതിന് ശേഷം ഉണ്ടായ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ കുറച്ചുകൂടി സന്തോഷമാകാണ്. അപ്പോൾ പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ചോദിച്ചത് എന്തായിരുന്നു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാടൊക്കെ കൊടുത്ത് നിങ്ങൾ കൊടുത്ത പോലെ ഒരുപാട് സന്തോഷം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലെ മുന്തിരി അടുത്താണ് ഈ മാസം ഞാൻ
5: മുന്തിരി
4: വീട്ടിൽ മുന്തിരി ഉണ്ട്. വീട്ടിൽ ഒരു മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ടിട്ട് ഞാൻ മുന്തിരി കൃഷിയുണ്ട്.
5: ആ മുന്തിരിക്ക് അങ്ങനെ മുന്തിരി കൃഷിയിലേക്ക് എത്താൻ ഒരു കാരണമുണ്ടല്ലോ.
4: ആ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തെങ്ങുണ്ട്. അത് വാപ്പ നട്ട തെങ്ങാണ്. വാപ്പക്ക് പാളയം മാർക്കറ്റിൽ നിന്ന് അവിടെ അല്ല ഒരു രാമകൃഷ്ണേട്ടൻ മറ്റേ പേര് പറഞ്ഞ ഒരാൾ കൊടുത്ത ഒരു തേങ്ങയായിരുന്നു. ആ തേങ്ങക്ക് ചകിരി വളരെ കുറവാണ്, നല്ലോണം തേങ്ങയുണ്ടാവും. വാപ്പ അതിൻ്റെ പോരിശങ്ക ചെറുപ്പത്തിൽ ഇങ്ങനെ പറയായിരുന്നു, എന്നിട്ട് എന്നും വാപ്പ അതിൻ്റെ മറ്റൊന്ന് എനിക്ക് കുളിക്കലൊക്കെ ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കിട്ടുവാണെങ്കിൽ കുളിക്കും, കിണറിൻ്റെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെങ്ങ് വലുതായി ഇപ്പോൾ ഞങ്ങളെ പാർട്ടീഷൻ ചെയ്തപ്പോൾ എൻ്റെ മുറ്റത്താണ് തെങ്ങുള്ളത്. ഞങ്ങൾ വീട് വന്നപ്പോൾ ഞങ്ങൾ 3 ആളും ഒരൊറ്റ കോമ്പൗണ്ടിലാണ് വീടുണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ മുറ്റത്തായി തെങ്ങുള്ളത്. അപ്പോൾ ഈ തെങ്ങുമ്പിൽ നല്ലോണം തേങ്ങയുണ്ട്. അപ്പോൾ അത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൂടെ തേങ്ങ വീണു. അപ്പോൾ ഇത് ഇപ്പോൾ കുട്ടികളെ മേലെയൊക്കെ ഉകല്ലോ എന്ന് ആലോചിച്ചു. ഞാൻ വിചാരിച്ചു ഒരു പന്തലിട്ട് വിചാരിച്ചു, മൊത്തം ഞാൻ മുറ്റത്ത് മൊത്തത്തിൽ പന്തലിട്ട് നല്ല ഫ്രെയിം അടിച്ച് നെറ്റടിച്ച് പന്തലിട്ട് ആ പന്തലിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും നട വിചാരിച്ചാൽ ഒരു ദിവസം ഞാൻ മുന്തിൻ്റെ തൈ ഒരു 10 രൂപയുടെ തൈ ഉണ്ടെന്ന് വാങ്ങി മുറ്റത്ത് നട്ടു. അത് അതിമിലേക്ക് കയറി. അപ്പോൾ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല പയറുവള്ളിയൊക്കെ പടർന്ന മാതിരി അതിൻ്റെ മേലെ മുന്തിരി വള്ളിയുണ്ട്, താഴെ കായുണ്ടാവും. ഈ കഴിഞ്ഞ വർഷം ഞാൻ 8 കിലോ മുന്തിരി ഞാൻ അതിന് പറിച്ചു. ഞങ്ങളെ ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ ഇട്ടിരുന്നു. നല്ല മുന്തിരി
5: 8 കിലോ മുന്തിരി,
4: റോസ് മുന്തിരി. ഇപ്രാവശ്യം ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ വേറൊരു മുന്തിരിയും കൂടി അതിൽ നട്ടിട്ടുണ്ട്. ഒരു കംബോഡിയൻ മുന്തിരി പറഞ്ഞൊരു മുന്തിരിയുണ്ട്, വലിയ തേനച്ചകൂട് പോലത്തെ ഒരു മുന്തിരി. കായുണ്ടായിട്ടില്ല, അതും ആ പന്തലിലേക്ക് കയറിയിട്ടുണ്ട്.
5: മാഷാല്ല. അപ്പോൾ അങ്ങനെയുള്ള കൃഷികൾ ഒരു ഭാഗത്തുണ്ട്, പിന്നെ പുറമെ ഇതുപോലെ ഒരു ഉൽപ്പന്ന അടിസ്ഥാനത്തിൽ നടത്തുന്ന സംവിധാനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗവൺമെൻറ് തലത്തിലുള്ള സബ്സിഡികൾ സഹായങ്ങൾ, അതിൻ്റെ കുറച്ചുകൂടി വിവരണങ്ങളൊന്ന് ആഡ് ചെയ്യാൻ പറ്റും? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന സഹായങ്ങളൊക്കെ എങ്ങനെ?
4: ഒരുപാട് സഹായങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പിന്നെ വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഓൾറെഡി സബ്സിഡി ഉണ്ട്. ഒരു സെൻറ്റിനത്തെ 100 രൂപ മറ്റുള്ളൂ തോന്നുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ പഞ്ചായത്തിൻ്റെ ഓരോ കൃഷിഭവൻ്റെ ഫണ്ടിൻ്റെ അനുസരിച്ചാണ് ഉണ്ടാവുക. കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എമൗണ്ട് കുറഞ്ഞ, കൂടുതൽ ഏരിയ ചെയ്യുന്ന പഞ്ചായത്തുകൾ ചിലപ്പോൾ കുറഞ്ഞേക്കാം, അങ്ങനെ ഉണ്ടാവും. ചില ഏരിയ പഞ്ചായത്തുകൾ കുറവ്, കൃഷിഭവൻ്റെ പരിധിയിൽ കൃഷി കുറവായിരിക്കും, അപ്പോൾ കൂടുതൽ കിട്ടിയെന്നേക്കും. പിന്നെ വാഴയ്ക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് നല്ല സബ്സിഡി ഉണ്ട്. ഇപ്പോൾ തെങ്ങിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന്, അതിനൊക്കെ സബ്സിഡി ഉണ്ട്. തെങ്ങ് കൃഷിൻ്റെ ഇന്നലെ ഇപ്പോൾ ഞാൻ നമ്മളെ പഞ്ചായത്തിലൊക്കെ ഇപ്പം അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, എല്ലാ കൃഷിക്കും സബ്സിഡി ഡ്രിപ്പ് ഇറിഗേഷൻ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങിനാകുമ്പോൾ കൂടുതലുണ്ട്. തെങ്ങിൻ്റെ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഞ്ചായത്തുകൾക്കാണെങ്കിൽ കുറച്ചും കൂടിയുണ്ട്. അങ്ങനെ നല്ല 3-4 ഐറ്റം സബ്സിഡികളുണ്ട് എന്നോട് ഇന്നലെ ഞാൻ എക്സിയേറ്റ് സംസാരിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിലൊക്കെ നമ്മളിത് അറിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ കൃഷിഭവനുമായിട്ട്
5: ബന്ധപ്പെടണം. അതാണ്
4: കൃഷിഭവനിലെ ആളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരൂല. നമ്മളാകെ അവിടെ പോകുന്നത് എന്തെങ്കിലും ഫ്രീ തൈ കൊടുക്കണ്ടേ പാഞ്ഞു പോവും. ഒരു 5-6 തൈ ഇടും, അതിന് ഓട്ടോറിക്ഷ വിളിച്ച് പോവും. ഓട്ടോറിക്ഷൻ്റെ പൈസ കണക്ക് കൂടുമ്പോൾ തന്നെ അത് വാങ്ങിക്കൊണ്ടുവരും, അത് അവിടെ കൊണ്ടുപോയി വെച്ച് പരന്നിട്ട് ഉണങ്ങും. അതാ നടൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നട്ടിട്ട് അതിൻ്റെ ചിലവ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പയർ നട്ടിട്ട് അതിന് കായുണ്ടായി കാണുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെ.
5: അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ജോലികളിൽ ഒന്ന് കൃഷിയാണ്.
4: കൃഷിയാണ് ഇപ്പോൾ എൻ്റെ ഒരു കൃഷി. ഞാനിപ്പോൾ വാഴക്കൃഷിയിലേക്ക് ഞാൻ വല്ലാതെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് വാഴ വെച്ചു, അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് എനിക്ക് നഷ്ടം വന്നു, കാരണം ഒടിഞ്ഞു പോയി കംപ്ലീറ്റ്. അത് നല്ലൊരു കാറ്റടിച്ചു, അങ്ങനത്തെ ഒരു നല്ല ആ കാറ്റിനെ പ്രതീക്ഷിച്ച് കെട്ടാനും കഴിയില്ല, അമ്മയെ കെട്ടായിരുന്നു, ഏതായാലും ഒടിഞ്ഞു പോയി. അതിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 140 എണ്ണം വെച്ച്, ഈ പ്രാവശ്യം 500 എണ്ണം ഉണ്ട്, 3 വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഞാലിപ്പൂവൻ എൻ്റെ അമ്മാവൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ ചുള്ളിക്കാപറമ്പിൽ, കഴുങ്ങിൻ്റെ ഇടയിലെ സ്ഥലം, അതിൽ വെച്ചിട്ടുണ്ട് 150 ഞാലിപ്പൂവൻ.
5: 150
4: ആ, അതിലൊരു 100 വാഴ അത്യാവശ്യം കഴുങ്ങിൻ്റെ ഇടയിൽ, മറ്റേ മരത്തിൻ്റെ ഷെയ്ഡ് ഉണ്ടായിട്ട് വളർച്ച കുറവുണ്ട്. ഇതിൻ്റെ വളർച്ച ഞാൻ ഇന്നും അവിടെ പോയി ഇങ്ങനെ നോക്കിക്കും കുറേ നേരം, എനിക്ക് ഭയങ്കര ഹാപ്പിയാ സത്യം പറയാം. കാണുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ, അതിന് ഞാൻ ആകെ കൊടുത്തത് പിന്നെ 50 ഗ്രാം ഫാക്ടംബോസ് കൊടുത്തിന്, പിന്നെ കൊടുത്തത് 2 പ്രാവശ്യം കോഴിവളം കൊടുത്തിന്. ഞാലിപ്പൂവിനെ വല്ലാത്ത ശ്രദ്ധ ഒന്നും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കന്നുകൾ വരുമ്പോൾ വാഴയ്ക്ക് ശരിക്കും നമ്മൾ കന്നുകൾ വരുമ്പോൾ ഒക്കെ മുറിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ കൊല വരുമ്പോൾ പിന്നെ കൊല അണ്ണിതാട്ട ഇങ്ങനെ കുറേ തൂങ്ങാൻ നിൽക്കരുത്, അണ്ണിയാട്ട അപ്പനെ മുറിച്ചാളണം. എന്നാൽ അത് അതിനെ വളർത്താനും കൂടി ഈ വാഴക്ക വലുതാവാനുള്ള വളം കൂടി
5: കൊടുക്കുക,
4: അതിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് കന്നുകൾ മുറിച്ചു കൊടുക്കുക, ഏകദേശം മൂത്ത് വരുമ്പോഴേ നമ്മൾ ഇത് പിന്നെ കന്ന് നിർത്താൻ പാടുള്ളൂ. നേതാക്കെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു അങ്ങനെയുണ്ട്. അപ്പോൾ നല്ല വളർച്ച, എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ വേണം എപ്പോൾ ഒന്ന് വന്നു നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഒരു ഹാപ്പിനെസ് ആണ് കാണും. അതിൻ്റെ അടുത്ത് കുറച്ച് പപ്പായ ഉണ്ട്, ആ പറമ്പിൽ തന്നെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അത് പിന്നെ കുറച്ച് 150 റോബസ്റ്റ് വെച്ചിട്ടുണ്ട്, വീടിൻ്റെ താഴെ പറമ്പിൽ 200 പിന്നെ നേത്ര വെച്ചിട്ടുണ്ട്.
5: ഇതിലൊക്കെ പിന്നെ ഇപ്പോൾ കൃഷിൻ്റെ ഓരോ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും ഇടയുണ്ടോ? അത്
4: എനിക്ക് എൻ്റെ കൃഷിക്കൂട്ടത്തിന് മെഷീനറികൾ വാങ്ങാൻ സഹായം തന്നിട്ടുണ്ട്. ഇനി പുതിയൊരു പ്രൊജക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവരും കാണുന്നത്, അതുപോലെ ഡ്രൈ വെജിറ്റബിൾസ്. അപ്പൊ എല്ലാരും ഞാൻ നേരത്തെ പറഞ്ഞു സംതിങ് വെറൈറ്റി
5: ആയിരിക്കും,
4: അതുകൊണ്ട് ഞാൻ ഡ്രൈ വെജിറ്റബിൾസ് എല്ലാ വെജിറ്റബിൾസും ഉണക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാം, ഈവൻ തക്കാളി പോലും. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഞാൻ നാളെ ഒരു മെഷീനറി എക്സ്പോ ഉണ്ടായിരുന്നു കോഴിക്കോട്, അല്ല ഇവിടെ എറണാകുളത്ത് കാണാണ്ട് പോയിരുന്നേന്. അതിൽ അതിൻ്റെ മെഷീനറികൾ കണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്, ഇതൊക്കെ കൂടെ ആകുമ്പോൾ സൗകര്യക്കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഷെഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഞാൻ പ്രൊജക്റ്റ് കൊടുത്തപ്പം എനിക്ക് 35% സബ്സിഡി ഇല്ല സ്കീം അവർ തരാൻ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ അവിടെ ഓക്കെ പറഞ്ഞില്ല. വ്യവസായ വകുപ്പിന് നമ്മൾ പറയേണ്ട ആവശ്യം പോലെ എല്ലാം ചെയ്തു തരും, നമുക്ക് എത്രയും സപ്പോർട്ടിംഗ് ആണ് നമ്മളെ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് കേന്ദ്ര പദ്ധതികളാണത്, MSME. ഇതിനൊക്കെ നമ്മൾ എന്തൊരു ചെയ്യുമ്പോഴും പിന്നെ ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കണം, പിന്നെ MSME രജിസ്ട്രേഷൻ ഉണ്ട്, ഉദ്യം രജിസ്ട്രേഷൻ, ഇങ്ങനെ കുറേ രജിസ്ട്രേഷൻ. അതൊക്കെ നമുക്കൊരു പഞ്ചായത്ത് നമ്മളെ പഞ്ചായത്തിൽ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നവരെ സഹായിക്കാൻ വ്യവസായ വകുപ്പിൻ്റെ ഒരു ജീവനക്കാരുണ്ടാവും. അവർ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമായിട്ട് നമ്മളെ പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും വരുള്ളൂ. ആ ആൾക്ക് 2-3 പഞ്ചായത്തിൻ്റെ ചാർജ് ഉണ്ടാവും. അങ്ങനെയാണ് ബ്ലോക്കിൽ ഒരാളുണ്ടാവും, ആ അയാളെ കീഴിൽ 2-3 ആളുണ്ട്. അപ്പോൾ അവർ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുമില്ല, നമ്മൾ
5: അങ്ങോട്ട് പോയി കണ്ടെത്തണം.
4: നമുക്ക് മാർക്കറ്റിങ്ങിനുള്ള സഹായങ്ങൾ ഐഡിയകൾ അവർ പറഞ്ഞു തരും. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു കോഴിക്കോട് ഒരു ക്ലാസ് ഉണ്ട് എക്സ്പോർട്ടിങ്ങിൻ്റെ, അപ്പോൾ ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ. പിന്നെ വേറൊരു വാഴപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ എല്ലാവരും ചെയ്യാറില്ല, എന്നോടിപ്പോൾ ഒന്നിനോടാൾ പറഞ്ഞ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ മാർക്കറ്റിങ് ജീനാൻ എന്നൊരു വാഴ ഉണ്ട്, ഗ്രാൻ നാൻ, അതായത് നമ്മളെ മഞ്ഞ റോബസ്റ്റ്, ഗൾഫിലൊക്കെ കാണുന്ന റോബസ്റ്റ് ഇല്ലേ, പടല ചെത്തിയ റോബസ്റ്റ് വരുന്നത് ആ സാധനമാണ്. അത് ടേസ്റ്റ് കുറവാണ്, മാർക്കറ്റിംഗ് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഞാൻ 250 തൈ നടാൻ തീരുമാനിച്ചിരുന്നു. ആ വാഴ പിന്നെ നല്ല ഹൈറ്റ് ഉണ്ടാവില്ല തീരെ, പക്ഷെ കൊല ഭയങ്കര കൊല ഉണ്ടായി. നല്ലോണം നോക്കിയാൽ ഒരു 60-70 കിലോ വരെ എത്തുന്നുണ്ട് ആ വാഴ എന്ന് പറഞ്ഞു, അതിന്റെ കൊല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മാർക്കറ്റ് ഉണ്ട്, വാങ്ങാൻ ആളുണ്ടാവില്ല, നാട്ടിലെ ആൾക്കാർ വാങ്ങൂല. പിന്നെ നമ്മൾ പടല ചെത്തിയിട്ട്, എന്നോട് ഒരാൾ പറഞ്ഞത് പടല ചെത്തിയിട്ട് പഴുപ്പിച്ചിട്ട് പെട്ടിയിലാക്കി കൊടുക്കണം, അങ്ങനെ ആകുമ്പോൾ ഷോപ്പർ
5: വാങ്ങും. പക്ഷേ മധുരത്തിന്റെ ഇതിൽ ഈ പച്ച റോബസ്റ്റും മഞ്ഞയും തമ്മിൽ, മഞ്ഞല്ലേ മധുരം ഉള്ളത്,
4: ചിലർക്ക് പറയും ഇതാണ് ഇഷ്ടം, ചിലർക്ക് ഇതാണ് ഇഷ്ടം. അപ്പൊ എന്നോട് ഒന്നിനോട് കർഷകർ പറഞ്ഞു മാർക്കറ്റ്, എനിക്ക് തോന്നുന്നു അതായിരിക്കും വലിയ കൊല ആരും വാങ്ങൂല, 60 കിലോ അല്ല 50 കിലോ വാഴക്കൊല വാങ്ങി ഓനിച്ച് വിറ്റീരുല്ലോ, അതുകൊണ്ടായിരിക്കാം മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ എന്താ എക്സ്പോർട്ടിങ്ങിന് സാധനമൊക്കെ പറ്റും, എക്സ്പോർട്ടിങ് ടീം വാങ്ങും. പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ സൈസ് ഇതിൻ്റെ അവർ അതിൻ്റെ ഡയമീറ്ററാണ് നോക്കുക. നമ്മളിപ്പോൾ പിന്നെ ഒരേ വണ്ണത്തിൻ്റെ കായാണ് അങ്ങനെ ആകുമ്പോൾ അവരെടുക്കും, അത്യാവശ്യം നല്ല വിലയും തരും നമുക്ക് ആ സാധനത്തിന്. അപ്പൊ അത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയായിട്ടൊക്കെ നോക്കുക, നമ്മൾ പഠിക്കാൻ വേണ്ടി ഏതായാലും അന്ന് അന്ന് ഗ്രീൻവാലി കുട്ടികൾ വന്നിട്ട് ആ പാടത്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് പിന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ SHM എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ഒരു സ്കീമുണ്ട്. അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു നിങ്ങൾക്ക് സബ്സിഡി തരാം, ഡ്രിപ്പ് ഇറിഗേഷനിൽ വാഴക്കന്ന് വാങ്ങുന്നതിന് സബ്സിഡി ഉണ്ട്, ലേബർ സബ്സിഡി ഉണ്ട്, ഡ്രിപ്പിന് ഒക്കെ തരാൻ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നോക്കാം നമ്മളൊന്ന് പരീക്ഷണം. അതും എല്ലാവരും ധൈര്യം കാണിക്കാത്തൊരു കൃഷിയാണ് ഇത്. 250 ആയൊക്കെ അറിയുമ്പോൾ ചിലവാകാം, ചിലപ്പോൾ നശിക്കും. ഒരു പരീക്ഷണം ഒന്ന് നോക്കാന്ന് വെച്ചത്. ഓരോരുത്തരും ഇത് എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി, പച്ചക്കറികൾ നമ്മളെ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറച്ചൊക്കെ പരാജയം ഉണ്ടാവും, മുളക് കുരുടിപ്പുണ്ടാവും, വേണ്ട കായിൻ്റെ. നമ്മൾ നടക്കാൻ പഠിച്ചത് എത്ര വട്ടം വീണിട്ടാ അല്ലേ, ഒരുപാട് വട്ടം വീണിട്ട് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ ഒരു സ്ഥലമില്ലാന്നല്ലേ ഒരു കാരണമല്ല. ഒരു ഗ്രോ ബാഗ്, ഒരു 5-6 ഗ്രോ ബാഗ് ഉണ്ടാകും, മുറ്റത്തവിടെ വെച്ചാൽ മതി, ചെടിച്ചട്ടി ഒന്ന് മാറ്റിവെക്കുക, ചെടി നടണ്ടെന്നല്ല പറയുന്നത്, അതിൻ്റെ ഇടയിൽ ഇത് ഉണ്ടാക്കിയാൽ മതി, നമ്മളെ ആവശ്യങ്ങൾക്കുള്ള സാധനം ഉണ്ടാവും. അതുകൊണ്ട് കറിവേപ്പ്, നമ്മൾ വാങ്ങുന്ന കറിവേപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിഷടിച്ച് വരുന്ന തമിഴ്നാട്ടിൽ വരുന്ന സാധനം, ആ സാധനം ഒഴിവാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും കറിവേപ്പ് നമ്മൾ വെക്കണം. മറ്റൊരു കാര്യം എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മളെ വീട്ടിലെ കുട്ടികൾ കൃഷിയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ഓർക്ക് കൃഷി എന്താണെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ പല കുട്ടികളും വിദേശത്തൊക്കെ ആണുള്ളത്. ഓല് വന്നാമത്തെങ്കിൽ ഓരോടൊന്ന് പറഞ്ഞു കൊടുക്കും, ഓൽക്ക് നെല്ലെന്താണ്, അരി എന്താണ് ഒന്നും ഓൽക്ക് അറിയില്ല. അവൾക്കൊന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്. കുട്ടികളെ ശരിക്കും ഇൻവോൾവ് ആക്കുക കൃഷിയിലേക്ക്. നമ്മൾ ഞാനിപ്പോൾ നെല്ലിടുമ്പോൾ എൻ്റെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നെല്ലിടുമൊക്കെ കാണിച്ചു കൊടുത്തു. ഇനി കൊയ്ത്ത് ശരിക്കും പോലെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. മകളെ കുട്ടികളൊക്കെ, എൻ്റെ മോളെ കുട്ടികളെ ഞാൻ എല്ലാത്തിനും ഇൻവോൾവ് ആക്കാറുണ്ട്. മോളെ മോൻ ഉഷാറാണ്, മോനെ ഒരു നിയന്ത്രമായ ടിഷ്യൂ കൾച്ചർക്ക് അന്ന് മോനോട് വെപ്പിച്ചിരുന്നേന്, വെപ്പിച്ചു അത് വിളവ് പഠിപ്പിച്ചു ചെയ്തു പറഞ്ഞോണ്ട് ഞാൻ. ഇപ്പൊ ആ വായണ്ടതിനടുത്ത് കന്നി പിരിച്ചു വെച്ചില്ല, ആ കന്നിൽ ഇപ്പൊ 3 കൊലയായിട്ടുണ്ട്. 3 കൊലയായിട്ട് 1 കൊല ഇന്നലെ പൊയത്തു, കൊല വെട്ടിയിട്ടില്ല, അതിങ്ങനെ പൊതിഞ്ഞേക്കല, വിട്ടൂല. ഞങ്ങളുടെ ഓലോണ്ട് ഞങ്ങളെ കൈമ്പ് ഇങ്ങനെ ഇരിഞ്ഞു. മോളെ ചെറിയ മോള് 2-3 ദിവസം മോള് ഇന്നലെ ഇരിഞ്ഞതിന് ഫോട്ടോ ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നതാണ്. അപ്പൊ നമുക്കൊരു അതിന്റെ ഒരു ഹാപ്പിനെസ് വേറെയാണ്. നമ്മൾ നട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി തിന്നുന്നതും അങ്ങാടിയിൽ നിന്ന് വാങ്ങണതിന്റെ ഹാപ്പിനെസ് നമുക്ക് വേറെ തന്നെ. ഒരു പയറുണ്ടായിട്ട് അതിമേല് ചിലപ്പോൾ ഒരു പയറ് തൈ ഉണ്ടാക്കാൻ 20 രൂപയിലാണ് അതിൻ്റെ അല്ല, ആ ഒരു പയറിന് തിന്നുമ്പോൾ വേറെ ഒരു സംതൃപ്തിയാണ്, ഹാപ്പിനെസ് ആണ് അതിൽ ഏറ്റവും വലിയ ലാഭം. എന്നോട് പലരും കൃഷിയിൽ ലാഭം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഹാപ്പിനെസ് ആണ് ഏറ്റവും വലിയ ലാഭം എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ സാമ്പത്തിക ലാഭം മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോല്ലേ.
5: ഒരു നേരത്തെ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ് ഈ പിന്നെ നെൽകൃഷിയുടെ വിത്തുകള്, നിങ്ങൾ ശരിക്കും ഏത് ടൈപ്പ് വിത്ത്, പല ടൈപ്പ് വിത്ത്?
4: ഞാൻ സാധാരണ നമ്മളെ വീട്ടിലുണ്ടായ നെല്ലിന്റെ വിത്ത് തന്നെയാണ് എടുക്കുന്നത്.
5: ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പോ ഉപ്പ കൃഷി ചെയ്യുന്നുണ്ട് നെല്ല്, പക്ഷെ വിത്തിന് പുറത്ത് പാലക്കാടൊക്കെ പോയിട്ട് വിത്ത് എടുക്കുക.
4: അങ്ങനെ എടുക്കുന്നവരുണ്ട്, ചിലരൊക്കെ ഉണ്ട്, എന്റെ സുഹൃത്ത് അങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
5: അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന വെച്ചാല് ആ നെല്ലിന്റെ വിത്ത് എടുത്താൽ കൂടുതൽ വിളവ് ഉണ്ടാവില്ല എന്നുള്ളതിലാണ് വേറെ വിത്ത്.
4: ആ പ്രശ്നം വരുന്നത് ഹൈബ്രിഡ് ഐറ്റംസുകൾക്കാണ്. ഇപ്പൊ നമ്മളൊരു കക്കിരി മത്തനൊക്കെ ഹൈബ്രിഡ് ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ പപ്പായ തൈ ഞാന് അംഗീകൃത നഴ്സറികളിൽ നിന്ന് മാത്രമാ തയ്യാൻ വാങ്ങുന്നത്. തൃശ്ശൂരിലെ ഒരു നഴ്സറിക്ക് ഇറക്കിത്തരാണ് തൈ. ഞാന് അതിന്ന് കുരുവെടുത്തായിട്ട് മുളപ്പിച്ചിട്ടുണ്ട്, അതിൽ ഉണ്ടാവും. എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോ എന്റെ പറമ്പ് നിറച്ച് കർമ്മസൈയുണ്ട്, പപ്പായ തൈ ഉണ്ട്. അപ്പോ കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ട് മുളച്ചപ്പോ ഒരു 8-10 മരം ഞാൻ അവിടെ നിർത്തിയിരുന്നു. വെള്ളപ്പൊക്കം വന്നിട്ട് പോകത്തൊക്കെ തൈ ഉണ്ടായിരുന്നു. അതിൽ ഒന്നുമല് നല്ലോണം കായുണ്ട്, മറ്റൊക്കെ 1-2 കായ. പക്ഷെ ആ ഉണ്ടായ കായ ഉരുണ്ടിട്ടാണ് വന്നത്. അത് ശരിക്ക് പപ്പായ ഉരുണ്ട പപ്പായ അല്ല, തേങ്ങ പൊളിച്ചാൽ ഉരുണ്ട ഉണ്ടല്ലോ, അങ്ങനത്തെ ഉരുണ്ട പപ്പായും നല്ല വെയിറ്റും ഉണ്ട്, ഉള്ളിൽ മഞ്ഞയുണ്ട്, അങ്ങനെ വരുന്നത്. അപ്പൊ ഒറിജിനൽ റെഡ് ലേഡി ഫസ്റ്റ് ജനറേഷൻ F1 seed എന്നാ പറയാം. അപ്പൊ അതിലുണ്ടാകുന്നതാണ് ഈ ഞാൻ ചെയ്യുന്ന F1 seed മുളപ്പിച്ച തൈ നമ്മൾ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പച്ചക്കറിന്റെ അവസ്ഥ. പച്ചക്കറി നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിയിട്ട് നമ്മൾ വെണ്ട പയറും ഒക്കെ നട്ട് അതിന് കുരുവെടുത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ആ വിളവും ടേസ്റ്റും ഉണ്ടാവില്ല.
5: അങ്ങനെ
4: അതായിരിക്കാം നാടൻ ഐറ്റംസുകൾക്ക് ആ പ്രശ്നമല്ല.
5: നിങ്ങളിപ്പോ നെല്ലാണെങ്കിലും ബാക്കി നിങ്ങള് വീണ്ടും നിങ്ങളെടുത്തുണ്ടാവും.
4: പിന്നെ നെല്ലിപ്പോ പണ്ടൊക്കെ നടുമ്പോ ഇപ്പോഴും പലരും ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു 10 എണ്ണൊക്കെ വെക്കും, ഞാറ് നടുമ്പോ 10 എണ്ണം അടുപ്പിച്ച് നടുക. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല് എന്റെ നാട്ടിന്റെ ബംഗാളിലോടെ നടിച്ചതന്നെ, മറ്റേ പണിക്കാരെ കിട്ടാനല്ലോ, ഞാൻ പറഞ്ഞു എനിക്ക് 8 inch ഗ്യാപ്പ് വേണം, 4 വിത്തിലധികം ഒരു മുരടിൽ പാടില്ല അറിഞ്ഞു. അപ്പൊ 4-5 മാക്സിമം പോലെ വെച്ചുള്ളൂ പോലിന്റെ 6-8 എന്ന്. അത് മതി. ഒന്ന് ഞാനിപ്പോ എന്റെ ടെറസ് നേരത്തെ പറഞ്ഞു, ടെറസിന്റെ മുകളിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾ ഇഞ്ചി ടെറസിന്റെ മുകളിൽ ഫുള്ളാണ്. ഇങ്ങനെ വന്നാൽ കാണാൻ സ്ഥലമല്ല. എൻ്റെ സോളാർ പാനല്, പിന്നെ വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റർ, പിന്നെ ഡ്രാഗണ്, പിന്നെ ഈ ഗ്രോ ബാഗുകളാണ്. അപ്പോൾ ആ ഗ്രോ ബാഗിൽ ഞാൻ വഴുതന, പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, മഞ്ഞൾ, ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞൾ ഇഞ്ചി ഇനി ഗ്രോ ബാഗ് നിറച്ചപ്പോൾ എനിക്ക് കരിയില ചമ്മൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ നെല്ലിൻ്റെ പതിരുണ്ടായിരുന്നു, ആ പതിര് അതിൻ്റെ അടിയിലിട്ടെടുത്തിനി ഞാൻ. ഇതിൽ ചിലതെടു മുളച്ചിട്ട് ഒരു വിത്തുമ്പോന്ന് ഒരു 30-35 വന്നിട്ടുണ്ട്. ആ നല്ല വളർച്ചയാണ്. ഞാൻ അവിടെ പറിച്ചിട്ടുള്ളത് അവിടെ വെച്ചതാണ്. കാരണം ഇത് കതിരോരോ നിൽക്കുന്ന ചിലര് പറയും കതിരോരില്ല പതിരെന്നൊക്കെ പറയാറുണ്ട്. ഒന്നാ കാണാല അടന്നോട്ടെ
5: കേട്ടോ.
4: ഉഷാറായി ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞളല്ല കാണുന്നത്, നല്ല നെല്ലുണ്ടായ മാതിരി ടെറസിന്റെ മുകളിൽ അങ്ങനെ വരുന്നത്. കൂടുതൽ വിത്തുകളൊക്കെ ആവശ്യമില്ല എന്നാണ്. ആ ചിലര് അങ്ങനൊക്കെ വെക്കാറുണ്ട്. എന്റെ തൊട്ടടുത്ത നട്ട ആള് പഴയ പരമ്പരാഗത കൃഷിക്ക് മൂപ്പര് 15 വെക്കണം എന്ന് പറഞ്ഞു. അതില് ലോസ് ആണ് നമുക്ക്. അതിലും ഇതിലും ഒരേ വിളവാണ് വരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് വിളവ് കുഴപ്പമില്ലാത്ത വിളവ് കിട്ടും. ഞാനൊരു ഒരു അസോളം ഇട്ടിട്ടില്ല, ഇടാറില്ല, ഈ വർഷം ഇടുന്നില്ല. കീടനാശിനി വെച്ച് മരുന്ന് അടിച്ചില്ല. പൂവിന്റെ ശല്യം ഇല്ലായിരുന്നു. ഞാൻ അതാ വന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ ഇടൂല, അടിക്കൂല, മരുന്ന് അടിക്കൂല അറിയുന്നു. നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മൾ അരി ഇട്ടൂടെ എല്ലാം മതി.
5: അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി വീണ്ടും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ജനക്ഷേമത്തിൽ ഇതുപോലെ കാണാം. ഈ ഒരു എപ്പിസോഡ് ഏറെ ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത്രയും സമയം നമ്മുടെ കൂടെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ ഒരുപാട് അറിവുകളും അനുഭവങ്ങളും കൊണ്ട് ചേർത്ത് വെച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുൽ മുനീർ, അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായ പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇൻഷാല്ലാ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ജനക്ഷേമ പരിപാടിയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ലാഭകരമാക്കുന്ന കൃഷിരീതികൾ എന്ന ടൈറ്റിലിനെ ആസ്പദമാക്കി അബ്ദുൽ മുനീർ സാഹിബിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടിൽ നടത്തിയ സംഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
6: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: അടുത്ത ദിവസം തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. വീഡിയോ കാണുമ്പോൾ അതിലെ കമ്മ്യൂണിക്കേഷൻ, സംസാരം കേൾക്കുമ്പോൾ തമിഴായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കാൽക്കൽ വീഴാണ് രക്ഷിതാക്കൾ. മാതാവും പിതാവും, മോളെ അവൻ്റെ കൂടെ പോകല്ലേ, അവൻ ശരിയല്ല, അവൻ നല്ലവനായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് അവൻ്റെ കൂടെ വിവാഹം ചെയ്തു തരുമായിരുന്നു, പക്ഷെ അവൻ നല്ലവനല്ല മോളെ എന്ന് കാൽക്കൽ വീണ് കരഞ്ഞ് അപേക്ഷിക്കുന്ന മാതാപിതാക്കൾ. ഇത് ഒറ്റയായ കാഴ്ചയല്ല, എല്ലായിടത്തും പൊതുവെ കാണപ്പെടുന്നത് തന്നെയാണ്. എന്താണ് നമ്മുടെ കൗമാരത്തിന് സംഭവിക്കുന്നത്, എങ്ങനെയാണ് കൗമാരക്കാരെ തിരിച്ചറിയേണ്ടത്, ഈ ഒരു വിഷയമാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ കെ പി സഹദും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും നമ്മോടൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയും ഒക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, വുമൻസ് അറബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട്, നിങ്ങൾക്കറിയാം കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവർ ആയിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികൾ ഇപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിനെ എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല, സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറെ, ടീനേജർ എന്നാൽ എന്താണ് എന്നൊരു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പോൾ ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
8: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
7: ഈ ഒരു ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? 13 മുതൽ 19 വരെ ഉള്ള ഒരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിൽ ഉണ്ടാവുന്നതെന്ന് പറയാമോ?
8: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഹോർമോൺ ചേഞ്ചസ്സാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അത് പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ ഒരു പക്വത എത്തുന്ന ആ പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം തങ്ങൾക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
7: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എന്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താണ്, ഇങ്ങനെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
8: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോട് ഒരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്യൂറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ അവർ പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
7: വേറെ രീതിയിലായിരിക്കും.
8: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര്
7: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനും ഒക്കെ.
8: അതെ, ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
7: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തില് രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
8: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരന്റ്സ് ഒരു പാരന്റായി തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരന്റ്സിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
7: ശരിയാണ് സാറേ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഒരു പാരന്റിങ് എന്നുള്ള ഒരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്? അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റാണോ, എന്താണത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
8: അതായത് നിങ്ങൾ ചോദിച്ചത് പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
7: പ്രത്യേക അറിവൊക്കെ വേണമെന്നുള്ളത് സാർ
8: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിന്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐ ടി മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിൽ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
7: കൂടുതലാണ്
8: ഇന്ന് കൂടുതലാണ്. ഒന്ന്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിനെ ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
7: ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടപ്പോൾ, ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ളു കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ളു കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു തന്നത്.
8: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ ഉണ്ട്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റിസ്ക് ഉള്ള
7: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലെ, നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ.
8: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മള് നന്നാക്കിയെടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
7: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
8: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പോൾ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
7: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
8: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിൻ്റെ ചില സവിശേഷതകൾ അല്ല, ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരൻസ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിംഗ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരൻസിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറൂല.
7: പിന്നെന്താ മാർഗം?
8: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദ ഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
7: പണ്ടത്തെ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം
8: അല്ല. കാരണം എന്താ പറയുക, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പാരന്റ്സ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവർ അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിൻ്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ, റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
7: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാർ രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും?
8: തീർച്ചയായും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രായത്തെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ഒരു പാരന്റ് ചെയ്യേണ്ട സംഗതി. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
7: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം, സാറിന്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
8: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ബർബൂണ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ വേഷവിധാനം പറഞ്ഞല്ലോ,
7: അവിടുത്തെ
8: ശരിക്കും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ് കോഡ്, ഉപ്പയുടെ മുമ്പിൽ അവനെ അത് ഒരു കാഷ്വൽ ഡ്രസ് ആയിട്ട്
7: ഉപയോഗിക്കുകയാണ്.
8: അവന് ഡിസ്റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല, പക്ഷേ അത്തരം കാര്യങ്ങളെ മാത്രം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉപ്പയിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പയും മകനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പോ
7: നല്ല അന്തരീക്ഷം ഇല്ലാതാവും.
8: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ? അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ പറയല്ലോ അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്തു കൂടുക. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവൻ ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടില് മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
7: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്കും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള പിതാവ് എന്തായിരുന്നു ആ കുട്ടിയെ? അവൻ ഡ്രസ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവിടുത്തെ മറിയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവന്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
8: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത് രക്ഷിതാവിന് ഇപ്പൊ 40-45-50 ഒക്കെ വയസ്സായിട്ടുണ്ട്. രക്ഷിതാവിനും ഒരു കൗമാരുണ്ടായിരുന്നു, ഉമ്മക്കും കൗമാരുണ്ടായിട്ടുണ്ട്. ആ പ്രായത്തിൽ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു എന്ന് സ്വയം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം തന്നെ കണ്ടെത്താൻ
7: പറ്റും. പോകണം
8: തീർച്ചയായിട്ടും. അതാണ് എംപതറ്റിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല ഒരു റെമഡി കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
7: ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷൻ ആണ്. നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് സാറ്
8: പറഞ്ഞത്.
7: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
8: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പോ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത,
7: ആ
8: ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
7: അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ലേ?
8: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക. ഇപ്പൊ ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോൾ തന്നെ മറ്റധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്.
7: ഓവർ പരിഗണന,
8: ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും
7: പ്രശ്നമാണ്.
8: അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
7: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിന് പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
8: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടോ ക്ലാസ് ഉണ്ടോ ഒന്നും തീരുന്നില്ല.
7: എന്നാലും
8: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ

0: ഇഷ്ടപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ട്?
1: രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാം. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
0: ഓക്കെ, അപ്പൊ നമ്മുടെ നാല് പോയിന്റാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം, അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
1: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ, പി ടി എ മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിടം ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസായ സമയമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും മൂല്യമുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക, മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും.
0: ഈ തിരക്കിനിടയിലുള്ള ഒരു പിതാവ് അതെങ്ങനെ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ള വഴികൾ, ടിപ്സ് എന്തൊക്കെയാണെന്ന്?
1: വളരെ എളുപ്പമല്ലേ? അതായത് അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ നടപ്പിലാക്കുന്നത്, സമയത്തിനുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
0: ടൈം മാനേജ്മെന്റ്
1: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്, സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിനും സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടില് ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
0: നമ്മളെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ, ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ,
1: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
0: പലപ്പോഴും കാണാറില്ല.
1: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോകാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ വഴിക്കുണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
0: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷെ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലെ. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
1: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം, റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ, എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
0: എപ്പോ എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
1: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി, ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ആ വിഷയത്തില് പറയാൻ.

0: പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ് ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിൻ്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
1: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടൊന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
0: ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
1: എന്താണ് സംശയം? ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരനുഭവം, ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാറ് അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടിയെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
0: അതായത്
1: കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം.
0: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അതിന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
1: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്റ്റ് പാരന്റിങ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡാണ് ഈ ടീനേജിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
0: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജറുടെ എന്താണ് ടീനേജർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീനേജർ എന്താണെന്നും അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതും ഒരു ചെറിയ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഇവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിനും ഇങ്ങനെ ശ്രോതാക്കളുമായി സംവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ പ്രൊഫസർ കെ പി സഹദ് കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നടത്തിയ സംഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: ഹസൻ അൻസാരി, നിങ്ങൾക്ക് കെ പി സഹദ് അദ്ദേഹത്തെ പ്രൊഫസറിനെ നേരിട്ട് പരിചയമുണ്ടോ?
2: ഇല്ല.
3: അദ്ദേഹം പുളിക്കൽ സ്വദേശിയാണ്. പുളിക്കലിൽ നിന്ന് ആന്തിയൂർക്കുന്ന ഭാഗത്താണ് തോന്നുന്നുണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഞാനവിടെ കൊട്ടപ്പുറം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. നല്ലൊരു ടിപ്പ് ടോപ്പ് മാനായി, അതൊരു ഇംഗ്ലീഷ് ലെക്ചറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഇൻസൈഡൊക്കെ ചെയ്ത് നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ, എനിക്കിന്നും അദ്ദേഹത്തെ ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്. എനിക്കെപ്പോഴും ഈ ഒരു കൗൺസിലിംഗ് സംബന്ധമായ, അതോടൊപ്പം കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. ഇടക്കിടക്ക് വിളിച്ചിട്ടായിരിക്കാം അദ്ദേഹം എന്നെ ഇപ്പോഴും ഓർക്കുന്നുമുണ്ട്. മഷാല്ല, ഇന്നത്തെ സ്നേഹക്കൂട് ഡോക്ടർ സഹദ് നമ്മുടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ മുത്ത് നടത്തിയ ഒരു അഭിമുഖം വളരെ മനോഹരമായിരുന്നു. നമുക്കിനി അൽ ഉസൂലിലേക്ക് പ്രവേശിക്കാം.
2: അതെ,
3: ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഹദീസ് തേടിയുള്ള യാത്രകൾ എന്ന ഒരു വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മൾ കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തിരുന്നത് സലഫുകളുടെ കാലഘട്ടത്തിൽ ഹദീസ് പഠനത്തിന് വേണ്ടി ഹദീസുകളുടെ കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്ന പ്രധാന കേന്ദ്രങ്ങളെക്കുറിച്ചും അത്തരം കേന്ദ്രങ്ങളിൽ അധ്യാപകരായി ഗുരുക്കളായിരുന്ന പ്രവാചക അനുചരന്മാരെക്കുറിച്ചും ആ പ്രവാചക അനുചരന്മാരിൽ നിന്ന് ഹദീസുകൾ പഠിച്ച മഹാരഥന്മാരായ താബിഈകളെക്കുറിച്ചുമൊക്കെയാണ്. ഇനി ആ വിഷയത്തിൽ ഒരു പുതിയ കാര്യത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കുവാനും അത് രേഖീകരിക്കുവാനും പഠിക്കുവാനും വേണ്ടി ഒരുപാട് യാത്രകൾ സ്വഹാബികളും താബിഉകളും തബഉ താബിഉകളും നടത്തിയിട്ടുണ്ട്. വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി നടത്തപ്പെട്ട ആ യാത്രകൾ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇന്നും പ്രശോഭിതമായി നിലകൊള്ളുന്നു എന്നുള്ളത് ഹദീസ് പഠനരംഗത്തുള്ള ആളുകൾക്കൊരു ആവേശമാണ്, ഊർജം നൽകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ആരംഭം കുറിച്ചിട്ടുണ്ട്. പ്രവാചകൻ മക്കയിൽ നിയോഗിതനായ വിവരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യത്യസ്തമായ വഴികളിലൂടെ പരന്നു. ഈ വിവരങ്ങൾ ലഭിച്ച ആളുകൾ വേദക്കാരായ പണ്ഡിതന്മാരും സാധാരണക്കാരും, അവർ പ്രവാചകനെ നേരിൽ കാണുവാനും പ്രവാചകനെക്കുറിച്ച് അന്വേഷിക്കുവാനും പ്രവാചകനെക്കുറിച്ച് പഠിക്കുവാനും അവർ യാത്രകൾ ചെയ്ത് മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം മദീനയിലേക്കും എത്തിയിട്ടുണ്ട്. ഈ യാത്രകൾ യഥാർത്ഥത്തിൽ അറിവന്വേഷിച്ചുകൊണ്ടും വിശ്വാസ പൂർത്തീകരണത്തിന് വേണ്ടിയും പ്രവാചകനിൽ നിന്ന് മതം പഠിക്കുവാനുള്ള ഉത്കടമായ ആഗ്രഹത്തിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തിയിരുന്ന ഒരു കാഴ്ച ചരിത്ര താളുകളിൽ നാം കാണുന്നുണ്ട്. പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച് വീണ്ടും സ്വന്തം നാടുകളിലേക്ക് മടങ്ങി അവിടെയുള്ള ആളുകൾക്ക് പഠിച്ച കാര്യങ്ങൾ പ്രബോധനം നടത്തിയ ലമാം ബിൻ സാലവയെ പോലെയുള്ള സഹാബിവര്യന്മാർ ഹദീസുകൾ തേടിയുള്ള യാത്രയുടെ തുടക്കം അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹാബത്തിൻ്റെയും അവരുടെ പിൽക്കാലക്കാരായ താബിഈകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ വളരെ സുദീർഘമായ യാത്രകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രം മാസങ്ങളോളം മണൽത്തിട്ടകളെ പരവതാനിയാക്കിക്കൊണ്ട് ചൂടേറ്റ് ഉഷ്ണകാലഘട്ടത്തിൽ വിയർപ്പൊലിപ്പിച്ച് അവർ ഹദീസുകൾക്ക് വേണ്ടി യാത്ര നടത്തിയിട്ടുണ്ട്. തന്റെ അടുക്കലില്ലാത്ത ഒരു ഹദീസ് മറ്റൊരു സഹാബിയുടെ അടുക്കലുണ്ട് എന്ന് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ അടുക്കലുണ്ട് എന്ന വിവരം ലഭിക്കുമ്പോൾ, ആ വ്യക്തിയെ തേടി യാത്ര ചെയ്യുകയാണ്. ഒരു ഹദീസ് പോലും, ഒരു വിജ്ഞാനത്തിൻ്റെ മുത്തുപോലും തങ്ങളുടെ വിജ്ഞാന ഭണ്ഡാരത്തിലേക്ക് വരാതെ നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരുന്നു യഥാർത്ഥത്തിൽ ഈ യാത്രകൾക്ക് പിന്നിലുള്ള പ്രചോദനം എന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുക എന്നതല്ലാതെ വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹാബത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, താബിഊകൾ യാത്ര നടത്തിയിട്ടുണ്ട്, അത്ബാഉ താബിഊകളും തബഉ താബിഈങ്ങളും എല്ലാവരും യാത്രകൾ നടത്തിയവരാണ്. സഹാബത്തിൻ്റെ യാത്രയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോവുകയാണ്. ഒരു ഹദീസ് പഠിക്കുവാൻ വേണ്ടി. ആ ഹദീസ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യാതെ? ലം യബഖ അഹദുൻ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുഹു, അദ്ദേഹമല്ലാതെ മറ്റാരും ആ ഹദീസ് പ്രവാചകനിൽ നിന്ന് കേട്ടതായി കേട്ടവരിൽ ഇനി ബാക്കിയില്ല, അവശേഷിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം യാത്ര തുടങ്ങുകയാണ്. യാത്ര മിസറിൻ്റെ അന്നത്തെ അമീറായിരുന്ന മസ്ലമ ബിൻ മഖ്ലദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തൻ്റെ ഭവനത്തിന് മുന്നിൽ നിൽക്കുന്ന അബു അയ്യൂബ് അൽ അൻസാരിയെ കണ്ട അദ്ദേഹം അത്ഭുതസ്തബ്ധനായി ഇറങ്ങിച്ചെന്നു, മുആനഖത്ത് നടത്തി കെട്ടിപ്പിടിച്ചു. ചോദിച്ചു, മാ ജാ ബിക്കയ അബ അയ്യൂബ്, അല്ലയോ അബു അയ്യൂബ്, എന്താണ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത്? അഥവാ നിങ്ങളെന്തിനാണ് ഇത്രയും ദൂരം താണ്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യബഖ അഹദുൻ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈരി വഗൈറ ഉഖബ, പ്രവാചകനിൽ നിന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഹദീസ് പ്രവാചകനിൽ നിന്ന് കേട്ടവരിൽ ഞാനും ഉഖബയും അല്ലാതെ ഇനി വേറെ ആരും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഫബഅസ് മയദുല്ലി അല മൻസിലിഹി, അദ്ദേഹത്തിൻ്റെ ഭവനം ഏതാണ് എന്ന് എനിക്കറിയിച്ചു തരാൻ ഒരു വ്യക്തിയെ നിങ്ങൾ എനിക്ക് നിയോഗിച്ചു തരണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉഖബയുടെ വീട്, ഭവനം, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം അറിയിച്ചു കൊടുക്കാൻ ഒരാളെ മസ്ലമ നിയോഗിച്ചു. അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അദ്ദേഹം നേരത്തെ മസ്ലമ അത്ഭുതപ്പെട്ടതുപോലെ തന്നെ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട്, മാ ജാ ബിക്കയ അബ അയ്യൂബ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങളവിടെ കൊണ്ടെത്തിച്ചത്? അദ്ദേഹത്തിൻ്റെ മറുപടി നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ്. ഹദീസൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ഖ അഹദുൻ ലം യബ്ഖ അഹദുൻ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈരി വഗൈറുക് ഫി സിത്രിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യങ്ങൾ മറച്ചുവെക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു ഹദീസ് പ്രവാചകനിൽ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. നമ്മളല്ലാതെ ഇനി അത് കേട്ടവരിൽ അവശേഷിക്കുന്നവരില്ല. അപ്പോൾ ഉഖബ പറഞ്ഞു, നാം അതെ ഞാൻ കേട്ടിട്ടുണ്ട്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായിക്കൊണ്ട് ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. മൻ സതറ മുഅ്മിനൻ ഫിദ്ദുനിയ അലാ ഖിസ്യതിൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മോശപ്പെട്ട കാര്യം ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ലജ്ജിക്കുന്നൊരു കാര്യം ഒരു വിശ്വാസിയുടേത് ആരെങ്കിലും മറച്ചുവച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെയും പരലോകത്ത് മറച്ചുവെക്കുന്നതാണ് എന്നു പ്രവാചകൻ പറയുന്നതായിക്കൊണ്ട് ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. ഫഖാല ലഹു അബു അയ്യൂബ്, അപ്പോൾ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്, അഥവാ പ്രവാചകൻ എന്ന് അപ്രകാരം തന്നെയാണ് ഞാനും ശ്രവിച്ചിട്ടുള്ളത് എന്നർത്ഥം. അങ്ങനെ അബു അയ്യൂബ് അൽ അൻസാരി തൻ്റെ വാഹനത്തിൻ്റെ കടക്കിലേക്ക് ചെല്ലുകയും അദ്ദേഹം മദീനയിലേക്ക് തന്നെ തിരിച്ച് യാത്ര പോവുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദീനയിൽ നിന്ന് മിസറിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് താൻ ശ്രവിച്ച ഒരു ഹദീസ്, പ്രവാചകരിൽ നിന്ന് താൻ കേട്ട ഒരു ഹദീസ്, അത് മറ്റുള്ളവരിൽ നിന്നുകൂടി കേൾക്കണം, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം എന്ന രീതിയിൽ യാത്ര ചെയ്യുന്നു. ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു സംഭവം കൂടി നമുക്ക് ഇന്ന് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു ഹദീസ് ലഭിച്ചിട്ടുണ്ട്, ജാബിർ റളിയല്ലാഹുവിന് കിട്ടാത്തൊരു ഹദീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു വിവരം ജാബിർ റളിയല്ലാഹുവിന് ലഭിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഫുബ്തഅത്തു ബഈറൻ, ഞാനൊരു ഒട്ടകത്തെ വാങ്ങി, യാത്രയ്ക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു ഒട്ടകം, അതിൽ ഞാൻ എൻ്റെ യാത്രാക്കോപ്പുകൾ ഒരുക്കി യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ഒരു മാസക്കാലം ഞാൻ യാത്ര ചെയ്തു, ഷാമിലേക്കെത്തി. അപ്പോൾ ആ വ്യക്തി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നു, ജാബിർ ബിൻ അബ്ദുല്ലയാണ് താങ്കളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന വിവരം അദ്ദേഹത്തിന് കൈമാറി. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഹദീസുൻ ബലഗനി ലം അസ്മഅഹു ഖശീതു അൻ അമൂത ഔ തമൂത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ്, ഞാൻ കേൾക്കാത്തൊരു ഹദീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടി. ഒന്നുകിൽ ഞാനോ അതല്ലെങ്കിൽ നിങ്ങളോ മരണപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമിഅതു അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ يحشر الله العباد او الناس عراتا عزلا بهما قلنا ما بهما قال ليس معهم شيء فيناديهم بصوت يسمعه من بعد كما يسمعه من قرب أنا الملك لا ينبغي لأحد من أهل الجنة يدخل الجنة أو واحد من أهل النار يطلبه بمظلمة ولا ينبغي لأحد من أهل النار يدخل النار واحد من أهل الجنة يطلبه بمظلمة قلت وكيف وإنما نأتي الله عراة بهما قال بالحسنات والسيئات ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ശ്രവിച്ചിട്ടുണ്ട് എന്ന് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉമൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഥവാ പരലോകത്തേക്ക് വരുമ്പോൾ നഗ്നന്മാരായി ആരും കൂടെയില്ലാത്ത അവസ്ഥയിൽ വരും എന്ന ഹദീസ്. ഒരൊറ്റ ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രം ഒരു മാസം യാത്ര ചെയ്യുന്നു. ആ ഹദീസ് പഠിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ഒരു മാസക്കാലം യാത്ര. ഇന്നത്തെ യാത്ര പോലെ ആധുനിക സംവിധാനങ്ങളും വിമാനങ്ങളും കപ്പലുകളും കാറുകളുമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മരുഭൂമിയുടെ ആ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമായി അവർ നടത്തിയ സുദീർഘമായ അറിവുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ ആ യാത്രയുടെ ഫലങ്ങളായിട്ടാണ്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹദീസിൻ്റെ മാധുര്യം എന്നുള്ളതുകൂടി നാം മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, ഹദീസ് തേടിയുള്ള യാത്രകളുടെ ഒന്നാം ഭാഗം. അവതരണം അബ്ദുൽ മാലിക് സലഫി.
3: മാഷാ അല്ലാ, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ ഏറ്റവും ഹൃദ്യമായ പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ചേർന്നുണ്ട്. അവരിലേക്ക് ഇൻഷാ അല്ലാ വരാം. നമുക്ക് ഇപ്പോൾ സമയം അതിക്രമിച്ചത് കാരണത്താൽ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പീസ് റേഡിയോ മോർണിംഗ് വൈബ്സ് എന്നും എല്ലാവർക്കും വൈബ്സ് ആയി മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി.

0: പീസ് റേഡിയോയിലെ അടുത്ത പരിപാടി പ്രകാശതീരം ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി അവതരിപ്പിക്കുന്നു.
1: അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് ബല്ലഗ റിസാല വഅദ്ദ അമാന ونصح الأمة وكشف الغمة وجاهد في الله حق جهاده حتى أتاه اليقين وصلوات ربي وسلامه عليه وعلى آله وصحبه أجمعين أما بعد പ്രിയം ഉള്ള ശ്രോതാക്കളെ, മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇന്ന് വക്കാലത്തുമായി ബന്ധപ്പെട്ട കർമ്മപരമായ ചില വശങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ അവന് ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ പലതും ഒന്നുകിൽ അവൻ്റെ കഴിവുകേട് മൂലമോ അല്ലെങ്കിൽ സമയക്കുറവ് മൂലമോ മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കാറുണ്ട്. കോടതി ഭാഷയിൽ പരിചയമുള്ള ഒരു വാക്കാണല്ലോ വക്കീൽ. പ്രസ്തുത വാക്ക് അറബി ഭാഷയിലുള്ളതാണ്. വക്കാലത്ത് വക്കീൽ എന്ന അറബി വാക്കിൻ്റെ അടിസ്ഥാനം വക്കല യുവക്കിലു എന്ന ധാതുവിൽ നിന്നുള്ളതാണ്. പല അർത്ഥങ്ങളാണ് പ്രസ്തുത വാക്കിനുള്ളത്. അതിൻ്റെ ഒരർത്ഥം സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്ന ആശയത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, സൂറത്തു ആലു ഇംറാനിലെ 173-ാമത്തെ ആയത്തിൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, വ നിഅമൽ വക്കീൽ, വക്കീലായി അവൻ എത്ര നല്ലവനാണ്. അവിടെ വക്കീൽ എന്ന വാക്ക് അതുകൊണ്ടുള്ള വിവക്ഷ, ഐ അൽ ഹാഫിൽ, ഞങ്ങളുടെ സംരക്ഷകനായി എത്ര നല്ലവനാണ് അല്ലാഹു. അപ്പോൾ വക്കീൽ എന്ന വാക്ക് അൽ ഹാഫിൽ, സംരക്ഷിക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ വക്കല എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക എന്ന ആശയത്തിന് ഉപയോഗിക്കും. പൊതുവെ ആ ഒരു ആശയത്തിനാണ് വക്കീല് വക്കാലത്ത് എന്ന് പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഹ്സാബിലെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വത്തവക്കൽ അലല്ലാ, നീ അല്ലാഹുവിൽ തവക്കുലാക്കുക. തവക്കല യതവക്കലു എന്ന വാക്കാണ് അല്ലാഹു ഉപയോഗിച്ചത്. അതായത് ഫൗവിൽ അംറക ഇലല്ലാ, നീ നിന്റെ കാര്യം അല്ലാഹുവിലേക്ക് തവക്കുൽ നടത്തുക എന്ന് പറഞ്ഞാൽ തഫ്വീൽ, ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ്. അപ്പോൾ ഭാഷയിൽ തവക്കുൽ, വക്കീൽ, വക്കാല എന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, ഏറ്റെടുക്കുക എന്നിത്യാദി അർത്ഥത്തിന് ഉപയോഗിക്കും. പൊതുവെ ഈയൊരു പ്രയോഗം അല്ലെങ്കിൽ ഈയൊരു ഇടപാട് മനുഷ്യർ ചെയ്തു വരുന്നതാണ്. സകാത്ത് സ്വയം കൊടുക്കാൻ കഴിയാത്ത ഒരാൾക്ക്, അവകാശികളെ എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരാൾ മറ്റുള്ള ആളുകളെ വക്കാലത്ത് കൊടുക്കാറുണ്ട്. വക്കാലത്ത് കൊടുക്കുക എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ആരെയാണോ വക്കാലത്ത് ഏൽപ്പിച്ചത് അയാളാണ് സക്കാത്ത് വിതരണം ചെയ്യുക. പ്രത്യേകിച്ച് ഈദുൽ ഫിത്റിൽ ഫിത്ര് സക്കാത്ത്, ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സക്കാത്തുൽ ഫിത്ർ, അത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും സംഘടനകളെയോ അതല്ലെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യുന്ന പ്രത്യേക കേന്ദ്രങ്ങളെയോ പള്ളികളെയോ ഒക്കെ വക്കാലത്ത് ഏൽപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ വിവാഹം നടത്തേണ്ട വലി പിതാവാണ് ഒന്നാമത്തെ വലി. ആ വലി സ്ഥലത്തില്ല എങ്കിൽ പ്രസ്തുത കർമ്മം നിർവഹിക്കുവാൻ വലി മറ്റൊരാളെ വക്കാലത്ത് കൊടുക്കാറുണ്ട്. കോടതികളിൽ തങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ വേണ്ടി തങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ബോധ്യപ്പെടുത്തുവാൻ അർഹനായ ഒരാളെ ഏൽപ്പിക്കും. അയാൾക്കാണ് നമ്മൾ വക്കീൽ എന്ന് പറയുക. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും വക്കാലത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മനുഷ്യൻ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിഷയങ്ങൾ അറിയൽ അനിവാര്യമാണ്. ഷറഇൽ അല്ലെങ്കിൽ ഇസ്തിലാഹിയായി സാങ്കേതികമായി വക്കീൽ വക്കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ തനിക്ക് ചെയ്തു തീർക്കുവാനുള്ള അനുവദനീയമായ ഒരു കാര്യം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള വക്കാലത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്ത് നിസാഇലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യമാർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനഹിമ ഫബ്അസൂ ഹകമം മിൻ അഹ്ലി വഹകമം മിൻ അഹ്ലിഹ, ഭാര്യയുടെ പിണക്കം ഭയപ്പെടുന്ന ഭർത്താവ് അവളെ ഉപദേശിക്കണം, കിടപ്പറ മാറിക്കിടക്കണം, മുഖത്തല്ലാത്ത രൂപത്തിൽ അവളെ അടിക്കണം, ഇത്യാദി മാർഗങ്ങളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും അവളുടെ ഭാഗത്തുനിന്നും ഒരു മാറ്റം കാണുന്നില്ല എങ്കിൽ ഉടനെ തൊലാക്ക് ചൊല്ലുകയല്ല, വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനഹിമ, അവരുടെ രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വേർപാട് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഫബ്അസൂ ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹ, അവൻ്റെ അഥവാ ഭർത്താവിൻ്റെ ആളുകളിൽ നിന്നും ഒരാളെ ഹകം ഹകമായി, അതേപോലെ തന്നെ അവളുടെ വീട്ടുകാരിൽ നിന്നും ഒരാളെ ഹകമായി നിങ്ങൾ നിയോഗിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ, അത് രൂക്ഷമായി കഴിഞ്ഞാൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങളിൽ നിന്ന് അവരുടെ ആളുകളിൽ നിന്ന് ഓരോരുത്തരെ നിങ്ങൾ വക്കീലായി അവരുടെ കാര്യങ്ങൾ പറയുവാനും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുക. അവരാണ് ഇവരുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ടത്. മുന്നോട്ട് പോകണോ അതല്ല ഇതോടുകൂടി അവസാനിപ്പിക്കണം. അപ്പോൾ തങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി മറ്റൊരാളെ ഏർപ്പാട് ചെയ്യുക. ഇവിടെ ഹക്കം എന്ന് പറഞ്ഞത് വക്കീൽ എന്ന അർത്ഥത്തിനാണ്, ആശയത്തിനാണ്. അതേപോലെ തന്നെ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ, ഈജിപ്തിലെ രാജാവിൻ്റെ അടുക്കൽ എത്തിപ്പെട്ടപ്പോൾ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അറിവും പരിജ്ഞാനവും വിനയവുമെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ രാജാവ് അദ്ദേഹത്തെ പ്രത്യേകമായൊരു സ്ഥാനമേൽപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ വേളയിൽ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വിഷയമായി ഖുർആൻ പറഞ്ഞു, വജ്അൽനി അലാ ഖസായിനിൽ അർദ്, നിങ്ങൾ എന്നെ ഭൂമിയുടെ ഖജനാവുകൾ അഥവാ സാമ്പത്തിക കാര്യം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക എന്ന് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഈ സൂറത്ത് യൂസഫ് കാണുന്നു. അവിടെ സാമ്പത്തിക വിഷയങ്ങൾ അഥവാ ഈ ധനകാര്യം, അതിൻ്റെ വക്കാലത്ത്, അതിനെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക, അവിടെ വക്കീൽ എന്ന അർത്ഥത്തിനാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇത്തരത്തിലുള്ള വക്കാലത്തുമായി ബന്ധപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയാണല്ലോ മദീനയിലെ ഭരണാധികാരിയും രാജാവും, അതുകൊണ്ട് അവിടുത്തെ സക്കാത്ത് സ്വീകരിക്കേണ്ട ശേഖരിക്കേണ്ട ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പലരെയുമാണ് നിയോഗിച്ചയക്കാറുള്ളത്. ഉദാഹരണമായി ഇബ്നുൽ തുബിയ എന്ന് പറയുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്രത്തിൻ്റെ സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. വളരെ പ്രസിദ്ധമായ സംഭവമാണ്. ഇബ്നുൽ തുബിയ പോയി അദ്ദേഹത്തിന് ലഭിച്ച സക്കാത്തുകൾ ശേഖരിച്ചു കൊണ്ടുവന്നപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ, ഇത് സക്കാത്തും ഇത് എനിക്ക് അവർ പാരിതോഷികമായി തന്ന കാര്യവുമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കോപിച്ചു. കാരണം ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ കവിഞ്ഞ് ഒരു പ്രവർത്തനം നടത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഏതായിരുന്നാലും ശരി, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി മറ്റുള്ള ആളുകളെ നിയോഗിച്ചു. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമ നമ്മുടെ ഉമ്മ ഉമ്മു ഹബീബ അഥവാ റംല ബിൻത് അബി സുഫിയാൻ, അബു സുഫിയാന്റെ മകൾ റംല, അവരുടെ ഉമ്മു ഹബീബ എന്ന പേരിലാണ് അറിയപ്പെടുക. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്ന വളയിൽ പ്രവാചകൻ അവരുടെ കൂടെയല്ല, നാട്ടിലല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കാര്യം ഏൽപ്പിച്ചത് അംർ ഇബ്നു ഉമയ്യ അൽ-ദമ്രി എന്ന് പറയുന്ന സഹാബിയാണ്. അദ്ദേഹമാണ് ആ വിവാഹം പ്രവാചകന് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്തത്. വക്കാലത്ത്, വിവാഹത്തിൻ്റെ വക്കാലത്ത് അത് അംർ ഇബ്നു ഉമയ്യ അൽ-ദമ്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഖുർആനിൽ രേഖയുണ്ട് വക്കാലത്തിന്, സുന്നത്തിൽ രേഖയുണ്ട്. മാത്രമല്ല ഇജ്മാ, പണ്ഡിതന്മാരുടെ ഇജ്മാ വക്കാലത്ത് അത് അനുവദനീയമാണ്, അത് ആവശ്യമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഒരു വലിയ ധനാഢ്യൻ, അയാൾക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ടാകും. ആ സ്ഥാപനങ്ങളെല്ലാം നോക്കി നടത്തുവാനും അതിനെ ഒരു ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും അയാൾക്ക് മാത്രം സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചില സ്ഥാപനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വക്കാലത്ത് കൊടുക്കുന്നു, അവിടെ ഏൽപ്പിക്കുന്നു. ഇത് അനുവദനീയമാണ്. ഒരു കേസുണ്ടെന്ന് വിചാരിക്കുക. കേസിൽ തൻ്റെ സത്യസന്ധമായ ഭാഗങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ഒരു പക്ഷേ അയാളുടെ മാനസികമായ പക്വതക്കുറവ് മൂലമോ അല്ലെങ്കിൽ അയാളുടെ വാചാലത കുറവ് മൂലമോ കോടതിയിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രസ്തുത കാര്യം ഏൽപ്പിക്കുവാൻ ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തുന്നു. ഇതൊക്കെ അനുവദനീയവും ഒരു പക്ഷേ അത്യന്താപേക്ഷിതവുമായി തീരുന്നു. നാല് ഘടകങ്ങളാണ് ഈ വക്കാലത്ത് എന്ന് പറയുന്ന ഇടപാടിലുണ്ടാകുക. ഒന്ന്, ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി. അപ്പോൾ ഉദാഹരണമായി ഒരു മുതലാളി, അയാൾക്ക് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽപ്പെട്ട ഒരു കച്ചവട സ്ഥാപനം നോക്കി നടത്തുവാനും അതിൻ്റെ ദിനേനയുള്ള കാര്യങ്ങൾ നോക്കി നടത്തുവാനും വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ നോക്കി നടത്തുവാൻ ഏൽപ്പിച്ച ഈ ഉടമസ്ഥൻ മുതലാളി അയാളെ നമ്മൾക്ക് മുവക്കിൽ അഥവാ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി എന്ന് പറയാം. ഇതാണ് ഒന്നാമത്തെ ഘടകം, പ്രധാനപ്പെട്ട ഘടകം. ഇത് മുവക്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന്, മതപരമായി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള അനുവാദമുള്ള ആളായിരിക്കണം മുവക്കിൽ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കുട്ടികൾ, ഭ്രാന്തന്മാർ, ബോധക്ഷയമുള്ള ആളുകൾ, ഇതൊക്കെ കർമ്മശാസ്ത്ര വിഷയത്തിലെ ചർച്ചകളാണ്. അവരൊന്നും തന്നെ ഒരു മുവക്കിലാകുവാൻ കഴിയില്ല. ഉദാഹരണമായി ഒരു കുട്ടി, വലിയ ധനാട്ടിന് ആ കുട്ടിയുടെ പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. കുട്ടി ചെറുതായിരിക്കുമ്പോൾ, ഒരു 5 വയസ്സുള്ള കുട്ടി, പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ സ്വത്തെല്ലാം തന്നെ കുട്ടിയുടെ പേരിലാണ്. കുട്ടിയാണ് അതിനർഹൻ എങ്കിൽ ആ കുട്ടിക്ക്, പ്രായപൂർത്തിയെത്താത്ത വകതിരിവില്ലാത്ത കുട്ടി, ഞാൻ ഇതിനൊക്കെ ഉടമസ്ഥനാണ്, എനിക്ക് ആരെ വേണമെങ്കിലും ഇത് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അവന് തോന്നിയ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം കുട്ടികൾ കൈകാര്യം ചെയ്യൽ അത് അവരുടെ സ്വത്താണെങ്കിൽ തന്നെയും അവർക്ക് ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദമില്ല. അറബി ഭാഷയിൽ അതിന് മഹ്ജൂറുൻ അലൈ, അഥവാ അവന് കൈകാര്യം ചെയ്യുവാൻ മതപരമായി തടസ്സമുണ്ട്. കാരണം ആ കുട്ടി അവൻ്റെ ധനം ഇഷ്ടം പോലെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അവന് തന്നെ അത് വിനയായിരിക്കും എന്നതുകൊണ്ടാണ് മതം കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന, അവരുടെ ധനം കൈകാര്യം ചെയ്യുന്നത് വിരോധിച്ചത്. ഇങ്ങനെ വിരോധിക്കപ്പെട്ട, കൈകാര്യം ചെയ്യൽ വിരോധിക്കപ്പെട്ട ആളായിരിക്കുവാൻ പാടില്ല കുട്ടി. അതുപോലെ ഭ്രാന്തന്മാർ, ബോധക്ഷയമുള്ള ആളുകൾ, ഇവരും തന്നെ മുവക്കിൽ ആകുവാൻ പാടില്ല. കൈകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ മതപരമായി അനുവാദമുള്ളവനായിരിക്കണം കുട്ടി. രണ്ടാമത്തത്, ആരെയാണോ ഏൽപ്പിക്കുന്നത്, ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിക്കാണ് വക്കീൽ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒന്നുകൂടെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് കോടതിയിലുള്ള വക്കീൽ. കോടതിയിൽ സംസാരിക്കുന്ന, വാദിക്കുന്ന വക്കീൽ അയാൾ അയാളുടെ വിഷയമോ അയാളുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല, മറിച്ച് ആരാണോ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത് അയാൾക്ക് വേണ്ടി വാദിക്കുകയാണ് വക്കീൽ എന്ന് പറയും. ഒരു കടയിൽ ഉടമസ്ഥൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ആ തൊഴിലാളി അല്ലെ പണിക്കാരൻ, അയാൾ വക്കീലാണ്. അവനും അഥവാ വക്കീലും ഇതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ആളായിരിക്കണം എന്നൊരു നിബന്ധനയും അതിലുണ്ട്. മൂന്നാമത്തത് വക്കാല എന്ന് പറയുന്ന കർമ്മശാസ്ത്രപരമായ ഈ വിഷയത്തിലുള്ള മൂന്നാമത്തെ ഘടകം, അത് ഏൽപ്പിക്കുന്ന വ്യക്തിയും ഏൽപ്പിക്കപ്പെട്ടവനും പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം. അതിനാണ് പിന്നെ ഇജാബ് കബൂല് എന്നൊക്കെ പറയുക. ഏൽപ്പിച്ചു കൊടുക്കുക, ഇഷ്ടം സ്വന്തം ഇഷ്ടപ്രകാരം, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, ആരെയും ഭയപ്പെട്ടുകൊണ്ടല്ല, ആരും പ്രലോഭിപ്പിച്ചതുകൊണ്ടുമല്ല. അതേപോലെ തന്നെ അത് ഏറ്റെടുക്കുന്ന വക്കീലും സ്വയം ഇഷ്ടപ്രകാരം ഏറ്റെടുക്കണം എന്നത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ ആ നാട്ടിലുള്ള സമ്പ്രദായത്തിൽ നിന്നോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഞാനത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഏൽപ്പിച്ചു തന്നു എന്നൊക്കെ വ്യക്തമായി പറയുമ്പോൾ മാത്രമാണ് അതിൻ്റെ രൂപം ഉണ്ടായിത്തീരുക. ഉദാഹരണമായി, എൻ്റെ വീട് വിൽക്കുവാൻ ഞാൻ താങ്കളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ വാക്ക് സത്യസന്ധമാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ഈജാബും കബൂലും അതിൻ്റെ രൂപം സഹിയായി ശരിപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മസലയിലെ നാലാമത്തെ ഘടകം എന്തൊരു വസ്തുവാണോ ഏൽപ്പിക്കുന്നത് അതാണ് മുവക്കലും ഫീഹി എന്ന് പറയും. എൻ്റെ വീട് വിൽക്കുവാൻ ഞാൻ താങ്കളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ വീട്, ഈ ഒരു വീട് വിൽക്കുവാൻ ഉള്ള വിഷയം മാത്രമേ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വക്കീലിൻ്റെ ചുമതല ഈ വീട് വിൽക്കുവാൻ മാത്രമാണ്. ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട വസ്തു അത് മുവക്കിലിൻ്റെ, ആരാണോ ഏൽപ്പിച്ചത് അയാളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം. അതേപോലെ തന്നെ നിർണിതമായി കൊടുക്കണം. ധാരാളം വീടുകളുള്ള, ധാരാളം തോട്ടങ്ങളും എസ്റ്റേറ്റുകളുമുള്ള ഒരാൾ എൻ്റെ തോട്ടത്തിൽ ചിലത് വിൽക്കുവാൻ ഞാൻ താങ്കളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു വക്കാല ശരിയാകുകയല്ല. കൃത്യമായി നിർണയിക്കണം, ഇന്ന സ്ഥലം, ഇന്ന വീട്, ഇന്ന കട എന്നൊക്കെ മുവക്കിൽ കൃത്യമായും ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു ഇടപാട് ശരിയായിത്തീരുകയുള്ളൂ. അതേപോലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഈ ഒരു ജോലി അതിന് അർഹമായ അനുവാദമുള്ള ജോലിയുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ ഒരാൾക്ക് വക്കാലത്ത് കൊടുക്കുവാൻ പാടില്ല. ഒരാൾ പറയുകയാണ്, ഞാൻ അല്പം തിരക്കിലാണ്, അതുകൊണ്ട് ഇന്നത്തെ ദുഹർ നമസ്കാരം എനിക്ക് വേണ്ടി നീ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ ആ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ജോലി ആരാധനയാണല്ലോ. ഒരാളുടെ ആരാധന മറ്റൊരാൾ നിർവഹിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം, അതേപോലെ തന്നെ നോമ്പ് എന്നിത്യാദി പ്രധാനപ്പെട്ട ഏകദേശം എല്ലാ ആരാധനകളും അത് ഏൽപ്പിച്ചു കൊടുക്കാൻ, വക്കാലത്ത് കൊടുക്കാൻ പാടില്ല. ഏതാനും അല്പം ചില കാര്യങ്ങളൊഴിച്ച്. ഉദാഹരണമായി, ഒരാൾക്ക് ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, അയാൾക്കതിനുള്ള ശാരീരിക കഴിവില്ല എങ്കിൽ പ്രസ്തുത വ്യക്തിക്ക് അയാളുടെ ധനം ചെലവഴിച്ചുകൊണ്ട് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം, എനിക്ക് വേണ്ടി ഉംറ ചെയ്യണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ ഒരു മനുഷ്യൻ ഇപ്രകാരം ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് കേട്ടു, ലബ്ബൈക അൻ ഷിബ്റുമ, ഷിബ്റുമക്ക് വേണ്ടി ഞാൻ തൽബിയത്ത് ചൊല്ലുന്നു അഥവാ ഹജ്ജിൽ പ്രവേശിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാൻ ഷിബ്റുമ, ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഹജ്ജിൽ പ്രവേശിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഹുല്ലി ഔ ഖരീബുല്ലി, എൻ്റെ ഒരു സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എൻ്റെ പിന്നെ ഖരീബ് ബന്ധുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് പറഞ്ഞില്ല, മറിച്ച് ആർക്കു വേണ്ടിയാണോ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആ നിർവഹിക്കുന്ന വ്യക്തി ആദ്യം തനിക്ക് വേണ്ടി സ്വന്തം നിർവഹിച്ചവനായിരിക്കണം. ആദ്യം നിനക്ക് വേണ്ടി നീ ഹജ്ജും ഉംറയും ചെയ്യുക, ശേഷം ശിബ്രമക്ക് വേണ്ടി നിർവഹിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഹജ്ജിൻ്റെ വേളയിൽ ജംറകളിലുള്ള ഏറുകൾ, ജംറത്തുൽ സുഗ്ര, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നിത്യാദി ജംറകളിൽ എറിയുവാൻ സാധിക്കാത്ത ആളുകൾ, അത് കുട്ടികളാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, ശാരീരികമായി അവർക്ക് കഴിവില്ല എങ്കിൽ ഹജ്ജ് നിർവഹിക്കുന്ന ഒരാൾക്ക് അഥവാ ഹജ്ജ് നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രസ്തുത കർമ്മം മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, ഏൽപ്പിക്കപ്പെടുന്ന കാര്യം അത് ഒരിക്കലും ആരാധനയാകുവാൻ പാടില്ല, ആരാധനകൾ മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുക്കുവാൻ പാടില്ല, ഏതാനും ഈ എണ്ണപ്പെട്ട ചില ആരാധനാ കർമ്മങ്ങളൊഴിച്ച്. ഇനി നമ്മൾ പരിശോധിച്ചാൽ വക്കാലത്തുകൾ പല രൂപത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അള്ളാഹുമായുള്ള ബന്ധപ്പെടുന്ന ഹുക്കൂക്കുകളാണെങ്കിൽ ആ ഹുക്കൂക്കുകളിൽപ്പെട്ട ചിലത് മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുക്കാൻ സാധിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിക ശിക്ഷാവിധികൾ, അത് സ്ഥിരീകരിക്കലും അത് നടപ്പിലാക്കലും സത്യത്തിൽ ഭരണാധികാരിയുടെ ചുമതലയാണ്. അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതുമാണ്, ഭരണാധികാരി ചെയ്തു കൊടുക്കേണ്ട നിർവഹിക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് രാജ്യത്തുള്ള എല്ലാ ഇത്തരത്തിലുള്ള ഹുദൂദുകളും ഇസ്ലാമിക ശിക്ഷാവിധികളും കണ്ടെത്തുവാനും അത് സ്ഥിരീകരിക്കുവാനും അത് നടപ്പിലാക്കുവാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണാധികാരിക്ക് മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കാവുന്ന, അതുകൊണ്ടാണ് ഇസ്ലാമിക അത്തരത്തിലുള്ള ചുമതലകൾ ഇസ്ലാമിക രാജ്യങ്ങൾ കാദിമാരെ ഏൽപ്പിക്കുന്നത്, കോടതികളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഹുദൂദുകൾ, ഇസ്ലാമിക ശിക്ഷാവിധികൾ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്, അനുവാദമുള്ളതാണ്. ഉദാഹരണമായി, കട്ടവന്റെ കൈമുറിക്കുക, വ്യഭിചരിച്ചവൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടായപ്പോൾ ഉനൈസ് എന്ന് പറയുന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വേലക്കാരൻ യജമാനത്തിൻ്റെ ഭാര്യയുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിഷയമെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉനൈസിനെ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു, ഉനൈസ്, താങ്കൾ പോകുക ആ സ്ത്രീയുടെ അടുക്കിലേക്ക്. എന്നിട്ട് അവരിങ്ങനെ ഈ തെറ്റ് സമ്മതിച്ചാൽ, ഫൈനി അഅ്തറഫ്, അവരെങ്ങാനും അവർ ചെയ്തു പോയി എന്ന് സമ്മതിക്കുകയാണെങ്കിൽ, ഫർജുംഹാ, നിങ്ങളവരെ റജ്മ് നടത്തുക, എറിഞ്ഞുകൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ ഹുക്കൂക്കുകൾപ്പെട്ട ഇസ്ലാമിക ശിക്ഷാവിധികൾ ഇതൊക്കെ സ്ഥിരീകരിക്കുവാൻ അനസിൻ്റെ അടുക്കൽ ഉനൈസിനോട് പോയി അത് സ്ഥിരീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ സ്ഥിരീകരിച്ച് സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കുവാൻ അതും ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ് എന്ന് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബാധ്യതകൾ അടിമകളുമായുള്ളതാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനുമായി ചെയ്തു കൊടുക്കേണ്ട കുറേ അടിമകൾ, കുറേ ബാധ്യതകളുണ്ട്. അഥവാ കച്ചവടം, വാങ്ങുക, വിൽക്കുക, വിവാഹം, വിവാഹമോചനം, ശരിക്ക കമ്പനികൾ, ഇതൊക്കെ തന്നെയും അത് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന രക്ഷിതാക്കളുടെ പെൺമക്കളെ കെട്ടിക്കുവാൻ രക്ഷിതാവ് സ്ഥലത്തില്ല എങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, വക്കാലത്ത് കൊടുക്കുന്നത്. വിവാഹമോചനം ചെയ്യുവാനും ആ രൂപത്തിൽ വക്കാലത്ത് കൊടുക്കാവുന്നതാണ്. ഒരു വസ്തു വിൽക്കുവാനും ഒരു വസ്തു വാങ്ങുവാനുമൊക്കെ സ്വന്തം അനുവാദമുണ്ട് എന്നതുപോലെ തന്നെ മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുത്തും ഇത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ അടിമകളുമായി ബന്ധപ്പെട്ട അഥവാ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ, പല ഇടപാടുകളിലും വക്കാലത്ത് അനുവദനീയമാണ്, അല്ല, അധിക ഇടപാടുകളിലും വക്കാലത്ത് അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രസ്തുത പ്രശ്നങ്ങൾ തങ്ങളുടെ ഭാഗം എന്ത് എന്ന് സത്യസന്ധമായി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു വക്കീലിനെ വക്കൽ അനുവാദമാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തനിക്കുണ്ടായൊരു പ്രശ്നം അത് പരിഹരിക്കുവാൻ വേണ്ടി അഖീൽ എന്ന് പറയുന്ന തൻ്റെ ബന്ധുവായ അഖീലിനെ ഏൽപ്പിക്കുകയുണ്ടായി, വക്കീലായി അഖീലിനെ ഏൽപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തനിക്കുണ്ടായൊരു പ്രശ്നം അത് പറഞ്ഞു തീർക്കുവാൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ അൽ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയച്ചത്. അപ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ ഇടപെടാം എന്നതുപോലെ തന്നെ അത് മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതുമാകുന്നു എന്ന് ഇങ്ങനെയുള്ള അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ സാക്ഷ്യം വഹിക്കുവാൻ ഒരാളെ ഏൽപ്പിക്കുക, ഒരു കൊലപാതകം ഒരാൾ കണ്ടു എന്ന് വിചാരിക്കുക, അയാളാണ് സാക്ഷി, അയാൾക്ക് ആ പ്രസ്തുത സാക്ഷ്യത്വം മറ്റാളെ ഏൽപ്പിക്കാവുന്നതല്ല. ഞാൻ കണ്ടു എന്ന് നിങ്ങൾ സാക്ഷി പറയണം എന്ന് ഏൽപ്പിക്കാൻ പാടില്ല. അതേപോലെ സത്യം ചെയ്യുന്ന കാര്യം അതും ഇതേപോലെ വക്കാലത്ത് കൊടുക്കുവാൻ സാധിക്കുകയില്ല, നേർച്ച ചെയ്ത കാര്യം അതും വക്കാലത്ത് കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാത്ത കച്ചവടം, സമ്മാനം കൊടുക്കൽ, സ്വതക്ക കൊടുക്കൽ, വാടകയ്ക്ക് വാങ്ങൽ, വായ്പ കൊടുക്കൽ, ഒരു വസ്തു മറ്റൊരാളുടെ അടുക്കൽ നിക്ഷേപിക്കൽ, ഇങ്ങനെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട അധിക വിഷയങ്ങളിലും വക്കാലത്ത് അനുവദനീയമാകുന്നു എന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു, തലാഖിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുകയാണ് എങ്കിൽ, അഥവാ ഭാര്യയുടെ ആവശ്യപ്രകാരം ഭർത്താവ് വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അതിനാണല്ലോ ഖുൽഉ എന്ന് പറയുക. പ്രസ്തുത കർമ്മവും ഒരാളെ വക്കാലത്ത് കൊടുക്കാം. ഭാര്യയെ മടക്കിയെടുക്കുവാൻ, അഥവാ ഭാര്യ ഇദ്ദയുടെ സമയത്താണ്, ഭാര്യയെ വിവാഹമോചനം ചെയ്തു, അവൾ ഇദ്ദയിലാണ് എങ്കിൽ അവളെ മടക്കിയെടുക്കുവാൻ ധാരാളം വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് താൻ സ്വയം മടക്കിയെടുത്തു എന്ന് പറയുന്നതിനപ്പുറം ഒരാളെ ആ കാര്യത്തിന് ഏൽപ്പിക്കുക, വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാകുന്നു. ഇനി വക്കാലത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില നിയമങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ വക്കീലായി നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ വക്കീൽ മറ്റൊരു വക്കീലിനെ ഏൽപ്പിക്കുവാൻ പാടില്ല. ഒരാൾ ഒരു കട നടത്തുവാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു, തൻ്റെ സ്ഥാപനമാണ്, പക്ഷെ നടത്തുവാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത വ്യക്തി തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് യജമാനന്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, വക്കീൽ മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുക്കുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വക്കീൽ സാങ്കേതികമായി അറബിയിൽ അയാളുടെ യദ്, അയാളുടെ ഉത്തരവാദിത്വം ഒരു അമീനിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുക. അമീനിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടെ വക്കീൽ അയാൾ ഉടമസ്ഥന്റെ അതേ റോളിലും അതേ പോസ്റ്റിലുമാണുള്ളത്. ഒരു കച്ചവട സ്ഥാപനം മുതലാളിക്ക് അവിടെ ഇരിക്കുവാനും കച്ചവടം നടത്തുവാനും കഴിയില്ല, തിരക്കോ മറ്റ് കാര്യങ്ങളോ കാരണം. എങ്കിൽ അത് അവിടെയുള്ളൊരു തൊഴിലാളിയെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട വ്യക്തി വക്കീൽ സത്യത്തിൽ മുവക്കിലിനെ പോലെ തന്നെയാണ്. അവിടെ മുതലാളിക്ക് ഉടമസ്ഥന് ലാഭകരമായ കച്ചവടമേ ചെയ്യാൻ പാടുള്ളൂ. വക്കീൽ അയാൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടി സത്യസന്ധമായിരിക്കണം. ഇന്ന സമയത്ത് കട തുറക്കണം, ഇന്ന സമയത്ത് കട അടക്കണം, ഇത്ര കാശിന് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് നീ ഹാജരാകണം, ആഴ്ചയിൽ ഇത്ര ലീവേ എടുക്കാൻ പാടുള്ളൂ, എന്തെല്ലാം നിബന്ധനകൾ മുവക്കീൽ പറഞ്ഞുവോ ആ നിയമങ്ങൾ പരിപൂർണമായി പാലിക്കുവാൻ വക്കീൽ സന്നദ്ധനാകണം. അങ്ങനെ പരിപൂർണമായി പാലിച്ച് അതിൻ്റെ ഇടയിൽ വല്ല അപാകതകളും തൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ വന്നു, ഒരാൾ ഉദാഹരണമായി ഒരാൾ ഒരു കട നടത്തുകയാണ്, വക്കീലാണ് കട നടത്തുന്നത്, അതിൻ്റെ ഇടയിൽ ആ കടക്ക് വല്ല തീപിടുത്തവും സംഭവിച്ചാൽ ഒരിക്കലും വക്കീൽ അതിൻ്റെ നഷ്ടപരിഹാരം മുതലാളി കൊടുക്കേണ്ടതില്ല, കാരണം അയാൾ അതിൽ ഉത്തരവാദിയല്ല. അതേപോലെ തന്നെ ഒരു മുതലാളിയുടെ സ്ഥാപനം ഒരു വക്കീൽ നടത്തുകയാണ്, അപ്പോഴാണ് മോഷ്ടാക്കൾ വന്ന് പിടിച്ചു പറയും മോഷണം നടത്തി എങ്കിൽ അതിലൊരിക്കലും വക്കീൽ ഉത്തരവാദിയല്ല എന്നതുകൊണ്ട് അതിൻ്റെ ളമാൻ, അതിൻ്റെ ജാമ്യം ഒരിക്കലും വക്കീൽ ഏറ്റെടുക്കേണ്ടി വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ, പലപ്പോഴും ഈ ഒരു മസലകൾ, ഇത്തരത്തിലുള്ള മസലകൾ മനുഷ്യരുമായി ദിനേന ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം ആളുകൾക്കിടയിൽ ശത്രുതയും പ്രത്യക്ഷമായ പോരും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വക്കാലത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് പറയുവാനുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇന്നത്തെ പ്രകാശതീരം ഇവിടെ അവസാനിക്കുകയാണ്. വക്കാലത്ത് ഈ വിഷയത്തിലുള്ള ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയുടെ അവതരണമാണ്.

0: പീസ് റേഡിയോ ഇനി തിരുനബിയോടൊപ്പം മുസ്തഫ അൻസാരി എ പി കാർഡ് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അള്ളാഹുവിൻ്റെ അത്യുത്കൃഷ്ടമായ ഒരു വചനത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ ചൊല്ലുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് അത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ബിസ്മി നമ്മൾ ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്തഈനൻ ബില്ലാഹി മുൽതമിസം അൽബർക്ക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും അവൻ്റെ ബറക്കത്തിനെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് എന്നാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ആദ്യമായി കൊണ്ട് ഇറക്കിക്കൊടുത്ത സമയത്ത് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ

പക്ഷേ ആ പ്രവൃത്തികളിലെല്ലാം, അതിൻ്റെ തുടക്കത്തിലെല്ലാം ബിസ്മില്ല എന്ന ഒരു പ്രാരംഭത്തോടുകൂടി തുടങ്ങാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളിലും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്ന ഒട്ടനവധി പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിസ്സാരമായിക്കൊണ്ട് നമുക്ക് പറയാൻ യാതൊരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ ബിസ്മില്ല എന്ന് ചൊല്ലുവാനും അതിലൂടെ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടുന്ന് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വചനത്തിലൂടെ തുടങ്ങിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ, അതുപോലെ തന്നെ മറ്റു കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അവിടെയെല്ലാം എഴുതി വെക്കാറുണ്ടായിരുന്നു ബിസ്മില്ല. അത് ചൊല്ലിക്കൊണ്ടും അത് എഴുതി വെച്ചുകൊണ്ടും എല്ലാം പ്രവാചകൻ്റെ ജീവിതത്തിൽ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബിസ്മി വരുന്ന ഒരുപാട് പ്രാർത്ഥനകൾ, ബിസ്മി ഉൾക്കൊള്ളുന്ന പ്രവാചകൻ്റെ പ്രാർത്ഥനകളും നമുക്ക് കാണാൻ സാധ്യമാകും. അതിലേതാനും ചില പ്രാർത്ഥനകൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് റസൂലുള്ള പഠിപ്പിച്ചു തന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നതാണ്. അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് യാതൊരു ശക്തിയും കഴിവും ഒരു മാറ്റങ്ങളും ലോകത്ത് വരുത്താൻ അള്ളാഹുവിന് അല്ലാതെ സാധ്യമല്ല എന്ന ഉറച്ച ബരമേൽപ്പിക്കലിലൂടെ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്ന് പ്രവാചകന് പഠിപ്പിക്കുന്നു. മറ്റൊന്ന് വീട്ടിൽ പ്രവേശിക്കുമ്പോഴാണ് ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ ബരമേൽപ്പിക്കുകയും ചെയ്തു എന്ന പ്രാർത്ഥന. അതോടൊപ്പം രാത്രിയിൽ വീട് സുരക്ഷിതമാക്കുമ്പോൾ, നമ്മൾ കിടന്നിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. പാത്രങ്ങൾ മുടി വെക്കണം, തൊൽപാത്രങ്ങൾ വായി കെട്ടണം, വാതിലുകൾ അടക്കണം, വിളക്കുകൾ കെടുത്തണം, അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അവസാനം ആ ഹദീസിൽ കാണാം, വൈദുക്കുർ സ്മല്ലാ, അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കുകയും വേണം എന്ന് ഹദീസിൽ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇദാ അക്കല അഹദക്കും ഫലിയദ്കുർ ഇസ്മല്ലാ, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊന്ന് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അമാലോ അൻ അഹദഹും യഖൂലു ഹീന യാതി അഹ്ലുഹു ബിസ്മില്ല, ആരെങ്കിലും ഭാര്യയെ സമീപിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ബന്ധത്തിൽ അവർക്ക് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയില്ല, അത്രത്തോളം ബിസ്മിക്ക് പവറുണ്ട്, ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് നന്മകൾക്കുമുണ്ട് എന്നത് ഈ ഹദീസുകളിൽ നമുക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെയും ബിസ്മി ചൊല്ലാൻ റസൂലുള്ള പറഞ്ഞതായി ഹദീസിൽ കാണാം. മറ്റൊന്ന് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളുടെ സമയത്ത് മാമിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹിൻ കുല്ല കുല്ലി യൗമി മസാഇൻ കുല്ലു ലൈലത്തിൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വല ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇത് മൂന്ന് പ്രാവശ്യം അവൻ ചെല്ലുകയാണെങ്കിൽ, രാവിലെയും വൈകുന്നേരവും ചെല്ലുകയാണെങ്കിൽ, ലം യദുറുഹു ഷൈഉൻ, അവനെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല. ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്, ഏതൊരു അടിമയാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു വസ്തുവും ആരുടെ നാമം കാരണത്താൽ ഉപദ്രവിക്കുകയില്ലയോ ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അങ്ങനെ അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പറയുന്നത് അവന് യാതൊരു വസ്തുവും ഉപദ്രവം വരുത്തുകയില്ല എന്നാണ് ഹദീസിൻ്റെ സാരം. അപ്പോൾ ഈ പ്രാർത്ഥനകളിലെല്ലാം ബിസ്മി ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന് വാഹനത്തിൽ കയറുമ്പോൾ നമുക്കെല്ലാവർക്കും മനപ്പാടമുള്ളത് എന്താണ്? സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദ വമക്കുന ലഹു മുഖറിനീൻ വഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന പ്രാർത്ഥനയായിരിക്കും. എന്നാൽ അതിൻ്റെ കൂടെ നാം ചൊല്ലേണ്ടതായി പ്രവാചകൻ പഠിപ്പിച്ചു, ഇൻദർ റുകൂബി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വൈകബ്ബിർ സലാസൻ. ബിസ്മില്ല ചൊല്ലുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും മൂന്ന് പ്രാവശ്യം തക്ബീർ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാൻ കൂടി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു അഹ്യ, അള്ളാഹു നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു എന്ന അർത്ഥത്തിലും നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് കാണാൻ സാധ്യമാകും. അതേപോലെ വുളു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നതും റസൂലുള്ളാഹിൻ്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ബിസ്മിയുടെ പേരിൽ പല ബിദഅത്തുകളും നമുക്കിടയിലുണ്ട്. 786 എന്ന സംഖ്യയെ ബിസ്മിക്ക് പകരമായി കൊണ്ട് കാണുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ യാതൊരു കണക്കും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ കാണാൻ

0: സാധ്യമല്ല. അത് ചില ആളുകൾ അവരുടെ വക ഉണ്ടാക്കിയതാണ്. അത് ഇസ്ലാമിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. മറ്റൊന്ന്, മരിച്ചവർക്ക് വേണ്ടിയുള്ള ബിസ്മി ഖത്മ് തീർക്കുന്ന ഒരു സ്വഭാവം. ചില ആളുകൾ ഒത്തുകൂടി 10,000 തവണ ബിസ്മി ചൊല്ലിക്കൊണ്ട് മരിച്ചവർക്ക് ഹദിയ ചെയ്യുന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അത് ബിദഅത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, ബിസ്മി എഴുതിയ തകിടുകളും ഉറുക്കുകളും തൂക്കിയിടുക. വാഹനത്തിലും വീടുകളിലും മറ്റു ജോലിസ്ഥലങ്ങളിലുമെല്ലാം ബിസ്മി തൂക്കിയിടുന്ന ഒരു സംഭവം അങ്ങനെയല്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ബിസ്മി നാവ് കൊണ്ട് ഉച്ചരിക്കുക, ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുക എന്നതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. മറ്റൊന്ന്, സൂറത്ത് തോബയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ. യഥാർത്ഥത്തിൽ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളുടെയും പ്രാരംഭത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. എന്നാൽ തോബയുടെ മുമ്പിൽ ബിസ്മി ചൊല്ലിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ വക അത് ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്നൊരവസ്ഥ റസൂലുള്ള പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ടതില്ല ബിസ്മിയുടെ കാര്യത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട് അതിന് ഇത്ര പുണ്യമുണ്ട് അത്ര പുണ്യമുണ്ട് എന്ന് പറയുന്ന ആ രൂപത്തിൽ അതിനെ കച്ചവടം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പഠിപ്പിക്കപ്പെടാത്ത എണ്ണം അതിന് വെക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. അത് പ്രവാചകനാണ് തീരുമാനിക്കാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു ബിസ്മി കേവലം ഒരു ബിസ്മിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ചൊല്ലേണ്ടയിടത്ത് ചൊല്ലാതെ പോവുകയും അത് ചൊല്ലേണ്ടതില്ലാത്ത സ്ഥലത്ത് അത് വെറുതെ സ്വന്തം ഇഷ്ടപ്രകാരം എണ്ണം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ പതിവ് ഒരിക്കലും നമുക്ക് പാടില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളെ അങ്ങനെ തന്നെ ചെയ്യുവാനും നമുക്ക് കേവലമെന്ന് വിചാരിക്കുന്ന നിസാരമായ കാര്യങ്ങൾക്ക് പോലും വലിയ പുണ്യമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നമ്മൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം മുസ്തഫ അൻസാരി എപ്പിക്കാട്, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ഒരുപാട് കാലഘട്ടമായി ഓൺലൈൻ രംഗത്ത്, നമ്മൾ ഓൺലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ഒരു ചർച്ചയാണ് ഈ ഒരു ഓൺലൈൻ രംഗത്ത് വിദ്വേഷം വിതക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. പേരെന്നെടുത്ത് പറയേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. നമ്മളൊരിക്കലും ഒരു ഒരു വിമർശിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യേണ്ട ഒരാൾ എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാലം ഓൺലൈൻ ഡിബേറ്റുകൾ, അദ്ദേഹത്തിൻ്റെ പല പ്രോഗ്രാമുകൾ മുസ്ലിമീങ്ങളെ തന്നെ വളരെ താറടിച്ച് കാണിക്കുന്ന, അത് ഖുർആനെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും ഒക്കെ വളരെ നിഷ്പ്രയാസം അതിവൈകാരികമായ രൂപത്തിലേക്ക് പല ആളുകളെയും ചിന്തിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള തരത്തിലുള്ള പ്രയോഗങ്ങളും സംസാരങ്ങളും അങ്ങനത്തെ പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് നമ്മളൊക്കെ ആളുകൾ പോലും ഇദ്ദേഹത്തെ ഡിബേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് വരൂ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹം വന്ന് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിൽ ചെന്നിട്ട് ഒരു ഡിബേറ്റിൽ പങ്കെടുത്തു. ഡിബേറ്റ് പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞു ഖുർആനിൽ പറയുന്നുണ്ട് ബന്ധുക്കളുമായിട്ട് എന്ത് ചെയ്യാം, ക്ഷയിക്കാമെന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ കാണിച്ചൊരൊന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങൾ നെറ്റ് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു നെറ്റ് കിട്ടുന്ന തിരഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തില്ല, ആയത്ത് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം പറഞ്ഞു ഓൻ നെറ്റ് കിട്ടുന്നില്ല എന്നാൽ എല്ലാ ആളുകളും എന്ത് ചെയ്തു, മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം തോറ്റു പിന്മാറുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ് മുസ്ലിം സംഘടനയുടെ ആളുകൾ പോലും ഇദ്ദേഹം തള്ളി പറയുന്നൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവർ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ പോലെ ആളുകൾ നേരത്തെ നമ്മൾ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ വിതക്കുന്ന ഒരുപാട് വിദ്വേഷങ്ങളുണ്ട്. കോയാ കോളിംഗ് എന്നുള്ളൊരു പ്രോഗ്രാമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. ഇവരെയും പൂട്ടേണ്ട സമയമായിട്ടില്ലേ?
3: അത് സംശയമൊന്നുമില്ല കാര്യത്തിൽ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെ നമ്മൾ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഈ അദ്നാൻ റഷീദ് അല്ലേ, ലണ്ടനിൽ അദ്ദേഹത്തോട് സംസാരിച്ച വ്യക്തി, അദ്ദേഹത്തിനൊരു അഭിനന്ദനം നമ്മൾ സ്പോട്ട്ലൈറ്റ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ വിദ്വേഷത്തിൻ്റെ വിഷവായു കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ ഊതി വീർപ്പിച്ച ഒരു ബലൂണായിരുന്നു ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്, ആരിഫ് ഹുസൈൻ എന്ന ആൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്താണെന്ത് ഇന്ന് ഈ പിന്നെ അദ്നാൻ റഷീദ് ചെയ്ത് ആൾക്കൂട്ടവും പൊട്ടിയാണ് പോയി, അത്രേ ഉള്ളൂ. അതായത് ഇവർ ഊതി വീർപ്പിച്ച എത്ര ഊതി വീർപ്പിച്ചാലും അതൊരു ചെറിയ മുട്ടുസൂചി കൊണ്ടൊരു കൊത്തു ഒന്ന് തട്ടിയാൽ പൊട്ടാവുന്ന അത്ര ബാലിശമാണ്. എനിക്കിത് കണ്ടപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓർമ്മ വന്നത്, അതായത് യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബി അഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിർ. കറക്റ്റാണത്, അത് ശരിക്കും ഇവിടേക്ക് കറക്റ്റാണ്. നിങ്ങളുടെ വായകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, അങ്ങനെ തന്നെയാണ്, ഊതിക്കെടുത്താൻ എത്ര ശ്രമിച്ചാലും അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് അവിശ്വാസികൾക്ക് എത്ര വെറുപ്പുണ്ടാക്കിയാലും ശരിയാണ്. അതൊന്നും വായ കൊണ്ടൊന്നും ഇത് ഊതിക്കെടുത്താൻ കഴിയില്ല. അത് രാവിലെ നേരം വെളുക്കാൻ സമയത്ത് സൂര്യൻ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഉദിച്ചു വരും. അപ്പോൾ അത് ഉദിച്ചു വരുമ്പോൾ എനിക്ക് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ എത്ര ജനലും വാതിലും കൊട്ടിയടച്ചാലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു മുറം കൊണ്ടോ സംഗതികൾ കൊണ്ടോ സൂര്യനെ മറച്ചു പിടിച്ചാലും അത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നിമിഷങ്ങൾ അതിങ്ങനെ സമയം മുന്നോട്ട് പോകും തോറും അത് ജ്വലിച്ച് അവനവൻ്റെ മുളകളിൽ നിന്ന് കത്തും. ഒന്ന് മറച്ചു വെക്കുക, അത്രക്ക് എന്താണെന്ത് പവറുള്ളതാണെന്ത് ഇസ്ലാമിൻ്റെ സത്യം, ആ സത്യപ്രകാശം എന്ന് പറയുന്നത് ഒരാൾക്കും അത് മുറം കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല. നാവിന് അതുകൊണ്ട് വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയില്ല, അത് ജ്വലിച്ചു നിൽക്കും. കാരണം അത് സ്രഷ്ടാവിൻ്റെ പിന്നെ ദർശനമാണ്. അതുകൊണ്ട് അതിനെ നമ്മളാരും സംരക്ഷിക്കൊന്നും വേണ്ട, നമുക്കും അങ്ങനെ തോന്നലൊന്നും വേണ്ട. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരിങ്ങനെ പ്രസംഗിക്കും അതുപോലെ എഴുതും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അദ്നാൻ റഷീദ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അതൊന്നുമല്ല, ഇതല്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിനെ നാമാണ് ഇറക്കിയിരിക്കുന്നത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത ഒരു മതമാണിത്. അതുകൊണ്ട് ആര് ഇവിടെ കടഞ്ഞ് പടന്നിട്ടും കാര്യമില്ല, അത് പടച്ചും സംരക്ഷിക്കും. അതൊക്കെ എത്ര കാലം കൊണ്ട് ഊതിണ്ടാക്കിയതാണെങ്കിലും അത് ഒരു ഒരു ഒറ്റ മുട്ട് സൂചി കൊണ്ട് പൊട്ടിക്കാൻ പറ്റണതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്കൊക്കെ നേരത്തെ തുപ്പിൻ്റെ വേറൊരു വേർഷനാണ് ഇവരൊക്കെ, അത്രേ ഉള്ളൂ, അത്രേ നമ്മൾ കാണേണ്ട ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത് കണ്ട് പോവാറാണ് പതിവ്. ഇപ്പം അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ, ഒരു കേരളത്തിലൊരു വലിയൊരു ഇസ്ലാം വിരുദ്ധ അംബാസഡറായിട്ട് ഇങ്ങനെ മാറി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ പിന്നെ ലെവലിൽ അദ്ദേഹത്തിനൊന്ന് ആക്കാൻ വേണ്ടി കണ്ട് പോയതാണ്. സംശയമൊന്നുമില്ല കാര്യം, കാരണം അവിടെ ഈ പിന്നെ ലണ്ടനിൽ ഹൈഡ് പാർക്ക് അതെല്ലാം ഞായറാഴ്ച ദിവസങ്ങളിലും എന്ത് ചെയ്യോടെ ആളുകൾ കൂടും, ഇതുപോലെ ഡിബേറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുതാര്യമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ആളായിങ്ങാണ്ട് ഞാൻ ലണ്ടനിലടക്കം പോയിട്ട് പറഞ്ഞിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇവിടെ വന്ന് പറയാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് പെട്ടത് ആ ഇവരുടെ ശരിക്കും ഇസ്ലാം എന്താന്ന് പഠിച്ച ആൾക്കാരുടെ മുമ്പിലാണ്. അത് ശരിക്കും എന്ത് ചെയ്തു, അവിടെ മനസ്സിലായി. അപ്പം അദ്ദേഹം പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറഞ്ഞു, എന്ത് സ്വന്തം മകളുമായിട്ട് എന്ത് ചെയ്യുക, പിന്നെ ആ പിന്നെ ബന്ധപ്പെടുക, അത് ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്ത് സംസാരിച്ച്. അപ്പോഴാണ് ഇയാൾ 10-15 മിനിറ്റോളം ഞാനത് കണ്ടു, ആ ഭാഗം കണ്ടു, 15 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എവിടെ എന്നാ കാണിച്ചേരി. ഇയാളിതിങ്ങനെ തിരഞ്ഞു നിൽക്കുകയാണ്, ഇത് ഇരുട്ടത്ത് കറുത്ത പൂച്ചനെ തിരയാന്ന് പറഞ്ഞ മാതിരി സാധനം കാണൂലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഇത് കാണുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും എന്ത് ചെയ്യണില്ല, കാണുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇതിൽ പിന്നെ ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ പാളയത്തിലുണ്ടായെന്നുള്ളതാണ് വിമർശിക്കുക എന്ന് പറഞ്ഞല്ലോ. എനിക്കത് കണ്ടപ്പോൾ എങ്ങനെയാ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ സ്കൂളിൽ ഈ LP ക്ലാസ് പഠിക്കുന്ന കാലത്തുള്ള ഒരു അനുഭവം പറയലുണ്ട്. ഏതൊരു സ്കൂളിൽ നമ്മളെ സുഹൃത്തുക്കൾ, അതായത് അവരൊന്നിച്ചു പോവും, ഒന്നിച്ചു പോവും എന്നും ഇളാപ്പം മുത്താപ്പം മക്കളൊക്കെയാണ്. ഒന്നിച്ചു പോയിട്ട് സ്കൂൾ വിട്ടുങ്ങാണ്ട് ഒന്നിച്ചാൽ പോരുക, അതിൽ ഒരു ദിവസം വരെ കൂടെയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു പോരുന്നില്ല. അവന് ഈ ചുമരുമ്മ പിന്നെ സാരി ഇങ്ങനെ നിൽക്കുകയാണ് ബെല്ലടിച്ചിട്ടും, എത്ര പിടിച്ചു വലിച്ചാലും എന്ത് ചെയ്യൂല, ആള് പോരില്ല. അപ്പം എല്ലാവരും ഈ പോരുന്നുണ്ടെങ്കിൽ പോരില്ല, ഞങ്ങൾ പോവാണ്. അങ്ങനെ കുറേ ആൾക്കാർ പോയി, അവസാനം ഒരുത്തം പോയിട്ട് ഇജിന് പോന്നാറിന് ഒറ്റ വലി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇവൻ്റെ ട്രൗസർ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സംഗതി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോന്നാൽ എന്ത് ചെയ്യും, ആകെ പ്രശ്നവും നടന്ന കാര്യം ആകെ പ്രശ്നമാണല്ലോ. അപ്പോഴാണ് വലിച്ചപ്പോഴാണ് ആകെ എല്ലാവർക്കും ഇത് മനസ്സിലായത്. അപ്പം എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഈ ഞങ്ങളെപ്പുള്ളതല്ല എന്ന് പറയേ, പിന്നെ ആർക്കും വേണ്ട. ഏയ് ഈ ഒരവസ്ഥയിലാണ് എന്ത് ഇയാൾ പോയി എത്തിയിട്ടുള്ളത്. അവരുടെ ആളുകൾക്ക് തന്നെ ഈ ഞങ്ങളെപ്പുള്ളതല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട്. അത് ശരിക്കും അവിടെ കാണാൻ പറ്റുമേ, അത് ശരിക്കും അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. പിന്നെ ആ വീഡിയോ പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്, അയാളെ പിന്നോലെ എവിടെയാണ് ആയത്, എവിടെയാണ് ആയത് പറയാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം പച്ചക്കാളാവാണ് പറഞ്ഞ് ഇത്ര വഷളാകാനില്ല മനുഷ്യൻ, അതാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഏതായിരുന്നാലും ഇത് അദ്ദേഹം അർഹിക്കുന്നതാണ്, ആ അർഹിക്കുന്നത് കിട്ടി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏതായിരുന്നാലും പിന്നെ പഠിച്ചവരുടെ മുമ്പിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വിവരമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, പല ഗോഷ്ടികളും കാണിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഈ വീഡിയോ എന്ത് ചെയ്യണം, എല്ലാവരും കേൾക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ലണ്ടനിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കേൾക്കണം എന്ന് അഭിപ്രായമുണ്ട്. പിന്നെ ഈ അദ്നാൻ റാഷിദ് പറയുന്നുണ്ട്, ഇന്ത്യക്കാരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാ ഇദ്ദേഹം സയനിസ്റ്റാണ്, BJP ആണ്, വെറുപ്പുൽപാദപകനാണ്, തെളിവില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ പാടെ ഒരുപാട് ആളുകൾ പറഞ്ഞത് അവർക്ക് തന്നെ സ്വയം സ്വമേധയം എന്ത് ചെയ്തു മനസ്സിലായി. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനെന്താ വെച്ചാൽ, ഇതിലെല്ലാവർക്കും പാടുണ്ട്. അതായത് ചില ചാനലുകളൊക്കെ വലിയ സംഭവമായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുത്തിക്കാണ്ട് ചർച്ചയ്ക്ക് കൊണ്ടുപോകലുണ്ട്. ആ ഇത്ര നിലവാരം കുറഞ്ഞ ആളെയാണ് ഈ ഉപയോഗിക്കുന്നത് നിന്ന് ആ ചാനലിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരെ ചാനലിന് ഒരു അന്തസ്സുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവനിങ്ങനെ എന്തോ ഒരു ഫോൺ വിളിക്കലുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് ചില മുസ്ലിം ആൾക്കാരൊക്കെ എന്ത് ചെയ്യലുണ്ട്, ആ ഫോണിൽ സംസാരിക്കലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ മുസ്ലിം സമുദായത്തോടെ പറയുന്നത്, ഇസ്ലാമിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇത്തരം ആളുകൾക്ക് റേറ്റ് കിട്ടാനും അവരുടെ യൂട്യൂബ് ചാനലിനും വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി അവരോട് ഇങ്ങനെ കൊത്തുന്നൊരു സമീപനം ഉണ്ടല്ലോ, എന്നിട്ട് അതിൽ വേണ്ടതുപോലെ പിന്നെ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോകും. ഇയാളിങ്ങനെ കളവ് പറയായിരിക്കും, അത് കളവ് കളവാണ് എന്ന് പറയാൻ കഴിയണ്ടേ?
2: അതിന്
3: കഴിയാത്ത ആൾക്കാരെ നിൽക്കരുത്.
2: ഇദ്ദേഹം തന്നെ പറയണ്ടേ, ഞാൻ പച്ചക്ക് കളവ് പറയും, നിങ്ങൾ വേണ്ടി തെളിയിച്ചോളി എന്നുള്ളതാണ്.
3: അതെ, അപ്പൊ അങ്ങനത്തെ ഒരാളോട് കൊത്താൻ പോകേണ്ട ഒരു കാര്യം എന്താ? അത് മുസ്ലിം സമുദായത്തിലെ ഈ ഫോൺ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതിലൊരു പാഠമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്മൃതിപഥം. ചരിത്രത്തിലെ ഏതാനും ഏടുകൾ പരിശോധനാ വിധേയമാക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എല്ലാവരെയും കാഫിറാക്കിയ പണ്ഡിതനോ എന്ന അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം വിശദീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നു ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സ്വലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ അദ്ദേഹത്തിൻ്റെ പ്രബോധനം തുടങ്ങിയത് ഏത് സാഹചര്യത്തിലായിരുന്നു, ശേഷമുണ്ടായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ സംസാരം നമുക്ക് കേൾക്കാനും ശ്രദ്ധിക്കാനും സാധിച്ചത്. അതിൻ്റെ തുടർച്ചയായി തന്നെ വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻഷാ അള്ളാ സൂചിപ്പിക്കുകയാണ്. ഇമാമുമാരുടെ ജീവിതത്തെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു കാര്യം, അന്യായമായി വിമർശിക്കപ്പെട്ടവരായിരുന്നു, എതിർക്കപ്പെട്ടവരായിരുന്നു പലരും. അവർ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തി വെച്ചത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വിഷയങ്ങളായിരുന്നു. ശത്രുക്കളുടെ ബലവും അവർ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ മൂർച്ചയും ഉപയോഗിച്ച് പണ്ഡിതന്മാരെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന സ്വഭാവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ അത്തരത്തിൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള പണ്ഡിതനാണ്. എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു? ആക്ഷേപങ്ങളെ സ്വീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ലളിതമായ ഉത്തരമാണ് അതിനുള്ളത്. വിമർശിക്കുന്നവരും അതിനെ ഏറ്റെടുക്കുന്നവരും ഇമാമിൻ്റെ ജീവിതത്തെക്കുറിച്ച്, പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ശരിയാം വിധം വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളെ അടുത്തറിഞ്ഞവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചത് എന്നന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഇമാമിനെ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ കഴിയില്ല. അദ്ദേഹം പ്രബോധനം തുടങ്ങിയത് ഖുർആനിൻ്റെ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കേണ്ടത് ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന, അറിവോടും നല്ല ഉപദേശങ്ങൾ കൊണ്ടുമാകണം ശക്തമായ രീതിയിൽ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ദഅവത്തിന് സ്വീകാര്യത ലഭിക്കപ്പെടുന്നത് ഈ ഗുണം ആ ദഅവത്തിൽ ഉള്ളതുകൊണ്ടാണ്. അറിവും വിവേകവുമുള്ള പണ്ഡിതന്മാരാണ് ദഅവത്തിൻ്റെ തലപ്പത്ത്, അതിൻ്റെ മുൻനിരയിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മനസ്സിൻ്റെ സംസ്കരണത്തിനും ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും പരലോക വിജയത്തിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചുള്ള ഉണർത്തലുകളും ഉത്ബോധനങ്ങളും, അതാണ് നല്ല ഉപദേശങ്ങൾ എന്നതിൻ്റെ താൽപ്പര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിലൂന്നിക്കൊണ്ടാണ് ദഅവത്ത് മുന്നോട്ടു പോകേണ്ടത്. ഇമാമിൻ്റെ ജീവിതത്തെ വായിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. ആർക്കും മൂടിവെക്കാനും പൊഴുത്തിവെക്കാനും കഴിയാത്ത വിധം പരസ്യമാണ്. അതിനെ സംബന്ധിച്ച് പ്രത്യേകം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാമിനോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് അഥവാ ശത്രുക്കളോട് വളരെ സ്നേഹത്തിലും അനുകമ്പയിലും സംസാരിച്ചത് കാണാൻ സാധിക്കും. ഇമാമിൻ്റെ വാക്കുകളിലൂടെ അത് വ്യക്തമാണ്, ശിഷ്യന്മാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ഇമാമിൻ്റെ കാലഘട്ടക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വായിച്ചു നോക്കാതെ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ഇമാമിന് നേരെ അന്യായങ്ങൾ പറഞ്ഞു പരത്തുക, വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നത് വിവേകമുള്ളവർക്ക് പറ്റിയതല്ല. ഇമാമിനെ സംബന്ധിച്ച് പറയപ്പെടാറുള്ള ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാവരെയും കാഫിറാക്കിക്കൊണ്ടുള്ള, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രബോധനമായിരുന്നു, അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ശത്രുക്കൾ ഈ കാര്യം വല്ലാതെ പരത്തിയിട്ടുണ്ട്. എന്നാൽ ഇമാം പ്രബോധനം തുടങ്ങാനുള്ള സാഹചര്യവും പ്രബോധനത്തിൻ്റെ തുടക്കവും മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളും പരിശോധിച്ചാൽ ഈ ആക്ഷേപത്തിന് ഒരു വിലയും ഉണ്ടാവുകയില്ല, ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല, ഒരു നിലക്കും പരിഗണിക്കപ്പെടാൻ പറ്റാത്ത കള്ളത്തരമാണ് ഇമാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പ്രചാരണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇമാമിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പഠനങ്ങളിൽ നിന്ന്, അന്വേഷണങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇമാമിനെപ്പോലെയുള്ള നവോത്ഥാന നായകന്മാർ, അവരെപ്പറ്റി സമൂഹം അറിയാതെ പോകണം, അവരോടുള്ള ശത്രുതയും എതിർപ്പും ശക്തമാകണം, ഇത്തരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളുമാണ് ശത്രുക്കൾ അജണ്ടയാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മുമ്പിൽ ഇമാമിൻ്റെ ജീവിതം മാഞ്ഞു പോയിട്ടില്ല, ഇമാമിൻ്റെ ജീവിതം മറഞ്ഞു പോയിട്ടില്ല. ആർക്കും വായിക്കാവുന്ന വിധം, ഗവേഷണം നടത്താവുന്ന വിധം പരന്ന് കിടക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ശൈലിയെ സംബന്ധിച്ച് ശിഷ്യന്മാരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം അബ്ദുല്ലാഹിബിൻ അബ്ദുൽ ലത്തീഫ് അൽ ഇഹ്സാനി എന്ന ഷെയ്ഖിന് എഴുതിയിട്ടുള്ള വരികൾ കാണാം. ഇന്നി ഉഹിബ്ബുക വഖദ് ദഅവതുക ലക ഫീ സലാത്തി, അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു, എൻ്റെ നമസ്കാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും മുമ്പ് ശരിയായ ദീനിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിലേക്കുള്ള ഹിദായത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്കുള്ള എഴുത്ത് ഇമാം നൽകിയിട്ടുള്ളത്. വൈകാരികമായി പ്രകോപനമുണ്ടാക്കുന്ന വിധം ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഇടപെട്ടിട്ടില്ല. ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ഒരാളിലേക്ക് സന്ദേശം എത്തിക്കേണ്ടത്, അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ എഴുത്ത് നൽകിയിട്ടുള്ളത്. എടുത്തുചാടി മൊത്തത്തിൽ കാഫിറാക്കി മുദ്രകുത്തുന്ന അവസ്ഥ ഇമാമിൻ്റെ ശൈലിയായി ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം എഴുത്തുകളെ സംബന്ധിച്ച് മക്കയുടെ ഗവർണറായിരുന്ന അഹ്മദ് എന്നവരിലേക്ക് എഴുതിയ എഴുത്തിൽ കാണാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനീ തരുന്ന കാര്യങ്ങളെക്കുറിച്ച് നന്നായി ആലോചിച്ച് ശരീഅത്തിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ഉറപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതിയത് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ശത്രുക്കളായ ആളുകളോട് പോലും എതിരാളികളായ വ്യക്തികളോട് പോലും ഇമാം സ്വീകരിച്ചിരുന്ന സമീപനത്തെ ബോധ്യമാക്കിത്തരുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും ഇമാമിനെക്കുറിച്ച് അദ്ദേഹം എല്ലാവരെയും കാഫിറാക്കുന്ന, എല്ലാവരെയും നശിപ്പിക്കണം, കൊന്നുകളയണം, തകർത്തുകളയണം, ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് പരത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുന്ന അവസ്ഥ ഇല്ലാതെയാക്കുക എന്നതാണ്. എന്നാൽ ഏത് സ്വഭാവത്തിലുള്ള ആളുകളെയാണ് സത്യനിഷേധികൾ എന്ന ഗണത്തിലേക്ക് ഇമാം മാറ്റിയത്? ആ കാര്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അവിടെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞവർ എഴുതിയത്, രേഖപ്പെടുത്തിയത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീന്, ആ ദീനിനെ അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും എന്നിട്ട് ഈ കാര്യങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുകയും ജനങ്ങളെ ദീനിൽ നിന്ന് തടയുകയും ചെയ്തിരുന്ന ആളുകൾ ആരാണോ അവർ കുഫറിലാണ്, സത്യനിഷേധികളാണ് എന്ന് ഇമാം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തിന്, ആരാധനയെ അല്ലാഹുവല്ലാത്തവരിലേക്ക് മാറ്റുകയും വലിയ രൂപത്തിൽ ഷിർക്കിൻ്റെയും മത നിഷേധത്തിൻ്റെയും ആളുകളായി മാറുകയും ചെയ്തവർ, അവർക്കെതിരെ ഇമാം ശബ്ദിച്ചിട്ടുണ്ട്, ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഇമാം എല്ലാവരെയും കാഫിറാക്കുന്നവരാണ്, ദീനിൽ നിന്ന് പുറത്താക്കുന്ന ആളാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങളും സംസാരങ്ങളും ലോകാടിസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ട്. ഷിയാക്കളൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്. കാരണം അവർ ഏതൊരാശയത്തെയാണോ സമൂഹത്തിൽ ഇറക്കിയത്, അതിനെ പൂർണമായും പിഴുതെറിയപ്പെടുന്ന അവസ്ഥ, ആളുകൾ ആ ആശയത്തെ ശക്തമായി എതിർക്കുന്ന അവസ്ഥ ഇമാമിൻ്റെ പ്രബോധനത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേ രൂപത്തിൽ ഇമാം ഖിതാലിനു വേണ്ടി, യുദ്ധത്തിനു വേണ്ടി എടുത്തുചാടിയിരുന്ന ആളായിരുന്നു ഈ നിലക്കുള്ള സംസാരങ്ങൾ. ഒരു വസ്തുതയും അതിലില്ല. എതിരാളികൾ, മതവിഷയത്തിൽ കുതർക്കം നടത്തുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു എന്നല്ലാതെ ഇമാം അങ്ങോട്ട് ചെന്ന് യുദ്ധവും പ്രശ്നവും ഉണ്ടാക്കുന്ന രീതി, അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇമാമിൻ്റെ ദഅവത്തിനെപ്പറ്റി ശരിയാം വിധം വായിക്കാത്തതുകൊണ്ടും പഠിക്കാത്തതുകൊണ്ടും ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ മുൻനിരയിലുള്ള, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ ജീവിപ്പിക്കാനും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനും കഠിനമായ പരിശ്രമം നടത്തിയ ഈ സന്ദർഭത്തിൽ പോലും വായിക്കപ്പെടുന്ന ഇമാമിൻ്റെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പ്രബോധന ശൈലിയെ ശരിയായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അദ്ദേഹം ദഅവത്ത് ഘട്ടം ഘട്ടമായി ചെയ്തതിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദഅവത്തിനു വേണ്ടി ഇമാം പ്രധാനമായും അവലംബിച്ചത് എന്തെല്ലാമായിരുന്നു, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇമാമിൻ്റെ ദഅവത്തിന് കിട്ടിയ ഫലം എത്രത്തോളമായിരുന്നു, ഇമാമിൻ്റെ ദഅവത്തിൻ്റെ ഉസൂൽ, അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എല്ലാവരെയും കാഫിറാക്കിയ പണ്ഡിതനോ? ആരോപണത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ജാമിയ അൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹി കാരാ.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. കലിമത്തുൽ ഇഖ്ലാസ് അർത്ഥമാക്കുന്നത് എന്ത്? ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇമാം നവവി റഹിമഹുല്ലാ റിയാദു സ്വാലിഹീനിൽ 193-ാമത്തെ അധ്യായം, നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കൽപ്പന. നമസ്കാരം ഉപേക്ഷിക്കുന്നത് അതിനെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു അധ്യായത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ് ഏവരും കേൾക്കുന്നതും മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരു ഹദീസാണ്. ബുനിയൽ ഇസ്ലാം വല ഖംസ്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടുള്ളത് അഞ്ച് കാര്യത്തിലാണ്. ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് സ്തംഭങ്ങളിലാണ്, അഞ്ച് കാര്യങ്ങളിലാണ് എന്ന് പറയുന്ന ഹദീസിൽ ഒന്നാമത്തെ വിഷയം അത് ഷഹാദത്തു അല്ലാ ഇലാഹി ഇല്ലല്ലാഹു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നും വിശ്വസിക്കണം, നാവുകൊണ്ടും ഹൃദയം കൊണ്ടും സത്യപ്പെടുത്തി വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതർത്ഥമാക്കുന്നത് ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറുമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തെ സകലമാന വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ. അതുകൊണ്ട് തന്നെ ആരാധനക്ക് യഥാർത്ഥത്തിൽ ഹഖായ നിലക്ക് അർഹതയുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്നറിയിക്കുന്ന ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ അതിൽ നിന്നും എല്ലാ മനുഷ്യനും ബോധ്യപ്പെടുന്നതായ ഒരു വസ്തുതയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, അവിശ്വാസികളായ ആളുകൾ, മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകൾ പോലും അവർ അംഗീകരിച്ചിരുന്ന ഒരു വിഷയം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുക തന്നെ ചെയ്യും, അള്ളാഹുവാണെന്ന്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, സൂറത്തു സുഖറുഫിൻ്റെ 87-ാമത്തെ ആയത്തിൽ കാണാം. അവരെ സൃഷ്ടിച്ചത് ആരാണെന്ന് അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ചു കൊണ്ടിരുന്നവരായ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളോട് ചോദിച്ചാൽ അവരും പറയും അള്ളാഹു മാത്രമാണ് എന്ന്. അതേപോലെ തന്നെ ഖുൽ മയ്യ റസ്ഖുകും മിനൽ സമാഇ വൽ അർളി അമ്മൻ യംലിക്കു സംഅ വല ബസ്വാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന്നല്ലാഹ്, സൂറത്തു യൂനുസിൻ്റെ 31-ാമത്തെ ആയത്തിൽ. ആരാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമായി നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് അവരോട് പറയുക, ചോദിക്കുക. കേൾവിയും കാഴ്ചശക്തിയുമെല്ലാം ഉടമപ്പെടുത്തുന്നത് ആരാണ്? നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയുമെല്ലാം പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അതേപോലെ കാര്യങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഫസയഖൂലൂനല്ലാഹ്, അവർ പറയും അള്ളാഹു ആണ്, അള്ളാഹു മാത്രമാണ് എന്ന്. ഇദൻ ഹാദർ റബ്ബു ഹുവൽ അല്ലദീ ഹുവ മൗസൂഫും ബിഹാദിഹിൽ ഔസാഫി ഹുവൽ മുസ്തഹിഖുൽ ഇബാദ. ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ഉള്ളതായ റബ്ബ്, ഈ കാര്യങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ റബ്ബ്, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ച് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ കാഴ്ചയെയും കേൾവിയെയും എല്ലാം ഉടമപ്പെടുത്തിയത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിറായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ. ഹൽ യസ്തഹിഖുൽ ഇബാദത്തെ ഷൈഉൻ മുദബ്ബർ, വേറെ കൺട്രോൾ ചെയ്യുന്നതായ ആരെങ്കിലുമുണ്ടോ ആരാധനക്കർഹനായിക്കൊണ്ട്? അശംസു മുദബ്ബറ, സൂര്യൻ ഏതെങ്കിലും ഒന്നിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? വശംസു തജീരിലി മുസ്തഖറി ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, സൂര്യൻ എന്ന മഹാസൃഷ്ടി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭ്രമണ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതാപിയായ എല്ലാം അറിയുന്നവനായ റബ്ബിൻ്റെ തഖ്ദീർ, അവൻ്റെ കണക്കനുസരിച്ചാണ്, അവൻ നിർണയിച്ചതനുസരിച്ചാണ്, അവൻ തീരുമാനിച്ചതനുസരിച്ചാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് തർക്കിച്ച ഒരു വിഷയം. ഫലമ്മാ ജന്ന അലൈഹില്ലൈലുവാദലമറാക്കൗക്കബൻ, രാത്രി ഇരുൾ മുട്ടിയപ്പോൾ, രാത്രിയായപ്പോൾ നക്ഷത്രങ്ങളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജനതയിലുണ്ടായിരുന്ന ആളുകൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ യുക്തിപരമായി, വളരെ ബുദ്ധിപരമായി, വളരെ ഹിക്മത്തോടുകൂടി പ്രബോധനത്തിൻ്റെ കൃത്യമായ വഴികളെ സംബന്ധിച്ച്, അതിൻ്റെ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അദ്ദേഹം പറയുന്നു, ഹാദാ റബ്ബി, ഇതെൻ്റെ രക്ഷിതാവാണ്. ലിമാദഹ ഖാലഹ ഇബ്രാഹിം, എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞത്? ഹത്താ യുഖീമ അലൈഹിമുൽ ഹുജ്ജ, അവർ തെളിവ് അതിൻ്റെ മേൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇതെൻ്റെ ഹാദാ റബ്ബി എന്ന് പറയും. വക്കൽ ആദതി ഗാബ അൽ കൗകബ്, സാധാരണ പോലെ കുറച്ച് കഴിയുമ്പോൾ ആ നക്ഷത്രങ്ങൾ അങ്ങനെ മറഞ്ഞു പോകും. ഫലമ്മാ അഫൽ, അതിങ്ങനെ അസ്തമിച്ചു പോയപ്പോൾ, മറഞ്ഞു പോയപ്പോൾ, ലഅഹിബുൽ ആഫിലീൻ, അദ്ദേഹം പറഞ്ഞത്, ഞാൻ മാഞ്ഞു പോകുന്നതിനെ, മറഞ്ഞു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലഅഹിബുൽ ആഫിലീൻ ലിഅന്ന റബ്ബ ലാ യഗീബു അൻ ഇബാദിഹി, ഒരിക്കലും അടിമകളിൽ നിന്ന് അല്ലാഹു മറഞ്ഞു പോവുകയില്ല. വഹാദാ ഗാബ, ഇത് മാഞ്ഞു പോയിട്ടുണ്ട്, മറഞ്ഞു പോയിട്ടുണ്ട്. ഫലമ്മറ അൽ ഖമറ, ചന്ദ്രനെ കണ്ട സമയത്ത്, ബാസിഖൻ, അതിങ്ങനെ ഉദിച്ചുയരുന്ന സമയത്ത്, അത് വഹു അലൽ നുജൂം ഇളാഅ, നക്ഷത്രങ്ങളെക്കാളും ഉയർന്ന വെളിച്ചം നൽകുന്നതാണ് ചന്ദ്രൻ. ചന്ദ്രൻ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആ ചന്ദ്രനും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറയുന്നത്, ല ഇല്ലം യഹ്ദിനി റബ്ബി ല അകൂനന്ന മിനൽ ഖൗമി ദാലീൻ. സൂറത്തുൽ അൻആമിലെ 77 കാണാം, എൻ്റെ രക്ഷിതാവ് എനിക്ക് സന്മാർഗം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പിഴച്ചുപോയ ആളുകളിൽ ഉൾപ്പെടുമായിരുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്ക് അത് വലാലത്താണ്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുക എന്നത്. അങ്ങനെയൊരു കാര്യം അവയുടെ വാദിഹി അഷദ്ദു മിനൽ ലൗല, ആദ്യം പറഞ്ഞതിനേക്കാൾ ശക്തമായത് ഇതാണ്. ആദ്യം നക്ഷത്രങ്ങളെ പറഞ്ഞു, പിന്നെ ചന്ദ്രനെ പറഞ്ഞു. ലഅഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫൈൻ അബത്തു ഹാദ ഫനൈദൻ ദാലൻ, അങ്ങനെ ഞാനിതിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ ചന്ദ്രനെ, ഞാൻ വഴിതെറ്റിപ്പോകും. പിന്നീട് അതിനേക്കാളും വലിയൊരു കാര്യത്തിലേക്കാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അദ്ദേഹം പറയുന്നു, ഷംസ്, സൂര്യനെ കണ്ടപ്പോൾ, അവിടെ സൂര്യനെ ആരാധിക്കുന്നവരായ ആളുകളുണ്ടായിരുന്നു. ഫലമ്മാറ അഷംസ ബാസിഖ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെൻ്റെ രക്ഷിതാവാണ്. അതും ഫലമ്മാ ഫലത്ത്, അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അസ്തമിച്ചു പോകുന്നതിനെ റബ്ബാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് തൗഹീദ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. മറഞ്ഞു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, ഇല്ലാതായി പോകുന്ന, മാഞ്ഞു പോകുന്നതിനെയല്ല ആരാധിക്കേണ്ടത്. യാ ഖൗമി ഇന്നി ബരി ഉമ്മിമാ തുശ്രിക്കൂൻ, എൻ്റെ ജനതകളെ, എൻ്റെ ജനങ്ങളെ, നിങ്ങളിൽ നിന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹുവിൽ ഷിർക്ക് വെക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ ദൂരെയാണ്, ഞാൻ അകലെയാണ് എന്ന്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വലർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്കാണ്. ഞാനൊരിക്കലും ഷിർക്ക് വെക്കുന്നവരായ ആളുകളിൽ ഇല്ല എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് വകുല്ലു മാ യഅബ്ദു മിൻ ദൂനില്ലാഹി ഫഹുവ ബാത്തിൽ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതെല്ലാം നിരർത്ഥകമാണ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്ന് അതറിയിക്കുന്നു. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. വൽ അജീബ് അന്ന ഹാദിൽ അസ്നാമല്ലത്തി തുഅബദ്, ആരാധിക്കപ്പെടുന്നതായ ഈ വിഗ്രഹങ്ങൾ അത്ഭുതകരമാണ്. യാ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, അന്നഹാ യൗമുൽ ഖിയാമ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഖിയാമത്ത് നാളിൽ, തുജ്മഉ വതുഹ്സബു ഫീ നാരി ജഹന്നം, ഇതെല്ലാം ഈ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം കിടത്തിവെച്ചതും നാട്ടിവെച്ചതുമായിട്ടുള്ള എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി നടപ്പാക്കുന്നതായ ദിവസത്തിൽ, വതുഹ്സബു ഫീ നാരി ജഹന്നമ കമാ യുഹ്സബുൽ ഹസാ, വലിയ വിറകുകൾ കൊണ്ട്, തീ കുണ്ടാരം, തീ കത്തിച്ചുകൊണ്ട് അതെല്ലാം തന്നെ നരകത്തിൻ്റെ തീയിൽ കിടന്നിരിയുന്നതാണ്. അപ്രകാരമാണ് വകദാലിക ആബിദുഹ യുഹ്സബു, കല്ലിനെ, മനുഷ്യന്മാരെയൊക്കെ ഇന്ധനമായി ഉപയോഗിക്കുന്ന കത്തിയാളെന്ന നരകത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആ വിഗ്രഹങ്ങളെയെല്ലാം കത്തിക്കപ്പെടുന്നതാണ്, വിറകായി ഉപയോഗിക്കുന്നതാണ്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ല, നിങ്ങളും, നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നവരുമെല്ലാം, ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ, അത് നരകത്തിൻ്റെ വിറകുകളാണ്, നിങ്ങളവിടെ വരും. നരകത്തിനടുക്കൽ എന്നതാണ് ലൗകാനഹ ഉലായി ആലിഹത്തമ്മാ വറദൂഹ വക്കുല്ലും ഫിഹ ഖാലിദൂൻ. ഇതെല്ലാം ആരാധന്മാരാണെങ്കിൽ വരാതിരിക്കുകയില്ല അവിടെ, എല്ലാം അതിൽ ശാശ്വതരാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടതെല്ലാം, നിങ്ങളും ആരാധിച്ചവരും ആരാധിക്കപ്പെട്ട കാര്യങ്ങളുമെല്ലാം അത് അവിടെ ശാശ്വതരായി കത്തിക്കപ്പെടുന്നതാണ് എന്ന്. ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നെങ്കിൽ ഇവർ അതിൽ നരകത്തിൽ വന്നു ചേരുകയില്ലായിരുന്നു, അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ ഇവർക്ക് പിന്നെ യഥാർത്ഥത്തിലുള്ള ഹക്കായ ആരാധ്യനല്ല എന്നതുകൊണ്ടാണ് ഇവരൊക്കെ നരകത്തിൻ്റെ പുറകുകളായി തീർന്നത് എന്ന്. അത് ശരിയാണ്. ലൗകാനത്ത് ഹാദിൽ അസ്ലാമു ആലിഹ ഹക്കൻ ഹൽ തരിദുന്നാറ, ഈ വിഗ്രഹങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആരാധ്യന്മാരായിരുന്നെങ്കിൽ അത് തീ തിന്നുമോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ ഈ നരകത്തിൻ്റെ അടുക്കൽ വരുന്നു. അതായത് ലാ യസ്തഹിഖു അയ്യകൂന അന്തകൂന ആലിഹത്തൻ, ഇവയൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതല്ല. ഇന്നഹ ലം തുൻജി നഫ്സഹ ഫകൈഫ തുൻഖിദു ഗൈറഹ, സ്വന്തത്തിനെ പോലും ഈ വിഗ്രഹങ്ങൾക്ക് ബിംബങ്ങൾക്ക് അതുപോലെ തന്നെ ഏത് മഹാന്മാരായിരുന്നാലും ശരി, അവർ സ്വന്തം തടിയെപ്പോലെ രക്ഷപ്പെടുത്താൻ കഴിവില്ലാത്തവരാണ്. പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുക? അതേപോലെ തന്നെ ആ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച ആളുകളും അവർ നരകത്തിലാണ്. അപ്പോൾ പിന്നെ ഒമയ്യ അബുദ് ഈസ അൻ നസാറ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിച്ചവർ നസറാനികളായ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി, ഇന്നൽ ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലായിക അൻഹ മുബഅദൂൻ ലാ യസ്മഊന ഹസീസഹ വഹും ഫീ മസ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. സൂറത്തുൽ അംബിയായിലെ 101 മുതൽ 103 വരെയുള്ള

0: ചെയ്യും. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ നിങ്ങളുടേതായ ദിവസമാണിത് എന്ന് അവരോട് പറയപ്പെടും. സഹോദരങ്ങളെ, ലാ ഇലാഹില്ലാഹയുടെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൻ്റെ മഹത്വം, ഈസബിനു മറിയം മിമ്മൻ സബഖത് ലഹു മിൻ അല്ലാഹിൽ ഹുസ്ന, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയതാണ്. മുമ്പ് കഴിഞ്ഞു പോയ അൽ ഹുസ്ന, ഏറ്റവും നല്ല പ്രവാചകനാണ്. ഇൻലി അന്നഹു അഹദു ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരിൽ, ദൂതന്മാരിൽ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് അദ്ദേഹം. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, അൻ തഅലമു അന്ന കുല്ലമാ യുഅബദു മിൻ ദൂനില്ലാഹി ഫഹുവൽ ബാത്തിൽ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണെന്ന് പറയുമ്പോൾ, അത് സവാങ്കാന നജ്മൻ ഔ വലിയൻ ഔ സ്വാലിഹൻ ഔ ആലിമൻ ഔ റയീസൻ, ആരായിരുന്നാലും വലിയ ആയിരുന്നാലും സ്വാലിഹ ആയിരുന്നാലും ആലിമായിരുന്നാലും നേതാവായിരുന്നാലും, കുല്ലുമായി ഉബദ് ബിന്ദൂനില്ലാഹി ഫഹുവ ബാത്തിൽ, അതായത് ഇബാദത്തുഹു ബാത്തില, അതിനെ ഇബാദത്ത് ചെയ്യുന്നത് ആരാധന ചെയ്യുന്നത് ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും മനില്ലതി യസ്തഹഖുൽ ഇബാദ, അപ്പോൾ പിന്നെ ആരാണ് ആരാധനക്കർഹനായിട്ടുള്ളത്? ഇന്നഹു അല്ലാഹ്, അത് അല്ലാഹുവാണ്. വമാ സിവാഹു ഫഹുവ ബാത്തിൽ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നത് അത് ബാത്തിലാണ്, ഇത് ശരിയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹില്ലല്ലാ എന്നതിൻ്റെ മാന നമ്മൾ മനസ്സിലാക്കണം. ഫഷഹാദത്തു അല്ലാ ഇലാഹില്ലല്ലാ, അത് ഇഖ്ലാസാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഇബാദത്ത് ഇഖ്ലാസ് ഇല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ മുത്താബഅത്താണ്, അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നുള്ളത് ഒരൊറ്റ ആ സ്തംഭത്തിൽ ഉൾപ്പെട്ടതാണ്. ലാ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളും കൃത്യമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഖലിമത്തുൽ ഇഖ്ലാസ് അർത്ഥമാക്കുന്നതെന്ത്? വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് ഇൻസൈറ്റ്, ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ, ഭാഗം 3. ഈ വിഷയത്തിലധിഷ്ഠിതമായ വിശദാംശങ്ങൾ നമുക്ക് വേണ്ടി വിശദീകരിക്കുന്നത് താജുദ്ദീൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഇൻസൈറ്റിലൂടെ ഇസ്ലാം ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തും ഭീകരവാദത്തിൻ്റെ പ്രസ്ഥാനവുമായൊക്കെ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയിലേക്കാണ് പോകുന്നത്. പലപ്പോഴും ഇസ്ലാമിനെ ഇങ്ങനെ പ്രതിയാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു പല രീതിയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭീകരാക്രമണങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം പേരുള്ളവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യപ്പെടുന്നവരോ മാത്രമല്ല നടത്തുന്നത്. അൽ ഖായിദയും അതേപോലെ തന്നെ ISISഉം ഒക്കെ നടത്തുന്ന അതിലേറെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ചില ഗവൺമെൻറ്റുകൾ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ FBI അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ്. ആ FBI നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയ ഒരാൾ, ഒരു വ്യക്തി, അദ്ദേഹം ടെഡ് സ്പീച്ച് സീരീസിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ലോകത്തിൻ്റെ മുന്നിൽ വളരെ പച്ചക്കത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം.
3: The FBI is responsible for more terrorism plots in the United States than any other organization. More than Al-Qaeda, more than Al-Shabaab, more than the Islamic State, more than all of them combined.
2: നിങ്ങൾ കേട്ടല്ലോ, അൽഖായിദയെ പോലെ മറ്റുള്ള ഇതേപോലത്തെ തീവ്രവാദ സംവിധാനങ്ങൾ അവരെക്കാളും അമേരിക്ക ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ആയുധങ്ങൾ തന്നെയാണ്, ആയുധ കച്ചവടമാണ്. ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഒക്കെ, ഒരു വേള റഷ്യ ആണെങ്കിലും ഒക്കെ, അവരുടെ വലിയൊരു ആയുധ ബിസിനസ്സാണ് അവരുടെ ഒരു സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ പല പല രാജ്യങ്ങളിൽ അവരുടെ സ്പോൺസേർഡ് അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് സ്വന്തം രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം, അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം, അവിടുത്തെ പാർലമെൻറ്റ്, അവിടുത്തെ അതിർത്തികൾ, അവിടുത്തെ കോടതികൾ, അവിടുത്തെ മനുഷ്യരിടപെടുന്ന ഇടങ്ങൾ, അവിടുത്തെ ചരിത്ര സ്ഥാനങ്ങൾ, അതിനെതിരെയൊക്കെ ഭീകരമായ ആക്രമണങ്ങൾ വരും എന്ന് വരുമ്പോൾ അത് പ്രതിരോധിക്കാനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ വാങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് അവരുടെ വരുമാനം. അപ്പം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ പാർലമെൻറ്റ് ആക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കൺസേണുകളും പല വിരുദ്ധാഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന രക്തസാക്ഷിയായി മാറിയ പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ളവ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് രക്തസാക്ഷിയായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചില വീര പരമചക്രങ്ങളും റിവാർഡുകളും അവാർഡുകളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് നിരസിച്ചു. കാരണം അദ്ദേഹം ഭീകരവാദികളുടെ വെടിയുണ്ടക്കു മുന്നിൽ മരിച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇപ്പം പുൽവാമ സംബന്ധിച്ച് ചെറിയ സൂചന ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. എന്താണ് അത്? അന്നത്തെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിന് വേണ്ടി നടന്നൊരു സംഭവമായിരുന്നു എന്ന് എല്ലാവർക്കും അന്ന് അറിയായിരുന്നു. പക്ഷേ അത് പറയാനുള്ള എവിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇത്രയാളുകൾ ഒന്നിച്ച് കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള സെക്യൂരിറ്റി ഫാക്ടേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചോദിച്ചിട്ടും അത് കൊടുത്തില്ല എന്നത് പിന്നീട് അവിടെയൊക്കെയുള്ള ഗവർണേഴ്സ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗവർണേഴ്സ് വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചില ദൃശ്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം.
4: CRPF people ask for aircraft to ferry their people because itna bada convoy kabhi road se nahi jata.
5: Aapse pucha tha
4: ji?
5: Aapse ye
4: mere se nahi, jo jisse concerned the home ministry se pucha, Rajnath ji ke yahan they refused to give. Agar mere se poochte to main aircraft deta unko, kaise bhi deta. 5 aircraft ki zarurat thi sirf, unko aircraft nahi diya gaya. And I told it to the prime minister same evening ke ye ہماری غلطی سے ہوا ہے, اگر ہم ایئر کرافٹ دے دیتے تو یہ نہیں ہوتا. تو انہوں نے مجھے کہا کہ تم ابھی چپ رہو.
5: इम्पोर्टेंट जब आपने प्रधानमंत्री साहब को उसी रात कहा था कि हमारी गलती के कारण हुआ कि इन्होंने एयरक्राफ्ट मांगे थे, आपकी होम मिनिस्ट्री ने इजाजत नहीं दी, और प्राइम मिनिस्टर कहा इसके बारे चुप रहो, इन अदर वर्ड्स डोंट लेट पीपल नो वी मेड अ मिस्टेक।
4: मैं आपसे शेयर कर सकता हूं, मुझे लग गया था कि अब ये सारा ऑनर्स पाकिस्तान की तरफ जाना है तो चुप रहिए।
5: मतलब ये एक तरह की सरकार की चालू पॉलिसी थी कि ब्लेम पाकिस्तान,
4: एग्जैक्टली,
5: एंड वी विल गेट क्रेडिट एंड इट विल हेल्प आवर इलेक्शन,
4: एग्जैक्टली।
2: अब ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് പൊട്ടണ ഈ പൊട്ടലുകളൊക്കെ, പക്ഷേ ഇതിൻ്റെ ഒന്ന് ഐഡൻറ്റിറ്റി അമേരിക്കക്ക് പോകില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകളിലേക്ക് പോകില്ല. പൊതുവേ ഇങ്ങനെ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ഇങ്ങനെ വരിക, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇസ്ലാമിനായിരിക്കും, ഇതിൻ്റെയൊക്കെ ഒരു ഈ ഒരു ക്യാമ്പയിനിൽ അതിനെ കൊണ്ടുവരാൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് കലാപത്തിന് കാരണമായ ട്രെയിൻ അറ്റാക്ക്, സന്യാസിമാർ യാത്ര ചെയ്യുന്ന ട്രെയിൻ കത്തിച്ചത്, അത് ഞങ്ങൾ ചെയ്തൊരു പണിയായിരുന്നുവെന്ന് അസീമാനന്ദ പിന്നീട് കുറ്റബോധത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിൽക്കാലത്ത് വലിയ പ്രഷറുകൾ അദ്ദേഹത്തിൻ്റെ മേലിൽ വന്നിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ വളരെ ഫേക്കായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി തീർച്ചയായും കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സംഭവമാണ് ഇസ്ലാം എന്നിങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം ഭീകരവാദവും തീവ്രവാദവും പൊട്ടലുകളും കൊലപാതകങ്ങളും മരണങ്ങളുമൊക്കെ ഒരു ഫ്ലോ ആയിട്ട് എല്ലാ ചെറിയ ഇടവേളകളിലും ഇങ്ങനെ ഗവൺമെൻറ് സ്പോൺസേഡ് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രതികളായി മുസ്ലിങ്ങളെ നിർത്തിയിട്ട് പോകുന്നതൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ ഇനി നമുക്ക് കാണാൻ കഴിയും. ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടതുമായി പോലും ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ, അന്നത്തെ ദിവസം അവിടെ 10,000 ആളുകൾ എത്തുന്ന സ്പേസിൽ നിന്ന് നിശ്ചിത എണ്ണം ചില ആളുകൾ അന്നവിടെ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് അവരുണ്ടായില്ല എന്നതൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിനെ അഡ്മിറ്റ് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യല്ല, മറിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു മനസ്സിലാക്കണം? ഓരോ പൊട്ടലും ഓരോ ആക്രമണവും ഓരോ ബോംബും ഓരോ യുദ്ധവിമാനവും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വെച്ച് കെട്ടുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്നു അത് പിന്നെ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണല്ലോ കളമശ്ശേരിയിൽ ആള് ചെയ്ത ആളുടെ ജാതി മാറിയപ്പോൾ സംഗതി ഭീകരാക്രമണം എന്നുള്ളത് എന്തായി, അതൊരു പടക്കക്കേസായിട്ട് മാറി. പത്രങ്ങളിലെ ടൈറ്റിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്, ചാനൽ സ്ക്രോളിങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്, കൊലപാതകം മരണമായി. പിന്നെ അതിന് സ്റ്റോറീസ് ആരും ചെയ്യണില്ല, അവരുടെ കുടുംബങ്ങളുടെ കരച്ചിലും നിലവിളികളും ഇല്ല. ഉണ്ടോ അവരോട് പിന്നെ ചോദ്യത്തിൽ മേലെ ചോദ്യമില്ല, ഈ വിഭാഗങ്ങളെ നിയന്ത്രിക്കണം, ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട്, ഈ ചർച്ചയൊന്നുമില്ല. പെട്ടെന്ന് കത്തിപ്പൊങ്ങി വന്ന ആ സംഭവം തൊട്ടടുത്ത മണിക്കൂറിൽ അങ്ങോട്ട് അവസാനിച്ചു. അപ്പോൾ ഇത് കൃത്യമായ ഇരട്ടത്തപ്പായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നല്ല താടിയൊക്കെ വെച്ച നല്ല മുസ്ലിം വേഷമുള്ള മുസ്ലിം കുടുംബത്തിലെ ആളുകൾ ഉണ്ടാകാറുണ്ട്. ഇവരിൽ പലരും നിരപരാധികളാണ്. അപ്പം നിരപരാധികളായ മനുഷ്യരെ പ്രതികളാക്കി സൃഷ്ടിച്ച് ഓരോ സമയത്തും സ്റ്റോറി ഉണ്ടാക്കി കഥയുണ്ടാക്കി പരമാവധി ഹൈപ്പിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഈ ബോധം നിലനിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? വർഷങ്ങൾ ഇവർ ജയിലിൽ കിടക്കും. വർഷങ്ങൾ ഇവർ ജയിലിൽ കിടന്നതിൻ്റെ ശേഷം അവസാനം എന്ത് സംഭവിക്കും? ഈ മനുഷ്യന്മാർക്ക് കോടതി ഇവർ നിരുപാധികം, ഇവർ കുറ്റക്കാരല്ല എന്ന് തെളിയിച്ച് അവരെ പുറത്തു വിടും. അബ്ദുൽ നാസർ മദനിയുടെ ഉദാഹരണം നല്ലൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ വ്യക്തികൾ, ബോംബെയിലെ കലാപവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ട് പിന്നീട് മോചിതരായ വ്യക്തികൾ, തൊട്ടടുത്ത കാലത്ത് പിന്നെ നടന്ന വാഗമൺ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച, അതിനെ കപടമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒക്കെ പൊളിച്ചടുക്കി അവർ പുറത്തു വന്ന, അവർ കുറ്റമുക്തരാക്കപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം കാണാൻ കഴിയും. ഇതിലേറെ വേദനിക്കുന്ന ഒന്നാണ് പരപ്പനങ്ങാടിയിലെ ജക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിഷയം. എന്താണ്, ചെറിയ പ്രായത്തിൽ 10, 15, 16 വയസ്സ് പ്രായത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പിൽ വന്ന് ഏതോ ഒരു ഭീകരാക്രമണത്തിലോ മറ്റോ ഉണ്ടായ ഒരു വ്യക്തി ഒരു സിം കാർഡ് വാങ്ങി, ആ സിം കാർഡ് ഈ കുട്ടി കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. അവൻ ഇപ്പോഴും ജയിലിലാണ്, ജക്കരിയ ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇടയ്ക്ക് പരോളിൽ വന്ന ഒരു സമയമുണ്ടായിരുന്നു. പരോൾ സംബന്ധിച്ച് അന്നത്തെ മീഡിയ വാർത്തകളിൽ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം.
6: സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ശരീരം തളർന്നു കഴിയുന്ന ഉമ്മയെ കാണാൻ ഇന്നലെ സക്കരിയ വീണ്ടും എത്തി. രാവിലെ 8 മണിയോടെയാണ് സക്കരിയ പരപ്പനങ്ങാടി പുത്തൻപീടികയിലെ വീട്ടിലെത്തിയത്. 7 അംഗ കർണാടക പോലീസും പരപ്പനങ്ങാടി പോലീസും സക്കരിയയ്ക്കൊപ്പമുണ്ടായിരുന്നു.
2: സ്വന്തം വാപ്പിയുമ്മയൊക്കെ വയോധികരായി വാർദ്ധക്യത്തിലേക്ക് എത്തി താങ്ങും തണലും വേണ്ട നേരത്ത് തൻ്റെ ഷോപ്പിൽ വന്ന ഒരാള് സിമ്മു വാങ്ങിയതിൻ്റെ പേരിൽ അയാള് ശിക്ഷിക്കപ്പെടുന്ന അനന്തമായി നീളുന്ന വിചാരണകൾക്ക് വിധേയമാക്കപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഈ പിടിക്കപ്പെടുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഹൈപ്പ് എത്രയാണ്, അതിന് കിട്ടുന്ന ഒരു ഭീകരമായ അവസ്ഥ എത്രയാണ്. എന്നാൽ ഇവർ റിലീസ് ചെയ്യപ്പെടുമ്പോഴോ അന്ന് ഇത് കേട്ട് തലതെറിച്ച് ബേജാറായി പേടിച്ച് ഇസ്ലാം ഭീകരവാദമാണെന്ന് വിചാരിച്ച ആളുകളൊന്നും ഉണ്ടാകില്ല. ഇങ്ങനത്തെ ഒരു വലിയ വൈരുദ്ധ്യവും സങ്കടവും ഇവിടെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തൊരു വിഷയം പറയുകയാണെങ്കിൽ അപക്വമതികളുടെ ഇടപെടൽ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം, ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം എല്ലാ ഇടവേളകളിലും നിരന്തരം വാർത്തയാക്കാറുണ്ടല്ലോ. എന്നാൽ കളമശ്ശേരിയിലെ വിഷയം എന്താ ഇടയ്ക്കിടയ്ക്ക് വാർത്തയാക്കാത്തത്? എന്താണ് ഇവിടുത്തെ പിന്നെ നമുക്കൊക്കെ അറിയണത് പോലെ കാശ്മീർ പെൺകുട്ടിയുടെ വിഷയത്തിൽ നടന്ന ഭീകരമായ ക്രൂരമായ കൊലപാതകം എന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് വാർത്തയാക്കാത്തത്? കത്തുവയിലെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരം ഓരോ വർഷവും തീയതി വരുമ്പോൾ എന്താണ് വാർത്തയാക്കാത്തത്? ജോസഫ് മാഷയോട് ചെയ്തത് 1000 വട്ടം തെറ്റാണ് എന്നും അതിന് ഇസ്ലാമിക അടിത്തറയില്ല എന്നും നമ്മൾ 100% വിശ്വസിക്കുന്നു. ജോസഫ് മാഷ് വളരെ ദുരുദ്ദേശത്തോടുകൂടെ ഉണ്ടാക്കിയ ചോദ്യപേപ്പർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, പിന്നീട് കോളേജ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നു, പൊളിറ്റിക്കൽ പാർട്ടികൾ എല്ലാവരും ഒരേ സ്റ്റാൻഡ് സ്വീകരിക്കുന്നു, അയാൾ ഒറ്റപ്പെടുന്നു. അപ്പോഴാണ് ഇങ്ങനൊന്നും വിട്ടാൽ പോരാന്ന് പറഞ്ഞിട്ട് ചില അവിവേകികൾ, ചില അശുദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ കൈപോയി വെട്ടുന്നത്. എന്നിട്ട് കൈപോയി വെട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടായോ? അദ്ദേഹത്തിൻ്റെ വായക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? അദ്ദേഹത്തിൻ്റെ അമ്മ കരയുന്നു, ഭാര്യ കരയുന്നു, മോള് കരയുന്നു, വെട്ടി തൂങ്ങിയ കയ്യിലെ ഇറ്റി വീഴുന്ന രക്തത്തുള്ളികൾ കാണിച്ച് BBCയും CNN അടക്കം ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവർക്ക് സ്വാധീനം കിട്ടിയ ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാമെന്ന് പറഞ്ഞു. മറുവശത്ത് തിരൂരിലുണ്ടായിരുന്ന ഇസ്ലാം സ്വീകരിച്ച യാസർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യാസർ കൊല്ലപ്പെട്ടത് ഇവിടെ ആരും അങ്ങനെ ജോസഫ് മാഷയുടെ കൈ പോലെ വിചാരിക്കുന്നുണ്ടോ? ഹനീഫ മൗലവി, കാസർഗോഡ് ഹനീഫ മൗലവി കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ അറുത്തു കൊല്ലുന്നത്. ജുനൈദ് കൊല ചെയ്യപ്പെട്ടു, അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടു. അതൊന്നും എന്താണ് വീണ്ടും തുടർ സ്റ്റോറികളിലേക്ക് പോകാത്തത്? അവരുടെ കുടുംബ വീടുകളിൽ അവസ്ഥ അന്വേഷിച്ച് ചെല്ലാത്തത്, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കാത്തത്, അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിവേകികൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരെന്ത് ചെയ്താലും ഒരു കമൻ്റ് ഇട്ടാൽ ആ കമൻ്റ് വരെ ഒരു ഭീകര സാധനമാക്കി മാറ്റാനുള്ള ഒരു വലിയ സെറ്റപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓൺലൈനിൽ 1000 കണക്കിന് എന്താ പറയുക പട്ടാളക്കാരെ ഓൺലൈൻ രംഗത്ത് ശമ്പളം കൊടുത്ത് ആളുകളെ നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ സൈബർ പട്ടാളമായി ആളുകളെ നിർത്തിയിരിക്കുകയാണ്. അവരാണ് ഇത് ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഇസ്ലാം എങ്ങനെ പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. ഇസ്ലാമിനെ നിരന്തരം പ്രതികളാക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ട, ഒരു അജണ്ട, ഒരു ക്യാമ്പയിൻ ഇവിടെ ശക്തമായി നടക്കുന്നുണ്ട്. അത് പല രീതിയിലുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നമുക്കുള്ള വഴി അവാനമിനൽ മുസ്ലിമിൻ, യഥാർത്ഥ മുസ്ലിമായി നമ്മൾ ജീവിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് ചർച്ച ചെയ്ത് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്ത് ഇസ്ലാമിൻ്റെ നന്മകൾ എത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടേത് സത്യമാണ്, അവരുടേത് തികച്ചും ഫാബ്രിക്കേറ്റഡായ, തികച്ചും അവർ കറ്റുകെട്ടി ഉണ്ടാക്കിയ നുണകളാണ്. അതുകൊണ്ട് ആ നുണകളെ നിർവീര്യമാക്കാൻ നമ്മുടെ പുഞ്ചിരിക്കും, നമ്മുടെ സാന്നിധ്യത്തിനും നമ്മുടെ സംസാരത്തിനും പറ്റും. അത് നമുക്ക് തുടരണം. ഇസ്ലാമിനെ എന്തുകൊണ്ട് തുടർച്ചയായി പ്രതിയാക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഉള്ള അടുത്ത എപ്പിസോഡുമായി തീർച്ചയായും വരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ, ഭാഗം 3. നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സ്വലാഹി.
8: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
9: സുപ്രധാനമായ ഒരു പരിപാടിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നമുക്കറിയാം തിരുമൊഴികളാണ്.
10: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن أبي مالك الأشجعي عن أبيه طارق بن أشيم رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من علم آية من كتاب الله عز وجل كان له ثوابها ما تليت برشوداكلي صحيح الجامعيل أدي بولي سلسلة صحيحة لمكة وندر الله ورو حديثان كل بيشد شيخ الباني حسن أنه بشيش بيش حديثان ده طارق بن أشيم റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പുത്രൻ പ്രസിദ്ധനായ സ്വഹാബി അബൂ മാലിക് അൽ അഷ്ജഈ ആണ് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. താരിഖ് ബിനു അഷ്യംബ് ബിനു മസ്ഊദ് അൽ അഷ്ജഈ എന്നതാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. മകനായ അബൂ മാലിക് അഷ്ജഈയും വളരെ പ്രസിദ്ധനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുലഫാ റാഷിദീങ്ങളിൽ നിന്നൊക്കെ താരിഖ് ബിൻ അഷ്യം റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ അബൂ മാലിക്കാണ് പ്രധാനമായും ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ളത്. പ്രസിദ്ധമായ പല ഹദീസുകളും അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലമ ആയത്തൻ മിൻ കിതാബില്ലാഹി അസ്വജൽ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ആയത്ത് പഠിപ്പിച്ചാൽ, ആരെങ്കിലും ഒരു ആയത്ത് പഠിപ്പിച്ചാൽ, കാനലഹു സവാബുഹ, അയാൾക്ക് ആ പഠിപ്പിച്ച വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലമുണ്ടായിരിക്കും, മാ തുലിയത്ത്, അത് ഓതപ്പെടുമ്പോഴൊക്കെ തന്നെ, ആ വചനം പാരായണം ചെയ്യപ്പെടുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഫലം പാരായണം ചെയ്തവനൊട്ടും കുറയാതെ തന്നെ ഈ വ്യക്തിക്കും പഠിപ്പിച്ച വ്യക്തിക്കും ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്ന സന്ദേശം. വലിയ ചർച്ചകൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നടത്തിയതായിട്ട് നമുക്ക് കാണാം. ഒരായത്ത് അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഒരായത്ത് പഠിപ്പിച്ചാൽ എന്ന് പറയുമ്പോൾ ആരെ പഠിപ്പിച്ചാലും ശരി, വിശദീകരണങ്ങളിലുണ്ട്, അത് പിതാവാകട്ടെ പുത്രനാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ആരെയെങ്കിലും ഒരു ഖുർആനിൻ്റെ ഒരു വചനം അത് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയാൽ അവന് അതിൻ്റെ പ്രതിഫലമുണ്ട്. ഖുർആനിൽ ഏറ്റവും ചെറിയ ഒരായത്ത് പഠിപ്പിച്ചു കൊടുത്താലും എന്ന് കാണാം. മാത്രവുമല്ല ഈ ചർച്ചകളിൽ കാണുന്നത് ആയത്തെന്ന് പറയുമ്പോൾ അതിൽ ഒരു ഹെറഫാണെങ്കിലും പരിശുദ്ധ ഖുർആനിൽ ഒരു ഹെറഫ് ഒരാളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചാൽ പോലും ആ പ്രതിഫലമുണ്ട് എന്ന ചർച്ച നമുക്ക് കാണാനാകും. പിന്നെ അത് പാരായണം ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൊന്ന്, ഖുർആൻ പഠിച്ച വ്യക്തി, അതായത് പഠിപ്പിച്ചു കൊടുത്തത് കാരണത്താൽ അത് പഠിച്ച വ്യക്തി എപ്പോൾ പാരായണം ചെയ്താലും അത് അതിനനുസരിച്ച് അമൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അമൽ ചെയ്താലും ആ പഠിപ്പിച്ചവനും അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച. അതായത് ഒരാളൊരായത്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്പം പഠിപ്പിച്ചു, അത് പഠിച്ച ആൾ എപ്പോഴൊക്കെ പാരായണം ചെയ്യുന്നുണ്ടോ, ആ പഠിച്ചതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ, റബ്ബിനെ ഓർക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ഒരു വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ആ പഠിച്ചവനെ പോലെ പ്രാവർത്തികമാക്കുന്നവനെ പോലെ അത് ഓതായത്തോന്നുന്നവന് ലഭിക്കുന്ന അതേ പ്രതിഫലം അത് പഠിപ്പിച്ചു കൊടുത്തവന് അതിനെ പ്രേരിപ്പിച്ചവനും ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ആശയം. എന്നാൽ മറ്റൊരു ചർച്ച, അതുമാത്രമല്ല ഈ പഠിപ്പിച്ച ആയത്ത് മറ്റാൾക്ക് പഠിപ്പിച്ച ആയത്ത് പഠിപ്പിച്ചവൻ തന്നെ സ്വയം ഓതിയാലും അവന് കിട്ടും എന്ന ചർച്ചകളും ചിലർ നടത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു ചർച്ച, ഇനി ഈ പഠിപ്പിച്ച ആയത്ത് ഒരാൾക്കൊരു ആയത്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക് പഠിപ്പിച്ചു, ഒരു കൂട്ടം ആളുകൾക്ക് പഠിപ്പിച്ചു, എന്നാൽ ആ ആയത്ത് ആര് എവിടെ എപ്പോൾ ഓതിയാലും ഈ പഠിപ്പിച്ച വ്യക്തിക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നതുകൂടി ചർച്ചകളുണ്ട്. അള്ളാഹു അഅലം. ഏതായിരുന്നാലും ഒരായത്ത് പഠിപ്പിച്ചാൽ അത് പഠിച്ച വ്യക്തി അത് പാരായണം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഫലം ഈ പഠിപ്പിച്ച ആൾക്കും വയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിലേക്ക് വെളിച്ചം വീശുന്ന അനവധി മറ്റ് ചില വചനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിലൊന്നാണിത്, മൻ അല്ലമ ഇൽമൻ ഫലഹു അജ്റു മൻ അമില ബിഹി ലായൻ കുസുമിൻ അജരിൽ ആമിലി ഷെയ് ആ സഹിഹുൽ ജാമിയിൽ വന്ന വളരെ പ്രസിദ്ധമായ ആശയമുള്ള ഒരു ഹദീസാണല്ലോ. ആരെങ്കിലും ഒരു ഇൽമ് ഒരു അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചാൽ അത് ചെയ്യുന്നവന്റെ പ്രതിഫലം അയാൾക്കൊട്ടും കുറവില്ലാതെ തന്നെ ഈ പഠിപ്പിച്ച വ്യക്തിക്കും കിട്ടും. അപ്പോൾ ഖുർആൻ മാത്രമല്ല, ഏതൊരു ഖൈറ് പഠിപ്പിച്ചാലും ഏതൊരു നന്മ പഠിപ്പിച്ചാലും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവന് ലഭിക്കുന്ന അതേ പ്രതിഫലം അതിലേക്ക് പ്രേരിപ്പിച്ചവന് പഠിപ്പിച്ചവന് ലഭിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നത് മഹത്തായ കാര്യമാണ്. കാരണം അവൻ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് റബ്ബിൻ്റെ കലാമാണ്. ഏറ്റവും ഖൈറായ കലാം ഖൈറുൽ കലാമാണല്ലോ കലാമുള്ള, ഏറ്റവും ഖൈറായ കലാം അള്ളാഹുവിൻ്റെ കലാമാണ്. അതിനെയാണ് അവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്, പാരായണം ചെയ്തു കൊടുക്കുന്നത്, ആശയം പഠിപ്പിക്കുന്നത്, അവതരണ പശ്ചാത്തലം അതിൻ്റെ വിശദീകരണങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിസ്സാരമായ കാര്യമല്ല. അമലുകളിൽ സൽക്രമങ്ങളിൽ ഏറ്റവും മുന്തിയ കാര്യമാണ് അള്ളാഹുവിൻ്റെ കലാമിനെ പരിചയപ്പെടുത്തലും അത് പഠിപ്പിക്കലും എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം നാം തിരിച്ചറിയുക, ഏതൊരു നന്മയും പ്രചരിപ്പിക്കാൻ, ഏതൊരു നന്മയും പഠിപ്പിച്ചു കൊടുക്കാൻ, ഏതൊരു നന്മയും ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ, അതിനെ പ്രേരിപ്പിക്കാൻ മുന്നിലുണ്ടാവേണ്ടവനാണ് ഓരോ വിശ്വാസിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട നന്മയാണല്ലോ ഖുർആൻ പഠിപ്പിക്കൽ. അതിനെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല, അതിൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പ്രസിദ്ധമായ വചനമുണ്ടല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ പഠിപ്പിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല, അതിനുള്ള സമയം ഉപയോഗിക്കുന്നത്, അതിനുള്ള ത്യാഗം, അതൊക്കെ മഹത്തരമാണ് എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ പഠിക്കാനെത്തുന്നതും നിസ്സാരമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുന്നത്, അതാഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഒന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്, ഒരു നിശ്ചിത സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ വലിയ പ്രതിഫലമുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആളുകൾ അവഗണിക്കുന്നു, ചിലരെങ്കിലും അതിനെ ചടങ്ങായി കാണുന്നു. മാതൃകയാക്കേണ്ടവർ പോലും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ രംഗത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം, പഠിക്കുന്നവനാകണം, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കണം, അള്ളാഹുവിൻ്റെ കലാമിനെ ഇഷ്ടപ്പെടണം എന്നിത്യാദി ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു വചനമായി, തിരുവചനമായി നമുക്കിതിനെ കാണാം. പ്രത്യേകിച്ചും പഠിപ്പിക്കുക, ഒരായത്തെങ്കിലും പഠിപ്പിക്കുക, പഠിപ്പിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഉത്ബോധനം നടത്തുക, അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. പഠിച്ചവന് മറ്റൊരുത്തന് അത് പകർന്നു കൊടുക്കുമ്പോഴും ആ പ്രതിഫലം ലഭിക്കും എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
12: വളരെ വ്യക്തമാണ്, നമുക്ക് വിഷയം പറയാതെ തന്നെ കൃത്യമായിട്ട് ഒരായത്തെങ്കിലും ആളുകൾക്ക് പഠിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട റസൂലിൻ്റെ ഹദീസുകളുടെ പൊരുളാണ് നമ്മളിപ്പോൾ

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാം. അർത്ഥവും ആശയങ്ങളും ആഴത്തിൽ പഠിക്കാനുള്ള വിവിധങ്ങളായ അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അത്തരം ഒരവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആലു ഇമ്രാന്റെ 137 വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ ക്ലാസ് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 137 ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്.

0: ഖദ് ഖലത് മിൻ ഖബലിക്കും. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഖദ് എന്ന വാക്ക് അവിടെ ദാലിന് സുക്കൂനാണ്. ഖുതുബ് ജദ് ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ടതാണ്. ആയത്തുകളുടെ മിഡിലിലാണ് വരുന്നത് എങ്കിൽ അൽ ഖൽഖലത്തു സുഗറ എന്നാണ് തജ്വീദിൻ്റെ നിയമത്തിൽ അതിന് പറയുക. ഖദ് ഖലത് എന്നല്ല, ഖദ് ഖദ് ഖലത് മിൻ ഖബലിക്കും. മിൻ ഖബലിക്കും എന്നുള്ളയിടത്ത് നൂനു സാക്കിനയ്ക്ക് ശേഷം ഖാഫാണ്. ഖാഫ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. മിൻ ഖബലിക്കും മിൻ ഖബലിക്കും അങ്ങനെയാണത് ഓതേണ്ടത്. പിന്നെ സുനനു ഫസീറു, അവിടെയും സുനനുൻ എന്നതിലുള്ള അവിടെ തൻവീനിന് ശേഷം ഫ ആണ്. ഫ വന്നത് ഇഖ്ഫാഇൻ്റെ അക്ഷരം തന്നെയാണ്. സുനനു ഫസീറു അവിടെ അവ്യക്തമായി ഇങ്ങനെ ലൈറ്റായിട്ട് മണിച്ചോതണം എന്നുള്ളതാണ്. ഫൻദുറു അവിടെയും അപ്രകാരം തന്നെയാണ്. ഫൻദുറു എന്നുള്ളിടത്തും ഇഖ്ഫാ എന്ന് തന്നെയാണ് തജ്വീദിൻ്റെ നിയമം. അതേപോലെ ആഖിബത്തുൽ മുക്കദ്ദിബിൻ, ആഖിബത്ത് ഖാഫാണ്, അവിടെ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആയത്ത് ഖദ് ഖലത് മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. സുനനുൻ നടപടിക്രമങ്ങൾ, ചര്യകൾ, അള്ളാഹുവിൻ്റെ ചര്യകൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർളി, അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫന്ദുറു എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന എങ്ങനെയായിരുന്നു. ആഖിബത്തുൽ മുകദ്ദിബീൻ കളവാക്കിയവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഈ ഒരായത്ത് ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും വേണ്ടി ധൃതിപ്പെട്ടു ചൊല്ലുന്ന ആളുകൾക്ക് അവർക്കാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുള്ളത്, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകളുള്ളത്. അങ്ങനെ സൽക്കർമ്മം ചെയ്ത, സ്വർഗത്തിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഫദല് കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗീയ ലോകത്ത് എത്താൻ സൗഭാഗ്യം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെട്ടു അത് ലഭിച്ചാൽ മാത്രം ജീവിതത്തിൽ പല നിലക്കുമുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികളായ ആളുകൾക്ക് അവിശ്വാസികളിൽ നിന്ന് പല രൂപത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വരും. അവിടെയെല്ലാം വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇവിടെ ഈ ആയത്ത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കുണ്ടായ വിഷമം, പ്രയാസം, 70 സ്വഹാബികളതിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ മുമ്പും ഇങ്ങനെ വിശ്വാസികൾക്ക്, പ്രവാചകന്മാരുടെ കൂടെ നിന്ന ആളുകൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, സത്യത്തെ കളവാക്കുന്നവരായ ആളുകൾക്ക് അവർക്ക് വളരെ മോശമായ പര്യവസാനവും വിശ്വാസികൾക്ക് അവസാനം വിജയവും സ്വർഗവും ലഭിക്കുമെന്നുള്ള ആശ്വാസ വചനം കൂടിയാണിത്. ഏറെ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ഈ ഒരായത്തിലുണ്ട്. യഖൂലു തആല മുഖാത്തിബൻ ഇബാദഹുൽ മുഅ്മിനീൻ അല്ലദീന ഉസീബു യൗമ ഉഹദ്. ഉഹദ് യുദ്ധത്തിൽ വിപത്ത് ബാധിച്ച, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായവരായ സത്യവിശ്വാസികളായ അടിമകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഉഹദ് യുദ്ധത്തിൽ വഖുത്തില മിൻഹും സബഉൻ, 70 സ്വഹാബികൾ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ, ചര്യകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖദ് ജറാ നഹ്വു ഹാദാ അലൽ ഉമമില്ലദീന കാനൂ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലും ഇതേപോലെയുള്ളത് സംഭവിച്ചിട്ടുണ്ട്. മിൻ അസ്ബാഇൽ അംബിയ, പ്രവാചകന്മാരെ പിന്തുടരുന്നവരായ ആളുകൾക്ക്. സുമ കാനത്തിൽ ആഖിബത്തു ലഹും, പിന്നീട് സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല ഒരു പര്യവസാനം. വൽ ആഖിബത്തുൽ മുത്തഖീൻ എന്നൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ട്. വദ്ദായിറത്തു അലൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് അവരെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങളേറെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ. ഫന്ദുറു എന്നിട്ട് നിങ്ങൾ നോക്കൂ. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സത്യനിഷേധികളായ ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബലിക്കും, ഖദ് മളത് മിൻ ഖബലിക്കും. ഖദ് ഖലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മളത് വസലഫത്ത്, അള്ളാഹു സുബ്ഹാന വത്താല മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. മദത് വസലഫത് മിന്നി ഫീമൻ കാന ഖബലകും യാ മഅശറ അസ്ഹാബി മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സ്വഹാബികളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് എന്നിൽ നിന്നിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വഹലിൽ ഈമാനു ബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചവരായ ആളുകൾ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവർ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ അനുധാവനം ചെയ്ത ആളുകൾക്ക് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് നാശത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, ഹലാക്കിൻ്റെ എല്ലാം നശിച്ചുപോയ ചരിത്രം ആദ് സമുദായത്തിൻ്റെയും സമൂത് ഗോത്രത്തിൻ്റെയും ഹൂദ് നബിയുടെ ജനത, ലൂത്ത് നബിയുടെ ജനത, മുമ്പുള്ള പല സമുദായങ്ങൾക്കും ആ കളവാക്കിയ ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ, അവരുടെ പര്യവസാനം. അപ്പം സഹോദരങ്ങളെ, സുനനുൻ എന്നുള്ളത് മസുലാത്തുസിയറിൻ ബിഹ ഫീഹിം വഫീമൻ കദബൂ ബിഹി, ഇതേപോലെ അവരുടെ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരെ കളവാക്കിയവരായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമയം നൽകി അവരുടെ തിന്മയിൽ നിന്ന്, അവരുടെ നിഷേധത്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടി അവരുടെ അവധിയെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കളവാക്കിയ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ്, നിഷേധിച്ച ആളുകളെ തകർത്ത് കളഞ്ഞ ചരിത്രമാണ് മുമ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുൻ സമുദായങ്ങളിൽ. എന്നാൽ ഈമാനുള്ള വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മുന്നിൽ വന്നിറങ്ങുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനം പുലരുകയും അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ മുമ്പ് നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, കദ് ഖലത് മിൻ ഖബലികും സുനനുൻ, മുമ്പ് നിങ്ങൾക്ക് മുമ്പ് പല ചര്യകളും കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികളിലും അവിശ്വാസികളിലും, ഖൈറിലും ഷെറിലും. വിശ്വാസികൾക്കത് ഖൈറാണ്, അവിശ്വാസികൾക്കത് ഷെറാണ്. അവർ ദുനിയാവിൽ കുറഞ്ഞ കാലം ആസ്വദിച്ചു ജീവിച്ചു, പിന്നെ നരകത്തിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. തഫ്സീറുകൾ കാണാം. തഫ്സീർ തബരി, ഇബ്നു ജരീർ തബരി, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഖദ് മദത്സ് മിന്നി വഖായ നിഖ്മത, പല ശിക്ഷയുടെ സംഭവങ്ങളും എന്നിൽ നിന്ന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഫി അഹ്ലി തക്ദീബ്, ഫി അഹ്ലി തക്ദീബിൽ റുസുലി വശിർക്ക് ബി, അള്ളാഹുവിൽ ഷിർക്ക് വെച്ചവരായ ആളുകളെ, എൻ്റെ ദൂതന്മാരെ നിഷേധിച്ചവരായ ആളുകൾക്കിടയിൽ എൻ്റെ ശിക്ഷ വന്നിട്ടുണ്ട്. ആദിൻ്റെ, സമൂദിൻ്റെ, ലൂത്തിൻ്റെ ജനത, മദിയൻ അസ്ഹാബ് മദിയൻ, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇങ്ങനെ മൂസാ നബിയുടെ ജനത, പല ജനതയിലും സംഭവിച്ചിട്ടുള്ളതായ അവരുടെ നാശം, ആ കാര്യം നിങ്ങൾ നോക്കുന്നില്ലേ? അലം തസീറു ഫിൽ അർദി ഫതൻദുറു കൈഫ അദബ അല്ലാഹു ഖൗമ നൂഹ് വഖൗമ ലൂത് വഖൗമ സ്വാലിഹ് വൽ ഉമമുല്ലതി അദബ അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ശിക്ഷിച്ചവരായ സ്വാലിഹ് നബിയുടെ ജനത, സമൂദ് ഗോത്രം, അതുപോലെ തന്നെ ലിവാത്തിൻ്റെ, സ്വവർഗരതിയുടെ ആളുകളായിരുന്ന ലൂത്ത് നബിയുടെ ആ ഒരു ജനത, സദൂം ഗോത്രക്കാരായ ആളുകൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിച്ചതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നില്ലേന്ന്. അപ്പോൾ ഖദ് ഖലത് മിൻ ഖബലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇതേപോലെയുള്ള ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇവിടെ സുനനുൻ എന്നുള്ളത് സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്, ജംആണ് സുനനുൻ. സുന്നത്ത് എന്നുള്ളതിന് ചര്യ പല നൽക്കും അർത്ഥങ്ങൾ നൽകിയത് കാണാം. അബൂ സെയ്ദ് അംസാലുൻ, ഉദാഹരണങ്ങൾ. അതാബ് ഇബ്നു അബീ റബാഹ് റഹിമഹുല്ല താബിഈൻ, അദ്ദേഹം പറയുന്നത് ശറായ അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, തർജുമാൻ ഖുർആൻ, ഹബിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതനായ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനുമ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല. അദ്ദേഹം പറയുന്നത് ബിൽ ഹലാക്കി ഫീമൻ കദബ ഖബലകും കആദിം വസമൂദ്, അതുപോലെ സമൂദ് പോലെ നിങ്ങൾക്ക് മുമ്പ് കളവാക്കിയ ആളുകളുടെ നാശമെങ്ങനെയായിരുന്നു എന്ന ആ ഒരു ചരിത്രമാണ് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ളത് എന്ന്. ആഖിബത്ത് എന്നുള്ളത് ആഖിറുൽ അംറ്, കാര്യത്തിൻ്റെ അവസാനം. ആഖിബത്തുൽ മുക്കദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്തുമിതിനെ തുടർന്നുള്ള ആയത്തുകളിലും ചർച്ച ചെയ്യുന്ന വിഷയം ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ്. ഒരുപാട് പാഠം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ റുമാത്തിൽ നിർത്തിയ ആളുകൾ, സ്വഹാബികൾ, അമ്പെയ്ത്തുകാരായ 50 ആളുകൾ അവർ തങ്ങളുടെ നേതാവിൻ്റെ വാക്കിനെ മുഖവിലക്കെടുക്കാതെ യുദ്ധം വിജയത്തിലേക്കടുത്ത സന്ദർഭത്തിൽ അവരെല്ലാവരും അതിൽ നിന്ന് താഴെ ഇറങ്ങുകയും പിന്നീട് ഖാലിദ് ബിൻ വലീദ് ശത്രുപക്ഷത്തായിരുന്നു, ആ മലക്ക് പിന്നിലൂടെ വന്നുകൊണ്ട് ആക്രമിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിയ 70 സ്വഹാബികൾ രക്തസാക്ഷികളായ ഗസ്വത്ത് ഉഹദ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല അല്ല പറയുന്നത് ഫന ഉംഹിൽഹും വ ഉം ലീലഹും വ അസ്തദ്രിജുഹും, അള്ളാഹു സുബ്ഹാനതല ഇസ്തിദ്റാജ് നടത്തുകയാണ്, അള്ളാഹു സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്. ഹച്ചയബ്ലുഗൽ കിതാബു അജലഹു, അവരുടെ നാശത്തിൻ്റെ സത്യനിഷേധികളുടെ അവസാനത്തിൻ്റെ സമയം എത്തുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ സഹായിച്ചുകൊണ്ട്, വഹലാക്കി അഅദാഇഹിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പരാജയം, അവരുടെ നാശം. ഇമാം ഖുത്തുബി റഹിമഹുല്ലയൊക്കെ ആ ആയത്തിനെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാമ നാസറു സഅദി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകൾ ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് സൂറത്തു ആലി ഇംറാനിലെ 137 ആയത്ത് മുതൽ തുടങ്ങുന്നത്. വിശ്വാസികൾക്കൊരാശ്വാസം, സത്യവിശ്വാസികളായ അടിമകൾക്ക് അല്ലാഹു നൽകുന്ന ഒരാശ്വാസം അവരറിയിക്കുന്നു. വയുഖ്ബിറുഹും അന്നഹു മദാ ഖബലഹും അജിയാലുൻ വ ഉമമുൻ കസീറ, ഒരുപാട് തലമുറകൾ, ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർ ഇംതുഹൈനു വബ്തുലിയൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മിൻഹും ബിഖിതാലിൽ കാഫിരീൻ, സത്യനിഷേധികളുമായുള്ള യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിജയവും പരാജയവും അത് മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹത്താ ജഅലല്ലാഹ് അൽ ആഖിബത ലിൽ മുത്തഖീൻ, എന്നാൽ സത്യവിശ്വാസികളായ തഖ്വയുള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ഉള്ളത്. വൻ നസ്റ ലിഇബാദിഹിൽ മുഅ്മിനീൻ, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും സത്യവിശ്വാസികളായ അടിമകൾക്കാണ് ഉണ്ടാവുക. വ ആഖിറൽ അംരി ഹസലത്തി ദൗല അലൽ മുകദ്ദിബീൻ, എന്നാൽ അവസാനം, കാര്യങ്ങളുടെ അവസാനം അത് സത്യനിഷേധികളായ ആളുകളെ തകർക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിക്കുകയും എന്നാൽ സത്യവിശ്വാസികളായ ആളുകളെ അവരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫസീറു ഫിൽ അർദ്, നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ, ബി അബ്ദാനിക്കും വ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട്. ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം. ഫൈനക്കും ലാ തജിദൂനഹും ഇല്ലാ മുഅദ്ദബീന ബി അൻവാഇൽ ഉഖൂബാതി ദുനിയവിയ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല അവർക്ക് ശിക്ഷ ലഭിച്ചതല്ലാതെ. അവർക്ക് ശിക്ഷ ലഭിച്ചതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ദുനിയാവിൽ വ്യത്യസ്തമായ നിലക്കുള്ള ശിക്ഷകൾ മുമ്പുള്ള സമുദായങ്ങൾക്ക് വന്നു ഭവിച്ചത്. ഖദ് ഖബത് ദിയാറഹും, അവരുടെ വീടുകൾ തകർന്നടിഞ്ഞുപോയി. വതബയ്യന ലികുല്ലി അഹദിൻ ഖുസ്റാനുഹും, അവരുടെ ഓരോരുത്തർക്കും നാശമാണ്, നഷ്ടമാണ് ലഭിച്ചിട്ടുള്ളത്. വദഹബ ഇസ്സുഹും വമുൽക്കുഹും, മുമ്പുള്ള സമുദായങ്ങൾ, അവരുടെ പ്രതാപവും അവരുടെ അധികാരവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അതത്രമല്ല, വസാല ബദഹുഹും വഫഖറുഹും, അവരുടെ പ്രൗഢിയും ആഡംബരവുമെല്ലാം നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഇതുപോലെയോ ദലീലായിക്കൊണ്ട്, തെളിവായിക്കൊണ്ട്, ഏറ്റവും സത്യസന്ധമായ സാക്ഷിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹഖാണ്, അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ നാശം അവരെ നശിപ്പിച്ച, എന്തുകൊണ്ടവർക്ക് ആ നാശം ഹലാക്ക് സംഭവിച്ചു, അള്ളാഹുവിനെ നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കളവാക്കി എന്നത് കാരണത്താൽ. വഹിക്മത്തുല്ലാഹി അല്ലതീ യംതഹിനു ബിഹാ ഇബാദുഹു, അതല്ലാഹുവിൻ്റെ ഹിക്മത്താണ് തൻ്റെ അടിമകളെ പരീക്ഷിക്കുക എന്നുള്ളത്. അതെ, അവരിൽ ആരാണ് ലിയബുലുവഹും യതബയ്യ വയതബയ്യന സാദിഖുഹും മിൻ കാദിബീം, കളവാക്കുന്നവരിൽ നിന്ന് സത്യസന്ധരാരാണ് എന്ന് വ്യക്തമാകാൻ വേണ്ടി, അത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായി എന്നതിൻ്റെ പേരിൽ സഹോദരങ്ങളെ, പല നിലക്കും വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ നേരിടാം, പരീക്ഷണങ്ങൾ സംഭവിക്കാം. അവിടെയൊക്കെ തന്നെയും വിശ്വാസികൾ ഈമാനിൽ ഉറച്ചു നിൽക്കുകയും, മാത്രമല്ല വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് സത്യനിഷേധികൾക്കാണ് മോശമായ പര്യവസാനം, സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം എന്നുള്ളത്. ആഖിബത്തുൽ മുകദ്ദിബിൻ ആഖിബത്തു അംരിഹിം വഹിയ മാ ഹല്ല ബിഹിം മിന ദിമാർ വൽ ഖസാർ, അവർക്ക് നഷ്ടവും തകർച്ചയുമാണ് വന്നിറങ്ങുക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഉണർത്തിയത് ഫസീറു ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലംറു ലിൽ ഇർഷാദിൽ വുഖൂഫി അലാ ദിയാരിൽ ഹാലിക്കീൻ, നശിപ്പിക്കപ്പെട്ട ആളുകളുടെ ആ വീടുകളും അവരുടെ നാടുകളും ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ, അതിൽ ലിതഅതബിറു, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ചര്യയാണ്, സുന്നത്താണെന്ത്, ഇങ്ങനെ നിഷേധികളായ ആളുകളെ തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ നശിപ്പിച്ചതിൻ്റെ രൂപം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വിഷയമാണ്. ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം സമാപിക്കുകയാണ്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആല ഇംറാൻ 137-ാം വചനത്തിൻ്റെ വിശദീകരണവുമായി ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാ. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളുമെല്ലാം തന്നെ നിരവധിയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇന്നിൽ കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് രോഗങ്ങൾ എന്നുള്ളത്. ചെറിയ കുട്ടികൾ പോലും പലവിധത്തിലുള്ള പ്രയാസകരമായ രോഗങ്ങളിലൂടെ കഴിഞ്ഞുകൂടുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ് എവിടെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കി അവനിലേക്ക് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായി ചെയ്യുവാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസലാം റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ പറഞ്ഞ വാചകം വൈദാ മരിൽത്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ ആരാണോ എനിക്ക് ശമനം നൽകുന്നത് ആ റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുക എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറായിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് രോഗമായിരുന്നാലും ആ രോഗങ്ങൾക്ക് ചികിത്സ നടത്തുന്നതോടൊപ്പം തന്നെ ഭൗതികമായ ചികിത്സയുടെ കൂടെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളിലൂടെയുള്ള മറ്റു ചികിത്സാരീതികളിലേക്ക് നാം ശ്രദ്ധിക്കുകയും ചെയ്താൽ കൂടുതൽ മനസ്സമാധാനത്തോടുകൂടി റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. കാരണം ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും പല രോഗങ്ങൾക്കും നിരവധി ചികിത്സ നടത്തിയിട്ടും ശമനമില്ലാതെ പ്രയാസപ്പെടുന്ന രോഗികൾ നിരവധിയാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഏതൊരു രോഗമാണോ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതിനുള്ള പ്രതിവിധിയും അതിനുള്ള ഔഷധങ്ങളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗമെന്നുള്ളത് ഈ ലോകത്ത് മനുഷ്യനെ പരീക്ഷിക്കുവാൻ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അമ്പിയാക്കൾക്ക് പോലും രോഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഖുർആനും ഹദീസും നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗമുണ്ടാകുമ്പോൾ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുണ്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചതുകൂടി നമുക്ക് കൂടുതൽ മനസ്സമാധാനവും അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വസ്ഥതയും നൽകുവാൻ അത് ഉപകരിക്കുമെന്നുള്ളത് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, അലൈക്കും ബി ഖിയാമില്ലൈൽ, നിങ്ങൾ ഖിയാമുല്ലൈൽ തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. അത് പൂർവികരായ സജ്ജനങ്ങളുടെ മാതൃകയാണ്. അത് നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്, അത് പാപങ്ങളെ തടയുന്നതാണ്, തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്നെല്ലാം തന്നെ പറഞ്ഞതിന്റെ ശേഷം ഫഇന്നഹു മത്റദതുൻ ലിദ്ദാഇ അനിൽ ജസദ്, നിങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ അകറ്റുവാൻ അത് കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സന്തോഷമറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഈ ഒരു പുണ്യകർമ്മം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇത് അല്ലാഹു എന്റെ രോഗശമനത്തിനുകൂടി കാരണമാക്കിയേക്കും എന്നുള്ളത് മനസ്സിൽ കരുതുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്കതിലൂടെ മനസ്സമാധാനം കൂടുതൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഹസനാണി എന്ന് രേഖപ്പെടുത്തിയ ബൈഹഖിയും തബറാനിയുമെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത ദാവു മർളാക്കും ബി സദഖ, നിങ്ങൾ സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾക്ക് ചികിത്സ നടത്തുക. അതുകൊണ്ട് നമുക്ക് അനുഭവിക്കുന്ന രോഗമായിരുന്നാലും നമ്മുടെ ആശ്രിതർക്കുണ്ടാകുന്ന രോഗങ്ങളായിരുന്നാലും അതിനെല്ലാം തന്നെ സ്വതക്കകൾ അതിൻ്റെ പ്രതിവിധിയാണ്, അതിനുള്ള പരിഹാരമാണ്, ചികിത്സയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വതക്കകൾ ചെയ്യുക എന്നുള്ളത് അത് രോഗശമനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഐഹിക ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും അതിലൂടെ സന്തോഷം ലഭിക്കുമെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ടാകുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക, നമ്മുടെ പാപങ്ങൾ അതിലൂടെ മായ്ക്കപ്പെടുന്നതാണ് എന്നുള്ളത് ആ വിഷയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹുവിനോട് ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക, തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക, അതേപോലെ തന്നെ വെറ്റാവുന്ന വിധത്തിൽ സദഖകൾ നിർവഹിക്കുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഏറ്റെടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് രോഗങ്ങൾക്ക് അതിലൂടെ സമാധാനം കണ്ടെത്താവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഐഹികവും പാരിത്രികവുമായ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ജീവിതം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം. വൃക്കകളുടെ സംരക്ഷണം. ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കിഡ്നി.